ഒരു ദിവസം ശരീരശുദ്ധി വരുത്തിയില്ലെങ്കിൽ വല്ലാത്ത അസ്വസ്ഥത അനുഭവപ്പെടാറില്ലേ? ബാഹ്യമായ ശുദ്ധീകരണം പെട്ടെന്ന് സാധ്യമാകും. ആന്തരിക ശുദ്ധീകരണം എപ്പോഴെങ്കിലും വേണമെന്ന് തോന്നാറുണ്ടോ? അതിൻ്റെ ആവശ്യകത അനുഭവപ്പെട്ടിട്ടുണ്ടോ? ഇല്ല എന്നാകും മറുപടി. കാരണം ഞാൻ പരിപൂർണ ശുദ്ധമാണെന്ന് വിശ്വസിക്കുന്നു. മറ്റുള്ളവരെ ശുദ്ധീകരിക്കാനും പുനരുദ്ധരിക്കാനും ശ്രമിക്കുന്നു. അഹങ്കാരത്തിൻ്റെ അടയാളമാണത്. എന്നിലെ ശുദ്ധീകരണത്തിന്, ചെയ്ത തെറ്റുകൾക്ക് മാപ്പ് ചോദിക്കാനും മാപ്പ് കൊടുക്കാനും, എൻ്റെ തെറ്റ് ചൂണ്ടിക്കാട്ടിയവരോട് നന്ദി പറയാനും, എൻ്റെ പരിവർത്തനത്തിന് കാരണമായവരെ, ഞാൻ ശത്രുവെന്ന് വിശ്വസിച്ചിരുന്നവരെ നിരുപാധികം സ്നേഹിക്കാനും കഴിയുന്ന ഭാരക്കുറവുള്ള മനസ്സിൻ്റെ ഉടമകളാകണം. മാനസികമായ ശുദ്ധീകരണം സംഭവിക്കുമ്പോഴാണ് എന്നിലെ പരിവർത്തനം ആരംഭിക്കുന്നത്. അങ്ങനെയെങ്കിൽ മാപ്പ് നൽകാം, മാപ്പ് ചോദിക്കാം, നന്ദി പറയാം, സ്നേഹിക്കാം, അനുഗ്രഹിക്കാം.

0: ജനശ്രദ്ധയ്ക്കായി ചില അറിയിപ്പുകൾ.
1: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും മലബാർ ഡയറിയിലേക്ക് സ്നേഹസ്വാഗതം. മലബാർ ഡയറിയിൽ ആദ്യം ഈ നിലയത്തിൽ നിന്നും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. അറിയിപ്പിന് ശേഷം കാവ്യധാരയിൽ ജി ശങ്കരക്കുറുപ്പിൻ്റെ തൈമാവ് എന്ന കവിത കേൾക്കാം. ആലാപനം രേഖ. തുടർന്ന് ചരിത്രപഥം, വചനാമൃതം, മട്ടന്നൂർ സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ അവതരിപ്പിക്കുന്ന പത്രവിശേഷം. 6:45 പ്രാദേശിക വാർത്തകൾ. തുടർന്ന് 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. 7:00 AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ തദ്ദേശീയ അറിയിപ്പുകൾ, തൊഴിൽ അറിയിപ്പുകൾ, നാട്ടുവിശേഷം എന്നിവ കേൾക്കാം. 7:10 പ്രതികരണം, ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അവയ്ക്കുള്ള മറുപടിയും. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 ചിരിയും ചിന്തയും. 8:00 ഇഷ്ടങ്ങൾ ഇണങ്ങളിൽ ബാബോട്ടുപാറയിലെ യൂസഫ് പങ്കെടുക്കുന്നു. 9:00 ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. തുടർന്ന് മട്ടന്നൂർ സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ അവതരിപ്പിക്കുന്ന പത്രവിശേഷം. 9:15 ചിത്രപരിചയം. ഉച്ചയ്ക്ക് 12:00 സ്ത്രീ തരംഗം. 12:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. 12:40 ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. 12:50 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ. ഉച്ചയ്ക്ക് 1:00 റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങൾ, തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി. 2:00 അതിഥിഭാഷാ ഗാനങ്ങൾ കേൾക്കാം. വൈകിട്ട് 5:00 ചലച്ചിത്രഗാനങ്ങൾ. 5:30 പ്രതികരണം, പുനഃപ്രക്ഷേപണം. തുടർന്ന് ആർദ്രഗീതങ്ങൾ കേൾക്കാം. 6:00 ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. തുടർന്ന് ചലച്ചിത്രഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. തുടർന്ന് 6:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. 6:40 സന്ധ്യാഗീതങ്ങൾ. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 സർഗജാലകം. 8:00 ചലച്ചിത്രഗാനങ്ങൾ. 8:30 റേഡിയോ അറ്റ് സ്കൂൾ. 9:00 നാടകനേരത്തിൽ അസുരഗോത്രം പൂർണ്ണരൂപം അവസാന ഭാഗം. നാടകരചന കൃഷ്ണകുമാർ കണ്ണോത്ത്. സംവിധാനം രാമകൃഷ്ണൻ പഴശ്ശി. ശബ്ദമിശ്രണവും സഹസംവിധാനവും അശ്വിനി കവണിശ്ശേരി. 10:00 പുത്തൻ പാട്ടുകൾ. പ്രിയ ശ്രോതാക്കളെ, ഈ നിലയത്തിൽ നിന്നും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.
2: കാവ്യധാര. നമസ്കാരം എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും, കാവ്യധാരയിലേക്ക് സ്വാഗതം. ജി ശങ്കരക്കുറുപ്പിന്റെ തൈമാവ് എന്ന കവിതയാണ് ഇന്ന് കാവ്യധാരയിൽ. ആലപിക്കുന്നു രേഖ.

0: രേഖ ആലപിച്ച ജി ശങ്കരക്കുറുപ്പിന്റെ തൈമാവ് എന്ന കവിതയാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇതോടുകൂടി ഇന്നത്തെ കാവ്യധാര ഇവിടെ പൂർണ്ണമാകുന്നു.
1: വചനാമൃതം.
2: ഉത്തേജനത്തോടെ പ്രവർത്തിക്കുക, ഉത്തരവാദിത്വം ഏറ്റെടുക്കുക, നിങ്ങൾ വിശ്വസിക്കുന്ന കാര്യങ്ങൾക്കായി പ്രവർത്തിക്കുക. നിങ്ങളങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വിധി മറ്റുള്ളവർക്ക് വിട്ടുകൊടുക്കുകയാണ്. APJ അബ്ദുൽ കലാം.
3: ചരിത്രപഥം, ചരിത്രത്തിന്റെ വഴികളിലൂടെ.
0: ഇന്ന് June 7. ഗ്രിഗോറിയൻ കലണ്ടർ പ്രകാരം June 7 വർഷത്തിലെ 158-ാം ദിനമാണ്. June 7 നടന്ന വിവിധ ചരിത്ര സംഭവങ്ങൾ. 1999 ആദ്യ കുരിശുയുദ്ധം നടന്നു. 1862 അമേരിക്കയും ബ്രിട്ടനും അടിമ കച്ചവടം നിർത്തലാക്കാൻ തീരുമാനിച്ചു. 1975 ഇംഗ്ലണ്ടിൽ ഏകദിന ക്രിക്കറ്റ് ചരിത്രത്തിലെ ആദ്യ ലോകകപ്പ് മത്സരങ്ങൾക്ക് തുടക്കം കുറിച്ചു. 2006 ആന്ത്രാക്സ് ഭീതിയെ തുടർന്ന് ബ്രിട്ടീഷ് പാർലമെന്റ് പിരിഞ്ഞു. വിഖ്യാത ഫ്രഞ്ച് ചിത്രകാരൻ പോൾ ഗോഗിൻ, ഉർദു, ഹിന്ദി, ഇംഗ്ലീഷ് ഭാഷകളിലെ ചലച്ചിത്ര സംവിധായകനും നോവലിസ്റ്റും തിരക്കഥാകൃത്തും പത്രപ്രവർത്തകനുമായിരുന്ന ഖ്വാജ അഹമ്മദ് അബ്ബാസ് തുടങ്ങിയവരുടെ ജന്മദിനവും ആധുനിക കമ്പ്യൂട്ടർ ശാസ്ത്രത്തിന്റെ പിതാവായി അറിയപ്പെടുന്ന ആംഗലേയ ഗണിത ശാസ്ത്രജ്ഞൻ അലൻ മാത്തിസൺ ട്യൂറിങ്ങിന്റെ ചരമദിനവും June 7.
3: ചരിത്രപഥം, ചരിത്രത്തിന്റെ വഴികളിലൂടെ.

0: ഹലോ, നിങ്ങളുടെ കാറിന്റെ തിളക്കം നഷ്ടപ്പെടുന്നുണ്ടോ? എങ്കിൽ വി കെയർ കാർ വാഷിലൂടെ നമുക്കതിനെ പുത്തനാക്കാം. പ്രീമിയർ വാട്ടർ വാഷ്, കംപ്ലീറ്റ് ഇന്റീരിയർ ക്ലീനിംഗ്, സ്ട്രോങ് അണ്ടർ ബോഡി കോട്ടിംഗ്, ഗ്ലോസി വാക്സ് പോളിഷിംഗ് തുടങ്ങിയ വിവിധ സേവനങ്ങൾ വി കെയർ കാർ വാഷിലൂടെ ലഭ്യമാകുന്നു. ടു വീലർ, ത്രീ വീലർ, ഫോർ വീലർ തുടങ്ങി വാഹനങ്ങൾ ഏതുമാകട്ടെ, ഞങ്ങളുടെ സ്വന്തം എന്ന പോലെ നിങ്ങളുടെ വാഹനങ്ങൾ പരിചരിക്കുന്നു. വി കെയർ കാർ വാഷ്, കരേറ്റ, അംഗൻവാടി റോഡ്, ഉരുവച്ചാൽ. പരിചയസമ്പന്നരായ ജീവനക്കാർ ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ഫോൺ 9207244177. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276240. നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ.
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780. എസ്കേ ഡോർസ്, എല്ലാവിധ ഡോർസ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന

0: കട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം ടാറ്റ പ്രവീസ് സ്റ്റീൽ ഡോർസ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോർസ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോർസ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോർസ്, എഫ് ആർ പി ഡോർസ്, പി വി സി ആൻഡ് യു പി വി സി ഡോർസ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോർസ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000, 9446242000. എസ് കെ ഡോർസ്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ.
1: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. സ്റ്റിച്ച് വെൽ പോർട്ടിക്കൻ ബ്യൂട്ടി പാർലർ, മട്ടന്നൂർ.
2: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, പത്രവിശേഷം ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വാർത്തകൾ. നടൻ സലിം കുമാർ അന്തരിച്ചു. ഹാസ്യനടനായെത്തിയ അഭിനയത്തിന്റെ ഉയരങ്ങൾക്കിടയ്ക്ക് ചലച്ചിത്ര താരം സലിം കുമാർ അന്തരിച്ചു. എറണാകുളം അമൃത ആശുപത്രിയിൽ ഇന്നലെ രാത്രി 10:45 അന്ത്യം. രോഗം മൂർച്ഛിച്ച് ശനിയാഴ്ച പകൽ ആശുപത്രിയിൽ എത്തിച്ച സലിമിനെ വെന്റിലേറ്ററിലേക്ക് മാറ്റിയിരുന്നു. കരൾ രോഗബാധിതനായി ഏറെ നാളായി ചികിത്സയിലായിരുന്നു. അദ്ദേഹത്തിന്റെ കരളും മാറ്റിവെച്ചിരുന്നു. ഇന്നലെ രാത്രി ഹൃദയാഘാതം സംഭവിച്ചാണ് സലിം മരണത്തിന് കീഴടങ്ങിയത്. 2010 ആദാമിന്റെ മകൻ അബുവിലൂടെ മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം, മികച്ച നടനുള്ള സംസ്ഥാന പുരസ്കാരം, മികച്ച രണ്ടാമത്തെ നടനുള്ള സംസ്ഥാന പുരസ്കാരം, മികച്ച ഹാസ്യതാരത്തിനുള്ള സംസ്ഥാന സർക്കാരിന്റെ പ്രഥമ പുരസ്കാരം, മികച്ച കഥ എന്നിവ സലിം കുമാറിന് ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹം സംവിധാനം ചെയ്ത ചിത്രങ്ങൾ കമ്പാർട്ട്മെന്റ്, കറുത്ത ജൂതൻ, ദൈവമേ കൈതൊള്ളാം കെ കുമാറാകണം എന്നിവയാണ്. സലിം കുമാറിന്റെ മരണത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ അനുശോചിച്ചു. പരീക്ഷ നടത്തിപ്പുമായി ബന്ധപ്പെട്ട വീഴ്ചകളിൽ ഉത്തരവാദിത്വമേറ്റ് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്ന ആവശ്യവുമായി രാജ്യതലസ്ഥാനത്ത് തെരുവിലിറങ്ങി പാറ്റകളുടെ സമരം. സാമൂഹിക മാധ്യമ മുന്നേറ്റമായി തുടങ്ങിയ ക്രോക്കോച്ച് ജനതാ പാർട്ടിയുടെ സി ജെ പി ആദ്യ പ്രത്യക്ഷ സമരത്തിൽ ആയിരങ്ങൾ അണിനിരന്നു. ഓൺലൈൻ ആഹ്വാനപ്രകാരം പ്രതിഷേധത്തിനെത്തിയ യുവജനങ്ങളുടെ രോഷം രാജ്യതലസ്ഥാന ഹൃദയത്തിലെ ജന്തർമന്ദിരിൽ ഇരമ്പി. പൂക്കളും ദേശീയ പതാകകളും ഏന്തിയായിരുന്നു യുവജനങ്ങളുടെ വരവ്. കുറച്ചു കാലമായി ക്രിക്കറ്റ് ലോകത്ത് തരംഗം തീർക്കുന്ന കൗമാര ബാറ്റർ വൈഭവ് സൂര്യവംശി ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലെത്തുന്ന പ്രായം കുറഞ്ഞ താരമായി. ഈ മാസം ഒടുവിൽ അയർലൻഡിലും പിന്നീട് ഇംഗ്ലണ്ടിലും നടക്കുന്ന 2020 മത്സരങ്ങൾക്കുള്ള ഇന്ത്യൻ ടീമിലാണ് സൂര്യവംശി ഇടം നേടിയത്. നവകേരള യാത്രയ്ക്കിടെ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൺമാൻമാർ ഉൾപ്പെടെയുള്ളവർ കെ എസ് യു യൂത്ത് കോൺഗ്രസ് നേതാക്കളെ മർദ്ദിച്ചെന്ന കേസിൽ എ ഡി ജി പി എം ആർ അജിത് കുമാർ കൂടുതൽ കുരുക്കിൽ. കേസ് ഡയറിയിലടക്കം വെട്ടിത്തിരുത്തൽ നടത്തിയത് എ ഡി ജി പി നിർദ്ദേശിച്ചിട്ടാണെന്ന് അക്കാലത്ത് അജിത് കുമാറിന്റെ ഓഫീസിന്റെ ഭാഗമായി പ്രവർത്തിച്ച രണ്ട് ഗ്രേഡ് എസ് ഐമാർ മൊഴി നൽകി. എസ് പി ഷൗക്കത്ത് അലിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘത്തിനാണ് മൊഴി നൽകിയത്. പ്രശസ്ത കവിയും പയ്യന്നൂർ കോളേജ് ഇംഗ്ലീഷ് വിഭാഗം തലവനുമായിരുന്ന എ സി ശ്രീഹരി അന്തരിച്ചു. 56 വയസ്സായിരുന്നു. ഇന്നലെ പുലർച്ചെ നെഞ്ചുവേദന അനുഭവപ്പെട്ടതിനെ തുടർന്ന് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. സർവീസിൽ നിന്നും വിരമിച്ച് 6 ദിവസമാണ് അന്ത്യം. ഇംഗ്ലീഷ് മലയാളം ഭാഷകളിൽ നിരവധി കവിതകളും ലേഖനങ്ങളും എഴുതിയിട്ടുണ്ട്. നിരൂപകനും സാംസ്കാരിക പ്രവർത്തകനുമാണ്. ജില്ലയിൽ മഴ ശക്തമായി. വരും ദിവസങ്ങളിൽ കനത്ത മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. വടക്കൻ കേരളത്തിന് മുകളിൽ ചക്രവാത ചുഴി സ്ഥിതി ചെയ്യുന്നുണ്ട്. ഇന്നു മുതൽ 3 ദിവസം ഓറഞ്ച് മുന്നറിയിപ്പാണ്. മഴ ശക്തമായി തുടരുന്നതിനാൽ ജില്ലയിലെ ടൂറിസം കേന്ദ്രങ്ങളിൽ താൽക്കാലികമായി നിയന്ത്രണം ഏർപ്പെടുത്തിയതായി ഡി ടി പി സി അറിയിച്ചു. വാഹനങ്ങൾ അപകടത്തിൽപ്പെടാനുള്ള സാധ്യത കണക്കിലെടുത്ത് മുഴപ്പിലങ്ങാട് ബീച്ചിലേക്കുള്ള വാഹനങ്ങളുടെ പ്രവേശനവും നിയന്ത്രിക്കും. വെള്ളച്ചാട്ടം, ജലാശയങ്ങളുമായി ബന്ധപ്പെട്ട മറ്റു വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ എന്നിവയിലേക്കുള്ള സന്ദർശകരുടെ പ്രവേശനത്തിനും നിയന്ത്രണമുണ്ടാകും. ഗതാഗത കുരുക്കിൽപ്പെട്ട് കൊട്ടിയൂർ. ഇന്നലെ രാവിലെ മുതൽ വാഹനങ്ങളുടെ വലിയ തിരക്കാണ് കൊട്ടിയൂരിലുണ്ടായത്. കൊട്ടിയൂരിലെ ഗതാഗത കുരുക്ക് ബോയ്സ് ടൗൺ വരെയും കേളകം വരെയും നീണ്ടു. പ്രധാന പാതയായ മലയോര ഹൈവേയിലൂടെ കേളകം മുതൽ കൊട്ടിയൂർ വരെയുള്ള 7 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കാൻ 1.5 മുതൽ 2.5 മണിക്കൂർ വരെ വേണ്ടിവന്നു. ഭിന്നതകളിൽ ആടിയൊലിയുന്ന അണ്ണാ ഡി എം കെയിൽ വീണ്ടും നേതാക്കളുടെ കൊഴിഞ്ഞുപോക്ക്. ഇന്നലെ 4 മുൻമന്ത്രിമാർ അണ്ണാ ഡി എം കെയിൽ നിന്ന് രാജിവെച്ച് വിജയ് നയിക്കുന്ന ടി വി കെയിൽ ചേർന്നു. മുൻമന്ത്രിമാരായ എം സി സമ്പത്ത്, എൻ ആർ ശിവപതി, കടമ്പൂർ രാജു, ഉദുമലൈ രാധാകൃഷ്ണൻ എന്നിവരാണ് ജലവിഭവ മന്ത്രി ബുസി ആനന്ദിന്റെ സാന്നിധ്യത്തിൽ ടി വി കെയിൽ ചേർന്നത്. സെൻസസിന്റെ മുന്നോടിയായി എന്യൂമറേറ്റർമാരായ അധ്യാപകർക്ക് വിദ്യാലയങ്ങളിലെ 6 പ്രവൃത്തി ദിവസം നിശ്ചയിച്ചിരിക്കുന്ന പരിശീലനം മാറ്റി. ജൂൺ 8 6 പ്രവൃത്തി ദിനം. നിരവധി വിദ്യാലയങ്ങളിലെ പകുതിയിലധികം അധ്യാപകരെ എന്യൂമറേറ്റർമാരായി നിയോഗിച്ചിട്ടുണ്ട്. IAS ഉദ്യോഗസ്ഥരായ ഡോക്ടർ ബി അശോകിൻ്റെയും എൻ പ്രശാന്തിൻ്റെയും സസ്പെൻഷൻ പിൻവലിക്കാൻ സർക്കാർ തീരുമാനിച്ചു. ഇതോടെ IAS ഉദ്യോഗസ്ഥ തലത്തിൽ വ്യാപക മാറ്റങ്ങളും നിലവിൽ വരും. വൈശാഖോത്സവത്തിലെ പ്രധാന ചടങ്ങായ ഇളനീർവെപ്പ് ഇന്ന് നടക്കും. വേട്ടക്കൊരുമകൻ ക്ഷേത്രത്തിൽ നിന്ന് എരുവട്ടി തണ്ടയാൻ എള്ളെണ്ണയും ഇളനീരുമായി സന്ധ്യക്ക് കൊട്ടിയൂരിലെത്തും. വനിതകൾക്ക് കാർഷിക രംഗത്ത് കൂടുതൽ പരിഗണന ലക്ഷ്യമിട്ട് 5 നീളുന്ന വനിതാ കർഷക പദ്ധതി രൂപവൽക്കരിക്കുമെന്നും കൃഷി പ്രോത്സാഹന നടപടികളുണ്ടാകുമെന്നും മന്ത്രി ടി സിദ്ദിഖ് പറഞ്ഞു. കാലവർഷക്കെടുതിയിൽ ഇന്നലെ സംസ്ഥാനത്ത് 5 മരിച്ചു. കോഴിക്കോട്ട് ചങ്ങരോത്ത് ചെറിയ കുമ്പളം കൈതേരിമുക്കിൽ കുറ്റ്യാടിപ്പുഴയിൽ തുണി അലക്കാൻ പോയി ഒഴുക്കിൽപ്പെട്ട അമ്മയും മകനും മരിച്ചു. കാസർഗോഡ് മഴയിൽ വീടിന്റെ മതിലിടിഞ്ഞുണ്ടായ അപകടത്തിൽ ദേലമ്പാടി പഞ്ചായത്തിൽ അടൂർ സഞ്ചക്കടവ് പെലമർവയിൽ 2 കുട്ടികൾ മരിച്ചു. തൃശൂർ മണലൂരിൽ കാറ്റിൽ ഓലഷെഡിന് മുകളിൽ മരം വീണ് മരമുറി തൊഴിലാളിയായ യുവാവ് മരിച്ചു. സംസ്ഥാനത്തെ 50 സ്കൂളുകളെ മാതൃകാ സ്കൂളുകളായി ഉയർത്താൻ അടിയന്തര ശ്രമങ്ങൾ സർക്കാർ ഭാഗത്തു നിന്നുണ്ടാവുമെന്ന്, ബഡ്സ് സ്കൂൾ ജീവനക്കാർക്കുള്ള ഇൻഷുറൻസ് പദ്ധതി ഉടനെ ആരംഭിക്കുമെന്നും തദ്ദേശ സ്വയംഭരണ മന്ത്രി KM ഷാജി. ഭിന്നശേഷിക്കാരെ സർക്കാർ ചേർത്ത് പിടിക്കുമെന്നും മന്ത്രി പറഞ്ഞു. 12 പുനർമൂല്യനിർണയത്തിനായി സ്വകാര്യ കമ്പനിയുടെ ഓൺസ്ക്രീൻ മാർക്കിംഗ് പോർട്ടൽ ഒഴിവാക്കി CBSE. കമ്പനിക്ക് കരാർ അനുവദിച്ചതിനെ സംബന്ധിച്ച വിവാദത്തിനൊപ്പം സുരക്ഷാ ആശങ്കകൾ ഉയർന്നതോടെ ബോർഡിന്റെ നിയന്ത്രണത്തിലുള്ള സ്വന്തം സംവിധാനത്തിൽ ഉത്തരക്കടലാസുകളുടെ പുനർമൂല്യനിർണയം നടത്തുമെന്നാണ് റിപ്പോർട്ടുകൾ. അതിർത്തി രക്ഷാസേനയോടുള്ള ആദരസൂചകമായി പഞ്ചാബിലെ അട്ടാരി അതിർത്തിയിൽ സംഗീത പരിപാടി അവതരിപ്പിക്കാനൊരുങ്ങി ഓസ്കർ ഗ്രാമി ജേതാവ് AR റഹ്മാൻ. ജയ് ഹോ എ ട്രൈബ്യൂട്ട് ടു ദ ബ്രേവ് ഹാർട്സ് എന്ന പേരിലാണ് സംഗീത പരിപാടി. ഇന്ന് വൈകിട്ട് പരേഡ് നടക്കുന്ന സമയത്താകും JCP സ്റ്റേഡിയത്തിൽ പരിപാടി. തൊഴിൽരഹിതരായ വനിതകൾക്ക് പരിശീലനം നൽകി പായം പഞ്ചായത്തിനെ ബാംബു ഇൻഡസ്ട്രിയൽ വില്ലേജാക്കി മാറ്റാൻ ഭരണസമിതി പദ്ധതി. 2023 പഞ്ചായത്ത് വയനാട് ജീവൻ ജ്യോതിയുമായി സഹകരിച്ച് പഞ്ചായത്ത് പരിധിയിലെ ബാരാപ്പുഴ പുഴയോരത്തെ 10 ദൂരത്തിൽ മുളകൾ നട്ടുപിടിപ്പിച്ചിരുന്നു. യുദ്ധം അവസാനിപ്പിക്കാനുള്ള ചർച്ചകൾ മരവച്ചിരിക്കെ പശ്ചിമേഷ്യയിൽ വീണ്ടും ആക്രമണ പ്രത്യാക്രമണവുമായി ഇറാനും US ഹോർമോസ് കടലിടുക്കിനു നേരെ ഇറാൻ അയച്ച ഡ്രോണുകൾ US വെടിവെച്ചിട്ടു. പിന്നാലെ ഹോർമോസ് കടലിടുക്കിലെ ഇറാനിയൻ ദ്വീപുകളായ ഗോരഖ്, ഖേഷം എന്നിവിടങ്ങളിൽ തീരരക്ഷാ റഡാറുകൾ സ്ഥാപിച്ചിരിക്കുന്ന കേന്ദ്രങ്ങൾ ആക്രമിക്കുകയും ചെയ്തു. കായിക വാർത്തകൾ. അവിശ്വസനീയമായ കുതിപ്പിലൂടെ നോർവേ ചെസിൽ ചാമ്പ്യനായി ഇന്ത്യയുടെ R പ്രജ്ഞാനന്ദ. നിർണായകമായ അവസാന റൗണ്ടിൽ ജർമ്മനിയുടെ വിൻസെന്റ് കെയ്മറെ തോൽപ്പിച്ചാണ് 20-കാരനായ പ്രജ്ഞാനന്ദ പ്രശസ്തമായ നോർവേ ചെസിൽ വിജയിയാവുന്ന ആദ്യ ഇന്ത്യൻ താരമായത്. സംസ്ഥാന അത്ലറ്റിക്കിൽ തുടർച്ചയായി 4 പാലക്കാട് ചാമ്പ്യന്മാരായി. 174 പോയിന്റുമായി പാലക്കാട് മുന്നേറിയപ്പോൾ 157.5 പോയിന്റുമായി എറണാകുളം 2. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് വനിതാ സിംഗിൾസിൽ പുതു ചാമ്പ്യനായി റഷ്യയുടെ മിര ആൻഡ്രീവ. ഫൈനലിൽ ചാമ്പ്യൻഷിപ്പിലെ കറുത്ത കുതിരയായ പോളിഷ് സീഡില്ലാ താരം മയ ഹലിൻസ്കയുടെ വെല്ലുവിളി 8 സീഡായ ആൻഡ്രീവ അനായാസം മറികടന്നു. സാഫ് കഫ് വനിതാ ഫുട്ബോളിൽ ചാമ്പ്യന്മാരായി ഇന്ത്യ. ഹാട്രിക് കിരീടമോഹവുമായി എത്തിയ ബംഗ്ലാദേശിനെയാണ് ഫൈനലിൽ ആതിഥേയർ വീഴ്ത്തിയത്. ലോകകപ്പ് ഫുട്ബോൾ ആതിഥേയരായ കാനഡയ്ക്ക് സന്നാഹ മത്സരത്തിൽ അയർലൻഡിനോട് സമനില. ഏഷ്യാകപ്പ് U18 ഹോക്കിയിൽ ഇന്ത്യ ചാമ്പ്യന്മാർ. ആതിഥേയരായ ജപ്പാനെ ഫൈനലിൽ ഇന്ത്യ തകർത്തു. പത്രവിശേഷമാണ് ഇതുവരെ കേട്ടത്.
1: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്റ്റിച്ച് വെൽ ബോട്ടിക്കൻ ബ്യൂട്ടി പാർലർ മട്ടന്നൂർ. കല്യാണം, ഹൗസ് വാമിംഗ്, നെയ്മിംഗ് സെറമണി, എൻഗേജ്മെന്റ്, ഇനി തിരക്കോട് തിരക്കാണല്ലോ.
3: അല്ല, ഫംഗ്ഷൻ ഒക്കെ ഇങ്ങനെ തന്നെ അങ്ങ് ചെന്ന് നിന്നാ മതിയോ?
4: എങ്ങനെ അങ്ങ് പോയി നിൽക്കാനോ? നോ ചാൻസ്. ബ്രൈഡൽ മേക്ക് ഓവർ, സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്, മൈക്രോ ബ്ലേഡിംഗ്, ബോഡി പോളിഷിംഗ് തുടങ്ങിയവയ്ക്കെല്ലാം ഇപ്പോ എസ് ഉണ്ടല്ലോ.
3: യെസ്
4: യെസ്, നമ്മുടെ ലിങ്ക്സ് മോളിൽ 2nd ഫ്ലോറിൽ സ്റ്റാർട്ട് ചെയ്ത സ്റ്റിച്ച് വെല്ലിന്റെ പുതിയ സംരംഭം ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ.
3: അപ്പോ ഫംഗ്ഷൻ ഏതായാലും എസ് സ്റ്റുഡിയോ മേക്ക് ഓവറിൽ പോയാ മതി അല്ലേ?
4: അതെ, എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ സെക്കൻഡ് ഫ്ലോർ ലിങ്ക്സ് മോൾ. ഫോൺ നമ്പർ 7999447-6836, 9447-371-836, 8078-502-836.
1: സമർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141. ദന്തരോഗ പരിഹാരത്തിനും ദന്ത സംരക്ഷണത്തിനും ഇനി ഒരേയൊരു നാമം, കെ കെ ഡെന്റൽ കെയർ. 11 വർഷത്തെ പാരമ്പര്യമുള്ള കെ കെ ഡെന്റൽ കെയറിന്റെ രണ്ടാമത്തെ സംരംഭം മട്ടന്നൂരിൽ ഇരിട്ടി റോഡിൽ സഹീന തിയേറ്ററിന് സമീപം പ്രവർത്തനമാരംഭിച്ചിരിക്കുന്നു. ഞങ്ങളുടെ സേവനങ്ങൾ: റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ്, പല്ല് നീക്കം ചെയ്യൽ, പല്ലിന് കമ്പിയിടൽ, കമ്പിയില്ലാതെയുള്ള പല്ല് ക്രമീകരണം, കുട്ടികളുടെ ദന്തപരിചരണം, സ്ഥിരമായി ഉറപ്പിച്ചു വെക്കാവുന്ന പല്ലുകളും സെറ്റ് പല്ലുകളും, മോണരോഗ ചികിത്സ, കോസ്മെറ്റിക് മേക്ക് ഓവർ, സ്ക്രൂ ഉപയോഗിച്ചുള്ള പല്ലുറപ്പിക്കൽ അഥവാ ദന്തൽ ഇംപ്ലാന്റ്, പുറത്തു വരാത്തതും എല്ലുകൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നതും മായ പല്ലുകൾ സർജറി വഴി നീക്കം ചെയ്യുന്നു. ഡെന്റൽ എക്സ്റേ, ടൂത്ത് വൈറ്റനിങ്. ആത്മവിശ്വാസത്തോടെ ചിരിക്കാൻ ഇനി ഞങ്ങളുണ്ട് കൂടെ. കെ കെ ഡെന്റൽ കെയർ, മേക്ക് യു സ്മൈൽ മോർ സ്പെഷ്യൽ.
5: ഉരുവച്ചാൽ എഡ്യുവിഷൻ അക്കാദമി 2026-27 വർഷത്തെ ക്ലാസുകളിലേക്കുള്ള പ്രവേശനം തുടരുന്നു. 7, 8, 9, 10 ഇംഗ്ലീഷ് ആൻഡ് മലയാളം മീഡിയം ബാച്ചുകൾ, ഇംഗ്ലീഷ്, മാത്സ്, സയൻസ്, സോഷ്യൽ സ്റ്റഡീസ്, ഹിന്ദി എന്നീ വിഷയങ്ങളിൽ വിദഗ്ധ പരിശീലനം, മികച്ച അധ്യാപകർ. എഡ്യുവിഷൻ അക്കാദമി, ശിവപുരം റോഡ്, ഉരുവച്ചാൽ. അഡ്മിഷന് ബന്ധപ്പെടുക 9447-205630, 7592-942-8817, 8547-922-2020.
1: ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിംഗ്, ഡിഗ്രി, ഡിപ്ലോമ ഇന്റീരിയർ ഡിസൈനിംഗ് കോഴ്സുകളിലൂടെ വ്യത്യസ്തങ്ങളായ തൊഴിൽ മേഖലയും ഉയർന്ന തൊഴിൽ സാധ്യതയും, മികച്ച അധ്യാപകർ, ഒരുമിച്ചുള്ള പഠന പ്രവർത്തനങ്ങൾ, വർക്ക് സൈറ്റുകളിൽ ആധുനിക പരിശീലനങ്ങൾ, ഒപ്പം വിശാലമായ സൗഹൃദ പഠനാന്തരീക്ഷവും. അതെ, ഞങ്ങളുടെ ഉറപ്പ് ജോലിയാണ്, വെറും വാഗ്ദാനമല്ല. ലെറ്റ് ഗുഡ് ചേഞ്ചസ് സ്റ്റാർട്ട് ഫ്രം ഹിയർ. ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിംഗ്, യൂണിവേഴ്സിറ്റി സ്റ്റഡി സെന്റർ, നിയർ പോലീസ് ക്ലബ്, താവക്കര റോഡ്, കണ്ണൂർ. ഫോൺ 9747-4111-74.
6: മധുബാലകൃഷ്ണൻ പാടിയ ഗാനം ചന്ദ്രനെ മൗലിയിൽ ചന്ദനമാക്കിയ, രചന അനിൽ രാമൻ, സംഗീതം മുരളി കേദാരം.

0: ദക്ഷിണ ഭാരതത്തിലെ ദക്ഷയാഗ ഭൂമിയിൽ വൈശാഖോത്സവത്തിന് തുടക്കമാവുകയാണ്.
1: ദക്ഷിണ കാശിയ കൊട്ടിയൂർ വാണിടും ദക്ഷമദാന്ത
0: വനഭംഗിയുടെ പശ്ചാത്തലത്തിൽ ബാവലിപ്പുഴയുടെ തീരത്ത് ഇനി 28 ഉത്സവ ദിനരാത്രങ്ങൾ. അപൂർവതകളുടെ തീർത്ഥാടന കാലത്ത് കൊട്ടിയൂർ വിശേഷങ്ങളുമായി റേഡിയോ മലബാർ.
2: ഹിമഗിരി സുതയുടെ പതിയുടെ പദ തളിരിണയിൽ ചേരുക നെഞ്ചേ, കലിയുടെ കന്മഷ ദ്വേഷമശേഷം നിന്നിൽ.
0: കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങൾ.
1: ഇളനീർ കാവുകളായി വാവലിപ്പുഴയിലെ തെളിനീരിൽ.
0: എല്ലാ ദിവസവും രാവിലെ 7:30 വൈകിട്ട് 5:30.
1: അമൃതാംശു കല ചൂടും പുരിജടാശകലം നീ അടിയങ്ങൾ കോടപ്പൂവായി നൽകേണേ.
0: കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങൾ.
1: ദക്ഷിണ കാശിയ കൊട്ടിയൂർ വാണിടും ദക്ഷമദാന്ത.
3: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനുഷ ആത്മപ്രകാശ്. പ്രധാന വാർത്തകൾ. അന്താരാഷ്ട്ര അതിർത്തികളിലെ സാമ്പത്തിക സ്വത്തിടപാടുകളിൽ

0: പാലിക്കണമെന്ന് ആഭ്യന്തരമന്ത്രി അമിത് ഷാ. നടൻ സലീം കുമാർ കൊച്ചിയിൽ അന്തരിച്ചു. നീറ്റ് പുനഃപരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ച സംബന്ധിച്ച് സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വാർത്ത അടിസ്ഥാനരഹിതമെന്ന് NTA. സംസ്ഥാനത്ത് ബുധനാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സാഫ് വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് കിരീടം ഇന്ത്യക്ക്. വാർത്തകൾ വിശദമായി. അന്താരാഷ്ട്ര അതിർത്തികളിലെ സാമ്പത്തിക ഇടപാടുകൾ, കെട്ടിട നിർമ്മാണം, സ്വത്തുക്കളുടെ വിൽപ്പനയും വാങ്ങലും എന്നിവ സംബന്ധിച്ച് ജാഗ്രത പാലിക്കണമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ആവശ്യപ്പെട്ടു. വടക്കുകിഴക്കൻ സംസ്ഥാനത്തിന്റെ അതിർത്തി പ്രദേശങ്ങളെ സംബന്ധിച്ച് BSFന്റെ ത്രിപുര അതിർത്തി ആസ്ഥാനത്ത് നടന്ന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ 5 വർഷത്തെ ഭൂരേഖകൾ പരിശോധിക്കാനും അമിത്ഷാ നിർദ്ദേശം നൽകി. മയക്കുമരുന്ന്, ആയുധക്കടത്ത് എന്നിവയ്ക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നും മയക്കുമരുന്ന് കടത്തിന് സഹായങ്ങൾ ചെയ്യുന്നവരുടെ മുഴുവൻ ശൃംഖലയെയും കൈകാര്യം ചെയ്യണമെന്നും അമിത്ഷാ പറഞ്ഞു. അതിർത്തി ജില്ലകളിൽ സാമ്പത്തിക അച്ചടക്കം ഉറപ്പാക്കേണ്ടത് സംസ്ഥാനങ്ങളുടെ ഉത്തരവാദിത്തമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. കളക്ടർമാർക്കും GST ഉദ്യോഗസ്ഥർക്കും പരിശീലനം നൽകണമെന്നും സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ടർ ടാക്സസ് വ്യാജ കറൻസിയെക്കുറിച്ച് സർവേ നടത്തണമെന്നും ഷാ നിർദ്ദേശിച്ചു. അതിർത്തിയിൽ സുരക്ഷ നിലനിർത്താൻ ഇന്ത്യയും നേപ്പാളും ഒന്നിച്ച് പ്രവർത്തിക്കുന്നുണ്ടെന്നും അത്യാവശ്യ ഘട്ടങ്ങളിലെല്ലാം ഇരു രാജ്യങ്ങളും പരസ്പരം നിലകൊണ്ടിട്ടുണ്ടെന്നും വിദേശകാര്യമന്ത്രി DS ജയശങ്കർ പറഞ്ഞു. ന്യൂഡൽഹിയിൽ നേപ്പാൾ വിദേശകാര്യമന്ത്രി ശിശിർ ഖനാലുമായി കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വ്യാപാരം, വാണിജ്യം, നിക്ഷേപം, ഊർജ്ജം, വികസനം, സഹകരണം, വിദ്യാഭ്യാസം തുടങ്ങിയ ഒട്ടനവധി മേഖലകളിൽ ഇരു രാജ്യങ്ങളും സഹകരണം ശക്തിപ്പെടുത്തിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. നടൻ സലീം കുമാർ കൊച്ചിയിൽ അന്തരിച്ചു. സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്നലെ രാത്രി 10:45 57-കാരനായ അദ്ദേഹത്തിന്റെ അന്ത്യം. ലിവർ സിറോസിസ് രോഗത്തെ തുടർന്ന് കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായിരുന്നു. ഭൌതികദേഹം രാവിലെ 9 മുതൽ പറവൂർ ടൗൺ ഹാളിൽ പൊതുദർശനത്തിന് വെക്കും. വൈകിട്ട് വീട്ടുവളപ്പിലാണ് സംസ്കാരം. ഡെസ്ക് റിപ്പോർട്ട്.
1: 3 പതിറ്റാണ്ടോളം മലയാളികളെ ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും വെള്ളിത്തിരയിൽ നിറഞ്ഞു നിന്ന നടനായിരുന്നു സലീം കുമാർ. 1996 സിദ്ദിഖ് ഷമീർ സംവിധാനം ചെയ്ത ഇഷ്ടമാണ് 100 വട്ടമാണ് ആദ്യ ചിത്രം. 3 പതിറ്റാണ്ടിനിടെ 350 ചിത്രങ്ങളിൽ വേഷമിട്ടു. ഹാസ്യകഥാപാത്രങ്ങളാണ് ഏറെയും അവതരിപ്പിച്ചതെങ്കിലും ക്യാരക്ടർ വേഷങ്ങളിലും അദ്ദേഹം തിളങ്ങി. സലീം അഹമ്മദ് സംവിധാനം ചെയ്ത ആദാമിന്റെ മകൻ അബു എന്ന ചിത്രത്തിലെ അഭിനയത്തിന് 2010 മികച്ച നടനുള്ള ദേശീയ പുരസ്കാരവും സംസ്ഥാന പുരസ്കാരവും സലീം കുമാറിന് ലഭിച്ചു. അയാളും ഞാനും തമ്മിൽ എന്ന ചിത്രത്തിലെ അഭിനയത്തിന് 2012 മികച്ച ഹാസ്യനടനുള്ള പുരസ്കാരം നേടിയ അദ്ദേഹം കറുത്ത ജൂതൻ എന്ന ചിത്രത്തിന്റെ കഥയ്ക്ക് 2016 സംസ്ഥാന പുരസ്കാരവും സ്വന്തമാക്കി. ലാൽ ജോസ് സംവിധാനം ചെയ്ത അച്ഛനുറങ്ങാത്ത വീട് എന്ന ചിത്രത്തിലെ സാമുൽ എന്ന നായക കഥാപാത്രത്തിന് മികച്ച രണ്ടാമത്തെ നടനുള്ള സംസ്ഥാന അവാർഡും സലീം കുമാറിനെ തേടിയെത്തി. കല്യാണരാമൻ, മായാവി, ചതിക്കാത്ത ചന്തു, CID മൂസ, കിളിച്ചുണ്ടൻ മാമ്പഴം, പട്ടാളം, പട്ടാഭിഷേകം, നാടൻ പെണ്ണും നാട്ടുപ്രമാണിയും, തെങ്കാശി പട്ടണം, സത്യമേവ ജയതേ, ഈ പറക്കും തളിക, മീശമാധവൻ, മഴത്തുള്ളിക്കിലുക്കം, കുഞ്ഞിക്കൂനൻ, പെരുമഴക്കാലം തുടങ്ങിയവയാണ് ശ്രദ്ധേയമായ ചിത്രങ്ങൾ. കമ്പാർട്ട്മെന്റ്, കറുത്തജൂതൻ, ദൈവമേ കൈത്തൊഴാം, കെ കുമാറാകണം എന്നീ ചിത്രങ്ങൾ സംവിധാനം ചെയ്തു. തമിഴ്, ഒറിയ, ബംഗാളി ഭാഷകളിലെ ചിത്രങ്ങളിലും അഭിനയിച്ചിട്ടുണ്ട്.
0: സലീം കുമാറിന്റെ നിര്യാണത്തിൽ മുഖ്യമന്ത്രി VD സതീശൻ, പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ, മന്ത്രിമാർ, കലാ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ തുടങ്ങിയവർ അനുശോചിച്ചു. ഹാസ്യം മാത്രമല്ല ഏത് കഥാപാത്രങ്ങളും വഴങ്ങുമെന്ന് തെളിയിച്ച അപൂർവ പ്രതിഭയായിരുന്നു സലീം കുമാറെന്ന് മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞു. പ്രതിഭാസമ്പന്നതയും വ്യക്തിബന്ധങ്ങളിൽ ആത്മാർത്ഥതയും കാട്ടിയ പറവൂരിന്റെ പച്ചയായ മനുഷ്യരൂപമായിരുന്നു സലീം കുമാറെന്ന് മുഖ്യമന്ത്രി അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു. മലയാള ചലച്ചിത്ര മേഖലയ്ക്ക് നികത്താനാകാത്ത നഷ്ടമാണ് സലീം കുമാറിന്റെ വിയോഗത്തിലൂടെ ഉണ്ടായിരിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു. മിമിക്രി കലാകാരനിൽ നിന്ന് ഹാസ്യ നടനിലേക്കും തുടർന്ന് ദേശീയ പുരസ്കാരം വരെ കരസ്ഥമാക്കിയ അഭിനയ പ്രതിഭയിലേക്ക് ഉയർന്ന അദ്ദേഹത്തിന്റെ പ്രയാണം വളർന്നുവരുന്ന കലാകാരന്മാർക്ക് എക്കാലവും പ്രചോദനകരമാണെന്ന് അദ്ദേഹം പറഞ്ഞു. മനുഷ്യജീവിതത്തിന്റെ വിവിധ തുറകളെ തന്മയത്വത്തോടെ അവതരിപ്പിച്ച മഹാനടനായിരുന്നു സലീം കുമാറെന്ന് സാംസ്കാരിക മന്ത്രി PC വിഷ്ണുനാഥ് അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു. നീറ്റ് പുനഃപരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ച സംബന്ധിച്ച് സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി അറിയിച്ചു. വിദ്യാർത്ഥികളെയും മാതാപിതാക്കളെയും ആശയക്കുഴപ്പത്തിലാക്കാൻ സംഘടിത തട്ടിപ്പ് റാക്കറ്റുകളുടെ പ്രവർത്തനമാണ് ഉള്ളടക്കത്തിന് പിന്നിലെന്ന് NTA വ്യക്തമാക്കി. പരീക്ഷാ പ്രക്രിയയുടെ സമഗ്രത പൂർണ്ണമായും നിലനിൽക്കുന്നുവെന്നും ഉദ്യോഗാർത്ഥികൾക്ക് ന്യായവും സുരക്ഷിതവുമായ പരീക്ഷ ഉറപ്പാക്കാൻ ആവശ്യമായ എല്ലാ സുരക്ഷാ നടപടികളും നിലവിലുണ്ടെന്നും ഏജൻസി അറിയിച്ചു. NTA ഔദ്യോഗിക വെബ്സൈറ്റിലൂടെയും ചാനലുകളിലൂടെയും നൽകുന്ന അറിയിപ്പുകളെ ആശ്രയിക്കണമെന്നും ഏജൻസി അഭ്യർത്ഥിച്ചു. CBSE 12 ക്ലാസ് മാർക്ക് വെരിഫിക്കേഷനും പുനർമൂല്യനിർണയത്തിനും ഇന്ന് അർദ്ധരാത്രി വരെ അപേക്ഷ സമർപ്പിക്കാം. വിദ്യാർത്ഥികളുടെ താൽപര്യം കണക്കിലെടുത്താണ് തീരുമാനം. സംസ്ഥാനത്ത് ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി നടന്ന റെയ്ഡിൽ 241 പേരെ അറസ്റ്റ് ചെയ്തു. വിവിധ തരത്തിലെ നിരോധിത മയക്കുമരുന്ന് കൈവശം വച്ചതിന് 231 കേസുകൾ രജിസ്റ്റർ ചെയ്തു. ലഹരി വിപണനത്തെക്കുറിച്ച് വിവരങ്ങൾ നേരിട്ടും വാട്സ്ആപ്പ് വഴിയും പൊതുജനങ്ങൾക്ക് പോലീസിനെ അറിയിക്കാം. സംസ്ഥാന ഗവൺമെന്റിന്റെ ഓപ്പറേഷൻ തൂഫാനിന് മദ്യനിരോധന സമിതി മലബാർ മേഖലാ കൺവെൻഷൻ പിന്തുണ പ്രഖ്യാപിച്ചു. കോഴിക്കോട് ഗാന്ധിഗൃഹത്തിലെ പരിപാടി കവി പി കെ ഗോപി ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്തെ മുഴുവൻ ഗവൺമെന്റ് ആശുപത്രികളിലും അപകട ചികിത്സ ഉറപ്പാക്കുന്നത് പരിഗണനയിലാണെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ പറഞ്ഞു. കൊല്ലം നീണ്ടകര താലൂക്ക് ആശുപത്രിയിൽ ഡയാലിസിസ് യൂണിറ്റ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. വന്യജീവി ആക്രമണങ്ങൾക്ക് പരിഹാരം കാണാൻ 2 വർഷമെടുക്കുമെന്ന മന്ത്രിയുടെ നിലപാട് നിരുത്തരവാദിത്തപരമാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. ജനങ്ങളുടെ ജീവനും സുരക്ഷയും ഉറപ്പുവരുത്താൻ ഇച്ഛാശക്തി കാണിക്കേണ്ട ഗവൺമെന്റ് കൈമലർത്തുന്നത് ജനങ്ങളിൽ ആശങ്ക ഉളവാക്കിയിട്ടുണ്ടെന്ന് അദ്ദേഹം വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് തെക്കുപടിഞ്ഞാറൻ കാലവർഷം ശക്തി പ്രാപിക്കുന്നു. ബുധനാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് 7 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും മറ്റ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകി. തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിലാണ് ഓറഞ്ച് ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. കോഴിക്കോട് പേരാമ്പ്ര പാലേരിയിൽ കുറ്റ്യാടിപ്പുഴയിൽ ഒഴുക്കിൽപ്പെട്ട് അമ്മയും മകനും മരിച്ചു. പാലേരി തോട്ടത്താങ്കണ്ടി രമ്യ, 7 വയസ്സുകാരൻ ശിവനന്ദ് എന്നിവരാണ് മരിച്ചത്. ആരോഗ്യവകുപ്പിന്റെ കായകൽപ്പം ജനസമ്പർക്ക പരിപാടിയുടെ ആദ്യഘട്ട സംസ്ഥാനതല ഉദ്ഘാടനം മറ്റന്നാൾ രാവിലെ മന്ത്രി കെ മുരളീധരൻ കോഴിക്കോട്ട് നിർവഹിക്കും. ആരോഗ്യമേഖലയെ പുനരുജ്ജീവിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാനതലത്തിൽ പൊതുജന അഭിപ്രായവും നിർദ്ദേശങ്ങളും സ്വരൂപിക്കാനാണ് പരിപാടി. സാഫ് വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യ കിരീടം നേടി. ഗോവയിലെ മഡ്ഗാവിൽ നിലവിലെ ചാമ്പ്യന്മാരായ ബംഗ്ലാദേശിനെ 1-3 ഗോളുകൾക്ക് പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ കിരീടം സ്വന്തമാക്കിയത്. 7 വർഷത്തിന് ശേഷമാണ് ഇന്ത്യയുടെ കിരീട നേട്ടം. 6ാം തവണയാണ് ഇന്ത്യൻ വനിതകൾ സാഫ് ഫുട്ബോൾ ചാമ്പ്യന്മാരാകുന്നത്. ഏഷ്യാകപ്പ് അണ്ടർ 18 പുരുഷ ഹോക്കി ടൂർണമെന്റിൽ കിരീടം നേടിയ ഇന്ത്യൻ പുരുഷ ടീമിനെയും വെങ്കലം നേടിയ വനിതാ ടീമിനെയും രാഷ്ട്രപതി ദ്രൌപദി മുർമുവും ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അഭിനന്ദിച്ചു. ഇരു ടീമുകളുടെയും വിജയം രാജ്യത്തിന് അഭിമാനകരമാണെന്ന് രാഷ്ട്രപതി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. രാജ്യത്തെ യുവ കായിക താരങ്ങളുടെ കഴിവ്, കഠിനാധ്വാനം, ദൃഢനിശ്ചയം എന്നിവയുടെ തെളിവാണ് ഈ നേട്ടമെന്ന് ഉപരാഷ്ട്രപതി സാമൂഹിക മാധ്യമത്തിൽ പറഞ്ഞു. താരങ്ങളെ അഭിനന്ദിച്ച പ്രധാനമന്ത്രി വിജയം രാജ്യത്തെ യുവാക്കൾക്കിടയിൽ ഹോക്കിയുടെ വർദ്ധിച്ചുവരുന്ന ജനപ്രീതിയെ പ്രതിഫലിപ്പിക്കുന്നതായി പറഞ്ഞു. അഫ്ഗാനിസ്ഥാനെതിരായ ഏക ക്രിക്കറ്റ് ടെസ്റ്റിൽ 2ാം ദിനം ഇന്ത്യ ഇന്ന് 1ാം ഇന്നിംഗ്സിൽ 3 വിക്കറ്റിന് 368 റൺസ് എന്ന നിലയിൽ മത്സരം പുനരാരംഭിക്കും. ആകാശവാണി കോഴിക്കോട് നിലയം അഖില കേരള റേഡിയോ നാടകോത്സവത്തിൽ അവതരിപ്പിച്ച് ശ്രദ്ധേയമായ കാൺക കടലിനെ കൺതുറക്കാതെ എന്ന റേഡിയോ നാടകത്തിന്റെ പ്രത്യേക ലിസണിംഗ് സെഷൻ പൊതുജനങ്ങൾക്കായി സംഘടിപ്പിക്കുന്നു. പുഷ്പശ്രീ തിക്കോടിയൻ അനുസ്മരണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ നാളെ വൈകിട്ട് 4 കോഴിക്കോട് ചാവറ കൾച്ചറൽ സെന്ററിലാണ് പരിപാടി. സംസ്ഥാനത്ത് സഹകരണ സംഘങ്ങളിൽ നിന്ന് വായ്പയെടുത്ത് കുടിശ്ശികയായവർക്ക് ആശ്വാസ് 2026 ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി ഗവൺമെന്റ് പ്രഖ്യാപിച്ചു. June 1 മുതൽ August 31 വരെയാണ് പദ്ധതി കാലാവധി. പ്രാഥമിക കാർഷിക സഹകരണ സംഘങ്ങളിൽ നിന്ന് വായ്പയെടുത്തവരുടെ തിരിച്ചടവ് മുടങ്ങിയതിനാൽ വർദ്ധിച്ചുവരുന്ന കുടിശ്ശികയോ നിഷ്ക്രിയ ആസ്തിയോ കുറച്ച് നിക്ഷേപകരുടെ താൽപര്യം കൂടി സംരക്ഷിക്കുകയാണ് ലക്ഷ്യം. 2027 സെൻസസ് പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് താലൂക്കിന് കീഴിൽ നാളെ നടത്താനിരുന്ന പരിശീലന ക്ലാസ് ഈ മാസം 13 മാറ്റി. പരിശീലന കേന്ദ്രങ്ങളിൽ മാറ്റമില്ല. പ്രധാന വാർത്തകൾ വീണ്ടും. അന്താരാഷ്ട്ര അതിർത്തികളിലെ സാമ്പത്തിക സ്വത്തിടപാടുകളിൽ ജാഗ്രത പാലിക്കണമെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ. നടൻ സലീംകുമാർ കൊച്ചിയിൽ അന്തരിച്ചു. നീറ്റ് പുനഃപരീക്ഷ ചോദ്യപേപ്പർ ചോർച്ച സംബന്ധിച്ച് സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വാർത്ത അടിസ്ഥാനരഹിതമെന്ന് NTA. സംസ്ഥാനത്ത് ബുധനാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സാഫ് വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് കിരീടം ഇന്ത്യയ്ക്ക്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
2: ഇയം ആകാശവാണി. സമ്പ്രതി വാർത്താ ശ്രൂയന്താം. പ്രവാചക ദിവ്യാനന്ദ് ജാ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഹ്യഃ ആർത്ഥിക പരാമർശ പരിഷദ സദസ്യൈ സമം ആകാരിതസ്യ ഉപവേശനസ്യ അധ്യക്ഷതാം അകരോത്. ഉപവേശനെ പ്രധാനമന്ത്രി പരിഷത് സദസ്യാശ്ച വൈശ്വിക നിശ്ചിതതാ കാലി ഭാരതസ്യ ഭൂയോപി ആർത്ഥിക വൃദ്ധിം കർത്തും വിഭിന്നേഷു പരാമർശോപായേഷു ചർച്ചിതവന്തൗ. ജീവനസ്തരം വ്യാപാരം ച സുഗമീകർത്തും അപി സവിസ്തരം വിചാരണ ജാത. സദസ്യൈഃ ഭാരതെ വിശ്വേ ച പശ്ചിമൈഷ്യാ സംഘർഷേണ ഉത്പന്ന പ്രഭാവാനാം അപി ആകലനം പ്രസ്തുതം. വിദേശമന്ത്രി ഡോക്ടർ സുബ്രഹ്മണ്യം ജയശങ്കരഃ ഉക്തവാൻ യത് ഭാരതം നേപാലം ച സുദീർഘ മുക്ത സീമായാം സുരക്ഷാവ്യവസ്ഥാം പ്രവർത്തയിതും ദൃഢതയാ സഹയോഗം കുരുതഃ. അപി ച ഉഭൗ ദേശൗ സങ്കടകാലേ അപി സർവദൈവ പരസ്പരം സാഹായ്യം കുരുതഃ. നവദില്യാം നേപാലസ്യ വിദേശമന്ത്രിണ ശിശിര ഖനാലേന സഹ ഉപവേശനെ ഡോക്ടർ ജയശങ്കരഃ അവദത് യത് ഉഭയോഃ ദേശയോഃ സംബന്ധഃ ജീവിത ജനസംബന്ധസ്യ സീമാപാര സമ്പർക്കസ്യ പാരസ്പരിക സാംസ്കൃതിക ധാർമ്മിക പരമ്പരാണാം ച സുദൃഢാധാരെ വിനിർമ്മിതഃ അസ്തി. കേന്ദ്രീയഃ ഗൃഹമന്ത്രി അമിത്ഷാഹഃ അന്താരാഷ്ട്രീയ സീമാസു വിത്തീയ വ്യവഹാരസ്യ ഭവന നിർമ്മാണസ്യ സമ്പത്തിക്രയ വിക്രയണസ്യ ച വിഷയേ വിശേഷ സമവധാനതായേ ആഹൂതവാൻ. ഏഷഃ നിർദ്ദേശഃ BSF ഇതി സീമസുരക്ഷാബലസ്യ ത്രിപുരാ സീമാമുഖ്യാലയേ ഗൃഹമന്ത്രിണഃ അധ്യക്ഷതായാം ആകാരിതെ പൂർവോത്തര രാജ്യ സീമാക്ഷേത്ര വിഷയകേ സമ്മേളനെ പ്രദത്തഃ. ഗൃഹമന്ത്രി വിഗത പഞ്ചവർഷാണാം ഭൂമിലേഖാനാം പരീക്ഷണായ അപി നിർദ്ദിഷ്ടവാൻ. CBSE ഇതി കേന്ദ്രീയ മാധ്യമിക ശിക്ഷാ പരിഷദ് അംഗസത്യാപനാർത്ഥം പുനർമൂല്യാങ്കനാർത്ഥം ച ആവേദന സമർപ്പണായ അന്തിമാം തിഥിം ജൂൺ മാസസ്യ സപ്തമ ദിനാങ്ക പര്യന്തം അഗ്രേ സാരിതവതി. പരിഷദ ഉക്തം യത് വിദ്യാർത്ഥിനഃ അദ്യ മധ്യരാത്രിം യാവത് സ്വാവേദനാനി അർപ്പയിതും അർഹന്തി. ഇതഃ പൂർവം ആവേദന സമർപ്പണായ അന്തിമതിഥിഃ അസ്യ മാസസ്യ ഷഷ്ഠ ദിനാങ്കഃ ഏവ ആസീത്. പ്രിയാ ശ്രോതാരഃ, സംസ്കൃത ജഗതാ സംബദ്ധൈഃ വിഭിന്നൈഃ ക്രിയാകലാപൈഃ സംവലിതസ്യ സംസ്കൃത സാപ്താഹികീതി വിശിഷ്ട കാര്യക്രമസ്യ പ്രസാരണം ആകാശവാണ്യാഃ FM ഗോൾഡ് പ്രവാഹികാതഃ അദ്യ മധ്യാഹ്നെ സാർദ്ധൈകവാദനതഃ ഭവിഷ്യതി. ഭവന്തഃ സർവേ യഥാകാലം ശ്രോതും പ്രഭവന്തി. ഭാരതീയർത്തു വിജ്ഞാന വിഭാഗേന അനുമിതം യത് അദ്യ തടീയ കർണാടക മാഹേ കേരളേഷു മൂസലാധാര വൃഷ്ടിഃ ഭവിഷ്യതി. പൂർവോത്തര രാജ്യാനാം അധികതര ഭാഗേഷു ആഭ്യന്തരീണ കർണാടകേ ഗോവായാം തമിഴ്നാടൌ പുതുച്ചേര്യാം അണ്ടമാന നിക്കോബാര ദ്വീപ സമൂഹേ ച ശ്വഃ പര്യന്തം പ്രബല വൃഷ്ടിഃ സംഭാവന അസ്തി. സമ്പ്രതി ക്രീഡാവാർത്തസു ജാപാനെ ഭാരതസ്യ അന്തരഷ്ടാദശവയോവർഗീയ പുരുഷദലേന ഏഷ്യാ ചഷക ഹോക്കി സ്പർദ്ധാമാലിക ജിത. നിർണായകെ ദ്വന്ദ്വേ ഭാരതേന ജാപാനം ചത്വാരി ഏകം ഇതി അങ്കാന്തരാലേന പരാജിതം. ഉപരാഷ്ട്രപതിഃ CP രാധാകൃഷ്ണൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ച ഉത്തമ പ്രദർശന പരകം ഏതം വിജയം അഭിലക്ഷ്യ ഭാരതീയ ഹോക്കിദലം വർദ്ധാപിതവന്തൗ. ഗോവായാം ഭാരതേന സൈഫ് മഹിളാ പാദകന്ദുകനായക സ്പർദ്ധാ ശൃംഖലാ വിജിത. നിർണായകെ ദ്വന്ദ്വേ ഭാരതേന ബംഗ്ലാദേശ 3-0 ഇതി അങ്കാന്തരാലേന പരാജിത. ധ്യാനാസ്പദം അസ്തി യത് ഭാരതേന ഷഷ്ഠവാരം ഏഷാ ശൃംഖലാ ജിത. അപരതഃ നവ ചണ്ഡീഗഢി ഭാരതാഫ്ഗാനിസ്ഥാനയോഃ ഏകമാത്ര ക്രിക്കറ്റ് നികഷസ്പർദ്ധായാഃ പ്രഥമദിനസ്യ ക്രീഡാസമാപ്തി പര്യന്തം ഭാരതേന ക്രീഡകത്രയസ്യ ഹാനിപൂർവകം 68-300 ധാവനാങ്കാഃ അർജിതാഃ. അദ്യ ഭാരതം ഇതഃ അഗ്രേ ക്രീഡിഷ്യതി. ഇതി വാർത്താഃ.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
2: അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾ, വിദഗ്ധ ഡോക്ടർമാർ, കൃത്യമായ പരിചരണം തുടങ്ങി ആധുനിക ശുശ്രൂഷ രംഗത്ത് മികച്ച സേവന പാരമ്പര്യവുമായി AKG ആശുപത്രി തളാപ്പ് കണ്ണൂർ. എന്നും ജനങ്ങൾക്കൊപ്പം AKG ആശുപത്രി.
3: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിലേക്ക് സ്നേഹസ്വാഗതം. ജനസമക്ഷത്തിൽ ആദ്യം തദ്ദേശീയ അറിയിപ്പുകൾ കേൾക്കാം. കണ്ണൂർ ശ്രീനാരായണ കോളേജിൽ 2026-27 വർഷത്തേക്ക് ഒന്നാം വർഷ ബിരുദാനന്തര ബിരുദ കോഴ്സുകളിൽ കമ്മ്യൂണിറ്റി കോട്ടയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. കണ്ണൂർ സർവകലാശാല ഏകജാലകം വഴി അപേക്ഷിച്ച ശേഷം ഈ മാസം 11 കോളേജ് വെബ്സൈറ്റ് വഴി ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് www.snkollegekannur.ac.in സന്ദർശിക്കാവുന്നതാണ്. ഇരിട്ടി കുന്നോത്ത് IHRD കോളേജിൽ BSc കമ്പ്യൂട്ടർ സയൻസ്, BCom വിത്ത് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, BCom വിത്ത് കോ ഓപ്പറേഷൻ, ട്രാവൽ ആൻഡ് ടൂറിസം മാനേജ്മെന്റ് എന്നീ കോഴ്സുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചു. വിശദ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 0490243044. മറ്റൊരു നമ്പർ 8547003404. നമ്പർ ഒരിക്കൽ കൂടി 0490243044, അല്ലെങ്കിൽ 8547003404. കണ്ണൂർ ജൈവ സംസ്കൃതി പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ മൺസൂൺ ജൈവോൽപ്പന്ന മേള നാളെ കണ്ണൂർ ജവഹർ ലൈബ്രറി ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ നടക്കും. രാവിലെ 10 മുതൽ വൈകിട്ട് 6:30 വരെയാണ് മേള. ജൈവരീതിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന പച്ചക്കറി, പഴം, കിഴങ്ങ് വർഗ്ഗങ്ങൾ, തവിടുകളയാത്ത അരി, കപ്ലി ഗോതമ്പ്, ചെറുധാന്യങ്ങൾ, ശർക്കര, തേൻ തുടങ്ങിയവ ലഭിക്കും. സംസ്ഥാന സാക്ഷരതാ മിഷൻ പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടത്തുന്ന തുല്യതാ കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ഇരിട്ടി നഗരസഭാ പരിധിയിലെ ഗുണഭോക്താക്കൾക്ക് തുല്യതാ കോഴ്സുകളിലേക്ക് സൗജന്യമായി രജിസ്റ്റർ ചെയ്യാം. 10 തുല്യതാ കോഴ്സിലേക്ക് 17 വയസ്സ് പൂർത്തിയായ 7 ക്ലാസ് യോഗ്യതയുള്ളവർക്ക് രജിസ്ട്രേഷൻ നടത്താം. ഹയർ സെക്കൻഡറി തുല്യതാ കോഴ്സിലേക്ക് 22 വയസ്സ് പൂർത്തിയായി 10 വിജയിച്ചവർക്ക് രജിസ്ട്രേഷൻ നടത്താം. 4-7 രജിസ്ട്രേഷനും നടത്തുന്നവർക്ക് തുടർന്ന് പഠിക്കാനും അവസരം നൽകുന്നു. വിശദ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 9605635141. നമ്പർ ഒരിക്കൽ കൂടി 9605635141. പയ്യന്നൂർ കോളേജിൽ ഒന്നാം വർഷ ഡിഗ്രി PG പ്രോഗ്രാമുകളിലേക്ക് സ്പോർട്സ് ക്വാട്ടയിൽ പ്രവേശനം നടത്തുന്നു. വിദ്യാർത്ഥികൾ കണ്ണൂർ സർവകലാശാല ഓൺലൈൻ അഡ്മിഷൻ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തതിൻ്റെ പ്രിൻ്റൗട്ടും കായിക മികവ് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പും സഹിതം ഈ മാസം 17 വൈകിട്ട് 4 കോളേജ് ഓഫീസിൽ നൽകണം. കേരള യൂണിവേഴ്സിറ്റിയുടെ അഫിലിയേഷനും ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ അംഗീകാരവുമുള്ള പത്തനാപുരത്തെ ക്രിസ്ത്യൻ മൈനോറിറ്റി സ്ഥാപനമായ ഡിവൈൻ ലോ കോളേജിൽ പഞ്ചവത്സര ഇൻ്റഗ്രേറ്റഡ് BA LLB, BBA LLB, BCom LLB, ത്രിവത്സര LLB, LLM കോഴ്സുകളിലേക്കുള്ള പ്രവേശന നടപടി ആരംഭിച്ചു. ഡൊണേഷൻ ഇല്ലാതെ സർക്കാർ ഫീസിൽ പഠിക്കാം. അപേക്ഷ എല്ലാ പ്രവൃത്തി ദിവസങ്ങളിലും കോളേജ് ഓഫീസിൽ നിന്ന് നേരിട്ട് ലഭിക്കുമെന്ന് കോളേജ് പ്രിൻസിപ്പൽ അറിയിച്ചു. അപേക്ഷിക്കേണ്ട അവസാന തീയതി June 15. കൂടുതൽ വിവരങ്ങൾക്ക് 0475298279777, അല്ലെങ്കിൽ 9447094996 എന്ന ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. പ്ലസ് ടു കഴിഞ്ഞ വിദ്യാർത്ഥികൾക്കും ജർമ്മനിയിൽ നഴ്സായും ഇതര മേഖലകളിൽ തൊഴിൽ അന്വേഷിക്കുന്നവർക്കും സൗജന്യമായി ജർമ്മൻ ക്ലാസുകൾ ഒരുക്കി ഫ്ലാഗ് ജർമ്മൻ സ്കൂൾ. C2 യോഗ്യതയുള്ള അധ്യാപകരുടെ കീഴിൽ നടത്തുന്ന ഈ ക്ലാസുകൾ തുടർ വിദ്യാഭ്യാസമോ തൊഴിലന്വേഷണമോ നടത്തുന്നവർക്ക് സഹായകരമാവും. ക്ലാസുകൾ സൗജന്യമാണ്, സീറ്റുകൾ പരിമിതം. വിശദ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 9745400107, അല്ലെങ്കിൽ 9072222911. തദ്ദേശീയ അറിയിപ്പുകളാണ് ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത്.
1: ജനസമക്ഷം
3: AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ ഇനി കേൾക്കാം തൊഴിൽ അറിയിപ്പുകൾ. കല്യാശ്ശേരി KPR ഗോപാലൻ സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറിയിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ കെമിസ്ട്രി, സുവോളജി, ഇംഗ്ലീഷ് അഭിമുഖം ഈ മാസം 19-ാം തീയതി രാവിലെ 11 മണിക്ക് നടക്കും. പുഴാതി ഗവൺമെന്റ് വെൽഫെയർ LP സ്കൂളിൽ LPST അഭിമുഖം നാളെ രാവിലെ 11 മണിക്ക് നടക്കും. വിശദ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 9745336760. നമ്പർ ഒരിക്കൽ കൂടി 9745336760. ന്യൂ മാഹി MM ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ മാത്സ് അധ്യാപകന്റെ ഒഴിവ്. വിശദ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 9895946782. നമ്പർ ഒരിക്കൽ കൂടി 9895946782. നടുവിൽ ഗ്രാമപഞ്ചായത്തിൽ നിലവിലുള്ള കെയർ ഗിവർ തസ്തികയിൽ വാക്കിൻ ഇന്റർവ്യൂ ഈ മാസം 12-ാം തീയതി രാവിലെ 11:30 പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടക്കും. +2 3 മാസത്തെ ജിറിയാട്രിക് കെയറിൽ പരിചയവും ഉണ്ടാവണം. നടുവിൽ ഗ്രാമപഞ്ചായത്തിൽ കമ്മ്യൂണിറ്റി വനിതാ ഫെസിലിറ്റേറ്റർ ഒഴിവുണ്ട്. ജെൻഡർ സ്റ്റഡി, സോഷ്യൽ വർക്ക്, സൈക്കോളജി, സോഷ്യോളജി വിഷയങ്ങളിൽ ഏതെങ്കിലും ബിരുദമോ ബിരുദാനന്തര ബിരുദമോ ഉള്ളവർക്ക് പങ്കെടുക്കാം. അഭിമുഖം ഈ മാസം 12-ാം തീയതി രാവിലെ 11 മണിക്ക് പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടക്കും. നടുവിൽ ഗ്രാമപഞ്ചായത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന വനിതാ ഫിറ്റ്നസ് സെന്ററിൽ പരിശീലനം നൽകുന്നതിന് സർട്ടിഫൈഡ് പരിശീലകയെ നിയമിക്കുന്നു. അഭിമുഖം ഈ മാസം 12-ാം തീയതി 12 മണിക്ക് ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ നടക്കും. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് തൊഴിൽ അറിയിപ്പുകൾ.
1: ജനസമക്ഷം.
3: AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ ഇനി കേൾക്കാം നാട്ടുവിശേഷം. വേങ്ങാട് ഉറൂസെ ഉപ്പാവയ്ക്ക് തുടക്കമായി. ജാനഷീനെ ഉപ്പാവ, മസീഹ സത്താർഷ ഖാദിരി പതാക ഉയർത്തി. തളിപ്പറമ്പ് നഗരസഭയുടെ നേതൃത്വത്തിൽ ഹരിതവൽക്കരണ യജ്ഞത്തിന് തുടക്കമായി. പുളിമ്പറമ്പിൽ നഗരസഭയുടെ അധീനതയിലുള്ള സ്ഥലത്ത് ഫലവൃക്ഷത്തൈ നട്ട് നഗരസഭാ ചെയർപേഴ്സൺ PK സുബൈർ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. തലശ്ശേരി വടക്കുംപാട് സർവീസ് സഹകരണ ബാങ്ക് ശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായി ഇന്ന് രാവിലെ 8:30 മുതൽ ഉച്ചയ്ക്ക് 12 മണി വരെ തോട്ടുമൽ ശ്രീനാരായണ മഠം ഹാളിൽ നേത്ര പരിശോധനാ ക്യാമ്പ് നടക്കും. തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രത്തിൽ ഇളനീരാട്ട ഉത്സവം ഇന്നും നാളെയുമായി നടക്കും. ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് നാട്ടുവിശേഷം.
1: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
2: അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾ, വിദഗ്ധ ഡോക്ടർമാർ, കൃത്യമായ പരിചരണം തുടങ്ങി ആധുനിക ശുശ്രൂഷ രംഗത്ത് മികച്ച സേവന പാരമ്പര്യവുമായി AKG ആശുപത്രി തളാപ്പ് കണ്ണൂർ. എന്നും ജനങ്ങൾക്കൊപ്പം AKG ആശുപത്രി.
0: AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
4: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
4: AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ. ഫോൺ 0497276240. നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ 10 ആണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
4: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ.
4: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
4: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
4: ഫോൺ 9188951780.
5: ശ്രോതാക്കൾ അഭിനയിച്ച് അനശ്വരമാക്കിയ അസുരഗോത്രം നാടകത്തിന്റെ അവസാന ഭാഗം ഈ ആഴ്ച തീരുകയാണ്. ഈ നാടകത്തെക്കുറിച്ചുള്ള വിലയിരുത്തലുകൾ, രചന, സംവിധാനം, അഭിനയം, ശബ്ദമിശ്രണം, സാങ്കേതിക വിഭാഗം, ഇതേക്കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ, അഭിപ്രായങ്ങൾ ഞങ്ങൾക്ക് ശബ്ദ സന്ദേശമായോ ടെക്സ്റ്റ് മെസ്സേജായോ അയച്ചു തരിക. ഈ രണ്ടു ഭാഗങ്ങൾക്ക് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പ്രത്യേക പരിപാടി പ്രക്ഷേപണം ചെയ്യുന്നതായിരിക്കും. അയക്കേണ്ട നമ്പർ ഇതാണ്: 9037008960.
0: പ്രതികരണം, ശ്രോതാക്കളുടെ അഭിപ്രായങ്ങൾ.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഈ ആഴ്ചത്തെ പ്രതികരണ പരിപാടിയിലേക്ക് സ്വാഗതം.
6: സ്വാഗതം.
1: കത്തുകൾ വായിക്കാം. ആദ്യം ഒരു ശബ്ദ സന്ദേശമാണ്, പക്ഷേ ഈ ശബ്ദത്തിന്റെ ഉടമസ്ഥ ആരെന്നറിയില്ല. അവർക്ക് ഏത് പരിപാടിയാണ് ഏറെ ഇഷ്ടപ്പെട്ടത്?
6: എം ജി ശ്രീകുമാറിന്റെ ജന്മദിനത്തോടനുബന്ധിച്ചുള്ള ചലച്ചിത്ര ഗാനങ്ങളിൽ ഉൾപ്പെടുത്തിയിരുന്നു മധുരഗീതങ്ങളിൽ.
1: രാഘവപുത്തൂര് അയച്ച സ്ക്രിപ്റ്റിനെ ബേസ് ചെയ്തുകൊണ്ടല്ലേ?
6: അതെ.
1: സന്തോഷം. പക്ഷേ നിങ്ങളുടെ വോയിസിന്റെ കൂടെ തന്നെ പേര് കൂടി പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് നിങ്ങളുടെ പേര് കൂടി പറയാമായിരുന്നു. അടുത്ത ആഴ്ച ഇതിൻ്റെ ആരാണ് ഈ വോയിസ് അയച്ചത് എന്ന് കാര്യം നിങ്ങൾ അറിയിക്കുക. അടുത്തത് ശ്രീധരൻ അവണ്ണൂരിന്റെ പ്രതികരണമാണ്, വായിച്ചോളൂ.
6: ആദ്യകാല മലയാള ചിത്രങ്ങളിൽ ബാലതാരങ്ങൾക്ക് വേണ്ടി പാടിയിരുന്ന ഗായികയായിരുന്നു രേണുക. അമ്മേ അമ്മേ, നമ്മുടെ അമ്പിളി അമ്മാവൻ എപ്പോ വരും, കാവേരി തീരത്ത് നിന്നൊരു കാട്ടിലെ കുയിൽക്കൂട്ടിൽ, അങ്ങനൊരു നാട്ടില്, പൊന്നുകൊണ്ട് പൂത്തളിക മുതലായവ അവർ പാടിയ ഗാനങ്ങൾ ഇന്നും മനസ്സിൽ തങ്ങി നിൽക്കുന്നവയിൽ ചിലതാണ്. 3ാം തീയതിയിലെ മധുരഗീതങ്ങളിൽ ദാഹം എന്ന ചിത്രത്തിനു വേണ്ടി രേണുക പാടിയ കിഴക്കൻ കിഴക്കൻ കാട്ടിലെ എന്നൊരു ഗാനം കേൾക്കാനായി. കൂടാതെ കിഴക്കേ എന്ന പദം വരുന്ന കിഴക്ക് ദിക്കിലെ ചെന്തെങ്ങിൻ, കിഴക്കേ മലയിലെ വെണ്ണിലാവരു എന്നീ ഗാനങ്ങളും. 4ാം തീയതിയിലെ അതിഥി ഭാഷാ ഗാനങ്ങളിൽ ഒരേ ഒരു ഹിന്ദി ഗാനമാണ് ഉൾപ്പെടുത്തിയിരുന്നത്, ബാക്കിയെല്ലാം തമിഴ് പാട്ടുകൾ. ഹിന്ദി തമിഴ് പാട്ടുകൾക്ക് മലബാറിൽ മറ്റൊരിടമില്ലാത്തതുകൊണ്ട് എണ്ണത്തിൽ തുല്യത പാലിക്കുന്നത് നന്നായിരിക്കും.
1: വളരെ നല്ല നിർദ്ദേശമാണ്. ശ്രീധരൻ അവണ്ണൂരിന് നമ്മുടെ മറ്റു ഭാഷകളിലെ ഗാനങ്ങളോട് വളരെയധികം താല്പര്യമുണ്ട് എന്ന് ഇതിനകം നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പം ഒരു കാര്യം കൂടി, നമ്മൾ രാത്രികാലങ്ങളിൽ പല സമയങ്ങളിൽ ഉച്ചതിരിഞ്ഞൊക്കെയുള്ള സമയത്ത് അതിഥി ഭാഷാ ഗാനങ്ങൾ കൂടി ഉൾക്കൊള്ളിക്കാറുണ്ട്. എണ്ണത്തിൽ തുല്യത പാലിക്കുന്നതിന് അത് ഏറെ സഹായിക്കുന്നുണ്ട് കൂടി അറിയിക്കുകയാണ് ശ്രീധരൻ അവണ്ണൂർ. അടുത്തത് അജിത് കുമാർ എറണാകുളം. കരേറ്റ കാഞ്ഞലേരിയിലെ അജിത് കുമാറാണ്, എറണാകുളത്തു നിന്നാണ് അയക്കുന്നത് അല്ലേ?
6: അതെ.
1: എന്താണ് അജിത് എഴുതുന്നത്, വായിച്ചോളൂ.
6: നാടകത്തെ പറ്റിയാണ്. അസുരഗോത്രം എന്ന നാടകം മുഴുവനായി കേട്ടു. അതിൽ ഞാനൊരു എം ടിയുടെ വരികളെ പോലെ എൻ എൻ പിള്ളയുടെ ഗാംഭീര്യം, തോപ്പിൽ ഭാസിയുടെ ശൈലിയും, അതേ ഭാവത്തോടുകൂടി ഇതിന്റെ രചന നിർവഹിച്ച കൃഷ്ണകുമാർ കണ്ണോത്ത് മാഷ് അതിന്റെ രചനാ വൈഭവം കൊണ്ട് നാടകം അതിഗംഭീരമാക്കി. എല്ലാ കഥാപാത്രങ്ങളും അവർ അഭിനയിക്കുകയായിരുന്നില്ല, ജീവിക്കുകയായിരുന്നു. ഇതിന്റെ സംവിധാനവും ശബ്ദമിശ്രണവും മ്യൂസിക്കും ഒന്നിനൊന്ന് മെച്ചമായിട്ടുണ്ട്. ഇനിയും ഇതുപോലെയുള്ള നാടകങ്ങൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു.
1: വളരെയധികം സന്തോഷം അജിത് കുമാർ. അങ്ങയുടെ വാക്കുകൾ വളരെയധികം ആദരവായി അംഗീകാരമായിട്ട് കാണുകയാണ്. തീർച്ചയായിട്ടും ഇതിൻ്റെ ശബ്ദമിശ്രണത്തിനും സംവിധാനത്തിനും അഭിനേതാക്കൾക്കൊക്കെ നല്ല അഭിപ്രായങ്ങളാണ് അജിത് കുമാർ അയച്ചിരിക്കുന്നത്. വളരെയധികം സന്തോഷം. അടുത്തത് കെ പി ജാനകി പരിപ്പായിയുടെ ആശംസകളോടുകൂടിയുള്ള പ്രതികരണമാണ്. ജൂൺ 7ാം തീയതി ഇഷ്ടങ്ങൾ ഈണങ്ങൾ പ്രവീൺ തില്ലങ്കേരി അവതരിപ്പിച്ച എല്ലാ ഗാനങ്ങളും വളരെ ഇഷ്ടമായി. അദ്ദേഹത്തിന്റെ ആലാപനവും തിരഞ്ഞെടുത്ത ഗാനങ്ങളും എല്ലാം നാം എപ്പോഴും കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഗാനങ്ങളാണ്. ആ ഗാനങ്ങൾ തിരഞ്ഞെടുത്ത് അവതരിപ്പിച്ച പ്രവീണിന് 1000 അഭിനന്ദനങ്ങൾ. ഒപ്പം റേഡിയോ മലബാറിനും. മീ 3ാം തീയതി മധുരഗീതങ്ങളിൽ കിഴക്ക് എന്ന വാക്ക് വരുന്ന ഗാനങ്ങളുമായി വന്ന ആ പരിപാടി വളരെ ഇഷ്ടമായി. ബൈജു സാറിന്റെ അവതരണത്തിൽ നല്ല നിലവാരം പുലർത്തി ആ ഗാനങ്ങൾ തിരഞ്ഞെടുത്ത് അവതരിപ്പിച്ച ബൈജു സുന്ദറിന് 1000 സ്നേഹാശംസകൾ നേർന്നുകൊണ്ടാണ് കെ.പി. ജാനകി പരിപ്പായി കത്തെഴുതിയിരിക്കുന്നത്.
6: റേഡിയോ മലബാറിലെ ശ്രോതാക്കൾ അവതരിപ്പിക്കുന്ന ഗാനപരിപാടിയെ പറ്റിയാണ് അഭിപ്രായം പറഞ്ഞിട്ടുള്ളത്. ഈ പരിപാടി യഥാർത്ഥത്തിൽ പുനഃപ്രക്ഷേപണമാണ്. മുന്നേ ഒരു തവണ കൊടുത്തിട്ടുണ്ടായിരുന്നു, അതുതന്നെയാണ് കഴിഞ്ഞ ഞായറാഴ്ച വീണ്ടും കൊടുത്തത്. അത് കേട്ടപ്പോഴും നല്ല അഭിപ്രായം പറഞ്ഞതിൽ പുതുതായി
1: മൊത്തത്തിൽ ചില പുനഃപ്രക്ഷേപണങ്ങൾ ശ്രോതാക്കൾക്ക് ഏറെ ഇഷ്ടപ്പെടുന്നുണ്ട്.
6: അതെ,
1: മികച്ച പരിപാടികളാണ്, ശ്രോതാക്കൾക്ക് ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ള പരിപാടികളാണ് നമ്മൾ പലപ്പോഴും പുനഃപ്രക്ഷേപണത്തിനായിട്ട് പ്രയോജനപ്പെടുത്താറുള്ളത് അല്ലേ?
6: അതെ.
1: എൻ്റെ പേര് സാൻവിയ. കണ്ണൂർ ജില്ലയിൽ പാണലാടാണ് എൻ്റെ വീട്. KPC ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിനിയാണ്. ഈ അടുത്ത കാലത്താണ് ഞാൻ റേഡിയോ മലബാറിനെ പരിചയപ്പെട്ടതും ഒരു സ്ഥിരം ശ്രോതാവായി മാറിയതും. വളരെ നല്ല, ഏവർക്കും ഉപകാരപ്പെടുന്ന തരത്തിലുള്ള ഒരു ആപ്പാണ്. നമ്മൾ റേഡിയോയുടെ ആപ്പായിരിക്കും അല്ലേ?
6: അതെ.
1: സ്റ്റേജിലൊക്കെ കഴിവുകൾ പ്രകടമാക്കാൻ മടിയുള്ളവർ ആണെങ്കിൽ നമ്മുടെ എല്ലാ കഴിവുകളും റേഡിയോ മലബാറിലൂടെ ഏവരും കേൾക്കുന്ന വിധത്തിലും നമുക്ക് അയക്കാൻ സാധിക്കും. എൻ്റെ ഒരു കഥാപ്രസംഗം ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ആദ്യമായി പ്രകടമാക്കാൻ കഴിഞ്ഞതിൽ ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നു. താങ്ക് യു. സാൻവിയ എന്ന മിടുക്കി കുട്ടിയുടെ ഈ മാതൃക നിങ്ങൾക്ക് എല്ലാവർക്കും സ്വീകരിക്കാം. വളരെ നല്ല ശബ്ദനിലവാരത്തോടുകൂടി, മറ്റ് ശബ്ദങ്ങളൊന്നും കയറി വരാതെ നല്ല രീതിയിൽ റെക്കോർഡ് ചെയ്തിട്ട് ഞങ്ങൾക്ക് അയച്ചു തന്നാൽ അത് പ്രക്ഷേപണ യോഗ്യമാണെന്ന് പരിശോധിച്ച് നിങ്ങൾ കൊടുക്കുന്നതായിരിക്കും. സ്റ്റുഡിയോയിൽ തന്നെ വന്ന് റെക്കോർഡ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. സാൻവേ ചെയ്ത പോലെ നിങ്ങളും ചെയ്യുക. സന്തോഷം സാൻവേ, തുടർന്നും എഴുതുക. ആപ്പ് എപ്പോഴും ഉപയോഗിച്ചുകൊണ്ടേയിരിക്കുക.
6: അടുത്തതായി ദിലീപ് വി മുഹമ്മദ് മൂവാറ്റുപുഴ.
1: ദിലീപ്, ഈ ആഴ്ച ഏതൊക്കെ പരിപാടികളെ കുറിച്ചാണ്? ആദ്യമായിട്ട് ഇഷ്ടങ്ങളെ ഇണങ്ങളെ കുറിച്ചാണല്ലേ.
6: അതെ,
1: പ്രവീണിന്റെ പ്രവീൺ തില്ലങ്കേരി അവതരിപ്പിച്ച ഇഷ്ടങ്ങളെ ഇണങ്ങളിലെ ഗാനങ്ങളുടെ തെരഞ്ഞെടുപ്പ് ശ്രദ്ധേയമായി. എല്ലാ ഗാനങ്ങളും ഏറെ പ്രിയപ്പെട്ടവ തന്നെയായിരുന്നു.
6: പപ്പയുടെ സ്വന്തം അപ്പൂസ് എന്ന ചലച്ചിത്രത്തെ ചിത്രപരിചയത്തിൽ ഉൾപ്പെടുത്തിയ

0: അവതരിപ്പിച്ചത് മികച്ചതായി. അഭിനേതാക്കളെ കുറിച്ചുള്ള അതേ സിനിമയുടെ മറ്റു വിശേഷങ്ങൾ പങ്കുവെക്കുന്നതിൽ സൂര്യ അല്പം പിശുക്ക് കാണിച്ചതുപോലെ തോന്നി.
1: സൂര്യയോട് പിശുക്കാൻ പാടില്ലെന്ന് പറയാം നമുക്ക്.
0: അതെ,
1: മാള അരവിന്ദിനെ അവതരിപ്പിച്ച താരസ്വരം ഇഷ്ടപ്പെട്ടെന്ന് കൂടി പറയുന്നുണ്ട്.
0: അതെ, സത്യം പറഞ്ഞാൽ പ്രഭാകര ഗുരുവിനെ കുറിച്ച് ആദ്യമായിട്ട് കേൾക്കുകയായിരുന്നു. മനസ്സിൽ ആലോചിച്ചു പോയ തെറ്റിന് ചെയ്ത പ്രായശ്ചിത്തം ആലോചിക്കാവുന്നതിനും അപ്പുറമാണ്. പ്രഭാകര ഗുരുവിനെ പരിചയപ്പെടുത്തിയ ചാരുകസേര സമയത്തിൽ കുറവായിരുന്നുവെങ്കിലും ഗുണത്തിലും ഗുണപാഠത്തിലും ഏറെ വലുതായിരുന്നു.
1: സന്തോഷം, പ്രഭാകര കവി ആണ്, പ്രഭാകര ഗുരു എന്ന പേരിൽ മറ്റൊരാളെ കൂടി ഉണ്ട്. പക്ഷെ എന്നാലും നമ്മൾ പറഞ്ഞ ആ പ്രഭാകര നാമകർത്താവിന് ഗുരു എന്ന പേരിലും പറയുന്നുണ്ട് അല്ലേ?
0: അതെ.
1: അപ്പം ചാരുകസേര ഇഷ്ടപ്പെട്ടു എന്നറിയുന്നതിൽ സന്തോഷമുണ്ട്. ഇനി തീർന്നോ മുഹമ്മദിന്റെ?
0: ഇല്ല ഇല്ല.
1: ഏതിനെ കുറിച്ചാണ്?
0: കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷം. ഈ പരിപാടിയുടെ പ്രക്ഷേപണം ഒരാഴ്ച പിന്നിടുമ്പോൾ ഇതിനകം അവിടുത്തെ പലവിധ ചടങ്ങുകളുടെയും ആചാരങ്ങളുടെയും ഒക്കെ രീതികൾ വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിഞ്ഞു. അതോടൊപ്പം ഭക്തിസാന്ദ്രമായ കുറെ ഗാനങ്ങളും നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നെത്തുന്ന തീർത്ഥാടകരിൽ ചിലരുടെയെങ്കിലും അനുഭവങ്ങൾ കൂടി പ്രക്ഷേപണം ചെയ്താൽ നന്നായിരിക്കും. തുടർന്നുള്ള പ്രക്ഷേപണങ്ങൾക്ക് കാതോർത്തുകൊണ്ട്.
1: തീർച്ചയായിട്ടും മുഹമ്മദ്, ഞങ്ങളത് ചെയ്യുന്നുണ്ട്. പക്ഷേ നമുക്കറിയാം, ഈ കഴിഞ്ഞ ഒന്ന് രണ്ട് വർഷങ്ങളായി, പ്രത്യേകിച്ചും ഈ വർഷം, വലിയ ഭക്തജന തിരക്കാണ് അവിടെ. നമ്മുടെ സംസ്ഥാനത്തും പുറമേ നോക്കിയുള്ള ഒരുപാട് ആളുകൾ അവിടെ സന്ദർശനം തീർത്ഥാടകരായിട്ട് വരുന്നുണ്ട്. മൈക്രോഫോണുമായിട്ട് നമ്മൾ റെക്കോർഡിങ്ങിന് പോകുന്നത് വലിയ തോതിലുള്ള അസൗകര്യം ഉണ്ടാവുന്നുണ്ട്. എങ്കിലും ഞങ്ങൾ പരമാവധി ക്ഷേത്രത്തിൽ വെച്ചും മറ്റ് സ്ഥലങ്ങളിൽ വെച്ചും നിങ്ങൾ സൂചിപ്പിച്ചതുപോലെയുള്ള തീർത്ഥാടന അനുഭവങ്ങൾ കൂടി ഉൾക്കൊള്ളിക്കാൻ ശ്രമിക്കുന്നതാണ്. അടുത്ത പ്രതികരണം അഭിലാഷ് കെ പി പരിപ്പായി എഴുതുകയാണ്. എന്താണ്?
0: ജൂൺ 5-ാം തീയതി രാത്രി 7:35 പ്രക്ഷേപണം ചെയ്ത സർഗജാലകത്തിൽ ഉപമിക്കാൻ ഉപമയില്ലാത്ത സ്നേഹസാഗരമായ അമ്മയെക്കുറിച്ചുള്ള കവിത ലീന നാൽപ്പാടി എഴുതി ശ്രീരേഖ സുഭാഷ് കോളയാട് ആലപിച്ചത് ഹൃദ്യമായി. പ്രഭാതവന്ദന ഗീതമുയർന്നു എന്ന് തുടങ്ങുന്ന ലക്ഷ്മണൻ കുയിലൂരിന്റെ ലളിതഗാന സാഹിത്യവും ആലാപനവും നന്നായി. പ്രസ്തുത ലളിതഗാനത്തിന് പിന്നണി സംഗീതം കൂടി ഉണ്ടായിരുന്നെങ്കിൽ കൂടുതൽ ശ്രവണസുന്ദരമായി മാറുമെന്നതിൽ സംശയമില്ല.
1: കൂടാതെ മല്ലിശ്ശേരി നാരായണൻ നമ്പൂതിരി എഴുതി അവതരിപ്പിച്ച സ്തുതിഗീതം, കൊട്ടിയൂർ പെരുമാൾ എന്ന സ്തുതിഗീതവും ഇഷ്ടമായി എന്ന് പറയുന്നുണ്ട്. അവതാരകർക്കും റേഡിയോ മലബാറിനും അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ടാണ് അഭിലാഷ് കെ പി എഴുത്തു ചുരുക്കുന്നത്. സന്തോഷം അഭിലാഷ്. അടുത്തത് ചന്ദ്രഭാനു തില്ലങ്കേരിയുടെ ഒരു പ്രതികരണമാണ്, കേൾക്കാം.
0: റേഡിയോ മലബാറിൽ കൂടി എല്ലാ വ്യാഴാഴ്ചകളിലും ഉച്ചയ്ക്ക് 12 പ്രക്ഷേപണം ചെയ്തു വരുന്ന ശാസ്ത്രവീഥിയിൽ ശ്രീ വിജയകുമാർ ബ്ലാത്തൂർ പങ്കുവയ്ക്കുന്ന ശാസ്ത്രവിശേഷങ്ങൾ ഏറെ കൗതുകമുണർത്തുന്ന പരിപാടിയാണ്. അതുപോലെ മറ്റുള്ള ദിവസങ്ങളിൽ പ്രക്ഷേപണം ചെയ്യാറുള്ള കാവ്യസൗരഭം, റേഡിയോ എയ്ഡ് സ്കൂൾ, ചിത്രപരിചയം തുടങ്ങിയ പരിപാടികളും ഏറെ ആസ്വദിക്കാറുണ്ട്. കൊട്ടിയൂർ തീർത്ഥാടനകാലം ആരംഭിച്ചതു മുതലുള്ള കൊട്ടിയൂർ വിശേഷങ്ങൾ ഭക്തമാനസങ്ങളെ ആനന്ദ നിർവൃതിയിൽ ആറാടിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് വിശ്വാസം.
1: ഇനി നാടകത്തെക്കുറിച്ചാണ്. ശ്രോതാക്കളെ മാത്രം പങ്കെടുപ്പിച്ച് ഏതാണ്ട് 2.5 മണിക്കൂറിലധികം ദൈർഘ്യമുള്ള റേഡിയോ നാടകം തയ്യാർ ചെയ്ത് സാങ്കേതിക മികവോടെ പ്രക്ഷേപണം ചെയ്യാനുള്ള സാഹസം ഏറ്റെടുത്ത റേഡിയോ മലബാറിനെ ആദ്യമായി അഭിനന്ദിക്കുന്നു. അഭിനന്ദനങ്ങൾ നമുക്ക് ഏറ്റുവാങ്ങാം. പിന്നെന്താ, 6 ഭാഗങ്ങളിലായി നേരത്തെ ബ്രോഡ്കാസ്റ്റ് ചെയ്ത അസുരഗോത്ര നാടകം വീണ്ടും 2 എപ്പിസോഡുകളിലായി പ്രക്ഷേപണം ചെയ്ത് ശ്രോതാക്കളിൽ എത്തിക്കാനുള്ള തീരുമാനത്തെ സഹർഷം സ്വാഗതം ചെയ്യുന്നു. അതിൻ്റെ 1-ാം ഭാഗം ഇക്കഴിഞ്ഞ ഞായറാഴ്ച രാത്രിയിലും പുനഃപ്രക്ഷേപണം തിങ്കളാഴ്ചയിലുമായി ശ്രോതാക്കൾ കേട്ടു കഴിഞ്ഞു.
0: കഥാസന്ദർഭങ്ങളും കഥാപാത്രങ്ങളെയും ഒന്നുകൂടി ചേർത്ത് പിടിക്കാൻ നാടകാസ്വാദകരായ ശ്രോതാക്കൾക്ക് ഇതുകൊണ്ട് കഴിയുന്നുണ്ട് എന്ന് കരുതുന്നു. നേരത്തെ കേൾക്കാത്തവർക്ക് നാടകത്തിന്റെ 2-3 ഭാഗങ്ങൾ ഒന്നിച്ച് കേൾക്കാനുള്ള അവസരവുമായി മാറുന്നത് സന്തോഷം.
1: അസുരഗോത്രം 2-ാം ഭാഗത്തിനായി അക്ഷമയോടെ കാത്തിരിക്കുകയാണ്. അക്ഷമക്ക് അവസാനമാണ് ഇന്ന് രാത്രി
0: 9
1: തീർച്ചയായിട്ടും അത് കേൾക്കുക. അസുരഗോത്രത്തിന്റെ അഭിനയ അനുഭവങ്ങൾ പങ്കുവെക്കുന്നൊരു പ്രക്ഷേപണമായിരിക്കും തൊട്ടടുത്ത ഞായറാഴ്ച ഞങ്ങൾ നാടകനേരത്തിൽ പ്രക്ഷേപണം ചെയ്യുക. അതിനപ്പുറത്ത് ഞായറാഴ്ച നാടകനേരത്തിൽ ഒരു വിസ്മയമുണ്ട്, അതിനു വേണ്ടി കാത്തിരിക്കുക. അതിന്റെ പ്രമോ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് കേൾക്കാം.
0: അതെ.
1: അടുത്തത്
0: കെ പി ജാനകി അമ്മയും സുജാത മേത്രിയും ചേർന്ന് എഴുതിയ മെസ്സേജാണ്.
1: കെ പി ജാനകി നേരത്തെ ഒരു സന്ദേശം അയച്ചിട്ടുണ്ടായിരുന്നു, അത് കൂടാതെയുള്ള സന്ദേശമാണ്, വായിച്ചോളൂ.
0: May 31 പ്രവീൺ തില്ലങ്കേരി അവതരിപ്പിച്ച ഇഷ്ടങ്ങൾ ഈണങ്ങൾ വളരെ ഇഷ്ടമായി. തിരഞ്ഞെടുത്ത ഗാനങ്ങളെല്ലാം അതിമനോഹരം. ആലാപനവും അവതരണവും കൊണ്ട് ആ പരിപാടി ശ്രദ്ധേയമായി. അവതരിപ്പിച്ച പ്രവീണിന് 1000 അഭിനന്ദനങ്ങൾ, ഒപ്പം റേഡിയോ മലബാറിനും. June 3 മധുരഗീതങ്ങളിൽ കിഴക്ക് എന്ന വാക്ക് വരുന്ന ഗാനങ്ങൾ ഉൾപ്പെടുത്തി ബൈജു സുന്ദരൻ അവതരിപ്പിച്ച ഗാനങ്ങളെല്ലാം വളരെ നല്ലതായിരുന്നു. അവ തിരഞ്ഞെടുത്ത അവതരിപ്പിച്ച ബൈജു സാറിന് 1000 ആശംസകൾ.
1: June 5 പരിസ്ഥിതി ദിനത്തിൽ സുധാമണി ടീച്ചർ അവതരിപ്പിച്ച പരിപാടി വളരെ ഇഷ്ടമായി. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള കവിത ഒരിക്കൽ കൂടി ടീച്ചറുടെ ആലാപനം കേട്ടപ്പോൾ അന്നത്തെ സ്കൂൾ കാലഘട്ടം ഓർമ്മ വന്നു. ആ പരിപാടി അവതരിപ്പിച്ച പ്രിയപ്പെട്ട ഗുരുനാഥക്ക് 1000 സ്നേഹാശംസകൾ.

0: ജൂൺ 5 മധുരഗീതങ്ങൾ പരിസ്ഥിതി ദിനത്തിലെ ഇല എന്ന വാക്ക് വരുന്ന ഗാനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് സൂര്യ അവതരിപ്പിച്ച ഗാനങ്ങൾ എല്ലാം ഇഷ്ടമായി. ആ ഗാനങ്ങൾ തിരഞ്ഞെടുത്ത സൂര്യക്ക് 1000 സ്നേഹാശംസകൾ കൂടി നേർന്നുകൊണ്ടാണ് സുജാത മേറ്റഡിയും KP ജാനകി പരിപ്പായും കത്തയച്ചിരിക്കുന്നത്. വളരെ വളരെ സന്തോഷം. അടുത്ത പ്രതികരണം ആരുടേതാണ്?
1: ഉഷാ പ്രദീപ് വിളമന
0: വായിച്ചോളൂ.
1: റേഡിയോ മലബാറിന്റെ ഒരു എളിയ ശ്രോതാവാണ്. കുറച്ചു നാളുകളെ ആയുള്ളൂ ശ്രോതാവായി തീർന്നിട്ട്. ഇതിനോടകം തന്നെ ഇതിലെ പല പരിപാടികളും എനിക്ക് ഏറെ ഇഷ്ടപ്പെട്ടു. എല്ലാ പരിപാടികളും കൃത്യമായി കേൾക്കാൻ സാധിക്കാറില്ല എന്നുള്ളത് സത്യമാണ്. ആദ്യം തന്നെ ഞാൻ നന്ദി പറയുന്നത് ഈശ്വരനോടാണ്. റേഡിയോ മലബാറിന്റെ ചില നല്ല ശ്രോതാക്കൾ വഴിയാണ് ഞാൻ റേഡിയോ മലബാറിൽ എത്തുന്നത്.
0: രണ്ടാമത്തെ നന്ദി ആ നല്ല ശ്രോതാക്കൾക്കായിരിക്കും.
1: അതെ,
0: നമുക്ക് നന്ദിയുണ്ട്. നോക്കാം,
1: എന്റെ ഉള്ളിലെ ചില കലാവാസനകൾ റേഡിയോ മലബാറിൽ കൂടി ശ്രോതാക്കളിലേക്ക് എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. കൃഷ്ണകുമാർ കണ്ണത്തിന്റെ രചനയിൽ, രാമകൃഷ്ണൻ പഴശ്ശിയുടെ സംവിധാനത്തിൽ, അശ്വിനി കവണിശ്ശേരിയുടെ ശബ്ദമിശ്രണത്തിലും പിറന്ന അസുരഗോത്രം എന്ന നാടകത്തിൽ ഒരു സുപ്രധാന വേഷം ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അല്ലല്ല, കുന്തിദേവി. അതെ, ശ്രോതാക്കളെ ഉൾപ്പെടുത്തി നടത്തിയ നാടകം ഒരു വൻ വിജയമാണ് എന്നാണ് എന്റെ അഭിപ്രായം. ഓരോരുത്തരും അവരുടെ ഭാഗങ്ങൾ വളരെ ഭംഗിയായി അഭിനയിച്ചിട്ടുണ്ട്. എല്ലാവർക്കും എന്റെ അഭിനന്ദനത്തിന്റെ പൂച്ചെണ്ടുകൾ.
0: സ്നേഹത്തോടെ ഇരിട്ടി വിളമ്പനയിൽ നിന്നും ഉഷാ പ്രദീപ്. തീർച്ചയായിട്ടും ഉഷാ പ്രദീപിന്റെ ആ നാടക അഭിനയ അനുഭവങ്ങൾ ശ്രോതാക്കളുമായിട്ട് പങ്കുവെക്കാൻ ഒരു അവസരമുണ്ട്. അതിൽ പങ്കെടുക്കുക. അടുത്ത ദിവസം അസുരഗോത്രത്തിന്റെ പൂർണ്ണരൂപത്തിന്റെ രണ്ടാം ഭാഗം, അവസാന ഭാഗം ഇന്നാണ്. അടുത്ത ആഴ്ച ഈ അഭിനയ അനുഭവങ്ങൾ പങ്കുവെച്ചുകൊണ്ടുള്ള പരിപാടിയാണ് പ്രക്ഷേപണം ചെയ്യുക. അതിന് തയ്യാറാവുക. ഇതുവരെ വന്ന പ്രതികരണങ്ങളെല്ലാം ഞങ്ങൾ ഉൾക്കൊള്ളിച്ചു കഴിഞ്ഞു. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഒരുപാട് പരിപാടികളെക്കുറിച്ച് ശ്രോതാക്കൾ മികച്ച പ്രതികരണമാണ് അറിയിച്ചു കൊണ്ടിരിക്കുന്നത്. തുടർന്നും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും വിമർശനങ്ങൾക്കും ഞങ്ങൾ കാത്തിരിക്കുകയാണ്. ഇതുവരെ പ്രതികരിച്ച എല്ലാ ശ്രോതാക്കൾക്കും, റേഡിയോ മലബാറിന്റെ എല്ലാ ശ്രോതാക്കൾക്കും ഞങ്ങളുടെ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ ആഴ്ചത്തെ പ്രതികരണം ഇവിടെ ഉപസംഹരിക്കുകയാണ്. വീണ്ടും എഴുതുക, പ്രതികരണം കെയറോ സ്റ്റേഷൻ ഡയറക്ടർ, റേഡിയോ മലബാർ, IELOR, മട്ടന്നൂർ എന്ന വിലാസത്തിൽ.
1: വാട്സ്ആപ്പ് നമ്പർ 9037008960.
2: പ്രതികരണം, ശ്രോതാക്കളുടെ അഭിപ്രായങ്ങൾ.
3: ഒരൊറ്റ ചോദ്യം: നിങ്ങളെ മറ്റുള്ളവർക്കിടയിൽ ഫേവറേറ്റ് ആക്കാനും നിങ്ങളുടെ സ്റ്റൈലുകളെ എപ്പോഴും യുണീക്ക് ആക്കാനും ആർക്കാണ് കഴിയുക? ഇതിനെല്ലാമായി ഒരൊറ്റ ഉത്തരം: ഡിസൈനിങ് ആൻഡ് സ്റ്റിച്ചിംഗ് രംഗത്ത് 25 വർഷത്തെ പരിചയ സമ്പത്തുള്ള സ്റ്റിച്ച് വെൽ ബോട്ടിക്കിന്റെ പുതിയ സംരംഭം എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ മട്ടന്നൂർ ലിങ്ക്സ് മാളിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഇനി മുതൽ നിങ്ങളുടെ ഓരോ സ്റ്റൈലിനു പിന്നിലും ഒരു എലഗന്റ് ടച്ച് നൽകാൻ ഞങ്ങളുണ്ടാകും. ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ നമ്പർ 7994476836, 9447371836, 8078502836. സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.
4: കേൾവിയുടെ സുഗന്ധം, റേഡിയോ മലബാർ 89.6.

0: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. അന്താരാഷ്ട്ര അതിർത്തികളിലെ സാമ്പത്തിക ഇടപാടുകളിലും വസ്തുവകകളുടെ ക്രയവിക്രയത്തിലും ജാഗ്രത പാലിക്കാൻ നിർദ്ദേശിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. അതിർത്തി സുരക്ഷയ്ക്കായി ഇന്ത്യയും നേപ്പാളും പരസ്പര സഹകരണത്തോടെയാണ് പ്രവർത്തിക്കുന്നതെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. മലയാളികളെ ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും വെള്ളിത്തിരയിൽ നിറഞ്ഞു നിന്നെന്ന നടൻ സലീം കുമാർ, ഇനി ചിരിയോർമ്മ. അന്ത്യം ഇന്നലെ രാത്രി എറണാകുളത്ത്. കേരളത്തിൽ കാലവർഷം ശക്തി പ്രാപിക്കുന്നു. തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഭക്ഷ്യജന്യ രോഗങ്ങൾ തടയുക, കണ്ടെത്തുക, കൈകാര്യം ചെയ്യുക എന്നിവ ലക്ഷ്യമിട്ട് ഇന്ന് ലോക ഭക്ഷ്യസുരക്ഷാ ദിനം. സാഫ് വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയ്ക്ക് കിരീടം. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ സാമ്പത്തിക ഉപദേശക സമിതി യോഗം ചേർന്നു. ആഗോള പ്രതിസന്ധിയുടെ സമയത്ത് ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ച കൂടുതൽ ഉത്തേജിപ്പിക്കുന്നതിനുള്ള വിവിധ ആശയങ്ങളും നടപടികളും യോഗത്തിൽ ചർച്ചയായി. ഇന്ത്യയുടെ സാമ്പത്തിക പരിവർത്തനം, ദീർഘകാല വികസന മുൻഗണനകൾ തുടങ്ങിയ വിഷയങ്ങളിൽ ചർച്ച നടന്നതായി പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിലൂടെ അറിയിച്ചു. 3 പതിറ്റാണ്ടോളം മലയാളികളെ ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും വെള്ളിത്തിരയിൽ നിറഞ്ഞ നടൻ സലീം കുമാർ, ഇനി ചിരിയോർമ്മ. എറണാകുളം അമൃത ആശുപത്രി വെന്റിലേറ്ററിൽ ചികിത്സയിലിരിക്കെ ഇന്നലെ രാത്രി 10:45 വിയോഗം. 57 വയസ്സായിരുന്നു. ലിവർ സിറോസിസ് രോഗം പിടിപെട്ടതിനെ തുടർന്ന് കരൾ മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായിരുന്നു. ഒരു റിപ്പോർട്ട്.
1: മിമിക്രി വേദികളിലൂടെയും ടെലിവിഷൻ കോമഡി പരിപാടികളിലൂടെയും ആദ്യകാലത്ത് ശ്രദ്ധേയനായ സലീം കുമാർ 1996 സിദ്ദിഖ് ഷമീർ സംവിധാനം ചെയ്ത ഇഷ്ടമാണ് 100 വട്ടം എന്ന ചിത്രത്തിലൂടെയാണ് സിനിമയിലെത്തിയത്. 3 പതിറ്റാണ്ടിനിടെ 350 ചിത്രങ്ങളിൽ വേഷമിട്ടു. നർമ്മ പ്രാധാന്യമുള്ള കഥാപാത്രങ്ങൾ സ്വന്തം ശൈലിയിലൂടെ അവതരിപ്പിച്ച സലീം കുമാർ അവയ്ക്ക് വേറിട്ട മാനം നൽകി. മലയാളികളെ ഏറെ ചിരിപ്പിച്ച സലീം കുമാറിന്റെ ശൈലികളും മാനറിസങ്ങളും അത്രയേറെ ജനപ്രിയവും കേരളീയരുടെ ജീവിതത്തിന്റെ ഭാഗവുമായിരുന്നു. ക്യാരക്ടർ വേഷങ്ങളിലും അദ്ദേഹം തിളങ്ങി. ആദാമിന്റെ മകൻ അബു എന്ന ചിത്രത്തിലൂടെ 2010 മികച്ച നടനുള്ള ദേശീയ പുരസ്കാരവും സംസ്ഥാന പുരസ്കാരവും ലഭിച്ചു. അച്ഛൻ ഉറങ്ങാത്ത വീട് എന്ന ചിത്രത്തിലൂടെ മികച്ച സഹനടനും അയാളും ഞാനും തമ്മിൽ എന്ന ചിത്രത്തിലൂടെ മികച്ച ഹാസ്യനടനുമുള്ള സംസ്ഥാന അവാർഡ് സ്വന്തമാക്കിയ സലീം കുമാർ കറുത്ത ജൂതനിലൂടെ മികച്ച കഥയ്ക്കുള്ള പുരസ്കാരവും നേടി. കല്യാണരാമൻ, മായാവി, ചതിക്കാത്ത ചന്തു, പുലിവാൽ കല്യാണം, CID മൂസ, തിളക്കം, കിളിച്ചുണ്ടൻ മാമ്പഴം, തെങ്കാശിപ്പട്ടണം, ഈ പറക്കം തളിക, മീശമാധവൻ, മഴത്തുള്ളിക്കിലുക്കം, കുഞ്ഞിക്കൂനൻ, പെരുമഴക്കാലം, തൊമ്മനും മക്കളും, കഥ പറയുമ്പോൾ, അണ്ണൻ തമ്പി, ചട്ടമ്പിനാട്, ബെസ്റ്റ് ആക്ടർ തുടങ്ങിയവയാണ് ശ്രദ്ധേയ ചിത്രങ്ങൾ. കമ്പാർട്ട്മെന്റ്, കറുത്ത ജൂതൻ, ദൈവമേ കൈതൊഴാം, കെ കുമാറാകണം എന്നീ ചിത്രങ്ങൾ സംവിധാനം ചെയ്തു. അപ്പാവിൻ മീസൈ, നെടുഞ്ചാലൈ, മാരിയാർ എന്നീ തമിഴ് ചിത്രങ്ങളിലും ഒഡിയ ചിത്രമായ ഊങ്കയിലും മായാബസാർ എന്ന ബംഗാളി ചിത്രത്തിലും അഭിനയിച്ചു. സലീം കുമാർ രചിച്ച ഈശ്വര വഴക്കില്ലല്ലോ എന്ന പുസ്തകം ഏറെ ശ്രദ്ധേയമായിരുന്നു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: സലീം കുമാറിന്റെ മൃതദേഹം ഇന്ന് രാവിലെ 8 ബന്ധുക്കൾക്ക് വിട്ടു നൽകും. 9 പറവൂർ ടൌൺ ഹാളിൽ പൊതുദർശനം, തുടർന്ന് വീട്ടിലേക്ക് കൊണ്ടുപോകും. സംസ്കാരം വൈകിട്ട്. സലീം കുമാർ വെറുമൊരു ചലച്ചിത്ര താരം മാത്രമല്ല, തന്റെ കൂടപ്പിറപ്പും കുടുംബാംഗവുമായിരുന്നുവെന്ന് മുഖ്യമന്ത്രി VD സതീശൻ അനുസ്മരിച്ചു. ഹാസ്യം മാത്രമല്ല ഏത് കഥാപാത്രങ്ങളും വഴങ്ങുമെന്ന് തെളിയിച്ച അപൂർവ പ്രതിഭയായിരുന്നു അദ്ദേഹമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മിമിക്രി കലാകാരനിൽ നിന്ന് ഹാസ്യ നടനിലേക്കും തുടർന്ന് ദേശീയ പുരസ്കാരം വരെ കരസ്ഥമാക്കിയ അഭിനയ പ്രതിഭയിലേക്കുമുള്ള സലീം കുമാറിന്റെ പ്രയാണം വളർന്നുവരുന്ന കലാകാരന്മാർക്ക് എക്കാലവും പ്രചോദനം പകരുമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ അനുശോചിച്ചു. മനുഷ്യജീവിതത്തിന്റെ നാനാതുറകളെ നമുക്ക് മുന്നിൽ സമന്വയത്തോടെ അവതരിപ്പിച്ച മഹാനടനായിരുന്നു സലീം കുമാറെന്ന് ചലച്ചിത്ര സാംസ്കാരിക വകുപ്പ് മന്ത്രി PC വിഷ്ണുനാഥ് അഭിപ്രായപ്പെട്ടു. അന്താരാഷ്ട്ര അതിർത്തികളിലെ സാമ്പത്തിക ഇടപാടുകൾ, കെട്ടിട നിർമ്മാണം, വസ്തുവകകളുടെ ക്രയവിക്രയം എന്നിവയിൽ ജാഗ്രത പാലിക്കാൻ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ആവശ്യപ്പെട്ടു. BSF ത്രിപുര ഫ്രോണ്ടിയർ ആസ്ഥാനത്ത് ചേർന്ന യോഗത്തിലാണ് ഈ നിർദ്ദേശം നൽകിയത്. കഴിഞ്ഞ 5 ഭൂമി സംബന്ധമായ രേഖകൾ പരിശോധിക്കാനും ആഭ്യന്തരമന്ത്രി നിർദ്ദേശം നൽകി. ലഹരിമരുന്ന്, ആയുധക്കടത്ത് എന്നിവയ്ക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും അമിത്ഷാ പറഞ്ഞു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും നേപ്പാൾ വിദേശകാര്യമന്ത്രി ശിശിർ ഖനാലും ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. 2015 ഭൂകമ്പാനന്തര പുനർനിർമ്മാണ പദ്ധതിയുടെ ഭാഗമായി നേപ്പാളിന് 72 ആരോഗ്യ സംവിധാനങ്ങളും 12 സാംസ്കാരിക പൈതൃക പദ്ധതികളും വെർച്വലായി കൈമാറി. അതിർത്തി കടന്നുള്ള പണമിടപാടുകൾ സുഗമമാക്കുന്നതിനായി UPI നേപ്പാളിന്റെ നാഷണൽ പേയ്മെന്റ് ഇന്റർഫേസും ബന്ധിപ്പിക്കുന്ന പദ്ധതിക്കും ഇരു നേതാക്കളും തുടക്കം കുറിച്ചു. ഡിജിറ്റൽ ഇന്ത്യ ഭാഷിനിയും കാഠ്മണ്ഡു സർവകലാശാലയും തമ്മിലുള്ള ധാരണാപത്രവും കൈമാറി. ഇന്ത്യ നേപ്പാൾ അതിർത്തി സുരക്ഷയ്ക്കായി പരസ്പര സഹകരണത്തോടെയാണ് പ്രവർത്തിക്കുന്നതെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി.
2: collaborate closely to maintain security along our long and uniquely open border. Our two countries have always stood by each other in times of need. In the wake of the ongoing crisis in West Asia, the Middle East, we have ensured uninterrupted fuel supplies to Nepal. We believe that today there is opportunity to decisively shift the trajectory of India-Nepal relations and to realize the full potential of our ties.
0: ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ഇന്ന് ലോക ഭക്ഷ്യസുരക്ഷാ ദിനം. ഭക്ഷ്യജന്യ രോഗങ്ങൾ തടയുക, കണ്ടെത്തുക, കൈകാര്യം ചെയ്യുക എന്നിവ ലക്ഷ്യമിട്ടാണ് ദിനാചരണം. ഫ്രം ബർഡൻ ടു സൊല്യൂഷൻ, സേഫ് ഫുഡ് എവരിവെയർ എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. നീറ്റ് UG പുനഃപരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നതായുള്ള പ്രചാരണം തള്ളി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. ഇതുമായി ബന്ധപ്പെട്ട് സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന അവകാശവാദങ്ങൾ വ്യാജമാണെന്ന് NTA അറിയിച്ചു. പരീക്ഷാ പ്രക്രിയ കുറ്റമറ്റതാക്കുന്നതിനും ഉദ്യോഗാർത്ഥികൾക്ക് സുരക്ഷിതവും സുതാര്യവുമായ പരീക്ഷ ഉറപ്പാക്കാനും ആവശ്യമായ മുൻകരുതലുകൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും NTA വ്യക്തമാക്കി. കേരളത്തിൽ തെക്കുപടിഞ്ഞാറൻ കാലവർഷം ശക്തി പ്രാപിക്കുന്നു. തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റെല്ലാ ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള ജില്ലകളിൽ നാളെയും മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. സാഫ് വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയ്ക്ക് കിരീടം. നിലവിലെ ചാമ്പ്യന്മാരായ ബംഗ്ലാദേശിനെ 3-1 പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ 6 കിരീടം ചൂടിയത്. 2026 പുരുഷ U18 ഏഷ്യാകപ്പ് ഹോക്കി കിരീടം ഇന്ത്യയ്ക്ക്. ജപ്പാനിൽ ഇന്നലെ നടന്ന ഫൈനലിൽ ആതിഥേയരായ ജപ്പാനെ 4-1 പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ 3 തവണയും വിജയം സ്വന്തമാക്കിയത്. ഏഷ്യ പസഫിക് മേഖലയിലെ വ്യോമയാന വളർച്ചയിൽ ഇന്ത്യ നിർണായക പങ്കുവഹിക്കുന്നതായി ഇന്റർനാഷണൽ എയർ ട്രാൻസ്പോർട്ട് അസോസിയേഷൻ. മേഖലയിലെ ആകെ വിമാനയാത്രക്കാരുടെ എണ്ണം 2044 410 കോടിയിൽ എത്തുമെന്നാണ് പ്രവചനം. ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന ആഭ്യന്തര സിവിൽ വ്യോമയാന വിപണികളിലൊന്നാണ് ഇന്ത്യയെന്നും IATA ഏഷ്യ പസഫിക് റീജിയണൽ വൈസ് പ്രസിഡന്റ് ഷെൽഡർ ഹി അഭിപ്രായപ്പെട്ടു. കുവൈത്തിലെയും ബഹ്റൈനിലെയും US സൈനിക താവളങ്ങൾക്ക് നേരെയുണ്ടായ ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണത്തോടെ പശ്ചിമേഷ്യയിൽ വീണ്ടും സംഘർഷം രൂക്ഷമായി. ഇന്നലെയുണ്ടായ ആക്രമണത്തെ തുടർന്ന് ഗൾഫ് രാജ്യങ്ങളും അമേരിക്കൻ സേനയും വ്യോമ പ്രതിരോധ സംവിധാനം ശക്തമാക്കി. ഹോർമൂസ് കടലിടുക്കിന് സമീപമുള്ള ഖേഷം ദ്വീപിലെയും ഗോരുക്കിലെയും ഇറാന്റെ കോസ്റ്റൽ സർവൈലൻസ് റഡാർ സംവിധാനങ്ങൾക്ക് നേരെ US നടത്തിയ ആക്രമണത്തിന് മറുപടിയായാണ് ഇറാൻ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം നടത്തിയത്. ആക്രമണത്തെ ഗൾഫ് രാജ്യങ്ങൾ ശക്തമായി അപലപിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യയെ ഉപരോധത്തിലൂടെ തകർക്കാൻ ശ്രമിക്കുന്നവർക്ക് അത് തിരിച്ചടിയാകുമെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ. സെന്റ് പീറ്റേഴ്സ് ബർഗ ഇന്റർനാഷണൽ ഇക്കണോമിക് ഫോറത്തിന്റെ ഭാഗമായി പ്രമുഖ ആഗോള വാർത്താ ഏജൻസികളുടെ മേധാവികളോട് സംസാരിക്കവേ ഇന്ത്യയുടെ സ്വതന്ത്രമായ തീരുമാനങ്ങൾ എടുക്കാനുള്ള ശേഷിയെയും ദേശീയ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള പ്രതിബദ്ധതയെയും പുടിൻ എടുത്തുപറഞ്ഞു. അന്താരാഷ്ട്ര അതിർത്തികളിലെ സാമ്പത്തിക ഇടപാടുകളിലും വസ്തുവകകളുടെ ക്രയവിക്രയത്തിലും ജാഗ്രത പാലിക്കാൻ നിർദ്ദേശിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. അതിർത്തി സുരക്ഷയ്ക്കായി ഇന്ത്യയും നേപ്പാളും പരസ്പര സഹകരണത്തോടെയാണ് പ്രവർത്തിക്കുന്നതെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. മലയാളികളെ ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും വെള്ളിത്തിരയിൽ നിറഞ്ഞുനിന്ന നടൻ സലീംകുമാർ ഇനി ചിരിയോർമ്മ. അന്ത്യം ഇന്നലെ രാത്രി എറണാകുളത്ത്. കേരളത്തിൽ കാലവർഷം ശക്തി പ്രാപിക്കുന്നു. തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഭക്ഷ്യജന്യ രോഗങ്ങൾ തടയുക, കണ്ടെത്തുക, കൈകാര്യം ചെയ്യുക എന്നിവ ലക്ഷ്യമിട്ട് ഇന്ന് ലോക ഭക്ഷ്യസുരക്ഷാ ദിനം. സാഫ് വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യക്ക് കിരീടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.

0: ചിന്തിച്ചോളൂ, പക്ഷെ ചിരിക്കാൻ മറക്കണ്ട കേട്ടോ.
1: ഞാനിടി
2: ഉണ്ട്, എണീക്കാൻ കുറച്ച് നേരം പോയിപ്പോയതാ മോനെ.
1: അല്ല, ഇന്നലെ രാത്രി നട്ടപ്പാതിരക്ക് ചായ പിടിക്കാൻ പോയിനല്ലേ.
2: നട്ടപ്പാതിരക്ക് ചായ പിടിക്കാനാ? ഞാനെടിയാള് പോകണ്ടേ?
1: അല്ല, ഇപ്പോഴത്തെ ഫാഷൻ അല്ലേ അത്.
2: എന്തിന്ന് നട്ടപ്പാതിരക്ക് ചായ പിടിക്കാൻ പോക്കാ?
1: പിന്നെ
2: ഞാനൊരു നട്ടപ്പാതിരക്ക് വേടിയും ചായ പിടിക്കാനൊന്നും പോയിട്ടില്ല. ഞാൻ പുരക്ക അടിച്ചെല്ലാം വാരിയിട്ടെല്ലാം വൃത്തിയാക്കി വെച്ച് ഞാൻ.
1: എന്നിട്ട് എങ്ങനെ കഥകളെല്ലാം തുറന്നിട്ട് അത്തു പോയിരുന്നു?
2: അല്ലടാ, മഴയെല്ലാം ആയതുകൊണ്ടെല്ലാം വൃത്തിയാക്കി കത്തിച്ച് അങ്ങനെയെല്ലാം പരിപാടി ആയിട്ട് നോക്കുമ്പോൾ ഇന്നലെ നേരം പോയി കിടക്കായേ. പിന്നെ നേരത്തെ ഞാൻ എഴുന്നേറ്റിനി, പിന്നെ ഞാൻ അപ്പാട് രണ്ടാമതും പോയി കിടന്നു. എന്തിനാ അപ്പൊ ഇത്ര നേരത്തെ എണീറ്റിട്ട് വേണ്ടെന്ന് വെച്ചിട്ട് അപ്പാട് ഞാനും ഉറങ്ങിപ്പോയി.
1: പിന്നെ നല്ല മഴയല്ലേ പെയ്യുന്നല്ലേ?
2: രാവിലെ നല്ല മഴ പെയ്തിനല്ലേ, ഞാൻ അവർക്കത്തൊന്നും അറിഞ്ഞിട്ടില്ല. കാരണം
1: ഞാൻ വിചാരിച്ചു ഇന്നലെ നിങ്ങള് രാത്രി ചായ എല്ലാം കുടിക്കാൻ പോയിട്ട് അങ്ങനെ എന്തോ ആയിപ്പോയതാണ്.
2: അല്ലപ്പാ, അത് പറയുമ്പോ നീ എന്നാന്ന് നേരത്തെ ഉണ്ട് പറയുന്നു. രാത്രി ചായ, രാത്രി ചായ, ആരാടോ രാത്രി ചായ കുടിക്കാൻ പോയി? നട്ടപ്പാതിരക്ക് ആയിരിക്കുന്ന രാത്രി ചായ വേണ്ടേ?
1: എല്ലാം എന്താ ഇതല്ലേ ഇപ്പോഴത്തെ നാട്ടുനടപ്പ്, നിങ്ങൾ ഈ ലോകത്തൊന്നല്ലേ.
2: നീ എന്താ പറയുന്നത് കാരണം? നീ ഒന്ന് തെളിച്ചു പറ ആരാ ഈ രാത്രി ചായ കുടിക്കാൻ പോയി? ഞാൻ പോയിട്ടില്ലേതായാലോ.
1: നിങ്ങൾ ഈ രാത്രി ഇങ്ങനെ ഈ മൂടി പൊതിച്ച് കിടക്കുന്ന സമയത്ത് ഒന്ന് ടൗണിലൊന്ന് ഇറങ്ങി നോക്കണെന്റെ അമിന്താ.
2: ഏടാ രാത്രിയാ?
1: പിന്നല്ലാണ്ട്
2: ഈ വയസ്സാം കാലത്ത് ഞാൻ രാത്രിയും കൂടി പോയിട്ടുണ്ടെങ്കിൽ അന്നെ എന്തിനാ കരണ എടുക്കാനും വെക്കാനും കൊള്ളുവാ? നീ എന്ന് പറയുന്ന നടുവും പുറവില്ലാത്ത ഞാനാ? ഞാൻ ബടിയും കുത്തി പോണല്ലോ രാത്രിയിൽ.
1: അതിന് നിങ്ങളെ ആരും ഉപദ്രവിക്കൊന്നുമില്ല എന്റെ അമിന്താ.
2: അല്ല കരണ, അന്നെ ഉപദ്രവിക്കുന്നോണ്ട് പറഞ്ഞല്ല, എനിക്ക് കണ്ണ് കാണണ്ടേ? രാത്രി കാലങ്ങളിൽ എനിക്ക് കണ്ണ് കാണുന്നത് കുറവാന്ന് എനിക്ക് അറിഞ്ഞൂടെ.
1: നിങ്ങക്ക് ഈ രാത്രി ചായ കുടിക്കാൻ പോകുന്ന ആൾക്കാരെ കാണണോ? വേണമെങ്കിൽ എന്റെ ഒന്ന് ചുവാ.
2: അല്ല, ഇവരെ കണ്ടിട്ട് എനിക്കത് കിട്ടാനാകുന്നല്ല വിശ്വാസം. നീ എന്തിനീ ഇവരെ കാണാൻ പറയുന്നു?
1: ഞാൻ ഇത്ര നേരം പറഞ്ഞിട്ട് നിങ്ങൾക്ക് വിശ്വാസമൊന്നുമില്ലല്ലോ.
2: എനിക്ക് വിശ്വാസം തന്നെ. നീ പറ, ആരാ നീ രാത്രി ചായ കുടിക്കാൻ പോകുന്നേ?
1: നിങ്ങൾ കേക്കണ അമിന്താ, ഇപ്പോഴത്തെ ചെറുപ്പക്കാരും ബാല്യക്കാരിലുല്ലേ.
2: അല്ല കരണ, ഏതെങ്കിലും ഒന്ന് പോരെ, ചെറുപ്പക്കാരോ ബാല്യക്കാരോ ഏതെങ്കിലും ഒന്ന് പോരെ.
1: എന്തായാലും ഒന്നെങ്കിലും ഒന്ന് ആട്ടെ. ഇവരില്ലല്ലോ, ഈ രാത്രിയാകുമ്പോ ഇങ്ങനെ ചായ കുടിക്കാൻ പോകുന്ന ഒരു സ്വഭാവം ഉണ്ട് ഇപ്പോഴത്തെ കുട്ടികൾക്ക്. ഈ സ്കൂളിലെ പിള്ളേരും ഇതേപോലെ തന്നെ വലിയ ആൾക്കാരിലുണ്ടല്ലോ, ഗ്യാങ് ഗ്യാങ് ആയിട്ടല്ലേ പോകുന്നത് ചായ കുടിക്കാൻ വേണ്ടിട്ട്. ടൗണിലെല്ലാം ഒന്ന് ചുറ്റിക്കറങ്ങ. ആ റോഡ് സൈഡിലെ തട്ടുകട, ഇപ്പൊ ഇഷ്ടം പോലെ കടകൾ തുറന്നു വെച്ചിട്ടില്ലേ, ഷവർമ
2: പിന്നല്ലാണ്ട് ഈ നട്ടപ്പാതിരക്ക് 12 മണിക്കല്ലേ ഷവർമേനെ എന്താ ദേക്കോടോ കടന്നു ഉറങ്ങൊന്നും വേണ്ടേ?
1: 12 അല്ലേ അമിന്താ, 1 മണിക്കും 2 മണിക്കല്ലേ അവിടെ ഭയങ്കര തിരക്കാന്ന്.
2: എനിക്ക് കേക്കണ കാരണ, ഇപ്പോഴത്തെ പിള്ളേർക്ക് 12 മണിയായാലും 1 മണിയായാലും ഉറക്കില്ല.
1: ഉറക്കം വരുവാ, ഇങ്ങനത്തെ സാധനങ്ങളല്ലേ വിളിച്ച് തിന്നു പിന്നീട് ഉറക്കം വരുവാ.
2: അത് മാത്രല്ല, ഈ ഫോണ് കുത്തി എനിക്ക് തോന്നിട്ട് ഉറക്കെല്ലാം നഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. നീ കേക്കണോ, ഇപ്പൊരക്കെ പിള്ളേർ പറയലാന്ന് 12 മണിക്ക് നമുക്ക് സിനിമക്ക് ബുക്ക് ചെയ്യാന്ന്. ഞാൻ കൂട്ടം കൂടിട്ടാണ് നിർത്തിയതാ. എല്ലാം കഴിച്ചിട്ട് സിനിമക്ക്
1: പോയിട്ടുണ്ടാവില്ലേനോ?
2: ഉറക്കൂലേന്ന് ഞാൻ അറിയില്ലപ്പ.
1: എന്റെ അമിന്താ, നമ്മള് ചായ കുടിക്കാനെല്ലാം പോയി കഴിഞ്ഞാൽ അപ്പാട് വേഗം വരൂല്ലേ ചായ കുടിച്ചു കഴിഞ്ഞിട്ട്? ഇതങ്ങനെയൊന്നല്ല,
2: പിന്നെ
1: ആടെ കുത്തിരുന്നിട്ട് സ്വറ പറച്ചല്ലേ.
2: ഈ 12 മണിക്ക് ഞാൻ ചോദിക്കട്ടെ, രാവിലോട്ട് വൈകുന്നേരം വരെ ഇവരെ തന്നെ ആയിരിക്കില്ലേ കാണുന്നുണ്ടാവോ? പിന്നെ ഇവർക്കൊന്നും ഇത്ര മാത്രം വർത്തമാനം
1: പറയാനുണ്ടാവുന്നുണ്ട്.
2: നിന്റെ ഇടയിൽ വേറെ എന്തെങ്കിലും ബിസിനസ് നടക്കുന്നുണ്ടോ?
1: പറയാൻ പറ്റൂല അമിന്താ. നിങ്ങൾ ഇങ്ങോട്ട് വാ, ഞാനൊരു സ്വകാര്യം പറയാം. നിങ്ങൾ വേറെ ആരോടും പറയരുത്.
2: ഇല്ല മോനെ, നീ പറഞ്ഞോ.
1: ഈ പിള്ളേരെ കൂട്ടത്തിലില്ലേ പെൺകുട്ടികളും പോകുന്നുണ്ട് പോലും. ആണ് കണ്ടാ തിരിവില്ല അമിന്താ,
2: മുടിയെല്ലാം
1: അമ്മാതിരി വേഷമല്ലേ, എല്ലാം കറുത്ത പനിയനും കറുത്ത പാന്റലും ഇട്ടിട്ടാ വരുവാ.
2: ആൺപിള്ളർക്കാരിയൂലല്ലോ.
1: പിന്നെ
2: എല്ലാം ഞാൻ ചോദിക്കട്ടെ, കാരണം വീട്ടിൽ ചോദിക്കാനും പറയാനും ആരുമില്ലേ ഈ
1: പെൺപിള്ളേർ?
2: അത് മാത്രമേ ഈറ്റക്കൊന്നും ഉറക്കൂലേ.
1: എന്റെ അമിന്താ, പകലല്ലേ ഉറക്ക്, ഈ രാത്രി ഇങ്ങനെ നടത്തല്ലേ, പോരാത്തതിന് കട്ടൻ ചായ കുടിയൂ.
2: എല്ല കാരണ, ഈറ്റക്ക് സ്കൂളൊന്നും പോണ്ടേ, കോളേജിലൊന്നും പോണ്ട, ഈ പകലിങ്ങനെ ഉറങ്ങിയാല്.
1: ഇവര് കോളേജിൽ നിന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ടോ?
2: എനിക്ക് കേക്കണ, വടക്കേലെ ശാന്തന്റെ മോന്റെ ഒരു പെണ്ണുണ്ടേനു, അതിനെ എടിയോ ആന്ന് പഠിക്കാൻ പറ്റിനി. ഇങ്ങനെ അങ്ങനെ രാത്രി കാലങ്ങളില് പിന്നെ ഇങ്ങനെ ഇതേപോലെ ഫ്രണ്ട്സുമായിട്ട് സിനിമ കാണോ അതോ കാണോ ഇതല്ലോ. ഇത് ശാന്തി അറിഞ്ഞില്ലേ? ശാന്തി എന്നിട്ട് പിടിച്ചു പേടിച്ചിട്ട് പിന്നെ ഹോസ്റ്റലിൽ നിന്ന് വീട്ടിലേക്ക് കൂട്ടി പോലും ഒരുമ്പട്ടോളേന്ന് പറഞ്ഞിട്ട്
1: പഠിപ്പ് മുടക്കിയെന്നിട്ട്
2: പഠിപ്പ് മുടക്കിയിട്ടൊന്നില്ല, പിറ്റേ ദിവസം പെണ്ണിനെ കാണുന്നില്ല. പെണ്ണ് ആദ്യം ഹോസ്റ്റലിൽ പോയി പഠിക്കാൻ തുടങ്ങി. ഇതൊന്ന് ആർക്കെങ്കിലും അടക്കാൻ പറ്റുന്ന ആണോ ഇപ്പോഴത്തെ പിള്ളേർ?
1: എന്ത് പറഞ്ഞാലും രാമിന്താ, അനക്കോരുടെ എതിർപ്പില്ലാന്ന്.
2: ആരോട് ശാന്തിയോടാ?
1: ആന്ന്
2: ആദ്യത്തെ
1: ആ മോളോട് ഇങ്ങനെ ചെയ്യാവ.
2: അല്ല, ഓളോട് പറയാ നീ നട്ടപ്പാതിരക്ക് ഇറങ്ങി നടക്കുന്ന പറയണ്ടേ, നീ എന്ത് വർത്താനം പറയുന്നു?
1: അതല്ലാന്ന്.
2: പിന്നെ നിന്ന്
1: എത്ര പൈസക്കാരാ നീ ശാന്തിച്ചല്ലോ.
2: ശാന്ത കിട്ടുമൂടാനുണ്ടപ്പാ, അത്

0: എനിക്കറിയാമോ?
1: പറയാൻ പറ്റൂല. ഇപ്പോഴത്തെ പിള്ളമാരെ ഒരു കാര്യം ഒരാൾക്കും പറയാൻ പറ്റൂല. ഇപ്പൊ എന്തെന്നാ മുട്ടോളം വരയിലെ ട്രൗസർ ഇട്ടിട്ട് നടത്തോ നീ കണ്ടിനാ. പിന്നെ അത് മാത്ര രാവിലെ ഇപ്പൊ നമുക്ക് നടക്കാൻ പോണെന്ന് പറഞ്ഞിട്ട് കൊറേണ്ണം ഉണ്ട് പോകുന്ന ഐറ്റള വേഷാറ്റം നീ കണ്ടിട്ടുണ്ടെങ്കിൽ എന്റെ അമ്മോ ഞാനായിട്ടൊന്നും പറയാത്ത.
0: അത് ഭയങ്കര അഹങ്കാരാണ് കേട്ടോ. ആണുങ്ങൾ അണിയുന്ന വേഷം എടുത്തിട്ട് അവരിങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ എന്താ ചെയ്യാന്ന്? ഷർട്ടും പാന്റലും ഇപ്പൊ അവരെല്ലാം ഇടുന്നു.
1: അത് നീ പറഞ്ഞ നേര കാരണ. അതിന് നീ ചൂടായിട്ട് കാര്യൊന്നുമില്ല കാരണ. നിനക്ക് വേണ്ടിക്കില് പെണ്ണുങ്ങളെ വേഷം എടുത്തിട്ടോ. അല്ലാണ്ട് ഇപ്പൊ എന്താ പറയണ്ടേ? അവരോ നിങ്ങളെ കീഴടക്കി. ഇനി നിങ്ങൾ അവരുടെ കുപ്പായി എടുത്ത് ഇട്ട് നടന്നോ.
0: അല്ല പതിലിട്ട് നടന്നാൽ ആൾക്കാർ അത് ഇതും പറയില്ലേ?
1: എന്ത് പറയേ? അവരിപ്പോ ആരെങ്കിലും പറയുന്നുണ്ടാ? അവരെന്ത് നടന്നാലും ഇപ്പൊ ആരും ഒന്നെങ്കിലും പറയുന്നുണ്ടാ? ഇട്ടുപോലും ഇട്ടില്ല പോലും. ആൾക്കാർക്ക് ഇപ്പൊ ഒന്നുമില്ല കാരണം. പണ്ടത്തെ കാലല്ല ഇപ്പോഴത്തെ കാലം. നീ അത് മനസ്സിലാക്ക്.
0: എന്റെ ആമിൻതാ, നിങ്ങള് കണ്ടിട്ടില്ലേ പേപ്പറിനകത്ത്
1: എന്തേനും
0: രാവിലെ ചായ കുടിക്കാൻ പോയിട്ട് പൊമ്പിള്ളെല്ലാം കൂട്ടിട്ട്?
1: രാവിലെ സാധാരണ അല്ലേ കാരണം ചായ കുടിക്കുന്നേ? അതിലൊന്നും ഇപ്പഴത്തെ അതിശയോക്തി.
0: 4 മണിക്കാ?
1: 4 മണി
0: ആന്ന് പോലെ ചെക്കെന്ന്.
1: അവരെടി പോയിനി?
0: അതല്ലേ പറയുന്നത്. അങ്ങ് എടിയോ തിരുവനന്തപുരത്താറ്റാന്ന്. ആ ചാവിടിക്കാൻ പോയിട്ട് ആടന്നെല്ലാം കൂടി ആരെല്ലോ ആക്രമിച്ചിട്ട് ആകെ പ്രശ്നമായിട്ടില്ലേ. 5-6 പൊമ്പിള്ളർ ചാവിടിക്കാൻ വന്ന് ആടെ പിന്നെ കുറച്ച് വായി നോക്കലുണ്ടിനും പോലും. ഒന്നും രണ്ടും പറഞ്ഞ് വാക്കേറ്റായി കയ്യേറ്റായി. ഒന്നും പറയണ്ട, അടിയും കുത്തുമെല്ലാം പോയാടാ.
1: എന്റെ കരുണ, ഈറ്റൊക്കെ വീട്ടിൽ വെച്ച് കുടിച്ചാ പോരെ. 4 മണിയാകുമ്പോ പുറത്തിറങ്ങിട്ട് കുടിക്കാൻ വേണ്ട വല്ല ആവശ്യമുണ്ടാ?
0: എന്റെ ആമിൻതാ, നിങ്ങൾ ഇപ്പൊ അങ്ങനെ ഒന്നും പറയല്ലേ.
1: വീട്ടിലെ ചായപ്പൊടിയും പാലും ഇല്ലെങ്കിൽ ഞാൻ എത്തിച്ചുകൊടുക്ക. അല്ല പിന്നെ
0: അല്ല, നിങ്ങൾ ഇങ്ങനൊന്നും പറയല്ല. എനിക്ക് നിങ്ങളെ കുറച്ചും കൂടി ജീവനോടെ കാണുന്നുണ്ട്.
1: എന്തേലും എന്നെ എപ്പാടെ ഇറ്റുകൾ കൊന്നാളിയാ?
0: അവനൊന്നും കേക്കണ്ടേ ആമിൻതാ. ആമിൻതാ ഇപ്പൊ സമത്വല്ലേ? സമത്വോ
1: സൗവാ?
0: സമത്വന്ന്
1: സമത്വോ? അതെന്നത്?
0: ആണും പെണ്ണും തമ്മിൽ ഒരു വ്യത്യാസമില്ല, തുല്യതാണ്.
1: ഓ അങ്ങനെ. അതുകൊണ്ടായിരിക്കും ആണിന്റെ ഡ്രസ്സെല്ലാം പെൺകുട്ടികൾ ഇടുന്നുണ്ടാവുക. സമത്വം കൊണ്ട് അല്ലേ?
0: കാണുന്നില്ലേ ആൺപിള്ളേറിലെ ഇപ്പൊ മുടിയിലെ നീട്ടി പെൺപിള്ളേർ പോലെ നടക്കുന്നു.
1: അത് ശരി. അപ്പൊ ഈ 4 മണിക്ക് എണീറ്റിട്ട് ആൺപിള്ളേർ ചായ കുടിക്കാൻ പോവുമല്ലോ. പിന്നെ പെൺപിള്ളേർക്ക് വന്നാലെന്നാ? എന്റെ കരുണ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇപ്പോഴത്തെ പെൺപിള്ളേരെയും വിശ്വസിക്കറ്, ആൺപിള്ളേരെയും വിശ്വസിക്കറ് കേട്ടാ. നീ പറഞ്ഞ എല്ലാം കാര്യം തന്നെ. സമത്വം അതെല്ലാം ഉണ്ട്, അതെല്ലാം വേണ്ടന്നെ. അതിന് മുമ്പ് എന്ത് വേണം നമുക്ക്? ദോശക്കല്ലുമ്മല് നല്ലോണം കല്ല് ചൂടാവണ്ടേ? നമുക്ക് ദോശ ചൂടണ്ടിക്കില്.
0: പിന്നെ
1: കല്ല് ചൂടാകാണ്ട് നിൽക്കുമ്പോ ഈ ദോശ എന്റെ മാവ് എടുത്ത് ഒഴിച്ചാൽ എന്നായിരിക്കും സംഭവിക്കുക.
0: എന്തെന്നാ നിങ്ങൾ ആമിൻത പറയുന്നത്? അങ്ങനെ ആറ്റോച്ചിന്റെ പിന്നെ ആകൊന്നും പറയണ്ട. ആടിയും പറ്റി ഇടിയും പറ്റിയെന്ന് പറയാ, ചട്ടത്തിന്റെ മേലും പറ്റിട്ട് ദോശ ചൂടാൻ പറ്റും നമുക്ക്? ആരെങ്കിലും അങ്ങനെ ചെയ്യൂ? എന്റെ ആമിൻത
1: ചെയ്യൂലോ.
0: ഇല്ല,
1: നല്ലോണം കല്ല് ചൂടായിട്ട് പാകായിട്ട് ദോശന്റെ മാവ് എടുത്ത് ഒഴിച്ചാലോ എങ്ങനെയുണ്ടാവും?
0: അത് പിന്നെ പറയാനുണ്ട് ആമിൻത. ഇഷ്ടൊച്ചയും കേക്കു. ആ ചട്ടത്തോണ്ട് ഇങ്ങനെ കോരി എടുക്കാൻ ഒരു സുഖത്തരുണ്ട്. മറച്ചിട്ടാല അതിന് ഒരു കഷ്ണം പോലും അവിടെ ബാക്കി ഉണ്ടാവില്ല.
1: ഉണ്ടാവില്ലല്ലോ.
0: ഇല്ല, അല്ല നിങ്ങള് ദോശ ഇട്ടിട്ടുണ്ടോ കുറച്ച്?
1: ഞാനൊരു ഉപമ പറഞ്ഞ കാരണ കോകന് തിന്നണ്ട വിചാരയുള്ളൂ.
0: ഹോ എന്റെ ആമിൻത, ഞാൻ ആകെ കൊതിച്ചു കേട്ടാ.
1: ഞാനൊരു ഉപമ പറഞ്ഞ, ഇനി അതിൽ കേറിയിട്ട് ചായ ഉണ്ടോ ചോറുണ്ടോ ഒന്നും ചോദിച്ചുകൂടണ്ട. അവിടെ ഒന്നും വെച്ചിനൊന്നുമില്ല.
0: നിങ്ങൾ ആ ഉപമയൊന്ന് കംപ്ലീറ്റ് ആക്കുന്നാലേ.
1: ആ കരണ, നമ്മൾ ഈ ദോശക്കല്ല് ചൂടായിട്ട് ദോശമാവ് അതിലേക്ക് ഒഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സുഖമുണ്ടല്ലോ, അത് മാത്രം അത് ചുട്ട് എടുക്കുമ്പോഴുള്ള സുഖം ഉണ്ടാവൂലോ. അതുപോലെ ഇരിക്കണം എന്തു നാടും. ആ നാട് നന്നാണ്ടെങ്കിലേ ഈ സമത്വം മറ്റേത് മറച്ചത് നന്നായിട്ട് കാര്യമുള്ളൂ, അതിലുണ്ടാവൂ. അത് നീ മനസ്സിലാക്കണം. നന്നാകാത്ത നാട്ടിൽ ഈ പൊലച്ചക്കും പാതിരാത്രിക്കലും കയറി വന്നാലില്ലേ ഇങ്ങനെ ഇരിക്കും സംഭവം ഉണ്ടാവുക. കേറി ആക്രമിച്ചൊന്നും വരൂ, അടിച്ചൊന്നും ഇരിക്കും പിടിച്ചൊന്നും ഇരിക്കും.
0: അല്ല ആമിനത്തെ പറഞ്ഞോണ്ട് വരുന്ന
1: നാട് നന്നാകണം ആദ്യം, എന്നിട്ട് മതി നാട്ടാരെ നന്നാക്കുന്നത്.
0: നാട്ടുകാര് നന്നാണ്ടെങ്കിനെ പിന്നെ നാട് നന്നാവും? എന്റെ ആമിൻത,
1: നാട് നന്നായാലും നാട്ടുകാര് നന്നാവും.
0: ഓ എന്റെ ആമിൻത, നിങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ട് എന്നെ കൺഫ്യൂഷൻ ആക്കല്ല.
1: എനിക്കിപ്പോ കൺഫ്യൂഷൻ ആയില്ലേ?
0: ആണ്
1: കൺഫ്യൂഷൻ ആയ.
0: നിങ്ങളെല്ലാം കൂടി ആകെ എന്നെ കൺഫ്യൂഷൻ ആക്കിയില്ലേ?
1: അത് മാറ്റാൻ ഒരാള് വരുന്ന.
0: അതാരപ്പ?
1: കുട്ടിരാമാട്ടെ.
0: അതെയാ?
1: ആ ഇനി എന്റെ കൺഫ്യൂഷൻ എല്ലാം ഓറ് മാറ്റിത്തരും.
0: പിന്നെ നമുക്ക് നേരിട്ട് ചോദിക്കാം.
1: ആ പിന്നെ പറഞ്ഞു പറഞ്ഞ് നീ ഓറെ കൺഫ്യൂഷൻ ആക്കാൻ പോണ്ടേ, പിന്നെ ഓർക്ക് മുന്തല് വായിപ്പോ.
0: ആ എന്നാ പിന്നെ നമുക്ക് നേരെ കുട്ടിരാമട്ടന്റെ അടുത്തേക്ക് പോവാ.
1: ഓറിങ്ങോട്ടേക്ക് വരുന്നുണ്ടെന്ന്.
2: ആ എന്താണ് രണ്ടുപേരും കൂടി? കാരണം ഇന്ന് ആമിനത്തന്റെ അടുത്താണല്ലോ വന്ന്.
0: ആ ഒന്നും പറയണ്ട എന്റെ കുട്ടിരാമട്ട, ആമിന്ത ചെയ്ത് ചെയ്ത് വെക്കണം നിങ്ങക്ക്.
2: എന്ത് പറ്റി കാരണം?
0: എന്റെ കുട്ടിരാമട്ട, ഈ വീടുണ്ടല്ലോ കഥകളിൽ അങ്ങനെ തുറന്ന് മലക്ക തുറന്നു വെച്ചിട്ട് കിടന്നങ്ങ് ഉറങ്ങുവാന്ന്.
2: എന്താ പറ്റിയേ?
1: എല്ലാ ഉട്ടിരാമാട്ട, നേരം വെളുത്ത ഞാൻ അറിഞ്ഞിനി. അപ്പൊ ഞാൻ വെച്ച് ഇത്ര നേരത്തെ എണീറ്റിട്ടെന്നാ വേണ്ടെന്ന് വെച്ച് രണ്ടാമത് ഞാൻ അങ്ങ് കടന്ന്. പിന്നെ നമ്മക്കുള്ളൊരു അസുഖം നിങ്ങൾക്ക് അറിയാലോ, രാവിലെ എണീറ്റാല വാതിലാണ് തുറന്നു വെക്കുന്നത്. പൊതുവേ നമ്മൾ അങ്ങനെയാണ്, ഉമ്മയാട്ടെ ഉമ്മൂമ്മയാട്ടെ എല്ലാരും അങ്ങനെ നേരം വെളുത്താലൊന്ന് വാതിലാണ് തുറന്നു വെക്കും. ഞാൻ പടം കുറഞ്ഞിപ്പി. എന്നിട്ട് ഇവൻ വന്നിട്ടോ നട്ടപ്പാതിരക്ക് ചായ കുടിക്കാൻ പോയിനോ, നട്ടപ്പാതിരക്ക് ചായ കുടിക്കാൻ പോയിനോ കൊറേ സമയം പറഞ്ഞു
2: കൊടുക്കുന്നു.
0: എല്ലാ കുട്ടിരാമാട്ട ഇപ്പൊ അതല്ലേ ഫേഷേ?
2: ഏത്
0: നട്ടപ്പാതിരക്ക് ചായ കുടിക്കാൻ പോവാ?
2: അത് ചെറുപ്പക്കാരെ പോകുന്നില്ലേ?
0: ആന്ന്
1: എല്ലാ കുട്ടിരാമാട്ട, ഈ പിള്ളേർക്ക് വീടും കുടിയൊന്നും ഇല്ലേ? ഈറ്റക്കന് വെച്ച് കുടിച്ചാ പോരെ. ഇവരെ വീട്ടിൽ ചായപ്പൊടിയും പഞ്ചസാരയൊന്നും ഇല്ലേ?
2: അതായത് ആമിനത്ത, നമ്മളൊരു പുതിയ കാലം പുതിയ തലമുറ ഉണ്ടല്ലോ, അവരെ ജീവിത രീതിയും ശൈലിയും ഒക്കെ ഒന്ന് പ്രത്യേകത തന്നെയാണ്, മാറ്റം തന്നെയാണ്. നമ്മളിപ്പോ പകല് കാണാത്ത ചില ഹോട്ടലുകൾ രാത്രി കാണാൻ പറ്റും. പകലൊന്നും തുറക്കില്ല അവര്.

0: സാധാരണ ഒരു ഹോട്ടൽ രാവിലെ അതിരാവിലെ തുറന്ന് വൈകുന്നേരം ഒരു 6-7-8 മണിക്ക് അടക്കുന്നതല്ലേ പതിവ്. ഇത് ഈ സമയങ്ങളൊന്നും തുറക്കാതെ രാത്രി 9 മണിക്ക് ശേഷം മാത്രം തുറന്നും പുലരുന്നവരെ പ്രവർത്തിപ്പിക്കുന്ന ഹോട്ടലുകളും തട്ടുകടകളും നമ്മുടെ നാട്ടിൽ ധാരാളം ഉണ്ട്. അതുണ്ടാവുന്ന കാരണം ഈ നമ്മൾ കരണം പറഞ്ഞ പോലെ ആളുകൾ, ചെറുപ്പക്കാരും കുട്ടികളൊക്കെ പോവും. അത് അവർ 12 മണിയായാലും 1 മണിയായാലും 2 മണിയായാലും ഒരുപാട് നേരം അവിടെ ഇരുന്ന് വളരെ സാവധാനത്തിൽ ആസ്വദിച്ച് ആഹാരം കഴിക്കും, ചായ കുടിക്കും, എന്നിട്ട് തിരിച്ചു പോകുന്ന ഒരു രീതി, ഒരു പുതിയൊരു നമ്മുടെ ചുറ്റും എല്ലാവരുടെയും കണ്ടുവരുന്ന ഒരു രീതിയാണ്. അത് കാലത്തിന്റെ ഒരു മാറ്റം എന്നല്ലേ നമുക്ക് പറയാൻ
1: പറ്റുമോ?
0: അങ്ങനെയൊന്നും നമുക്ക് പറഞ്ഞുകൂടാ അല്ലേ? പെൺകുട്ടികൾക്ക് എന്താ പോയിക്കൂടെ? അത് നമ്മളിപ്പം സമത്വമാണല്ലോ അല്ലേ? സ്ത്രീ പുരുഷ സമത്വമല്ലേ? അപ്പൊ ആൺകുട്ടികൾക്ക് പോകുന്ന സ്ഥലത്തൊക്കെ അവർക്കും പോവാം. നമ്മളങ്ങനെ പെൺകുട്ടികളെ മാത്രം മാറ്റി നിർത്തുന്നത് പറയാനും ചിന്തിക്കാനും പാടില്ല പുതിയ കാലത്ത്. അമനത്ത
1: പണ്ടത്തെ കാലത്തിൽ 6 മണി കഴിഞ്ഞാൽ പെൺപിളറൊന്നും പുറത്ത് കീഴിൽ കൂട്ടിരാമട്ട പോലെ എന്ത് അന്നേരം എന്തെങ്കിലും കേസ് കേട്ടു ഇതോ അടിയും പിടിയാലും ഉടനേരുവാ. ഇപ്പല്ലേ കേൾക്കുന്ന ഇങ്ങനത്തെയല്ലോ. അത് മാത്രല്ല, ഇപ്പം കരണം പറഞ്ഞല്ലോ, പൊലച്ചക്ക് 4 മണിക്ക് ചായ കുടിക്കാൻ പോയിട്ട് പെൺപിള്ളറെ ആരെല്ലോ വായി നോക്കി പിന്നെ അടിയായി പിടിയായി എന്തല്ലോ കേസ് കേട്ടോ.
0: അതെ, നമുക്ക് കഴിഞ്ഞ ദിവസം പത്രത്തിലൊക്കെ കണ്ടിരുന്നു, 4 മണി സമയത്ത് ഏതോ ഒരു പരീക്ഷക്ക് പോയ വിദ്യാർത്ഥിനികളായിരുന്നു. അവര് ചായ കുടിക്കാൻ വന്നപ്പോ അത് അവര് കമന്റ് അടിച്ചു അവിടുത്തെ കുറച്ചാളുകൾ അല്ലേ. അത് സംബന്ധിച്ച് കയ്യേറ്റമൊക്കെ ഉണ്ട്, വലിയ പ്രശ്നം ഉണ്ടായി, കുഴപ്പമൊക്കെ ഉണ്ടായിരുന്നു. അവര് പോലീസ് കേസൊക്കെ ആക്കി കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്.
1: മാത്രല്ല, കഴിഞ്ഞ ദിവസം നീ ടി വി കണ്ടിരുന്ന ഒരുത്തൻ കുപ്പായ അയച്ചെല്ലോട്ടിട്ട് 2 വടിയെല്ലെടുത്തിട്ട് ബൈക്കുകാരനെ അടിക്കുന്ന അങ്ങോട്ട് ഓടുന്നു ഇങ്ങോട്ട് ഓടുന്നു ഓനെന്ത് കഥകേടാ?
2: അമ്മൂപ്പ എന്തെല്ലാന്ന് കാട്ടിക്കൂട്ടുന്നു, എന്തോ മയക്കുമരുന്നായിട്ട് അടിച്ചിട്ട് നടക്കുന്ന ഞാൻ തോന്നുന്നല്ലേ ഇങ്ങനെ വർത്താനം പറയുന്നുണ്ട്.
1: അത് മാത്രല്ല, 2 ചെക്കന്മാരുണ്ടായ സഹോദരന്മാരെന്നല്ലേ പറഞ്ഞത്.
0: ശരിയാണ്, ഇതൊക്കെ നമ്മുടെ ലഹരിയുടെ ഒരു പ്രശ്നമാണ്. ലഹരി ഉപയോഗിച്ചിട്ടാണ് ഇരുചക്ര വാഹനങ്ങൾ അടിച്ചു വീഴ്ത്തി അല്ലെങ്കിൽ പരസ്പരം കയ്യേറ്റം ചെയ്യുന്നു. നമ്മൾ പലതരം ലഹരി ഉണ്ടല്ലോ, ആ ലഹരിയിൽ അടിമപ്പെട്ടു പോകുന്ന ഒരു സമൂഹം നമ്മുടെ മുമ്പിൽ ഇപ്പോഴും ഉണ്ട്. ആ സമൂഹത്തിനെ നമുക്ക് ലഹരി മുക്തമാക്കാനുള്ള ഒരു ശ്രമം നമ്മുടെ ആഭ്യന്തര വകുപ്പ് കേട്ടില്ലേ, തൂഫാൻ അല്ലെ, ഓപ്പറേഷൻ തൂഫാൻ, അതൊക്കെ നമുക്ക് നമ്മുടെ സമൂഹത്തിൽ വളരെ അത്യാവശ്യമാണ്. അപ്പോൾ അങ്ങനെ വന്നിട്ടില്ല എങ്കിൽ ഇതുപോലെ നമ്മൾ രാത്രിയും മറ്റൊക്കെ സഞ്ചരിക്കുന്ന ആൺകുട്ടികളും പെൺകുട്ടികളൊക്കെ ഇതുപോലെ ലഹരിക്ക് അടിമപ്പെട്ടവരുടെ ആക്രമണത്തിന് വിധേയമായി പോകും.
1: എല്ലാം ഇതിന്റെ കൺഫ്യൂഷൻ തീർക്കണ്ടേ?
0: കൺഫ്യൂഷൻ അതെന്താണ്?
1: അമ്മ പറ
2: കുട്ടിരാമട്ട, ഈ ആമിൻതി ഉണ്ടല്ലോ ഈ വായിൽ കൊള്ളാത്ത എന്തല്ലോ എന്നോട് പറഞ്ഞു, അനക്കാങ്കൊന്നും തിരിയുന്നില്ല. കുട്ടിരാമട്ട നിങ്ങൾ ഇങ്ങോട്ട് വാ.
0: എന്താ കാരണം?
2: ഞാൻ ഈ പറയുന്ന കാര്യം ആരോടും പറയാൻ വേണ്ട, ഒരു വെക്കാൻ വേണ്ട. ഈ ആമിൻതത്തൊക്കെ എന്തോ തലക്കെന്തല്ലോ പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നു.
1: നീ എന്ന കാരണം കുശൂഷിക്കുന്നു, അത് കുട്ടിരാമട്ടന് ചെവിയിൽ പോയിട്ട്.
2: അല്ല ഒന്നുമില്ല, അപ്പൊ കുട്ടിരാമട്ടന് സുഖല്ലേ എന്ന് ചോദിച്ചതാണ്.
1: അതെന്തിനാ ഓറെ ചെവിയിൽ പോയിട്ട് പറയുന്നത്? നിനക്ക് കീർന്ന് വെച്ചിട്ട് പറഞ്ഞാ പോരെ.
2: കുട്ടിരാമട്ടൻ നിങ്ങൾ കേൾക്കണം, നമ്മളിങ്ങനെ ലോക കാര്യങ്ങളെല്ലാം പറയുമ്പോ ഇവര് അമ്മിക്കല്ല് ദോശക്കല്ല് ചട്ടു എന്നല്ല പറയുന്നു.
1: അമ്മിക്കല്ല് ഞാൻ പറഞ്ഞിട്ടില്ല, ഞാൻ ദോശക്കല്ല് ചട്ടു എന്നേ പറഞ്ഞിട്ടുള്ളൂ.
2: അത് പറഞ്ഞല്ലോ, നമ്മളിപ്പോ എന്തിന്റെ കാര്യത്തില്, നമ്മളിപ്പോ ദോശന്റെ കാര്യങ്ങളൊന്നും അല്ലല്ലോ പറയുന്നത്, നമ്മൾ ലോകവിവരല്ലേ പറയുന്നത്.
1: അതായത് കുട്ടിരാമട്ട, നമ്മള് കായാത്ത ദോശക്കല്ലുമ്മല് അരി വാർന്നാലുള്ള അവസ്ഥ
0: എന്തായിരിക്കും?
1: അപ്പൊ ഈ കാഞ്ഞ കല്ലുമ്മല് ദോശമാവ് ഒഴിച്ചാല് നല്ല വൃത്തിക്ക് ചുട്ടെടുക്കാൻ പറ്റുമല്ലോ.
0: അതായത്
2: അല്ല, അതിനക്ക് വലിയ എതിർപ്പൊന്നുമില്ല, പക്ഷെ അത് എന്തിനു ഈ ഒരു സമയത്ത് പറഞ്ഞു?
1: ഈ ഒരു സമയത്ത് പറഞ്ഞാലേ അതിന് പ്രസക്തിയുള്ളൂ.
2: ആ പ്രസക്തി ഒന്ന് പറഞ്ഞതാന്നല്ലേ?
1: അതായത് നാട് നന്നായാല്.
2: തുടങ്ങി കണ്ട കുട്ടിരാമട്ട, ഞാൻ പറഞ്ഞിപ്പുന്നുണ്ട് ശരിയല്ലേ? ഇത് മാടമ്പള്ളിയിലെ ചിത്തരോഗിന്റെ കളി തന്നെയാണ്.
1: ആനക്ക് ഒരു ചിത്തരോഗിയില്ല, ഞാൻ പറഞ്ഞത് ശരിയല്ലേ
0: കുട്ടിരാമട്ട? പറയാൻ അനുവദിക്കുക,
1: ഞാൻ പറഞ്ഞത് ഇത്ര മാത്രമേ ഉള്ളൂ. നാട് നന്നായാലും നാട്ടാരും നന്നാവും.
0: അതിനെന്താ കുഴപ്പം?
2: അല്ല അതിന് വലിയ കുഴപ്പമൊന്നുമില്ല, അതിന് ദോശക്കല്ലെന്തിനെ കൊണ്ടുതന്നെ ജീവിക്കുന്നത്?
1: ഞാനൊരു ഉപമ പറഞ്ഞല്ലേ കരുണാ,
0: മനസ്സിലാവും. താമരത്തെ പറഞ്ഞത് നമ്മളിപ്പോ ദോശക്കല്ലാണ് നമ്മുടെ സമൂഹം, നാട് അല്ലേ? ആ നാടില് എല്ലാ സാഹചര്യങ്ങളും ഒത്തുവന്നാല് മാത്രമാണ് ഈ രാത്രിയും പുറച്ചൊക്കെ എല്ലാവർക്കും, ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കൊക്കെ എല്ലാവർക്കും ഇറങ്ങി നടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുക. അത് നമ്മള് കാഞ്ഞ ദോശക്കല്ലില് ദോശ ചുട്ടെടുക്കുന്ന പോലെ എളുപ്പമായിരിക്കും, അപകടങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷെ നാട് ഇതുപോലെ മയക്കുമരുന്നിന്റെ വ്യാപനത്തില് അതുപോലെ കള്ളുകുടിയന്മാരുടെ പിടിയിലൊക്കെ അമർന്നാല് അത് കായാത്ത ദോശക്കല്ലിന് സമമാണെന്നല്ലേ അവനത്ത് പറഞ്ഞു? അവിടെ നമ്മള് ദോശ ഇവിടെ ശ്രമിച്ചാല് എന്ത് സംഭവിക്കും?
1: അപ്പൊ
0: നാട്ടിൽ ഇത്രയും മനോരോഗികള് ധാരാളം സൂര്യവിഹാരം നടക്കുന്ന സമയത്ത് നമ്മള് നേരം കെട്ട നേരത്തൊക്കെ പുറത്തേക്ക് ഇറങ്ങിയാൽ ഇതുപോലെ സംഭവിക്കുമെന്ന് വ്യക്തമായിട്ട് പറയാനാണ് അമിനത്ത് ആ ഉദാഹരണം കൊണ്ടുവന്നത്, ദോശക്കല്ല് കൊണ്ടുവന്നത്.
1: അത് എനിക്ക് തിരിഞ്ഞിട്ടില്ലെങ്കില് ബാക്കിയിലേക്ക് തിരിഞ്ഞോളും കേട്ടാ.
2: എന്റെ അമിനത്ത ഇതൊന്നൊന്നര ദോശക്കല്ലായി പോയിട്ടാ
1: എല്ലാ പിന്നെ.

0: ചിന്തിച്ചോളൂ, പക്ഷെ ചിരിക്കാൻ മറക്കണ്ട കേട്ടോ.
1: ദക്ഷിണ ഭാരതത്തിലെ ദക്ഷയാഗ ഭൂമിയിൽ വൈശാഖോത്സവത്തിന് തുടക്കമാവുകയാണ്.
2: ദക്ഷിണ കാശിയ കൊട്ടിയൂർ വാണിടും ദക്ഷമദാന്ത
1: വനഭംഗിയുടെ പശ്ചാത്തലത്തിൽ ബാവലിപ്പുഴയുടെ തീരത്ത് ഇനി 28 ഉത്സവ ദിനരാത്രങ്ങൾ. അപൂർവതകളുടെ തീർത്ഥാടന കാലത്ത് കൊട്ടിയൂർ വിശേഷങ്ങളുമായി റേഡിയോ മലബാർ.
3: ഹിമഗിരി സുതയുടെ പതിയുടെ പദ തളിരിണയിൽ ചേരുക നെഞ്ചേ, കലിയുടെ കന്മഷ ദ്വേഷമശേഷം നിന്നിൽ.
1: കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങൾ.
2: ഇളനീർ കാവുകളായി വാവലിപ്പുഴയിലെ തെളിനീരിൽ.
1: എല്ലാ ദിവസവും രാവിലെ 7:10 വൈകിട്ട് 5:30.
2: അമൃതാംശു കല ചൂടും പുരിജടാശകലം നീ അടിയങ്ങൾ കോടപ്പൂവായി നൽകേണേ.
1: കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങൾ.

ഹലോ, നിങ്ങളുടെ കാറിന്റെ തിളക്കം നഷ്ടപ്പെടുന്നുണ്ടോ? എങ്കിൽ വി കെയർ കാർ വാഷിലൂടെ നമുക്കതിനെ പുത്തനാക്കാം. പ്രീമിയർ വാട്ടർ വാഷ്, കംപ്ലീറ്റ് ഇന്റീരിയർ ക്ലീനിംഗ്, സ്ട്രോങ് അണ്ടർബോഡി കോട്ടിംഗ്, ഗ്ലോസി വാക്സ് പോളിഷിംഗ് തുടങ്ങിയ വിവിധ സേവനങ്ങൾ വി കെയർ കാർ വാഷിലൂടെ ലഭ്യമാകുന്നു. ടു വീലർ, ത്രീ വീലർ, ഫോർ വീലർ തുടങ്ങി വാഹനങ്ങൾ ഏതുമാകട്ടെ, ഞങ്ങളുടെ സ്വന്തം എന്ന പോലെ നിങ്ങളുടെ വാഹനങ്ങൾ പരിചരിക്കുന്നു. വി കെയർ കാർ വാഷ്, കരേറ്റ, അംഗൻവാടി റോഡ്, ഉരുവച്ചാൽ. പരിചയസമ്പന്നരായ ജീവനക്കാർ ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ഫോൺ 9207244177.

0: ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ് ഡിഗ്രി ഡിപ്ലോമ ഇന്റീരിയർ ഡിസൈനിങ് കോഴ്സുകളിലൂടെ വ്യത്യസ്തങ്ങളായ തൊഴിൽ മേഖലയും ഉയർന്ന തൊഴിൽ സാധ്യതയും മികച്ച അധ്യാപകർ ഒരുമിച്ചുള്ള പഠന പ്രവർത്തനങ്ങൾ വർക്ക്സൈറ്റുകളിൽ ആധുനിക പരിശീലനങ്ങൾ ഒപ്പം വിശാലമായ സൗഹൃദ പഠനാന്തരീക്ഷവും അതെ ഞങ്ങളുടെ ഉറപ്പ് ജോലിയാണ് വെറും വാഗ്ദാനമല്ല ലെറ്റ് ഗുഡ് ചേഞ്ചസ് സ്റ്റാർട്ട് ഫ്രം ഹിയർ ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ് യൂണിവേഴ്സിറ്റി സ്റ്റഡി സെന്റർ നിയർ പോലീസ് ക്ലബ് താവക്കര റോഡ് കണ്ണൂർ ഫോൺ 9747411174
1: ശ്രോതാക്കൾ അഭിനയിച്ച് അനശ്വരമാക്കിയ അസുരഗോത്രം നാടകത്തിന്റെ അവസാന ഭാഗം ഈ ആഴ്ച തീരുകയാണ്. ഈ നാടകത്തെ കുറിച്ചുള്ള വിലയിരുത്തലുകൾ, രചന, സംവിധാനം, അഭിനയം, ശബ്ദമിശ്രണം, സാങ്കേതിക വിഭാഗം, ഇതേക്കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ, അഭിപ്രായങ്ങൾ ഞങ്ങൾക്ക് ശബ്ദ സന്ദേശമായോ ടെക്സ്റ്റ് മെസ്സേജായോ അയച്ചു തരിക. ഈ രണ്ടു ഭാഗങ്ങൾക്ക് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പ്രത്യേക പരിപാടി പ്രക്ഷേപണം ചെയ്യുന്നതായിരിക്കും. അയക്കേണ്ട നമ്പർ ഇതാണ്: 9037008960.
2: ഉരുവച്ചാൽ എഡ്യുവിഷൻ അക്കാദമി 2026-27 വർഷത്തെ ക്ലാസുകളിലേക്കുള്ള പ്രവേശനം തുടരുന്നു. 7, 8, 9, 10 ഇംഗ്ലീഷ് ആൻഡ് മലയാളം മീഡിയം ബാച്ചുകൾ, ഇംഗ്ലീഷ്, മാത്സ്, സയൻസ്, സോഷ്യൽ സ്റ്റഡീസ്, ഹിന്ദി എന്നീ വിഷയങ്ങളിൽ വിദഗ്ധ പരിശീലനം, മികച്ച അധ്യാപകർ. എഡ്യുവിഷൻ അക്കാദമി, ശിവപുരം റോഡ്, ഉരുവച്ചാൽ. അഡ്മിഷന് ബന്ധപ്പെടുക 9447020563. 7592942817 8547920200.
0: ചരിത്ര സത്യങ്ങളുടെ ശിഥിലശിലകളും പ്രകൃതി സൗന്ദര്യത്തിന്റെ സസ്യശാതുലതയും തലയെടുപ്പിന്റെ ഗരിമയിൽ ഒരു ഗിരിനിര പുരളിമല.
3: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം. ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം. ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം. റേഡിയോ മലബാർ 89.6 FM.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ഇഷ്ടങ്ങൾ, ഈണങ്ങൾ, അവതാരകരായി ശ്രോതാക്കൾ,

0: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. ഇഷ്ടങ്ങൾ ഈണങ്ങളിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്വാഗതം. ഇന്ന് കുറച്ചധികം പാട്ടുകളായിട്ട് നമ്മുടെ മുന്നിൽ ഒരു അതിഥി ഇരിക്കുന്നുണ്ട്. ഇക്ക സ്വയം പേര് പറഞ്ഞ് പരിചയപ്പെടുത്തില്ലേ?
1: എന്റെ പേര് യൂസഫ് കെ.
0: നമ്മുടെ റേഡിയോ കേൾക്കുന്ന
1: ആളാണ്.
0: അപ്രതീക്ഷിതമായിട്ടാണ് ഇപ്പൊ സ്റ്റുഡിയോയിലേക്ക് എത്തിയിട്ടുള്ളത് അല്ലേ?
1: ശിവരത്തേക്ക് പോകുമ്പോ കാണാൻ വേണ്ടി കരുത്.
0: അപ്പൊ എന്തായാലും നമുക്കൊരു 10 പാട്ടുകൾ, ഇഷ്ടപ്പെട്ട 10 പാട്ടുകൾ നമ്മുടെ ശ്രോതാക്കളെ കേൾപ്പിക്കണ്ടേ?
1: തീർച്ചയായിട്ടും.
0: പാട്ട് ഇഷ്ടപ്പെടുന്ന ആളാണോ ഇക്ക പൊതുവെ?
1: പാട്ട് ഇഷ്ടപ്പെടുന്ന ആളെന്നെ.
0: എങ്ങനെയുള്ള പാട്ടാ ഇഷ്ടം?
1: പൊതുവെ കേൾക്കാൻ നല്ല രസമുള്ള സിനിമാ പാട്ടായാലും മുസ്ലിം ഭക്തി ആയാലും ഹിന്ദി ആയാലും കേൾക്കാൻ രസമുള്ള പാട്ട് പൊതുവെ ഇഷ്ടമാണ്.
0: ഇപ്പോഴത്തെ പാട്ടുകളാണോ അല്ലെ പഴയ പാട്ടുകളാണോ കൂടുതൽ?
1: പഴയ പാട്ട് കൂടുതൽ ഇഷ്ടം.
0: അപ്പൊ അങ്ങനെയെങ്കിൽ നമുക്ക് ആദ്യം ഒരു ഗാനം ശ്രോതാക്കളെ കേൾപ്പിച്ചാലോ? ഇക്ക ഇഷ്ടമുള്ള ഒരു പാട്ട്,
1: നാദാപുരം പള്ളി നല്ല പാട്ട്
0: കേൾക്കാൻ രസമുള്ള വാണിയമ്മ പാടിയിട്ടുള്ള ഒരു പാട്ടാണ് അത്. രാഘവ മാഷി ഈണം കൊടുത്ത മനോഹരമായിട്ടുള്ള പാട്ട്. യൂസഫ് അലി കേച്ചേരിയാണ് വരികൾ എഴുതിയിട്ടുള്ളത്. തച്ചോളി അമ്പു എന്നുള്ള ചിത്രത്തിലെ. പാടുവോ പാട്ട്? പാടുവോ?
1: പാടിട്ട് ശരിയില്ല.
0: ഇല്ല. അപ്പൊ ഈ പാട്ട് ഒറിജിനൽ വേർഷൻ തന്നെ നമുക്ക് ശ്രോതാക്കളെ കേൾപ്പിക്കാം.

0: റേഡിയോ മലബാറിന്റെ ഇഷ്ടങ്ങൾ ഈണങ്ങൾ തുടരുന്നു. യൂസഫക്കെയാണ് നമ്മളോടൊപ്പം ഉള്ളത്. ഇക്കെ ഒരു പാട്ട് കേൾപ്പിച്ചു നമ്മള്. സിനിമകൾ കാണാറുണ്ടോ പാട്ട് കേൾക്കുന്ന പോലെ?
1: സിനിമ ഇപ്പം കൊറേ കുറച്ചേ കാണാത്ത. മൊബൈലിൽ കാണോ?
0: തിയേറ്ററിൽ പോയിട്ട് കാണാറില്ല.
1: കാണാനില്ല.
0: എന്താ പറ്റിയ സിനിമ? ഇഷ്ടല്ലേ?
1: ഇഷ്ടമില്ല. ഇപ്പം ഒരു 10-20 പോലായി സിനിമ പോയി കാണാത്തത്.
0: 20 വർഷമായി. അപ്പൊ ഒരുപാട് കാലായില്ലേ.
1: ടിവിയിലും കാണും.
0: അതും പഴയ പടങ്ങൾ തന്നെയാണോ?
1: പഴയത് അധികം കാണാറില്ല. സിനിമ അധികം നോക്കുക.
0: എങ്ങനെയുള്ളത്? ഇപ്പൊ കരയിപ്പിക്കുന്നതാണോ?
1: കരയിപ്പിക്കുന്നത്, അടിയുള്ളത്, ഇതൊക്കെ ഇഷ്ടം.
0: ഇതൊക്കെയാണ് ഇഷ്ടം.
1: വെറും മറിഞ്ഞിട്ട് പ്രേമുള്ള അത്ര ഇഷ്ടമല്ല.
0: അത് ഇഷ്ടം.
1: കാണാൻ നല്ല രസമുണ്ട്. എന്ത് സിനിമയാണ് ശരി? കാണാൻ നല്ല പാട്ടും നല്ല ഇതെല്ലാം.
0: കുറച്ച് പാട്ട് വേണം, കുറച്ച് അടി വേണം, കഥ വേണം. അങ്ങനെ ഉണ്ടെങ്കിൽ കാണാൻ ഇഷ്ടമാണ്. ഓക്കെ, അപ്പോ അടുത്ത പാട്ട്.
1: അങ്ങാടി എന്ന സിനിമയിലെ പാവാട വേണം മേലാട വേണം എന്നുള്ള പാട്ടാണ്.
0: അത് ആർക്കെങ്കിലും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നോ?
1: നമ്മുടെ മകൾക്ക് വേണ്ടി.
0: മോളുടെ പേരെന്താ?
1: ലുബ്ന.
0: ലുബ്ന.
1: ലുബ്ന
0: വെറൈറ്റി പേരാണല്ലോ. എന്താ അതിന്റെ അർത്ഥം ലുബ്ന എന്ന് പറഞ്ഞാല്?
1: അർത്ഥം എനിക്കറിയില്ല. ഇപ്പം വീട്ടിലേക്ക് പഠിക്കുന്ന മുമ്പേക്ക് പാസ്സായി.
0: അതെയോ? ഏത് സ്കൂളിലാ?
1: ശിവപുരം.
0: അപ്പൊ ലുബ്ന കുട്ടിക്ക് വേണ്ടിയിട്ട് നമുക്കൊരു പാട്ട് കേൾപ്പിച്ചു കൊടുക്കാം.

0: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. ഇത് കേൾവിയുടെ വസന്തം. കേൾവിക്ക് സുഖം പകരുന്ന രണ്ട് പാട്ടുകൾ യൂസഫ് ഇക്ക നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ട് കേൾപ്പിച്ചു തന്നു. ഇനിയും പാട്ടുകൾ ഒരുപാടുണ്ട് ഇല്ലേ കയ്യില്? ഇക്ക പാട്ടൊക്കെ കേൾക്കാൻ തുടങ്ങിയ, സിനിമയൊക്കെ കാണാൻ തുടങ്ങിയ കാലഘട്ടത്തില് ആദ്യം കേട്ട പാട്ട് ഏതാന്ന് ഓർക്കുന്നുണ്ടോ?
1: ആദ്യമായിട്ട് കണ്ട സിനിമ അവളുടെ കാവുകൾ.
0: അവളുടെ കാവുകൾ
1: ആദ്യമായിട്ട് കണ്ടത്
0: ഏത് പ്രായത്തിലാ കണ്ടത്?
1: ഒരു 15 വയസ്സ്.
0: സിനിമ റിലീസ് ചെയ്ത സമയത്ത് തന്നെ പോയിട്ട് കണ്ടു.
1: അത് കൂത്തുമ്പോ കേരള ടാക്സി പോയി കാണാ.
0: കേരള ടാക്സി
1: പാരം കാണുന്നോണ്ട് പേടിയായിരുന്നു. എന്നിട്ട് ആരും അറിയാതെ ഇങ്ങനെ നോക്കി നോക്കി പോയിട്ടാണ് കയറിയത്. അങ്ങനെ സിനിമ കഴിഞ്ഞിട്ട് ഇറങ്ങി വരുമ്പോ നാട്ടുകാരാണ്ട് എല്ലാം പോയി പ്രശ്നമാണല്ലോ അടികിട്ടു. അങ്ങനെ പേടിച്ചുകൊണ്ട് പോയി കണ്ടത്. ആദ്യമായിട്ട് കണ്ട സിനിമ അവളുടെ രാവ് ഇഷ്ടപ്പെട്ടു.
0: ആരെങ്കിലും കാണുമെന്നുള്ള പേടി കൊണ്ടാണല്ലോ പോകുന്നത്. അപ്പൊ സിനിമ ആസ്വദിക്കാൻ പറ്റുന്നുണ്ടോ? ഇതിപ്പോ അടുത്തുള്ള ആരെങ്കിലും അറിയുന്നാണോ? എപ്പോഴും ആ ചിന്തയായിരിക്കില്ലേ?
1: ആസ്വദിക്കാൻ ഇഷ്ടപ്പെട്ടു.
0: നല്ല പാട്ടുകളായിരുന്നു.
1: നല്ല പാട്ടൊക്കെ ഇഷ്ടം. നല്ല പാട്ടാകുന്നു.
0: പിന്നീട് ആരോടെങ്കിലും പറഞ്ഞു ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെയൊക്കെ കഷ്ടപ്പെട്ടിട്ടാണ് ഒരു സിനിമ പോയി കണ്ടതെന്ന്?
1: ഇല്ല. പിന്നീട് ഒരു പ്രശ്നം നമ്മളെ ഭാര്യനെ കൂടി പോയി ഉത്തരവ് തന്നെ.
0: ശൈലയില് ശൈല ടാക്സി. അതേതായിരുന്നു സിനിമ?
1: അതേ സിനിമ. ഇത് ഓർമ്മയില്ല,
0: പക്ഷെ ഇത് ഓർമ്മയുണ്ട്. ആദ്യമായിട്ട് കണ്ട സിനിമ, പാട്ടുകള്, ഇതൊന്നും നമ്മൾ മറക്കില്ലല്ലോ. അടുത്തതായിട്ട് നമുക്ക് ഏത് പാട്ട് കേൾപ്പിക്കാന്നാൽ?
1: മംഗളം നേരുന്നു എന്നുള്ള
0: ആ
1: പാട്ടൊന്ന്.
0: കുറച്ച് സങ്കടമുള്ളൊരു പാട്ടാണത്. ഹൃദയമൊരു ക്ഷേത്രം എന്ന് പറയുന്ന സിനിമയിലെ ഒരു ഗാനം. യേശുദാസാണ് പാടിയത്. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് ജി ദേവരാജൻ മാഷാണ് ഈണം കൊടുത്തിട്ടുള്ളത്.

0: റേഡിയോ മലബാറിലൂടെ ഇഷ്ടങ്ങൾ ഈണങ്ങൾ തുടരുന്നു. ദേ അതിഥിയായിട്ട് പാട്ടുകളുമായിട്ട് യൂസഫക്ക നമ്മളോടൊപ്പം ഉണ്ട്. ഇപ്പൊ നമ്മൾ കേട്ടത് ഹൃദയം ഒരു ക്ഷേത്രം എന്നുള്ള സിനിമയിലെ പാട്ടാണ്. ആ പാട്ട് കേട്ടപ്പോഴാണ് ഇക്കയ്ക്ക് നേരത്തെ ആദ്യമായി കണ്ട അവളുടെ രാവുകൾ എന്ന സിനിമയിലെ ഒരു പാട്ട് പെട്ടെന്ന് മനസ്സിലേക്ക് ഓർമ്മ വന്നത്. രാഗേന്ദ്ര കിരണങ്ങൾ അതല്ലേ? ആ പാട്ട് ഇഷ്ടമാണോ?
1: ഇഷ്ടമാണ്.
0: വെറുതെ ആ പാട്ടൊന്ന് പാടി നോക്കുന്നോ?
1: പാടാമില്ലേ, വശം പോരാ. രാഗേശ് കിരണങ്ങൾ കൊളി വീശിയില്ല.
0: വലിയ ഓർമ്മയുണ്ട് അല്ലേ? അതും അന്ന് കേട്ട ഓർമ്മയാണോ അല്ല പിന്നീട്
1: കേൾക്കാറുണ്ട്?
0: റേഡിയോ ഇഷ്ടമാണ്.
1: റേഡിയോ ഇഷ്ടമാണ്.
0: അപ്പൊ റേഡിയോ മലബാർ എങ്ങനെ ഫോണിൽ കൂടാണോ കേൾക്കുന്നത്?
1: ആക്രിസ്ഥാനം ബുക്കാൻ പോയപ്പോ അവിടെ നിന്ന് റേഡിയും കിട്ടി. ഞാൻ ചോദിച്ചു ഈ റേഡിയും തീരുമാനം വെച്ചു റിപ്പയർ ആക്കുകയാണെങ്കിൽ ആക്കാൻ പറഞ്ഞിട്ട് അങ്ങനെ മേടിച്ചുകൊണ്ടു പോയി. അപ്പൊ റിപ്പയർ ആക്കി തന്നെ
0: വാർത്ത കേൾക്കാറുണ്ട്. പൊതുവെ റേഡിയോയിൽ എങ്ങനെയുള്ള പ്രോഗ്രാംസ് കേൾക്കാൻ ഇഷ്ടം?
1: റേഡിയോ എന്നും കേൾക്കാറില്ല. പാട്ട് എന്ത് സിനിമാ പാട്ടായാലും മറ്റേ മുസ്ലിം ഭക്തി ആയാലും എല്ലാം ഇഷ്ടമാണ്.
0: വാർത്തകളൊക്കെ കേൾക്കാറുണ്ട്. അപ്പൊ എന്തായാലും അവളുടെ രാവുകളുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് അതിലെ തന്നെ ഒരു മനോഹര ഗാനം ശ്രോതാക്കളെ കേൾപ്പിക്കാം. ബിച്ചു തിരുമലയുടെ വരികൾ കെ ടി ഉമ്മർ സംഗീതം കൊടുത്തുകൊണ്ട് ജാനകി അമ്മയാണ് പാടിയിട്ടുള്ളത്. ആ മധുര ശബ്ദത്തിലൂടെ തന്നെ നമുക്ക് കേൾപ്പിക്കാം അല്ലേ? അപ്പൊ ഇത് നമുക്ക് ഭാര്യയ്ക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത ഭാര്യയുടെ പേര് പറഞ്ഞില്ല. അപ്പൊ സൈനബത്ത കേട്ടോളൂ, ദാ യൂസഫ് ഒക്കെ അടിപൊളിയായിട്ടുള്ള ഒരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ട്.

0: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. ഇത് മലബാറിന്റെ മധുരസ്വരം. പാട്ടുകളുമായിട്ട് യൂസഫ് അക്കാദെ കാത്തിരിക്കുകയാണ്. അടുത്ത പാട്ട് ഷബാനയ്ക്ക് വേണ്ടി. ഷബാന എന്ന് പറയുമ്പോ
1: മകള്,
0: എത്രാമത്തെ മോളാ?
1: അത് രണ്ടാമത്തെ.
0: രണ്ടാമത്തെ മോള്. എന്താ ഷബാന ചെയ്യുന്നേ?
1: ഷബാന ഹൗസ് വൈഫ്. എല്ലാം കഴിഞ്ഞ മൂന്ന് കുട്ടികളുണ്ട്.
0: അവരുടെ പേര്?
1: മോളെ മകളാണ് ലുബിന പറഞ്ഞല്ലേ.
0: ആ ഹാ ഹാ, മോളുടെ മോളാണ് ലുബിന. അപ്പൊ ഷബാനയ്ക്ക് വേണ്ടിയിട്ടുള്ള ആ പാട്ട് ഏതാണ്?
1: കാബൂളിവാല എന്നുള്ള പാട്ട്.
0: കാബൂളിവാല എന്നുള്ള സിനിമയിലെ കാബൂളിവാല എന്നുള്ള പാട്ട്. അപ്പൊ മോൾക്ക് വേണ്ടിയിട്ട് സ്പെഷ്യൽ ഡെഡിക്കേഷൻ ആയിട്ടിരിക്കട്ടെ. ബിച്ചു തിരുമലയുടെ വരികൾക്ക് SP വെങ്കടേഷ് ഈണം കൊടുത്ത് യേശുദാസ് പാടിയിട്ടുള്ള ഗാനം കാബൂളിവാല എന്നുള്ള സിനിമയിൽ നിന്നും.

0: ദേ ഇഷ്ടങ്ങൾ ഈണങ്ങളിലൂടെ നമ്മൾ മനോഹരമായിട്ടുള്ള പാട്ടുകൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് യൂസഫ് അക്ക. ഇനിയും പാട്ടുകളില്ലേ കയ്യിൽ ഒരുപാട്? അടുത്ത പാട്ട് നമുക്ക് കേൾപ്പിക്കണ്ടേ? അതിനു മുന്നേ വീട്ടിൽ ആരൊക്കെ ഉള്ളത്? ടോട്ടൽ എത്ര ആൾക്കാരുണ്ട്?
1: ടോട്ടല് 4 കുട്ടികൾ. 4 കുട്ടികൾക്ക്, മൂത്തവൾക്ക് 2 കുട്ടികൾ, അതിന്റെ ഇളയവൾക്ക് 3 കുട്ടികൾ, അതിന്റെ ഇളയവൾക്ക് 3 കുട്ടികൾ.
0: എല്ലാരും കൂടെ ഒരു വലിയ കുടുംബമാണ്. രസായിരിക്കൂലേ സ്കൂള് കൂട്ടിയ സമയത്തൊക്കെ കുട്ടികളൊക്കെ വന്നിട്ട്?
1: എല്ലാരും മൂത്ത മകള് താമസം
0: വയനാട്ടില്,
1: വയനാട് ആലപ്പുഴത്ത് നിൽക്കുകയാണ്. അവര് ഗൾഫിലേക്ക് പോവാണ് 2 മാസത്തേക്ക്.
0: ഇവരെയും കൂട്ടിട്ട് നിങ്ങൾ എവിടെയെങ്കിലും പോയോ?
1: ഇല്ല,
0: എവിടെയും പോയിട്ടില്ല. വീട്ടിൽ തന്നെ?
1: വീട്ടിൽ തന്നെ.
0: സ്പെഷ്യൽ ഭക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ ആക്കിയിട്ട്
1: അടിച്ചു പൊളിച്ച്.
0: ബക്രീദിന്റെ ആഘോഷങ്ങളൊക്കെ എങ്ങനെയുണ്ടായിരുന്നു?
1: ബക്രീദ് കുഴപ്പമില്ല,
0: സൂപ്പർ ആയിരുന്നു. ഓക്കെ, അടുത്ത പാട്ട്.
1: മരമെന്ന ചിത്രത്തിലെ 14 രാവ്.
0: 14 രാവ് ഉദിച്ചത്. ഈ പാട്ട് ആർക്കെങ്കിലും വേണ്ടി കേൾപ്പിച്ചു കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്? ഇപ്പൊ ശബാനയായി, ലുബിനിയായി, ഭാര്യയായി,
1: ബുഷറ
0: മൂത്ത മകൾക്ക് വേണ്ടിയിട്ട് യൂസഫ് അലി കേച്ചേരിയുടെ വരികൾക്ക് ദേവരാജൻ മാഷ് ഈണം കൊടുത്ത് യേശുദാസ് പാടിയിട്ടുള്ള ഗാനം മരം എന്ന സിനിമയിൽ നിന്നും.

0: AKG ഹോസ്പിറ്റൽ തള കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ് അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276240. നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
2: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ.
2: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
2: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
2: ഫോൺ 9188951780.
3: ഇഷ്ടങ്ങൾ, ഈണങ്ങൾ, അവതാരകരായ ശ്രോതാക്കൾ.

0: ഇഷ്ടങ്ങൾ ഈണങ്ങളിൽ അടുത്ത പാട്ടുമായിട്ട് യൂസഫ് കഥയെ വെയിറ്റ് ചെയ്ത് കാണാൻ. ഈ പാട്ടിന്റെ ഡെഡിക്കേഷൻ ഇല്ലേ, ആർക്ക് വേണ്ടിയിട്ടാണ്? ബഹറീന.
1: ആള് പേര്
0: ഇളയമോളാണ്. ഇത് എവിടുന്ന ഈ പേര് കണ്ടെത്തിയ? ബഹറീന.
1: ഞാൻ ബഹറീനിൽ പോയി വന്നതിന്റെ ശേഷമാണ്
0: ആരെങ്കിലും ചോദിച്ചോ?
1: അവരോട് പറഞ്ഞ് പേര് മാറ്റണം, സ്കൂൾ ചേർക്കും, പിന്നെ പ്രയാസമായിരിക്കും, അങ്ങനെ പറയും. ഞാൻ ഒരു രാജ്യത്തിന് പേരില്ല, അറിയപ്പെട്ട രാജ്യല്ലേ.
0: അതെ,
1: ഇരിക്കടാ ഇപ്പൊ അങ്ങനെയുള്ള
0: മോളി ചോദിച്ചിട്ടുണ്ടോ എന്തിനാ അപ്പ ഈ പേരിട്ടെന്ന്?
1: ഇല്ല, ഇഷ്ടപ്പെടുന്നവരല്ലേ.
0: ഒമാനിൽ പോയിട്ട് വന്നതിന് ശേഷം മോൾ ഉണ്ടാവുന്നെങ്കിൽ ഏത് പേരായിരിക്കും
1: ഇടുക?
0: ഒമാനി എന്ന് ഇടും. ഇത് ഈ ഐഡിയ എവിടുന്ന് കിട്ടിയേ?
1: ബഹ്റൈനിൽ പോയി വന്നതിന്
0: ശേഷം
1: നാടിന്റെ പേരിട്ട് ബഹ്റൈനാണ്.
0: എന്തായാലും രസമുള്ള പേരാണ്.
1: ഇല്ല,
0: എനിക്ക് തോന്നുന്നു ആർക്കും ബഹ്റൈന എന്നുള്ള പേരുണ്ടാവാൻ സാധ്യതയില്ല. അപ്പൊ ബഹ്റൈനക്ക് വേണ്ടിയിട്ട് ഏത് പാട്ടാണ് ഡെഡിക്കേറ്റ് ചെയ്യേണ്ടത്?
1: കുട്ടികുപ്പ എന്ന സിനിമയിലെ ഒരു കൊട്ടപ്പൊന്നുണ്ടല്ലോ മിന്നുണ്ടല്ലോ.
0: ബഹ്റൈനോട് സ്പെഷ്യൽ അന്വേഷണം പറഞ്ഞു എന്നും പറയണം.
1: ആയിക്കോട്ടെ.
0: എല്ലാരും ഈശ്വര് പാടിയിട്ടുള്ള നല്ല സൂപ്പർ പാട്ടാണ്.
1: ആയിക്കോട്ടെ. ഓക്കെ.

0: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. ഇത് കേൾവിയുടെ വസന്തം. യൂസഫക്ക, നമ്മൾ കുറച്ചധികം വിശേഷങ്ങളൊക്കെ പറഞ്ഞുല്ലോ. ഇനി വീട്ടില് സൈനബത്ത എന്തൊക്കെയാണ് പറയുന്നത്? ആള് പാട്ട് കേൾക്കാറുണ്ടോ?
1: പാട്ട് കേൾക്കാറുണ്ട്, അത്യാവശ്യം
0: ഇഷ്ടമാണ് പാട്ട്.
1: പാട്ട് ഇഷ്ടമാണ്, അങ്ങനെ കൂടുതൽ കേൾക്കാറില്ല. ഇങ്ങനെപ്പോ ജോലി തന്നെ എപ്പോഴും തിരക്കില്ല. നല്ല പാട്ടൊന്നും കേൾക്കും.
0: പാട്ട് പാടുവോ?
1: പാടൂല.
0: നിങ്ങൾ രണ്ടുപേരും പാട്ട് ആസ്വദിക്കുന്ന ആൾക്കാരാണ്. സൈനബത്തെയും കൂട്ടിയിട്ട് ആദ്യം കാണാൻ പോയ സിനിമ ഓർമ്മയില്ലാന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടായി. ഏത് വർഷമായിരുന്നു വിവാഹം കഴിഞ്ഞാൽ ഓർക്കുന്നുണ്ടോ?
1: 79.
0: അപ്പതേ ഒരുപാട് വർഷമായില്ലോ അല്ലേ?
1: 3-5 സിനിമ കാണാൻ പോയിനെ, 2-3 കർണാടക സിനിമ, 2-3 മലയാളം കാണാൻ പോയിനെ.
0: അല്ല, കന്നഡ സിനിമ കാണാൻ ഭാഷ
1: അറിയണ്ടേ?
0: അതെങ്ങനെ?
1: ഞാൻ അത്യാവശ്യം കന്നഡ എഴുതും വായിക്കും.
0: എപ്പോഴാണ് പഠിച്ചത്?
1: പഠിച്ചത് നമ്മൾ സ്കൂളിൽ പോയിട്ട് പഠിച്ചല്ല, പിന്നെ ബസ്സിന്റെ ബോർഡ് അത് ഇത് ഇങ്ങനെ പാലിന്റെ പാക്കറ്റ് ഇങ്ങനെ ചില ഇതെല്ലാം കണ്ടു തന്നെ പഠിച്ച്, പിന്നെ അങ്ങനെ ബുക്ക് വാങ്ങിച്ച് വായിച്ച് പഠിച്ച്.
0: കർണാടകയിൽ പോയിട്ടുണ്ടോ?
1: കർണാടകത്തിന് കൂടുതൽ താമസം.
0: അതെയോ? അവിടെ എന്താ ചെയ്യുന്നേ?
1: അവിടെ സൂപ്പർ മാർക്കറ്റില് ഭക്ഷണം ഉണ്ടാക്കാൻ പണിക്ക് നിൽക്കല്. കേരളത്തിൽ ജോലി ചെയ്ത് കുറവാ. ഞാൻ ഒരു 10-14 വർഷം കർണാടക തന്നെയാണ്.
0: കന്നഡയിൽ ഇപ്പൊ എന്നോട് എന്തെങ്കിലും പറയാൻ പറ്റുമോ? എനിക്ക് കന്നഡ അറിയില്ല. പേരെന്താണ്?
1: പേരെന്താണെന്നില്ല,
0: അത് അറിയാത്തത് കൊണ്ട് മറുപടി പറയാനും പറ്റുന്നില്ല. അങ്ങനെ കന്നഡ അറിയുന്ന ആളായത് കൊണ്ട് തന്നെ കന്നഡ പാട്ടൊന്നും കേൾപ്പിക്കാതെ പോകുന്നത് അത്ര ശരിയല്ലല്ലോ. അപ്പൊ ഇഷ്ടപ്പെട്ട ഒരു കന്നഡ പാട്ട്,
1: പെങ്കിയല്ലി ഹരളിത ഹൂ.
0: പെങ്കിയല്ലി ഹരളിത,
1: പെങ്കിയല്ലി ഹരളിത ഹൂ എന്ന സിനിമയിലെ
0: എന്താ
1: താലിക്കെട്ട്, അതായത് തീന്റെ അകത്ത് മലർന്ന പൂ എന്നുള്ള അർത്ഥം.
0: ഓക്കെ, പാട്ട് ഏതാ?
1: താലിക്കെട്ട് ശുഭവേള.
0: താലി കെട്ടുന്ന ശുഭവേള.
1: ശുഭവേള കയ്യല്ലി ഹൂവിന്റെ മാല, കയ്യിൽ പൂവിന്റെ മാല,
0: അതാണ് അർത്ഥം. ഈ പാട്ടെന്താ മനസ്സിൽ ഇങ്ങനെ തങ്ങി നിൽക്കാൻ കാരണം?
1: നല്ല ഇഷ്ടപ്പെട്ട പാട്ടാണ്, നല്ല സിനിമയാണ്. അത് മലയാളത്തിലും തമിഴിലും ആ പാട്ടുണ്ട്. ആ പാട്ട് എപ്പോഴും വെക്കാറുണ്ട്. ആദ്യമല്ലോ മൊബൈലിൽ അടിച്ചു വെക്കും ചിലപ്പോ ആ പാട്ട്, ഇപ്പം കുറെ വെക്കാത്ത
0: ആ പാട്ട് കേൾക്കാനായിട്ട്
1: എത്ര കേട്ടാ. മടുപ്പൂരത്തെ പാട്ടാ,
0: നല്ല രസമുണ്ട് കേൾക്കാൻ. കുറച്ച് പക്ഷികളുടെയും ഇതിന്റെ ഒക്കെ ശബ്ദം വെച്ചിട്ട്
1: രസമുണ്ട്. വീഡിയോ കാണാൻ,
0: ആ വീഡിയോ വിഷ്വലും കാണാൻ നല്ല ഭംഗിയാണ്. മലയാളത്തിലെ സുഹാസിനി അഭിനയിച്ച സിനിമ ആണത്. മലയാളത്തിലെ ഒരുപാട് നടികൾ ആ സമയത്ത് തമിഴിലും കന്നഡയിലും ഒക്കെ ആയിട്ട് തരംഗങ്ങളായി നിൽക്കുന്ന കാലഘട്ടമായിരുന്നു ഈ സിനിമയൊക്കെ ഇറങ്ങിയ ആ ഒരു സമയം എന്ന് പറയുന്നത്. അപ്പൊ സുഹാസിനി ഒക്കെ അഭിനയിച്ച ആ സിനിമയിലെ ആ പാട്ട് നമുക്ക് എല്ലാവർക്കും റേഡിയോ മലബാർ കേൾക്കുന്ന ശ്രോതാക്കൾക്കും ഇക്കയുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ വേണ്ടിട്ട് ഡെഡിക്കേറ്റ്
1: ചെയ്യാം.
0: മകനും കൂടെ വേണ്ടി, നമ്മൾ മകനെ വിട്ടുപോയില്ലേ. അപ്പോ എല്ലാവർക്കുമായി, വൈഫിനായി, 3 മക്കൾക്കായി. മകന്റെ പേര് പറഞ്ഞില്ലല്ലോ, സമത്. അപ്പൊ സമതിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് കേൾപ്പിച്ചു കൊടുക്കാം.

0: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. ഇഷ്ടഗാനങ്ങളുമായിട്ട് യൂസഫ് കാദയെ കൂടെയുണ്ട്. അടുത്ത പാട്ട് ഏതാണ്?
1: അഗ്നി എന്ന സിനിമയിലെ പാട്ട്, സുൽത്താന്റെ കൊട്ടാരത്തിൽ കള്ളം കയറി എന്നുള്ള.
0: അത് നല്ല രസമുള്ള പാട്ടാണ്, കോമഡി രീതിയിലേക്ക് പോകുന്ന ഒരു പാട്ടാണ് അല്ലേ? ആ പാട്ട് ഇഷ്ടമാണോ? ഒരുപാട് ഇഷ്ടമാണ്. ഓക്കെ, ഈ സിനിമ കേൾക്കാൻ സുഖമുള്ള കുറച്ച്
1: പാട്ടുകൾ, മലയാള പാട്ടല്ല സിനിമ പാട്ടെല്ലാം ഇഷ്ടമാണ്.
0: ഈ സിനിമ കണ്ടിട്ടുണ്ടോ? അഗ്നി
1: കണ്ടിട്ടുണ്ട്.
0: ഒരുപാട് വർഷമായോ?
1: തിയേറ്ററിൽ
0: പോയിട്ടാണോ കണ്ടത്? എങ്ങനെ, ഫാമിലി ആയിട്ടാണോ?
1: ഫാമിലി ആയിട്ടില്ല, ഒറ്റക്ക്.
0: ഒറ്റക്ക് സിനിമ കാണാൻ പോകാറുണ്ട്? അപ്പൊ ബോർ അടിക്കൂലേ? ആരും കൂടെ ഇല്ലാണ്ട്
1: പോകുമ്പോ
0: ഓ അങ്ങനെ ഉണ്ടാവും,
1: ചിലപ്പോ ഒറ്റ പോകും.
0: എപ്പോഴാണോ സിനിമ കാണാൻ തോന്നുന്നത് അപ്പൊ പോയിട്ട് സിനിമ കാണും.
1: സിനിമ കണ്ടു അധികം മട്ടന്നൂറും. മട്ടന്നൂർ ജാസ്തി കണ്ടിട്ടില്ല, മട്ടന്നൂർ വന്ന മൂന്നോ നാലോ സിനിമ, അഞ്ച് സിനിമ കണ്ടിട്ടുണ്ടാവും. കൂത്തും തന്നെ.
0: അതെന്താ ഇവിടുന്ന് ഇത്രയും ദൂരത്തുനിന്ന് അങ്ങോട്ടേക്ക് പോകുന്നത്?
1: എന്റെ നാട് ഇടുമ്പോയാ. നമ്മൾ അങ്ങോട്ടാണ് ഇപ്പൊ കല്യാണം കഴിച്ചാൽ നമ്മുടെ ഇവിടെ ആയത്.
0: അപ്പൊ കൂത്തുപറമ്പാണല്ലോ അടുത്ത്. കൂത്തുപറമ്പ് ടാക്കീസ് കണ്ട അഗ്നി എന്ന സിനിമയിലെ പാട്ട് കേൾപ്പിച്ചു കൊടുക്ക.

0: യൂസഫ് ആ ഇഷ്ടങ്ങൾ ഈണങ്ങളിലൂടെ നമ്മൾ ഒരുപാട് ഒരുപാട് പാട്ടുകൾ കേട്ടു. എല്ലാം മിക്കക്ക് ഇഷ്ടമുള്ള പാട്ടുകളാണ്. അത് തീർച്ചയായിട്ടും ശ്രോതാക്കൾക്കും ഇഷ്ടപ്പെടും. പഴയകാലത്തെ പാട്ടുകളുണ്ട്. അപ്പൊ പുതിയ കാലത്തെ ഏതെങ്കിലും ഒരു പാട്ട് മനസ്സിലേക്ക് ഓർമ്മ വരുന്നുണ്ടോ?
1: സാഹിറ സാഹിറിന്റെ പാട്ട്,
0: കലാഭവൻ മണിയുടെ
1: മണിയുടെ
0: ലോകനാഥൻ ഐ എസ് എന്ന് പറഞ്ഞിട്ടുള്ള സിനിമയില്. ഇങ്ങനെയുള്ള പാട്ടുകൾ കേൾക്കുമ്പോൾ നമുക്കൊരു ആവേശം വരും. മണിച്ചേട്ടന്റെ ഏത് സിനിമയാണ്

അഭിനയം കൊണ്ടും പാട്ട് കൊണ്ടും എത്ര കാലം കഴിഞ്ഞാലും നമ്മളൊക്കെ ഇങ്ങനെ ഓർത്തുകൊണ്ടേയിരിക്കും അദ്ദേഹത്തിന്റെ പാട്ടുകളും സിനിമകളും. അഭിനയിച്ച ഓരോ കഥാപാത്രങ്ങളും ഒക്കെ ഭൂമി വിട്ടു പോയി അദ്ദേഹം എന്നുള്ളൊരു ചിന്ത എനിക്ക് തോന്നുന്നു ആർക്കും ഉണ്ടാവില്ല. നമ്മുടെ കൂടെ തന്നെ ഉണ്ട്, സിനിമകളിലായിട്ടും പാട്ടായിട്ടും ഒക്കെ നമ്മുടെ കൂടെ തന്നെ ഉണ്ട് എന്നുള്ളൊരു തോന്നലാണ്. അപ്പോൾ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യാം അല്ലേ, ലോകനാഥൻ ഐ എസിലെ.

0: മണിച്ചേട്ടന്റെ സിനിമയിലെ നല്ലൊരു പാട്ട് ഇഷ്ടങ്ങളെ ഇണങ്ങളിലൂടെ നമ്മൾ കേട്ട് കഴിഞ്ഞു. ഇനി ഒരു പാട്ട് കൂടെ കേൾക്കാനുള്ള സമയമുണ്ട് യൂസഫക്ക്. ഏതായിരിക്കും? മണിച്ചേട്ടന്റെ തന്നെ. മണിച്ചേട്ടൻ മനസ്സൊന്നും മായുന്നേയില്ല അല്ലേ?
1: ഓക്കെ,
0: അങ്ങനെയെങ്കിൽ മണിച്ചേട്ടൻ പാടിയിട്ടുള്ള, എല്ലാവരും ഏറ്റെടുത്തിട്ടുള്ള ഒരു നാടൻ പാട്ട്,
1: ഓടണ്ട ഓടണ്ട,
0: ഓടിത്തളരേണ്ട, ആ പാട്ട് നമുക്ക് എല്ലാവർക്കും

0: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ. അയ്യല്ലൂർ, മട്ടന്നൂർ, ഇഷ്ടങ്ങൾ, ഈണങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് ബാബുട്ടുപാറയുള്ള യൂസഫൊക്കെയാണ്. ഇക്ക പാട്ടുകളൊക്കെ ഇഷ്ടപ്പെട്ടല്ലോ. ഇക്കൊക്കെ ഇഷ്ടപ്പെട്ട പാട്ടുകളാണ് നമ്മൾ കേൾപ്പിച്ചത്. എന്തുണ്ട് ഈ ഒരു അനുഭവം?
1: നല്ല അനുഭവം തന്നെ. ഒരുപാട് കാലത്ത് എപ്പോഴും മനസ്സിൽ ഓർമ്മ വരുന്ന പാട്ടാണല്ലോ, ദിവസം കേൾക്കുന്ന പാട്ടാണ്, എല്ലാം ഇഷ്ടപ്പെട്ട പാട്ടുകളാണ്.
0: ഇതുപോലെ മുന്നേ എപ്പോഴെങ്കിലും പാട്ടുകൾ അവതരിപ്പിച്ചിട്ടുണ്ടോ?
1: അവതരിപ്പിച്ചില്ല, കേട്ടിട്ടുണ്ട്.
0: പാട്ടുകൾ കേൾക്കാറുണ്ട്.
1: ഇപ്പൊ
0: പാട്ട് സ്വയം അവതരിപ്പിച്ചപ്പോ എന്ത് തോന്നുന്നു?
1: വളരെ സന്തോഷമായി,
0: ഒത്തിരി സന്തോഷമായി.
1: കുട്ടികളെ പേരൊക്കെ വെച്ച് ആദ്യമായിട്ടാണ് ഇത് ചെയ്യുന്നത്.
0: ആഹാ, അപ്പൊ എന്തായാലും ഇക്ക ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു മണിക്കൂർ നേരം ഇവിടെ ചെലവഴിച്ചതിലും പാട്ടുകൾ പറഞ്ഞതിലും ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമുണ്ട്.
1: വളരെ സന്തോഷം.
0: ഓക്കെ,
1: നിങ്ങൾക്കും
0: താങ്ക് യു.
1: ഓക്കെ, വെൽക്കം.
2: ഇഷ്ടങ്ങൾ, ഈണങ്ങൾ, അവതാരകരായി ശ്രോതാക്കൾ.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: റേഡിയോ മലബാർ സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

0: റേഡിയോ, അയ്യല്ലൂർ, മട്ടന്നൂർ. ഈ നിലയത്തിൽ നിന്നും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. തുടർന്ന് മട്ടന്നൂർ സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ അവതരിപ്പിക്കുന്ന പത്രവിശേഷം. 9:15 ചിത്രപരിചയം. ഉച്ചയ്ക്ക് 12 സ്ത്രീ തരംഗം. 12:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. 12:40 ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. 12:50 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ. ഉച്ചയ്ക്ക് 1 റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങൾ, തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി. 2 അതിഥിഭാഷാ ഗാനങ്ങൾ കേൾക്കാം. വൈകിട്ട് 5 ചലച്ചിത്രഗാനങ്ങൾ. 5:30 പ്രതികരണം, പുനഃപ്രക്ഷേപണം. തുടർന്ന് ആർദ്രഗീതങ്ങൾ കേൾക്കാം. 6 ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. തുടർന്ന് ചലച്ചിത്രഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. തുടർന്ന് 6:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. 6:40 സന്ധ്യാഗീതങ്ങൾ. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 സർഗജാലകം. 8 ചലച്ചിത്രഗാനങ്ങൾ. 8:30 റേഡിയോ അറ്റ് സ്കൂൾ. 9 നാടകനേരത്തിൽ അസുരഗോത്രം പൂർണ്ണരൂപം അവസാന ഭാഗം. നാടകരചന കൃഷ്ണകുമാർ കണ്ണോത്ത്. സംവിധാനം രാമകൃഷ്ണൻ പഴശ്ശി. ശബ്ദമിശ്രണവും സഹസംവിധാനവും അശ്വിനി കവിണിശ്ശേരി. 10 പുത്തൻ പാട്ടുകൾ. പ്രിയ ശ്രോതാക്കളെ, ഈ നിലയത്തിൽ നിന്നും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.
1: സമ്മർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമ്മർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.
2: ഓരോ ഫോട്ടോകളും ഓരോ ഓർമ്മകളാണ്. കല്യാണം, ഉദ്ഘാടനം തുടങ്ങിയ ആഘോഷ നിമിഷങ്ങൾക്ക് കൂട്ടായി സിനി സ്റ്റുഡിയോ, മട്ടന്നൂർ.
0: ഫോട്ടോ, വീഡിയോ ചിത്രീകരണം, അർജന്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ, കമ്പനി ലോഗോ, ഗ്രാഫിക് ഡിസൈനിംഗ്, ഫോട്ടോ ഫ്രെയിമുകൾ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ സേവനങ്ങൾക്ക് സമീപിക്കുക സിനി സ്റ്റുഡിയോ, മട്ടന്നൂർ.
2: ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 7558815356.
0: സിനി സ്റ്റുഡിയോ, മട്ടന്നൂർ.
1: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ, മട്ടന്നൂർ.
3: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, പത്രവിശേഷം. ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വാർത്തകൾ. നടൻ സലിം കുമാർ അന്തരിച്ചു. ഹാസ്യനടനായി എത്തിയ അഭിനയത്തിൻ്റെ ഉയരങ്ങൾക്കിടയ്ക്ക് ചലച്ചിത്ര താരം സലിം കുമാർ അന്തരിച്ചു. എറണാകുളം അമൃത ആശുപത്രിയിൽ ഇന്നലെ രാത്രി 10:45 അന്ത്യം. രോഗം മൂർച്ഛിച്ച് ശനിയാഴ്ച പകൽ ആശുപത്രിയിൽ എത്തിച്ച സലിമിനെ വെന്റിലേറ്ററിലേക്ക് മാറ്റിയിരുന്നു. കരൾ രോഗബാധിതനായി ഏറെ നാളായി ചികിത്സയിലായിരുന്നു. അദ്ദേഹത്തിൻ്റെ കരളും മാറ്റിവെച്ചിരുന്നു. ഇന്നലെ രാത്രി ഹൃദയാഘാതം സംഭവിച്ചാണ് സലിം മരണത്തിന് കീഴടങ്ങിയത്. 2010 ആദാമിൻ്റെ മകൻ അബുവിലൂടെ മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം, മികച്ച നടനുള്ള സംസ്ഥാന പുരസ്കാരം, മികച്ച രണ്ടാമത്തെ നടനുള്ള സംസ്ഥാന പുരസ്കാരം, മികച്ച ഹാസ്യതാരത്തിനുള്ള സംസ്ഥാന സർക്കാരിൻ്റെ പ്രഥമ പുരസ്കാരം, മികച്ച കഥ എന്നിവ സലിം കുമാറിന് ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹം സംവിധാനം ചെയ്ത ചിത്രങ്ങൾ കമ്പാർട്ട്മെൻ്റ്, കറുത്ത ജൂതൻ, ദൈവമേ കൈത്തൊഴാം കെ കുമാറാകണം എന്നിവയാണ്. സലിം കുമാറിൻ്റെ മരണത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ അനുശോചിച്ചു. പരീക്ഷ നടത്തിപ്പുമായി ബന്ധപ്പെട്ട വീഴ്ചകളിൽ ഉത്തരവാദിത്വമേറ്റ് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്ന ആവശ്യവുമായി രാജ്യതലസ്ഥാനത്ത് തെരുവിലിറങ്ങി പാറ്റകളുടെ സമരം. സാമൂഹിക മാധ്യമ മുന്നേറ്റമായി തുടങ്ങിയ ക്രോക്കോച്ച് ജനതാ പാർട്ടിയുടെ CJP ആദ്യ പ്രത്യക്ഷ സമരത്തിൽ ആയിരങ്ങൾ അണിനിരന്നു. ഓൺലൈൻ ആഹ്വാനപ്രകാരം പ്രതിഷേധത്തിനെത്തിയ യുവജനങ്ങളുടെ രോഷം രാജ്യതലസ്ഥാന ഹൃദയത്തിലെ ജന്തർമന്ദിരിൽ ഇരമ്പി. പൂക്കളും ദേശീയ പതാകകളും ഏന്തിയായിരുന്നു യുവജനങ്ങളുടെ വരവ്. കുറച്ചു കാലമായി ക്രിക്കറ്റ് ലോകത്ത് തരംഗം തീർക്കുന്ന കൗമാര ബാറ്റർ വൈഭവ് സൂര്യവംശി ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലെത്തുന്ന പ്രായം കുറഞ്ഞ താരമായി. ഈ മാസം ഒടുവിൽ അയർലൻഡിലും പിന്നീട് ഇംഗ്ലണ്ടിലും

നടക്കുന്ന 2020 മത്സരങ്ങൾക്കുള്ള ഇന്ത്യൻ ടീമിലാണ് സൂര്യവംശി ഇടം നേടിയത്. നവകേരള യാത്രയ്ക്കിടെ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൺമാൻമാർ ഉൾപ്പെടെയുള്ളവർ കെ എസ് യു യൂത്ത് കോൺഗ്രസ് നേതാക്കളെ മർദ്ദിച്ചെന്ന കേസിൽ എ ഡി ജി പി എം ആർ അജിത് കുമാർ കൂടുതൽ കുരുക്കിൽ. കേസ് ഡയറിയിലടക്കം വെട്ടിത്തിരുത്തൽ നടത്തിയത് എ ഡി ജി പി നിർദ്ദേശിച്ചിട്ടാണെന്ന് അക്കാലത്ത് അജിത് കുമാറിന്റെ ഓഫീസിന്റെ ഭാഗമായി പ്രവർത്തിച്ച രണ്ട് ഗ്രേഡ് എസ് ഐമാർ മൊഴി നൽകി. എസ് പി ഷൗക്കത്ത് അലിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘത്തിനാണ് മൊഴി നൽകിയത്. പ്രശസ്ത കവിയും പയ്യന്നൂർ കോളേജ് ഇംഗ്ലീഷ് വിഭാഗം തലവനുമായിരുന്ന എ സി ശ്രീഹരി അന്തരിച്ചു. 56 വയസ്സായിരുന്നു. ഇന്നലെ പുലർച്ചെ നെഞ്ചുവേദന അനുഭവപ്പെട്ടതിനെ തുടർന്ന് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. സർവീസിൽ നിന്നും വിരമിച്ച് 6 ദിവസമാണ് അന്ത്യം. ഇംഗ്ലീഷ് മലയാളം ഭാഷകളിൽ നിരവധി കവിതകളും ലേഖനങ്ങളും എഴുതിയിട്ടുണ്ട്. നിരൂപകനും സാംസ്കാരിക പ്രവർത്തകനുമാണ്. ജില്ലയിൽ മഴ ശക്തമായി. വരും ദിവസങ്ങളിൽ കനത്ത മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. വടക്കൻ കേരളത്തിന് മുകളിൽ ചക്രവാത ചുഴി സ്ഥിതി ചെയ്യുന്നുണ്ട്. ഇന്ന് മുതൽ 3 ദിവസം ഓറഞ്ച് മുന്നറിയിപ്പാണ്. മഴ ശക്തമായി തുടരുന്നതിനാൽ ജില്ലയിലെ ടൂറിസം കേന്ദ്രങ്ങളിൽ താൽക്കാലികമായി നിയന്ത്രണം ഏർപ്പെടുത്തിയതായി ഡി ടി പി സി അറിയിച്ചു. വാഹനങ്ങൾ അപകടത്തിൽപ്പെടാനുള്ള സാധ്യത കണക്കിലെടുത്ത് മുഴപ്പിലങ്ങാട് ബീച്ചിലേക്കുള്ള വാഹനങ്ങളുടെ പ്രവേശനവും നിയന്ത്രിക്കും. വെള്ളച്ചാട്ടം, ജലാശയങ്ങളുമായി ബന്ധപ്പെട്ട മറ്റ് വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ എന്നിവയിലേക്കുള്ള സന്ദർശകരുടെ പ്രവേശനത്തിനും നിയന്ത്രണമുണ്ടാകും. ഗതാഗത കുരുക്കിൽപ്പെട്ട് കൊട്ടിയൂർ. ഇന്നലെ രാവിലെ മുതൽ വാഹനങ്ങളുടെ വലിയ തിരക്കാണ് കൊട്ടിയൂരിലുണ്ടായത്. കൊട്ടിയൂരിലെ ഗതാഗത കുരുക്ക് ബോയ്സ് ടൗൺ വരെയും കേളകം വരെയും നീണ്ടു. പ്രധാന പാതയായ മലയോര ഹൈവേയിലൂടെ കേളകം മുതൽ കൊട്ടിയൂർ വരെയുള്ള 7 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കാൻ 1.5 മുതൽ 2.5 മണിക്കൂർ വരെ വേണ്ടി വന്നു. ഭിന്നതകളിൽ ആടിയൊലിയുന്ന അണ്ണാ ഡി എം കെയിൽ വീണ്ടും നേതാക്കളുടെ കൊഴിഞ്ഞുപോക്ക്. ഇന്നലെ 4 മുൻമന്ത്രിമാർ അണ്ണാ ഡി എം കെയിൽ നിന്ന് രാജിവെച്ച് വിജയ് നയിക്കുന്ന ടി വി കെയിൽ ചേർന്നു. മുൻമന്ത്രിമാരായ എം സി സമ്പത്ത്, എൻ ആർ ശിവപതി, കടമ്പൂർ രാജു, ഉദുമലൈ രാധാകൃഷ്ണൻ എന്നിവരാണ് ജലവിഭവ മന്ത്രി ബുസി ആനന്ദിന്റെ സാന്നിധ്യത്തിൽ ടി വി കെയിൽ ചേർന്നത്. സെൻസസിന്റെ മുന്നോടിയായി എന്യൂമറേറ്റർമാരായ അധ്യാപകർക്ക് വിദ്യാലയങ്ങളിലെ 6 പ്രവൃത്തി ദിവസം നിശ്ചയിച്ചിരിക്കുന്ന പരിശീലനം മാറ്റി. ജൂൺ 8 6 പ്രവൃത്തി ദിനം. നിരവധി വിദ്യാലയങ്ങളിലെ പകുതിയിലധികം അധ്യാപകരെ എന്യൂമറേറ്റർമാരായി നിയോഗിച്ചിട്ടുണ്ട്. ഐ എ എസ് ഉദ്യോഗസ്ഥരായ ഡോക്ടർ ബി അശോകിൻ്റെയും എൻ പ്രശാന്തിൻ്റെയും സസ്പെൻഷൻ പിൻവലിക്കാൻ സർക്കാർ തീരുമാനിച്ചു. ഇതോടെ ഐ എ എസ് ഉദ്യോഗസ്ഥ തലത്തിൽ വ്യാപക മാറ്റങ്ങളും നിലവിൽ വരും. വൈശാഖോത്സവത്തിലെ പ്രധാന ചടങ്ങായ ഇളനീർവെപ്പ് ഇന്ന് നടക്കും. വേട്ടക്കുരുമകൻ ക്ഷേത്രത്തിൽ നിന്ന് എരുവട്ടി തണ്ടയാൻ എള്ളെണ്ണയും ഇളനീരുമായി സന്ധ്യക്ക് കൊട്ടിയൂരിലെത്തും. വനിതകൾക്ക് കാർഷിക രംഗത്ത് കൂടുതൽ പരിഗണന ലക്ഷ്യമിട്ട് 5 വർഷം നീളുന്ന വനിതാ കർഷക പദ്ധതി രൂപവൽക്കരിക്കുമെന്നും കൃഷി പ്രോത്സാഹന നടപടികളുണ്ടാകുമെന്നും മന്ത്രി ടി സിദ്ദിഖ് പറഞ്ഞു. കാലവർഷക്കെടുതിയിൽ ഇന്നലെ സംസ്ഥാനത്ത് 5 പേർ മരിച്ചു. കോഴിക്കോട്ട് ചങ്ങരോത്ത് ചെറിയ കുമ്പളം കൈതേരിമുക്കിൽ കുറ്റ്യാടി പുഴയിൽ തുണി അലക്കാൻ പോയി ഒഴുക്കിൽപ്പെട്ട അമ്മയും മകനും മരിച്ചു. കാസർഗോഡ് മഴയിൽ വീടിന്റെ മതിലിടിഞ്ഞുണ്ടായ അപകടത്തിൽ ദേലമ്പാടി പഞ്ചായത്തിൽ അടൂർ സഞ്ചക്കടവ് പെലമർവയിൽ 2 കുട്ടികൾ മരിച്ചു. തൃശൂർ മണലൂരിൽ കാറ്റിൽ ഓലഷെഡിന് മുകളിൽ മരം വീണ് മരമുറി തൊഴിലാളിയായ യുവാവ് മരിച്ചു. സംസ്ഥാനത്തെ 50 ബഡ്സ് സ്കൂളുകളെ മാതൃകാ സ്കൂളുകളായി ഉയർത്താൻ അടിയന്തര ശ്രമങ്ങൾ സർക്കാർ ഭാഗത്തു നിന്നുണ്ടാവുമെന്ന്, ബഡ്സ് സ്കൂൾ ജീവനക്കാർക്കുള്ള ഇൻഷുറൻസ് പദ്ധതി ഉടനെ ആരംഭിക്കുമെന്നും തദ്ദേശ സ്വയംഭരണ മന്ത്രി കെ എം ഷാജി. ഭിന്നശേഷിക്കാരെ സർക്കാർ ചേർത്തു പിടിക്കുമെന്നും മന്ത്രി പറഞ്ഞു. 12 ക്ലാസ്സിലെ പുനർമൂല്യനിർണയത്തിനായി സ്വകാര്യ കമ്പനിയുടെ ഓൺസ്ക്രീൻ മാർക്കിംഗ് പോർട്ടൽ ഒഴിവാക്കി സി ബി എസ് ഇ. കമ്പനിക്ക് കരാർ അനുവദിച്ചതിനെ സംബന്ധിച്ച വിവാദത്തിനൊപ്പം സുരക്ഷാ ആശങ്കകൾ ഉയർന്നതോടെ ബോർഡിന്റെ നിയന്ത്രണത്തിലുള്ള സ്വന്തം സംവിധാനത്തിൽ ഉത്തരക്കടലാസുകളുടെ പുനർമൂല്യനിർണയം നടത്തുമെന്നാണ് റിപ്പോർട്ടുകൾ. അതിർത്തി രക്ഷാസേനയോടുള്ള ആദരസൂചകമായി പഞ്ചാബിലെ അട്ടാരി അതിർത്തിയിൽ സംഗീത പരിപാടി അവതരിപ്പിക്കാനൊരുങ്ങി ഓസ്കർ ഗ്രാമി ജേതാവ് എ ആർ റഹ്മാൻ. ജയ് ഹോ എ ട്രൈബ്യൂട്ട് ടു ദ ബ്രേവ് ഹാർട്സ് എന്ന പേരിലാണ് സംഗീത പരിപാടി. ഇന്ന് വൈകിട്ട് പരേഡ് നടക്കുന്ന സമയത്താകും ജെ സി പി സ്റ്റേഡിയത്തിൽ പരിപാടി. തൊഴിൽരഹിതരായ വനിതകൾക്ക് പരിശീലനം നൽകി പായം പഞ്ചായത്തിനെ ബാംബൂ ഇൻഡസ്ട്രിയൽ വില്ലേജാക്കി മാറ്റാൻ ഭരണസമിതി പദ്ധതി. 2023 പഞ്ചായത്ത് വയനാട് ജീവൻ ജ്യോതിയുമായി സഹകരിച്ച് പഞ്ചായത്ത് പരിധിയിലെ

0: ആലപ്പുഴ പുഴയോരത്തെ 10 കിലോമീറ്റർ ദൂരത്തിൽ മുളകൾ നട്ടുപിടിപ്പിച്ചിരുന്നു. യുദ്ധം അവസാനിപ്പിക്കാനുള്ള ചർച്ചകൾ മരവിച്ചിരിക്കെ പശ്ചിമേഷ്യയിൽ വീണ്ടും ആക്രമണ പ്രത്യാക്രമണവുമായി ഇറാനും US ഹോർമുസ് കടലിടുക്കിനു നേരെ ഇറാൻ അയച്ച ഡ്രോണുകൾ US വെടിവെച്ചിട്ടു. പിന്നാലെ ഹോർമുസ് കടലിടുക്കിലെ ഇറാനിയൻ ദ്വീപുകളായ ഗോരഖ്, ഖേഷം എന്നിവിടങ്ങളിൽ തീരരക്ഷാ റഡാറുകൾ സ്ഥാപിച്ചിരിക്കുന്ന കേന്ദ്രങ്ങൾ ആക്രമിക്കുകയും ചെയ്തു. കായിക വാർത്തകൾ. അവിശ്വസനീയമായ കുതിപ്പിലൂടെ നോർവേ ചെസ്സിൽ ചാമ്പ്യനായി ഇന്ത്യയുടെ ആർ പ്രജ്ഞാനന്ദ. നിർണായകമായ അവസാന റൗണ്ടിൽ ജർമ്മനിയുടെ വിൻസെന്റ് കെയ്മറെ തോൽപ്പിച്ചാണ് 20-കാരനായ പ്രജ്ഞാനന്ദ പ്രശസ്തമായ നോർവേ ചെസ്സിൽ വിജയിയാവുന്ന ആദ്യ ഇന്ത്യൻ താരമായത്. സംസ്ഥാന അത്ലറ്റിക്കിൽ തുടർച്ചയായി 4ാമതും പാലക്കാട് ചാമ്പ്യന്മാരായി. 174 പോയിന്റുമായി പാലക്കാട് മുന്നേറിയപ്പോൾ 157.5 പോയിന്റുമായി എറണാകുളം 2ാമതായി. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് വനിതാ സിംഗിൾസിൽ പുതു ചാമ്പ്യനായി റഷ്യയുടെ മിര ആൻഡ്രീവ. ഫൈനലിൽ ചാമ്പ്യൻഷിപ്പിലെ കറുത്ത കുതിരയായ പോളിഷ് സീഡില്ല താരം മയ ഹലിൻസ്കയുടെ വെല്ലുവിളി 8ാം സീഡായ ആൻഡ്രീവ അനായാസം മറികടന്നു. സാഫ് കഫ് വനിതാ ഫുട്ബോളിൽ ചാമ്പ്യന്മാരായി ഇന്ത്യ. ഹാട്രിക് കിരീടമോഹവുമായി എത്തിയ ബംഗ്ലാദേശിനെയാണ് ഫൈനലിൽ ആതിഥേയർ വീഴ്ത്തിയത്. ലോകകപ്പ് ഫുട്ബോൾ ആതിഥേയരായ കാനഡയ്ക്ക് സന്നാഹ മത്സരത്തിൽ അയർലൻഡിനോട് സമനില. ഏഷ്യാകപ്പ് അണ്ടർ 18 ഹോക്കിയിൽ ഇന്ത്യ ചാമ്പ്യന്മാർ. ആതിഥേയരായ ജപ്പാനെ ഫൈനലിൽ ഇന്ത്യ തകർത്തു. പത്രവിശേഷമാണ് ഇതുവരെ കേട്ടത്.
1: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്റ്റിച്ച്വെൽ ബോട്ടിക്കൻ ബ്യൂട്ടി പാർലർ മട്ടന്നൂർ. സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. കല്യാണം, എൻഗേജ്മെന്റ്, ഫംഗ്ഷൻ ഏതുമാവട്ടെ, പാർട്ടി വെയർ, നിങ്ങളുടെ ഇഷ്ടവസ്ത്രങ്ങൾ, അങ്ങനെയെല്ലാം ഏറ്റവും മനോഹരമായ ഫിനിഷിംഗോടെ നിങ്ങൾക്കരികിലെത്തുന്നു. സ്കൂൾ, കോളേജ്, ഹോസ്പിറ്റൽ, സ്കൗട്ട് ആൻഡ് ഗൈഡ് തുടങ്ങി എല്ലാത്തരം യൂണിഫോമുകളും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു. ഇനി മുതൽ ന്യൂ ലുക്ക്, സ്മാർട്ട് ലുക്ക്, എല്ലാത്തിനും കൂട്ടായി സ്റ്റിച്ച്വെൽ ബോട്ടിക് ബ്യൂട്ടി പാർലർ ആൻഡ് യൂണിഫോംസ്. സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ 7999447-6836, 9447-371-836, 8078-502-836.
2: ദന്തരോഗ പരിഹാരത്തിനും ദന്ത സംരക്ഷണത്തിനും ഇനി ഒരേയൊരു നാമം, KK ഡെന്റൽ കെയർ. 11 വർഷത്തെ പാരമ്പര്യമുള്ള KK ഡെന്റൽ കെയറിന്റെ 2ാമത്തെ സംരംഭം മട്ടന്നൂരിൽ ഇരിട്ടി റോഡിൽ സഹീന തിയേറ്ററിന് സമീപം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഞങ്ങളുടെ സേവനങ്ങൾ: റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ്, പല്ല് നീക്കം ചെയ്യൽ, പല്ലിന് കമ്പിയിടൽ, കമ്പിയില്ലാതെയുള്ള പല്ല് ക്രമീകരണം, കുട്ടികളുടെ ദന്ത പരിചരണം, സ്ഥിരമായി ഉറപ്പിച്ചു വെക്കാവുന്ന പല്ലുകളും സെറ്റ് പല്ലുകളും, മോണരോഗ ചികിത്സ, കോസ്മെറ്റിക് മേക്ക് ഓവർ, സ്ക്രൂ ഉപയോഗിച്ചുള്ള പല്ലുറപ്പിക്കൽ അഥവാ ദന്തൽ ഇംപ്ലാന്റ്, പുറത്തു വരാത്തതും എല്ലുകൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നതും മായ പല്ലുകൾ സർജറി വഴി നീക്കം ചെയ്യുന്നു. ഡെന്റൽ എക്സ്റേ, ടൂത്ത് വൈറ്റനിങ്. ആത്മവിശ്വാസത്തോടെ ചിരിക്കാൻ ഇനി ഞങ്ങളുണ്ട് കൂടെ. KK ഡെന്റൽ കെയർ, മേക്ക് യു സ്മൈൽ മോർ സ്പെഷ്യൽ.
3: ഹലോ, നിങ്ങളുടെ കാറിന്റെ തിളക്കം നഷ്ടപ്പെടുന്നുണ്ടോ? എങ്കിൽ വി കെയർ കാർ വാഷിലൂടെ നമുക്കതിനെ പുത്തനാക്കാം. പ്രീമിയർ വാട്ടർ വാഷ്, കംപ്ലീറ്റ് ഇന്റീരിയർ ക്ലീനിംഗ്, സ്ട്രോങ് അണ്ടർ ബോഡി കോട്ടിംഗ്, ഗ്ലോസി വാക്സ് പോളിഷിംഗ് തുടങ്ങിയ വിവിധ സേവനങ്ങൾ വി കെയർ കാർ വാഷിലൂടെ ലഭ്യമാകുന്നു. 2-വീലർ, 3-വീലർ, 4-വീലർ തുടങ്ങി വാഹനങ്ങൾ ഏതുമാകട്ടെ, ഞങ്ങളുടെ സ്വന്തം എന്ന പോലെ നിങ്ങളുടെ വാഹനങ്ങൾ പരിചരിക്കുന്നു. വി കെയർ കാർ വാഷ്, കരേറ്റ, അംഗൻവാടി റോഡ്, ഉരുവച്ചാൽ. പരിചയസമ്പന്നരായ ജീവനക്കാർ ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ഫോൺ 9207-244-177.
2: ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ്, ഡിഗ്രി, ഡിപ്ലോമ ഇന്റീരിയർ ഡിസൈനിങ് കോഴ്സുകളിലൂടെ വ്യത്യസ്തങ്ങളായ തൊഴിൽ മേഖലയും ഉയർന്ന തൊഴിൽ സാധ്യതയും, മികച്ച അധ്യാപകർ, ഒരുമിച്ചുള്ള പഠന പ്രവർത്തനങ്ങൾ, വർക്ക് സൈറ്റുകളിൽ ആധുനിക പരിശീലനങ്ങൾ, ഒപ്പം വിശാലമായ സൗഹൃദ പഠനാന്തരീക്ഷവും. അതെ, ഞങ്ങളുടെ ഉറപ്പ് ജോലിയാണ്, വെറും വാഗ്ദാനമല്ല. ലെറ്റ് ഗുഡ് ചേഞ്ചസ് സ്റ്റാർട്ട് ഫ്രം ഹിയർ. ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ്, യൂണിവേഴ്സിറ്റി സ്റ്റഡി സെന്റർ, നിയർ പോലീസ് ക്ലബ്, താവക്കര റോഡ്, കണ്ണൂർ. ഫോൺ 9747-4111-74.
0: ദക്ഷിണ ഭാരതത്തിലെ ദക്ഷയാഗ ഭൂമിയിൽ വൈശാഖോത്സവത്തിന് തുടക്കമാവുകയാണ്.
4: ദക്ഷിണ കാശിയാ കൊട്ടിയൂർ വാണിടും ദക്ഷമദാന്ത
0: വനഭംഗിയുടെ പശ്ചാത്തലത്തിൽ ബാവലിപ്പുഴയുടെ തീരത്ത് ഇനി 28 ഉത്സവ ദിനരാത്രങ്ങൾ. അപൂർവതകളുടെ തീർത്ഥാടന കാലത്ത് കൊട്ടിയൂർ വിശേഷങ്ങളുമായി

0: റേഡിയോ മലബാർ.
1: ഹിമഗിരി സുതയുടെ പതിയുടെ പദ തളിരിണയിൽ ചേരുക നെഞ്ചേ, കലിയുടെ കന്മഷ ദ്വേഷമശേഷം നിന്നിൽ.
0: കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങൾ.
1: ഇളനീർ കാവുകളായി വാവലിപ്പുഴയിലെ തെളിനീരിൽ.
0: എല്ലാ ദിവസവും രാവിലെ 7:30 വൈകിട്ട് 5:30.
1: അമൃതാംശു കലചൂടും പുരിജടാശകലം നീ അടിയങ്ങൾ കോടപ്പൂവായി നൽകേണേ.
0: കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങൾ.
1: ദക്ഷ

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ചിത്രപരിചയത്തിലേക്ക് സ്വാഗതം.
2: ചിത്രപരിചയം
0: കണ്ടുമറന്ന സിനിമകൾ ഇനി മനസ്സിന്റെ വിളിത്തിരയിൽ. വിഖ്യാത ചലച്ചിത്രങ്ങളുടെ ശബ്ദവ്യാഖ്യാനം.
1: ശ്രീനിവാസൻ കഥയെഴുതി, മണിയൻ പിള്ള രാജു നിർമ്മിച്ച്, പ്രിയദർശൻ സംവിധാനം ചെയ്ത് 1988 പുറത്തിറങ്ങിയ ഒരു മലയാള ചലച്ചിത്രമാണ് വെള്ളാനകളുടെ നാട്. മോഹൻലാൽ, ശോഭന, തിക്കുറിശി സുകുമാരൻ നായർ, എം ജി സോമൻ, ശ്രീനിവാസൻ, കരമന ജനാർദ്ദനൻ നായർ, മണിയൻപിള്ള രാജു, സുകുമാരി, കെ പി എസ് സി ലളിത, ലിസി എന്നിവരാണ് ചിത്രത്തിലെ പ്രധാന അഭിനേതാക്കൾ. റോഡ് കരാർ എടുത്ത കരാറുകാരൻ സി പവിത്രന്റെ കഥയാണ് ചിത്രം പറയുന്നത്. ഈ ചിത്രം വാണിജ്യപരമായ വിജയം നേടിയ ഒരു ചിത്രമായിരുന്നു. കൂടാതെ നിരൂപക പ്രശംസയും നേടിയിട്ടുണ്ട്. ആ വർഷത്തെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ മലയാള ചിത്രങ്ങളിൽ ഒന്നായി മാറി വെള്ളാനകളുടെ നാട് എന്ന ചിത്രം. ഇത് തിയേറ്ററുകളിൽ 200 ദിവസത്തിലധികം ഓടി. കുടുംബത്തിനും തൊഴിലാളികൾക്കുമിടയിൽ ജീവിക്കാൻ കഠിനമായി പരിശ്രമിക്കുന്ന ഒരു യുവ കരാറുകാരനാണ് സി പി എന്ന് വിളിക്കപ്പെടുന്ന സി പവിത്രൻ നായർ. മറ്റുള്ളവരെ പോലെ വിഡ്ഢിത്തം കാണിക്കാത്ത സത്യസന്ധനായ യുവാവാണ് സി പി. അദ്ദേഹം ഇതുവരെ കാര്യമായി വിജയിച്ചിട്ടില്ല. എന്നിരുന്നാലും അദ്ദേഹത്തിൻ്റെ സഹോദരൻ രാധാകൃഷ്ണൻ നായർ ഒരു മികച്ച കരാറുകാരനാണ്. അദ്ദേഹത്തിന് വലിയ കരാർ ജോലികളുണ്ട്. അവയിൽ മിക്കതും നിയമവിരുദ്ധമായ വഴികളിലൂടെയാണ് അദ്ദേഹം നേടിയത്. സി പിയുടെ സഹോദരി ഭർത്താവ് പ്രഭാകരൻ മുനിസിപ്പാലിറ്റിയിൽ ജോലി ചെയ്ത് വിജയിച്ച എഞ്ചിനീയർ കൂടിയാണ്.
3: കൃഷ്ണ, എന്നിൽ പ്രസാദം ചെരിയൂ കൃഷ്ണ. ഈ ഉള്ളവനെ പരീക്ഷിച്ചത് മതിയായില്ലേ കൃഷ്ണ? കൃഷ്ണ ഭക്തവത്സല, ഈ വീട്ടിൽ എന്നോട് മാത്രം ഇങ്ങനെ പക്ഷഭേദം കാണിക്കുന്ന ശരിയാണോ കൃഷ്ണ? കോൺട്രാക്ട് ലൈസൻസ് എടുത്തിട്ട് 3 കൊല്ലമായി കൃഷ്ണ. ഈ 3 കൊല്ലവും ദിവസേന നിന്നെ മുടങ്ങാതെ ഞാൻ ദർശിക്കുന്നു കൃഷ്ണ, പ്രാർത്ഥിക്കുന്നു കൃഷ്ണ. ഒരു വലിയ പാലം അല്ലെങ്കിൽ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ്, ഒന്നുമില്ലെങ്കിൽ ആ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ്, ഇങ്ങനെ കൊള്ളാവുന്ന ഒരു കോൺട്രാക്ട് പോലും എനിക്ക് ഒത്തു കിട്ടുന്നില്ലല്ലോ കൃഷ്ണ. കലുങ്ക് നന്നാക്കലും റോഡ് ടാറിടിയിലും കൊണ്ട് ഒരു കോൺട്രാക്ടർക്ക് എങ്ങനെ പിടിച്ചു നിൽക്കാനൊക്കെ കൃഷ്ണ. കൃഷ്ണ കൃഷ്ണൻ തന്നെന്ന് ആലോചിച്ചൊക്കെ കൃഷ്ണ. സിനിമാ തിയേറ്ററുകൾ സമരത്തിലാണെന്നും പറഞ്ഞ് ചെയ്ത പണിയുടെ ചെക്കുകളൊന്നും മാറി കിട്ടുന്നില്ല കൃഷ്ണ. തൊഴിലാളികൾക്ക് കൂലി കൊടുക്കണ്ടേ കൃഷ്ണ? ഇന്നലെയല്ലേ കൃഷ്ണ ഞാൻ ഗോപിയുടെ കയ്യിൽ 1000 രൂപ കൊടുത്ത് അവനോട് ഇങ്ങനെ ചെലവാക്കാനെ വഴിയാധാരമാക്കരുതെന്ന് പറയൂ കൃഷ്ണ. തൊഴിലാളികളോട് ആഹാരം കുറച്ച് കഴിക്കാൻ പറയൂ കൃഷ്ണ. കെട്ടിയ കലുങ്കുകളൊന്നും ഇനി പൊളിക്കല്ലേ കൃഷ്ണ. ഭഗവാനേ, ഗുരുവായൂരപ്പ, ഭക്തവത്സല.
4: മനുഷ്യന് ചെവിതല കെട്ടിരിക്കാൻ വയ്യ. കൃഷ്ണൻ ഇപ്പൊ അങ്ങ് പുഴുങ്ങി കൊടുക്കും. അവനോട് ഈ നിലവിളി ഒന്ന് നിർത്താൻ
5: പറയുന്നേ. വ്യായാമം നല്ലതാ, ചെയ്തോട്ടെ.
4: അവനവന്റെ മനസ്സ് നന്നാവാതെ പ്രാർത്ഥിച്ചിട്ട് ഒരു കാര്യമില്ല. സ്വന്തം ചേട്ടനോട് അവൻ അസൂയം വരാകും, പിന്നെ എങ്ങനെ നന്നാവും? ഇന്നാളവൻ പറയവാ, അച്ഛനെ കൊണ്ട് താഴത്തില്ലത്തെ നെൽപ്പാടം വിപ്പിച്ചിട്ട് അത്രേ നിങ്ങൾ കോൺട്രാക്ടർ ആയതെന്ന്.
5: അതിന്
4: കുടുംബസ്വത്ത് അങ്ങനെ ഒരാളിന് മാത്രം വിഴുങ്ങാനുള്ള അല്ലെന്ന്
5: അങ്ങനെ പറഞ്ഞു.
4: പിന്നെ ഞാൻ സ്വപ്നം കണ്ടു. അല്ല പിന്നെ
5: അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ളത് അവന് വേണ്ടി വെക്കാൻ അച്ഛനോട് അവൻ പറയാത്ത എന്താ?
4: നിങ്ങൾ ഇത് ചോദിക്കേ.
5: എനിക്ക് വേറെ ജോലിയില്ലേ? ഞാൻ തൊലക്കില്ലാന്ന് അച്ഛന് നല്ല നിശ്ചയമുണ്ട്, അതുകൊണ്ട് വിറ്റു. ഇവനാണെങ്കിൽ തൊലച്ച് കൊളന്തോണ്ടോന്ന് അച്ഛൻ അറിയാം. ഇവൻ കാരണം അച്ഛനെ തലയുയർത്തി പുറത്തിറങ്ങി നടക്കാൻ പറ്റണുണ്ടോ? സർവത്ര കള്ളപ്പണിയാണ്. അളിയെ ഈ മുനിസിപ്പാലിറ്റി സ്ഥലം മാറ്റത്തിന് ശ്രമിച്ചോണ്ടിരിക്കാണ് ഈ ചെകുത്താൻ കാരണം.
4: ഇനി ഇപ്പൊ കൂടുതൽ വിസ്തരിച്ച് എന്നെ കേൾപ്പിക്കണ്ട, എനിക്കറിയാം. പോയി കുളിച്ചാട്ടെ. തുടങ്ങിയ പിന്നെ നിർത്തത്തില്ല. എന്നെയാ പഠിപ്പിക്കാൻ വരുന്നത്? ആ പവിത്രൻ ഏതാണ്ടൊക്കെയോ പറയുന്നത് കേട്ടല്ലോ.
5: എന്താന്ന്?
4: ചെക്കെന്നോ ബില്ലെന്നോ. നിങ്ങൾക്കതങ്ങ് പാസാക്കി കൊടുത്തുകൂടെ?
5: എന്നിട്ട് കലുങ്ക് പൊളിയുമ്പോ ഞാൻ തോന്നിക്കോണം. നിന്റെ അനിയന്റെ ഒരു കാര്യം എന്നോട് പറയരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലയോ? അവനെ മുനിസിപ്പാലിറ്റി ജപ്തി ചെയ്യാൻ പോവാത്രേ. അല്ല, അതോടവന്റെ കച്ചവടം ഒതുങ്ങിക്കോളൂ.
6: അവന്റെ അടുത്ത് പ്രാർത്ഥന മതിയാക്കിട്ടെ. വേണമെങ്കിൽ വല്ലമെന്ന് കഴിച്ചോളാൻ പറ. ഇന്ന് കൃഷ്ണനോട് മൂന്നാല് പരാതികൾ കൂടുതലുണ്ട്. ദിവസം കഴിയുന്തോറും ഏട്ടന്റെ പ്രാർത്ഥനയുടെ നീളം കൂടുക.
7: എന്തോ നട ഇത്, മനുഷ്യരെ പറ്റിച്ചതുപോലെ
8: അല്ലച്ച. തുടങ്ങിയാ പിന്നെ എനിക്ക് നിർത്താനൊക്കില്ല, ലയിച്ചിരുന്നു പോവും. ഭഗവാന്റെ ഓരോ ലീലാവില.
7: എന്നിട്ട് ദൈവം എന്ത് പറഞ്ഞു? വല്ലതും തരാമെന്ന് പറഞ്ഞോ? കൃഷ്ണ ഗുരുവായൂരപ്പ ഭഗവാനെ.
6: കുറച്ച് കൂടുന്നുണ്ട്. ഇന്നലെ നിന്റെ അച്ഛൻ ഉറങ്ങിയപ്പോഴേ മണി രണ്ടായി.
5: അതിനെന്തുണ്ടായി?
6: ഇത് കള്ളി ഷോപ്പൊന്നും അല്ല, അത് ഓർമ്മ വേണം. എഞ്ചിനീയർമാരെ രാഷ്ട്രീയക്കാരെ സൽക്കരിക്കുന്നത് ഹോട്ടലിലായിക്കൂടെ? ഇതൊരു വീടല്ലേ?
5: ഓ അതാണോ കാര്യം?
6: പിടിച്ചില്ലായിരിക്കും.
9: നമ്മൾ പിള്ളേരോട് കാണിക്കുന്ന ഒരുതരം ക്രൂരതയാ. ഒന്നര മാസം ബൂട്ടി കൊണ്ടുവിട്ടതല്ലേ.
6: ഈ ആഴ്ച എന്തായാലും അങ്ങോട്ടൊന്ന് പോയേ ഒക്കൂ.
5: സരോജും ഇത് തന്നെയാ പറയുന്നത്. പക്ഷെ ഇവിടെയുള്ള പ്രശ്നങ്ങൾ തീർന്ന് സമയം കിട്ടണ്ടേ? തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന തൊഴിലാളികളും കൂലി കൂടുതൽ ചോദിച്ചു തുടങ്ങി. എങ്കിൽ പിന്നെ പണി ഇവിടെ ഉള്ളവർക്ക് കൊടുത്തു.
9: പി ഡബ്ല്യു ഡി അംഗീകരിച്ച റേഷ്യോയിലല്ലാതെ സിമെന്റും സാൻഡും മിക്സ് ചെയ്യില്ലെന്നും പറഞ്ഞ് നമ്മുടെ ബെർണാർഡിനെ തൊഴിലാളികൾ വെള്ളം കുടിപ്പിക്കുക.
5: അതാ പറഞ്ഞത്, ഈ പത്രം വായിക്കുകയും രാഷ്ട്രീയ പ്രവർത്തനം നടത്തുകയും മാത്രം ചെയ്യുന്ന തൊഴിലാളിയെ കൊണ്ട് പണിയെടുപ്പിക്കാൻ പറ്റില്ല. യവന്മാരെ കൊണ്ട് ജയിക്കാവുന്ന ഒരൊറ്റ പണിയേ ഉള്ളൂ, ജാഥപ്പണി. എന്താ ഈ ഡി ആർ ഡി ആര്യം?
9: അത് മിക്കവാറും കിട്ടും. ബ്ലോക്ക് പ്രസിഡന്റ് വാക്ക് തന്നിരിക്കല്ലേ, മുനിസിപ്പാലിറ്റിയിൽ ഒരു എഞ്ചിനീയർക്കൊന്നും ഇനിയുള്ള കാലത്ത് ഒരു രക്ഷയില്ല. ഡി ആർ ഡി എയിൽ തൽക്കാലം ഒരു സ്കോപ്പുണ്ട്.
5: അളിയൻ അവിടെ പോസ്റ്റിംഗ് കിട്ടിയിട്ട് വേണം എനിക്ക് ബ്ലോക്കിൽ അല്പ സജീവമായിട്ട് മുന്നേറാൻ. ഈ നാട്ടിൽ ഇനി ആരോടെങ്കിലും നീ കടം ചോദിക്കാൻ ബാക്കിയുണ്ടോടാ? നിന്നോടാ ചോദിച്ചത്? എടാ 10,000 രൂപ ജീവിതത്തിൽ ഇന്ന് വരെ ഒരുമിച്ച് കണ്ടിട്ടില്ലാത്ത ആ ഷെണായിയോട് നീ കടം ചോദിച്ചല്ലേ?
8: 10,000 രൂപ ഒരുമിച്ച് കണ്ടിട്ടില്ല എന്നുള്ളത് വലിയ അത്ഭുതമൊന്നുമല്ല. ഞാൻ 1,000 രൂപ ഒന്നിച്ച് കണ്ടിട്ട് മാസങ്ങളോളമായി.
5: കുടുംബത്തിന് ചീത്തപ്പേരുണ്ടാക്കാൻ വേണ്ടി മാത്രം നടക്കുക.
8: കുടുംബത്തിന് സൽപ്പേര് നിങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ടല്ലോ, അത് മതി. പിന്നെ ഒരു കാര്യം, ഞാൻ ഷേണായിയോടോ മാത്തുക്കുട്ടിയോടോ ആരോട് വേണമെങ്കിലും കാശ് കടം മേടിക്കും. പക്ഷെ അവിടെ നിങ്ങളുടെ മേൽവിലാസം ഉപയോഗിച്ച് കളയുമെന്ന് ഭയപ്പെടണ്ട.
5: സ്വന്തമായിട്ട് നിനക്ക് എന്തെങ്കിലും ഒരു മേൽവിലാസം ഉണ്ടോ?
8: ഉണ്ട്. ശ്രീ പവിത്ര നായർ, പുത്തൻപുര, താഴേക്കുന്ന് പിയോ, കാലിക്കറ്റ്. അത്രേ ഉള്ളൂ.
9: ചെയർമാനും കമ്മീഷണറും ഒക്കെ എന്നും എന്നെ സംശയം.
8: അതിനെ കള്ള ബില്ലൊന്നും ഞാൻ ഒപ്പിടിച്ച് വാങ്ങിച്ചിട്ടില്ലല്ലോ, വെറുതെ കുതിര കയറാൻ വരരുത്.
6: പവിത്ര, നീ പ്രഭേട്ടന് ജോലി കളയാതിരുന്ന മാത്രം മതി.
8: ചേച്ചി എന്നെ പോലുള്ള തുക്കട കോൺട്രാക്ടർമാർക്ക് സഹായം ചെയ്തിട്ടൊരു കാര്യമില്ലെന്ന് ചേച്ചിയുടെ ഭർത്താവിന് അന്നിട്ടറിയാം. അമ്മ ബുൾസയില്ലേ, കഴിക്കണല്ലേ.
1: ഒരു ദിവസം സി പി യുടെ സഹോദരൻ രാധാകൃഷ്ണൻ നായർ നിർമ്മിച്ച പാലം ഒരു ബസ് കയറുന്നതിനിടയിൽ തകർന്നു വീണ് നിരവധി ആളുകൾ മരിക്കാനിടയാകുന്നു. രാധാകൃഷ്ണൻ നായരുടെ അത്യാഗ്രഹം മൂലമാണ് പാലം ദുർബലമായി നിർമ്മിച്ചതെന്നും അതുകൊണ്ടാണ് ഇത് തകർച്ചയിലേക്ക് പോയതെന്നും വെളിപ്പെടുന്നു. പ്രശ്നം മൂടിവെക്കാൻ നായർ തന്റെ ഭാര്യ സഹോദരൻ പ്രഭാകരന്റെ സഹായത്തോടെ അവരുടെ ഡ്രൈവറുടെ ചുമലിൽ ചുമതലയേൽപ്പിക്കാൻ ഒരു പദ്ധതി തയ്യാറാക്കുന്നു. മോശം ജീവിത സാഹചര്യങ്ങൾ കാരണം പാവപ്പെട്ട ഡ്രൈവർ തന്റെ മകൾക്ക് മുനിസിപ്പാലിറ്റിയിൽ ജോലി നൽകാമെന്ന് അഴിമതിക്കാർ വാഗ്ദാനം ചെയ്തപ്പോൾ പാലത്തിന്റെ നാശത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാമെന്ന് ഉറപ്പു നൽകുന്നു. ഒപ്പം തുകയും വാഗ്ദാനം ചെയ്തു. കൂലി വർദ്ധിപ്പിക്കാൻ വിസമ്മതിച്ചപ്പോൾ താൻ ബോംബ് ഉപയോഗിച്ച് പാലം തകർത്തുവെന്ന് പോലീസിനോട് പറയാൻ അവർ ആവശ്യപ്പെടുന്നു. പിന്നീട് ഡ്രൈവർ സത്യം വെളിപ്പെടുത്തുമെന്ന് ഭയന്ന് അഴിമതിക്കാരായ രാഷ്ട്രീയക്കാരുടെ സഹായത്തോടെ അവർ ആ ഡ്രൈവറെ കൊല്ലുകയും ചെയ്യുന്നു.
9: ഞാൻ അപ്പോഴേ പറഞ്ഞ പില്ലറിന്റെ പണിയില്ലെങ്കിലും സിമെന്റും കമ്പി കുറയ്ക്കരുതെന്ന്.
5: ശബത്തി കുത്താതെ അളിയാ, ഒരബദ്ധം പറ്റിപ്പോയി. പോലീസിന് നമ്മളെ അറസ്റ്റ് ചെയ്യാനുള്ള വാറണ്ട് ഉണ്ടെന്നാ ആ എസ് ഐ ഇരുമ്പ് വിജയ എന്നോട് പറഞ്ഞത്. ചിക്കിളി കുറെ അവന്റെ തൊണ്ടക്കകത്തും കുത്തി കയറ്റിയിട്ടാ ഞാൻ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്.
9: അയാൾ എന്ത് പറഞ്ഞു?
5: വേറെ ആരുടെയെങ്കിലും തലയിൽ വെച്ച് കെട്ടാൻ പറ്റുമോ നോക്കാൻ.
9: അത് തന്നെയാ ഞാനും ആലോചിച്ചോണ്ടിരുന്നത്.
5: ആരുടെ തലയിൽ വെച്ച് കെട്ടാനാ?
9: ഞാൻ ആലോചിച്ചിട്ട് ഒരു വഴിയേ കാണുന്നുള്ളൂ.
5: എന്തോന്നാ?
9: കുട്ടമ്മാവൻ ആളെങ്ങനെയാ വിശ്വസിക്കാമോ?
5: മനസ്സിലായില്ല.
9: പറയാം, പക്ഷെ ആളെയും ഹാൻഡിൽ ചെയ്തോണം. ഹലോ, ആ റിസപ്ഷനിൽ പറഞ്ഞിട്ട് KED 8200 ഡ്രൈവറെ ഒന്ന് റൂമിലേക്ക് വരാൻ പറയൂ. വരും.
10: എന്താ കുഞ്ഞ്, എന്നെ വിളിച്ചോ?
9: കുട്ടമ്മാവൻ തന്നെ പറയണം, മനുഷ്യരായാലും ഇത്ര ഭീരുവാകാൻ പാടുണ്ടോ?
10: എന്താ കാര്യം?
9: പാലം പൊളിഞ്ഞതും ആളുകൾ മരിച്ചതും ഒക്കെ ശരി തന്നെ എന്ന് പറഞ്ഞ് വിഷം കുടിച്ച് ആത്മഹത്യ ചെയ്യാൻ തുടങ്ങിയാലോ? ഞാൻ കേറി പിടിച്ചില്ലായിരുന്നെങ്കിൽ.
10: കുഞ്ഞേ,
5: ഞാൻ പിന്നെ എന്ത് ചെയ്യും? കുട്ടമ്മാവ ജയിലിൽ പോകുന്നതിലും ഭേദം മരിക്കല്ലേ. എന്റെ മാനം, എന്റെ കുടുംബത്തിന്റെ മാനം, എന്റെ അച്ഛൻ, എനിക്ക് ചിന്തിക്കാൻ കൂടെ വയ്യ.
9: കുട്ടമ്മാവൻ ഞങ്ങളെ രക്ഷിക്കണം.
10: എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും?
9: ഞങ്ങൾക്ക് വേണ്ടി ഈ കുറ്റം ഒന്നേക്കണം. പാലം കുട്ടമ്മ ബോംബ് വെച്ച് തകർത്താണെന്ന് പറയണം.
10: അയ്യോ, എന്താ ഈ പറയണേ?
5: ഒന്നും പേടിക്കണ്ട, എന്നെ വിശ്വാസം ഇല്ലേ? എല്ലാവരെയും ഞാൻ കയ്യിലെടുത്തിട്ടുണ്ട്. പേരിന് ഒരറസ്റ്റ്. കേസ് വരുമ്പോ ഞാൻ കുട്ടമ്മാനെ പുല്ലുപോലെ ഊരിക്കൊണ്ട് വരില്ലേ? പിന്നെ ഒന്നും വെറുതെ വേണ്ട. കുട്ടമ്മാന് ഞങ്ങൾ 25,000 രൂപ വരും. മോക്ക് മുനിസിപ്പാലിറ്റി ഒരു ജോലിയുടെ കാര്യം പറഞ്ഞിരുന്നില്ല, അത് ഞാൻ ഏറ്റു. എന്ത് പറയുന്നു?
10: അവരെന്തിനു ചെയ്തു, എങ്ങനെ ചെയ്തു എന്നൊക്കെ ചോദിച്ചാൽ
5: 30 വർഷമായി ഞങ്ങളുടെ കൂടെ നിൽക്കുന്നു. ശമ്പളം കൂട്ടി ചോദിച്ചു, തന്നില്ല. ഈയിടെ മുനിസിപ്പാലിറ്റിയിൽ മകൾക്ക് കിട്ടാമായിരുന്ന ജോലി ഞങ്ങൾ ഇല്ലാതെയാണ്. വളരെ ക്രൂരമായ രീതിയിലാണ് ഞങ്ങൾ കുട്ടമ്മാവനോട് പെരുമാറിക്കൊണ്ടിരുന്നത്. സഹിക്കാവുന്നതിൻ്റെ പരമാവധി സഹിച്ചു. സഹികെട്ടപ്പോ ഒരുമാതിരി ഭ്രാന്ത് പോലെ തോന്നി. ഞങ്ങളെ കൊടുക്കാനായി ഞങ്ങൾ കെട്ടിയ പാലം ബോംബ് വെച്ച് തകർത്തു.
9: പിന്നെ ബോംബ് എവിടുന്ന് കിട്ടിയെന്ന് ചോദിച്ചാ പാറ പൊട്ടിക്കുന്നവരുടെ മരുന്ന് മോഷ്ടിച്ചു ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ മതി.
5: കുട്ടമ്മാവ ഞങ്ങളെ രക്ഷിക്കില്ലേ? കുട്ടമ്മാവൻ ഒന്നും വരില്ല, ഞാനാണ് പറയുന്നത് സത്യം.
9: എങ്കിലേ കുട്ടമ്മാവൻ പോയിക്കോളൂ. പോലീസുകാർ ചോദിക്കുമ്പോ പറഞ്ഞതുപോലെ പറഞ്ഞേക്കണം. സ്റ്റേഷനിലേക്ക് ഫോൺ ചെയ്യാം.

0: നീ അല്ലേ ബാലത്തിന് പോകുമ്പോ ഇനി ജാമ്യം കിട്ടില്ലെന്ന് വരുമോ?
1: പോലീസുകാരുടെ ഇടികൊള്ളുമ്പം കിളമ സത്യം മുഴുവൻ വിളിച്ചു പറയുമെന്ന എന്റെ പേടി.
0: എന്റെ ആകെയുള്ളൊരു ധൈര്യം സുധാകരനാ. അയാൾ ഈ കളികൾ കുറെ കളിച്ചിട്ടുള്ളതല്ലേ.

0: ഞാൻ നിങ്ങളുടെ പ്രതി വന്നിട്ടുണ്ട്.
1: കുട്ടമ്മാനെ അവര് തല്ലിയല്ലേ, എന്ത് ചെയ്യാനാ? ആ എസ് ഐ ഇരുമ്പ് വിജയൻ ഒരു റെക്കമെൻഡേഷനും കേൾക്കാത്തവനായിപ്പോയി.
2: സാരില്ല, എല്ലാം ഞാൻ ഏറ്റു പറഞ്ഞുകൊണ്ട് കൂടുതൽ കിട്ടിയില്ല. എന്റെ മോളുടെ കാര്യം
1: എന്താ കുട്ടമ്മാവ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഞങ്ങൾക്ക് വേണ്ടി കുട്ടമ്മാവൻ ഈ പെടുന്ന പാടൊക്കെ ഞങ്ങൾ കാണുന്നില്ലെന്നാ വിചാരം? ഇനി ഒന്നും പേടിക്കണ്ട, എല്ലാ കാര്യങ്ങളും ഞാനേറ്റു. കുട്ടമ്മാവ ഒരു കാര്യം ചെയ്യും, ആ മുറിയിലോട്ട് പോയിരുന്നു, ഒന്ന് വിശ്രമിക്കും. എന്നാട്ടെ
0: ശശി, അയാൾക്ക് വല്ല ചായയോ കാപ്പിയോ എന്താന്ന് വെച്ചാൽ വാങ്ങിക്കൂടാ. കാര്യങ്ങളൊക്കെ ഇതുകൊണ്ട് അവസാനിച്ചു എന്ന് കരുതുന്നുണ്ടോ?
1: എന്ന് വെച്ചാൽ?
0: നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ സീരിയസ് ആണ് പ്രശ്നം. മരിച്ചവരുടെ ബന്ധുക്കളും വേണ്ടപ്പെട്ടവരുമെല്ലാം ഒരു അന്വേഷണം നടത്താൻ വേണ്ടി കച്ചകെട്ടി ഇറങ്ങിയിരിക്കുകയാണ്. ഈ പ്രദേശത്ത് ജനങ്ങൾ മുഴുവനും രോഷാകുലരാണ്. പ്രതിപക്ഷം ഇത് വെച്ച് മുതലെടുക്കാൻ വേണ്ടി പ്രസംഗങ്ങളും മീറ്റിങ്ങുകളും ഒക്കെ തട്ടിവിടുന്നുണ്ട്.
1: ഇപ്പോഴത്തെ ചുറ്റുപാടിൽ നമ്മൾ കുറ്റക്കാരല്ലല്ലോ.
0: ഇപ്പോഴല്ലെന്നേ ഉള്ളൂ.
3: സുധാകരൻ സാർ പറഞ്ഞത് മനസ്സിലായില്ലേ? ഇയാളുടെ നാവീന്നങ്ങാണ് ഒരു വാക്ക് തെറ്റി വീണാൽ
1: കുട്ടമ്മാവൻ പറയില്ല.
3: പറയിച്ചാലോ?
1: അളിയൻ എന്തായി പറയുന്നേ? ആര് പറയിക്കാൻ?
3: കോടതിയിൽ തലതെറിച്ചയിലെ വക്കീലന്മാരുണ്ട്. ഒരു നാലഞ്ച് കൊനസ്റ്റ് ചോദ്യം അങ്ങ് ചോദിക്കുമ്പോ കിളവം ബബ്ബപ്പാന്ന് പറയും. പിന്നെ ഇയാളെ തലയെങ്ങാണം പുറത്ത് കണ്ടാല് നാട്ടുകാർ കൈവെക്കുമെന്നുള്ളത് മൂന്നര തരം ഉള്ളത് ഇയാൾ വിളിച്ചു പറയുകയും
1: ചെയ്യും. ഇതിപ്പോ ഇരട്ടിക്കുരുക്കായോ? എന്താ ചെയ്യുക?
3: ചെയ്യാനൊന്നും ഇയാൾ മിണ്ടരുത്.
1: അതിനയാടെ വാ തുന്നിക്കെട്ടാൻ
3: പറ്റണം.
1: അളിയ വെറുതെ കിടന്ന് ഇങ്ങനെ ഉരുണ്ട് കളിക്കാതെ നമ്മളിപ്പോ എന്താ ചെയ്യേണ്ടതെന്നുള്ളത് കൃത്യമായിട്ട് വ്യക്തമായിട്ട് പറ.
0: വഴി ഞാൻ പറയാം. ഞങ്ങൾ ഈ രാഷ്ട്രീയക്കാര് കളിക്കുന്ന ചില കളികളൊക്കെ ഉണ്ട്. ആ കളി കളിക്കണം.
1: എന്ന് വെച്ചാൽ
0: രാഷ്ട്രീയത്തിൽ ഇന്ന് കാണുന്നവനെ നാളെ കാണുന്നില്ല എന്ന ചില ഏർപ്പാടൊക്കെ ഉണ്ട്.
1: അയ്യോ,
3: അല്ല, ഒരു ഉമ്മ കൊടുക്കാൻ. ഞാൻ
1: എന്നെ ഒക്കത്തൊക്കെ എടുത്തോണ്ട് നടന്നിട്ടുള്ള ആളാ
3: എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഇനി നമ്മുടെ ശവാളെടുക്കും.
0: ആലോചിച്ച് നിൽക്കാൻ സമയമില്ല. നിങ്ങൾ രണ്ടിലൊന്ന് തീരുമാനിക്കണം. നിങ്ങളൊന്ന് മൂളിയാ മതി, ബാക്കി കാര്യം ഞാൻ ഏറ്റു.

0: ശശി, രാത്രിയായ എവിടെയെങ്കിലും കൂടി കെട്ടി തൂക്ക്.
1: പാലം തകർന്നപ്പോൾ ഭാര്യയും മകനും നഷ്ടപ്പെട്ട ആളായിരുന്നു ശിവൻ. അവനൊരു ദിവസം ഈ ആളുകളുടെ അടുത്ത് വന്ന് അവർ ചെയ്തതിനെ അവരെ ഭീഷണിപ്പെടുത്തുന്നു.
2: പാലം തകർന്നത് മാത്രമല്ല ഇവിടുത്തെ പ്രശ്നം. ബസ് ഒഴുകിയപ്പോ മരിച്ചുപോയവരുടെ കുടുംബക്കാരോട് സമാധാനം പറയണ്ടേ? കോർഡിനേഷൻ കമ്മിറ്റിയിൽ ഘടകകക്ഷികൾ വെറുതെ ഇരിക്കുവോ?
0: അറിയാഞ്ഞിട്ടല്ല, പ്രതിപക്ഷക്കാർ ജാഥാവിളി തുടങ്ങിയിട്ടുണ്ട്. പൊതുജനങ്ങൾ നിഷ്പക്ഷമായ ഒരു അന്വേഷണത്തിന് മുറവിളി കൂട്ടുന്നുമുണ്ട്. അന്വേഷണം വേണ്ടെന്ന് വെക്കാൻ ഒക്കെയില്ല, പക്ഷേ ആരെ കൊണ്ട് അന്വേഷിപ്പിക്കണം എന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യമെങ്കിലും സാറിനുണ്ടാവുമെന്ന് കരുതാം. അതിനെങ്കിലും സർക്കാരിൽ സ്വാധീനം ചെലുത്താൻ സാറിന് കഴിയില്ലെന്നാണോ?
2: യെസ് കമിൻ.
3: അയാൾ ഇതുവരെ പോയിട്ടില്ല സാർ, ഒരു അഞ്ചു മിനിറ്റ് മതി അത്രേ.
0: ആര്? രാവിലെ മുതൽ ശല്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ആ പുള്ളി തന്നെ.
3: അയാൾ തന്നെ.
2: പരാതിയും നിവേദനവും ആവശ്യത്തിന് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. പാലത്തിന്റെ കേസിനെ പറ്റി ന്യായമായ അന്വേഷണം നടത്താൻ അയാളോട് പറഞ്ഞില്ലേ?
3: പറഞ്ഞു സർ.
2: ഒരു കഷ്ടമാണെന്ന് നോക്കണേ, പാലം പൊളിഞ്ഞാലും കോരം ചെത്താലും കുതിര കയറാൻ മന്ത്രി മാത്രം. ആ വിളിക്കാളെ.
3: ശരി സർ.
2: ആ നിക്കേ. അയാളെ ദേഹപരിശോധന നടത്തിയിട്ട് അതുകൊണ്ട് വിട്ടാൽ മതി. വല്ല ബോംബോ ആസിഡ് ബൾബോ കയ്യിലുണ്ടോ എന്ന് ആർക്കറിയാം? റിബലുകളുടെ കാലമാണേ. ആ ഇയാളുടെ ഡ്രൈവർ ബോംബ് വെച്ചത് സത്യമാണെങ്കിൽ ഒരു നിഷ്പക്ഷമായ അന്വേഷണം വരുന്നതുകൊണ്ട് എന്താ കുഴപ്പം?
4: നിഷ്പക്ഷമായ അന്വേഷണത്തിലും പ്രഷർ ഉണ്ടായിക്കൂടുന്നില്ല സർ. ശത്രുക്കൾ സ്വാധീനിച്ച് സത്യം വളച്ചൊടിക്കപ്പെട്ടാലോ?
2: ആ നിങ്ങൾ കുറച്ച് ആ മുറി പോയിരിക്കണം. യെസ് കമിൻ. മിസ്റ്റർ, നിങ്ങളും എനിക്ക് വോട്ട് ചെയ്തിട്ടുണ്ടാവും. ഞാൻ ജയിച്ചിട്ടുണ്ടാവും, എം എൽ എ ആയിട്ടുണ്ടാവും, മന്ത്രി ആയിട്ടുണ്ടാവും. എന്ത് വെച്ച് വോട്ടർ പട്ടികയിൽ പേരുള്ള എല്ലാവരോടും നിത്യേന മന്ത്രി സംസാരിക്കണമെന്ന് പറഞ്ഞാൽ അത് കുറച്ച് കഷ്ടമാണ്.
5: ക്ഷമിക്കണം, താങ്കൾ മന്ത്രിയായി കഷ്ടപ്പെടണമെന്ന് ഞാൻ നിർബന്ധിച്ചിട്ടില്ല. തെരുവിൽ ചെറ്റക്കൂര കെട്ടി പാർത്തിരുന്നവർക്ക് ഒരു ഹൗസിംഗ് കോളനി പണിയണമെന്നും പറഞ്ഞ് നടന്ന സമരത്തിന്റെ മുൻനിരയിൽ ഞാൻ താങ്കളെ കണ്ടിട്ടുണ്ട്. കലക്ടറേറ്റിന് മുന്നിലെ ലാത്തിചാർജ് അന്നത്തെ സർക്കാരിനെ പിടിച്ചുകുലുക്കിയപ്പോൾ താങ്കൾ നേതാവായി പേരെടുത്തു. ആ പഴയ സാധുജന സംരക്ഷകന്റെ മനസാക്ഷിക്ക് പോറലേറ്റിട്ടില്ലെങ്കിൽ മാത്രം ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചാൽ മതി. ഗസ്റ്റ് ഹൗസുകളിലും ഉദ്ഘാടന സ്ഥലങ്ങളിലും രണ്ടു മൂന്ന് ദിവസമായി താങ്കളെ ചുറ്റിപ്പറ്റി നിൽക്കുന്നത് ആരൊക്കെയാണെന്ന് ഞാൻ കണ്ടു. പാലം തകർന്നതിന്റെ ഉത്തരവാദികൾ സത്യം മൂടിവെക്കാൻ താങ്കളുടെ സഹായം തേടുകയാണ്. ഒന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ, പാലം തകർന്നത് ബോംബ് വെച്ചിട്ടല്ല, കോൺട്രാക്ടറുടെ ഡ്രൈവർ തൂങ്ങി മരിച്ചതല്ല, ഒരു രക്തസാക്ഷിയാണ് അയാൾ.
0: ഏ മിസ്റ്റർ, ഇതൊക്കെ അന്വേഷിക്കാനും സത്യം ജനങ്ങളെ ബോധ്യപ്പെടുത്താനും സർക്കാരിന് ഇവിടെ ഒരു മെഷീനറി ഉണ്ട്.
5: ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ വന്നതല്ല സാർ. അന്ന് മരിച്ചവരിൽ ഒന്നെന്റെ ഭാര്യയായിരുന്നു, മറ്റൊന്ന് എന്റെ 3 വയസ്സുള്ള മകനായിരുന്നു.
6: My heartfelt condolences. മരിച്ചവരുടെ കുടുംബത്തിന് ഉടൻ തന്നെ
5: സർക്കാരിന്റെ സഹായധനം കിട്ടുമെന്ന്. ആ പിച്ചക്കാശ് ചോദിക്കാൻ വന്നതല്ല ഞാൻ. സത്യം മൂടിവെക്കാൻ ഒരിക്കലും താങ്കൾ ശ്രമിക്കരുത്.
1: CP തന്റെ കോൺട്രാക്ട് വർക്കുകളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസം അദ്ദേഹത്തിന്റെ തൊഴിലാളികൾക്ക് വേണ്ടി ഭക്ഷണം പാകം ചെയ്യുന്നതിന് വീടിന്റെ പരിസരം അനുവദിക്കുമോ എന്ന് ചോദിച്ചുകൊണ്ട് ഒരു വീട്ടിലേക്ക് കയറി ചെല്ലുന്നു. അവിടെ വച്ച് തന്റെ പഴയ കാമുകി രാധയെ കാണാനിടയാകുന്നു. രാധയുടെ സഹോദരന്റെ വീടായിരുന്നു അത്. മുനിസിപ്പാലിറ്റിയിൽ കമ്മീഷണർ ഓഫീസറായി ജോലി കിട്ടിയതിന് ശേഷം സഹോദരന്റെ വീട്ടിൽ താമസത്തിന് വന്നതായിരുന്നു രാധ.
7: വെച്ച് ചൊരണ്ട് ചൊരണ്ട് എന്നാ പോരാ, ഇന്ന് പണി തീർത്ത് സ്ഥലമിടണം.
8: പത്രം വായിച്ചില്ലേ?
7: എന്താ
8: PP ചേട്ടൻ ഒരു ജഗൽ പാര തന്നെ.
9: ശക്തമായ ബോംബ് സ്ഫോടനം മൂലമാണ് പാലം പൊളിഞ്ഞു പോയതെന്ന് പ്രഥമ ദൃഷ്ടിയാൽ തോന്നിയതെന്ന് വിദഗ്ധന്മാർ അഭിപ്രായപ്പെട്ടിരിക്കുന്നു.
8: പേപ്പർ വായിച്ചില്ലേ?
7: വായിച്ചു. വിശദമായ അന്വേഷണം വരട്ടെ.
8: എന്ത് അന്വേഷണം? ശകല കെട്ടും മൂപ്പര് കെട്ടി കഴിഞ്ഞിരിക്കും.
7: ഗോവി, പിടിച്ചു നിൽക്കാൻ വേണ്ടി നമ്മൾ ശകലം മായം ചേർത്ത ബില്ല് എഴുതില്ല, ചെക്ക് തരില്ല. ഇത്രയും പേരുടെ ജീവൻ അപഹരിച്ചവൻ ശുദ്ധ മാന്യ വായിക്കാൻ കണ്ടിട്ട് നേരെ നാടോടുമ്പോ നടുവെ ഓടുക. അത്ര തന്നെ. എന്നെവിടാ ചോറ് വെപ്പ്?
8: ഇവിടെ അടുത്തൊരു വീടുണ്ട്, പക്ഷെ അവിടത്തെ താടക സമ്മതിച്ചില്ല.
7: CP ആളാണെന്ന് പറഞ്ഞില്ലേ? എന്ത് കിണിക്കുന്നു?
8: CP ആഗോള പ്രശസ്തി അവരറിഞ്ഞ മട്ടില്ല.
7: ഞാൻ പോയി സമ്മതം വാങ്ങിക്കുന്ന കാണണോ?
8: കാണാം.
7: ഇത് വായിച്ചോണ്ടിരിക്ക, വെറുതെ നീക്കല്ലേ.
8: മുമ്പോട്ട് നിരത്തിയാട്ടെ, മുമ്പോട്ട് നിരത്തിയാട്ടെ. എത്ര പേരാണോ കൂടിയിരിക്കുന്നത്?

0: ഞാൻ സി പി നായർ, ബിൽഡിംഗ്സ് ബ്രിഡ്ജസ് റോഡ്സ് കോൺട്രാക്ടർ. സി പി നായർ
1: ചേട്ടനോട് ഇല്ലല്ലോ.
0: അല്ല, ഈ സി പി എന്ന് കേട്ടിട്ടില്ലേ?
1: സി പി രാമസ്വാമി.
0: അയ്യോ, അതല്ല, ഞാൻ വെറും സി പി. ചേച്ചിയുടെ ചേട്ടൻ എന്തായാലും എന്നെ അറിയും. ഈ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് 30 ലാക്സ് ഞാനാണ് കോൺട്രാക്ടർ. ഈ ഹൗസിംഗ് കോളനി 60 ലാക്സ് അത് ഞാനാണ് കോൺട്രാക്ടർ. അങ്ങനെ പലതും. വർക്ക് സൂപ്പർവൈസർമാർ ഒരു 50 പേരുണ്ട്. 1000-ത്തിനടുത്ത് തൊഴിലാളികൾ എന്റെ കയ്യിൽ ഇടതടവില്ലാതെ പണിയെടുക്കുന്നുണ്ട്. മലയാളത്തിൽ അങ്ങനെ പറയും.
1: ഞങ്ങൾക്ക് ഇവിടെ കരാർ പണിയൊന്നും ഇല്ലല്ലോ.
0: അയ്യോ, ഞാൻ പണി അന്വേഷിച്ച് വന്നതല്ലേ. ഉള്ള പണി തന്നെ ചെയ്യാൻ എനിക്ക് തൊഴിലാളികളില്ല.
1: അപ്പൊ തൊഴിലാളികൾ അന്വേഷിച്ച് വന്നതാ?
0: അല്ല ചേച്ചി, എന്റെ തൊഴിലാളികൾക്ക് നല്ല പോഷകാഹാരം കൊടുക്കണം എന്ന് എനിക്ക് വലിയ നിർബന്ധമാണ്. അവരെ ഞാൻ ഹോട്ടലിലേക്ക് ഒന്നും അയക്കാറില്ല. അരിയും സാമാനങ്ങളും പാത്രങ്ങളും ഒക്കെ റെഡി ആയിട്ടുണ്ട്. അടുപ്പ് കൂട്ടാൻ ഒരിടം വൈകിപ്പോയി. എന്റെ സൂപ്പർവൈസർ ഒന്ന് ചോദിച്ചപ്പോ ചേച്ചി സമ്മതിച്ചില്ലെന്ന് പറഞ്ഞു.
1: ചേട്ടൻ ഇവിടെ ഇല്ല.
0: എന്നെ ഒരു അനിയനായി കണക്കാക്കിയിട്ട് ഇന്ന് ഒരു ദിവസത്തേക്ക് ചേച്ചി സമ്മതിക്കണം. നേരത്തിന് ആഹാരം കഴിച്ചില്ലെങ്കിൽ പാവം എന്റെ തൊഴിലാളികൾ വാടിപ്പോ. ഒരേ ഒരു മണിക്കൂർ പ്ലീസ്.
1: ശരി, പെട്ടെന്ന് കഴിയണം.
0: ഓ യെസ്.
2: ചേച്ചി, ചേച്ചി.
1: അല്ല, രാധ വന്നോ? വൈകുന്നേരവും വരാൻ എന്നാ കരുതിയത്. ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ചേട്ടൻ സ്റ്റേഷനിൽ എത്താമെന്നാ തീരുമാനിച്ചത്. പുലർച്ചയ്ക്കുള്ള വണ്ടിക്ക് തന്നെ പുറപ്പെട്ടു. ആരാ ചേച്ചി ഇപ്പൊ ഇവിടുന്ന് ഇറങ്ങിപ്പോയത്?
2: ആ അതോ, അതേതോ വലിയൊരു കരാറുകാരനാ. മുറ്റത്തെ പണിക്കാർ കഞ്ഞി വെച്ചോട്ടെന്ന് ചോദിക്കാൻ വന്നതാ. വരും.
3: പരിപ്പ് വന്നില്ലല്ലേ? സമ്മതിച്ചില്ലല്ലോ.
0: സമ്മതിച്ചു.
3: പിന്നെന്താ പന്നിയെ വിഴുങ്ങിയ പെരുമ്പാമ്പിനെ പോലെ മുഖത്തൊരു പൈക്ലബ്യം?
0: ഒന്നുമില്ല, എനിക്ക് നല്ല സുഖമില്ല, ഒരു തലവേദന പോലെ.
4: സി.പി. തന്റെ മുൻ കാമുകി രാധയെ മുനിസിപ്പൽ ഓഫീസിൽ കണ്ടുമുട്ടുന്നു. അവളിപ്പോൾ മുനിസിപ്പൽ ഓഫീസിലെ കമ്മീഷണറാണ്. സി.പി.യുടെ കരാർ ജോലികളിൽ വെള്ളം കലർത്താൻ സി.പി. ശ്രമിക്കുന്നതിനാൽ അവർ സി.പി.യുടെ കരാർ ജോലികൾക്ക് എതിരാണ്. മുനിസിപ്പാലിറ്റിക്ക് നഷ്ടപ്പെട്ട ഒരു റോഡ് റോളർ അയാൾ നിർമ്മിച്ച കലുങ്കിന് കേടുപാടുകൾ വരുത്തിയതിന് നഷ്ടപരിഹാരമായി പിടിച്ചെടുക്കരുതെന്ന് അവൾ അവനോട് ആവശ്യപ്പെടുന്നു. എന്നിരുന്നാലും മുനിസിപ്പൽ ഓഫീസിനെതിരായ കോടതിയിൽ അദ്ദേഹം വിജയിക്കുകയും റോഡ് റോളർ തിരികെ നേടുകയും ചെയ്യുന്നു.

ശാപമോക്ഷം കാത്തു കിടക്കുകയാണല്ലേ. ജപ്തി ചെയ്ത് എനിക്ക് നിന്നെ കിട്ടിയാൽ ഞാൻ നിന്നെ പൊന്നുപോലെ നോക്കും. കടം ഒത്തിരി ഉണ്ടെങ്കിലും ഞാൻ നിന്നെ വിൽക്കുകയില്ല. കോൺട്രാക്ടർ സി പി

0: കോൺട്രാക്ടർ സി പി നായർ. മിസ്റ്റർ നായർ, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 40-ലേറെ കൊല്ലങ്ങളായെന്ന് നിങ്ങൾക്കറിയാമെന്ന് തോന്നുന്നു. ദാരിദ്ര്യരേഖയ്ക്കും എത്രയോ താഴെ കോടിക്കണക്കിന് ജീവച്ഛവങ്ങൾ പാർക്കുന്ന നാടാണിത്. ഓരോ വ്യക്തിയും അവന്റെ നാടിനു വേണ്ടി പലതും സംഭാവന ചെയ്യേണ്ടതുണ്ട്. പക്ഷേ നിങ്ങളെപ്പോലുള്ള ക്ഷുദ്രശക്തികൾ പുരോഗതിയെ പുറകോട്ട് വലിക്കുകയാണ്. ഇവിടുത്തെ റോഡുകൾ, കെട്ടിടങ്ങൾ ഇവയൊന്നും നിങ്ങൾക്ക് കീശ ഉറപ്പിക്കാനുള്ള ഉപാധികളല്ല.
1: എം
0: ജി റോഡിൽ, കാനായി റോഡിൽ, സ്റ്റേഷൻ റോഡിൽ നിങ്ങൾ 3 കലുങ്കുകൾ പണിത് ഏതോ എഞ്ചിനീയറുടെ സഹായത്തോടെ ബില്ലെഴുതി ചെക്ക് വാങ്ങി. അത് മാറുന്നതിന് മുൻപ് ഭാരം കയറ്റിയ ഒരു ലോറിയോടൊപ്പം എം ജി റോഡിലെ കലുങ്ക് നിലംപൊത്തി. അതിനെ തുടർന്ന് പേയ്മെന്റ് സ്റ്റോപ്പ് ചെയ്തു. കോടതിയിൽ നിങ്ങൾ ജയിച്ചേക്കാം, റോഡ് റോളർ ജപ്തി ചെയ്യാൻ വിധി വന്നേക്കാം. പക്ഷേ മനസാക്ഷിക്കുത്തില്ലാതെ നിങ്ങൾക്ക് ജപ്തി നടത്താൻ ഒക്കോ?
1: പറയാം, പക്ഷെ അതിനു മുമ്പ് എനിക്കൊരു കാര്യം പറഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. മാഡം ഈ പോസ്റ്റിലായിട്ട് എത്ര നാളായി?
0: അത് നിങ്ങൾ അറിയേണ്ട കാര്യമില്ല.
1: ഇല്ല, പക്ഷെ സംസാരം കേട്ടിട്ട് ഈ ഒരു ദിവസം കൊണ്ട് ഈ രാജ്യത്തെ രക്ഷിച്ചു കളയുമെന്ന് തോന്നുന്നു. അനുഭവജ്ഞാനമുള്ളവർ ഇങ്ങനെ ഏകപക്ഷീയമായി സംസാരിക്കയില്ല. മാഡം ഒരു കാര്യം മനസ്സിലാക്കണം, ഈ ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്ത് ഒരു മുനിസിപ്പൽ കമ്മീഷൻ എന്ന് പറയുന്ന ആൾ പ്രത്യേക ചാരമല്ല. ഒരു കലുങ്ക് നിർമ്മിക്കാൻ 100,000 രൂപയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിൽ 65,000 രൂപ മറ്റു വഴികളിലായി ചെലവാകുന്നു. 35% രാഷ്ട്ര പുനർനിർമ്മാണമേ ഇവിടെ നടക്കുന്നുള്ളൂ എന്ന കാര്യം സർക്കാർ തന്നെ സമ്മതിച്ചിട്ടുള്ളതാണ്. സത്യസന്ധനായ ഒരു കോൺട്രാക്ട് ഇവിടെ പിച്ചപ്പാളെടുക്കും. ടെൻഡർ കിട്ടുന്ന മുതൽ പണി കഴിഞ്ഞ് ബില്ലെഴുതി ചെക്ക് കിട്ടുന്നവരെ ആരുടെയൊക്കെ പോക്കറ്റുകളിൽ എത്ര എത്ര രൂപ എണ്ണി കൊടുക്കണം എന്ന് ഒരുപക്ഷെ മാഡത്തിന് അറിയില്ലായിരിക്കും. ഒരു പൗരന്റെ കടമകളെ കുറിച്ച് എന്നല്ല പഠിപ്പിക്കേണ്ടത്, ഉദ്യോഗസ്ഥ പ്രഭുത്വത്തിന്റെ കൊട്ടാരത്തിൽ വിളിച്ചു കഴിഞ്ഞ ചില ആൾക്കാരുണ്ട്, അവരെ പോയി പഠിപ്പിച്ചാൽ മതി. പക്ഷെ അവർക്കെതിരെ ഒരു ചെറു വിരൽ അനക്കാൻ നിങ്ങളെ കൊണ്ടാവില്ല. നിങ്ങളുടെ കസേരയ്ക്ക് അതിനുള്ള കഴിവില്ല.
0: മിസ്റ്റർ നായർ,
1: സത്യമാണ് പറയുന്നത്.
0: പൊള്ളലാപ്പം ഉണ്ടാക്കാൻ വേണ്ടി ഉദ്യോഗസ്ഥന്മാരെ പ്രലോഭിപ്പിച്ച് വീഴ്ത്തുന്നത് നിങ്ങളെ പോലുള്ളവരല്ലേ?
1: എങ്കിൽ പ്രലോഭനത്തിൽ വീഴാത്ത ഉദ്യോഗസ്ഥന്മാരെ നിയമിക്കട്ടെ.
0: എനിക്കൊന്നേ പറയാനുള്ളൂ, നിങ്ങൾ ചെയ്ത പല വർക്കുകളുടെ ഹിസ്റ്ററി മോശമാണ്. മുനിസിപ്പാലിറ്റി ഒരു സാമ്പത്തിക പ്രതിസന്ധിയെ നേരിട്ടുകൊണ്ടിരിക്കുമ്പോ ഇതുപോലൊരു ജപ്തിയിൽ നിന്ന് നിങ്ങൾ പിന്മാറണം.
1: എങ്കിൽ എന്റെ ചെക്ക് പാസാക്കി തരൂ.
0: അതിന് സമയമെടുക്കും.
1: എനിക്ക് പിടിച്ചു നിൽക്കണ്ടേ?
0: ജപ്തി ചെയ്താൽ
1: ഭീഷണി വേണ്ട.
0: എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യമുണ്ട്, ഉദ്യോഗസ്ഥന്മാർ നിങ്ങൾ കുറ്റം പറയുന്നു, പക്ഷേ അഴിമതിയുടെ ചെളിക്കുണ്ടിൽ നിങ്ങൾ എപ്പോഴാണ് വീണത്? വലിയ ആദർശശാലി ആയിരുന്നല്ലോ നിങ്ങൾ, ആ ആദർശങ്ങളൊക്കെ എവിടെ പോയി മരിച്ചു?
1: വിദ്യാർത്ഥിനി വിദ്യാർത്ഥികളെ, നമ്മുടെ ഈ കോളേജിന് ഒരു പാരമ്പര്യമുണ്ട്. അനാവശ്യമായ സമരങ്ങൾ നടത്തി ഇവിടുത്തെ വിദ്യാർത്ഥികൾ പഠിപ്പ് മുടക്കാറില്ല. ഈ സമരം ബസ്സിന് കല്ലെറിയാനുള്ള ഒരു സമരമല്ല, പൊതുമുതൽ നശിപ്പിക്കാനുള്ള ഒരു സമരമല്ല. നമ്മൾ മുറുകെ പിടിക്കുന്ന ചില മൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ആദർശപരമായ ഒരു പ്രതിഷേധ പ്രകടനമാണ് ഈ സമരം. കഴിവും ആത്മാർത്ഥതയുമുള്ള ഒരു വിദ്യാർത്ഥി പുറത്തു നിൽക്കുമ്പോൾ പണമുണ്ട് എന്നുള്ള ഒരൊറ്റ കാരണത്താൽ ഒരാളും അകത്ത് പ്രവേശിച്ചുകൂടാ. മാനേജ്മെന്റ് കോട്ടയിൽ വിദ്യാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നത് മീൻ മാർക്കറ്റിനെ പോലും അതിശയിപ്പിക്കുന്ന രീതിയിലുള്ള വിലപേശലിലൂടെയാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമ്മളുടെ അവകാശങ്ങൾ അനുവദിച്ചു കിട്ടും വരെ സന്ധിയില്ലാത്തൊരു സമരത്തിന് തയ്യാറാകുക, ക്ലാസുകൾ ബഹിഷ്കരിക്കുക, വിജ്ഞാനത്തിന്റെ അറിവിന്റെ വെളിച്ചം നിഷേധിക്കുന്ന വൈതാളികന്മാരെ ഒറ്റപ്പെടുത്തുക.
2: പാവപ്പെട്ടവർക്ക് പഠിക്കാനുള്ള അവകാശം
3: നിക്ഷേപിക്കാതിരിക്കുക.
2: മാനേജ്മെന്റിന്റെ പണക്കൊതി അവസാനിപ്പിക്കുക. വിദ്യാർത്ഥികളുടെ മെറിറ്റ് കോഡ് കൊണ്ട് നടക്കാതിരിക്കുക.
1: നാളെ നമ്മളൊക്കെ കുറച്ച് നേരത്തെ എത്തണം. ഏത് സമരത്തിലും കുറെ കരിങ്കാലികൾ കാണുമല്ലോ, അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം.
4: സമരം ചെയ്താൽ ശിക്ഷിക്കുമെന്ന് ഭീഷണിയുണ്ട്.
1: പ്രിൻസിപ്പലിന് അങ്ങനെ പറയാതിരിക്കാൻ ഒക്കെയില്ല, പക്ഷെ എനിക്കറിയാം ആശയപരമായി അദ്ദേഹം നമ്മുടെ കൂടെയാണ്.
4: ഈ തിരക്കിന്റെ ഇടയിൽ തന്നെ വേണോ നാളത്തെ കാര്യങ്ങൾ?
1: കാലത്തിങ്ങി വന്നാ മതി, ഞാൻ പെൺകുട്ടികളെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തട്ടെ.
4: നടക്കട്ടെ നടക്കട്ടെ.
1: എങ്ങനെയുണ്ടായിരുന്നു എന്റെ പ്രസംഗം?
0: കണ്ണു കണ്ടാലേ അറിയാം രാത്രി തീരെ ഉറങ്ങിയിട്ടില്ലെന്ന്.
1: ബൈഹാർട്ട് പഠിച്ച്
0: പ്രസംഗിക്കാൻ ആർക്കാ വയ്യ?
1: ബൈഹാർട്ട് പഠിച്ച് തന്നാളെ ഇങ്ങനെ വാ, ഒന്ന് പ്രസംഗിച്ചോ.
5: ഇത് വേണോ?

0: എനിക്ക് നേതാവാകാൻ കൊതിയില്ലല്ലോ.
1: എന്ന് വെച്ചാൽ എനിക്ക് കൊതിയുണ്ടെന്ന് അല്ലേ? സത്യമായിട്ടല്ലേ രാധ, ഒരു രാഷ്ട്രീയ നേതാവായി രാധയ്ക്ക് ഒരിക്കലും എന്നെ കാണാൻ കഴിയില്ല. പക്ഷെ സത്യവും നീതിയും സംരക്ഷിക്കുന്നതിനുള്ള തുറകളിൽ ഞാൻ എപ്പോഴും ഉണ്ടാവും. അതുപോട്ടെ, ഈ സമരം ഒരു ഒത്തുതീർപ്പാകുന്നവരെ രാധ കോളേജിലേക്ക് വരണ്ട. മറ്റു പെൺകുട്ടികളെ കൂടെ ബ്രെയിൻ വാഷ് ചെയ്യേണ്ട ജോലി രാധ ഏറ്റെടുക്കണം.
0: ഇതൊക്കെ വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ പ്രശ്നമാണ്
1: ആയിരിക്കാം, എങ്കിലും ഒരു നല്ല ഉദ്ദേശത്തിന് വേണ്ടി മിക്ക കോളേജ് സമരം പൊളിക്കുന്ന ഈ പെമ്പിള്ളാരാ. സമരത്തിൽ നിന്ന് മാറിയിരിക്കുന്നത് പെമ്പിള്ളാർക്കൊരു ഫാഷനാ. രാധ വരരുത് എന്ന് മാത്രമല്ല, കൂട്ടുകാരികളെ കൂടെ തടയണം. ഒരു 10 മിനിറ്റ് സ്വയനമായിട്ട് സംസാരിക്കാൻ ഇവന്മാർ സമ്മതിക്കില്ല. ബഹളത്തിനൊന്നും പോണ്ട, മൊത്തത്തിൽ എങ്ങനെയുണ്ട്?
2: 50-50.
1: അയ്യോ അത് പോരല്ലോ,
2: ഒരു കുഴപ്പമുണ്ടാക്കാതെ സമരം വിജയിപ്പിക്കാൻ പാടാണ് പോയത്ര. ഒരു 5-6 കല്ലെങ്കിലും എറിഞ്ഞെങ്കിൽ സമരം പൊളിയും.
1: കല്ലെറിയാന്നൊക്കെ പറഞ്ഞ
3: രാധയും കൂട്ടുകാരും ക്ലാസ്സിൽ കയറി പവിക്ക എന്റെ ക്ഷീണം.
1: ഇല്ല രാധ കയറില്ല. രാധ, ഞാൻ ഇന്നലെ വിശദമായി പറഞ്ഞതല്ലേ?
0: അയ്യോ അച്ഛനെ കൊല്ലും.
1: രാധ ക്ലാസ്സിൽ കയറരുത്. ഈ കോളേജിൽ എല്ലാവർക്കും അറിയാം നമ്മൾ തമ്മിൽ ഇഷ്ടത്തിലാണെന്ന്. എന്നെ ഇൻസൾട്ട് ചെയ്യരുത്.
0: ഇൻസൾട്ട് ആയിട്ട് എടുക്കണ്ട. ചിലർക്ക് പഠിക്കാൻ ഇഷ്ടമില്ല, ചിലർക്ക് പഠിക്കാൻ ഇഷ്ടമുണ്ടെന്ന് കരുതിയാ മതി. അടുത്ത മാസം പരീക്ഷ വരുമ്പോ നിങ്ങൾ സമരക്കാരി വന്ന് എഴുതി തരും.
1: രാധ, ഈ സമരം ഒരു ആദർശത്തിന്റെ.
0: എന്ത് ആദർശം?
1: രാധ ഞാനാ പറയുന്നത്,
0: എനിക്ക് പഠിക്കണം.
1: ഇതെന്റെ അഭിമാനത്തിന്റെ പ്രശ്നമാണ്, കേറരുത്. ഞാനൊരാൾ ആദർശശാലിയായെന്ന് വെച്ച് ഈ രാജ്യം നന്നാവില്ല.
0: ഒരുപാട് പേർ ചിന്തിക്കുന്നത് ഇതുപോലെയാണ്. മിസ്റ്റർ നായർ, പൊതുമുതൽ നശിപ്പിക്കില്ലെന്ന് വീമ്പിളക്കിയ നിങ്ങൾ അതാണിപ്പോ ചെയ്യുന്നത്. പട്ടിണിക്കാരന്റെ അസ്ഥിക്ക് മുകളിലാണ് നിങ്ങൾ നിങ്ങളുടെ ബംഗ്ലാവ് പണിയുന്നത്.
1: എനിക്ക് ബംഗ്ലാവ് ഒന്നും പണിയണ്ട, പക്ഷെ ഒരു പൗരൻ എന്ന നിലയ്ക്ക് ഈ രാജ്യത്ത് ജീവിക്കാനുള്ള അവകാശം എനിക്കുണ്ട്.
0: ജീവിക്കാൻ ഒരുപാട് പണികൾ വേറെയും ചെയ്യാം. ആരോഗ്യമുള്ള സ്ഥിതിക്ക് കിളയ്ക്കാൻ പോവാം, വാഴ നട, മീൻ കച്ചവടം
1: ചെയ്യാം. ഈ കസേര അധികാരം ഉപയോഗിച്ച് എന്നെ ഹരാസ് ചെയ്യാനാണ് ഭാവമെങ്കിൽ ഒരു കാര്യം മനസ്സിലായിക്കോളൂ, അങ്ങനെ തോറ്റ് പിന്മാറാൻ പവിത്രം തീരുമാനിച്ചിട്ടില്ല. അനുകൂലമായ ഒരു കോടതി വിധി ഉണ്ടെങ്കിൽ ഈ ജപ്തി ഞാൻ നടത്തും. എന്നെ ദ്രോഹിച്ചവരോട് ഞാൻ പകരം ചോദിക്കും. ഈ മുനിസിപ്പാലിറ്റി ഞാൻ കുളം തോണ്ടും.
0: ശരി, കാണാം.
1: ഓ ധാരാളം കാണാം.
4: രാധയുമായുള്ള സംഭാഷണത്തിൽ കോളേജ് കാലഘട്ടത്തിൽ സി പി വളരെ സജീവമായ ഒരു വിദ്യാർത്ഥിയായിരുന്നുവെന്നും അദ്ദേഹം രാധയുമായി പ്രണയത്തിലായിരുന്നുവെന്നും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. കോളേജിൽ വച്ച് ഒരു ദിവസം സി പി സംഘടിപ്പിച്ച സമരത്തിൽ പങ്കെടുക്കാത്തതിനെ ചൊല്ലിയുള്ള അഭിപ്രായ വ്യത്യാസത്തിൽ രാധയെ അയാൾ തല്ലുകയും ഈ ഒരു സംഭവം ഇവരുടെ ബന്ധത്തെ തകർക്കുകയും ചെയ്യുന്നു. ഇപ്പോഴത്തെ അവസ്ഥയിലേക്ക് വരുമ്പോൾ റോഡ് റോളർ ശരിയായി പ്രവർത്തിക്കുന്നില്ലെന്ന് കാണാം. അത് നന്നാക്കാൻ സുഹൃത്തും സഹായിയുമായ ഗോപി സുലൈമാൻ എന്ന മെക്കാനിക്കിനെ ഏർപ്പാട് ചെയ്യുന്നു. തന്റെ ഭൂതകാലത്തെക്കുറിച്ച് വീമ്പിളക്കുന്നുണ്ടെങ്കിലും സുലൈമാന് ജോലി കൃത്യമായി അറിയില്ല. ഇപ്പൊ ശരിയാക്കി തരാം എന്ന വാചകം അദ്ദേഹം സി പിയോട് പറഞ്ഞുകൊണ്ടേയിരുന്നു, പക്ഷേ അങ്ങനെ ചെയ്യുന്നുമില്ല. ഈ ഒരു ഡയലോഗ് സോഷ്യൽ മീഡിയകളിൽ ഇന്നും വൈറലായി ഓടിക്കൊണ്ടിരിക്കുന്നവയാണ്.
1: ഈ ഗോപി എവിടെ പോയി കിടക്കുന്നു? ഡ്രൈവറെ വിളിച്ചോണ്ടിരാന്ന് പറഞ്ഞിട്ട്.
5: ഈ റോഡ് റോളർ ഇത് നമ്മൾ മുമ്പേ കണ്ടിരിക്കുന്നു. ഇത് ചെറുത്ത് 4 മീറ്റർ വീതി, 10 മീറ്റർ നീളം. ഇമ്മാതിരി സാരി പണ്ട് നമ്മള് PWD ഓട്ടിക്കൊണ്ട് നടന്നിട്ട്. നിങ്ങൾ അറിയില്ലേ താമരശ്ശേരി ചുരം? നമ്മള് താമരശ്ശേരി ചുരന്ന് ഒരിക്കൽ ആ ചുരം ഇറങ്ങുമ്പോ ഇതിന്റെ ബ്രേക്ക് അങ്ങോട്ട് പോയി.
2: എന്നിട്ട്
5: അപ്പുറപ്പുറം ഭയങ്കരമായ കുയ്യല്ലേ കുയ്യ്, ഇറക്കല്ലേ പണ്ടാരടങ്ങ. ഇതുണ്ടോ പിടിച്ചാലും അമർത്തിയാലും നിക്കണ്. കട്ടിക്കും മണി വ്യത്യാസത്തിന് സ്റ്റിയറിംഗ് വന്ന് അന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ മാറിയാ മതി, ഞമ്മള് ഇഞ്ചിന് തവിട് കൂടി വിട്ടില്ല. ഇൻഷാ പറച്ചോലേ നിങ്ങള് കാത്തോളി ഒറ്റ വിളിയാണ്. ഇഞ്ചിൻ എങ്ങനെ എങ്ങനെ പറ പറക്കാണ്? ഏത് നമ്മളെ എയറോപ്ലെയിൻ വിട്ട ചേലിക്ക. താമരശ്ശേരി ടു കോഴിക്കോട് 50 കിലോമീറ്റർ, ഇത് 5 മിനിറ്റ് കൊണ്ട്. ഒരൊറ്റ കുത്ത ആൽമരത്തിന്, ആൽമരം അപ്പത്തന്നെ പൊഴിഞ്ഞു വീണ്. പക്ഷെ എന്താ ഇഞ്ചിൻ അപ്പടന്ന്.
2: ഓ ഭയങ്കരം തന്നെ.
5: അപ്പ തന്നെ PWD നമ്മളെ വിളിച്ചിട്ട് ഒരു അവാർഡ് തന്നെ.
2: അന്നോ?
5: അല്ല അന്നല്ല, അവിടുന്ന് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പുറത്ത് തട്ടിട്ട് പറയാണ്, ഓഹയാ വല്ലാത്ത ധൈര്യം തന്നെ അനക്കുകയാണ്, നീ സുലൈമാനല്ല ഹനുമാനാണ്.
2: കണ്ടാലും തോന്നും.
5: എന്താണ് തമാശ ആക്കാണ്?
2: അല്ല
5: തമാശ ആക്കാണ്.
2: അങ്ങനെ
5: ആക്കണ്ട കേട്ടാ. മുന്തി ആള് വാ.
1: ഒരു മര്യാദയല്ലേ ഗോപി, ഇത്ര നേരം നീ എവിടെ ആയിരുന്നു?
2: ഇപ്പോഴാ കിട്ടിയത്.
5: ഈ നാട്ടില് കാറിൽ ലോറി ഓട്ടുന്ന ഡ്രൈവർമാരും പാടും കിട്ടും, പക്ഷേ നമ്മൾ ആ വകുപ്പല്ല. നമ്മളെ കുറച്ച് കാത്തിരിക്കേണ്ടൊക്കെ വരും. അല്ല, മൂപ്പരിത്തിരി പ്രായം ചെന്ന ആളാണല്ലോ. അക്കിയെടുക്ക്, ആ സ്വിച്ചെടുക്ക്, സ്വിച്ചെടുക്ക്. എവിടെയാ നോക്ക്?
2: ഞാൻ നിൽക്കണോ?
1: വേണമെന്നില്ല, ഞാൻ വരാം.
2: ഓഫീസിൽ വന്നു നോക്കൂ.
1: അച്ഛനാണ് സത്യം, ഞാൻ വരാം. അച്ഛനാണ് സത്യം, വരാം. പ്രോമിസ്. ഓക്കെ, വരാം.
2: വണ്ടിക്കൂലിയെങ്കിലും കിട്ടിയാ മതിയായിരുന്നു.
5: ഇപ്പൊ ശരിയായിട്ട് ആ ഡീസൽ കൊണ്ട് അടിക്കി.
1: ഡീസൽ ഇപ്പൊ നിറച്ചിട്ടതേ ഉള്ളൂ.
5: എന്നാ ഇപ്പൊ ശരിയായിട്ട് മെയിനെ ആ ചെറിയ സ്കൂൾ ഡ്രൈവർ കൊണ്ട് ഇപ്പൊ ശരിയായിട്ട് ബീൽമ കൈവിട്ട് അങ്ങോട്ട് മാറി നിൽക്കണോ? സാറ്റായി പോയല്ലോ, പറഞ്ഞ മനസ്സിലാവില്ലേ?
2: ഒന്ന് പോറി.
5: മെദീനെ ആ ചെറിയ സ്പാൻഡറും കൂടെ എടുക്ക്. ഇപ്പഴ ശരിയായി.
1: എപ്പോഴും എപ്പോഴും ഇങ്ങനെ പറയണമെന്നില്ല, ശരിയാക്കി തന്നാ മതി.
5: താമരശ്ശേരി ചോരം.
2: അതൊക്കെ ഞാൻ പിന്നെ പറഞ്ഞു കൊടുത്തോളാം. ആദ്യം പണികളൊക്കെ
5: അത് തുറക്കണോ? ഓഹോ, ഇതാണോ കാര്യം? അയ്യോ, ഒന്നുമില്ല, ഇതിന്റെ ഗിയർ ബോക്സ് ഒന്ന് അഴിക്കണം.
1: അയ്യോ, ഗിയർ ബോക്സ് ഒക്കെ അഴിച്ച ഒരുപാട് ലേറ്റ് ആവില്ലേ?
5: എന്ന് വെച്ചാൽ ഈ കേടായ സാധനങ്ങൾ തലയിലേറ്റിക്കൊണ്ട് നടക്കുവോ? ഗിയർ ബോക്സ് അഴിക്കാൻ വർഷം നാളെ
1: കൊണ്ടുവരും.
2: ആളും എടുക്കാൻ അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട്.
5: എന്താണ് നിങ്ങൾ ഈ കുണു കുണു കുണു എന്ന് പറയുന്നത്? പിത്തൃമാർ
1: കൊണ്ടുവരും.
5: ഇതിനെ അവിടെ ഇവിടെ പൊട്ടും പൊളിയൊക്കെ ഉണ്ട്, വെൽഡ് ചെയ്യണം.
1: ഇയാക്ക് വേണ്ട പണ്ടാരൊക്കെ എവിടെന്നെങ്കിലും സംഘടിപ്പിച്ചോട്. ഇനിയും വേറെ വല്ലതും വേണോ?
5: രണ്ട് ചായ രണ്ട് പരിപ്പടിയും കൂടി പൊടിച്ചോളൂ. എന്താണ് നോക്കിയൊക്കെ ഇതൊന്നും പൂട്ടിയാടോ.

0: ഇങ്ങോട്ട് അയച്ചെടുത്താല് പിന്നെ ഷോക്കാത്തത് എങ്ങനെയുണ്ടെങ്കിൽ നോക്കേ, ഇതോരോന്നോരോന്ന് പറഞ്ഞ് അയച്ചെടുത്ത് കൊണ്ടുപോകണം നല്ലതെന്ന് നമുക്ക് തോന്നുന്നു. വേലായില്ലാ ഇതിന്റെ ഗിയർ ബോക്സിന്റെ അകത്ത് വല്ല എലിയോ പെരിച്ചായോ എന്തോ കുടിയിൽ കിടക്കുന്നുണ്ടോന്ന് നമുക്കൊന്ന് നോക്കേ. ഇതിന് ഹൗസിംഗ് ഒന്നും ഇല്ലടോ,
1: ചിലപ്പോ കാണില്ല.
0: ആഹ് എന്താ നിന്നുറങ്ങണേ, വാളും മൊന്തമ്മലൊക്കെ പിടിക്കണത്, അങ്ങോട്ട് പിടിച്ചു കൊടുക്കടാ.
2: ഹലോ
0: എന്തായി
2: നാല് ആകാറായി വല്ലാവോ?
0: ഇപ്പൊ ശരിയായി തരാം.
2: ആരെങ്കിലും കൊറേ സമയല്ലേ, എന്ന് കൊറേ സമയത്തോ മടിക്കാത്തോട്ട് കേൾക്കണം. ഇത് വല്ലതും ആവോ? ഈ മഴക്കാലം തീരുന്നതിന് മുമ്പ് ശരിയാക്കി തരുമോന്ന്.
0: എങ്ങനെ
2: മഴക്കാലം തീരുന്നതിന് മുമ്പ് ഇതിന്റെ പണ്ടാരം അടങ്ങുമോന്ന്?
0: ഒരു കൊടുവാളോ വാരിയിട്ട് കിട്ടുവോ?
2: ആ ഉണ്ടുണ്ട് കൊടുവാള്, വാതിലാ നേരത്ത് കൊടുവാള്.
3: നിർത്തു നിർത്തു. എത്രയും പെട്ടെന്ന് ഇതിവിടുന്ന് എടുത്തോണ്ട് പോയില്ലെങ്കിൽ മുനിസിപ്പാലിറ്റിക്ക് സ്ഥലവാടക തരേണ്ടി വരും. ഞങ്ങൾക്ക് ഇഷ്ടമുള്ള വാടക തീരുമാനിക്കും.
2: എത്രയാണ് തീരുമാനിച്ചറിയിച്ചാൽ മതി, കൊടുത്തയച്ചേക്കാം.
4: അവസാന റോഡ് റോളർ വലിക്കാൻ ഒരു ആനയെ ഏർപ്പാട് ചെയ്യുന്നു. അല്ലെങ്കിൽ രാധ പറഞ്ഞതുപോലെ മുനിസിപ്പാലിറ്റി വളപ്പിൽ നിന്ന് ഇതിനെ മാറ്റാതിരിക്കുന്നതിന് വാടക ഈടാക്കേണ്ടി വരുമെന്ന് നേരത്തെ പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ റോഡ് റോളർ വലിക്കാൻ കൊണ്ടുവന്ന ആനയുടെ കയ്യിൽ നിന്നും കയർ വഴുതി വീഴുകയും റോഡ് റോളർ നിയന്ത്രണം വിട്ട് രാധയുടെ വീടിന്റെ മതിലിൽ ഇടിക്കുകയും ചെയ്യുന്നു. ഇത് വലിയ ഒരു പ്രശ്നമായി മാറുകയും അത് തടയാൻ CP സാധ്യമായതെല്ലാം ശ്രമിക്കുകയും ചെയ്യുന്നു.
2: ചേട്ടന്റെ വൈഫ് സൗദാമിനി ചേച്ചിയോട് ഞാൻ എല്ലാം പറഞ്ഞിട്ടുണ്ട്. ആ ചേച്ചിക്ക് എന്റെ പേരിലുള്ള തെറ്റിദ്ധാരണ മാറുകയും ചെയ്തു.
1: തനിക്കുടെന്ത് കാര്യം?
2: ഒന്ന് രണ്ട് സത്യങ്ങൾ ഞാൻ വെളിപ്പെടുത്താം, അതിനുശേഷം ചേട്ടൻ ചൂടാവുകയോ തല്ലിക്കൊല്ലുകയോ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ.
1: കൊല്ലാമെന്ന് താനല്ലേ എന്റെ നട്ടല്ലൂരി കോലക്കളി കളിക്കുമെന്ന് പറഞ്ഞു താനാണല്ലോ.
2: അയ്യോ അതൊക്കെ ചുമ്മാ. എന്റെ പൊന്നു ചേട്ടാ, ആ കുമാരൻ ചെയ്ത തെമ്മാടിത്തരത്തെ പറ്റി ഞാൻ അറിഞ്ഞത് വളരെ ലേറ്റ് ആയിട്ടാണ്. പിന്നെ ആ റോഡ് റോളർ കൊണ്ട് മതിലിടിഞ്ഞത് ഞാൻ അറിഞ്ഞു.
1: നഷ്ടപരിഹാരം ഞാൻ തന്റെ അച്ഛനെ വാങ്ങിച്ചല്ലോ.
2: ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ.
1: എനിക്ക് എന്ത് വേണം?
2: എന്റെ സ്ഥിതി വളരെ മോശമാണ്.
1: എന്താ കാശ് കടം വേണം?
2: അതല്ല, ചേട്ടന്റെ സിസ്റ്ററിന് എന്റെ പേരിലുള്ള തെറ്റിദ്ധാരണ ഇതുവരെ മാറിയിട്ടേയില്ല.
1: അതിന് ഞാനെന്ത് വേണം?
2: KTK മുക്കിലെ ഒരു കലുങ്ക്, MM റോഡിലെ 1500 മീറ്റർ പോവുച, കോർട്ട് റോഡിലെ 100 മീറ്റർ കുഴി നികത്തൽ, ഇതെല്ലാം കഴിഞ്ഞതാണ്. എന്നോടുള്ള വ്യക്തി വൈരാഗ്യത്തിന്റെ പേരിൽ കമ്മീഷണർ ചെക്ക് തരുന്നില്ല. ഞാൻ ആകെ പാപ്പരാണ് ചേട്ടാ.
1: താൻ ആദ്യം വന്നപ്പോ എന്റെ ഭാര്യയോട് എന്താ പറഞ്ഞേ? 30 ലക്ഷത്തിന്റെ ബസ് സ്റ്റാൻഡ്, 60 ലക്ഷത്തിന്റെ ഹൗസിംഗ് കോംപ്ലക്സ്, 10 കോടിയുടെ ആനത്തല, എന്നിട്ടിപ്പോ എന്തേ ഇത്ര പെട്ടെന്ന് പാപ്പരായോ?
2: അല്ല, ഞാൻ നേരത്തെ പാപ്പരാണ്, അന്നങ്ങനെ ചുമ്മാ പറഞ്ഞേ
1: ഉള്ളൂ. നീ സൽക്കരിക്കാൻ പോകുന്നു?
2: ഇത് കേട്ടോ ചേച്ചി, എന്റെ ഒരു ഗതികേട് ചേട്ടൻ മനസ്സിലാക്കണം. ചേട്ടാ ടെസ്റ്റ് വരുന്നുണ്ട്. എന്റെ
1: ഈ കാര്യങ്ങളിൽ ഒന്നും ഞാൻ ഇടപെടില്ല. ഞാൻ നേരത്തെ പോകുന്നു.
2: അങ്ങനെ പറയരുത് പ്ലീസ് പ്ലീസ് പ്ലീസ്.
1: രാധേ, അടിയറവ് പറഞ്ഞു വരുന്നവരോട് നമ്മൾ പ്രതികാരം ചെയ്യാൻ പാടില്ല. അയാളുടെ ബില്ലോ ചെക്കോ എന്താണെന്ന് വെച്ചാൽ ഒന്ന് ശരിയാക്കി കൊടുത്തൂടെ.
3: ചേട്ടാ, ഇത് പ്രതികാരവും ഭീഷണിയും ഒന്നും അല്ല. അയാൾ ഒരു തട്ടിപ്പുകാരനാണെന്ന് ചേട്ടൻ അറിയോ?
1: തട്ടിപ്പുകാരനോ ഇയാളോ?
3: ഈ കലുങ്ക് റോഡ് എന്നൊക്കെ പറയുന്നതേ ഒക്കെ കള്ളപ്പണിയാ. ഞാൻ മാത്രം വിചാരിച്ച അയാൾക്ക് ചെക്ക് കൊടുക്കാൻ കഴിയില്ല. ഓഫീസിലുള്ളവർ മുഴുവൻ പറയുന്നത് അയാൾ ഒരു കള്ളനാണെന്നാ.
1: ഈ കോൺട്രാക്ട് പണി
3: നടക്കില്ല.
2: എന്തായി ചേട്ടാ?
1: താനിപ്പോ പോ, നമുക്ക് പിന്നെ സംസാരിക്കാം. ഒന്നാമത് അവളുടെ മൂഡ് ശരിയല്ല.
2: മൂഡ് ശരിയായിട്ട് മതി ചേട്ടൻ, രാത്രിയിൽ ഒന്ന്
1: നോക്കട്ടെ. താനിപ്പോ പോ,
2: എന്റെ ഭാവി കാര്യങ്ങൾ ആ ചെക്കിലാണ് ചേട്ടാ.
1: താൻ ചെല്ലടോ.
4: പല കാരണങ്ങളാൽ CPയുടെ വീട്ടിൽ പോലീസ് കയറുന്നത് പിതാവിന് മകനോടുള്ള വിശ്വാസം നഷ്ടപ്പെടാൻ ഇടയാക്കുന്നു. പാലം തകർച്ച കേസിൽ രാധാകൃഷ്ണനെയും പ്രഭാകരനെയും സഹായിച്ച സ്വാധീനവും അഴിമതിക്കാരനുമായ ഒരു രാഷ്ട്രീയക്കാരനിൽ നിന്ന് CPയുടെ ഇളയ സഹോദരി ദീപയ്ക്ക് വിവാഹാലോചന വരുന്നു. ഇത് തങ്ങളെ കേസിൽ നിന്നും ഒഴിവാക്കാനുള്ള തന്ത്രപരമായ നീക്കമായിരുന്നുവെന്ന് സി പിക്ക് അറിയില്ലായിരുന്നു. പിന്നീട് അദ്ദേഹം കേൾക്കുന്നത് സഹോദരി കൊല്ലപ്പെട്ടുവെന്ന വാർത്തയാണ്. പക്ഷേ അവളുടെ രാഷ്ട്രീയക്കാരനായ ഭർത്താവിൻ്റെ സുഹൃത്തുക്കൾ ദീപയെ ബലാത്സംഗം ചെയ്യുകയും അതിനുശേഷം അവൾ ആത്മഹത്യ ചെയ്തതാണെന്നുള്ള സത്യം സി പിക്ക് അറിയില്ലായിരുന്നു. സി പിയുടെ എല്ലാ കരാർ ജോലികളും നിർത്താൻ മുനിസിപ്പാലിറ്റി പിന്നീട് തീരുമാനിക്കുന്നു. ഇത് രാധയുടെ പദ്ധതിയാണെന്ന് കരുതുന്ന സി പി അവളോട് പ്രതികാരം ചെയ്യാൻ തീരുമാനിക്കുന്നു. അവളുടെ സഹോദരനോട് കടപ്പെട്ടിരിക്കുന്ന പണം അദ്ദേഹത്തിന് കൈമാറാനെന്ന് പറഞ്ഞുകൊണ്ട് അയാൾ അവളെ വഞ്ചിക്കുന്നു. പണം കൈപ്പറ്റിയ ഉടൻ തന്നെ വിജിലൻസ് സംഘം സംഭവ സ്ഥലത്തെത്തുകയും അവളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. പിന്നീട് അവൾ ആത്മഹത്യക്ക് ശ്രമിച്ചു. പക്ഷേ തലനാരിഴയ്ക്ക് അവൾ രക്ഷപ്പെടുകയും ചെയ്യുന്നു. തുടർന്ന് സി പി അവളെ സന്ദർശിക്കുന്നു. അവൻ തൻ്റെ നിർഭാഗ്യകരമായ കഥ അവളോട് പറയുന്നു. അവൻ ഈ അവസ്ഥയിലെത്തിത്തീരാനുള്ള സാഹചര്യങ്ങളൊക്കെ അവളോട് തുറന്നു പറയുന്നു. തുടർന്ന് ഇരുവരും തമ്മിലുള്ള പ്രണയം വീണ്ടും സജീവമാകുന്നു.
2: ഞാൻ ഇങ്ങനെയൊക്കെ വരുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല. മാപ്പ് ചോദിക്കാനല്ല, മാപ്പ് അർഹിക്കാത്ത കുറ്റമാണ് ഞാൻ ചെയ്തത്. കുറെ അനുഭവങ്ങളൊക്കെ ആയ സ്ഥിതിക്ക് സംയമനത്തോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമെന്ന് ഞാൻ കരുതി. ഒരു കണക്കിന് എനിക്ക് തരാവുന്ന ഏറ്റവും വലിയ ശിക്ഷയാണ് രാധ തന്നത്. ഒരുപാട് കാര്യങ്ങൾ ഞാൻ മറന്നു. എന്റെ ഭാഗം ന്യായീകരിക്കാൻ എനിക്കൊരിക്കലും കഴിയില്ല. ഞാനത് ഉദ്ദേശിക്കുന്നുമില്ല. വർഷങ്ങൾക്ക് ശേഷം വല്ലാത്തൊരു ചുറ്റുപാടിലാണ് നമ്മൾ വീണ്ടും കണ്ടുമുട്ടിയത്. സത്യം പറഞ്ഞാൽ തമ്മിൽ കണ്ടതിന് ശേഷം വല്ലാത്തൊരു അപകർഷതാബോധം എന്നെ പിടികൂടിയിരിക്കുകയായിരുന്നു. ഈ കാലം കൊണ്ട് ഒന്നും ആകാൻ കഴിയാത്ത ഞാൻ രാധയുടെ മുമ്പിൽ വല്ലാതെ ചെറുതാകുന്നു എന്ന തോന്നൽ വിഷമിപ്പിക്കുന്നുണ്ടായിരുന്നു. രാധയ്ക്കറിയാലോ, അന്ന് കോളേജിൽ നിന്ന് എന്നെ പുറത്താക്കി. അതിൽ പിന്നെ വീട്ടുകാർക്ക് ഞാനൊരു ശല്യമായി. ഒടുവിൽ ഇരിക്കപ്പുറതി ഇല്ലാതായപ്പോൾ ചിലർ മോഷണങ്ങളൊക്കെ നടത്തി ഞാൻ നാടുവിട്ടു. പട്ടിണി കിടന്നു. കാശുകാരനായിട്ടേ തിരിച്ചു വരൂ എന്ന വാശിയായിരുന്നു. അലയാത്ത നാടുകളില്ല, ചെയ്യാത്ത ജോലികളില്ല, ആരുമായില്ല. അവസാനം പൂനെയിലെ ഫുട്പാത്തിൽ ന്യൂമോണിയ പിടിപെട്ട് ഞാൻ കിടന്നു. അവിടുത്തെ മലയാളി സമാജക്കാർ ഒരു ടിക്കറ്റും എടുത്ത് എന്നെ നാട്ടിലേക്കുള്ള വണ്ടിയിലെടുത്തിട്ടു. ഒരു ജീവച്ഛവമായി ഞാൻ നാട്ടിലെത്തി. സ്റ്റേഷനിൽ നിന്ന് ആരൊക്കെയോ എന്നെ ആശുപത്രിയിൽ എത്തിച്ചു. ഒന്നര മാസം അതേ കിടപ്പായിരുന്നു. മാന്യനായ എൻ്റെ ചേട്ടന് ഞാൻ അപ്പോഴും മോഷ്ടിച്ച് നാടുവിട്ട കള്ളനായിരുന്നു. വീണ്ടും നാടുവിടാൻ ധൈര്യമില്ലാത്തതുകൊണ്ട് ഇവിടെ തന്നെ ഒരു ജീവിതം ഉണ്ടാക്കാനുള്ള അവസാനത്തെ ശ്രമത്തിലായിരുന്നു ഞാൻ. ട്രിബ്യൂണലിൽ ഞാൻ പറയും ഞാൻ രാധയെ ചതിച്ചാണെന്ന്. അവരെന്നെ ശിക്ഷിക്കട്ടെ. നിസ്സാരമായ ഈഗോയുടെ പേരിൽ നമ്മളകന്നു. പക്ഷെ ഒരിക്കൽ ഞാൻ രാധയെ സ്നേഹിച്ചിരുന്നു. എന്നെ രാധയ്ക്കും ഇഷ്ടമായിരുന്നു. കോളേജുള്ള ദിവസങ്ങളിൽ ഉറക്കമുണരുന്നത് ഇന്നെനിക്ക് രാധയെ കാണാമല്ലോ എന്ന സന്തോഷത്തോടെ ആയിരുന്നു. തരാൻ കഴിയാത്ത എത്രയോ കത്തുകൾ മനസ്സിൽ കൊണ്ടു നടന്നു. ഉറങ്ങാതെ ഓർത്തു വയ്ക്കുന്ന വാക്കുകൾ തമ്മിൽ കാണുമ്പോൾ പറയാനാകാതെ വിഷമിച്ചിട്ടുണ്ട്. എങ്കിലും നമുക്ക് പരസ്പരം അറിയാമായിരുന്നു വളരെ വളരെ ഇഷ്ടമാണെന്ന് നമ്മൾ പറയാതെ പറഞ്ഞിട്ടുണ്ട്. രാധ, ആ പഴയ പവിയോട് ക്ഷമിച്ചുകൂടെ.
4: ഇപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റായ ശിവൻ നീതിമാനായ വ്യക്തിയാണ്. സി പിയുടെ ഭാര്യ സഹോദരൻ ഉൾപ്പെടെ വിവിധ സർക്കാർ ഓഫീസുകളിൽ നടക്കുന്ന എല്ലാ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളെക്കുറിച്ചും അദ്ദേഹം അന്വേഷണം നടത്തി. രാധയിലൂടെ ശിവന്റെ നല്ല മനസ്സ് അറിയുന്ന സി പി അവിടം മുതൽ സത്യസന്ധമായി ജീവിക്കാൻ തീരുമാനിക്കുന്നു. ശിവനും സി പിയും കണ്ടുമുട്ടി. ശിവൻ സി പിയെ വിശ്വാസത്തിലെടുക്കുന്നു. അതിനിടെ സി പിയുടെ സഹോദരനും സഹോദരി ഭർത്താവും ദുരുപയോഗം ചെയ്ത എൻ ആർ പി പദ്ധതികളെക്കുറിച്ച് അന്വേഷണം പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന മന്ത്രിക്ക് കത്ത് ലഭിക്കുന്നു.
3: മുനിസിപ്പൽ ഓഫീസിലും സകലരും പവിക്കെതിരാണ്.
2: എന്റെ അളിയൻ DRDAയിലേക്ക് പോയെന്നറിഞ്ഞു.
3: അതുകൊണ്ടും സ്ഥിതി മെച്ചപ്പെടുകയില്ല. ഞാൻ കടവനക്കാട് BDOയുമായി സംസാരിക്കാനിടയായി. ബ്ലോക്കിൽ പല പല പണികളും ഉണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്.
2: ബ്ലോക്കൊക്കെ DRDAയുടെ കീഴിൽ വരും. എഞ്ചിനീയർ അവിടെയൊക്കെ ഇടങ്കോലിടും.
3: ഏയ്, അതൊന്നുമില്ല. എന്തായാലും BDOയെ കാണൂ, ബാക്കിയൊക്കെ പിന്നെ ആലോചിക്കാം.
1: ഞാൻ തക്ക സമയത്ത് ഇടപെട്ടില്ലായിരുന്നെങ്കിൽ അളിയൻ ആപ്പിലായനെ ഇപ്പോഴും പ്രശ്നം തീർന്നു എന്ന് പറയാറായിട്ടില്ല.
5: എന്താ
1: പഞ്ചായത്തുകളിലെ NREP പദ്ധതികളെ പറ്റി? പ്രധാനമായും അളിയൻ പിറകിൽ നിന്നുകൊണ്ട് നടത്തുന്ന എല്ലാ പദ്ധതികളെ പറ്റിയും ഒരു അന്വേഷണം നടത്തണമെന്ന് മന്ത്രിക്ക് ഒരു നിവേദനം കിട്ടിയിരിക്കുന്നു.
5: ആരാ നിവേദനം കൊടുത്തത്?
1: ആ വെള്ളാരപ്പാറ പഞ്ചായത്ത് പ്രസിഡന്റ് ആണത്രേ.
5: ഡിസ്ട്രിക്ട് റൂറൽ ഡെവലപ്മെന്റ് ഏജൻസിയിലെ അളിയൻ ചാർജ് എടുത്തിരിക്കുകയാ. സൂപ്പർവൈസിങ്ങും ചെറിയ മട്ടിലുള്ള അന്വേഷണവും ഒക്കെ മൂപ്പർ നോക്കിക്കൊള്ളും. തിരുവനന്തപുരത്തെ കാര്യം സുധാകരെ ഏറ്റാ മതി.
6: നമുക്ക് വിശദമായിട്ട് നേരിൽ സംസാരിക്കാം. ഏതായാലും ആ പഞ്ചായത്ത് പ്രസിഡന്റിനെ ശ്രദ്ധിച്ചോളൂ.
4: ശിവന്റെ സഹായത്തോടെ ഫണ്ട് ദുരുപയോഗം ചെയ്യുന്നതിനായി ശിവനെ തങ്ങളുടെ നിബന്ധനകളിലേക്ക് കൊണ്ടുവരാൻ ഗ്രാമവികസന ഓഫീസിലെ ഉദ്യോഗസ്ഥർ കഠിനമായി ശ്രമിക്കുന്നു. അതിനുള്ള പ്രോപ്പർട്ടിയായി CPA പരീക്ഷിച്ചു. അവരുടെ പദ്ധതി പാഴായി.
7: എന്റെ മാഷെ, നാട് നന്നാവണ്ടെന്ന് ഞങ്ങൾക്ക് ആർക്കും ആഗ്രഹമില്ല. പക്ഷെ എണ്ണി ചുട്ട അപ്പം പോലെ കിട്ടുന്ന ശമ്പളം കൊണ്ട് ഒരു കൊച്ചിന്റെ ട്യൂഷൻ ഫീസ് കൊടുക്കാൻ പോലും ഒക്കത്തില്ല. സർക്കാരിന് ഇതൊക്കെ അറിയാവുന്നതുകൊണ്ടാ ഇടയ്ക്കിടയ്ക്ക് NREP IRDP എന്നൊക്കെ പറയുന്ന ചില പുതിയ പുതിയ പദ്ധതികൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിൽ നിന്ന് വല്ലതും കിട്ടിയിട്ട് വേണം ഞങ്ങൾക്ക് അതന്നെ.
6: അല്ല, താങ്കൾ എന്നു മുതലേ ഈ സത്യവാനായത്? മുനിസിപ്പാലിറ്റിയിലെ ചരിത്രങ്ങളൊക്കെ ഞാനും കേട്ടിട്ടുണ്ട്.
8: എന്ത് ചരിത്രം? ഞാൻ എന്നിട്ട് ലക്ഷപ്രഭു ആയിരുന്നെങ്കിലേ ഇങ്ങോട്ട് വരില്ലായിരുന്നല്ലോ. ഇനിയിപ്പോ സത്യസന്ധമായി
7: നിങ്ങളുടെ ചേട്ടനും അളിയനും നിങ്ങളെ പിടുത്തമല്ലെന്ന് എനിക്കറിയാം. പിന്നെ കമ്മീഷൻ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ കുടുംബപരമായിട്ട് അങ്ങനെ ഓരോന്ന് പറഞ്ഞു.
8: കമ്മീഷണർ അയച്ചപ്പോ ഞാനും കരുതി സത്യസന്ധമായിട്ട്.
6: ഒന്നും കരുതണ്ട, കമ്മീഷണർക്കും ഇതൊക്കെ അറിയാം, എല്ലാവർക്കും അറിയാം.
7: താൻ ആദ്യം കോൺട്രാക്ട് ലൈസൻസ് കളഞ്ഞുവാ, ഇനിയെങ്കിലും ഒന്ന് രക്ഷപ്പെടാൻ നോക്ക്.
8: ചെയ്യുന്ന ജോലിക്ക് ഒരു ചെറിയ പ്രോഫിറ്റ് മതി എനിക്ക്. അത് സത്യസന്ധമായിട്ട്
7: ആയിക്കോട്ടെ, അത്രേ ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടുള്ളൂ. താൻ ആദ്യം ആ വെള്ളാരപ്പാറ പഞ്ചായത്ത് പ്രസിഡന്റ് തെണ്ടി ഒന്ന് ചെന്ന് കാണ്, അയാളോട് സങ്കടം പറ. അയാള് വിചാരിച്ചാലേ ആ പഞ്ചായത്തിലെ പണികൾ ചെയ്യാൻ ഒക്കൂ.
8: എന്ന് വെച്ചാൽ
7: ഇത് കോൺട്രാക്ട് പണിയല്ല മാഷേ. പ്രസിഡന്റ് വിചാരിച്ചാൽ തനിക്ക് ആ പഞ്ചായത്തിലെ നോമിനി ആവാം. അത്തരം നോമിനികൾക്ക് മാത്രമേ NREP പണി ചെയ്യാൻ അവകാശമുള്ളൂ.
6: പക്ഷേ ആ പ്രസിഡന്റ് ഒരു മുരടനാ. താൻ തന്റെ 18 അടവും പയറ്റി നോക്കിയാലേ അയാൾ തന്നെ നോമിനിയാക്കും.
7: അതെ, അവിടെ വേണം താൻ തന്റെ മിടുക്ക് കാണിക്കാൻ. പ്രോഫിറ്റിന്റെ 20% അയാൾക്ക് കൊടുക്കാമെന്ന് പറ. എങ്ങനെയെങ്കിലും അയാളെ കൈകാര്യം ചെയ്ത് താൻ നേരെ ഇങ്ങുവാ, ബാക്കിയൊക്കെ അപ്പ പറയാം. എന്താ,
8: എനിക്ക് സത്യസന്ധമായിട്ട്?
7: ഇതെന്തൊരു കഷ്ടം, താൻ സത്യസന്ധമായിട്ട് ചെയ്താ മതി.
8: അല്ല, ഇത് സത്യമായി ഞാൻ പൊയ്ക്കോളാം.
6: സാറേ, ഇവൻ ശരിയാവുമെന്ന് തോന്നുന്നില്ലല്ലോ.
7: വേണ്ട, എന്തായാലും നമ്മൾ വിചാരിച്ചിട്ട് ആ വെള്ളാരപ്പാറ പ്രസിഡന്റിനെ ഒതുക്കാൻ സാധിച്ചില്ലല്ലോ. ഈ സത്യസന്ധന അത് സാധിച്ചാൽ നമുക്ക് സൗകര്യമായി.
4: ഒരു രാത്രി CPയുടെ സഹോദരനും അളിയനും അയച്ച ആളുകൾ ശിവനെ കുത്തി പരിക്കേൽപ്പിക്കുന്നു. CP ശിവനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. എല്ലാ തിന്മകൾക്കും പിന്നിലുള്ള ആളുകളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനുള്ള തന്റെ ശ്രമങ്ങളെക്കുറിച്ച് CPയോട് പറയുകയും ദീപയുടെ ദയനീയ ഭാഗ്യം വിശദമായി വിവരിക്കുകയും ചെയ്ത ശേഷം ശിവൻ CPയുടെ കൈകളിൽ മരിക്കുന്നു.
9: ഡോക്ടർ വീട്ടിൽ പോയി,
8: പെട്ടെന്ന് വിളിച്ചോണ്ട് വാ, രക്തം മറന്നുകൊണ്ടിരിക്കുകയാണ്.
9: അല്ല, ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ
8: വിളിച്ചോ. സിസ്റ്റർ വിളിച്ചു,
10: ഇവിടെ ഇരുത്ത.
8: വെള്ളം, കുറച്ച് വെള്ളം.
11: സൂക്ഷിച്ചില്ല, എന്തും ചെയ്യാൻ മടിക്കാത്തവരോടാണ്. ഏറ്റുമുട്ടുന്നത് ശ്രദ്ധിച്ചില്ല.
8: അധികം സംസാരിക്കണ്ട, ഡോക്ടർ പോരും.
11: എന്റെ അന്വേഷണത്തിന്റെ ഫയലുകൾ, ഫോട്ടോകൾ എന്റെ വീട്ടില്, അവരത് കൊണ്ടുപോകരുത്.
8: അത് സാരമില്ല.
11: അത് സാരമുള്ളതാണ് പവിത്ര. ചില കാര്യങ്ങൾ ചിലപ്പോ ഇനി എനിക്ക് പറയാൻ കഴിഞ്ഞില്ലെന്ന് വരും. ചില തെളിവുകൾ തേടി നിങ്ങളുടെ പെങ്ങളുടെ വീട്ടിൽ ഞാൻ പോയിട്ടുണ്ട്. ഒരു രാത്രിയിൽ എനിക്ക് അകത്ത് കിടക്കാൻ ഒത്തു. പെട്ടെന്ന് മുകളിൽ നിന്ന് ഉറക്കെയുള്ള ഒരു കരച്ചിൽ കേട്ടു.

0: ചിലപ്പോൾ ആ കുട്ടി സഹിക്കാനാവാതെ ആത്മഹത്യ ചെയ്തതാവാം. അല്ലെങ്കിൽ അല്ലെങ്കിൽ പ്രതിഷേധിച്ചപ്പോ വകവരുത്തിയതാവാം. എന്നെ കൊണ്ട് കഴിയാവുന്നതൊക്കെ ഞാൻ ചെയ്തു. എന്റെ വീട്ടിലെ ഫയലുകൾ അവരുടെ കയ്യിലാകപ്പെടരുത്. നീ അതെടുക്കണം. എല്ലാം എല്ലാം വെളിച്ചത്ത് കൊണ്ടുവരണം. എന്നെ കൊണ്ട്.
1: ശിവന്റെ രേഖകളുമായി ദീപയുടെ ഭർത്താവും സംഘവും രക്ഷപ്പെടാൻ ശ്രമിച്ചു. എന്നാൽ സി പി അവരെ കയ്യോടെ പിടിക്കുകയും അവരും സി പിയും തമ്മിൽ സംഘട്ടനത്തിൽ ഏർപ്പെടുകയും ചെയ്യുന്നു. ഒടുവിൽ അവരെ പരാജയപ്പെടുത്തുകയും തന്റെ ബന്ധുക്കൾ ചെയ്ത കുറ്റകൃത്യങ്ങൾ വിശദമാക്കുന്ന രേഖകൾ സി പി സംരക്ഷിക്കുകയും ചെയ്യുന്നു. പിന്നീട് അത് പ്രസിദ്ധീകരിക്കുകയും ദീപയുടെ ഭർത്താവും സഹായികളും സി പിയുടെ സഹോദരനും അളിയനും നിയമപ്രകാരം ശിക്ഷിക്കപ്പെടുകയും ചെയ്യുന്നു. അവസാനം തന്റെ സ്വന്തം കുടുംബാംഗങ്ങളെ ജയിലിലേക്ക് അയച്ചതിനെ കുറ്റപ്പെടുത്തുന്ന തന്റെ സഹോദരിയുടെയും മറ്റു ബന്ധുക്കളുടെയും മുമ്പാകെ അവന്റെ പ്രവൃത്തികളെയും പരാജയങ്ങളെയും ന്യായീകരിക്കുകയും ചെയ്യുന്നു. അത് സി പി യെ ആകെ രോഷാകുലനാക്കി. അവരെ പോലെ തന്നെ വീട്ടിൽ നിന്ന് പോകാൻ സി പി പദ്ധതിയിടുന്നു. അവന്റെ നിയമപാലകനായ പിതാവ് സി പി യെ തടയുകയും അവൻ ചെയ്ത കാര്യങ്ങളെ പ്രശംസിച്ചുകൊണ്ട് മകനിലുള്ള വിശ്വാസം വീണ്ടും ഉറപ്പിക്കുകയും ചെയ്യുന്നു.
2: എന്റെ പെങ്ങളെ കൊന്ന നിന്റെ ശവം ഇവിടെ കുഴിച്ചു മൂടേണ്ടതാണ്. പക്ഷെ ഞാനത് ചെയ്ത് ജയിലിൽ പോയാൽ നിനക്ക് ശിങ്കടി പാടിയ എന്റെ അളിയനും ചേട്ടനും ഉൾപ്പെടെയുള്ള സാമൂഹ്യ ദ്രോഹിയിൽ രക്ഷപ്പെടും. വിടില്ലടാ, ഒരു നായന്റെ മോനെ ഞാൻ വിടില്ല.
3: പാവങ്ങളായ ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി സർക്കാർ നീക്കിവെച്ചിട്ടുള്ള വൻതുകകൾ ഗ്രാമങ്ങളിലെ ജനകീയ കമ്മിറ്റികളിൽ കൺവീനർമാരായി കടന്നുകൂടിയിട്ടുള്ള ഇടത്തട്ടുകാർ അപഹരിക്കുകയും ആ തുക ഓഫീസർമാരും കരാറുകാരും പങ്കിട്ടിടുകയും ചെയ്തു. ാണ് കോടതി ഇതിനെ കാണുന്നത്. ചീഫ് ടെക്നിക്കൽ എക്സിക്യൂട്ടീവ് എക്സ് ഒഫീഷ്യോ അഡീഷണൽ സെക്രട്ടറിയും ചേർന്ന് നടത്തിയ അന്വേഷണത്തിൽ എൻ ആർ ഇ പി പദ്ധതി പ്രവർത്തനങ്ങളിൽ വളരെ ഗുരുതരമായ ക്രമക്കേടുകളാണ് കണ്ടെത്തിയത്. കൃത്യമായി ചെയ്തിട്ടില്ലാത്ത ജോലികൾക്ക് മാത്രമല്ല, ഒരിക്കലും ചെയ്തിട്ടില്ലാത്ത ജോലികൾക്ക് പോലും വൻതുകയ്ക്കുള്ള ബില്ലുകൾ പാസാക്കിയിട്ടുണ്ട്. തെറ്റായ അളവുകളും ജോലി തീർന്നതായ വ്യാജ സർട്ടിഫിക്കറ്റുകളും ഉണ്ടാക്കിയാണ് ഈ തുകകൾ അപഹരിച്ചിരിക്കുന്നത്. നിർദ്ദേശിക്കപ്പെട്ട രീതിയിൽ പണിയാത്തതുകൊണ്ടാണ് തൊട്ടിൽക്കടവ് പാലം തകർന്നതെന്ന് വ്യക്തമായിട്ടുണ്ട്. അന്നവിടെ ആഹൂതി ചെയ്യപ്പെട്ട ജീവൻ ഉത്തരവാദികൾ പാലത്തിയുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരും കരാറുകാരനുമാണ്. സംസ്ഥാനത്തുടനീളം സർക്കാർ വ്യാപകമായ ഒരു അന്വേഷണം നടത്തുകയും ഇനിയും ഇതുപോലുള്ള ചിത്രശക്തികളെ നിയമത്തിന്റെ വെളിച്ചത്ത് കൊണ്ടുവരികയും ചെയ്യണമെന്നാണ് കോടതി നിർദ്ദേശിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഈ വസ്തുതകൾ നിർഭയം കോടതി മുമ്പാകെ സമർപ്പിക്കാനുള്ള ആത്മാർത്ഥതയും സത്യസന്ധതയും കാണിച്ച പുത്തമ്പുരയ്ക്കൽ ചന്ദ്രശേഖരൻ നായർ മകൻ പവിത്രൻ നായരെ കോടതി അനുമോദിക്കുന്നു.
4: എന്നാലും മൈസ്രേട്ടെ, ഈ വിഷപ്പാമ്പിനെയാണല്ലോ നിങ്ങൾ ഇത്രയും കാലവും വളർത്തിയത്. ഇത്രയും വിഷമുള്ള ഒരുത്തൻ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ എന്റെ മോളെ ഈ വീട്ടിലേക്ക് അയക്കില്ലായിരുന്നു.
5: ഇവനെ വെടിവെച്ച് കൊല്ലുകയാ വേണ്ടത്.
4: തന്ന കൈക്ക് കടിക്കുന്ന നായ.
6: എന്നെ എന്റെ കുഞ്ഞുങ്ങളെ വഴിയാധാരമാക്കിയപ്പോ നിനക്ക് സമാധാനമായില്ലോ. ഇതിലും ഭേദം കുറച്ച് വിഷമാച്ചെന്ന് എല്ലാരും അങ്ങ് കൊന്നുകൂടായിരുന്നു നിനക്ക്. ഏട്ടനും അളിയനും പോലെ ജീവിക്കാൻ പറ്റാത്ത അസൂയമുണ്ടല്ലേ നീ എല്ലാരെയും കൊലക്കൊടുത്തത്.
7: പ്രഭാകരന്റെ കാലി വെള്ളം ഒഴിച്ച് ഈ പടിക്കകത്തേക്ക് കയറ്റിയ നീ തന്നെയല്ലേ?
6: കൊല്ലടാ കൊല്ല്, എന്നെയും കൂടെ കൊല്ല്, എന്നെ മാത്രം.
2: പറയട്ടമ്മേ, മുഴുവൻ പറയട്ടെ. കുറ്റപ്പെടുത്തലുകൾ മുഴുവൻ കഴിഞ്ഞെങ്കിൽ ഇനി ഞാൻ പറയാം. എന്റെ പൊന്നനുജത്തിയുടെ ശവം ഈ തളത്തിൽ നിന്ന് എടുത്തുകൊണ്ട് പോയപ്പം ഈ നിലവിളി ഒന്നും ഞാൻ ഇവിടെ കേട്ടില്ല. എന്റെ ചേച്ചിയുടെയും ചേട്ടത്തിയുടെയും മുഖത്തുള്ള ഈ ദുഃഖം അന്ന് ഞാൻ ഇവിടെ കണ്ടില്ല. സ്വന്തം അനുജത്തിയോടുള്ളതിലേറെ സ്നേഹം ഭർത്താക്കന്മാരോടുള്ളത് കൊണ്ടാണോ അതോ അനിയത്തെ കൊലയ്ക്ക് കൊടുത്ത് ഭർത്താക്കന്മാരാണ് എന്ന്
6: അറിയാമായിരുന്നോ?
2: ഇല്ല, ഇനി എന്റെ നാവ് ആരുടെ മുമ്പിൽ ഇറങ്ങി പോവില്ല. തിരുവായി കെതിർവായില്ല എന്നും പറഞ്ഞ് ഞാൻ ഇവിടെ ജീവിച്ചിരുന്നപ്പോ ഈ പവിത്രൻ ഏഴാം കൂലിയായിരുന്നു, തട്ടിപ്പുകാരനായിരുന്നു. സ്വന്തം പെങ്ങളുടെ കല്യാണക്കാര്യം പോലും അറിയാനും അഭിപ്രായം പറയാനും അർഹതയില്ലാത്തവരായിരുന്നു. അന്ന് ഈ പവിക്ക് ഇത്രയും ഉറക്കെ സംസാരിക്കാനുള്ള ധൈര്യം ഉണ്ടായിരുന്നെങ്കിൽ എന്റെ പെങ്ങൾ മരിക്കില്ലായിരുന്നു. എന്റെ പെങ്ങൾ മരിച്ചപ്പോ എനിക്കും എന്റെ അച്ഛനും അമ്മയ്ക്കും നഷ്ടപ്പെട്ടതൊന്നും നിങ്ങൾക്ക് ഇപ്പോഴും നഷ്ടപ്പെട്ടിട്ടില്ല. ഉണ്ടോ? അളിയന്റെ ഒത്താശയോടെ ലക്ഷങ്ങൾ മുക്കിക്കൊണ്ട് ഏട്ടൻ കെട്ടിയ പാലം തകർന്ന് മണ്ണടിഞ്ഞു പോയവരുടെ ഉറ്റവർക്ക് നഷ്ടപ്പെട്ടതെന്നും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടില്ല. ഉണ്ടോ? എന്താ, അല്പം മുമ്പ് എന്നെ ശപിച്ച നിങ്ങളുടെ നാവിറങ്ങിപ്പോയോ? സത്യം പുറത്തു കൊണ്ടുവരാൻ ശ്രമിച്ച പത്രക്കാരെയും രാഷ്ട്രീയക്കാരെയും പണവും സ്വാധീനവും കൊണ്ട് ഒതുക്കിയിട്ടും അതിനുവേണ്ടി പാടുപെട്ട ഒരു പാവം മനുഷ്യനെ കൊല ചെയ്തിട്ടും ഇവരുടെ ഭർത്താക്കന്മാർ രക്ഷപ്പെട്ടിട്ടില്ല. കാരണം അവരുടെ പണക്കൊതിക്കിരയായ 16 ശവമാണ്. അല്ല, ഞാൻ പ്രതികാരം ചെയ്തതല്ല. ഇല്ലമ്മേ, അമ്മയുടെ മകന്റെയും മകളുടെയും ജീവിതം നശിപ്പിച്ചിട്ട് ഞാനിവിടെ സൂഹിച്ച് ജീവിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഞാനിവിടെ നിന്നാൽ ഇവർക്കും കൂടെയുള്ള ഈ വീടും സ്വത്തും ആദായവും ഒക്കെ എന്റേത് മാത്രമാക്കാനുള്ള ഉദ്ദേശം കൊണ്ടാണ് ഞാനിതൊക്കെ ചെയ്യുന്നത്. ഇവർ പറയൂ, അതുകൊണ്ട് ഞാൻ പോവുകയാണ്. മനഃപൂർവ്വം അല്ലെങ്കിലും എല്ലാവരെയും വേദനിപ്പിക്കേണ്ടി വന്നതിൽ എനിക്ക് ദുഃഖമുണ്ട്.
4: അരുത്, നീ എവിടെ പോകുന്നു?
2: എവിടെ പോയാലും എന്നായാലും എന്നെ ഓർത്ത് എന്റെ അച്ഛൻ തലകുനിക്കേണ്ട നിലയിൽ ഞാൻ ജീവിക്കില്ല. സത്യം
8: ഇല്ല പോലെ. തെറ്റും ശരിയും കേട്ട് എത്രയോ നിരപരാധികളെ വെറുതെ വിടുകയും എത്രയോ അപരാധികളെ ശിക്ഷിക്കുകയും ചെയ്തവനാണ് ഞാൻ. ഇപ്പൊ എന്റെ മനസാക്ഷി കോടതിയിൽ നിന്നെ വിധിക്കുന്നതിലും തെറ്റുപറ്റിട്ടില്ല. ആരൊക്കെ കരഞ്ഞാലും ആരെല്ലാം ദുഃഖിച്ചാലും ആരുടെ എല്ലാം ജീവിതം തകർന്നാലും എന്റെ മോൻ ചെയ്തെല്ലാം ശരിയാണ്, എല്ലാം ശരിയാണ്. ഈ അച്ഛന് നിന്നെ കുറിച്ച് അഭിമാനമേ ഉള്ളു മോനെ.
7: വീണ്ടും നാട് വിട്ടു പോവുകയാണോ? ഒരു ലക്ഷ്യമില്ലാതെ.
2: എനിക്ക് അല്പ സ്വൈര്യം വേണം. ഞാൻ എവിടേക്കെങ്കിലും.
7: ആദ്യം വേണ്ടത് സമാധാനമാണ്. പവിയെ എല്ലാവർക്കും മനസ്സിലായി. നിർത്തിവച്ച വർക്കുകൾ തുടരണമെന്ന് പവിയെ നിർബന്ധിക്കാൻ മുനിസിപ്പാലിറ്റിയിൽ എല്ലാവരും പറയുന്നു. എന്താ, നമുക്ക് ഒന്നിച്ചൊന്ന് ശ്രമിച്ചൂടെ? പവിയോടൊപ്പം ഞാനും ഉണ്ടാവും.
2: തീർച്ചയാണോ? വർക്ക് എല്ലാം കഴിഞ്ഞാലും
7: അപ്പോഴും ഇനി എപ്പോഴും ഞാനുണ്ടാവും.
2: പ്രോമിസ്?
7: പ്രോമിസ്.
2: എങ്കിൽ വർക്ക് തുടരാനുള്ള ഓർഡർ തരൂ. അല്ല പ്ലീസ്.
7: എന്നാ കോൺട്രാക്ടർ സിപിക്ക്. ഐ എം സോറി, എന്റെ പവിക്ക് വർക്ക് തുടങ്ങാം.
1: തന്റെ ജീവിതാവസാനത്തിലും ഭാവി സംരംഭങ്ങളിലും എല്ലാ പിന്തുണയും നൽകുമെന്ന് വാഗ്ദാനം ചെയ്യുന്ന രാധ സി പിയെ കൂടെ നിർത്തുന്നു. കൂടാതെ സി പിയുടെ കരാർ ജോലികൾ തന്റെ ആഗ്രഹപ്രകാരം പുനരാരംഭിക്കുന്നതിനെക്കുറിച്ച് മുനിസിപ്പാലിറ്റി ചർച്ച ചെയ്യുകയാണെന്നും പറയുന്നു. അങ്ങനെ സി പിയുടെ കരാർ ജോലികൾ പുനരാരംഭിക്കുന്നു. സി പി സന്തോഷവാനാണ്. അവനും രാധയും വീണ്ടും പ്രണയിതാക്കളായി മാറി. സി പി എന്ന സി പവിത്രൻ നായരായി മോഹൻലാലും രാധയായി ശോഭനയും പവിത്രന്റെ പിതാവായ പുത്തൻപുരയ്ക്കൽ ചന്ദ്രശേഖരൻ നായരായി തിക്കുറിശി സുകുമാരൻ നായരും പവിത്രന്റെ അളിയൻ പ്രഭാകരനായി എം ജി സോമനും ജ്യേഷ്ഠൻ രാധാകൃഷ്ണനായി കരമന ജനാർദ്ദനൻ നായരും പഞ്ചായത്ത് പ്രസിഡന്റ് ശിവദാസനായി ശ്രീനിവാസനും കുമാരനായി ജഗദീഷും ഗോപിയായി മണിയംപിള്ള രാജുവും പവിത്രന്റെ അമ്മയായി സുകുമാരിയും സരോജമായി കെ പി എസ് സി ലളിതയും പവിത്രന്റെ അനുജത്തി ദീപയായി ലിസിയും മന്ത്രിയായി നെടുമുടി വേണുവും സുലൈമാൻ എന്ന കഥാപാത്രമായി കുതിരവട്ടം പപ്പുവും രാധയുടെ സഹോദരനായ രാഘവനായി സി ഐ പോളും ഡ്രൈവർ കുട്ടനായി കുഞ്ഞാണ്ടിയും സുധാകരനായി പവിത്രനും രാഘവന്റെ ഭാര്യ സൗദാമിനിയായി തൊടുപുഴ വാസന്തിയും ബ്ലോക്ക് ഓഫീസർ ബാലുവായി ഇന്നസെന്റും വേഷമിടുമ്പോൾ വെള്ളാനകളുടെ നാട് എന്ന ചിത്രത്തിലെ കഥാപാത്രങ്ങൾക്ക് പൂർണ്ണത കൈവരികയായിരുന്നു. ബാലൻ കെ നായരെ പോലുള്ള അഭിനേതാക്കളെ വച്ച് ചിത്രീകരിക്കേണ്ടിയിരുന്ന വ്യത്യസ്തമായ തിരക്കഥയാണ് വെള്ളാനകളുടെ നാടിന് ആദ്യമുണ്ടായിരുന്നത്. എന്നാൽ ചിത്രീകരണം ആരംഭിക്കുന്നതിന് 4 ദിവസം മുമ്പ് കഥയിൽ തനിക്ക് പൂർണ്ണ തൃപ്തനല്ലെന്നും അതിൽ മാറ്റങ്ങൾ ആവശ്യമാണെന്നും പ്രിയദർശൻ ശ്രീനിവാസനോട് പറഞ്ഞു. അന്ന് സിനിമയുടെ അണിയറ പ്രവർത്തകർ കോഴിക്കോട് മഹാറാണി ഹോട്ടലിൽ തങ്ങുകയായിരുന്നു. മാൽഗുഡി ഡേയ്സ് എന്ന ചെറുകഥാ സമാഹാരത്തിലെ ആനയെക്കൊണ്ട് റോഡ് റോളർ വലിക്കുന്ന ഒരു രംഗം ആസ്പദമാക്കി ഒരു കഥ തയ്യാറാക്കാം എന്ന നിർദ്ദേശം വന്നു. ഗുരുവായൂരിലെ പൊന്മുട്ടയിടുന്ന താറാവിന്റെ ജോലിയുടെ തിരക്കിലായിരുന്നു ശ്രീനിവാസൻ. തിരക്കഥ ഇല്ലാതെയാണ് ചിത്രീകരണം ആരംഭിച്ചത്. ഓരോ ദിവസത്തെയും ദൃശ്യങ്ങൾ ഫോണിലൂടെ ചിത്രീകരിക്കാൻ ശ്രീനിവാസൻ പറഞ്ഞു. കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരിയുടെ വരികൾക്ക് എം ജി രാധാകൃഷ്ണന്റെ സംഗീതത്തിൽ എം ജി ശ്രീകുമാറും സുജാത മോഹനും ചേർന്ന് ആലപിച്ച പാടുവാൻ ഓർമ്മകളിൽ എന്ന ഒരു ഗാനം മാത്രമേ ഈ ചിത്രത്തിലുള്ളൂ. പശ്ചാത്തല സംഗീതം ഒരുക്കിയത് ജോൺസൺ. സരസ്വതി ചൈതന്യ പ്രൊഡക്ഷൻ കമ്പനിയുടെ ബാനറിൽ തരംഗിണി ഫിലിംസാണ് ചിത്രം വിതരണം ചെയ്തത്. ഏറെ നിരൂപക പ്രശംസ നേടിയ ചിത്രമായിരുന്നു. വാണിജ്യപരമായും വളരെ വിജയം നേടിയ ഒരു ചിത്രം. ആ വർഷത്തെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ മലയാള ചിത്രങ്ങളിൽ ഒന്നായി മാറി ഇത്. സിനിമയുടെ പ്രമേയം ഇപ്പോഴും നിലനിൽക്കുന്നു എന്ന പ്രസക്തി കൊണ്ട് തന്നെ ഈ ചിത്രം ഇന്നും ശ്രദ്ധേയമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. മോഹൻലാലിന് ഈ ചിത്രത്തിലെ അഭിനയത്തിന് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡിന്റെ പ്രത്യേക ജൂറി പരാമർശവും ലഭിക്കുകയുണ്ടായി. ഈ ചിത്രത്തിന്റെ ഛായാഗ്രഹണം എസ് കുമാറും ചിത്ര സംയോജനം എൻ ഗോപാലകൃഷ്ണനുമാണ് നിർവഹിച്ചത്. മാത്രവുമല്ല 2010 അക്ഷയകുമാറും തൃഷ കൃഷ്ണനും അഭിനയിച്ച ഖട്ടാ മീത്ത എന്ന ഹിന്ദി റീമേക്ക് പുറത്തിറങ്ങുകയും ചെയ്തു. പ്രിയ ശ്രോതാക്കളെ, വെള്ളാനകളുടെ നാട് എന്ന ചിത്രത്തിന്റെ വിശേഷങ്ങൾ ഇവിടെ തീരുകയാണ്. മറ്റൊരു ചിത്രത്തിന്റെ വിശേഷങ്ങളുമായി ചിത്രപരിചയം അടുത്താഴ്ച ഇതേ ദിവസം ഇതേ സമയം. ചിത്രപരിചയത്തിൽ ഇതുവരെ നിങ്ങളോടൊപ്പം ഞാൻ ബൈജു സുന്ദരൻ, മട്ടന്നൂർ.
9: ചിത്രപരിചയം.
10: കണ്ടുമറന്ന സിനിമകൾ ഇനി മനസ്സിന്റെ വെള്ളിത്തിരയിൽ. വിഖ്യാത ചലച്ചിത്രങ്ങളുടെ ശബ്ദവ്യാഖ്യാനം.
1: അറിവും ചിന്തയും ആനന്ദവും പകരുവാൻ ഇതാ പുതിയൊരു ശ്രവ്യാനുഭവം. റേഡിയോ മലബാർ 89.6 FM.

ഇത് റേഡിയോ മലബാർ 89.6 FM സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ, ഞങ്ങളുടെ ഇന്നത്തെ ഭൂതല പ്രഭാത പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത ഭൂതല പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12 മണിക്ക് ആരംഭിക്കും. നമസ്കാരം.

റേഡിയോ മലബാർ സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. FM ബാൻഡിൽ 89.6 MHz ഞങ്ങളുടെ ഭൂതല മധ്യാന പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 12 മണി.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: സ്ത്രീ തരംഗം,
2: പെൺകരുത്തിന്റെ ഉൾക്കരുത്ത്.
3: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും റേഡിയോ മലബാറിന്റെ സ്ത്രീ തരംഗത്തിലേക്ക് സ്നേഹസ്വാഗതം. സ്ത്രീ തരംഗത്തിൽ ഇന്ന് അമേരിക്കൻ പൗരത്വമുള്ള ഇന്ത്യൻ വംശജയും ബഹിരാകാശ സഞ്ചാരിയുമായ സുനിത വില്യംസിനെ കുറിച്ചറിയാം. ദീപക് പാണ്ഡ്യയുടെയും ബോണി പാണ്ഡ്യയുടെയും മകളായി 1965 സെപ്റ്റംബർ 19 ഓഹിയോവിലെ യൂക്ലിഡിലാണ് സുനിത വില്യംസിന്റെ ജനനം. അമേരിക്കൻ പൗരത്വമുള്ള സുനിത പിതാവിലൂടെയും മാതാവിലൂടെയും യഥാക്രമം ഇന്ത്യൻ സ്ലോവേനിയൻ വംശപാരമ്പര്യം പിന്തുടരുന്നു. ഇന്ത്യയിലെ ഗുജറാത്ത് സംസ്ഥാനത്തിൻ്റെ ആഭ്യന്തരമന്ത്രിയായിരുന്ന ഹരൺ പാണ്ഡ്യയുടെ സഹോദരപുത്രി കൂടിയാണ് സുനിത വില്യംസ്. മൈക്കൽ ജെ വില്യംസ് എന്ന പോലീസ് ഓഫീസറെയാണ് വിവാഹം കഴിച്ചിരിക്കുന്നത്. ബഹിരാകാശ യാത്രയ്ക്ക് നാസ തിരഞ്ഞെടുക്കുന്ന രണ്ടാമത്തെ ഇന്ത്യൻ വംശജയാണ് സുനിത വില്യംസ്. ആദ്യത്തേത് കൽപ്പന ചൗളയായിരുന്നു. സ്ലോവേനിയൻ വംശജ എന്ന നിലയിലും ഇവർക്ക് രണ്ടാം സ്ഥാനമാണുള്ളത്. എന്നാൽ മറ്റു പല കാര്യങ്ങളിലും ഇവർക്ക് ഒന്നാം സ്ഥാനമാണുള്ളത്. മസാച്യൂസെറ്റ്സിലെ നീദം ഹൈസ്കൂളിൽ നിന്ന് 1983 പഠിച്ചിറങ്ങിയ സുനിത 1987 ഫിസിക്കൽ സയൻസിൽ ബാച്ചിലർ ഓഫ് സയൻസ് ബിരുദം നേടിയെടുത്തു. 1965 ഫ്ലോറിഡ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ നിന്ന് മാസ്റ്റർ ഓഫ് സയൻസ് ബിരുദവും നേടി. 1987 സുനിത വില്യംസ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് നേവിയിൽ അവരുടെ ഔദ്യോഗിക ജീവിതം ആരംഭിച്ചു. 6 മാസത്തെ നേവൽ സിസ്റ്റം കമാൻഡ് പദവിക്ക് ശേഷം ബേസിക് ഡൈവിംഗ് ഓഫീസറായി. 1989 നേവൽ അവിയേറ്ററായി. തുടർന്ന് പരിശീലനത്തിനായി ഹെലികോപ്റ്റർ കോമ്പാക്ട് സപ്പോർട്ട് സ്ക്വാഡ്രൽ 3 റിപ്പോർട്ട് ചെയ്തു. പരിശീലനത്തിനു ശേഷം ഹെലികോപ്റ്റർ കോമ്പാക്ട് സപ്പോർട്ട് സ്ക്വാഡ്രൽ 8 ചേരുകയും ഓപ്പറേഷൻ ഡിസേർട്ട് ഷീൽഡ്, ഓപ്പറേഷൻ പ്രൊവൈഡ് കംഫേർട്ട് എന്നിവയിൽ പങ്കാളിയാവുകയും ചെയ്തു. 1992 H-46 ഓഫീസർ ഇൻചാർജ് പദവി സ്വീകരിക്കുകയും ഫ്ലോറിഡയിലെ ചുഴലിക്കാറ്റിനെ തുടർന്നുണ്ടായ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുകയും ചെയ്തു. 1993 ജനുവരിയിൽ US ടെസ്റ്റ് പൈലറ്റ് സ്കൂളിൽ അഡ്മിഷൻ ലഭിച്ചു. 1993 ഡിസംബറിൽ കോഴ്സ് പൂർത്തിയാക്കി. റോട്ടറി വിംഗ് എയർക്രാഫ്റ്റ് ടെസ്റ്റ് ഡയറക്ടറേറ്റിൽ പ്രൊജക്ട് ഓഫീസർ ആവുകയും ചെയ്തു. ഇതോടൊപ്പം തന്നെ SH-16BF, UH-1, AH-1W, SH-2, VH-3, H-46, CH-53, H-57 എന്നിവയുടെ സ്ക്വാഡ്രൻ സേഫ്റ്റി ഓഫീസർ ചുമതലയും വഹിച്ചു. 1995 ഡിസംബറിൽ നേവൽ ടെസ്റ്റ് പൈലറ്റ് സ്കൂളിൽ അവർ തിരിച്ചെത്തി. പക്ഷേ ഇത്തവണ വിദ്യാർത്ഥിയായിട്ടായിരുന്നില്ല. റോട്ടറി വിംഗ് ഡിപ്പാർട്ട്മെന്റിലെ ഇൻസ്ട്രക്ടർ, സ്കൂൾ സേഫ്റ്റി ഓഫീസർ എന്നീ നിലകളിലായിരുന്നു. യുണൈറ്റഡ് സ്റ്റേറ്റ് ആർമിയിലെ UH-60, OH-6, OH-58 എന്നീ ഹെലികോപ്റ്ററുകൾ പറത്തി. യുണൈറ്റഡ് സ്റ്റേറ്റ് നേവിയിലെ യുദ്ധക്കപ്പലായ USS സെയ്പാനിലെ എയർക്രാഫ്റ്റ് ഹാൻഡ്ലറും അസിസ്റ്റന്റ് എയർബോസും ആയി. ഈ കാലത്താണ് അവരെ ബഹിരാകാശ പദ്ധതിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത്. 1998 ജൂൺ മാസത്തിൽ സുനിത വില്യംസ് നാസയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുകയും 1 ആഗസ്റ്റ് പരിശീലനം തുടങ്ങുകയും ചെയ്തു. അമേരിക്കയിലും റഷ്യയിലുമായി നിരവധി പരിശീലനങ്ങളിൽ അവർ ഏർപ്പെട്ടു. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിന്റെ പ്രവർത്തനങ്ങളിൽ നേരിട്ട് ഇടപെട്ടു. ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ പ്രാവശ്യം നടന്ന വനിത എന്ന ബഹുമതി കരസ്ഥമാക്കി. 2002 NEMO-2 ദൗത്യത്തിൽ അംഗമായി. സമുദ്രാടിത്തട്ടിലെ ആവാസ വ്യവസ്ഥയെക്കുറിച്ച് പഠിക്കാനുള്ള ദൗത്യമായിരുന്നു NEMO-2. 2008 നാസയുടെ ഡെപ്യൂട്ടി ചീഫ് ഓഫ് ആസ്ട്രോനോട്ടിക്സ് ഓഫീസിലേക്ക് സുനിതയുടെ പ്രവർത്തന മണ്ഡലം മാറി. 2006 ഡിസംബർ 9 ഡിസ്കവറി ബഹിരാകാശ പേടകത്തിൽ സുനിത വില്യംസ് തന്റെ ആദ്യത്തെ ബഹിരാകാശ യാത്രയ്ക്ക് തുടക്കമിട്ടു. STS-116 എന്ന് പേരു നൽകിയിരുന്ന ഈ സംഘം 14-ാമത് പര്യവേഷണ സംഘത്തിൽ ചേർന്നു. പിന്നീട് ഈ സംഘത്തിലെ റഷ്യൻ അംഗങ്ങൾ മാറി പുതിയവർ വന്നതോടെ 15-ാം പര്യവേഷണ സംഘമായപ്പോൾ സുനിത അതിലും അംഗമായി. 2007 ജനുവരി 31 അവർ ആദ്യമായി ബഹിരാകാശത്തു നടന്നു. പിന്നീട് 7-9 ദിവസങ്ങളിൽ 2 നടത്തങ്ങൾ കൂടി നടത്തി. 9 ദിവസങ്ങൾക്കുള്ളിൽ 3 പ്രാവശ്യമായി ഇവർ 6 മണിക്കൂറും 40 മിനിറ്റും ബഹിരാകാശത്തു നടന്നു. 4-ാമത്തെ ബഹിരാകാശ നടത്തം കൂടി കഴിഞ്ഞതോടെ ഇവർ 29 മണിക്കൂറും 17 മിനിറ്റും ബഹിരാകാശത്തു നടന്ന് പുതിയ റെക്കോർഡിനുടമയായി. 2007 ഡിസംബർ 18 പെഗ്ഗി വിറ്റ്സൺ 32 മണിക്കൂറും 32 മിനിറ്റും പൂർത്തിയാക്കുന്നതുവരെ ഇതു നിലനിന്നു. 2007 ഏപ്രിൽ 16 അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെ ട്രെഡ്മില്ലിൽ ഓടിക്കൊണ്ട് അവർ 2007 ബോസ്റ്റൺ മാരത്തോണിൽ പങ്കെടുത്തു. 4 മണിക്കൂറും 24 മിനിറ്റുമാണ് അവർ അവിടെ ഓടിത്തീർത്തത്. അങ്ങനെ ആദ്യമായി ബഹിരാകാശത്തുകൂടെ ഭൂമിയെ വലം വെച്ചുകൊണ്ട് മാരത്തോൺ മത്സരത്തിൽ പങ്കെടുത്ത ആദ്യത്തെ വ്യക്തിയായി സുനിത. 2008 ബോസ്റ്റണിൽ വെച്ചു നടന്ന മാരത്തണിൽ ഇവർ ശരിക്കും പങ്കെടുത്തു. STS-117 ദൗത്യത്തിലും പങ്കാളിയായ സുനിത വില്യം ഈ ദൗത്യ സംഘത്തോടൊപ്പം 2007 ജൂൺ 22 ഭൂമിയിൽ മടങ്ങിയെത്തിയത്. അങ്ങനെ 195 ദിവസം ബഹിരാകാശത്തു താമസിച്ചുകൊണ്ട് ഇവർ പുതിയ ഒരു റെക്കോർഡ് കൂടി സൃഷ്ടിച്ചു. 215 ദിവസം ബഹിരാകാശത്ത് കഴിച്ചുകൂട്ടിയ മിഷേൽ ലോപ്പസ് അലേഗ്രിയ മാത്രമേ ഇപ്പോൾ സുനിത വില്യംസിനേക്കാൾ മുന്നിലുള്ളൂ. വനിതകളിൽ ഇവർ തന്നെയാണ് 1-ാമത്. 32-ാമത് പര്യവേഷക സംഘത്തിന്റെ ഭാഗമായി സുനിത വില്യംസ് 2012 ജൂലൈ 14 റഷ്യൻ ബഹിരാകാശ പേടകമായ സോയൂസ് TMA-05M എന്ന ബഹിരാകാശ പേടകത്തിൽ യാത്ര തിരിച്ചു. 33-ാമത് പര്യവേഷക സംഘത്തിന്റെ കമാൻഡർ പദവിയും അവർക്കായിരുന്നു. സുനിത വില്യംസ് 4 പ്രാവശ്യം ബഹിരാകാശത്ത് നടക്കുകയുണ്ടായിട്ടുണ്ട്. 4 പ്രാവശ്യവും കൂടി അവർ നടന്ന സമയം 29 മണിക്കൂറും 17 മിനിറ്റുമാണ്. 2012 ഓഗസ്റ്റ് 30 ജാപ്പാനീസ് ആസ്ട്രോനോട്ട് ആയ ഹോഷിഡയോടൊത്ത് അവർ 5-ാം വട്ടം ബഹിരാകാശത്ത് ഇറങ്ങി നടന്നു. കേടുവന്ന മെയിൻ ബസ് സ്വിച്ചിംഗ് യൂണിറ്റ് 1 മാറ്റിവെക്കുക, പ്രഷറൈസ് മാറ്റിംഗ് അഡാപ്റ്റർ 2 സ്ഥാപിക്കുക എന്നീ കാര്യങ്ങൾ ചെയ്യുന്നതിനു വേണ്ടിയാണ് ഇപ്രാവശ്യം അവർ പേടകത്തിന് പുറത്തിറങ്ങുന്നത്. 2007 സുനിത വില്യംസ് ഇന്ത്യയിലെത്തി. സബർമതി ആശ്രമവും ഗുജറാത്തിൽ അവരുടെ പിതാവിന്റെ ജന്മഗ്രാമമായ ജുലാസൻ എന്നിവിടങ്ങളിൽ സന്ദർശിച്ചു. ഈ സന്ദർശന വേളയിൽ വേൾഡ് ഗുജറാത്തി സൊസൈറ്റി അവർക്ക് സർദാർ വല്ലഭായ് പട്ടേൽ വിശ്വപ്രതിഭ അവാർഡ് നൽകുകയുണ്ടായി. 2007 ഒക്ടോബർ 4 അമേരിക്കൻ എംബസി സ്കൂളിൽ പ്രഭാഷണം നടത്തുകയും അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു. പ്രിയ ശ്രോതാക്കളെ, അമേരിക്കൻ പൗരത്വമുള്ള ഇന്ത്യൻ വംശജയും ബഹിരാകാശ സഞ്ചാരിയുമായ സുനിത വില്യംസിന്റെ വിശേഷങ്ങളായിരുന്നു ശ്രോതാക്കൾ സ്ത്രീതരംഗത്തിലൂടെ ഇതുവരെ കേട്ടത്.

0: ഇതോടുകൂടി ഇന്നത്തെ സ്ത്രീതരംഗം ഇവിടെ പൂർണ്ണമാകുന്നു.
1: സ്ത്രീതരംഗം, പെൺകരുത്തിന്റെ ഉൾക്കരുത്ത്.

0: ദക്ഷിണ ഭാരതത്തിലെ ദക്ഷയാഗ ഭൂമിയിൽ വൈശാഖോത്സവത്തിന് തുടക്കമാവുകയാണ്.
1: ദക്ഷിണ കാശിയ കൊട്ടിയൂർ വാണിടും ദക്ഷമദാന്തത
0: വനഭംഗിയുടെ പശ്ചാത്തലത്തിൽ ബാവലിപ്പുഴയുടെ തീരത്ത് 28 ഉത്സവ ദിനരാത്രങ്ങൾ അപൂർവതകളുടെ തീർത്ഥാടന കാലത്ത് കൊട്ടിയൂർ വിശേഷങ്ങളുമായി റേഡിയോ മലബാർ.
2: ഹിമഗിരി സുതയുടെ പതിയുടെ പദ തളിരിണയിൽ ചേരുക നെഞ്ചേ കലിയുടെ കന്മഷ ദ്വേഷമശേഷം നിന്നിൽ.
0: കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങൾ.
1: ഇളനീർ കാവുകളായി വാവലിപ്പുഴയിലെ തെളിനീരിൽ.
0: എല്ലാ ദിവസവും രാവിലെ 7:30 വൈകിട്ട് 5:30.
1: അമൃതാംശു കല ചൂടും പുരിജടാശകലം അടിയങ്ങൾ കോടപ്പൂവായി നൽകേണേ.
0: കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങൾ.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഫസ്ന ഫാത്തിമ. പ്രധാന വാർത്തകൾ. ഇന്ത്യ ഇന്തോനേഷ്യ ഉഭയകക്ഷി ബന്ധം മികച്ച പുരോഗതി കൈവരിച്ചതായി വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ. നടൻ സലീം കുമാറിന്റെ സംസ്കാരം വൈകിട്ട് ഔദ്യോഗിക ബഹുമതികളോടെ പറവൂരിലെ വീട്ടുവളപ്പിൽ. ആദരാഞ്ജലി അർപ്പിച്ച് കലാസാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ. ഇന്ന് ലോക ഭക്ഷ്യസുരക്ഷാ ദിനം. സംസ്ഥാനത്ത് ബുധനാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 7 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. അഫ്ഗാനിസ്ഥാനെതിരായ ഏക ക്രിക്കറ്റ് ടെസ്റ്റിൽ രണ്ടാം ദിനം ഇന്ത്യ മികച്ച നിലയിൽ. വാർത്തകൾ വിശദമായി. ഇന്ത്യ ഇന്തോനേഷ്യ ഉഭയകക്ഷി ബന്ധം മികച്ച പുരോഗതി കൈവരിച്ചതായി വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ പറഞ്ഞു. ന്യൂഡൽഹിയിൽ ഇന്ത്യ ഇന്തോനേഷ്യ ജോയിന്റ് കമ്മീഷൻ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു അദ്ദേഹം. രാഷ്ട്രീയം, പ്രതിരോധം, സുരക്ഷ, സമുദ്രം, വ്യാപാരം ഉൾപ്പെടെ ഉഭയകക്ഷി സഹകരണത്തിന്റെ എല്ലാ മേഖലകളെയും കുറിച്ച് വിശദമായ ചർച്ച നടത്താൻ ആഗ്രഹിക്കുന്നതായി ജയശങ്കർ വ്യക്തമാക്കി. രാജ്യത്ത് ഡിജിറ്റൽ ആരോഗ്യ ആവാസ വ്യവസ്ഥ വളർത്തിയെടുക്കാൻ ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണെന്ന് കേന്ദ്ര സഹമന്ത്രി അനുപ്രിയ പട്ടേൽ പറഞ്ഞു. ആയുഷ്മാൻ ഭാരത് ഡിജിറ്റൽ മിഷന് കീഴിൽ രാജ്യം 90 കോടിയിലധികം അദ്വിതീയ അഭ തിരിച്ചറിയൽ കാർഡുകൾ തയ്യാറാക്കിയിട്ടുണ്ടെന്നും 100 കോടിയിലധികം ഡിജിറ്റൽ മെഡിക്കൽ റെക്കോർഡുകൾ ഈ അഭ ഐഡികളുമായി ബന്ധിപ്പിച്ചിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ആകാശവാണി ന്യൂസിന് നൽകിയ പ്രത്യേക അഭിമുഖത്തിലാണ് അവർ ഇക്കാര്യം അറിയിച്ചത്. നീറ്റ് പുനഃപരീക്ഷ ചോദ്യപേപ്പറിന്റെ ചോർച്ച സംബന്ധിച്ച് സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി അറിയിച്ചു. വിദ്യാർത്ഥികളെയും മാതാപിതാക്കളെയും ആശയക്കുഴപ്പത്തിലാക്കാൻ സംഘടിത തട്ടിപ്പ് റാക്കറ്റുകളുടെ പ്രവർത്തനമാണ് ഉള്ളടക്കത്തിന് പിന്നിലെന്ന് NTA വ്യക്തമാക്കി. പരീക്ഷാ പ്രക്രിയയുടെ സമഗ്രത പൂർണ്ണമായും നിലനിൽക്കുന്നുവെന്നും ഉദ്യോഗാർത്ഥികൾക്ക് ന്യായവും സുരക്ഷിതവുമായ പരീക്ഷ ഉറപ്പാക്കാൻ ആവശ്യമായ എല്ലാ സുരക്ഷാ നടപടികളും നിലവിലുണ്ടെന്നും ഏജൻസി അറിയിച്ചു. 2015 ഭൂകമ്പാനന്തര പുനർനിർമ്മാണ പദ്ധതിയുടെ ഭാഗമായി 72 ആരോഗ്യ കേന്ദ്രങ്ങളും 12 സാംസ്കാരിക പൈതൃക പദ്ധതികളും ഇന്ത്യ നേപ്പാളിന് കൈമാറി. നേപ്പാൾ വിദേശകാര്യമന്ത്രി ശിശിർ ഖനാലുമായി കൂടിക്കാഴ്ചയ്ക്ക് ശേഷം കേന്ദ്രമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ സാമൂഹിക മാധ്യമത്തിൽ അറിയിച്ചതാണിത്. ഇന്നലെ കൊച്ചിയിൽ അന്തരിച്ച നടൻ സലീം കുമാറിന്റെ സംസ്കാരം ഔദ്യോഗിക ബഹുമതികളോടെ വൈകിട്ട് 3:30 പറവൂരിലെ വീട്ടുവളപ്പിൽ നടത്തും. പറവൂർ ടൌൺഹാളിൽ പൊതുദർശനത്തിന് വെച്ച ഭൌതികദേഹത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉൾപ്പെടെ സമൂഹത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ നിരവധി പേർ അന്ത്യാഞ്ജലി അർപ്പിച്ചു. 1 മണിവരെയാണ് പൊതുദർശനം. സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്നലെ രാത്രി 10:45 57-കാരനായ അദ്ദേഹത്തിന്റെ അന്ത്യം. ഡെസ്ക് റിപ്പോർട്ട്.
1: 3 പതിറ്റാണ്ടോളം മലയാളികളെ ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും വെള്ളിത്തിരയിൽ നിറഞ്ഞു നിന്ന നടനായിരുന്നു സലീം കുമാർ. 1996 സിദ്ദിഖ് ഷമീർ സംവിധാനം ചെയ്ത ഇഷ്ടമാണെന്ന്

0: വട്ടമാണ് ആദ്യ ചിത്രം. മൂന്ന് പതിറ്റാണ്ടിനിടെ 350 ചിത്രങ്ങളിൽ വേഷമിട്ടു. സലീം അഹമ്മദ് സംവിധാനം ചെയ്ത ആദാമിന്റെ മകൻ അബു എന്ന ചിത്രത്തിലെ അഭിനയത്തിന് 2010 മികച്ച നടനുള്ള ദേശീയ പുരസ്കാരവും സംസ്ഥാന പുരസ്കാരവും സലീം കുമാറിന് ലഭിച്ചു. അയാളും ഞാനും തമ്മിൽ എന്ന ചിത്രത്തിലെ അഭിനയത്തിന് 2012 മികച്ച ഹാസ്യനടനുള്ള പുരസ്കാരം നേടിയ അദ്ദേഹം കറുത്ത ജൂതൻ എന്ന ചിത്രത്തിന്റെ കഥയ്ക്ക് 2016 സംസ്ഥാന പുരസ്കാരവും നേടി. മുഖ്യമന്ത്രി വി ഡി സതീശൻ പറവൂർ ടൗൺഹാളിലെത്തി സലീം കുമാറിന് അന്ത്യോപചാരം അർപ്പിച്ചു. ഏതു പ്രതിസന്ധിയിലും സ്വന്തം നിലപാട് വ്യക്തമാക്കാൻ ധൈര്യം കാണിച്ച വ്യക്തിയായിരുന്നു സലീംകുമാറെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. വളരെ അടുത്ത വ്യക്തിബന്ധം സലീംകുമാറുമായി തനിക്കുണ്ടായിരുന്നുവെന്നും ഈ സ്നേഹബന്ധത്തെക്കുറിച്ച് പല അഭിമുഖങ്ങളിലും അദ്ദേഹം വികാരവായ്പോടെ അനുസ്മരിച്ചിട്ടുണ്ടെന്നും മന്ത്രി രമേശ് ചെന്നിത്തല അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP അനുശോചിച്ചു. കോൺഗ്രസ്സുകാരനായതിന്റെ പേരിൽ മാത്രം വന്നുചേരാത്ത ഒന്നിനെയും നഷ്ടങ്ങളായി കാണാത്ത ധൈര്യത്തിന്റെ കൂടി പേരായിരുന്നു സലീംകുമാറെന്ന് അദ്ദേഹം പറഞ്ഞു. തനത് ശൈലിയിലെ അഭിനയം കൊണ്ട് മലയാള സിനിമയിൽ തന്റേതായ ഒരിടം നേടിയെടുത്ത പ്രതിഭാധനനായ കലാകാരനായിരുന്നു സലീംകുമാറെന്ന് KPCC പ്രസിഡന്റും മന്ത്രിയുമായ സണ്ണി ജോസഫ് അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു.
1: ഇന്ന് ലോക ഭക്ഷ്യസുരക്ഷാ ദിനം. ഭക്ഷ്യജന്യ രോഗങ്ങൾ തടയുക, കണ്ടെത്തുക, കൈകാര്യം ചെയ്യുക എന്നിവ ലക്ഷ്യമിട്ടാണ് ദിനാചരണം. ആരോഗ്യകരമായ ഭാവിക്ക് ശുചിത്വവും സുരക്ഷിതവുമായ ഭക്ഷണത്തിന് ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണെന്ന് സാമൂഹ്യ മാധ്യമത്തിലൂടെ നൽകിയ ദിനാചരണ സന്ദേശത്തിൽ കേന്ദ്രമന്ത്രി JP നദ്ദ പറഞ്ഞു. ആരോഗ്യവകുപ്പിന്റെ കായകൽപ്പം ജനസമ്പർക്ക പരിപാടിയുടെ ആദ്യഘട്ട സംസ്ഥാനതല ഉദ്ഘാടനം മറ്റന്നാൾ രാവിലെ മന്ത്രി K. മുരളീധരൻ കോഴിക്കോട്ട് നിർവഹിക്കും. ആരോഗ്യമേഖലയെ പുനരുജ്ജീവിപ്പിക്കുക എന്നീ ലക്ഷ്യത്തോടെ സംസ്ഥാനതലത്തിൽ പൊതുജന അഭിപ്രായം നിർദ്ദേശങ്ങളും സ്വരൂപിക്കാനാണ് പരിപാടി. രാജ്യത്ത് ഗാർഹിക LPG പാചകവാതക വില വർദ്ധിപ്പിച്ചു. 14.2 കിലോ സിലിണ്ടറിന് 29 രൂപയാണ് ഇന്നു മുതൽ വർദ്ധിച്ചത്. സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഒന്നാം വർഷ പ്രവേശനത്തിന് ട്രയൽ അലോട്ട്മെന്റ് നാളെ. ഈ മാസം 15 വരെയാണ് ഒന്നാം അലോട്ട്മെന്റ്. ട്രയൽ അലോട്ട്മെന്റിന്റെ അവസരത്തിൽ വിദ്യാർത്ഥികൾക്ക് തെറ്റുകൾ തിരുത്താനും സ്കൂളും വിഷയവും മാറ്റാനും അവസരമുണ്ട്. മുഖ്യ അലോട്ട്മെന്റ് പ്രക്രിയയ്ക്ക് ശേഷം സപ്ലിമെന്ററി അലോട്ട്മെന്റ് നടത്തും. മാനേജ്മെന്റ് കമ്മ്യൂണിറ്റി അൺ എയ്ഡഡ് കോട്ടകളിലേക്ക് അതത് സ്കൂളുകളിൽ അപേക്ഷ നൽകണം. അടുത്ത മാസം 2 പ്ലസ് 1 ക്ലാസ് ആരംഭിക്കും. CBSE 12 ക്ലാസ് മാർക്ക് വെരിഫിക്കേഷനും പുനർമൂല്യനിർണയത്തിനും ഇന്ന് അർദ്ധരാത്രി വരെ അപേക്ഷ സമർപ്പിക്കാം. വിദ്യാർത്ഥികളുടെ താൽപര്യം കണക്കിലെടുത്താണ് CBSE തീരുമാനം. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് ബുധനാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് 7 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും മറ്റ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയുമാണ്. തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിലാണ് ഓറഞ്ച് ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. കണ്ണൂരിൽ രാവിലെ കനത്ത മഴയിൽ പലയിടങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെട്ടു. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി. ദേശീയപാത 66 ഭാഗമായ സർവീസ് റോഡുകളിൽ പലയിടത്തും വെള്ളം കയറി. തളിപ്പറമ്പ് കുപ്പത്ത് CH നഗറിലെ 30 വീടുകളിൽ വെള്ളവും ചെളിയും ഒലിച്ചിറങ്ങി. മഹാകവി ഇടശ്ശേരിയുടെ ഓർമ്മകളുമായി പൊന്നാനിയിൽ ഒരുക്കിയ സ്മൃതിശേഖരം നാടിന് സമർപ്പിച്ചു. പൊന്നാനിയിലെ ഇടശ്ശേരി സാഹിത്യമന്ദിരത്തിൽ ഒരുക്കിയ സ്മൃതിശേഖരത്തിന്റെ ഉദ്ഘാടനം ഡോക്ടർ M. ലീലാവതി ഓൺലൈനായി നിർവഹിച്ചു. സമർപ്പണ സമ്മേളനം KP നൌഷാദ് അലി MLA ഉദ്ഘാടനം ചെയ്തു. സ്മൃതിശേഖരങ്ങളുടെ സമർപ്പണം ഡോക്ടർ K. മുരളീധരൻ നിർവഹിച്ചു. ഇടശ്ശേരി സ്മാരക സമിതിയും ഇടശ്ശേരി സ്മാരക ട്രസ്റ്റും ചേർന്നാണ് സ്മൃതിശേഖരം യാഥാർത്ഥ്യമാക്കിയത്. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിൽ ഇന്ന് ഇളനീർ വെപ്പ്. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇളനീർ കാവുകളുമായി സംഘങ്ങൾ കൊട്ടിയൂരിൽ എത്തിത്തുടങ്ങി. നാളെയാണ് ഇളനീരാട്ടവും അഷ്ടമി ആരാധനയും. മുള്ളൻപൂരിൽ അഫ്ഗാനിസ്ഥാനെതിരായ ഏക ക്രിക്കറ്റ് ടെസ്റ്റിൽ രണ്ടാം ദിനം ഇന്ത്യ മികച്ച നിലയിൽ. ഒടുവിൽ റിപ്പോർട്ട് കിട്ടുമ്പോൾ ഇന്ത്യ 6 503 റൺസ് എന്ന നിലയിലാണ്. ഒന്നാം ഇന്നിംഗ്സിൽ 3 368 റൺസ് എന്ന നിലയിലാണ് മത്സരം പുനരാരംഭിച്ചത്. സാഫ് വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യ കിരീടം നേടി. ഗോവയിലെ മഡ്ഗാവിൽ നിലവിലെ ചാമ്പ്യൻമാരായ ബംഗ്ലാദേശിനെ 1-3 പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ കിരീടം സ്വന്തമാക്കിയത്. 7 ശേഷമാണ് ഇന്ത്യയുടെ കിരീട നേട്ടം. കണ്ണൂരിൽ 7 സംസ്ഥാന ജേർണലിസ്റ്റ് വോളിബോൾ ടൂർണമെന്റിന്റെ ഭാഗമായി ഇന്നലെ നടന്ന പ്രദർശന മത്സരത്തിൽ ജില്ലാ കലക്ടർ P. വിഷ്ണുരാജ് നയിച്ച ചേംബർ ടീം വിജയിച്ചു. MLA മാരായ T. K. ഗോവിന്ദൻ, T. O. മോഹനൻ, മുൻ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി എന്നിവർ ഉൾപ്പെട്ട ടീമിനെയാണ് ചേംബർ ടീം പരാജയപ്പെടുത്തിയത്. വൈകിട്ട് കോഴിക്കോട് പ്രസ് ക്ലബ്ബും KUWJ സംസ്ഥാന ടീമും മലപ്പുറം കണ്ണൂർ ടീമുകളും ഏറ്റുമുട്ടും. ഇന്ത്യൻ വനിത ഫുട്ബോൾ സീനിയർ താരം ഗ്രേസ് ടാങ്മേ വിരമിച്ചു. 13 നീണ്ട കരിയറിൽ 95 അന്താരാഷ്ട്ര മത്സരങ്ങളിൽ ഇന്ത്യയ്ക്കുവേണ്ടി 24 ഗോളുകൾ നേടിയിട്ടുണ്ട്.

സംസ്ഥാനത്ത് സഹകരണ സംഘങ്ങളിൽ നിന്ന് വായ്പയെടുത്ത് കുടിശ്ശിക ആയവർക്ക് ഗവൺമെന്റ് ആശ്വാസ് 2026 ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി പ്രഖ്യാപിച്ചു. ജൂൺ 1 മുതൽ ഓഗസ്റ്റ് 31 വരെയാണ് പദ്ധതി കാലാവധി. എൻഡിഎ ഗവൺമെന്റ് 12 വർഷം പൂർത്തിയാക്കിയതിന്റെ ഭാഗമായ സ്വച്ഛ് ഭാരത് ശുചീകരണ പരിപാടികൾക്ക് കൊല്ലത്ത് തുടക്കമായി. ബിജെപി പ്രവർത്തകർ കൊല്ലം ബീച്ചും പരിസരവും ശുചീകരിച്ചു. പാർട്ടി സംസ്ഥാന വക്താവ് കേണൽ എസ് ഡിന്നി ഉദ്ഘാടനം ചെയ്തു. ആകാശവാണി കോഴിക്കോട് നിലയം അഖില കേരള റേഡിയോ നാടകോത്സവത്തിൽ അവതരിപ്പിച്ച ശ്രദ്ധേയമായ കാൺക കടലിനെ കൺതുറക്കാതെ എന്ന റേഡിയോ നാടകത്തിന്റെ പ്രത്യേക ലിസണിംഗ് സെഷൻ പൊതുജനങ്ങൾക്കായി സംഘടിപ്പിക്കുന്നു. പുഷ്പശ്രീ തിക്കോടിൻ അനുസ്മരണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ നാളെ വൈകിട്ട് 4 കോഴിക്കോട് ചാവറ കൾച്ചറൽ സെന്ററിലാണ് പരിപാടി. പത്തനംതിട്ട കോന്നി കലഞ്ഞൂരിൽ പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയിൽ ലോറിയും കാറും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ കാർ യാത്രികരായ അച്ഛനും മകളും മരിച്ചു. സുന്ദർരാജ്, മകൾ ജനനി എന്നിവരാണ് പുലർച്ചെ മരിച്ചത്. 2027 സെൻസസ് പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് താലൂക്കിന് കീഴിൽ നാളെ നടത്താനിരുന്ന പരിശീലന ക്ലാസ് ഈ മാസം 13 മാറ്റി. പരിശീലന കേന്ദ്രങ്ങളിൽ മാറ്റമില്ല. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യ ഇന്തോനേഷ്യ ഉഭയകക്ഷി ബന്ധം മികച്ച പുരോഗതി കൈവരിച്ചതായി വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ. നടൻ സലീം കുമാറിന്റെ സംസ്കാരം വൈകിട്ട് ഔദ്യോഗിക ബഹുമതികളോടെ പറവൂരിലെ വീട്ടുവളപ്പിൽ. ആദരാഞ്ജലി അർപ്പിച്ച് കലാ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ. ഇന്ന് ലോക ഭക്ഷ്യസുരക്ഷാ ദിനം. സംസ്ഥാനത്ത് ബുധനാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 7 ഓറഞ്ച് ജാഗ്രത. അഫ്ഗാനിസ്ഥാനെതിരായ ഏക ക്രിക്കറ്റ് ടെസ്റ്റിൽ 2 ദിനം ഇന്ത്യ മികച്ച നിലയിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.

റേഡിയോ മലബാർ, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ, മട്ടന്നൂർ. ഈ നിലയത്തിൽ നിന്നും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. 12:50 മലയാളത്തിൽ വാർത്തകൾ, ആകാശവാണി റിലേ. ഉച്ചയ്ക്ക് 1 റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങൾ, തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി. 2 അതിഥിഭാഷാ ഗാനങ്ങൾ കേൾക്കാം. വൈകിട്ട് 5 ചലച്ചിത്രഗാനങ്ങൾ. 5:30 പ്രതികരണം, പുനഃപ്രക്ഷേപണം. തുടർന്ന് ആർദ്രഗീതങ്ങൾ കേൾക്കാം. 6 ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. തുടർന്ന് ചലച്ചിത്രഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. തുടർന്ന് 6:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. 6:40 സന്ധ്യാഗീതങ്ങൾ. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 സർഗജാലകം. 8 ചലച്ചിത്രഗാനങ്ങൾ. 8:30 റേഡിയോ അറ്റ് സ്കൂൾ. 9 നാടകനേരത്തിൽ അസുരഗോത്രം പൂർണ്ണരൂപം അവസാന ഭാഗം. നാടകരചന കൃഷ്ണകുമാർ കണ്ണോത്ത്. സംവിധാനം രാമകൃഷ്ണൻ പഴശ്ശി. ശബ്ദമിശ്രണവും സഹസംവിധാനവും അശ്വിനി കവിണിശ്ശേരി. 10 പുത്തൻ പാട്ടുകൾ. പ്രിയ ശ്രോതാക്കളെ, ഈ നിലയത്തിൽ നിന്നും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.

0: ചരിത്ര സത്യങ്ങളുടെ ശിഥിലശിലകളും പ്രകൃതി സൗന്ദര്യത്തിന്റെ സസ്യശാതുലതയും തലയെടുപ്പിന്റെ ഗരിമയിൽ ഒരു ഗിരിനിര പുരളിമല.
1: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം. ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം. ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം. റേഡിയോ മലബാർ 89.6 FM.

0: പ്രധാന വാർത്തകൾ. ആഗോളതലത്തിൽ ഏറ്റവും കുറഞ്ഞ വിലയിൽ പാചകവാതകം ലഭിക്കുന്നത് ഇന്ത്യയിലെ കുടുംബങ്ങൾക്കെന്ന് കേന്ദ്ര സർക്കാർ. ഭൂകമ്പ പുനർനിർമ്മാണ പദ്ധതിയുടെ ഭാഗമായി നേപ്പാളിന് 72 ആരോഗ്യ സൗകര്യങ്ങളും 12 പൈതൃക പദ്ധതികളും കൈമാറി ഇന്ത്യ. ഇന്ന് ലോക ഭക്ഷ്യ സുരക്ഷാ ദിനം. നല്ല ഭക്ഷണശീലങ്ങളിലൂടെ ആരോഗ്യകരവും സ്വയം പര്യാപ്തവുമായ ഇന്ത്യയ്ക്കായി എല്ലാവരും കൈകോർക്കണമെന്ന് ആരോഗ്യമന്ത്രി JP നദ്ദ. ചലച്ചിത്ര താരം സലീം കുമാറിന് വിട നൽകാനൊരുങ്ങി കേരളം. അന്തിമോപചാരം അർപ്പിച്ച് ആയിരങ്ങൾ. സംസ്കാരം ഇന്ന് വൈകിട്ട് ഔദ്യോഗിക ബഹുമതികളോടെ. കേരളത്തിൽ കാലവർഷം ശക്തി പ്രാപിക്കുന്നു. 7 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫ്രഞ്ച് ഓപ്പൺ പുരുഷ സിംഗിൾസ് ഫൈനൽ ഇന്ന്. വനിതാ സിംഗിൾസിൽ റഷ്യൻ താരം മിറ ആൻഡ്രേവയ്ക്ക് കിരീടം. വാർത്തകൾ വിശദമായി. ഇന്ത്യ ഇന്തോനേഷ്യ സംയുക്ത കമ്മീഷൻ 4 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് വീണ്ടും ചേരുന്നതെന്നും ഈ കാലയളവിൽ ഉഭയകക്ഷി ബന്ധത്തിൽ ശ്രദ്ധേയമായ പുരോഗതി കൈവരിച്ചതായും വിദേശകാര്യമന്ത്രി SJ ശങ്കർ. ന്യൂഡൽഹിയിൽ ഇന്ത്യ ഇന്തോനേഷ്യ സംയുക്ത കമ്മീഷൻ യോഗത്തിൽ സഹ അധ്യക്ഷത വഹിക്കുകയായിരുന്നു അദ്ദേഹം. രാഷ്ട്രീയം, പ്രതിരോധം, സുരക്ഷ, സമുദ്ര സഹകരണം, വ്യാപാരവും നിക്ഷേപവും, ആരോഗ്യം, ഔഷധ നിർമ്മാണം, ഭക്ഷ്യസുരക്ഷ, വിനോദസഞ്ചാരം, വിദ്യാഭ്യാസം, സാംസ്കാരിക സഹകരണം എന്നിവയുൾപ്പെടെ ഉഭയകക്ഷി സഹകരണത്തിന്റെ മുഴുവൻ മേഖലകളെക്കുറിച്ചും വിശദമായ ചർച്ചകൾ നടത്താൻ ആഗ്രഹിക്കുന്നതായും ശ്രീ ജയശങ്കർ വ്യക്തമാക്കി. ഇന്തോനേഷ്യൻ വിദേശകാര്യമന്ത്രി സുഗിനോയും യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. വിദേശകാര്യമന്ത്രി SJ ശങ്കറും നേപ്പാൾ വിദേശകാര്യമന്ത്രി ശിശിർ ഖനാലും ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. 2015 ഭൂകമ്പാനന്തര പുനർനിർമ്മാണ പദ്ധതിയുടെ ഭാഗമായി നേപ്പാളിന് 72 ആരോഗ്യ സംവിധാനങ്ങളും 12 സാംസ്കാരിക പൈതൃക പദ്ധതികളും വെർച്വലായി കൈമാറി. അതിർത്തി കടന്നുള്ള പണമിടപാടുകൾ സുഗമമാക്കുന്നതിനായി UPIയും നേപ്പാളിന്റെ നാഷണൽ പേയ്മെന്റ് ഇന്റർഫേസും ബന്ധിപ്പിക്കുന്ന പദ്ധതിക്കും ഇരു നേതാക്കളും തുടക്കം കുറിച്ചു. ഡിജിറ്റൽ ഇന്ത്യ ഭാഷണിയും കാഠ്മണ്ഡു സർവകലാശാലയും തമ്മിലുള്ള ധാരണാപത്രവും കൈമാറി. ഇന്ത്യ നേപ്പാൾ അതിർത്തി സുരക്ഷയ്ക്കായി പരസ്പര സഹകരണത്തോടെയാണ് പ്രവർത്തിക്കുന്നതെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. അന്താരാഷ്ട്ര തലത്തിൽ LPG വിലയിൽ വൻ വർധനവ് ഉണ്ടായിട്ടും ആഗോളതലത്തിൽ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് പാചകവാതകം ലഭ്യമാക്കുന്നത് ഇന്ത്യയിലെ കുടുംബങ്ങൾക്കാണെന്ന് കേന്ദ്ര സർക്കാർ. വിശദാംശങ്ങളിലേക്ക്.
1: ഗാർഹിക ആവശ്യങ്ങൾക്കുള്ള LPG പാചകവാതക സിലിണ്ടറിന്റെ വില 29 രൂപയാണ് ഇന്ന് വർദ്ധിപ്പിച്ചത്. 14.2 kg ഭാരമുള്ള ഗാർഹിക LPG സിലിണ്ടറിനാണ് വിലവർദ്ധന ബാധകമാകുന്നത്. ഇന്നു മുതൽ പ്രാബല്യത്തിൽ വന്ന പുതിയ നിരക്കനുസരിച്ച് ഡൽഹിയിൽ ഒരു ഗാർഹിക LPG സിലിണ്ടറിന്റെ വില 942 രൂപയാണ്. എന്നാൽ അമേരിക്ക, ഓസ്ട്രേലിയ, കാനഡ തുടങ്ങിയ വികസിത സമ്പദ്വ്യവസ്ഥകളിലെ വിലയപേക്ഷിച്ച് വളരെ കുറവാണ് ഇന്ത്യയിലെ LPG വിലയെന്ന് പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു. ആഗോള ഊർജ്ജ വിപണികളുടെ അസ്ഥിരമായ ആഘാതത്തിൽ നിന്ന് ഉപഭോക്താക്കളെ സംരക്ഷിക്കുന്നതിനായി വർധനവിന്റെ ഒരു പ്രധാന ഭാഗം സർക്കാർ ഏറ്റെടുത്തിട്ടുണ്ടെന്നും മന്ത്രാലയം അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: നീറ്റ് UG പുനഃപരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നതായുള്ള പ്രചാരണം തള്ളി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. ഇതുമായി ബന്ധപ്പെട്ട് സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന അവകാശവാദങ്ങൾ വ്യാജമാണെന്ന് NDA അറിയിച്ചു. പരീക്ഷാ പ്രക്രിയ കുറ്റമറ്റതാകുന്നതിനും ഉദ്യോഗാർത്ഥികൾക്ക് സുരക്ഷിതവും സുതാര്യവുമായ പരീക്ഷ ഉറപ്പാക്കാനും ആവശ്യമായ മുൻകരുതലുകൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും NDA വ്യക്തമാക്കി. CBSE 12ാം ക്ലാസ് പരീക്ഷാ പേപ്പറുകളുടെ പുനഃപരിശോധനയ്ക്ക് അപേക്ഷിക്കാനുള്ള അവസരം ഇന്ന് അവസാനിക്കും. ഇന്ന് അർദ്ധരാത്രി വരെ അപേക്ഷ സമർപ്പിക്കാനുള്ള പോർട്ടൽ തുറന്നിരിക്കുമെന്ന് CBSE സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ലോക ഭക്ഷ്യ സുരക്ഷാ ദിനത്തോടനുബന്ധിച്ച് സുരക്ഷിതവും ശുചിത്വമുള്ളതുമായ ഭക്ഷണം ഉറപ്പാക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ പ്രതിബദ്ധത ആവർത്തിച്ച് കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ. നല്ല ഭക്ഷണശീലങ്ങൾ പിന്തുടർന്ന് ആരോഗ്യകരവും സ്വയം പര്യാപ്തവുമായ ഇന്ത്യയെ കെട്ടിപ്പടുക്കാൻ എല്ലാവരും കൈകോർക്കണമെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിലൂടെ ആഹ്വാനം ചെയ്തു. വിശദാംശങ്ങളിലേക്ക്.
1: പാചക എണ്ണയുടെ ഉപയോഗം 10% കുറയ്ക്കുകയും സമീകൃത ആഹാരശീലം സ്വീകരിക്കുകയും ചെയ്യണമെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആഹ്വാനവും കേന്ദ്രമന്ത്രി JP നദ്ദ ഓർമ്മിപ്പിച്ചു. മികച്ച ആരോഗ്യവും ശക്തമായ രാഷ്ട്രനിർമ്മാണവും ലക്ഷ്യമിട്ടുള്ള ഈ സന്ദേശം ജനങ്ങൾ ഏറ്റെടുക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഐക്യരാഷ്ട്രസഭയുടെ ഭക്ഷ്യ കാർഷിക സംഘടനയും ലോകാരോഗ്യ സംഘടനയും ദേശീയ ഭരണകൂടങ്ങൾ, സിവിൽ സമൂഹ സംഘടനകൾ, അക്കാദമിക് സ്ഥാപനങ്ങൾ തുടങ്ങിയവയുടെ സഹകരണത്തോടെ എല്ലാ വർഷവും June 7 ലോക ഭക്ഷ്യ സുരക്ഷാ ദിനം ആചരിക്കുന്നത്. പ്രശ്നത്തിൽ നിന്ന് പരിഹാരത്തിലേക്ക്, എല്ലായിടത്തും സുരക്ഷിത ഭക്ഷണം എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. കൃഷിയിടം മുതൽ ഭക്ഷണമേശ വരെ ശുചിത്വവും ശാസ്ത്രീയ രീതികളും പാലിച്ചുകൊണ്ട് ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കേണ്ടതിന്റെ പ്രാധാന്യമാണ് ഇതിലൂടെ ഊന്നിപ്പറയുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: രാജ്യത്ത് സമഗ്രമായ ഡിജിറ്റൽ ആരോഗ്യ ആവാസ വ്യവസ്ഥ വളർത്തിയെടുക്കാൻ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ സഹമന്ത്രി അനുപ്രിയ പട്ടേൽ ആകാശവാണി വാർത്തയ്ക്ക് അനുവദിച്ച പ്രത്യേക അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അവർ. ആയുഷ്മാൻ ഭാരത് ഡിജിറ്റൽ മിഷന്റെ ഭാഗമായി രാജ്യത്ത് ഇതുവരെ 90 കോടിയിലധികം ആഭാ തിരിച്ചറിയൽ കാർഡുകൾ സൃഷ്ടിച്ചിട്ടുണ്ടെന്നും 100 കോടിയിലധികം ഡിജിറ്റൽ മെഡിക്കൽ രേഖകൾ ഇ ഐഡികളുമായി ബന്ധിപ്പിച്ചിട്ടുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AIRNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIRNews_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: അന്തരിച്ച മലയാള നടൻ സലീം കുമാറിന് വിട നൽകാനൊരുങ്ങി കേരളം. ഔദ്യോഗിക ബഹുമതികളോടെ വൈകിട്ട് 3:30 പറവൂരിലെ വീട്ടുവളപ്പിലാണ് സംസ്കാരം. പറവൂർ ടൌൺഹാളിൽ നടക്കുന്ന പൊതുദർശനത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ, മന്ത്രിമാർ, സിനിമാ സാംസ്കാരിക രാഷ്ട്രീയ മേഖലകളിലെ പ്രമുഖർ തുടങ്ങിയവർ സലീം കുമാറിന് അന്ത്യാഞ്ജലി അർപ്പിച്ചു. പ്രിയ നടനെ അവസാനമായി കാണാൻ 100 കണക്കിന് ആരാധകരാണ് ടൌൺഹാളിൽ എത്തിയത്. കൊച്ചി അമൃത ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്നലെ രാത്രിയായിരുന്നു സലീംകുമാർ അന്തരിച്ചത്. 3 പതിറ്റാണ്ടിനിടെ 350 ചിത്രങ്ങളിൽ വേഷമിട്ട സലീംകുമാർ നർമ്മ പ്രാധാന്യമുള്ള കഥാപാത്രങ്ങൾ സ്വന്തം ശൈലിയിലൂടെ അവതരിപ്പിച്ചു. മികച്ച നടനുള്ള ദേശീയ സംസ്ഥാന പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട്. സംവിധായകൻ, ഗ്രന്ഥകാരൻ, പ്രഭാഷകൻ, ചിന്തകൻ എന്നീ നിലകളിലും ശ്രദ്ധ നേടി. കേരളത്തിൽ തെക്ക് പടിഞ്ഞാറൻ കാലവർഷം ശക്തി പ്രാപിക്കുന്നു. തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റെല്ലാ ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള ജില്ലകളിൽ നാളെയും മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച ഫിറ്റ് ഇന്ത്യ സൺഡേ സോൺ സൈക്കിൾ സംരംഭത്തിന്റെ 77-ാമത് പതിപ്പിൽ കേന്ദ്ര കായികമന്ത്രി മൻസുഖ് മാണ്ഡവ്യ പങ്കെടുത്തു. സൈക്കിൾ ഉപയോഗം പരിസ്ഥിതിയെ ശുചിയായി നിലനിർത്തുന്നതിനൊപ്പം രൂക്ഷമായ ഗതാഗത കുരുക്കിനും ഫലപ്രദമായ പരിഹാരമാണെന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. സൈക്കിൾ ചവിട്ടുന്നതിലൂടെ ലഭിക്കുന്ന നിരവധി ആരോഗ്യ ഗുണങ്ങൾ പരാമർശിച്ച മന്ത്രി ഫിറ്റ് ഇന്ത്യ എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ എല്ലാവരും ഈ ജനകീയ സംരംഭത്തിന്റെ ഭാഗമാകണമെന്ന് ആഹ്വാനം ചെയ്തു.
3: साइक्लिंग करने से आपकी हेल्थ अच्छी रहती है. साइक्लिंग से फ्यूल का बचत होता है. वर्तमान में ट्रैफिक की बहुत बड़ी समस्या है, उसका भी समाधान है. तो क्यों न हम साइक्लिंग करें. देश के नागरिकों में अपने हेल्थ के प्रति अवेयरनेस बढ़ी है. मोदी जी ने आधा घंटा रोज फिटनेस देने के लिए कहा है. तो ये फिटनेस का डोज आधा घंटा के लिए हम हमेशा साइक्लिंग करेंगे तो मैं मानता हूँ कि हमारी कई समस्या का समाधान होगा.
0: ഫ്രഞ്ച് ഓപ്പൺ പുരുഷ സിംഗിൾസ് ഫൈനൽ ഇന്ന്. ജർമ്മനിയുടെ അലക്സാണ്ടർ സ്വരേവ്, ഇറ്റലിയുടെ ഫ്ളാവിയോ കൊബോളി എന്നിവരാണ് കലാശ പോരാട്ടത്തിൽ മാറ്റൊരുക്കുക. ഇന്നലെ നടന്ന വനിതാ സിംഗിൾസിൽ റഷ്യൻ താരം മിറ ആൻഡ്രേവ കിരീടമണിഞ്ഞിരുന്നു. താരത്തിന്റെ കന്നി ഗ്രാൻഡ്സ്ലാമായിരുന്നു ഇന്നലത്തേത്. അഫ്ഗാനിസ്ഥാനെതിരായ ക്രിക്കറ്റ് ടെസ്റ്റ് 1-ാം ഇന്നിംഗ്സിൽ ഇന്ത്യയുടെ ബാറ്റിംഗ് പുരോഗമിക്കുന്നു. ടോസ് നേടി ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യ 2-ാം ദിനം ഒടുവിൽ റിപ്പോർട്ട് ലഭിക്കുമ്പോൾ 7 വിക്കറ്റ് നഷ്ടത്തിൽ 535 റൺസ് എന്ന നിലയിലാണ്. കെ എൽ രാഹുൽ, ശുഭാൻ ഗിൽ എന്നിവരുടെ സെഞ്ചുറികളാണ് ഇന്ത്യയ്ക്ക് മികച്ച സ്കോർ സമ്മാനിച്ചത്. ഹോർമുസ് കടലിടുക്കിലെ അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതം ലക്ഷ്യമിട്ടുള്ള ഇറാന്റെ 2 ഡ്രോണുകൾ വെടിവെച്ചിട്ടതായി US. കുവൈത്തിലെയും ബഹ്റൈനിലെയും അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇറാൻ ഇന്നലെ ഭൂഖണ്ഡാനന്തര മിസൈൽ തൊടുത്തിരുന്നു. ഡ്രോൺ ആക്രമണത്തിന് മറുപടിയായി ഗോറു ഖ്വഷ് ദ്വീപുകളിലെ ഇറാന്റെ റഡാർ നിരീക്ഷണ സംവിധാനങ്ങൾ US സേന തകർത്തതിന് പിന്നാലെയാണ് ഇത്. അതിനിടെ മേഖലയിൽ സമാധാനം ഉറപ്പാക്കുന്നത് ലക്ഷ്യമിട്ട ചർച്ചകൾക്കായി പാക് ആഭ്യന്തരമന്ത്രി മൊഹ്സിൻ നഖ്വി ടെഹ്റാനിൽ എത്തിയിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. ആഗോളതലത്തിൽ ഏറ്റവും കുറഞ്ഞ വിലയിൽ പാചകവാതകം ലഭിക്കുന്നത് ഇന്ത്യയിലെ കുടുംബങ്ങൾക്കെന്ന് കേന്ദ്ര സർക്കാർ. ഭൂകമ്പ പുനർനിർമ്മാണ പദ്ധതിയുടെ ഭാഗമായി നേപ്പാളിന് 72 ആരോഗ്യ സൌകര്യങ്ങളും 12 പൈതൃക പദ്ധതികളും കൈമാറി ഇന്ത്യ. ഇന്ന് ലോക ഭക്ഷ്യസുരക്ഷാ ദിനം. നല്ല ഭക്ഷണശീലങ്ങളിലൂടെ ആരോഗ്യകരവും സ്വയം പര്യാപ്തവുമായ ഇന്ത്യയ്ക്കായി എല്ലാവരും കൈകോർക്കണമെന്ന് ആരോഗ്യമന്ത്രി JP നദ്ദ. ചലച്ചിത്ര താരം സലീം കുമാറിന് വിട നൽകാനൊരുങ്ങി കേരളം. അന്തിമോപചാരമർപ്പിച്ച് ആയിരങ്ങൾ. സംസ്കാരം ഇന്ന് വൈകിട്ട് ഔദ്യോഗിക ബഹുമതികളോടെ. കേരളത്തിൽ കാലവർഷം ശക്തി പ്രാപിക്കുന്നു. 7 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫ്രഞ്ച് ഓപ്പൺ പുരുഷ സിംഗിൾസ് ഫൈനലിൽ ഇന്ന് വനിതാ സിംഗിൾസിൽ റഷ്യൻ താരം മിറ ആൻഡ്രേവയ്ക്ക് കിരീടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: റേഡിയോ മലബാറിന്റെ ഇഷ്ടഗാനങ്ങളിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്നേഹസ്വാഗതം. ദേ നമുക്കൊരുപാട് കോളുകൾ വരുന്നുണ്ട്. അതിനു മുന്നേ പുതിയതായിട്ട് ആരെങ്കിലുമൊക്കെ വിളിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് വിളിക്കാനായിട്ട് നമ്പർ പറയാം, 0409029708896. ഇന്നത്തെ ആദ്യത്തെ കോളർ ആരാ നോക്കാം. ഹലോ.
2: ഹലോ,
1: നമസ്കാരം. ഇഷ്ടഗാനങ്ങളിലേക്ക് സ്വാഗതം. ആരാണ്? പൊതുവെ പ്രതികരണത്തിലാണ് കൂടുതലും കേട്ട് കാണുന്നത്, പേര് കേട്ടിട്ട് സുപരിചിതമായിട്ടുള്ളത്. ശബ്ദം വളരെ റെയർ ആയിട്ട് മാത്രമല്ലേ കേൾക്കുന്നുള്ളൂ അല്ലേ?
2: അതെ അതെ, അങ്ങനല്ലേ വേണ്ടത്?
1: അതെ, തീർച്ചയായിട്ടും.
2: ആഴ്ചതോറും വിളിക്കുമ്പോ നമ്മുടെ പേര് തന്നെ ഒരു മറ്റുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ടാവും.
1: അതെ. ഏത് പാട്ടാണ് ഇന്ന് കേൾക്കേണ്ടത്?
2: എനിക്ക് ഊട്ടി പാട്ടാണ് ആ മൂവിയിലെ രഞ്ജിനി പ്രിയ രഞ്ജിനി എന്നൊരു പാട്ടില്ലേ, പറയാം. ഈ പാട്ടിന് പ്രത്യേകത കൂടിയുണ്ട്. അതായത് ദേവരാജൻ മാസ്റ്ററുടെ ശിഷ്യനാണല്ലോ ജോൺസൺ
1: മാസ്റ്റർ.
2: എനിക്ക് ജോൺസൺ മാസ്റ്ററുടെ ഒരു പാട്ടിലും ദേവരാജൻ മാസ്റ്ററുടെ സംഗീതവും കടന്നു വരാറില്ല. ഈ പാട്ട് പൂർണ്ണമായും ദേവരാജൻ മാസ്റ്റർ ആ ഒരു ശൈലി തന്നെയാണ്
1: പിന്തുടരുന്നല്ലേ.
2: അത് കേൾക്കുമ്പോ നമുക്ക് മനസ്സിലാവും ഇത് ദേവരാജൻ മാസ്റ്റർ ചെയ്തതാണോ എന്നൊരു സംശയം തോന്നും.
1: ഓക്കേ. അപ്പൊ അങ്ങനെ ഒരു പ്രത്യേകത കൂടെ ഈ പാട്ടിനുണ്ട്.
2: പ്രത്യേകത കൂടിയുണ്ട് ഈ പാട്ടിന്. ഇതാരും അങ്ങനെ ആവശ്യപ്പെട്ട് കാണുന്നുമില്ല.
1: അപ്പൊ എന്തായാലും ഈ ഒരു പാട്ട് തന്നെ നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടിട്ട് ചോദിക്കാന്ന് വിചാരിച്ചു.
2: അതെ അതെ.
1: മഴയുണ്ടോ ഇവിടെ പൂത്തൂര്?
2: ഇല്ല, മഴ കുറച്ച് വിട്ട് നിന്നിട്ടുള്ളത്. രാവിലെ
1: ഭക്ഷണം കഴിച്ചോ?
2: ജോൺസൺ മാഷെ എന്താ നെഞ്ചോട് ചേർത്ത് വയ്ക്കുന്ന എന്റെ ഒരു സഹോദരി ഉണ്ട്, അവർക്ക് വേണ്ടി ഡെഡിക്കേഷൻ ചെയ്യുന്നു. ജോമോൾ എന്ന പേര്.
1: ജോമോൾ?
2: ആ അതെ അതെ.
1: ജോമോൾ എന്നുള്ള പേര് നമ്മള് സിനിമാ നടിയുടെ പേരിലാണല്ലോ കൂടുതൽ അറിയുന്നേ.
2: അതെ അതെ.
1: അപ്പൊ വിളിക്കുന്ന എന്താ? ജോമോൾ തന്നെയാണോ വിളിക്കുക?
2: അങ്ങനെ വിളിക്കല്.
1: ജോമോൾക്ക് വേണ്ടിട്ട് നമുക്കൊരു സ്പെഷ്യൽ ഡെഡിക്കേഷൻ ആയിട്ട് ഈ ഗാനം കേൾപ്പിച്ചു കൊടുക്കാം.
2: ഓക്കെ,
1: താങ്ക് യു.
2: താങ്ക് യു. ആ

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു.
1: കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ:
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം, നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.
0: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
2: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം: സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൌകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
2: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276200.
3: സാഹിത്യവും സംസ്കാരവും കലയും കായികവും അറിവുകളുടെ വലിയൊരു കലവറ നിങ്ങൾക്ക് മുൻപിൽ തുറക്കുന്നു. ഇത് റേഡിയോ മലബാർ 89.6 FM.
4: ഇഷ്ടഗാനങ്ങളിലേക്ക് അടുത്തതായി ആരാണ് വിളിച്ചിട്ടുള്ളത് നോക്കാം. ഹലോ.
5: ഹലോ,
4: നമസ്കാരം. ആരാണ്?
5: നമസ്കാരം, ബാബു ആണ്.
4: ബാബു ഏട്ടാ, എന്തൊക്കെയുണ്ട്? സുഖാണോ? മഴയുണ്ടോ അവിടെ?
5: മഴയില്ല, ഇപ്പൊ ഇല്ല,
4: ഇപ്പൊ കുറവുണ്ട്. ഏത് പാട്ടാണ് ഇന്ന് കേൾക്കണ്ടത്?
5: എനിക്ക് ഗസൽ സിനിമയിലെ ഏതെങ്കിലും ഒരു പാട്ടാണ് വേണ്ടത്. പിന്നെ നമ്മുടെ മധുരവാണി ഗ്രൂപ്പിലെ രമ്യശ്രീയുടെ വെഡിങ്
4: ആനിവേഴ്സറി. രമ്യശ്രീക്കും പ്രജിതേടനും കൂടെ വെഡിങ് ആനിവേഴ്സറി വിഷസ് അറിയിച്ചുകൊണ്ടാണ് ഈ ഒരു ഗാനം.
5: അതെ അതെ.
4: ഓക്കെ, അപ്പോ റേഡിയോ മലബാറിന്റെ വകയും ആശംസകൾ അറിയിച്ചു എന്ന് പറയണം.
5: രണ്ടു
4: പേർക്കും വേണ്ടിയിട്ട് പാട്ട് കേൾപ്പിച്ചു കൊടുക്കാം.
5: ഓക്കെ
4: ഓക്കെ.

0: ദക്ഷിണ ഭാരതത്തിലെ ദക്ഷയാഗ ഭൂമിയിൽ വൈശാഖോത്സവത്തിന് തുടക്കമാവുകയാണ്.
1: ദക്ഷിണ കാശിയ കൊട്ടിയൂർ വാണിടും ദക്ഷമദാന്ത
0: വനഭംഗിയുടെ പശ്ചാത്തലത്തിൽ ബാവലിപ്പുഴയുടെ തീരത്ത് 28 ഉത്സവ ദിനരാത്രങ്ങൾ അപൂർവതകളുടെ തീർത്ഥാടന കാലത്ത് കൊട്ടിയൂർ വിശേഷങ്ങളുമായി റേഡിയോ മലബാർ.
2: ഹിമഗിരി സുതയുടെ പതിയുടെ പദതളിരിണയിൽ ചേരുക നെഞ്ചേ, കലിയുടെ കന്മഷ ദ്വേഷമശേഷം നിന്നിൽ.
0: കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങൾ.
1: ഇളനീർ കാവുകളായി വാവലിപ്പുഴയിലെ തെളിനീരിൽ.
0: എല്ലാ ദിവസവും രാവിലെ 7:30 വൈകിട്ട് 5:30.
1: അമൃതാംശു കല ചൂടും പുരിജടാശകലം നീ അടിയങ്ങൾ കോടപ്പൂവായി നൽകേണേ.
0: കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങൾ.

0: റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത കോളർ ആരാ നോക്കാം. ഹലോ,
1: ഹലോ,
0: നമസ്കാരം. ഇഷ്ടഗാനങ്ങളിലേക്ക് സ്വാഗതം. ആരാണ്? ഷൈജു. ആദ്യമായിട്ടാണോ ഷൈജു ഏട്ടാ വിളിക്കുന്നേ? ഓക്കെ, എവിടെയാണ് സ്ഥലം? ഓക്കെ, ഇപ്പൊ പണിയാ ആവശ്യത്തിന് വേണ്ടിട്ട് യേച്ചൂർ പോയിട്ടാ ഉള്ളത്. എന്താ ചെയ്യുന്നേ? ഹോട്ടലില്. എന്താ ഹോട്ടലിന്റെ പേര്?
1: ശശീന്ദ്ര.
0: എന്താണ്?
1: ശശീന്ദ്ര.
0: ശശീന്ദ്ര. ഓക്കെ, അപ്പൊ രാവിലെ പോവോ ഇവിടുന്ന്?
1: രാവിലെ പോവും.
0: ഇപ്പോ
1: 6 മണിക്ക് പോവും. ഉച്ചക്ക് 3 മണിയാകുമ്പോ കഴിയും.
0: അപ്പോഴത്തേക്ക് കഴിയും. അപ്പൊ നൈറ്റ് ടൈം
1: കുക്കിംഗ്?
0: ആഹാ, അടിപൊളി. അപ്പൊ ഒരു ഷെഫിനോടാണ് സംസാരിച്ചോണ്ടിരിക്കുന്നത് ഞാൻ. ഇന്ന് ഏത് പാട്ടാ കേൾക്കണ്ടെന്ന് പറയോ. ആർക്ക് വേണ്ടിയാണ് ചോദിച്ചത്?
1: നമ്മളെ ഫ്രണ്ട്. എല്ലാവർക്കും വേണ്ടി. നമ്മളെ ബാപ്പിലെ.
0: ഓക്കെ, അവിടെ ഞാൻ കഴിക്കാൻ വരുന്ന എല്ലാവർക്കും.
1: പിന്നെ എന്റെ മോനു.
0: മോന്റെ പേരെന്താ? അവത് നവത്. രണ്ടും വെറൈറ്റി പേരുകളാണല്ലോ. ആരാ സെലക്ട് ചെയ്ത പേര്? അർത്ഥം നോക്കിയിട്ടുണ്ടോ പേരിന്റെ?
1: അർത്ഥം നോക്കില്ല.
0: കേട്ടോ, ഇഷ്ടപ്പെട്ടു? വീട്ടിൽ ആരൊക്കെ ഉള്ളത്?
1: വീട്ടില് വൈഫുണ്ട്, അച്ഛനും അമ്മയും, ചേട്ടനല്ലോ.
0: പേര് പറയാ അവരുടെ ഒക്കെ?
1: വൈഫിന്റെ പേര് ജസ്ന. ചേട്ടൻ്റെ ഒരു ഷാജി. ഓരോ വൈഫിന്റെ ഒരു സിന്ധു.
0: ഓക്കെ, അപ്പൊ ഇവർക്കൊക്കെ വേണ്ടിട്ടാണ് പാട്ട് ചോദിച്ചത്.
1: ആദ്യമായിട്ട് വിളിക്കുന്നത്? ആദ്യമായിട്ട് കിട്ടുകയും ചെയ്യുന്നേ.
0: ആദ്യമായിട്ട് വിളിച്ചു, അപ്പൊ തന്നെ കിട്ടി. ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു കേട്ടോ ഇങ്ങനെ ഒരാള് പറയുന്നേ. സാധാരണ ഫസ്റ്റ് ടൈം വിളിക്കുമ്പോ വിളിച്ചിട്ട് കിട്ടുന്നേ ഇല്ല എന്നുള്ള പരാതിയാണ് പൊതുവെ പറയാറുള്ളത്. പ്രേമേച്ചിയും സുമിത്രേച്ചിയും ഒക്കെ ഇടക്ക് സമയം കിട്ടുമ്പോ വിളിക്കാറുണ്ട്. ചിലപ്പോ ഇന്ന് ലീവാണ്, പക്ഷേ കുറച്ചായും തോന്നുന്നു സുമിത്രേച്ചി വിളിച്ചിട്ട്. അവിടെ ഈ സമയം ആകുമ്പോഴേക്ക് തിരക്കായിരിക്കുമല്ലോ. ഇപ്പൊ എങ്ങനെ ഷൈജോട്ടൻ തിരക്കുന്ന മാറി നിന്നിട്ടാണോ സംസാരിക്കുന്നേ?
1: ഓക്കെ,
0: എന്താണ് സ്പെഷ്യൽ ഡിഷ് ആക്കുന്നത്?
1: കടികള്, പിന്നെ കറി, അങ്ങനത്തെല്ലോ.
0: അതെയോ, ഷൈജോട്ടൻ സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ?
1: സ്പെഷ്യലൊന്നുമില്ല,
0: സാധാരണ ആക്കുന്ന പോലെ തന്നെ.
1: സാധാരണ നോർമൽ പോലെ തന്നെ.
0: കഴിച്ചിട്ട് ആൾക്കാർ അഭിപ്രായം പറയോ അടിപൊളിയായിട്ടുണ്ട്?
1: അതെല്ലാം ചിലപ്പോ കംപ്ലൈന്റ് ഉണ്ടാവും, ചിലപ്പോ നല്ലതായിരിക്കും. ആൾക്കാരെ എങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ലല്ലോ.
0: അതെ, ഓരോരുത്തർക്കും വേറെ വേറെ ടേസ്റ്റ് ആയിരിക്കുമല്ലോ.
1: വേറെ വേറെ ചിലർക്ക്
0: അത് ഇഷ്ടപ്പെടും, ചിലർക്ക് അത് അത്ര പിടിച്ചൊന്നും വരില്ല.
1: നമ്മളതിന് വേഗം പോവുകയും ചെയ്യും. 3 മണിക്ക് പോലെ
0: അപ്പൊ കുഴപ്പമില്ലല്ലോ അല്ലേ? ഭക്ഷണം ആക്കിയിട്ട് നമ്മളവിടുന്ന് പോവല്ലോ.
1: അപ്പോ പിന്നെ അവരെന്താണെന്ന് അറിയില്ലല്ലോ.
0: എന്തായാലും ഒരു ദിവസം എല്ലാരെയും കൂട്ടിട്ട് ഇങ്ങോട്ടേക്ക് വരാൻ പറ്റുമോ നോക്കൂ. ഈ ഒരു പാട്ട്
1: എല്ലാവർക്കും
0: അതെന്താ? ഓ, പാട്ട് പരിപാടികളോടാണ് കൂടുതൽ താല്പര്യം.
1: ബുധനാഴ്ച, വെള്ളിയാഴ്ച, ഞായറാഴ്ച
0: ഈ സമയത്ത് കേൾക്കും. പാട്ട് ഇഷ്ടപ്പെടുന്ന ഷൈജോടിന് വേണ്ടിട്ട് എന്തായാലും ഈ ഒരു പാട്ട് മറ്റുള്ളവർക്കൊക്കെ വേണ്ടിട്ട് കേൾപ്പിച്ചു തരാം.
1: ഓക്കെ,
0: താങ്ക് യു.
1: Thank you.

0: Stitchwell, Boutique and Beauty Parlor, Second Floor, Links Mall, Mattanur.
1: കല്യാണം, എൻഗേജ്മെന്റ്, ഫംഗ്ഷൻ ഏതുമാവട്ടെ, പാർട്ടി വെയർ, നിങ്ങളുടെ ഇഷ്ടവസ്ത്രങ്ങൾ, അങ്ങനെയെല്ലാം ഏറ്റവും മനോഹരമായ ഫിനിഷിംഗോടെ നിങ്ങൾക്കരികിലെത്തുന്നു.
0: സ്കൂൾ, കോളേജ്, ഹോസ്പിറ്റൽ, സ്കൗട്ട് ആൻഡ് ഗൈഡ് തുടങ്ങി എല്ലാത്തരം യൂണിഫോമുകളും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു. ഇനി മുതൽ ന്യൂ ലുക്ക്, സ്മാർട്ട് ലുക്ക്.
1: എല്ലാത്തിനും കൂട്ടായി സ്റ്റിച്ച്വെൽ, ബോട്ടിക്, ബ്യൂട്ടി പാർലർ ആൻഡ് യൂണിഫോംസ്, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ.
0: ഫോൺ 7999447-6836,
1: 9447-371-836,
0: 8078-502-836. സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക, മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.
2: റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങൾ തുടരുന്നു. അടുത്ത കോളർ ആരാ നോക്കാം. ഹലോ.
3: ഹലോ,
2: നമസ്കാരം. ഇഷ്ടഗാനങ്ങളിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? ആരാണ്?
3: ശിവപ്രസാദ്.
2: എവിടുന്ന വിളിക്കുന്നേ? എവിടെ? കോട്ടയത്ത് നിന്ന്. ആദ്യമായിട്ടാണോ മുന്നേ വിളിച്ചിട്ടുണ്ട്? ഓക്കേ. ഏത് പാട്ടാണ് കേൾക്കണ്ടേ? ഏതാണ്? തുടരും എന്ന സിനിമയിലെ ശാന്തമീ രാത്രിയിൽ. തുടരും എന്ന സിനിമയിലെ ഈ ഒരു ഗാനം ഉണ്ടായിരുന്നു. ആർക്ക് വേണ്ടിയാണ് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്? എവിടെയാ വർക്ക് ചെയ്യുന്നത്? ഓക്കേ. ആഹാ, മുന്നേ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ ഓർക്കുന്നുണ്ട്, പെട്ടെന്ന് കോട്ടയത്ത് എന്ന് പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു ഇതാരാണ് ആദ്യമായിട്ടാണോ വിളിക്കുന്നേ. ഇപ്പൊ നാട്ടിലാണ് ഉള്ളത്? കുറെ ദിവസമായോ പോയിട്ട്? രണ്ടു ദിവസം. ആഹാ, ഓക്കേ. എങ്ങനെയുണ്ട് അവിടുത്തെ കാലാവസ്ഥ ഒക്കെ?
3: നല്ല മഴയാണ്.

0: മാറ്റമുണ്ട്, തണുപ്പുണ്ട്, പൊതുകടി ഉണ്ട്, എല്ലാം ഉണ്ട്,
1: എല്ലാം ഉണ്ട്. ആഹാ, ഇവിടെ ഇപ്പൊ മഴ കുറച്ചൊന്ന് കുറഞ്ഞിട്ടുണ്ടെന്നാണ് വിളിച്ചവരൊക്കെ പറഞ്ഞിട്ടുള്ളത്. എന്നാലും വീണ്ടും പെയ്യും. അതെ, ഇനിയെപ്പോഴാണ് തിരിച്ച് മട്ടന്നൂരേക്ക്? ഓ, നാളെ തിരിച്ചിങ്ങെത്തുവോ? ഓക്കേ. അപ്പൊ ഈ പാട്ട് നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് കേൾപ്പിച്ചു കൊടുക്കാം അല്ലേ? ഓക്കേ, താങ്ക് യു.
0: Thank you.

0: ഹലോ, നിങ്ങളുടെ കാറിന്റെ തിളക്കം നഷ്ടപ്പെടുന്നുണ്ടോ? എങ്കിൽ വി കെയർ കാർ വാഷിലൂടെ നമുക്കതിനെ പുത്തനാക്കാം. പ്രീമിയർ വാട്ടർ വാഷ്, കംപ്ലീറ്റ് ഇന്റീരിയർ ക്ലീനിംഗ്, സ്ട്രോങ് അണ്ടർബോഡി കോട്ടിംഗ്, ഗ്ലോസി വാക്സ് പോളിഷിംഗ് തുടങ്ങിയ വിവിധ സേവനങ്ങൾ വി കെയർ കാർ വാഷിലൂടെ ലഭ്യമാകുന്നു. ടു വീലർ, ത്രീ വീലർ, ഫോർ വീലർ തുടങ്ങി വാഹനങ്ങൾ ഏതുമാകട്ടെ, ഞങ്ങളുടെ സ്വന്തം എന്ന പോലെ നിങ്ങളുടെ വാഹനങ്ങൾ പരിചരിക്കുന്നു. വി കെയർ കാർ വാഷ്, കരേറ്റ, അംഗൻവാടി റോഡ്, ഉരുവച്ചാൽ. പരിചയസമ്പന്നരായ ജീവനക്കാർ ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ഫോൺ 9207244177.
1: ദന്തരോഗ പരിഹാരത്തിനും ദന്ത സംരക്ഷണത്തിനും ഇനി ഒരേയൊരു നാമം, കെ കെ ഡെന്റൽ കെയർ. 11 വർഷത്തെ പാരമ്പര്യമുള്ള കെ കെ ഡെന്റൽ കെയറിന്റെ രണ്ടാമത്തെ സംരംഭം മട്ടന്നൂരിൽ ഇരിട്ടി റോഡിൽ സഹീന തിയേറ്ററിന് സമീപം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഞങ്ങളുടെ സേവനങ്ങൾ: റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ്, പല്ല് നീക്കം ചെയ്യൽ, പല്ലിന് കമ്പിയിടൽ, കമ്പിയില്ലാതെയുള്ള പല്ല് ക്രമീകരണം, കുട്ടികളുടെ ദന്തപരിചരണം, സ്ഥിരമായി ഉറപ്പിച്ചു വെക്കാവുന്ന പല്ലുകളും സെറ്റ് പല്ലുകളും, മോണരോഗ ചികിത്സ, കോസ്മെറ്റിക് മേക്ക് ഓവർ, സ്ക്രൂ ഉപയോഗിച്ചുള്ള പല്ലുറപ്പിക്കൽ അഥവാ ദന്തൽ ഇംപ്ലാന്റ്, പുറത്തു വരാത്തതും എല്ലുകൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നതും മായ പല്ലുകൾ സർജറി വഴി നീക്കം ചെയ്യുന്നു. ഡെന്റൽ എക്സ്റേ, ടൂത്ത് വൈറ്റനിങ്. ആത്മവിശ്വാസത്തോടെ ചിരിക്കാൻ ഇനി ഞങ്ങളുണ്ട് കൂടെ. കെ കെ ഡെന്റൽ കെയർ.

0: make your smile more special. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, റേഡിയോ മലബാറിന്റെ ഇഷ്ട ഗാനങ്ങളിലേക്ക് അടുത്തതായി ആരാണ് വിളിച്ചിട്ടുള്ളത് നോക്കാം. ഹലോ.
1: ഹലോ,
0: നമസ്കാരം. ഇഷ്ട ഗാനങ്ങളിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നേ?
1: അൻസാർ.
0: ആദ്യമായിട്ടാണ് വിളിക്കുന്നേ? ആ, ഈ പേര് ഞങ്ങളും ആദ്യമായിട്ടല്ലേ കേൾക്കുന്നേ. എവിടെ നിന്ന് വിളിക്കുന്നേ? ഓക്കേ. എന്താ ചെയ്യുന്നേ? വഴിയോര തട്ടുകട. പേരിട്ടിട്ടുണ്ടോ തട്ടുകടക്ക്?
1: പേരൊന്നുമില്ല, അങ്ങനെ സാധാരണ പോലെ.
0: ആഹാ, ഇങ്ങനെ അൻസാറിന്റെ തട്ടുകടന്ന് കിട്ടിയതായിരുന്നോ? നല്ല രസമല്ലേ കേൾക്കാൻ.
1: വീട്ടിലാരൊക്കെ
0: ഉള്ളത്?
1: വീട്ടിലെല്ലാരും.
0: എല്ലാരും എന്ന് പറയുമ്പോ?
1: ഓക്കേ.
0: ഇന്ന് ആദ്യമായിട്ട് വിളിച്ച, ആദ്യമായിട്ട് കിട്ടിയപ്പോ ഏത് പാട്ടാ കേൾക്കണ്ടേ? ആ പാട്ടാണ്. ഡെഡിക്കേഷൻ ഉണ്ടോ ആർക്കേലും? ഹലോ. അയ്യോ, അൻസാർക്ക് ആദ്യമായിട്ട് വിളിച്ചായിരുന്നു, കോള് കട്ടായി പോയി. സാറില്ലേ, അദ്ദേഹം പാട്ട് പറഞ്ഞിട്ടുണ്ട് സ്ഫടികം എന്ന സിനിമയിലേത്. നമുക്കത് കേൾപ്പിച്ചു കൊടുക്കാം എല്ലാ ശ്രോതാക്കൾക്കും അൻസാർക്കും വേണ്ടിയിട്ട്.

0: ഉരുവച്ചാൽ എഡ്യൂവിഷൻ അക്കാദമി 2026-27 വർഷത്തെ ക്ലാസുകളിലേക്കുള്ള പ്രവേശനം തുടരുന്നു. 7, 8, 9, 10 ഇംഗ്ലീഷ് ആൻഡ് മലയാളം മീഡിയം ബാച്ചുകൾ, ഇംഗ്ലീഷ്, മാത്സ്, സയൻസ്, സോഷ്യൽ സ്റ്റഡീസ്, ഹിന്ദി എന്നീ വിഷയങ്ങളിൽ വിദഗ്ധ പരിശീലനം, മികച്ച അധ്യാപകർ. എഡ്യൂവിഷൻ അക്കാദമി, ശിവപുരം റോഡ്, ഉരുവച്ചാൽ. അഡ്മിഷന് ബന്ധപ്പെടുക 9447-20563-30, 7-5-9-2-9-4-2-8-1-7, 8-5-4-7-9-2-2-0-20.
1: എസ്കേ ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവീ സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ GI കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, WPC ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, FRP ഡോഴ്സ്, PVC ആൻഡ് UPVC ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000, 9446242000. SK ഡോഴ്സ്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ.
2: ഇഷ്ടഗാനങ്ങളിലേക്ക് അടുത്തതായി ആരാണ് വിളിച്ചിട്ടുള്ളത് നോക്കാം.
3: ഹലോ
4: ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ.
2: ഗുഡ് ആഫ്റ്റർനൂൺ, ആരാണ് സംസാരിക്കുന്നേ?
4: ഇത് ഷീബയാണ്, കോട്ടയം ജില്ലയിലെ കുമരകത്ത് നിന്നാ വിളിക്കുന്നേ.
2: അപ്പൊ ഫുൾ നെയിം ഷീബ ജോസ് കുമരകം.
4: അത് തന്നെ.
2: എന്തൊക്കെയുണ്ട് അവിടെ വിശേഷം?
4: മഴയൊക്കെ ഉണ്ട്, ഇടയ്ക്ക് വെയിൽ വരും മഴ. പിന്നെ ഇവിടെ ചില ചില സ്ഥലത്തൊക്കെ വെള്ളപ്പൊക്കം ആയി, കരകവിഞ്ഞൊക്കെ ഒഴുകുന്നു. ഇപ്പം കഴിഞ്ഞ വർഷം ഈ സമയത്തിനൊക്കെ ഞങ്ങള് ഇവിടെ ഈ കുമരകത്ത് ഞങ്ങള് കുറെ സ്ഥലം ഉള്ളവരെല്ലാം വെള്ളത്തിനടിയിലായിരുന്നു. ആ വെള്ളത്തിലായിരുന്നു, വീടിനകത്ത് വരെ വെള്ളം വന്ന്. പിന്നെ ഞങ്ങള് ക്യാമ്പിലായിരുന്നു കഴിഞ്ഞ വർഷം ഈ സമയത്തിനൊക്കെ. ഇത്തവണ അങ്ങനെയൊന്നും ഇല്ല, ഇവിടെ ഒന്നും ഞങ്ങളുടെ ഈ പ്രദേശത്ത് വെള്ളം വലിയ കാര്യമായിട്ട് വന്നിട്ടില്ല. ഉള്ള സ്ഥലങ്ങളുണ്ട് കുമരകത്ത്.
2: ഓക്കേ, കഴിഞ്ഞ തവണ അത്രയും തീവ്രമായിട്ടുള്ള മഴ ഉണ്ടായിരുന്നുല്ലേ അങ്ങോട്ടേക്കൊക്കെ?
4: പെട്ടെന്ന് ഈ മെയ് മാസം പെട്ടെന്ന് ഒരു കാറ്റും മഴയെല്ലാം കൂടെ വന്നപ്പോ വെള്ളക്കെട്ടുണ്ടായി. ഞങ്ങൾക്ക് ഇവിടെ ഒരു വയലുണ്ടേ, വയലി വെള്ളം പെട്ടെന്ന് നിറഞ്ഞ്. ഇത്തവണ കേറിട്ടില്ല വയലി. വയലി വെള്ളം വന്നാ ഞങ്ങളുടെ ഈ താഴ്ന്ന പ്രദേശത്തൊക്കെ വെള്ളം ആവും.
2: ഓക്കേ, അങ്ങനെയൊക്കെയാണ്. ഇത്തവണ അത്ര ഉണ്ടായിട്ടില്ല അല്ലേ?
4: ഇല്ല. നേരത്തെ ഒരു കോള് വിളിച്ചില്ലേ, ആ പുള്ളി പറഞ്ഞ പോലെ തുടരും എന്ന സിനിമയിലെ പാട്ടല്ല അത്, അത് ജോണി ബക്കർ എന്ന
2: സിനിമയിലാണ് ഈ സിനിമയിലുള്ളത് അല്ലേ?
4: അത് തന്നെ, അത് കേട്ട് കഴിഞ്ഞപ്പോ എനിക്കൊന്ന് വിളിക്കണോന്ന് തോന്നി.
2: ചേച്ചിക്ക് ഏത് പാട്ടാണ് ഇന്ന് കേൾക്കേണ്ടത്?
4: എനിക്ക് ചന്ദനച്ചോല എന്ന സിനിമയിലെ ഹൃദയം മറന്നു എന്നുള്ളൊരു പാട്ടുണ്ട്. അത് നമ്മൾ കേട്ടിരിക്കുന്ന എല്ലാവർക്കും, പ്രത്യേകിച്ച് ഞങ്ങളുടെ ശ്രവ്യധാര ഗ്രൂപ്പിലെ എല്ലാവർക്കും വേണ്ടി ഈ പാട്ട് ഞാൻ ഡെഡിക്കേഷൻ ചെയ്യുന്നു.
2: ഓക്കേ, എല്ലാവരും കേൾക്കുന്നുണ്ടാവും.
4: എല്ലാവർക്കും വേണ്ടി
2: ഒക്കെ വേണ്ടിട്ട് കേൾപ്പിക്കാം. വീട്ടിലെല്ലാവർക്കും സുഖാണല്ലോ?
4: എല്ലാവർക്കും സുഖമായിട്ടിരിക്കുന്നു.
2: ഭക്ഷണം കഴിച്ചിട്ടാണോ വിളിക്കുന്നേ?
4: ഈ ഭക്ഷണം കഴിക്കണോ? ഇനി ഇത് വിളിച്ചു കഴിഞ്ഞേ ഭക്ഷണം കഴിക്കുന്നുള്ളൂ.
2: ഓക്കേ, അപ്പൊ എല്ലാവരും പാട്ട് കേൾക്കട്ടെ, ഒപ്പം ശീബ ചേച്ചിയും പാട്ടൊക്കെ കേട്ട് ആസ്വദിച്ചിട്ട് ഭക്ഷണം കഴിക്കാം. സന്തോഷം. താങ്ക് യു.

0: റേഡിയോ മലബാറിന്റെ ഇഷ്ട ഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത പാട്ടുമായിട്ട് ആരാണ് നമ്മളെ വിളിച്ചിട്ടുള്ളത് നോക്കാം. ഹലോ
1: ഹലോ
0: ഹലോ, നമസ്കാരം. ആരാ?
1: ഞാനാ
0: സുമിത്രേച്ചി. ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ
1: ഞാൻ പറയുന്നത് കേട്ടില്ലേ, അതുകൊണ്ട് ഞാൻ വിളിച്ചത്. ഇപ്പൊ അന്റെ പേര് പറഞ്ഞിട്ടില്ലേ?
0: അതെ, ഷൈജു ആയിരുന്നു വിളിച്ചത്.
1: ഷൈജു പറഞ്ഞിട്ടില്ല എന്റെ പേര്.
0: ആ, അപ്പോഴല്ലേ ഞാൻ ഓർത്തത്. കൊറച്ചായില്ലേ? പറ്റി
1: ഒന്നുമില്ലപ്പ, സമയം ഉണ്ടാവില്ല.
0: ഇന്ന് ലീവല്ലേ?
1: ഇന്ന് ലീവാണ്. അതുകൊണ്ട് ഇങ്ങനെ കിടന്നിട്ട് പാട്ട് കേൾക്കുമ്പോ ഷൈജു ഇങ്ങനെ പറയുന്നത് കേട്ടു. അന്നേരം ഞാൻ വെച്ചൊന്ന് വിളിച്ചു നോക്കട്ടു.
0: എവിടെയും പോയിട്ടില്ല?
1: കൊട്ടിയൂര് പോകുന്ന ഭയങ്കര തിരക്കല്ലേ കൊട്ടിയൂരെല്ലാം.
0: ഓ, ശനിയാഴ്ചയും ഞായറാഴ്ചയും പതിവിൽ അധികം തിരക്കുണ്ട്. എല്ലാവർക്കും ലീവ് കിട്ടുന്ന സമയല്ലേ?
1: ഇതുവരെ അളന്നു പോകുമല്ലേ?
0: അതെ,
1: ഭയങ്കര ഇന്നുണ്ടല്ലോ 24 വരെ ഇല്ലേ?
0: അതെ. എങ്ങനെയാ പോകുന്നേ? ആരാ കൂടെ ഉണ്ടാവും?
1: വണ്ണി മോൻ ഉണ്ടാവും, പിന്നെ അനിയന്റെ ഭാര്യ ഉണ്ടാവും, അവരെല്ലാം ഉണ്ടാവും. അങ്ങനെ
0: പോവും. എന്നാ കൊഴപ്പില്ലല്ലോ.
1: അങ്ങനെ പോവാ. നമ്മള് കഴിഞ്ഞല്ലോ 5 മണിയാകുമ്പോ പോയിട്ട് 6 മണിയാകുമ്പോ പോയിട്ട് ബ്ലോക്ക് ആയിരുന്നു.
0: ഓ, അതെയാ?
1: എന്നിട്ടപ്പൊ വന്നിനി പോവാനും പറ്റിട്ട് വരില്ല. പുറകിലേക്കൂടി പോയി തോന്നിട്ട് വരിക. അത്രയും ജനങ്ങളാപ്പാ.
0: അതെ അതെ അതെ, ഒരുപാട്.

0: വന്നിട്ടുണ്ട്. അതെ, ഒരുപാട് പേരുണ്ട്, പല മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന്, കർണാടക, മഹാരാഷ്ട്ര, ഒരുപാട് പേരുണ്ട്. തെക്കൻ കേരളത്തിൽ നിന്നും കുറെ ആൾക്കാർ വരുന്നുണ്ട്.
1: ഇന്നലെയെല്ലാം പേരാമ്പ്രയിൽ നിന്ന് നമ്മളെ ഊരിയിൽ ചോറ് തന്നു. പേരാമ്പ്രയിൽ നിന്ന് വന്നിട്ട് തളിപ്പറമ്പിൽ രാജരാജേശ്വര ക്ഷേത്രത്തിൽ പോയിട്ട് വരുമ്പോ തിരക്കായിട്ട് ഏടി ഇരുട്ടിയിലെന്ന് ഒരു ഹോട്ടലിൽ ഒഴിവില്ല പോലും തിരക്കും തിരക്കായിട്ട്.
0: ഓ, അപ്പൊ അതുകൊണ്ട് അവിടെ കേറിയിട്ടോ? നല്ല തിരക്കായിരിക്കൂലേ?
1: നല്ല തിരക്കാന്ന് തോന്നുന്നു. നിങ്ങൾ പോയിട്ടേ?
0: ഞങ്ങള് പോണ
1: കഴിഞ്ഞ
0: കൊല്ലം പോയിട്ടുണ്ടായി. ഇതവിടെ പ്രോഗ്രാം കൊടുക്കുന്നുണ്ട്, ഇനി പോകണം. അടുത്ത ദിവസം നോക്കിയിട്ട് എല്ലാരും കൂടെ ഒരു രാവിലെ 7:10 കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങള്. ആണോ? ഭക്ഷണം കഴിച്ചു?
1: രാവിലെ കഴിച്ചു. ഇന്ന് രാവിലെ പിന്നെ ഇവള് കഴിച്ചു. ഇവള് സൂര്യന്റെ വർത്താനം കഴിച്ച് എന്നാ ചിരിയും ചിന്തിയില്ലേ? അത് പറയുന്നത് കുറച്ച് ഒറ്റക്ക് ഞാൻ ചിരിച്ചു പോലും.
0: അതെയാ? ഇത് അറിയാത്ത ആളാ കാണുന്നെങ്കിൽ വിചാരിക്കും ഇവരെന്തിനാ വെറുതെ ചിരിക്കുന്നതെന്ന് വിചാരിക്കൂലേ. ആർക്കും അറിയില്ലല്ലോ ഇത് കേട്ടിട്ടാ ചിരിക്കുന്നതെന്ന്. ഓ, എല്ലാവർക്കും സുഖം. എന്താ സ്പെഷ്യൽ ആക്കിയ ഞായറാഴ്ചയായിട്ട്? അതെ, എല്ലാ ദിവസവും കഴിക്കും. ഏത് പാട്ടാ കേക്കണ്ടേ?
1: ഇന്ന് ജാലകത്തിലെ പാട്ട്. ഒരു കളം മാത്രം നല്ല പാട്ട് നിങ്ങൾക്കും അനക്കും എല്ലാവർക്കും വേണ്ടി,
0: എല്ലാവർക്കും വേണ്ടിട്ട് കേൾപ്പിച്ചു കൊടുക്കാം.
1: പ്രേമിച്ചോ?
0: ഒരുപാടായില്ലേ? ഓ, എന്തായാലും വരാം. പ്രേമിച്ചോട് ചോദിച്ചെന്ന് പറയണേ.
1: ഓക്കെ,
0: എന്നാല്
1: ശരി.

0: ആസ്വാദനത്തിന്റെ പുത്തൻ അനുഭവങ്ങൾക്ക് മലബാറിൽ നിന്നൊരു മധുരസ്വരം കാതിൽ തേൻമഴയായി. റേഡിയോ മലബാർ 89.6 FM.
1: ഇഷ്ടഗാനങ്ങളിലെ ഇന്നത്തെ ലാസ്റ്റ് കോളർ ആരാ നോക്കാം. ഹലോ
2: ഹലോ
1: ഹലോ, നമസ്കാരം. ആരാണ് സംസാരിക്കുന്നത്? അജിത് കുമാർ.
2: അജിത് കുമാർ,
1: എവിടുന്ന വിളിക്കുന്നേ?
2: വിളിക്കുന്നത് കോഴിക്കോട്.
1: ഓക്കെ, സ്ഥലം എവിടെയാണ്? കോഴിക്കോടല്ലേ?
2: അല്ല, കണ്ണൂരില്ല, മട്ടന്നൂരിനടുത്തുള്ള കരേറ്റാണ്.
1: ആ, അപ്പൊ നമ്മളൊക്കെ അയൽക്കാരാണല്ലോ. അയ്യല്ലൂരല്ലേ റേഡിയോ സ്റ്റേഷൻ? ഇവിടെ വന്നിട്ടുണ്ടോ? ഓക്കെ, കൊറേ ആയോ വന്നിട്ട്? ആണോ? ഓക്കെ, ഇപ്പൊ ഏത് പാട്ടാണ് കേൾക്കേണ്ടത്?
2: വാഴപ്പൂങ്കിളികൾ എന്നുള്ള പാട്ട്.
1: പാടുവോ? പാട്ട് പാടുവോ?
2: ഇല്ല, പാട്ട് പറഞ്ഞേയുള്ളൂ, പാടാൻ അറിയില്ല.
1: കേൾക്കാനാണ് ഇഷ്ടം?
2: അതെ, കേൾക്കാൻ.
1: ആരൊക്കെയുള്ളത് വീട്ടില്?
2: വീട്ടില് ഭാര്യ, രണ്ട് കുട്ടികൾ.
1: പേര് പറയോ അവരുടെ?
2: മൂത്തയാള് അക്ഷയ്, ചെറിയാള് അഗസ്ത്യ.
1: അഗസ്ത്യ, ഓക്കെ. അപ്പൊ ഈ പാട്ട് ആർക്ക് വേണ്ടിട്ട്, അവർക്കൊക്കെ വേണ്ടിട്ടാണോ ഡെഡിക്കേറ്റ് ചെയ്യുന്നത്?
2: അവർക്കും എല്ലാ ചെറിയ കുട്ടികളും, സ്കൂൾ പോകുന്ന എല്ലാ കുട്ടികളും.
1: ഓക്കെ, അപ്പൊ അവരൊക്കെ ആസ്വദിക്കട്ടെ, നമുക്ക് പാട്ട് കേൾപ്പിക്കാം.
2: ഓക്കെ.

0: ഗോൾട്ടൺ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ് ഡിഗ്രി ഡിപ്ലോമ ഇന്റീരിയർ ഡിസൈനിങ് കോഴ്സുകളിലൂടെ വ്യത്യസ്തങ്ങളായ തൊഴിൽ മേഖലയും ഉയർന്ന തൊഴിൽ സാധ്യതയും മികച്ച അധ്യാപകർ ഒരുമിച്ചുള്ള പഠന പ്രവർത്തനങ്ങൾ വർക്ക് സൈറ്റുകളിൽ ആധുനിക പരിശീലനങ്ങൾ ഒപ്പം വിശാലമായ സൗഹൃദ പഠനാന്തരീക്ഷവും അതെ ഞങ്ങളുടെ ഉറപ്പ് ജോലിയാണ് വെറും വാഗ്ദാനമല്ല ലെറ്റ് ഗുഡ് ചേഞ്ചസ് സ്റ്റാർട്ട് ഫ്രം ഹിയർ ഗോൾട്ടൺ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ് യൂണിവേഴ്സിറ്റി സ്റ്റഡി സെന്റർ നിയർ പോലീസ് ക്ലബ് താവക്കര റോഡ് കണ്ണൂർ ഫോൺ 9747411174
1: ചരിത്ര സത്യങ്ങളുടെ ശിഥിലശിലകളും പ്രകൃതി സൗന്ദര്യത്തിന്റെ സസ്യശാതുലതയും തലയെടുപ്പിന്റെ ഗരിമയിൽ ഒരു ഗിരിനിര പുരളിമല
2: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം റേഡിയോ മലബാർ 89.6 FM.

റേഡിയോ മലബാർ 89.6 FM, കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ, മട്ടന്നൂർ. മലയാളത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട അഭിനേതാവ് സലിംകുമാറിന്റെ വിയോഗത്തോടനുബന്ധിച്ച് അദ്ദേഹം

0: അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് നാഷണൽ അവാർഡ് കരസ്ഥമാക്കിയ അദ്ദേഹം അഭിനയിച്ച ആദാമിന്റെ മകൻ അബു എന്ന ചിത്രത്തെ ആസ്പദമാക്കി തയ്യാറാക്കിയ ചിത്രപരിചയത്തിന്റെ പുനഃപ്രക്ഷേപണം ഇപ്പോൾ കേൾക്കാം.
1: ചിത്രപരിചയം.
2: കണ്ടു മറന്ന സിനിമകൾ ഇനി മനസ്സിന്റെ വിളിത്തിരയിൽ. വിഖ്യാത ചലച്ചിത്രങ്ങളുടെ ശബ്ദവ്യാഖ്യാനം.
1: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ചിത്രപരിചയത്തിലേക്ക് സ്വാഗതം. സലീം അഹമ്മദ് രചനയും സംവിധാനവും നിർവഹിച്ച് 2011 പുറത്തിറങ്ങിയ മലയാള ചലച്ചിത്രമാണ് ആദാമിന്റെ മകൻ അബു. സലീം കുമാർ, സെറീന വഹാബ് എന്നിവർ പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ചിരിക്കുന്ന ഈ ചിത്രത്തിൽ നെടുമുടി വേണു, സുരാജ് വെഞ്ഞാറമൂട്, മുകേഷ്, കലാഭവൻ മണി തുടങ്ങിയവർ മറ്റ് വേഷങ്ങൾ ചെയ്തിരിക്കുന്നു. മികച്ച ചലച്ചിത്രത്തിനുള്ള 2010 ദേശീയ ചലച്ചിത്ര പുരസ്കാരവും സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരവും നേടിയ മലയാള ചിത്രമാണ് ആദാമിന്റെ മകൻ അബു.

0: ചിത്രത്തിലെ അഭിനയത്തിലൂടെ 2010 മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം സലിം കുമാറിന് ലഭിച്ചു. കൂടാതെ മധു അമ്പാട്ടിന് മികച്ച ഛായാഗ്രാഹകനുള്ള പുരസ്കാരവും ഐസക് തോമസ് കൊട്ടുകപ്പള്ളിക്ക് മികച്ച പശ്ചാത്തല സംഗീതത്തിനുള്ള പുരസ്കാരവും ലഭിച്ചു. 2011 ജൂൺ 24 ചിത്രം തിയേറ്ററുകളിൽ പ്രദർശനത്തിലെത്തി. 2011 ഒക്ടോബർ 12 മുതൽ 27 ലങ്കാഷെയറിൽ നടന്ന ലണ്ടൻ ചലച്ചിത്രമേളയിൽ ഈ ചിത്രം പ്രദർശിപ്പിക്കപ്പെട്ടു. 2011 ഗോവ ഫിലിം ഫെസ്റ്റിവലിൽ ഇന്ത്യൻ പനോരമയിലും മത്സര വിഭാഗത്തിലും ഈ ചിത്രം പ്രദർശിപ്പിച്ചിരുന്നു. ഈ ചിത്രത്തിന് ഗോവ ഫിലിം ഫെസ്റ്റിവലിൽ ജൂറിയുടെ പ്രത്യേക പരാമർശവും പുരസ്കാരവും സംവിധായകനായ സലീം അഹമ്മദിന് ജൂറിയുടെ പരാമർശവും ലഭിച്ചു. 2011 ഓസ്കാർ പുരസ്കാരത്തിൻ്റെ മികച്ച വിദേശ ചിത്രങ്ങളുടെ മത്സരത്തിലേക്ക് ഭാരത സർക്കാരിൻ്റെ ഔദ്യോഗിക ചലച്ചിത്ര എൻട്രിയായി ഈ ചിത്രത്തെ സർക്കാർ നാമനിർദ്ദേശം ചെയ്തു. അബു എന്ന വൃദ്ധനായ അത്തറ് കച്ചവടക്കാരന് തൻ്റെ സാമ്പത്തിക പരാധീനതകൾക്കിടയിലും മെക്കയിൽ ഹജ്ജു കർമ്മം നിർവഹിക്കാനുണ്ടാകുന്ന മോഹവും അതിനെ തുടർന്നുണ്ടാകുന്ന സംഭവ വികാസങ്ങളുമാണ് ഈ ചിത്രത്തിൻ്റെ ഇതിവൃത്തം.
1: യത്തീംഖാനയിലെ കുട്ടികളെന്ന് പറഞ്ഞാൽ അവർക്ക് അതിൻ്റെ അടക്കവും ഒതുക്കവും ഒക്കെ വേണം. നിസ്കാരം നടക്കുന്ന സമയത്ത് പള്ളിയിൽ കിടന്ന് ഒച്ച ഉണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞാൽ
2: അസ്സലാമു അലൈക്കും.
1: വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബർകാത്തുഹു. ഏടെയായിരുന്നു അപ്പോൾ കുറച്ച് ദിവസം?

0: നാദാപുരം കുറ്റ്യാടി ഭാഗത്തായിരുന്നു.
1: എങ്ങനെയുണ്ടായിരുന്നു കച്ചവടം?
0: തരക്കേടില്ല. വരുന്ന വഴി കല്ലാച്ചിയിലൊന്ന് ഇറങ്ങി.
1: അസുമയിലർക്കാണ് കണ്ടനങ്ങള്.
0: തീരെ വയ്യാണ്ടായിന്. ഇന്നോ നാളെയോ ഒന്ന് പറഞ്ഞ് കിടക്ക.
2: ഒരുപാട് കിടന്ന് വേദന തെറ്റിക്കാതെ ആ പാവത്തിന് പഠിച്ചവൻ അങ്ങ് നേരത്തെ വിളിച്ചാൽ മതിയായിരുന്നു.
3: ഞാൻ മൂന്നാമത്തെ തവണ അജ്ജന് പോകുമ്പോ മൊയിലാരായിരുന്നു കൂട്ട്. എന്തിനും നല്ല ഓറാറായിരുന്നു.
1: അസുമൊയിലാർക്ക് ഈട കത്തീബായിരുന്ന കാലത്ത് സുബൈക്കും 10 സപ്പാൾ ഉണ്ടായിരുന്നു പള്ളിയിൽ. എന്നിട്ടെന്താ, എല്ലാരും കൂടെ ഓടിക്കല്ലായിരുന്ന പാവത്തിന് അവസാനം.
3: പള്ളിയിലെ കത്തീബ് അങ്ങാടിയിൽ ഇറങ്ങി ചെറുപ്പക്കാരുടെ തോളിൽ കൈയിട്ട് നടക്കാന്ന് പറഞ്ഞ.
1: പിന്നല്ല, കോയിറച്ചും ബിരിയാണിയും ഒറോട്ടിയും തിന്ന് പള്ളിയിൽ അടയിരിക്കലല്ലേ കത്തീബ് പണി.
3: രാവിലെ എന്നെ ബെർമയില് എന്നോട് നാക്കണ്ടടിക്കാൻ ഞമ്മളില്ല. അപ്പോ ധാനേന്ദ്രൻ ഗുളിയുണ്ടോ എന്റെ കയ്യില്? ഇന്നലെ രാത്രി മുഴുവൻ വയറ്റിനകത്ത് വായു കടന്ന് കളിക്കായിരുന്നു.
0: കയ്യിലുള്ളത് തീർന്ന് പോരയില് കാണും, ഞാൻ അങ്ങോട്ട് കൊണ്ടുതരാം.
3: ശരി.
1: തടി ആവതില്ലാത്ത ഈ വയസ്സുകാലത്തും ഇങ്ങനെ അധ്വാനിച്ച് ജീവിക്കാൻ പാവത്തിന്റെ വിധി.
3: അത്ര പിന്നെ മോനൊരുത്തനില്ലേ
2: സത്താറ്, വടകരയിൽ ഒരു പോരയിലെ ഡ്രൈവർ ആയിരുന്നു. ആ കുടുംബത്തിന് ഒരു പെണ്ണിനെയും കല്യാണം കഴിപ്പിച്ച് ഓരോനെ ഗൾഫിലേക്ക് കൊണ്ടുപോയി. ഓനിപ്പോ ദുബായിലാ.
1: ഏടിയായിട്ട് എന്താ കാര്യം? അബൂക്കാക്കും ഐസുത്താക്കും അതിനെ കൊണ്ടൊരു പൂച്ചേന്റെ ഉപകാരം കൂടിയില്ല.
2: ഐദറിന്റെ ചായക്കടപ്പോ വായനശാല പോലെ. എത്രയാ പത്രങ്ങൾ
1: ഇന്നത്തെ കാലത്ത്? ഒരു പത്രം വായിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. ഒരു 5-10 വായിച്ചാ കുറച്ച് സത്യം അറിയാം. മാത്രമല്ല, ഇത്രയും പത്രം വെറുതെ വന്നിരുന്ന് എങ്ങനെയാ വായിക്കാന്ന് വിചാരിച്ച് നിങ്ങളെപ്പോലുള്ളവർ ഒരു ചായ കുടിച്ചാ അതെനിക്കൊരു കച്ചവടാവൂല്ലോ. അസറപ്പ, അതിന്റെ സൗണ്ട് ഇത്തിരി കുറച്ച് വെച്ചേക്ക്. ഉസ്താദെ മോളിലുണ്ട്.
2: അല്ല ഉസ്താദ് എപ്പളാ വന്നേ?
1: ഞാൻ സുബൈക്ക് ഇറങ്ങുമ്പോ കിണറ്റിൻകരയിൽ നിന്ന് കുളിക്കുന്നുണ്ടായിരുന്നു മൂപ്പര്.
4: ഈ ഉസ്താദിനൊന്ന് നിസ്കരിക്കാൻ പള്ളിയിൽ വന്നാല്.
1: ആള് മോളിലുണ്ടല്ലോ, നിങ്ങൾ പോയി ചോദിക്കേ. അത് പടച്ചോനും ഉസ്താദും തമ്മിലുള്ള ഇടപാടാ, അതിൽ നിങ്ങൾ ഇടപെടണ്ട, അവരായിക്കോളും. ഇന്നലെ മട്ടന്നൂരിൽ നിന്നൊരു കൂട്ടർ വന്നിരുന്നു ഉസ്താദിനെ കാണാൻ. രാത്രി ആ പീടിയോ പൂട്ടുവോളം അവർ ഈ മുറ്റത്ത് നിപ്പുണ്ടായിരുന്നു. ഒരു ഉസ്താദിനെ കണ്ടോ ആവോ?
5: അല്ല ഉസ്താദ് മോളിലില്ലാണ്ടായാല് ഹൈദറിന്റെ കച്ചവടം കൂട്ടേണ്ടി വരുമോ?
1: എന്റെ കച്ചവടം മാത്രം? ഉസ്താദ് മോളിലില്ലാണ്ടായ ഈ നാടിന്റെ തന്നെ കച്ചവടം പൂട്ടൂലേ? ഉസ്താദിന്റെ എത്ര കറാമത്തുകളാണ് നമ്മള് കണ്ടേ. ബാർബർ പോക്കറിന്റെ മോളെ പെരാന്ത് മാറ്റിയില്ലേ? കാണാണ്ടായ ഉസ്മാന്റെ പുയ്യാപ്പിള ബോംബെയിലുണ്ടെന്ന് പറഞ്ഞത് ഉസ്താദല്ലേ? ഉസ്താദിന്റെ കൈനീട്ടത്തിന്റെ വില അറിയാലോ? ഉസ്താദ് കൊടുത്ത ചില്ലറയെന്ന മരക്കച്ചവടക്കാരൻ ജോൺസൺ മരമില്ലും ഇക്കാണുന്ന സ്വത്തുക്കളും ഉണ്ടാക്കിയത്. അസർപ്പ, എല്ലാവർക്കും ചായ എടുത്തു കൊടുക്ക്. ഞാനിത് ഉസ്താദിന് കൊടുത്തിട്ട് വരാം.
6: ആ വരുന്നു.

0: ஹைதரே. രണ്ട് ദിവസമായിട്ട് യാത്രയായിരുന്നു. യാത്രകൾ അല്ലാഹുവിന്റെ നിശ്ചയങ്ങളാണ്.
1: മിനിഞ്ഞാന്ന് മീനങ്ങാടി പള്ളി കിടന്നു. ഇന്നലെ പാനൂര് കുഴപ്പമായത് കൊണ്ട് ഇങ്ങോട്ടേക്ക് ബസ് വരുന്നില്ലായിരുന്നു. അസുമയിലാരെ കണ്ടേ പിന്നെ മനസ്സിലാകപ്പാടൊരു വിഷമം. എനിക്കും അസുമയിലായിരിക്കും ഒരേ പ്രായോ. നീ ആ പുക തിന്നണ്ട,
2: വെള്ളം ചൂടായിട്ടുണ്ട്.
1: ഈ എന്നൊന്ന് ദേഹത്ത് പിടിക്കട്ടെ. ആ എന്നോട് പറയാൻ വന്ന കാര്യം പറഞ്ഞു. വരുന്ന വഴിയിൽ ബസ്സിൽ കണ്ടൊരു പയ്യ ചങ്ങാതിയാ പറഞ്ഞത് ഹജ്ജ് കമ്മിറ്റി ഈ കൊല്ലത്തെ ഹജ്ജിനുള്ള അപേക്ഷ വിളിച്ചിട്ടുണ്ട്. കഴിഞ്ഞ കൊല്ലം കൊണ്ടുപോയതിൽ ഇരട്ടി ആളുകൾ ഇക്കൊല്ലം കൊണ്ടുപോകുന്നു. ഈ കൊല്ലം നമുക്കൊന്ന് ശ്രമിക്കണം.
2: നമ്മളെ കൊണ്ട് കൂട്ടിയാ കൂടോ?
1: എല്ലാത്തിനും പടച്ചോനൊരു വഴികാട്ടി തരും. സമ്പത്തും ആരോഗ്യമുള്ള മുസ്ലിമാന് മാത്രമേ പടച്ചോ ഹജ്ജ് നിർബന്ധമാക്കിയിട്ടുള്ളൂ. എന്നാലും ഇതെൻ്റെ ഒരു മോഹ. മരിക്കുന്നതിന് മുമ്പ് ആ പോരിശിയാക്കപ്പെട്ട മണ്ണിലൊന്ന് കാലുകുത്തുക, മുത്തു റസൂലിൻ്റെ റള്ള കണ്ണിറയൊന്ന് കാണുക.
2: അഞ്ചു നേരം പടച്ചോനോട് ആ ഒരു തേട്ടം തന്നെയാണ്.
1: ഉടയോന്റെ നോട്ടം.

0: അടിയാന്റെ കൽബ് കൊള്ളന്നല്ലേ, അവനൊരു വഴി കാണിച്ചു തരാതിരിക്കില്ല.
1: ആ നീ അവിടെ വെച്ചേക്ക്, ഞാൻ എടുത്തോളാം. വമ്പുറ്റ ഹംസാടി അമ്പി അസുപതി മാറട.
2: താൻ ട്രാവൽസിൽ ജോലി ചെയ്തിരുന്ന കാലത്തുണ്ടായ പല അനുഭവങ്ങളുമാണ് ഈ ചിത്രത്തിന്റെ കഥയ്ക്കാധാരം എന്ന് സലീം അഹമ്മദ് പറയുന്നു. ചിത്രത്തിലെ പല കഥാപാത്രങ്ങളും ഇന്നും ജീവിച്ചിരിപ്പുള്ളവരുമാണ്. മധു അമ്പാട്ട് ഛായാഗ്രഹണം നിർവഹിച്ച ഈ ചിത്രത്തിന്റെ ഗാനങ്ങൾക്ക് രമേശ് നാരായണൻ സംഗീതം നൽകി. റിലീസ് ചെയ്യുന്നതിന് ഏകദേശം ഒരു പതിറ്റാണ്ട് മുമ്പാണ് ആദാമിന്റെ മകൻ അബുവിന്റെ വികസനം ആരംഭിച്ചത്. 2010 നവംബർ 7 മുതൽ ഒരു മാസത്തിലേറെയായി ഇത് ഡിജിറ്റലായി ചിത്രീകരിച്ചു. തൃശൂരും കോഴിക്കോടുമായിരുന്നു പ്രധാന ചിത്രീകരണ സ്ഥലങ്ങൾ. 2011 ജൂൺ 24 ആദാമിന്റെ മകൻ അബു തിയേറ്ററുകളിൽ റിലീസ് ചെയ്തു. കഥ, സംവിധാനം, അഭിനേതാക്കൾ, ഛായാഗ്രഹണം, സംഗീത സംവിധാനം എന്നിവയ്ക്ക് വളരെയധികം പ്രശംസകളോടെ വ്യാപകമായ നിരൂപക പ്രശംസ നേടി. മികച്ച ചിത്രം, മികച്ച നടൻ, മികച്ച ഛായാഗ്രഹണം, മികച്ച പശ്ചാത്തല സംഗീതം എന്നീ 4 ദേശീയ ചലച്ചിത്ര അവാർഡുകളും മികച്ച ചിത്രം, മികച്ച നടൻ, മികച്ച തിരക്കഥ, മികച്ച പശ്ചാത്തല സംഗീതം എന്നിവയ്ക്കുള്ള 4 കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡുകളും ഈ ചിത്രം നേടി.

0: എന്നും പറയുന്നതല്ലേ നിങ്ങളോട്, രാത്രിയിലുള്ള യാത്ര വേണ്ടെന്ന്.
1: നാള് ചെല്ലുംതോറും കച്ചവടം കുറഞ്ഞു വരിക. കൗതുകം കൊണ്ട് ചുറ്റും കൂടുന്ന കുഞ്ഞുങ്ങളല്ലാതെ ആവശ്യക്കാർ കുറവാ. അത്രൊന്നും ഇപ്പം ആർക്കും വേണ്ട. എല്ലാവരും ഇപ്പം ഗൾഫിൽ നിന്ന് കൊണ്ടുവരുന്ന സ്പ്രേകളല്ലേ. മതത്തെക്കുറിച്ച് വായിക്കാൻ അറിയാനൊന്നും ആർക്കൊരു താല്പര്യമില്ല. എല്ലാവർക്കും അവരവരുടെ താല്പര്യങ്ങളല്ലേ വലുത്. ഇന്നലെ രാത്രി ഒരുപോലെ കണ്ണടച്ചിട്ടില്ല. ബസിന്റെ കുലുക്കവും തണുപ്പും.
0: ഇത് മുഴുവൻ കുടിച്ചിട്ട് കിടന്നോളൂ.
1: കിടന്നാലെങ്ങനെയാ, ഒന്ന് പുറത്തിറങ്ങണം. ഒന്ന് രണ്ട് ആളുകളെ കാണാനുണ്ട്. നീ ആ കരണ്ട് ബില്ലിങ് എടുക്ക്. ഇനി ദിവസം തെറ്റിയിട്ട് പേര അടക്കാനാക്കണ്ട.
0: കുറച്ച് ദിവസമായിട്ട് ഞാൻ കാണുന്നുണ്ട് എന്റെ ഒരു വാശിയും ദേഷ്യമൊക്കെ. എന്താ നിന്റെ മനസ്സിലിപ്പോ? ഇവിടെ ഇപ്പൊ എന്താ ഉണ്ടായേ? ഇന്നലെ രാത്രി കുടിക്കാൻ വെച്ച കാടിയുള്ള കാലുകൊണ്ട് തട്ടിക്കളഞ്ഞ്. മീത്തലെ പറമ്പില് നല്ല പച്ചപ്പ് ഉണ്ട്. ഈ നാടെ കൊണ്ടേ കെട്ടിയാലോ?
1: ഏഴേണ സാധനങ്ങളുള്ള പറമ്പ് വായിച്ചു. ഇവിടെ എങ്ങാനും കെട്ടിയാ മതി. ഇന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് പുറത്തിറങ്ങാൻ ചെരുപ്പിടണമെന്ന്. അങ്ങാടിയിൽ നിന്ന് കുറച്ച് ഉണക്കപ്പുല്ലിട്ടൊന്നു നോക്കട്ടെ.
2: നിങ്ങൾ എപ്പോഴെത്തിയാ പൂക്ക?
1: ഇന്ന് കാലത്ത്.
2: നിങ്ങൾ പോയ വഴിയിലൊക്കെ മഴയുണ്ടായിരുന്നു.
1: മഴ കാരണം ഒന്ന് പുറത്തിറങ്ങാൻ പോലും പറ്റാണ്ടായി.
2: സുനാമി വന്ന പിന്നെ മഴയ്ക്കും വെയിലിൽ നിന്നും നേരവും കാലം ഇല്ലാണ്ടായിന്. കഴിഞ്ഞ മാസത്തെ പാലിന്റെ പൈസ. നാളെ പേരാവൂരത്ത് ജലജ കുട്ടികളും വരണുണ്ട്. അപ്പൊ അരക്കുപ്പി പാല് കൂടുതൽ തരാൻ പറ്റുമെന്ന് ചോദിക്കാൻ പറഞ്ഞു. പിന്നെ ഐശുത്താന്റെ വീട്ടുമുറ്റത്തെ വരിക്കപ്പിളാവേലി ചക്ക പെടുത്തോന്ന് ചോദിക്കാൻ പറഞ്ഞു ജലജ.
0: വരിക്കച്ചക്ക എന്ന് പറഞ്ഞ ജലജ മോക്ക് ജീവനായിരുന്നു. ഒക്കെ കാക്ക കൊത്തി തിന്നു.
2: ആ നിങ്ങള് പറഞ്ഞുണ്ടോ?
1: ഞാനും വണ്ട് മാഷേ.
2: ഒരു മഴ പെയ്താ റോഡ് മുഴുവൻ തോടായി.
1: അതെ.
2: പിന്നെ ഈ വഴിക്ക് ഒരു ഓട്ടക്കാരൻ വിളിച്ചാ വരില്ല.
3: ശരി, കാസിമെ അനക്ക് വിളിച്ചു പറഞ്ഞാ മതി. ഇവിടെ പണിക്കാരെ കിട്ടാൻ പാട് തന്നെയാന്ന്. അവര് പറയുന്ന പോലെ ഇവിടത്തെ കാര്യങ്ങള് നടക്കൂ. ശരി.
1: അസ്സലാം വലൈക്കും.
3: വലൈക്കും അസ്സലാം. കരിക്ക് വേണോടോ?
1: വേണ്ട. ധാന്യേന്ദ്രൻ ഗുളിക.
3: ഇവൻ കയ്യിലില്ലാത്തപ്പോഴാ ഇതിന്റെ വില അറിയ. ഇനിയിപ്പോ അടുത്ത യാത്ര എങ്ങോട്ടാ?
1: അടുത്ത ആഴ്ച പാലോട്ടു പള്ളിയിലെ മമ്മുമൊയ്ലിക്കാന്റെ മക്കാമിലി ആണ്ട് നേർച്ച തുടങ്ങും. അയിന് പോണം. വേണ്ട, ഞാൻ വാങ്ങിച്ചോളാം. ഒരു കാര്യം അറിയാണ്ടായിരുന്നു.
3: എന്താ?
1: ഹജ്ജ് കമ്മിറ്റി ഇക്കൊല്ലത്തെ ഹജ്ജിനുള്ള അപേക്ഷ വിളിച്ചിട്ടുണ്ട്. എനിക്കും വയസ്സൂനും ഇക്കൊല്ല ഹജ്ജിന് പോകണമെന്നുണ്ട്.
3: ഹജ്ജ് കമ്മിറ്റിയിലെ അപേക്ഷ കൊടുക്കണം. അപേക്ഷ കൊടുത്ത എല്ലാവർക്കും പോകാൻ പറ്റിയെന്ന് വരില്ല, നറുക്കെടുപ്പുണ്ടാവും. ഞാനിതുവരെ ഹജ്ജ് കമ്മിറ്റി വഴി ഹജ്ജിന് പോയിട്ടില്ല. 4 തവണ പോയതും കോഴിക്കോട് അക്ബർ ടാവൽസ് മുഖേനയാ. അവിടെ നമ്മുടെ കുടുംബക്കാരനൊരു ചെക്കനുണ്ട്, അച്ചറപ്പ്. ഓനോട് ഞാൻ പറഞ്ഞു വിട്ടതാന്ന് പറഞ്ഞാൽ മതി. ഓരിക്കാവുമ്പോ നമ്മളെ പ്ലെയിനെ കയറുന്നതിന് തൊട്ട് മുമ്പ് പൈസ തീർത്ത് കൊടുത്താൽ മതി. കാശൊക്കെ ശരിയായോ? സർത്താറുണ്ടല്ലോ ദുബായില്. വയസ്സുകാലത്ത് ഉമ്മാനെയും ഉപ്പാനെയും കാവ കാണിക്കാൻ ഓന് തോന്നിക്കാണും.

0: വേട്ടക്കാരൻ്റെ അവിടുത്തെ ഉസ്മാൻ കഴിഞ്ഞ ആഴ്ച ഗൾഫിൽ നിന്ന് വന്നിന്. ഓൻ സത്താറിന്റെ അടുക്ക് കാണാറുണ്ട് പോലും. ഉസ്മാൻ പറഞ്ഞ് സത്താറിന്റെ മൂത്ത മോനെ കാണാൻ നിങ്ങളെപ്പോലെയാന്ന്. ഓന്റെ രണ്ടാമത്തെ മോനും സ്കൂളിൽ പോയി തുടങ്ങിയതിന് പോലും.
1: എന്നാലും
2: ഓന്റെ മക്കളെ നമുക്കൊന്ന് കാണിക്ക കൂടി ചെയ്തില്ലല്ലോ.
1: നമ്മൾ ഓന്റെ ഉപ്പുമ്മയാണെന്ന് പറയുന്നത് പോലും ഓന് കുറച്ചില്ല.
3: രണ്ടായിരത്തി പതിനൊന്നിലെ അക്കാദമി അവാർഡിനുള്ള മികച്ച വിദേശ ഭാഷാ ചിത്രത്തിനുള്ള ഇന്ത്യയുടെ ഔദ്യോഗിക എൻട്രിയായി ഇത് അയച്ചെങ്കിലും നാമനിർദ്ദേശം ചെയ്യപ്പെട്ടില്ല. കേരളത്തിലെ മലബാർ മേഖലയിൽ താമസിക്കുന്ന ഒരു മുസ്ലിം ദമ്പതികളാണ് അബുവും ഐഷുമ്മയും. മക്കയിലേക്കുള്ള തീർത്ഥാടനമായ ഹജ്ജിന് പോകുക എന്നതാണ് അവരുടെ ഏറ്റവും വലിയ ആഗ്രഹം. ഈ ലക്ഷ്യം കൈവരിക്കുന്നതിനായി അവർ ത്യാഗങ്ങൾ ചെയ്യുന്നുണ്ട്. മക്കയിലേക്ക് പോകുക എന്ന തന്റെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ അദ്ദേഹം കഠിനാധ്വാനം ചെയ്യുകയും സമ്പാദിക്കുകയും ചെയ്യുന്നു. അബു എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച സലീം കുമാർ പൂക്കളിൽ നിന്ന് ലഭിക്കുന്ന സുഗന്ധദ്രവ്യം ഉപയോഗിച്ച് അത്തറുണ്ടാക്കി. അതുമാത്രമല്ല, മതപരമായ പുസ്തകങ്ങൾ, യുനാനി മരുന്നുകൾ എന്നിവ വിൽക്കുന്ന ആളാണ്. ഐഷുമ്മ കന്നുകാലികളെയും കോഴികളെയും വളർത്തി ഭർത്താവിന്റെ പൊതുവായ സ്വപ്നം സാക്ഷാത്കരിക്കാൻ വേണ്ടി ത്യാഗം സഹിക്കുന്ന ഒരാളാണ്.
4: അതെ ഭായ്, അഷ്റഫാണ്. രണ്ടു ദിവസമായി എയർ ഇന്ത്യ എക്സ്പ്രസ് ഫ്ലൈറ്റ് ക്യാൻസൽഡ് ആണ്. ഇന്ന് നാളെയുമായി വിസ എക്സ്പയർ ആവുന്ന കേസ് വരെ ഉണ്ട്. കുറച്ചുപേരെ ഞാൻ ബോംബെ വഴി പറഞ്ഞയച്ചു. ഇല്ല, നാളെ അഡീഷണൽ ഫ്ലൈറ്റ് ഉണ്ടാവുന്നാണ് പറയുന്നത്. ഉച്ചയ്ക്ക് മുമ്പ് വിളിച്ച് ഞാൻ വിവരം കൺഫേംഡ് ആയിട്ട് പറയാം. ഓക്കെ, ക്ഷമിക്കണം. എന്തായിരുന്നു?
1: ഞാൻ അബു മാളിയേക്കല് അസനാർ ഹാജ് പറഞ്ഞിട്ട് വന്നതാ. ഇക്കൊല്ലം എനിക്ക് ഐസുന് ഹജ്ജിന് പോണമെന്നുണ്ട്.
4: അൽഹംദില്ല, ഞങ്ങളുടെ ഹജ്ജ് ടൂറിനെ കുറിച്ച് ഹാജിയാരി തന്നെ പറഞ്ഞു കാണുമല്ലോ. ഒരു ബിസിനസ് ആയിട്ടല്ല ഞങ്ങൾ ഇതിനെ കാണുന്നത്. മക്കയിൽ ഹറമിന് തൊട്ടടുത്തുള്ള താമസ സൗകര്യം, നല്ല ഭക്ഷണം, പരിചയ സമ്പന്നരായ അമീറന്മാർ, ഡോക്ടർമാരുടെ സേവനം, ഇതെല്ലാം ഞങ്ങളുടെ മാത്രം പ്രത്യേകതയാണ്. അബുക്കയ്ക്ക് പാസ്പോർട്ട് ഉണ്ടോ?
1: ഇല്ല.
4: പ്രശ്നമില്ല, നമുക്ക് പെട്ടെന്ന് ശരിയാക്കി എടുക്കാം. റസിയ ഇങ്ങോട്ടൊന്ന് വരൂ. അസനാർ ഹാജി ഞങ്ങളുടെ സ്ഥിരം കസ്റ്റമറാണ്. ഇത് അബുക്ക, എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാളാണ്. ഈ വർഷം നമ്മുടെ ഹജ്ജ് ഗ്രൂപ്പിലുണ്ട്. ഇവർക്ക് പാസ്പോർട്ട് എടുക്കാനുള്ള ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞു കൊടുക്ക്. ചെന്നോളൂ. യെസ്, ഇല്ല, ഇന്നത്തെ ഫ്ലൈറ്റിലെത്തും. വൈകിട്ട് വന്ന് കളക്ട് ചെയ്തോളൂ. തിരിച്ച് ബോംബെ എന്നല്ലേ പോകേണ്ടത്. ആ, അതിനുള്ള ടിക്കറ്റും നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ശരി.
5: ഫോട്ടോ 6 കോപ്പി, പാസ്പോർട്ടിന് വേണ്ടി മാത്രം വേണം.
6: റേഷൻ കാർഡ് അല്ലെങ്കിൽ ഐ ഡി കാർഡ്. സ്കൂൾ സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ വയസ്സ് തെളിയിക്കുന്ന നോട്ടറി അറ്റസ്റ്റ് ചെയ്ത സർട്ടിഫിക്കറ്റ് വേണം.
1: ഇതൊന്ന് എഴുതി തരാമോ?

0: ഉസ്താദേ.
1: എന്താ അബു,
0: ഇങ്ങളെന്താ ഒറ്റക്കിങ്ങനെ?
1: പെരുമഴയായി മനസ്സിൽ സങ്കടങ്ങൾ പെയ്തിറങ്ങുമ്പോ ഞാനിവിടെ ഇങ്ങനെ വന്നിരിക്കും ഒറ്റയ്ക്ക്.
0: ഉസ്താദേ, ഇങ്ങക്ക് സങ്കടങ്ങളോ?
1: നിങ്ങൾക്കൊക്കെ നിങ്ങളുടെ മാത്രം സങ്കടങ്ങളല്ലേ ഉള്ളൂ അബു. എനിക്ക് എന്നെ വിളിച്ചു കരയുന്നവരുടെ മുഴുവൻ സങ്കടങ്ങളില്ലേ?
0: ഉസ്താദേ, ഞാനിന്ന് കോഴിക്കോട്ട് പോയിരുന്നു. ഇക്കൊല്ലം എനിക്ക് വയസ്സിന് ഹജ്ജിന് പോകണമെന്നുണ്ട്. ഞങ്ങൾക്കതിനുള്ള യോഗം ഉണ്ടാവും ഉസ്താദേ.
1: ശ്രമിക്കുക, എത്തിച്ചു തരേണ്ടത് അവനല്ലേ.
0: എന്നാലും നിങ്ങൾ അറിയാണ്ടിരിക്കോ, 19 താഴ്ചയുള്ള പോയേന്റെ അടിയിലെ കാണാണ്ടായ കുന്നുംപുറത്ത് അമ്പലത്തിലെ വിഗ്രഹം എന്ന് പറഞ്ഞ നിങ്ങളല്ലേ? അത് കണ്ട ഇങ്ങക്ക് എന്റെ ഈ യോഗം കാണാൻ പറ്റൂലേ?
1: ഇതൊന്നും ഞാൻ പറയുന്നതല്ല ബു, എന്നെ കൊണ്ട് പറയിപ്പിക്കുന്നത്.
0: എന്താണെന്നറിയില്ല ഉസ്താദേ, കുറച്ച് കാലമായിട്ട് മനസ്സിന്റെ അകത്ത് വല്ലാത്ത ആദിയാ. ഇങ്ങനെ ഈ ചരട് എനിക്കൊന്നും മന്ത്രിച്ചതാ. ഉസ്താദ് മന്ത്രിച്ച ചരട് കെട്ടിയ ഒരു മനക്കെട്ടിയൊക്കെ കിട്ടും.

0: ആ നമുക്ക് പെട്ടെന്ന് കുന്നിറങ്ങണം, അവര് വരുന്നുണ്ട്.
1: ആരാ? ആരാ ഉസ്താദേ?
0: അറിയില്ല, എന്നെ തേടി തെക്കുന്നൊരു കൂട്ടര് വരുന്നുണ്ട്. അവരുടെ സങ്കടങ്ങൾ ഇതാ ഈ കാറ്റിൽ. അവരേക്കാൾ മുമ്പേ എന്റെ അടുത്തെത്തി. വാ, പെട്ടെന്നിറങ്ങ.
2: പട്ടണങ്ങൾ ഇന്നലെ കാണുന്നത് പോലെയല്ല ഇന്ന് കാണുന്നത്. കോഴിക്കോട് വല്ലാണ്ട് മാറി. വലിയ വലിയ പാലങ്ങള്, കെട്ടിടങ്ങള്. ട്രാവൽസിൻ്റെത് വലിയ ഓഫീസാ. ഒരുപാട് ആളുകൾ പണിയെടുക്കുന്നുണ്ട്. ഈ അഷറഫ് എന്ന് പറയുന്നവനാ അവിടുത്തെ കാര്യങ്ങൾ നോക്കുന്നത്. അസനാർ ഹാജി പറഞ്ഞിട്ടാ വന്നതെന്ന് പറഞ്ഞപ്പോ അയാൾക്ക് വലിയ കാര്യമായി. ബസ് ഇറങ്ങി നേരെ പോയി മാഷ കണ്ടു. ആ കുട്ടി തന്ന കടലാസ് കാണിച്ചു. മാഷിന്റെ ബന്ധത്തിലൊരു വക്കീലുണ്ട്. വയസ്സിന്റെ സർട്ടിഫിക്കറ്റ് അയാൾ ശരിയാക്കി തരാന്ന് പറഞ്ഞു. വോട്ടിന്റെ കാർഡ് കൊടുത്ത് നാളെ പോയി കാണാൻ പറഞ്ഞു.
3: ഉസ്താദ് പിന്നൊന്നും പറഞ്ഞില്ലേ?
2: ശ്രമിക്കാനല്ലേ ഉസ്താദ് പറഞ്ഞത്. നമുക്ക് നോക്കാം. കയ്യിൽ പണവും വെച്ച് എത്രയോ പേര് ഹജ്ജിന് പോ

0: ഫോട്ടോ പാസ്പോർട്ടിന് വേണ്ടിയുള്ളല്ലേ?
1: ഞങ്ങൾ ഈ കൊല്ലം ഹജ്ജിന് പോകുന്നുണ്ട്.
0: അത് നിങ്ങൾ പോയിക്കോ, ഈ ഫോട്ടോ പാസ്പോർട്ട് എടുക്കാൻ
1: വേണ്ടിയല്ലേ.
0: അങ്ങനെയാണെങ്കിൽ ചെവി രണ്ടും പുറത്ത് കാണിക്കണം.
1: ചെവി?
0: അതെ, ഈ മഫ്തയുടെ ഉള്ളിൽ നിന്ന് രണ്ട് ചെവിയും പുറത്ത് വരട്ടെ. കറക്റ്റ്. ഇവിടെ നോക്കൂ, ഇവിടെ അനങ്ങരുത്, സ്മൈൽ പ്ലീസ്. കിട്ടിയല്ലോ. ഇവിടെ നോക്കൂ, ഇവിടെ നോക്കൂ, ഒന്ന് സ്റ്റഡി ആവൂ. എന്താ ഇയാൾ ഈ ഒലക്ക വിഴിഞ്ഞ മാതിരി? സ്റ്റഡി ആയിട്ട്. ഓക്കെ,
2: അതൊക്കെ കറക്റ്റ് സാർ. ഓക്കെ, ഒന്നും കൊണ്ടേന്. ഇവിടെ 26-ാം തീയതി കൺഫേം അല്ലേ?
3: അബ്ദുൾ റഹ്മാൻ കേക്കല്ലേ? ഓക്കെ
2: ഓക്കെ ആണ് സാർ, 26-ാം തീയതി പറഞ്ഞ പോലെ കൺഫേം ആണ്. ഏയ്, കുഴപ്പമൊന്നുമില്ല,
4: ശരി, അത് കൊടുക്കാം. ഓക്കെ, താങ്ക് യു.
1: അഷറഫ്, അസ്സലാമു അലൈക്കും.
4: വാലൈക്കും അസ്സലാം.
1: പറഞ്ഞ കടലാസുകളൊക്കെ കൊടുത്തിട്ടുണ്ട്,
4: നമുക്ക് പെട്ടെന്ന് ശരിയാക്കി എടുക്കാം.
1: മാളിയേക്കലെ ആസനാർ ഹാജിയെ കണ്ടിരുന്നു.
4: ഹാജിയാരെ കണ്ടിരുന്നു? നിങ്ങൾ വന്ന കാര്യം ഞാൻ പറഞ്ഞു. പാസ്പോർട്ട് എത്രയും പെട്ടെന്ന് നമുക്ക് ശരിയാക്കി എടുക്കാം.
1: ഇത് ഐസു.
4: ഉമ്മാക്ക് കുടിക്കാൻ എന്തെങ്കിലും പറയട്ടെ?
5: വേണ്ട, ഹജ്ജിന് പോകുക എന്നുള്ളത് ഒരുപാട് കാലമായിട്ടുള്ള ഞങ്ങളുടെ ഒരു ആഗ്രഹമാണ്.
4: ആ ആഗ്രഹം നടക്കാൻ പോവില്ലേ? നിങ്ങളെ രണ്ടുപേരെയും കൊണ്ടുപോയി സുഖമായി ഹജ്ജ് ചെയ്യിപ്പിച്ച് നാട്ടിലെത്തിക്കാവുന്ന ഉത്തരവാദിത്തം ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നു. പോരെ, എന്താവശ്യം ഉണ്ടെങ്കിലും ദാ എന്നെ വിളിച്ചാൽ മതി. പാസ്പോർട്ട് കിട്ടിയാൽ ഒരു അഡ്വാൻസുമായിട്ട് ഇങ്ങോട്ട് വന്നാൽ മതി, ബാക്കിയെല്ലാം നമുക്ക് ശരിയാക്കി എടുക്കാം. ശരി.
5: നിങ്ങളെ ശ്രദ്ധിച്ചോ?
1: ഏത്
5: അഷറഫിനെ?
1: എന്തേ?
5: നമ്മളെ സത്താറിന്റെ ഒരു ചായ ഇല്ലേ?
1: നിന്റെ ഓരോരോ തോന്നലുകളും. ഒരു ചായ ഇല്ല, അഷറഫ് നല്ലോനാ.
6: അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന ലോകത്താൽ താൻ വിൽക്കുന്ന പരമ്പരാഗത ഉൽപ്പന്നങ്ങൾ പോലെ എന്നെയും ഉപേക്ഷിക്കപ്പെടുമെന്ന് അബു കരുതപ്പെടുന്നുണ്ട്. ജാതിക്കും മതത്തിനും അതീതമായ മനുഷ്യബന്ധത്തിന്റെ നിരവധി വശങ്ങൾക്കൊപ്പം ഒരു സാർവത്രിക പ്രമേയവും ഈ ചിത്രം അവതരിപ്പിക്കുന്നുണ്ട്. മാനുഷിക മൂല്യങ്ങളെ പരസ്പരം ഐക്യവും ഉയർത്തിക്കാട്ടുന്നതിൽ ഇത് ശ്രദ്ധേയമാണ്. അബുവിന്റെ സഹായത്തിനായി എത്തുന്ന ഗ്രാമീണരിൽ ഒരു ക്രിസ്ത്യൻ വ്യാപാരിയും ഉൾപ്പെടുന്ന രംഗങ്ങളിൽ ഈ സവിശേഷതകൾ പ്രത്യേകിച്ചും പ്രകടമാണ്. ലളിതമായ ഒരു കഥാസന്ദർഭത്തിലൂടെ ആദാമിന്റെ മകൻ അബു പരിസ്ഥിതി സംരക്ഷണത്തിന്റെയും സന്ദേശവും നൽകുന്നു. പ്രകൃതിയുമായും സഹജീവികളുമായുമുള്ള മനുഷ്യന്റെ ബന്ധത്തെ ഒരു ചക്കയും വളർത്തുപശുവും പ്രതിനിധീകരിക്കുന്നുണ്ട്. തീർത്ഥാടനത്തിന് പോകാൻ പണത്തിനു വേണ്ടി മരം മുറിച്ചതിന് അബു സ്വയം ശപിക്കുന്നതും അതുവഴി എണ്ണമറ്റ ജീവജാലങ്ങളുടെ ആവാസ വ്യവസ്ഥ നശിപ്പിക്കുന്നതും ഈ ചിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്.
4: ഹലോ സാർ, ബോസ് മുംബൈയിലാണ്. ഇല്ല, നിങ്ങളൊന്ന് നേരിട്ട് വിളിച്ച് സംസാരിക്കൂ. ഇല്ല, നാട്ടിൽ വരുന്ന കാര്യം പറഞ്ഞിട്ടില്ല. അത് സാറ് തന്നെ നേരിട്ട് വിളിച്ച് സംസാരിക്കുന്ന ആവും നല്ലത്. അപ്പൊ എല്ലാം പറഞ്ഞതുപോലെ. ഓക്കെ, ബൈ.
1: കുറച്ച് പണം കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, 100-ൻ്റെയും 10-ൻ്റെയും നോട്ടുകളാ. 10-12 കൊല്ലായിട്ടുള്ള എന്റെ ഐസുവിന്റെയും സൂക്ഷിപ്പുകളാ.
4: റസിയ, ഒന്ന് ഇവിടെ വരും. പണം, അത് എത്ര രൂപ നോട്ടാണെങ്കിലും പണം പണം തന്നെ ഇല്ലേ അബുക്ക? എണ്ണി തിട്ടപ്പെടുത്താൻ കുറച്ച് സമയം കൂടുതൽ എടുക്കും, അത്രേ ഉള്ളൂ. അബുക്കയുടെയും ഭാര്യയുടെയും പാസ്പോർട്ടുകളാണ്. അടുത്ത ബാച്ചിൽ സ്റ്റാമ്പിങ്ങിന് അയച്ചോളൂ. ക്യാഷ് കൗണ്ട് ചെയ്ത് റെസിപ്റ്റ് കൊടുക്കണം. ഹജ്ജ് ക്ലാസിന്റെ ഡേറ്റ് വാങ്ങിച്ചോളൂ, കൂടെ ചെന്നോളൂ.

0: എന്താ ഇതിനെ?
1: നിങ്ങളിത് എവിടെയായിരുന്നു?
0: ഞാൻ കോഴിക്കോട് വരെ ഒന്ന് പോയതാ.
1: പോയ ബുക്ക ഉസ്താദ് പോയി. കാലത്ത് ഞാൻ ചായയായിട്ട് ചെന്നതാ. ഉസ്താദ് മരിച്ചു കിടക്കായിരുന്നു. അല്ലാഹ്, മയ്യത്തിന് അവകാശം പറഞ്ഞ് താഴത്തങ്ങാടിക്കാരും മേലത്തങ്ങാടിക്കാരും തമ്മിൽ അടി നടന്നുകൊണ്ടിരിക്കുക. ഈ ഉസ്താദ് പോയ ബുക്ക

0: السلام علیکم.
1: وعلیکم السلام. എന്തേ
0: കോടയുടെ ഇല്ലി വിട്ടിട്ടുണ്ട്.
1: നീ ഇത് എവിടെ പോയിട്ട് വരിക?
0: മെരുമ്പായി പള്ളീന്റെ അവിടെ ഇരിക്കുന്നു. ദർസി പഠിക്കുന്ന കുട്ടികൾ ഉണ്ടാവുന്ന ഒരു പോയതാ. ആടെ ചെന്നപ്പോൾ അറിയുന്നേ രണ്ടു ദിവസം ഒഴിവായത് കാരണം കുട്ടികളൊക്കെ നാട്ടിൽ പോയിരുന്നു.
1: എങ്ങനെണ്ടോ കച്ചവടമൊക്കെ? നമ്മളൊക്കെ പഴഞ്ചന്മാരാണ്. കാലം മാറിയപ്പോ നമുക്ക് മാറാൻ പറ്റിയില്ല. ഞാനീ കൊടയും നീ അത്രപെട്ടിയായിട്ട് നടന്നു. എനിക്കറിയോ, നമ്മളൊപ്പം മദ്രസയിൽ പഠിച്ചിരുന്ന റസ്കും പല ബിസ്ക്കറ്റും വിറ്റ് നടന്നിരുന്ന മുഹമ്മദ് കുഞ്ഞിന്, ഓനിപ്പൻ ടൗണില് 8 ബേക്കറികളാ. ഈ നേരത്തിലൂടെ ഓന്റെ കാറ് ചില നേരത്ത് ചെളി തെറിപ്പിച്ച് പോവാറുണ്ട്. പണം ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ ഒരു മെടുക്കന്നെയാണോ? പോരേന്റെ ആധാരം പണയം വെച്ച് സൊസൈറ്റിന്ന് 200,000 രൂപ കടമെടുത്തിട്ട സോറിന്റെ കല്യാണം നടത്തി. അതിന്റെ അടവ് തന്നെ വേണോ? 3,500 രൂപ.
0: ഞാനും പണം കണ്ടെത്താനുള്ള കഷ്ടപ്പാട്ടിൽ അവിടെ കയറ്റി. ട്രാവൽസിൽ പാസ്പോർട്ടും കുറച്ച് പൈസയും കൊടുത്തു. ബാക്കി പൈസ ശരിയാക്കണം. അസർ ബാങ്കും കൊടുത്തു. സമയം പോണൊരു പോക്കേ. വാ, നമുക്ക് നിസ്കരിച്ചിട്ട് വരാം.
1: അല്ലാ.

0: അല്ല, ആരേത് അമ്മയ്ക്കോ? എന്താ ഈ വഴിക്ക്?
1: എങ്ങോട്ടെങ്കിലും അത്യാവശ്യത്തിന് ഇറങ്ങിയതാണെങ്കിൽ ഞാൻ പോയിട്ട് പിന്നെ വരാം.
0: ഒരത്യാവശ്യമില്ല, നിങ്ങൾ വാ. ഉസ്താദ് മരിച്ചതിൽ പിന്നെ ഒരിടത്ത് ഇരിപ്പുറക്കണില്ല. എന്നും കാലത്ത് ഉസ്താദിന്റെ കബറിൽ രണ്ട് ചന്ദനത്തിരി കത്തിച്ചു വെച്ചിട്ടേ എങ്ങോട്ടും പോവാറുള്ളൂ. നിങ്ങൾ ഇരിക്കാൻ ബുക്ക. നിങ്ങൾ വന്ന കാര്യം പറ.
1: എനിക്ക് ഐസൂനും ഇക്കൊല്ല ഹജ്ജിന് പോണമെന്നുണ്ട്.
0: കർത്താവേ, നന്നായി. ഞാനിപ്പോ അബുക്കാക്ക് എന്താ ചെയ്തുതരണ്ടേ? പണമൊക്കെ ശരിയായോ?
1: ഇല്ല, അതിനുള്ള ഓട്ടപ്പാച്ചില്ല. ഞങ്ങളെ വീട്ടുമുറ്റത്തൊരു വരിക്കപ്ലാവുണ്ട്.
0: അറിയാലോ, ഒരു രണ്ടു മൂന്ന് കൊല്ലം മുൻപ് ഞാൻ ആ പ്ലാവ് കൊടുക്കുന്നുണ്ടെന്ന് ചോദിച്ചപ്പോ ഇപ്പൊ കൊടുക്കുന്നില്ല, അതൊരാവശ്യത്തിന് നിർത്തേക്കാണെന്നാ നിങ്ങൾ അന്ന് എന്നോട് പറഞ്ഞത്.
1: ആ ആവശ്യം ഇപ്പൊ വന്നിരിക്കുക. നിങ്ങൾ ആ മരമൊന്ന് നോക്കി പരമാവധി വില തരണം.
0: ആ പ്ലാവിന്റെ മുന്നിലൂടെ രാവിലെയും വൈകിട്ടും നടന്നു പോണേ നിക്ക്. ആ മരം പ്രത്യേകിച്ച് കാണേണ്ട ആവശ്യമില്ല. പിന്നെ ഇതൊരു കച്ചവടമായിട്ട് കാണുന്നുമില്ല. ഞാനൊരു 60,000 രൂപ തരാം. എന്താ സമ്മതമാണോ? ഇതൊരു 10,000 രൂപയുണ്ട്. ബാക്കി പണം എന്താ വേണ്ടത്?
1: ഒരു 10 ദിവസത്തിനുള്ളിൽ.
0: അബുക്ക കാര്യങ്ങളെല്ലാം നീക്കിക്കോളൂ, ബാക്കി പണം ആ സമയത്ത് കിട്ടിയിരിക്കും.

0: പിലാവ് ജോൺസന് വിറ്റു 60,000 rupees. 10,000 rupees അഡ്വാൻസും തന്നു. മനുഷ്യന്മാര് ആരൊക്കെയാ എപ്പോഴൊക്കെയാ ഉപകാരപ്പെടുന്നു പറയാൻ പറ്റൂല. ഇത്രയും പണം കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചില്ല. നീ ദൗത്തുകൊണ്ട് വെക്ക്. ഇനി ഒരു 40,000 rupees കൂടി കിട്ടിയ ട്രാവൽസിലെ പൈസ കൊടുക്കുക. കുറച്ച് ചില്ലറ കയ്യിലും വേണ്ടേ? തിരിച്ചു വരുമ്പോ ആൽക്കക്കാർക്ക് കൊടുക്കാൻ കുറച്ച് കാരക്കെങ്കിലും വാങ്ങിക്കണ്ടേ?
1: എന്റെ കാതിലും കഴുത്തിലും കൂടെ ഒരു 3 pounds കാണും. ഇന്നത്തെ വിലക്ക് ഒരു 10-35,000 rupees ഇതിന് കിട്ടില്ലേ?
0: എത്ര പവന്റെ പണ്ടങ്ങൾ ഉണ്ടായിരുന്നതാ. എല്ലാം വിറ്റിട്ടും പണയം വെച്ചിട്ടും ഞാൻ തന്നെയല്ലേ കളഞ്ഞത്.
1: ഒന്നും നിങ്ങളെ ആവശ്യത്തിന് വേണ്ടിയല്ലല്ലോ, നമ്മുടെ ഓരോരോ കാര്യങ്ങൾക്ക് വേണ്ടിയല്ലേ. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്റെ കഴുത്ത് കിടന്നിരുന്ന 5 pounds ചവിടി? സത്താറിന് പ്രസവിക്കുന്ന സമയത്താ അത് വിറ്റത്.
0: എന്നാലും വേണ്ടി അയച്ചു. പിന്നെയും ഒരു 10-15,000 rupees

0: വയസ്സു?
1: നിന്റെ കയ്യിൽ എന്തിനാ? നിങ്ങൾ തന്നെ വെച്ചോ.
0: ഒരു മാസത്തോളുള്ള യാത്രയല്ലേ, എന്നായാലും ഐറ്റിങ്ങൾ ആരെങ്കിലും ഏൽപ്പിച്ചല്ലേ പറ്റൂ.
1: ഒറ്റക്കാവുമ്പോ എനിക്ക് മിണ്ടിയും പറഞ്ഞിരിക്കാൻ അവരിലുണ്ടായിരുന്നുള്ളൂ. നാൽക്കാലികളായിട്ട് കണ്ടിട്ടില്ല.
0: നമ്മള് കണ്ട കിനാക്കളൊക്കെ നടക്കാൻ പോവാ. നിന്റെ സ്വർണം വിറ്റതും ഇതും കൂടി ട്രാവൽസിൽ കൊടുത്താ ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ തീരും. പിന്നെ യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് ജോൺസന്റെ കയ്യിൽ നിന്ന് ബാക്കി കാശ് വാങ്ങി ട്രാവൽസിൽ കൊടുത്താ മതി. ഇനി നമുക്ക് ധൈര്യമായിട്ട് തുടങ്ങാൻ വയസ്സു. യാത്ര പറച്ചിലുകളും പൊരുത്തം വാങ്ങലും.

0: ഉസ്താദെ ഉസ്താദെ, ഞാൻ കണ്ട് പെണ്ണുങ്ങളും കുട്ടികളും എല്ലാവരും ഇങ്ങടെ കബറി പിടിച്ച് കരഞ്ഞ് സങ്കടങ്ങൾ പറയാ. സങ്കടങ്ങൾ സഹിക്കാതാവുമ്പോ നിങ്ങൾ ഇവിടെയല്ലേ വന്നിരിക്കാറ്? ജോൺസന് മരം വിറ്റു, ഐശുവിന്റെ പശുക്കളെ വിറ്റു, ഓളുടെ ദേഹത്തുണ്ടായിരുന്ന തരിപ്പൊന്നുപോലും വിറ്റു. ഞങ്ങൾക്ക് ഹജ്ജിന് പോകാനുള്ള പണമായി ഉസ്താദെ. ആദ്യമായി യാത്ര യോജിക്കേണ്ടതും പൊരുത്തം വാങ്ങേണ്ടതും നിങ്ങളോടല്ലേ? ഇൻഷാല്ലാ ഈ മാസം ഞങ്ങൾ പുറപ്പെടും. അറിഞ്ഞോ അറിയാതെയോ നിങ്ങളുടെ മനസ്സിനെ ഞാൻ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പൊറുക്കണം. നിങ്ങളുടെ ഒരു രക്ഷ എന്റെ ഐശ്വര്യ കൂടെ ഉണ്ടാവണം.
1: സ്വന്തം വിശ്വാസങ്ങളോട് അപാരമായ സത്യസന്ധതയും കൂറും പുലർത്തിയതിനാൽ ജീവിതത്തോട് സന്ധി ചെയ്യാനാവാതെ തോറ്റുപോയ ചില മനുഷ്യർ, യൗവനത്തിന്റെ ചോരയോട്ടത്തിൽ നിന്നും ജീവിതത്തിന്റെ യാതന നിറഞ്ഞ സായന്ത്രങ്ങളിലേക്ക് വീണുപോയവർ, ഒറ്റപ്പെടലിന്റെയും ഇച്ഛാഭംഗങ്ങളുടെയും വിങ്ങലുകൾക്കിടയിലും സ്നേഹത്തിന്റെയും പ്രത്യാശയുടെയും തിരിവട്ടങ്ങൾ തെളിയിക്കുന്നവർ, ഇതെല്ലാമാണ് ഒറ്റ നോട്ടത്തിൽ ആദാമിന്റെ മകൻ അബു. ആരും വാങ്ങാത്ത അത്തറുകളും മതപുസ്തകങ്ങളും പെട്ടിയിലേന്തി കച്ചവടം നടത്തുന്ന വൃദ്ധനാണ് കഥാനായകനായ അബു. ഹജ്ജ് ചെയ്യുക എന്നതാണ് അബുവിന്റെയും ഭാര്യയുടെയും ജീവിതാഭിലാഷം. തങ്ങളെ ഉപേക്ഷിച്ച് മെച്ചപ്പെട്ട ജീവിതം തേടിപ്പോയ മകൻ സത്താറിന്റെ ഓർമ്മകൾ മാത്രം വിങ്ങുന്ന ഇവരുടെ രാവുകൾക്ക് ഹജ്ജ് കർമ്മത്തിന്റെ വിശുദ്ധമായ സ്വപ്നം പുതിയൊരു അർത്ഥം നൽകുകയാണ്. ഈ സ്വപ്ന സാക്ഷാത്കാര്യത്തിനായി പണം സ്വരൂപിക്കാനുള്ള അബുവിന്റെ ശ്രമങ്ങൾക്ക് തന്നെ ഒരു തീർത്ഥയാത്രയുടെ നന്മയും പരിശുദ്ധിയുമുണ്ട്. പ്രതീക്ഷിക്കാത്ത ഇടങ്ങളിൽ നിന്ന് കിട്ടുന്ന സഹായങ്ങൾ പോലും സ്വീകരിക്കാൻ യഥാർത്ഥ വിശ്വാസിയായ അബുവിനെ അയാളുടെ സത്യസന്ധത അനുവദിക്കുന്നില്ല. ഈയൊരു ചെറിയ പ്രമേയത്തെ അത്യാഗ്രഹികളോ ബുദ്ധിജീവി ജാടകളോ ഇല്ലാതെ ലളിതമായി അവതരിപ്പിച്ചതാണ് ആദാമിന്റെ മകൻ അബുവിനെ പതിവ് അവാർഡ് സിനിമകളിൽ നിന്ന് വേറിട്ട് നിർത്തിയത്. സംവിധായകന്റെ ആദ്യ സിനിമയാണെന്നറിയുമ്പോൾ തന്നെ അദ്ദേഹം ഇതിൽ പ്രകടമാക്കിയ സൂക്ഷ്മതയും മികവും ഈ ചിത്രത്തെ ശ്രദ്ധേയമാക്കുന്നു. ഈ അവധാനതയും വൈദഗ്ധ്യവും പാത്രസൃഷ്ടിയിലും കഥാഘടനയിലും വളരെ വ്യക്തവുമാണ്. മെലോഡ്രാമയിലേക്ക് വഴുതിപ്പോകാവുന്ന പല സന്ദർഭങ്ങളും അസാധാരണമായ കൈയടക്കത്തോടെ ഒരു സിനിമാറ്റിക് അനുഭവമാക്കാൻ ആദാമിന്റെ മകനിൽ സംവിധായകന് കഴിഞ്ഞിട്ടുണ്ട്. തന്റെ പശുക്കളെ വിൽക്കുന്ന സീക്വൻസിലും അബുവും അയൽക്കാരൻ സുലൈമാനും തമ്മിലുണ്ടായ അസ്വാരസ്യങ്ങൾ കാണിക്കുമ്പോഴും ഈ വൈദഗ്ധ്യം നമുക്ക് കാണാം. ഇത്തരം കഥകളിൽ സ്ഥിരമായി സംഭവിക്കുന്ന പ്രവചനാത്മകത മറികടന്ന് ആസ്വാദകർക്ക് ഒരു പോസിറ്റീവ്നെസ് പകരുന്നതിലും സലീം അഹമ്മദ് വിജയിച്ചതായി കാണാം.

0: ഭാരതീ ഗുണന്തവത പരമാമൃതമല്ലോ പാരാതേ
1: പറയോചനൻ പരമേശ്വരൻ പശുപതി. ഇതെന്താ ഈ നേരത്തൊരു പാല്?
2: ഞങ്ങളെ പശുവിനെ വിറ്റു. അവരവളെ കൊണ്ടുപോകുന്നതിന് മുമ്പ് ഞാനവളെ അവസാനമായിട്ട് കറന്നതാ.
3: അപ്പൊ നാളെ വരെ നമുക്ക് പാലില്ല.
4: ഞങ്ങൾ പോയി വരുന്നവരെ മറ്റാരെങ്കിലും ഏൽപ്പിക്കണമെന്ന് ആഗ്രഹിച്ചതാ. പിന്നെ കാശിന്റെ കുറവ് വന്നപ്പോ അതിനങ്ങ് വിറ്റു.
1: എത്ര ദിവസം വേണം പോയി വരാൻ?
2: ഏറിയാൽ ഒരു മാസം.
3: ഹജ്ജ് ചെയ്തു വരുന്ന ഹാജിക്ക് ഈ മണ്ണിൽ പിറന്നു വീഴുന്ന കുഞ്ഞിന്റെ മനസ്സാന്ന് കേട്ടിട്ടുണ്ട്.
4: ശരിയാണ് മാഷേ, എല്ലാ ഭാരങ്ങളും ഇറക്കി വെച്ചിട്ടുള്ള വരവല്ലേ. പിന്നെ ഞങ്ങൾ വന്നത് യാത്ര ചോദിക്കാനാണ്. പഠിച്ചോന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ അടുത്ത ആഴ്ച ഞങ്ങൾ യാത്ര തിരിക്കും. പിന്നെ അറിഞ്ഞോ അറിയാതെയോ ഞങ്ങളുടെ വാക്കിലോ പ്രവൃത്തിയിലോ എന്തെങ്കിലും തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ പൊറുക്കണം.
3: എന്താ അബു കൈ പറയുന്നത്? നിങ്ങളെപ്പറ്റി നല്ലത് മാത്രമല്ലേ ഞങ്ങൾ ഓർക്കാനുള്ളൂ. ഇവിടെ ഞങ്ങൾ എന്നും പറയാറുണ്ട് നിങ്ങൾ രണ്ടുപേരെയും കുറിച്ച്. ആരെയും പറ്റിക്കാതെയും ഉപദ്രവിക്കാതെയും ഇത്രയും കാലം നിങ്ങൾ ജീവിച്ചു തീർത്ത ജീവിതം, അത് തന്നെയാ ദൈവത്തോടുള്ള ഏറ്റവും വലിയ പ്രാർത്ഥന. ഞങ്ങളും പ്രാർത്ഥിക്കാം എല്ലാ കാര്യങ്ങളും ഭംഗിയായി ചെയ്തു തീർത്ത് നിങ്ങൾ തിരിച്ചെത്താൻ. മനുഷ്യൻ ഏറ്റവും സ്വാർത്ഥനാവാറ് ദൈവത്തിൻ്റെ മുമ്പിലാ. അവനവൻ്റെ കാര്യങ്ങൾ തന്നെ ഒരുപാട് പറയാനുണ്ടാവും. എന്നാലും അവിടെ എത്തിയ പ്രാർത്ഥനയുടെ കൂട്ടത്തിൽ

0: കാലത്ത് വേലി വാങ്ങി 5 സെന്റ് 10 സെന്റ് ആക്കാനുള്ള നിങ്ങൾ ഈ കളിയുണ്ടല്ലോ, അത് ഈ സുലൈമാനോട് വേണ്ട. കാക്കാ, നിങ്ങൾക്ക് എന്റെ ഉപ്പാന്റെ പൈസ, അതുകൊണ്ടാ മര്യാദയ്ക്ക് വേലി വിളിച്ച് മാറ്റിക്കിടുന്ന അങ്ങക്ക് നല്ലത്.
1: നിസ്കാരധർമ്മം കൊണ്ട് നടന്ന മുസൽമാനാവൂല, ജീവിച്ചു കാണിക്കണം.

0: ഈ കണ്ടംകുന്നിൽ നിന്ന് ഇവിടെ വന്ന് താമസിക്കുന്ന സുലൈമാന്റെ വീട് എവിടെയാ? ഈ തലക്കച്ചവടമൊക്കെ നടത്തുന്ന
1: ആ കാണുന്ന വീടാ.
0: ആ 1 കിലോ നേന്ത്രപ്പഴം, 1 പാക്കറ്റ് ബിസ്ക്കറ്റ്.
1: ആ ശരി.
0: എത്ര രൂപയായി?
1: 36 രൂപയ.
0: ഓ, ഒരു കിലോ പഴവും 1 പാക്കറ്റ് ബിസ്ക്കറ്റും വാങ്ങി. പഴത്തിന് കണ്ടംകുന്നതിനേക്കാൾ 2 രൂപയോ കുറവാ. പിന്നെ നമ്മളെ കാണുമ്പോൾ സുലൈമാൻ എങ്ങനെയായിരിക്കും പെരുമാറുക? എനിക്ക് ചെറിയൊരു പേടിയുണ്ട്.
2: നമ്മൾ അവരോടൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ, ഇപ്പൊ പോണത് പൊരുത്തം വാങ്ങിക്കാനല്ലേ.
3: ഇതാ ആരൊക്കെയോ പഠിച്ചോനെ, ആയിസൂത്ത, അബൂക്ക,

0: ഞാൻ ഇവിടെ ഇരുന്നോളാം. എന്തു പറ്റി സുലൈമാനെ?
1: റോഡ് സൈഡിലൂടെ നടന്നു പോകുമ്പോ വണ്ടിയുടെ ടയറ് കയറി ഒരു കരിങ്കല്ല് തെറിച്ച് ഇവിടെ കൊണ്ടതാ. 2 മാസം ബോധമില്ലാതെ മംഗലാപുരത്ത് ഒരു ആശുപത്രിയിൽ കിടന്നു. എല്ലാരും മരിച്ചു എന്ന് കരുതിയതാ. നിൽക്കാൻ പറ്റില്ല. ഇരുന്നാലും കുറച്ച് കഴിയുമ്പോൾ തല ഒരു വശത്തോട്ട് പോവും. ശരീരത്തിൻ്റെ കൺട്രോള് നമ്മുടെ കയ്യിലില്ലാത്തതുപോലെ. നിങ്ങളെന്തായ സുത്ത എന്നോടൊന്നും മിണ്ടാത്തത്?
0: ഞാനും ഐസും ഇക്കൊല്ല ഹജ്ജിന് പോകുന്നുണ്ട്. നമ്മൾ തമ്മിൽ സംസാരങ്ങൾ ഉണ്ടായതല്ലേ. സുലൈമാന്റെ പൊരുത്തം വേണം ഞങ്ങൾക്ക്.
1: നിങ്ങൾ എന്നോട് എന്ത് തെറ്റാ ചെയ്തേ? അളവിക്കുറഞ്ഞ 2 സെന്റ് ഏത് ഭാഗത്ത് നിന്നാ തിരിച്ചു പിടിക്കാന്ന് നോക്കിയപ്പോ ഞാൻ കണ്ടത് നിങ്ങളുടെ പറമ്പ. അള്ളാന്റെ ഭൂമിക്ക് ആധാരം ഉണ്ടാക്കി എന്നിട്ട് അതിനെ അതിരു കെട്ടി അത് തിരിച്ചും പറിച്ചും കച്ചവടം ചെയ്ത് ജീവിക്കായിരുന്നു ഞാൻ. പിടിച്ചു പറിച്ചതും പെട്ടിപ്പിടിച്ചതും എല്ലാം പോയി. കിടക്കണ ഈ മണ്ണ് പോലും ഇപ്പൊ പണയത്തില്ല. അബുക്ക, എനിക്കിപ്പോ ഒരു കാര്യം മനസ്സിലായി. നരകിപ്പിക്കാൻ വേണ്ടി മാത്രമല്ല പടച്ചോൻ എന്നെ ഇങ്ങനെ കിടത്തിയത്. ഇപ്പോ നിങ്ങൾ എന്നെ കാണാൻ വരുമ്പോ ഞാൻ മരിച്ചു പോയിന്നറിഞ്ഞാ എന്റെ പൊരുത്തം കിട്ടാതെ നിങ്ങൾക്ക് സങ്കടാവൂല്ലേ? നിങ്ങൾക്ക് വേണ്ടി മാത്രമാ പടച്ചോനന്റെ ആയുസ് നീട്ടിയത്. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എഴുന്നേറ്റ് നടക്കാനല്ല ബുക്ക, മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാതെ പെട്ടെന്ന് മരിച്ചു കിട്ടാൻ.
0: എന്താ സുലൈമാനെ നീ പറയുന്നത്?
1: നിങ്ങൾ പോയിട്ട് വാ ബുക്ക, എന്റെ പൊരുത്തവും പ്രാർത്ഥനയും നിങ്ങളുടെ കൂടെ ഉണ്ട്.
2: ആർക്കും വേണ്ടാതെ കിടന്ന തായത്തങ്ങാടി പള്ളിയിൽ ഇപ്പോ നിറയെ ആളുകളാ. ഉസ്താദിന്റെ മക്കാമിലേ ദിവസം 10,000 രൂപന്റെ വരുമാനം ഉണ്ടെന്നേ. പുതിയ കമ്മിറ്റി കയറാനേ ആൾക്കാർ മത്സരിക്കാന്നാ കേക്കണത്.
3: നമ്മളെ അബൂട്ടിപ്പ് ഉസ്താദിന്റെ മക്കാമില. ഉസ്താദിനെ കാണാൻ വരുന്നവരും ഓനും കൊടുക്കും 5 ഉം 10 ഉം.
2: ആ ഉസ്താദിനെ കുറ്റം പറഞ്ഞ് നടന്നവരന്നെയാ അപ്പൊ ഉസ്താദിന്റെ ആളുകള്. ഏതായാലും ഉസ്താദിന്റെ മയ്യത്ത് നമ്മൾ വിട്ടുകൊടുത്ത് മോശമായിപ്പോയി. ഉസ്താദ് നമ്മുടെ ഈ നാട്ടിൽ ജീവിച്ച ആളല്ലേ എന്ന് അമ്മുഞ്ഞെ നമ്മൾ വിചാരിക്കുമ്പോ.
0: എന്താ ഹൈദർ ഇങ്ങനെ?
4: ഉസ്താദ് മരിച്ച പിന്നെ എന്താന്നറിയില്ല. എനിക്കാകപ്പാടെ മോളിൽ നിന്ന് ചില നേരത്ത് ഉസ്താദ് ഹൈദറേ എന്ന് വിളിക്കുന്ന പോലെ തോന്നും.
0: അടുത്ത ആഴ്ച ഞാൻ ഹജ്ജിന് പോവും. നിനക്ക് ഞാൻ കാശി വല്ലതും തരാണ്ടോ ഹൈദറെ? ഞാൻ തരാൻ മറന്നുപോയതോ മറ്റോ?
4: നിങ്ങൾ ഇതുവരെ ഈ കടയിൽ നിന്ന് ചായ കുടിച്ചിട്ട് കടം പറഞ്ഞിട്ടില്ല. നിങ്ങളുടെ ചായന്റെ കാശ് മറ്റുള്ളവരെ കൊണ്ട് കൊടുക്കാനും സമ്മതിക്കൂല.
3: കാശ് കൂടുതലുണ്ടെങ്കിലേ ഞങ്ങളുടെ കാശ് കൂടി കൊടുത്തോ.
2: അല്ലാണ്ട് പറയാ
0: അവരുടെ കാശ്

0: ഇയാളെ കയ്യിലിടുന്ന ഇതിനത്ര പൈസ.
1: ഒസാമ ബിൻ ലാദൻ മണി ഓർഡർ ആയിട്ട് അയച്ചു കൊടുത്തത് നിങ്ങളൊക്കെ ആരാന്റെ പസാദും പറഞ്ഞു വല്ലോനും വാങ്ങിച്ചു തന്നത് കുടിച്ചും തിന്ന് നടക്കുമ്പോ ആ മനുഷ്യൻ ചോര നീരാക്കി അധ്വാനിക്കായിരുന്നു. അയാളുടെ ഒരു ഹജ്ജിന് 1000 ഹജ്ജിന്റെ പുണ്യം കിട്ടും.
2: അബുവായി വേഷമിട്ട സലീം കുമാറിന് ഈ ചിത്രത്തിലെ പ്രകടനത്തിന് ദേശീയ പുരസ്കാരം ലഭിച്ചതിൽ അത്ഭുതമില്ല. മുഖഭാവങ്ങളിലും ശരീരഭാഷയിലും ഡയലോഗ് ഡെലിവറിയിലും പാലിക്കുന്ന മിതുത്വവും കൃത്യതയും സലീം കുമാറിന്റെ പ്രതിഭ വെളിപ്പെടുത്തുന്നു. പതിഞ്ഞ അഭിനയത്തിലൂടെ ഐശുവിന്റെ സ്നേഹത്തിന്റെയും നന്മയുടെയും ആഴങ്ങൾ സെറീന വഹാബ് കാണിച്ചു തരുന്നു. നെടുമുടി വേണുവും മുകേഷും ശശികലിംഗയും അവരവരുടെ റോളുകൾ മികച്ചതാക്കി. ചായക്കടക്കാരൻ ഹൈദറായി വന്ന സുരാജ് വെഞ്ഞാറാമൂടിന്റെ അഭിനയവും നമുക്ക് കാണാൻ കഴിയും. മധു അമ്പാട്ടിന്റെ ക്യാമറ അബുവിന്റെ ജീവിതത്തെ മിഴിവോടെ ഒപ്പിയെടുത്തിരിക്കുന്നുണ്ട്. മകന്റെ ഓർമ്മകളിൽ വിങ്ങിപ്പൊട്ടുന്ന ഐശുവിന്റെയും അബുവിന്റെയും രംഗങ്ങളിലും സ്വർണമേഘങ്ങൾ അതിരുടുന്ന കുന്നിൻമുകളിലിരിക്കുന്ന ഉസ്താദിന്റെ പ്രക്ഷുബ്ധതകൾ പകർത്തുന്ന സീനിലും മധു അമ്പാട്ടിന്റെ ക്യാമറ കാണികളെ വിസ്മയിപ്പിക്കുന്നുണ്ട്.

0: സന്തോഷമുള്ളൂ.
1: സ്വന്തം മോന് പോലും വേണ്ടാത്ത ആരോരും ഇല്ലാത്തവരാ ഞങ്ങൾ. ആ ഞങ്ങളുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് ഒരു അനുജനെപ്പോലെ മുന്നിൽ വന്ന് നിൽക്കുക. നന്ദിയുണ്ട് മാഷേ.
0: പക്ഷേ
1: ഈ സഹായം സ്വീകരിക്കും.

0: പറഞ്ഞില്ലേ അബുക്ക, ഞാനൊരു അനുജനെ പോലെ മുമ്പിൽ വന്ന് നിൽക്കുകയാണെന്ന്. ഒരു അനുജനാണെന്ന് കരുതി എന്റെ ഈ സഹായം സ്വീകരിച്ചൂടെ?
1: സ്വീകരിക്കണമെന്നുണ്ട്. ഞാനിത് വാങ്ങിച്ചില്ലെങ്കിൽ നിങ്ങളുടെ മനസ്സ് നോവില്ലോ എന്ന് വിചാരിച്ച്. പക്ഷേ ഈ പണം വാങ്ങിച്ച് ഹജ്ജ് ചെയ്യാൻ അള്ളാഹുവിന്റെ നിയമങ്ങൾ സമ്മതിക്കുന്നില്ലല്ലോ മാഷേ.

0: നമുക്ക് സത്താറിനോട് കുറച്ച് പൈസ ചോദിച്ചാലോ? ഓ, നമ്മുടെ മോനല്ലേ, ഓന്റെ പൈസ ഹലാലല്ലേ?
1: ജന്മം നൽകിക്കൊണ്ട് മാത്രം ഉപ്പയും മക്കളും ആവില്ല. ഓൻ എന്ത് ചെയ്തിട്ടുണ്ടെക്കിയ കാശാണെന്ന് നമുക്കറിയില്ലല്ലോ. ഓന്റെ പൈസ നമുക്ക് ഹലാലല്ല.
0: നമ്മള് രണ്ടുപേർക്ക് പോകാനുള്ള പണയല്ലേ തികയാത്തത്? ഇപ്പോഴും ഒരാൾക്ക് പോകാലോ ഒരുപാട് ആഗ്രഹിച്ചതല്ലേ? നിങ്ങൾ പോയി ഹജ്ജ് ചെയ്തിട്ട് വാ.
1: എന്താ ഐശ്വര്യ പറയുന്നത്? ഞാൻ ഹജ്ജ് സ്വപ്നം കണ്ടപ്പോഴും എന്റെ ഒപ്പം നീ ഉണ്ടായിരുന്നു. കച്ചവടത്തിന് പോയ രണ്ടും മൂന്നും ദിവസം കൊണ്ട് ഓടിയെത്തുന്നതും നീ ഇവിടെ ഒറ്റക്കല്ലെന്ന് കരുതിട്ട. അങ്ങനെ ഒന്ന് ചിന്തിക്കണ്ട ഐശു.
0: നമുക്കൊരു കാര്യം ചെയ്താലോ, ഈ വീടും പറമ്പും വിറ്റാലോ?
1: ഞാനും അത് ചിന്തിച്ചിരുന്നു. ആ ആൾക്കൂട്ടത്തിൽ വെച്ച് എനിക്ക് വല്ലതും സംഭവിച്ച കയറിക്കിടക്കാനൊരു കൂര പോലുമില്ലാതെ നീ എങ്ങോട്ട് പോകും? നമുക്ക് ഈ കൊല്ലം ഹജ്ജ് വിധിച്ചിട്ടില്ല. നിന്റെ പശുവിനെയും കിടാവിനെയും തിരിച്ചു വാങ്ങണം. ട്രാവൽസിൽ പോയി കാര്യം പറയണം. നമ്മളെ കാരണം അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാവരുത്.
2: അബുക്ക, നിങ്ങൾ രണ്ടുപേരുടെയും ക്യാൻസലേഷൻ അതൊരു പ്രശ്നമല്ല. അവസാന നിമിഷം അങ്ങനെ ഉണ്ടാവാറുണ്ട്. പ്രായമുള്ള ആളുകളില്ലേ അധികവും. പക്ഷേ ഇത്രയും ആഗ്രഹിച്ചിട്ട് നിങ്ങൾ രണ്ടുപേരും ഹജ്ജിന് വരുന്നില്ല എന്ന് പറയുമ്പോ,
1: ഇക്കൊല്ലം ഞങ്ങൾക്ക് അതിനുള്ള യോഗമില്ല.
2: ഒരു 2500 പേരെങ്കിലും ഇക്കൊല്ലം ഞങ്ങളുടെ ഹജ്ജ് ടൂറിലുണ്ട്. അതില് നിങ്ങൾ രണ്ടുപേരുടെ ഒരു 50,000 രൂപ. അത് പ്രശ്നമാക്കണ്ട ബുക്ക. നിങ്ങൾ ഒരു കാര്യം ചെയ്യും, പോകാനുള്ള ഒരുക്കങ്ങൾ ചെയ്തോളൂ. ഇത് ഞാൻ പറഞ്ഞ് ശരിയാക്കിക്കൊള്ളാം. ചെല്ല്, ചെന്ന് യാത്രക്കുള്ള ഒരുക്കങ്ങൾ ചെയ്തോളൂ.
1: മോനെ, ഹാജിമാരി ഇറാൻ കിട്ടുന്ന രണ്ട് കഷ്ണം തുണി ഉണ്ടല്ലോ, അത് ചിലർ സൂക്ഷിച്ചു വെക്കും. എന്തിനാണെന്നറിയോ? മരിച്ച മയ്യത്ത് പുതിയ അതും കൂടി നാളെ ഒരു ബാധ്യതയാവരുന്ന് കരുതിയിട്ട. അങ്ങനെയുള്ള ഹജ്ജിന് കടം പറഞ്ഞിട്ട് പോകാനോ? അത് വേണ്ട മോനെ.
2: അബുക്ക, എന്റെ ചെറുപ്പത്തിൽ എന്റെ ഉപ്പായും ഉമ്മയും ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് ഹജ്ജ് ചെയ്യാൻ. അന്ന് അതിനുള്ള കഴിവുണ്ടായിരുന്നില്ല ഞങ്ങൾക്ക്. ഇന്ന് എനിക്ക് അതിനുള്ള പണമുണ്ട്. പക്ഷേ അവര് ജീവിച്ചിരിപ്പില്ല. നിങ്ങൾ രണ്ടുപേരെയും കാണുമ്പോ എനിക്ക് അവരെ തോന്നാറുണ്ട്, എന്റെ ഉപ്പാന്റെ ഉമ്മാന്റെ സ്ഥാനത്ത് നിങ്ങളെ ഞാൻ കണ്ടോളാം. നിങ്ങൾ പോയി ഹജ്ജ് ചെയ്തിട്ട് വാ അബുക്ക.
1: ഞാനും വയസ്സും ആഗ്രഹിച്ചതും പോകാനൊരുങ്ങിയതും ഞങ്ങളുടെ ഹജ്ജിന് വേണ്ടിയാ. മോന്റെ ഉപ്പാന്റെ ഉമ്മാന്റെ സ്ഥാനത്ത് നിന്ന് ഞങ്ങൾ ഹജ്ജിന് പോയാൽ ഞങ്ങൾ ചെയ്യുന്നത് അവരുടെ ഹജ്ജാ. ഭൂമിന്റെ മുകളിൽ ഇങ്ങനെ ചിന്തിക്കുന്ന ഒരു മോനുണ്ടായ മണ്ണിന്റെ അടിയൊക്കെ എടുക്കണ ഉപ്പാക്കും ഉമ്മാക്കും ഒരുപാട് ഹജ്ജ് ചെയ്ത പുണ്യം ഉണ്ടാവും. ചില മക്കളുണ്ട് നമ്മൾ വെള്ളമൊഴിക്കും വളമിടും, ഒരുപാട് വളർന്നാലറിയാം ഉള്ളു പൊള്ളയാന്ന്.
2: എന്താ?
1: ഒന്നുമില്ല.

0: ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക്. മീനാ തഴ്വാരം ജനസമുദ്രമായിരിക്കും മുഹമ്മദ് നബിയുടെ അറഫ പ്രസംഗത്തിൻ്റെ ഓർമ്മ പുതുക്കാൻ. ഹാജിമാർ അറഫ മൈതാനത്തൊത്തുകൂടും. പല ഭാഷ സംസാരിക്കുന്നവർ, പല നാട്ടിൽ നിന്ന് വന്നവർ, പല രൂപത്തിലുള്ളവർ, അവരെല്ലാം ഒരേ വസ്ത്രവും ഒരേ മനസ്സുമായി നാളത്തെ ചടങ്ങുകളോടുകൂടി ഇക്കൊല്ലത്തെ ഹജ്ജ് പൂർത്തിയാവും.
1: നമ്മൾ പോയിരുന്നെങ്കിൽ ഇപ്പോൾ ആ കൂട്ടത്തിൽ നമ്മളുണ്ടായനെ. ഇത്രയും മോഹിച്ചിട്ട് പടച്ചോ നമുക്കനുള്ള നസീബ് തന്നില്ലല്ലോ.
0: പടച്ചോന്റെ റഹ്മത്തിനെ കുറിച്ച് നമ്മൾ പരാതി പറയാൻ പാടില്ല. എനിക്കിത് കിട്ടിയില്ലല്ലോ, അത് തന്നില്ലല്ലോ. ഇബ്രാഹിം നബിയുടെ വിളിയാളം കേട്ടാൽ മാത്രമേ ഹജ്ജിനുള്ള ഭാഗ്യം കിട്ടുള്ളൂ. നമ്മുടെ നീയത്ത് ശരിയായിട്ടുണ്ടാവില്ല. നമുക്ക് എവിടെയോ തെറ്റ് പറ്റിയിട്ടുണ്ട്. ചിലപ്പോ പ്ലാവ് മുറിച്ചത് പടച്ചോന് ഇഷ്ടമുണ്ടാവില്ല. അതൊരു ജീവനല്ലേ ഐസു, പണത്തിന് വേണ്ടി അത് മുറിച്ചു കളഞ്ഞത് നമ്മുടെ സ്വാർത്ഥത. അടുത്ത കൊല്ലത്തെ ഹജ്ജിന് വേണ്ടി നമുക്ക് നെയ്യത്തെടുക്കാം ഇൻഷാല്ലാ. ആയുസ്സും ആരോഗ്യം ഉണ്ടെങ്കിൽ അടുത്ത കൊല്ലം ഈ ദിവസം അവിടെ എത്താൻ നമുക്ക് പടച്ചോനോട് തേടാം. നല്ലൊരു ഹജ്ജ് പെരുന്നാൾ ദിവസമായിട്ട് സുബൈ കഥാക്കണ്ട. ഏഴുന്നേക്കയച്ചു, ഞാൻ പള്ളിയിലേക്ക് പോവാം.

ഐസക് കൊട്ടുകാപ്പള്ളിയുടെ പശ്ചാത്തല സംഗീതം അബുവിന്റെ ജീവിതയാത്രകളുമായി ലയിക്കുന്നു. വിജയ് ശങ്കറിന്റെ എഡിറ്റിംഗും മികച്ചതാണ്. മൾട്ടി സ്റ്റാർ കെട്ടുകാഴ്ചകളിലും കാലം തെറ്റിയുള്ള റീമേക്കുകളിലും ദ്വയാർത്ഥ തമാശകളിലും അഭിരമിക്കുന്ന മലയാളിക്ക് ആദാമിന്റെ മകൻ അബു വെറുമൊരു അവാർഡ് സിനിമ മാത്രമായിരിക്കും. പക്ഷേ സിനിമയൊരു വ്യവസായം മാത്രമല്ല, ഒരു കല കൂടിയാണെന്ന് നമ്മളെ പലപ്പോഴും ഓർമ്മിപ്പിക്കുന്നത് വല്ലപ്പോഴും സംഭവിക്കുന്ന ഇത്തരം സിനിമകൾ മാത്രമാണ്. ആദാമിന്റെ മകൻ അബുവിന്റെ വിശേഷങ്ങളായിരുന്നു ഇത്രയും സമയം ചിത്രപരിചയത്തിൽ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ചിത്രപരിചയം ഇവിടെ പൂർണ്ണമാവുന്നു.

0: കണ്ടു മറന്ന സിനിമകൾ ഇനി മനസ്സിന്റെ വെള്ളിത്തിരയിൽ. വിഖ്യാത ചലച്ചിത്രങ്ങളുടെ ശബ്ദവ്യാഖ്യാനം.
1: മലയാളത്തിന്റെ പ്രിയപ്പെട്ട അഭിനേതാവ് സലീംകുമാറിന്റെ വിയോഗത്തോടനുബന്ധിച്ച് അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് നാഷണൽ അവാർഡ് കരസ്ഥമാക്കിയ അദ്ദേഹം അഭിനയിച്ച ആദാമിന്റെ മകൻ അബു എന്ന ചിത്രത്തെ ആസ്പദമാക്കിയുള്ള ചിത്രപരിചയത്തിന്റെ പുനഃപ്രക്ഷേപണമാണ് ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത്.

റേഡിയോ മലബാർ 89.6 FM സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ, ഞങ്ങളുടെ ഇന്നത്തെ ഭൂതല മധ്യാഹ്ന പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത ഭൂതല പ്രക്ഷേപണം വൈകുന്നേരം 5 മണിക്ക് ആരംഭിക്കും. അല്പസമയത്തിനുള്ളിൽ ഇന്റർനെറ്റ് റേഡിയോ ആസ്വദിക്കാം. നമസ്കാരം.

0: 아차! 아차! അച്ഛൻ ഇന്നലെ വല്ലാത്തോരക്കിടി പറ്റി, എന്റെ അച്ഛൻ ഇന്നലെ വല്ലാത്തോരക്കിടി പറ്റി.
1: എന്താണ്
0: അടി കിട്ടി, ഇടി കിട്ടി, തൊഴി കിട്ടി, പിടിച്ച് കെട്ടി പോരാ നേരം കൂട്ടിനായൊരു വാഴയും കിട്ടി. അയ്യോ അച്ഛൻ ഇന്നലെ വല്ലാത്തോരക്കിടി പറ്റി, എന്റെ അച്ഛൻ ഇന്നലെ വല്ലാത്തോരക്കിടി പറ്റി.
1: എന്താണ്
0: അടി കിട്ടി, ഇടി കിട്ടി, തൊഴി കിട്ടി, പിടിച്ച് കെട്ടി പോരാ നേരം കൂട്ടിനായൊരു വാഴയും കിട്ടി. അയ്യോ അച്ഛൻ ഇന്നലെ വല്ലാത്തോരക്കിടി പറ്റി, എന്റെ അച്ഛൻ ഇന്നലെ വല്ലാത്തോരക്കിടി പറ്റി.
2: കൊത്തി മുറത്തിക്കേറി കൊത്താലടാ മകനെ, എടാ മകനെ ഭീമസേന.

0: Ada. Aduh. Aduh.
1: അയ്യോ.
0: ഇഡ്ഡലിയുണ്ട്. അച്ഛന്റെ മുതുകത്ത് ഇഡ്ഡലിയുണ്ട്. അച്ഛന്റെ മേലാകെ ഇഡ്ഡലിയുണ്ട്. അച്ഛന്റെ മുതുകത്ത് ഇഡ്ഡലിയുണ്ട്. അടയുണ്ട്, വടയുണ്ട്, പപ്പട വടയുണ്ട്.
1: അച്ഛൻ
0: ഇന്നലെ വല്ലാത്തോരക്കിടി പറ്റി. എന്റെ അച്ഛൻ ഇന്നലെ വല്ലാത്ത

0: 아짜 아뜩 연다 뜩
1: 아루 바른 놈들
2: 가라 가라 가라
1: 아뜩 내가 오루 바른 놈들

0: അച്ഛന്റെ കോള് വരുന്നുണ്ട്, ആള് വരുന്നുണ്ട്, ഇടിയുടെ ആള് വരുന്നുണ്ട്, പിന്നെയും അച്ഛന് അടിയുടെ ഇടിയുടെ കോള് വരുന്നുണ്ട്. മുടിയുണ്ട്, മുടിയുണ്ട്, നടയുണ്ട്, അന്ന നടയുണ്ട്, കടയുണ്ട്.
1: കൊത്തി കൊത്തി മുറത്തിക്കേറി കൊത്താതട മകനെ, എടാ മകനെ ഭീമസേന.
0: അച്ഛൻ ഇന്നലെ വല്ലാത്തോരാക്കി വച്ചേ.

റേഡിയോ മലബാർ സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. എഫ് എം ബാൻഡിൽ 89.6 MHz ഞങ്ങളുടെ ഭൂതല സായാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 5 മണി.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം സ്വർണ്ണചാമരം എന്ന ചിത്രത്തിലേതാണ്. ആലപിച്ചത് MG ശ്രീകുമാർ.

0: ചലച്ചിത്രഗാനങ്ങളാണ് ഇപ്പോൾ കേട്ടത്.
1: പുതുമഴയായി പെയ്തിറങ്ങിയ സർഗവസന്തം, വിജ്ഞാനവും വിനോദവും ഒരുപോലെ ആസ്വദിക്കാൻ ഇത് റേഡിയോ മലബാർ 89.6 FM.
2: പ്രതികരണം, ശ്രോതാക്കളുടെ അഭിപ്രായങ്ങൾ.
3: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഈ ആഴ്ചത്തെ പ്രതികരണ പരിപാടിയിലേക്ക് സ്വാഗതം.
4: സ്വാഗതം.
3: കത്തുകൾ വായിക്കാം. ആദ്യം ഒരു ശബ്ദ സന്ദേശമാണ്, പക്ഷേ ഈ ശബ്ദത്തിന്റെ ഉടമസ്ഥ ആരെന്നറിയില്ല. അവർക്ക് ഏത് പരിപാടിയാണ് ഏറെ ഇഷ്ടപ്പെട്ടത്?
4: എം ജി ശ്രീകുമാറിന്റെ ജന്മദിനത്തോടനുബന്ധിച്ചുള്ള ചലച്ചിത്ര ഗാനങ്ങളെ ഉൾപ്പെടുത്തിയിരുന്നു മധുരഗീതങ്ങളിൽ.
3: രാഘവപുത്തൂര് അയച്ച സ്ക്രിപ്റ്റിനെ ബേസ് ചെയ്തുകൊണ്ടല്ലേ?
4: അതെ.
3: സന്തോഷം. പക്ഷേ നിങ്ങളുടെ വോയിസിന്റെ കൂടെ തന്നെ പേര് കൂടി പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് നിങ്ങളുടെ പേര് കൂടി പറയാമായിരുന്നു. അടുത്ത ആഴ്ച ഇതിൻ്റെ ആരാണ് ഈ വോയിസ് അയച്ചത് എന്ന് കാര്യം നിങ്ങൾ അറിയിക്കുക. അടുത്തത് ശ്രീധരൻ അവണ്ണൂരിന്റെ പ്രതികരണമാണ്, വായിച്ചോളൂ.
4: ആദ്യകാല മലയാള ചിത്രങ്ങളിൽ ബാലതാരങ്ങൾക്ക് വേണ്ടി പാടിയിരുന്ന ഗായികയായിരുന്നു രേണുക. അമ്മേ അമ്മേ, നമ്മുടെ അമ്പിളി അമ്മാവൻ എപ്പോ വരും, കാവേരി തീരത്ത് നിന്നൊരു കാട്ടിലെ കുയിൽക്കൂട്ടിൽ, അങ്ങനൊരു നാട്ടില്, പൊന്നുകൊണ്ട് പൂത്തളിക മുതലായവ അവർ പാടിയ ഗാനങ്ങൾ ഇന്നും മനസ്സിൽ തങ്ങി നിൽക്കുന്നവയിൽ ചിലതാണ്. 3-ാം തീയതിയിലെ മധുരഗീതങ്ങളിൽ ദാഹം എന്ന ചിത്രത്തിനു വേണ്ടി രേണുക പാടിയ കിഴക്കൻ കിഴക്കൻ കാട്ടിലെ എന്നൊരു ഗാനം കേൾക്കാനായി. കൂടാതെ കിഴക്കേ എന്ന പദം വരുന്ന കിഴക്ക് ദിക്കിലെ ചെന്തെങ്ങിൻ, കിഴക്കേ മലയിലെ വെണ്ണിലാവരു എന്നീ ഗാനങ്ങളും. 4-ാം തീയതിയിലെ അതിഥി ഭാഷാ ഗാനങ്ങളിൽ ഒരേ ഒരു ഹിന്ദി ഗാനമാണ് ഉൾപ്പെടുത്തിയിരുന്നത്, ബാക്കിയെല്ലാം തമിഴ് പാട്ടുകൾ. ഹിന്ദി തമിഴ് പാട്ടുകൾക്ക് മലബാറിൽ മറ്റൊരിടമില്ലാത്തതുകൊണ്ട് എണ്ണത്തിൽ തുല്യത പാലിക്കുന്നത് നന്നായിരിക്കും.
3: വളരെ നല്ല നിർദ്ദേശമാണ്. ശ്രീധരൻ അവണ്ണൂരിന് നമ്മുടെ മറ്റു ഭാഷകളിലെ ഗാനങ്ങളോട് വളരെയധികം താല്പര്യമുണ്ടെന്ന് ഇതിനകം നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പം ഒരു കാര്യം കൂടി, നമ്മൾ രാത്രികാലങ്ങളിൽ പല സമയങ്ങളിൽ ഉച്ചതിരിഞ്ഞൊക്കെയുള്ള സമയത്ത് അതിഥി ഭാഷാ ഗാനങ്ങൾ കൂടി ഉൾക്കൊള്ളിക്കാറുണ്ട്. എണ്ണത്തിൽ തുല്യത പാലിക്കുന്നതിന് അത് ഏറെ സഹായിക്കുന്നുണ്ട് കൂടി അറിയിക്കുകയാണ് ശ്രീധരൻ അവണ്ണൂർ. അടുത്തത് അജിത് കുമാർ എറണാകുളം, കരേറ്റ കാഞ്ഞലേരിയിലെ അജിത് കുമാറാണ്, എറണാകുളത്തു നിന്നാണ് അയക്കുന്നത് അല്ലേ?
4: അതെ.
3: എന്താണ് അജിത് എഴുതുന്നത്, വായിച്ചോളൂ.
4: നാടകത്തെ പറ്റിയാണ്. അസുരഗോത്രം എന്ന നാടകം മുഴുവനായി കേട്ടു. അതിൽ ഞാനൊരു എം ടിയുടെ വരികളെ പോലെ എൻ എൻ പിള്ളയുടെ ഗാംഭീര്യം, തോപ്പിൽ ഭാസിയുടെ ശൈലിയും, അതേ ഭാവത്തോടുകൂടി ഇതിന്റെ രചന നിർവഹിച്ച കൃഷ്ണകുമാർ കണ്ണോത്ത് മാഷ് അതിന്റെ രചനാ വൈഭവം കൊണ്ട് നാടകം അതിഗംഭീരമാക്കി. എല്ലാ കഥാപാത്രങ്ങളും അവർ അഭിനയിക്കുകയായിരുന്നില്ല, ജീവിക്കുകയായിരുന്നു. ഇതിന്റെ സംവിധാനവും ശബ്ദമിശ്രണവും മ്യൂസിക്കും ഒന്നിനൊന്ന് മെച്ചമായിട്ടുണ്ട്. ഇനിയും ഇതുപോലെയുള്ള നാടകങ്ങൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു.
3: വളരെയധികം സന്തോഷം അജിത് കുമാർ. അങ്ങയുടെ വാക്കുകൾ വളരെയധികം ആദരവായി അംഗീകാരമായിട്ട് കാണുകയാണ്. തീർച്ചയായിട്ടും ഇതിൻ്റെ ശബ്ദമിശ്രണത്തിനും സംവിധാനത്തിനും അഭിനേതാക്കൾക്കൊക്കെ നല്ല അഭിപ്രായങ്ങളാണ് അജിത് കുമാർ അയച്ചിരിക്കുന്നത്. വളരെയധികം സന്തോഷം. അടുത്തത് കെ പി ജാനകി പരിപ്പായിയുടെ ആശംസകളോടുകൂടിയുള്ള പ്രതികരണമാണ്. ജൂൺ 7-ാം തീയതി ഇഷ്ടങ്ങൾ ഈണങ്ങൾ പ്രവീൺ തില്ലങ്കേരി അവതരിപ്പിച്ച എല്ലാ ഗാനങ്ങളും വളരെ ഇഷ്ടമായി. അദ്ദേഹത്തിൻ്റെ ആലാപനവും തിരഞ്ഞെടുത്ത ഗാനങ്ങളും എല്ലാം നാം എപ്പോഴും കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഗാനങ്ങളാണ്. ആ ഗാനങ്ങൾ തിരഞ്ഞെടുത്ത് അവതരിപ്പിച്ച പ്രവീണിന് 1000 അഭിനന്ദനങ്ങൾ. ഒപ്പം റേഡിയോ മലബാറിനും. മെയ് 3-ാം തീയതി മധുരഗീതങ്ങളിൽ കിഴക്ക് എന്ന വാക്ക് വരുന്ന ഗാനങ്ങളുമായി വന്ന ആ പരിപാടി വളരെ ഇഷ്ടമായി. ബൈജു സാറിൻ്റെ അവതരണത്തിൽ നല്ല നിലവാരം പുലർത്തി ആ ഗാനങ്ങൾ തിരഞ്ഞെടുത്ത് അവതരിപ്പിച്ച ബൈജു സുന്ദറിന് 1000 സ്നേഹാശംസകൾ നേർന്നുകൊണ്ടാണ് കെ.പി. ജാനകി പരിപ്പായി കത്തെഴുതിയിരിക്കുന്നത്.
4: റേഡിയോ മലബാറിലെ ശ്രോതാക്കൾ അവതരിപ്പിക്കുന്ന ഗാനപരിപാടിയെ പറ്റിയാണ് അഭിപ്രായം പറഞ്ഞിട്ടുള്ളത്. ഈ പരിപാടി യഥാർത്ഥത്തിൽ പുനഃപ്രക്ഷേപണമാണ്. മുന്നേ ഒരു തവണ കൊടുത്തിട്ടുണ്ടായിരുന്നു, അതുതന്നെയാണ് കഴിഞ്ഞ ഞായറാഴ്ച വീണ്ടും കൊടുത്തത്. അത് കേട്ടപ്പോഴും നല്ല അഭിപ്രായം പറഞ്ഞതിൽ പുതുതായി
3: മൊത്തത്തിൽ ചില പുനഃപ്രക്ഷേപണങ്ങൾ ശ്രോതാക്കൾക്ക് ഏറെ ഇഷ്ടപ്പെടുന്നുണ്ട്.
4: അതെ,
3: മികച്ച പരിപാടികളാണ്, ശ്രോതാക്കൾക്ക് ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ള പരിപാടികളാണ് നമ്മൾ പലപ്പോഴും പുനഃപ്രക്ഷേപണത്തിനായിട്ട് പ്രയോജനപ്പെടുത്താറുള്ളത് അല്ലേ?
4: അതെ.
3: എൻ്റെ പേര് സാൻവിയ, കണ്ണൂർ ജില്ലയിൽ പാണലാടാണ് എൻ്റെ വീട്. KPC ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിനിയാണ്. ഈ അടുത്ത കാലത്താണ് ഞാൻ റേഡിയോ മലബാറിനെ പരിചയപ്പെട്ടതും ഒരു സ്ഥിരം ശ്രോതാവായി മാറിയതും. വളരെ നല്ല, ഏവർക്കും ഉപകാരപ്പെടുന്ന തരത്തിലുള്ള ഒരു ആപ്പാണ്, നമ്മൾ റേഡിയോയുടെ ആപ്പായിരിക്കും അല്ലേ?
4: അതെ.
3: സ്റ്റേജിലൊക്കെ കഴിവുകൾ പ്രകടമാക്കാൻ മടിയുള്ളവർ ആണെങ്കിൽ നമ്മുടെ എല്ലാ കഴിവുകളും റേഡിയോ മലബാറിലൂടെ ഏവരും കേൾക്കുന്ന വിധത്തിലും നമുക്ക് അയക്കാൻ സാധിക്കും. എൻ്റെ ഒരു കഥാപ്രസംഗം ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ആദ്യമായി പ്രകടമാക്കാൻ കഴിഞ്ഞതിൽ ഞാൻ ഒരുപാട്

0: പാട് സന്തോഷിക്കുന്നു. താങ്ക് യു. സാൻവിയ എന്ന മിടുക്കി കുട്ടിയുടെ ഈ മാതൃക നിങ്ങൾക്ക് എല്ലാവർക്കും സ്വീകരിക്കാം. വളരെ നല്ല ശബ്ദനിലവാരത്തോടുകൂടി, മറ്റ് ശബ്ദങ്ങളൊന്നും കയറി വരാതെ നല്ല രീതിയിൽ റെക്കോർഡ് ചെയ്തിട്ട് ഞങ്ങൾക്ക് അയച്ചു തന്നാൽ അത് പ്രക്ഷേപണ യോഗ്യമാണെന്ന് പരിശോധിച്ച് നിങ്ങൾ കൊടുക്കുന്നതായിരിക്കും. സ്റ്റുഡിയോയിൽ തന്നെ വന്ന് റെക്കോർഡ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. സാൻവിയ ചെയ്ത പോലെ നിങ്ങളും ചെയ്യുക. സന്തോഷം സാൻവിയ, തുടർന്നും എഴുതുക. ആപ്പ് എപ്പോഴും ഉപയോഗിച്ചുകൊണ്ടേയിരിക്കുക.
1: അടുത്തതായി ദിലീപ് വി മുഹമ്മദ്, മൂവാറ്റുപുഴ.
0: ദിലീപ്, ഈ ആഴ്ച ഏതൊക്കെ പരിപാടികളെ കുറിച്ചാണ്? ആദ്യമായിട്ട് ഇഷ്ടങ്ങളിനങ്ങളെ കുറിച്ചാണല്ലേ?
1: അതെ.
0: പ്രവീണിന്റെ, പ്രവീൺ തില്ലങ്കേരി അവതരിപ്പിച്ച ഇഷ്ടങ്ങളിനങ്ങളിലെ ഗാനങ്ങളുടെ തെരഞ്ഞെടുപ്പ് ശ്രദ്ധേയമായി. എല്ലാ ഗാനങ്ങളും ഏറെ പ്രിയപ്പെട്ടവ തന്നെയായിരുന്നു.
1: പപ്പയുടെ സ്വന്തം അപ്പൂസ് എന്ന ചലച്ചിത്രത്തെ ചിത്രപരിചയത്തിൽ ഉൾപ്പെടുത്തി അവതരിപ്പിച്ചത് മികച്ചതായി. അഭിനേതാക്കളെ കുറിച്ചുള്ള അതേ സിനിമയുടെ മറ്റു വിശേഷങ്ങൾ പങ്കുവെക്കുന്നതിൽ സൂര്യ അല്പം പിശുക്ക് കാണിച്ചതുപോലെ തോന്നി.
0: സൂര്യയോട് പിശുക്കാൻ പാടില്ലെന്ന് പറയാം നമുക്ക്.
1: അതെ.
0: മാള അരവിന്ദിനെ അവതരിപ്പിച്ച താരസ്വരം ഇഷ്ടപ്പെട്ടെന്ന് കൂടി പറയുന്നുണ്ട്. പിന്നെന്താണ്, എന്തോ സത്യം പറയുന്നുണ്ടല്ലോ മുഹമ്മദ്.
1: അതെ, സത്യം പറഞ്ഞാൽ പ്രഭാകര ഗുരുവിനെ കുറിച്ച് ആദ്യമായിട്ട് കേൾക്കുകയായിരുന്നു. മനസ്സിൽ ആലോചിച്ചു പോയ തെറ്റിന് ചെയ്ത പ്രായശ്ചിത്തം ആലോചിക്കാവുന്നതിനും അപ്പുറമാണ്. പ്രഭാകര ഗുരുവിനെ പരിചയപ്പെടുത്തിയ ചാരുകസേര സമയത്തിൽ കുറവായിരുന്നുവെങ്കിലും ഗുണത്തിലും ഗുണപാഠത്തിലും ഏറെ വലുതായിരുന്നു.
0: സന്തോഷം, പ്രഭാകര കവി ആണ്, പ്രഭാകര ഗുരു എന്ന പേരിൽ മറ്റൊരാളെ കൂടി ഉണ്ട്. പക്ഷെ എന്നാലും നമ്മൾ പറഞ്ഞ ആ പ്രഭാകര നാമകർത്താവിന് ഗുരു എന്ന പേരിലും പറയുന്നുണ്ട് അല്ലേ?
1: അതെ.
0: അപ്പം ചാരുകസേര ഇഷ്ടപ്പെട്ടു എന്നറിയുന്നതിൽ സന്തോഷമുണ്ട്. ഇനി തീർന്നോ മുഹമ്മദിന്റെ?
1: ഇല്ല ഇല്ല.
0: ഏതിനെ കുറിച്ചാണ്?
1: കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷം. ഈ പരിപാടിയുടെ പ്രക്ഷേപണം ഒരാഴ്ച പിന്നിടുമ്പോൾ ഇതിനകം അവിടുത്തെ പലവിധ ചടങ്ങുകളുടെയും ആചാരങ്ങളുടെയും ഒക്കെ രീതികൾ വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിഞ്ഞു. അതോടൊപ്പം ഭക്തിസാന്ദ്രമായ കുറേ ഗാനങ്ങളും. നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നെത്തുന്ന തീർത്ഥാടകരിൽ ചിലരുടെയെങ്കിലും അനുഭവങ്ങൾ കൂടി പ്രക്ഷേപണം ചെയ്താൽ നന്നായിരിക്കും. തുടർന്നുള്ള പ്രക്ഷേപണങ്ങൾക്ക് കാതോർത്തുകൊണ്ട്.
0: തീർച്ചയായിട്ടും മുഹമ്മദ്, ഞങ്ങളത് ചെയ്യുന്നുണ്ട്. പക്ഷേ നമുക്കറിയാം, ഈ കഴിഞ്ഞ ഒന്ന് രണ്ട് വർഷങ്ങളായി, പ്രത്യേകിച്ചും ഈ വർഷം, വലിയ ഭക്തജന തിരക്കാണ് അവിടെ. നമ്മുടെ സംസ്ഥാനത്തും പുറമേ നോക്കിയുള്ള ഒരുപാട് ആളുകൾ അവിടെ സന്ദർശനം തീർത്ഥാടകരായിട്ട് വരുന്നുണ്ട്. മൈക്രോഫോണുമായിട്ട് നമ്മൾ റെക്കോർഡിങ്ങിന് പോകുന്നത് വലിയ തോതിലുള്ള അസൗകര്യം ഉണ്ടാവുന്നുണ്ട്. എങ്കിലും ഞങ്ങൾ പരമാവധി ക്ഷേത്രത്തിൽ വെച്ചും മറ്റ് സ്ഥലങ്ങളിൽ വെച്ചും നിങ്ങൾ സൂചിപ്പിച്ചതുപോലെയുള്ള തീർത്ഥാടന അനുഭവങ്ങൾ കൂടി ഉൾക്കൊള്ളിക്കാൻ ശ്രമിക്കുന്നതാണ്. അടുത്ത പ്രതികരണം അഭിലാഷ് കെ പി പരിപ്പായി എഴുതുകയാണ്. എന്താണ്?
1: ജൂൺ 5-ാം തീയതി രാത്രി 7:35 പ്രക്ഷേപണം ചെയ്ത സർഗജാലകത്തിൽ ഉപമിക്കാൻ ഉപമയില്ലാത്ത സ്നേഹസാഗരമായ അമ്മയെക്കുറിച്ചുള്ള കവിത ലീന നാൽപ്പാടി എഴുതി ശ്രീരേഖ സുഭാഷ് കോളയാട് ആലപിച്ചത് ഹൃദ്യമായി. പ്രഭാതവന്ദന ഗീതമുയർന്നു എന്ന് തുടങ്ങുന്ന ലക്ഷ്മണൻ കുയിലൂരിന്റെ ലളിതഗാന സാഹിത്യവും ആലാപനവും നന്നായി. പ്രസ്തുത ലളിതഗാനത്തിന് പിന്നണി സംഗീതം കൂടി ഉണ്ടായിരുന്നെങ്കിൽ കൂടുതൽ ശ്രവണസുന്ദരമായി മാറുമെന്നതിൽ സംശയമില്ല.
0: കൂടാതെ മല്ലിശ്ശേരി നാരായണൻ നമ്പൂതിരി എഴുതി അവതരിപ്പിച്ച സ്തുതിഗീതം, കൊട്ടിയൂർ പെരുമാൾ എന്ന സ്തുതിഗീതവും ഇഷ്ടമായി എന്ന് പറയുന്നുണ്ട്. അവതാരകർക്കും റേഡിയോ മലബാറിനും അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ടാണ് അഭിലാഷ് കെ പി എഴുത്ത് ചുരുക്കുന്നത്. സന്തോഷം അഭിലാഷ്. അടുത്തത് ചന്ദ്രഭാനു തില്ലങ്കേരിയുടെ ഒരു പ്രതികരണമാണ്, കേൾക്കാം.
1: റേഡിയോ മലബാറിൽ കൂടി എല്ലാ വ്യാഴാഴ്ചകളിലും ഉച്ചയ്ക്ക് 12 പ്രക്ഷേപണം ചെയ്തു വരുന്ന ശാസ്ത്രവീഥിയിൽ ശ്രീ വിജയകുമാർ ബ്ലാത്തൂർ പങ്കുവയ്ക്കുന്ന ശാസ്ത്രവിശേഷങ്ങൾ ഏറെ കൗതുകമുണർത്തുന്ന പരിപാടിയാണ്. അതുപോലെ മറ്റുള്ള ദിവസങ്ങളിൽ പ്രക്ഷേപണം ചെയ്യാറുള്ള കാവ്യസൗരഭം, റേഡിയോ എയ്ഡ് സ്കൂൾ, ചിത്രപരിചയം തുടങ്ങിയ പരിപാടികളും ഏറെ ആസ്വദിക്കാറുണ്ട്. കൊട്ടിയൂർ തീർത്ഥാടനകാലം ആരംഭിച്ചതു മുതലുള്ള കൊട്ടിയൂർ വിശേഷങ്ങൾ ഭക്തമാനസങ്ങളെ ആനന്ദ നിർവൃതിയിൽ ആറാടിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് വിശ്വാസം.
0: ഇനി നാടകത്തെക്കുറിച്ചാണ്. ശ്രോതാക്കളെ മാത്രം പങ്കെടുപ്പിച്ച് ഏതാണ്ട് 2.5 മണിക്കൂറിലധികം ദൈർഘ്യമുള്ള റേഡിയോ നാടകം തയ്യാർ ചെയ്ത് സാങ്കേതിക മികവോടെ പ്രക്ഷേപണം ചെയ്യാനുള്ള സാഹസം ഏറ്റെടുത്ത റേഡിയോ മലബാറിനെ ആദ്യമായി അഭിനന്ദിക്കുന്നു. അഭിനന്ദനങ്ങൾ നമുക്ക് ഏറ്റുവാങ്ങാം. പിന്നെന്താ, 6 ഭാഗങ്ങളിലായി നേരത്തെ ബ്രോഡ്കാസ്റ്റ് ചെയ്ത അസുരഗോത്ര നാടകം വീണ്ടും 2 എപ്പിസോഡുകളിലായി പ്രക്ഷേപണം ചെയ്ത് ശ്രോതാക്കളിൽ എത്തിക്കാനുള്ള തീരുമാനത്തെ സഹർഷം സ്വാഗതം ചെയ്യുന്നു. അതിൻ്റെ 1-ാം ഭാഗം ഇക്കഴിഞ്ഞ ഞായറാഴ്ച രാത്രിയിലും പുനഃപ്രക്ഷേപണം തിങ്കളാഴ്ചയിലുമായി ശ്രോതാക്കൾ കേട്ടുകഴിഞ്ഞു.
1: കഥാസന്ദർഭങ്ങളും കഥാപാത്രങ്ങളെയും ഒന്നുകൂടി ചേർത്ത് പിടിക്കാൻ നാടകാസ്വാദകരായ ശ്രോതാക്കൾക്ക് ഇതുകൊണ്ട് കഴിയുന്നുണ്ട് എന്ന് കരുതുന്നു. നേരത്തെ കേൾക്കാത്തവർക്ക് നാടകത്തിന്റെ 2-3 ഭാഗങ്ങൾ ഒന്നിച്ചു കേൾക്കാനുള്ള അവസരവുമായി മാറുന്നത് സന്തോഷം.
0: അസുരഗോത്രം 2-ാം ഭാഗത്തിനായി അക്ഷമയോടെ കാത്തിരിക്കുകയാണ്. അക്ഷമക്ക് അവസാനമാണ് ഇന്ന് രാത്രി
1: 9
0: തീർച്ചയായിട്ടും അത് കേൾക്കുക. അസുരഗോത്രത്തിന്റെ അഭിനയ അനുഭവങ്ങൾ പങ്കുവെക്കുന്നൊരു പ്രക്ഷേപണമായിരിക്കും തൊട്ടടുത്ത ഞായറാഴ്ച ഞങ്ങൾ നാടകനേരത്തിൽ പ്രക്ഷേപണം ചെയ്യുക. അതിനപ്പുറത്തെ ഞായറാഴ്ച നാടകനേരത്തിൽ ഒരു വിസ്മയമുണ്ട്, അതിനുവേണ്ടി കാത്തിരിക്കുക. അതിന്റെ പ്രമോ പെട്ടെന്ന് നിങ്ങൾക്ക് കേൾക്കാം.
1: അതെ.
0: അടുത്തത്
1: കെ പി ജാനകി അമ്മയും സുജാത മേ

0: ഡ്രീം ചേർന്ന് എഴുതിയ മെസ്സേജാണ്.
1: കെ പി ജാനകി നേരത്തെ ഒരു സന്ദേശം അയച്ചിട്ടുണ്ടായിരുന്നു, അത് കൂടാതെയുള്ള സന്ദേശമാണ്, വായിച്ചോളൂ.
0: മെയ് 31 പ്രവീൺ തില്ലങ്കേരി അവതരിപ്പിച്ച ഇഷ്ടങ്ങൾ ഈണങ്ങൾ വളരെ ഇഷ്ടമായി. തിരഞ്ഞെടുത്ത ഗാനങ്ങളെല്ലാം അതിമനോഹരം. ആലാപനവും അവതരണവും കൊണ്ട് ആ പരിപാടി ശ്രദ്ധേയമായി. അവതരിപ്പിച്ച പ്രവീണിന് 1000 അഭിനന്ദനങ്ങൾ, ഒപ്പം റേഡിയോ മലബാറിനും. ജൂൺ 3 മധുരഗീതങ്ങളിൽ കിഴക്ക് എന്ന വാക്ക് വരുന്ന ഗാനങ്ങൾ ഉൾപ്പെടുത്തി ബൈജു സുന്ദരൻ അവതരിപ്പിച്ച ഗാനങ്ങളെല്ലാം വളരെ നല്ലതായിരുന്നു. അവ തിരഞ്ഞെടുത്ത അവതരിപ്പിച്ച ബൈജു സാറിന് 1000 ആശംസകൾ.
1: ജൂൺ 5 പരിസ്ഥിതി ദിനത്തിൽ സുധാമണി ടീച്ചർ അവതരിപ്പിച്ച പരിപാടി വളരെ ഇഷ്ടമായി. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള കവിത ഒരിക്കൽ കൂടി ടീച്ചറുടെ ആലാപനം കേട്ടപ്പോൾ അന്നത്തെ സ്കൂൾ കാലഘട്ടം ഓർമ്മ വന്നു. ആ പരിപാടി അവതരിപ്പിച്ച പ്രിയപ്പെട്ട ഗുരുനാഥക്ക് 1000 സ്നേഹാശംസകൾ. ജൂൺ 5 മധുരഗീതങ്ങൾ പരിസ്ഥിതി ദിനത്തിലെ ഇല എന്ന വാക്ക് വരുന്ന ഗാനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് സൂര്യ അവതരിപ്പിച്ച ഗാനങ്ങൾ എല്ലാം ഇഷ്ടമായി. ആ ഗാനങ്ങൾ തിരഞ്ഞെടുത്ത സൂര്യക്ക് 1000 സ്നേഹാശംസകൾ കൂടി നേർന്നുകൊണ്ടാണ് സുജാത മേറ്റഡിയും കെ പി ജാനകി പരിപ്പായിയും കത്തയച്ചിരിക്കുന്നത്. വളരെ വളരെ സന്തോഷം. അടുത്ത പ്രതികരണം ആരുടേതാണ്?
0: ഉഷ പ്രദീപ് വിളമന
1: വായിച്ചോളൂ.
0: റേഡിയോ മലബാറിന്റെ ഒരു എളിയ ശ്രോതാവാണ്. കുറച്ചു നാളുകളെ ആയുള്ളൂ ശ്രോതാവായി തീർന്നിട്ട്. ഇതിനോടകം തന്നെ ഇതിലെ പല പരിപാടികളും എനിക്കേറെ ഇഷ്ടപ്പെട്ടു. എല്ലാ പരിപാടികളും കൃത്യമായി കേൾക്കാൻ സാധിക്കാറില്ല എന്നുള്ളത് സത്യമാണ്. ആദ്യം തന്നെ ഞാൻ നന്ദി പറയുന്നത് ഈശ്വരനോടാണ്. റേഡിയോ മലബാറിന്റെ ചില നല്ല ശ്രോതാക്കൾ വഴിയാണ് ഞാൻ റേഡിയോ മലബാറിൽ എത്തുന്നത്.
1: രണ്ടാമത്തെ നന്ദി ആ നല്ല ശ്രോതാക്കൾക്കായിരിക്കും.
0: അതെ,
1: നമുക്ക് നന്ദിയുണ്ട്. നോക്കാം.
0: എന്റെ ഉള്ളിലെ ചില കലാവാസനകൾ റേഡിയോ മലബാറിൽ കൂടി ശ്രോതാക്കളിലേക്ക് എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. കൃഷ്ണകുമാർ കണ്ണത്തിന്റെ രചനയിൽ, രാമകൃഷ്ണൻ പഴശ്ശിയുടെ സംവിധാനത്തിൽ, അശ്വിനി കവണിശ്ശേരിയുടെ ശബ്ദമിശ്രണത്തിലും പിറന്ന അസുരഗോത്രം എന്ന നാടകത്തിൽ ഒരു സുപ്രധാന വേഷം ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അല്ലല്ല, കുന്തിദേവി. അതെ, ശ്രോതാക്കളെ ഉൾപ്പെടുത്തി നടത്തിയ നാടകം ഒരു വൻ വിജയമാണ് എന്നാണ് എന്റെ അഭിപ്രായം. ഓരോരുത്തരും അവരുടെ ഭാഗങ്ങൾ വളരെ ഭംഗിയായി അഭിനയിച്ചിട്ടുണ്ട്. എല്ലാവർക്കും എന്റെ അഭിനന്ദനത്തിന്റെ പൂച്ചെണ്ടുകൾ.
1: സ്നേഹത്തോടെ ഇരിട്ടി വിളമനയിൽ നിന്നും ഉഷാ പ്രദീപ്. തീർച്ചയായിട്ടും ഉഷാ പ്രദീപിന്റെ ആ നാടക അഭിനയ അനുഭവങ്ങൾ ശ്രോതാക്കളുമായിട്ട് പങ്കുവെക്കാൻ ഒരു അവസരമുണ്ട്. അതിൽ പങ്കെടുക്കുക. അടുത്ത ദിവസം അസുരഗോത്രത്തിന്റെ പൂർണ്ണരൂപത്തിന്റെ 2 അവസാന ഭാഗം ഇന്നാണ്. അടുത്ത ആഴ്ച ഈ അഭിനയ അനുഭവങ്ങൾ പങ്കുവെച്ചുകൊണ്ടുള്ള പരിപാടിയാണ് പ്രക്ഷേപണം ചെയ്യുക. അതിന് തയ്യാറാവുക. ഇതുവരെ വന്ന പ്രതികരണങ്ങളെല്ലാം ഞങ്ങൾ ഉൾക്കൊള്ളിച്ചു കഴിഞ്ഞു. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഒരുപാട് പരിപാടികളെക്കുറിച്ച് ശ്രോതാക്കൾ മികച്ച പ്രതികരണമാണ് അറിയിച്ചു കൊണ്ടിരിക്കുന്നത്. തുടർന്നും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും വിമർശനങ്ങൾക്കും ഞങ്ങൾ കാത്തിരിക്കുകയാണ്. ഇതുവരെ പ്രതികരിച്ച എല്ലാ ശ്രോതാക്കൾക്കും, റേഡിയോ മലബാറിന്റെ എല്ലാ ശ്രോതാക്കൾക്കും ഞങ്ങളുടെ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ ആഴ്ചത്തെ പ്രതികരണം ഇവിടെ ഉപസംഹരിക്കുകയാണ്. വീണ്ടും എഴുതുക, പ്രതികരണം കെയറോ സ്റ്റേഷൻ ഡയറക്ടർ, റേഡിയോ മലബാർ, IELOR, മട്ടന്നൂർ എന്ന വിലാസത്തിൽ.
0: വാട്സ്ആപ്പ് നമ്പർ 9037008960.
2: ശ്രോതാക്കളുടെ അഭിപ്രായങ്ങൾ.
3: അറിവും ചിന്തയും ആനന്ദവും പകരുവാൻ ഇതാ പുതിയൊരു ശ്രവ്യാനുഭവം. റേഡിയോ മലബാർ 89.6

റേഡിയോ മലബാർ 89.6 FM, കമ്മ്യൂണിറ്റി റേഡിയോ, അയല്ലൂർ, മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ, 6:30 പ്രാദേശിക വാർത്തകൾ ആകാശവാണി റിലേ, 6:40 സന്ധ്യാഗീതങ്ങൾ, 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ, 7:35 സർഗജാലകം, 8:00 മലയാളത്തിന്റെ പ്രിയപ്പെട്ട അഭിനേതാവ് സലീം കുമാറിന്റെ വിയോഗത്തിൽ.

അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ടുള്ള പ്രത്യേക പരിപാടി. 8:30 റേഡിയോ എയ്ഡ് സ്കൂൾ. 9:00 നാടകനേരത്തിൽ അസുരഗോത്രം നാടകം 2 രചന കൃഷ്ണകുമാർ കണ്ണോത്ത്, സംവിധാനം രാമകൃഷ്ണൻ പഴശ്ശി. 10:00 പുത്തൻ പാട്ടുകൾ. നാളെ രാവിലെ 5:00 പ്രഭാതഗീതങ്ങൾ, തുടർന്ന് പ്രഭാത ചിന്ത. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ബീന അനന്തപുരി. മലബാർ ഡയറിയിൽ ആദ്യം ഈ നിലയത്തിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിനു ശേഷം കാവ്യധാരയിൽ ഉള്ളൂരിന്റെ കർണഭൂഷണം, ആലപിക്കുന്നു വൈശാഖ്. തുടർന്ന് ചരിത്രപഥം, വചനാമൃതം. 6:25 സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ, പത്രവിശേഷം. 6:45 പ്രാദേശിക വാർത്തകൾ. 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ, ആകാശവാണി റിലേ. 7:00 AKG ഹോസ്പിറ്റൽ ജനസമക്ഷം. ഇതിൽ തദ്ദേശീയ അറിയിപ്പുകൾ, തൊഴിലറിയിപ്പുകൾ, നാട്ടുവിശേഷം. 7:10 കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങളിൽ തില്ലങ്കേരി നെയ്യമൃത മഠത്തിലെ നെയ്യമൃത വ്രതക്കാർ സംസാരിച്ചതിന്റെ 1. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 റേഡിയോ എയ്ഡ് സ്കൂൾ. 8:00 മധുരഗീതങ്ങൾ. 9:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. 9:05 സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ, പത്രവിശേഷം. 9:15 നാടകനേരത്തിൽ അസുരഗോത്രം നാടകം 2, രചന കൃഷ്ണകുമാർ കണ്ണോത്ത്, സംവിധാനം രാമകൃഷ്ണൻ പഴശ്ശി. 12:00 സർഗജാലകം. 12:30 ആകാശവാണിയിൽ നിന്നും പ്രാദേശിക വാർത്തകൾ. 12:40 അറിയിപ്പുകൾ. 12:50 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 1:00 പ്രിയരാഗം, ചലച്ചിത്ര ഗാനങ്ങൾ. 2:00 ഒരു വട്ടം കൂടി, ചാരുകസേരയുടെ പുനഃപ്രക്ഷേപണത്തിൽ ഋഷി ശൃംഖനെക്കുറിച്ച് കേൾക്കാം. 5:00 ചലച്ചിത്ര ഗാനങ്ങൾ. 5:30 കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷം. 5:45 നാടൻ പാട്ടുകൾ. 6:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ, ആകാശവാണി റിലേ. 6:40 സന്ധ്യാഗീതങ്ങൾ. 7:00 ഹരിത സമൃദ്ധിയിൽ തന്റെ കാർഷിക വിശേഷങ്ങൾ പങ്കുവെക്കുന്നു മയ്യിൽ സ്വദേശിയായ ലക്ഷ്മണൻ. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 ചലച്ചിത്ര ഗാനങ്ങൾ. 8:00 ചിരിയും ചിന്തയും. 8:30 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 9:00 വായനശാല. 9:30 സംഗീത നിശ. 10:00 മധുരഗീതങ്ങൾ. റേഡിയോ മലബാറിൽ ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.

0: Sensual Botic and Beauty Parlor, Second Floor, Links Mall, Mattanur.
1: കല്യാണം, എൻഗേജ്മെന്റ്, ഫംഗ്ഷൻ ഏതുമാവട്ടെ, പാർട്ടി വെയർ, നിങ്ങളുടെ ഇഷ്ടവസ്ത്രങ്ങൾ, അങ്ങനെയെല്ലാം ഏറ്റവും മനോഹരമായ ഫിനിഷിംഗോടെ നിങ്ങൾക്കരികിലെത്തുന്നു.
0: സ്കൂൾ, കോളേജ്, ഹോസ്പിറ്റൽ, സ്കൗട്ട് ആൻഡ് ഗൈഡ് തുടങ്ങി എല്ലാത്തരം യൂണിഫോമുകളും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു. ഇനി മുതൽ ന്യൂ ലുക്ക്, സ്മാർട്ട് ലുക്ക്.
1: എല്ലാത്തിനും കൂട്ടായി സ്റ്റിച്ച് വെൽ, ബോട്ടിക് ബ്യൂട്ടി പാർലർ ആൻഡ് യൂണിഫോംസ്, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ.
0: ഫോൺ 7999-447-6836,
1: 9447-371-836,
0: 8078-502-836.
2: ഹലോ, നിങ്ങളുടെ കാറിന്റെ തിളക്കം നഷ്ടപ്പെടുന്നുണ്ടോ? എങ്കിൽ വി കെയർ കാർ വാഷിലൂടെ നമുക്കതിനെ പുത്തനാക്കാം. പ്രീമിയർ വാട്ടർ വാഷ്, കംപ്ലീറ്റ് ഇന്റീരിയർ ക്ലീനിംഗ്, സ്ട്രോങ് അണ്ടർബോഡി കോട്ടിംഗ്, ഗ്ലോസി വാക്സ് പോളിഷിംഗ് തുടങ്ങിയ വിവിധ സേവനങ്ങൾ വി കെയർ കാർ വാഷിലൂടെ ലഭ്യമാകുന്നു. ടു വീലർ, ത്രീ വീലർ, ഫോർ വീലർ തുടങ്ങി വാഹനങ്ങൾ ഏതുമാകട്ടെ, ഞങ്ങളുടെ സ്വന്തം എന്ന പോലെ നിങ്ങളുടെ വാഹനങ്ങൾ പരിചരിക്കുന്നു. വി കെയർ കാർ വാഷ്, കരേറ്റ, അംഗൻവാടി റോഡ്, ഉരുവച്ചാൽ. പരിചയസമ്പന്നരായ ജീവനക്കാർ ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ഫോൺ 9207-244-177.
3: അല്പസമയത്തിനുള്ളിൽ സംസ്കൃതത്തിൽ വാർത്തകളും തുടർന്ന് പ്രാദേശിക വാർത്തകളും കേൾക്കാം ആകാശവാണി റിലേ.
4: നവദില്യാം ഭാരത് ഇന്തോനേഷ്യ ദേശയോ സംയുക്തായോഗസ്യ ഉപവേശനം സമ്പന്നം. ദ്വൈപാക്ഷിക വാർത്തയാം ഉഭയപക്ഷൌ സാമരിക് സഹഭാഗിത്വം സുദൃഢീകരണായ സഹമതൌ അഭവതാം. ഗൃഹമന്ത്രിണാ അമിത്ഷാഹേന അന്താരാഷ്ട്രീയ സീമായാം വിത്തീയ സമ്പത്തി വ്യവഹാരേഷു സൂക്ഷ്മ നിരീക്ഷണായ ആഹൂതം. സി ബി എസ് ഇ അദ്യ മധ്യരാത്രൌ ദ്വാദശി കക്ഷായാഃ പുനർമൂല്യാങ്കനായ ആവേദനസ്യ വേവ് ഫലകം സമാപയിഷ്യതി. രാഷ്ട്രീയ പുരസ്കാര വിജേത മലയാളം അഭിനേത സലീം കുമാര കൊച്ചിനഗരെ ദിവംഗത. ആഗാമി ദ്വിത്രി ദിനേഷു സമ്പൂർണെ ദേശേ വ്യാപക വൃഷ്ടി ഭവിഷ്യതി ഇതി ഐഎംഡി ഇത്യനേന പൂർവാനുമാനം പ്രകടിതമസ്തി. അപി ച ഭാരതീയ മല്ലക്രീഡകാഃ മംഗോളിയായാഃ ഉലാൻബട്ടാർ ഓപ്പൺ ക്രീഡായാം ഭാരതസ്യ കൃതേ ദ്വേ സ്വർണപദകേ ദ്വേ കാസ്യപദകേ ച വിജിതവന്തഃ. അഥ വാർത്താഃ വിസ്തരേണ. ഭാരത് ഇന്തോനേഷ്യ ദേശയോ സംയുക്തായോഗസ്യ ഉപവേശനം അദ്യ നവദില്ലി നഗരെ സമ്പന്നം. വിദേശമന്ത്രി ഡോക്ടർ എസ് ജയശങ്കരഃ തഥാ തസ്യ ഇന്തോനേഷ്യ ദേശീയഃ സമകക്ഷിയഃ സുഗിയോനോ ഇത്യേഷഃ ച ഉപവേശനസ്യാസ്യ സഹാധ്യക്ഷതാം കൃതവന്തൌ. സാമാജിക മാധ്യമേ പ്രകാശിതെ സന്ദേശേ ഡോക്ടർ ജയശങ്കരഃ ഉക്തവാന്യത് വിഗതേഷു വർഷേഷു ഉഭയോ ദേശയോ മധ്യേ വ്യാപക രണനീതിക സഹഭാഗിത സുദൃഢാ അഭവത്. തേനുക്തം യത് രാജനൈതിക രക്ഷാ സുരക്ഷ സാമുദ്രിക നൌവഹൻ വാണിജ്യ വിത്തീയ പ്രൌദ്യോഗികി സ്വാസ്ഥ്യ ഔഷധ നിർമ്മാണ ഉർവരക് മഹത്വപൂർണ ഖനി ക്ഷേത്രേഷു തഥാ പര്യടന ശിക്ഷണ ഏവം സാംസ്കൃതിക സഹയോഗാദിഷു വിഷയേഷു മഹത്വപൂർണ ചർച്ച അഭവത്. ഉഭവ നേതാരോ ക്ഷേത്രീയ ഘടനാക്രമാൻ ബഹുപക്ഷീയ സമന്വയസ്യ സംവർദ്ധനം തഥാ ഭാരതാസിയാൻ സംബന്ധാനാം സുദൃഢീകരണേ അപി സ്വവിചാരാണാം ആദാന പ്രദാനം അകുരുതാം. ഇതഃ പൂർവം ഉദ്ഘാടന ഭാഷണേ ഡോക്ടർ ജയശങ്കര അവദത് യത് ഉഭയോ ദേശയോ മധ്യേ സംയുക്തായോഗസ്യ ഉപവേശനമിദം ചതുർവർഷാനന്തരം ആയോജിതം അസ്തി. ഏതത് സ്വീകരണീയം യത് അസ്മിൻ സമയേ ദ്വിപക്ഷീയ സംബന്ധേഷു മഹത്വപൂർണ പ്രഗതിഃ അഭവത്. തേനഗ്രേ ഉക്തം യത് ഗതവർഷേ ഭാരത് ഇന്തോനേഷ്യ ദേശൌ ഉഭൌ രാജനൈക് സംബന്ധാനാം സ്ഥാപനായാഃ പഞ്ചസപ്തതി വർഷാണാം പൂർത്തേഃ ഉത്സവം സമ്യക് ആചരിതവന്തൌ. ഗൃഹമന്ത്രി അമിത്ഷാഹ് അന്താരാഷ്ട്രീയ സീമാസു വിത്തീയ വ്യവഹാരാണാം ഭവനനിർമ്മാണസ്യ തഥാ സമ്പത്തീനാം ച ക്രയണസ്യ വിക്രയണസ്യ ച വിഷയേ കഠോര പര്യവേക്ഷണസ്യ പാലനം ആഹൂതവാൻ. ഏഷഃ നിർദ്ദേശഃ തേന BSF ത്രിപുര സീമാ മുഖ്യാലയേ പൂർവോത്തര രാജ്യസ്യ സീമവർത്തി ക്ഷേത്രാണാം സംബന്ധേ ആയോജിതായാം സഭായാം പ്രദത്തഃ. ഗൃഹമന്ത്രി ഗത പഞ്ചവർഷാണാം ഭൂമിലേഖാനാം പരീക്ഷണം കാരയിതുമപി നിർദ്ദിഷ്ടവാൻ. ശീർഷാഹ ഉക്തവാന്യത് സീമവർത്തി ജനപദേഷു വിത്തീയാനുശാസനസ്യ സുനിശ്ചിതീകരണം രാജ്യസർവകാരാണാം ദായിത്വമപി അസ്തി. ഉപവേശനെ അസ്യ വിഷയസ്യ ഉപരി വിശേഷതയാ ബലം ദത്തം യത് നരേന്ദ്രമോദിനഃ നേതൃത്വേ കേന്ദ്രപ്രശാസനം അന്താരാഷ്ട്രീയ സീമാസു ഉച്ചതമസ്തരസ്യ സുരക്ഷാം സുനിശ്ചേതും ദൃഢസങ്കല്പിതം അസ്തി. തഥാ ച സീമവർത്തി ക്ഷേത്രാണാം സമഗ്ര വികാസായ സുരക്ഷായൈ ച കേന്ദ്രീയ രാജ്യ വിഭാഗാനാം മധ്യേ സുദൃഢ സമന്വയസ്യ സംവർദ്ധനം കരോതി. അസ്മിൻ ഉപവേശനേ മാണിക് ഷാഹ് മുഖ്യസചിവ ജെ കെ സിന്ഹ അന്യേ ച വരിഷ്ഠാധികാരിണ ഉപസ്ഥിത ആസൻ തഥൈവ സീമവർത്തിസു സർവേഷാം അഷ്ടജനപദാനാം ജനപദാധികാരിണ ആരക്ഷി അധീക്ഷകാ ച അപി ഉപസ്ഥിതാഃ ആസൻ. സംസ്കൃതവാർത്തായാഃ സംസ്കരണമിദം ഇദാനീം ആകാശവാണിതഃ പ്രസാര്യതേ. സമമേവ അയം കാര്യക്രമഃ ആകാശവാണ്യാഃ അന്തർജാലപടലെ www.newsonair.gov.in ഇത്യത്ര അഥ ന്യൂസ് ഓൺ എ ഐ ആർ ചലദൂർഭാഷീയ തന്ത്രാംശേ അപി ഉപലബ്ധോ ഭവിഷ്യതി. ദ്വാദശീ കക്ഷായാഃ പരീക്ഷാ പരിണാമസ്യ പ്രകാശനാനന്തരം സംബന്ധിത വിഷയാണാം പരീക്ഷണായ ഉത്തരപുസ്തികാനാം പുനർമൂല്യാങ്കനായ ച അന്തർജാലീയ മാധ്യമേന ആവേദന പത്രാണാം പ്രേഷണസ്യ അദ്യ അന്തിമാ തിഥിഃ അസ്തി. കേന്ദ്രീയ മാധ്യമിക് ശിക്ഷാ പരിഷത് സാമാജിക മാധ്യമേഷു പ്രകാശിതേ ഏകസ്മിൻ സന്ദേശെ ഉക്തവാന് യത് വേവ് ഫലകം മധ്യരാത്രി പര്യന്തം ഉദ്ഘാടിതഃ ഭവിഷ്യതി. പരിഷദാ ഛാത്രേഭ്യഃ അനുരോധാ കൃതാ യത് തേ അന്തിമതിഥേഃ പൂർവമേവ സ്വ ആവേദനപത്രാണി പൂരയിത്വാ പ്രേഷയേയുഃ. രാഷ്ട്രീയ പുരസ്കാർ വിജേത മലയാളം ചലച്ചിത്രാഭിനേത സലീം കുമാരഃ ഹ്യഃ കൊച്ചി നഗരേ ദിവംഗതഃ. തസ്യ ഏകസ്മിൻ നിജി ചികിത്സാലയേ ഉപചാരഃ പ്രചലതി സ്മ. സഹ സപ്തപഞ്ചാശത് വർഷീയഃ ആസീത്. ശ്രീകുമാരഃ ഗതരാത്രൌ പ്രായഃ പാദോന ഏകാദശവാദനെ ദിവംഗതഃ. പ്രാരംഭേ ദൂരദർശന ഹാസ്യ കാര്യക്രമേണ അവധാനം പ്രാപ്തഃ ശ്രീ സലീം കുമാരഃ ഷണ്ണവത്യധിക ഊനവിംശതി ശതതമേ വർഷേ സിദ്ദിഖി ഷമീർ ഇത്യനേന നിർദ്ദിഷ്ടം ഈഷ്ടമാനു നൂറുവട്ടം ഇതി ചലച്ചിത്രസ്യ മാധ്യമേന ചലച്ചിത്ര ജഗതി പ്രവിഷ്ടവാൻ. പ്രധാനമന്ത്രിണ നരേന്ദ്രമോദിന അഭിനേതുഃ സലീം കുമാരസ്യ നിധനെ ദുഃഖം പ്രകടിതം. ഭാരതീയ ഋതുവിജ്ഞാന വിഭാഗേന ദക്ഷിണ പശ്ചിമ പ്രാവൃട്ട് കാലസ്യ ആഗമനേന അഗ്രിമേ ദ്വിത്രിഷു ദിനേഷു സമ്പൂർണേ ദേശേ തീവ്രവൃഷ്ടേഃ പൂർവാനുമാനം പ്രകടിതം. ഉത്തരമധ്യഭാരതസ്യ കേഷുചിത് ഭാഗേഷു ഊഷ്ണതരംഗസ്യ സ്ഥിതിഃ അപി അനുവർത്തതെ. ഏതദതിരിച്യ ആഗാമിഷു ചതുർഷു ദിനേഷു ദില്ലി പഞ്ചാബ് ഹരിയാണ ചണ്ഡീഗഢ് പശ്ചിമരാജസ്ഥാന തട്ടീയ ആന്ധ്രപ്രദേശ് ഇത്യേതേഷു പ്രദേശേഷു ഊഷ്ണതരംഗസ്യ സ്ഥിതിഃ ഭവിഷ്യതി ഇതി ഋതുവിജ്ഞാന വിഭാഗേന പൂർവാനുമാനിതം. ഉത്തരപശ്ചിമഭാരത്തെ മധ്യഭാരത്തെ ച ആഗാമിഷു ത്രിഷു ദിനേഷു അധികതമം താപമാനം ദ്വിതഃ ഷട് ഡിഗ്രി സെൽഷ്യസ് പര്യന്തം ഭവിതും ശക്നോതി. തെലുഗുദേശം പാർട്ടി ദളസ്യ രാഷ്ട്രീയ അധ്യക്ഷേണ എൻ ചന്ദ്രബാബു നായിഡു വരേണ ആഗാമി ജൂൺ മാസസ്യ അഷ്ടാദശ ദിനാങ്കെ രാജ്യസഭാ നിർവാചനായ സ്വകീയസ്യ ദളസ്യ ത്രയഃ പ്രത്യാശിനഃ ഘോഷിതാഃ. തേഷു ഉദ്യോഗപതിഃ സനാ സതീശഃ ശിക്ഷാവിദ ഭാഷ്യം രാമകൃഷ്ണഃ തഥാ ടി ഡി പി സാമാജിക മാധ്യമ പ്രകോഷ്ഠസ്യ പ്രമുഖ ചിന്തകയാല വിജയഃ ച സന്തി. അമേരിക്ക ഇറാൻ ദേശയോ മധ്യേ സംഘർഷസ്യ ശതദിനാനി ജാതാനി. ഫർവരി മാസസ്യ അന്തേ ഇറാൻ ദേശെ അമേരിക്ക ഇസ്രായേൽ ദേശാഭ്യാം കൃതൈഃ ആക്രമണൈഃ ആരബ്ധ അയം സംഘർഷഃ അധുനാ വിസ്തൃത ക്ഷേത്രീയ സങ്കടേ പരിണതഃ ജാതഃ. അസ്മാത് സംഘർഷാത് ഹോർമുജ്ജല സന്ധി മധ്യേ സുരക്ഷിത സമുദ്രയാൻ പരിവഹനായ സങ്കടം ഉത്പന്നം. അധുനാ ലേബനാൻ ദേശെ പുനഃ സംഘർഷയുത സ്ഥിതി ഉത്പന്നാ ജാതഃ. കേന്ദ്രീയ യുവകാര്യാണാം ക്രീഡാമന്ത്രി ഡോക്ടർ മാൻസുഖ് മാണ്ഡവ്യ അദ്യ പ്രാതഃകാലേ നവദില്ലീനഗരെ ആയോജിതസ്യ ഫിറ്റ് ഇന്ത്യ സൺഡേസ് ഓൺ സൈക്കിൾ ഇതി അഭിയാനസ്യ സപ്തസപ്തതിതമേ സംസ്കരണേ സഹഭാഗിത്വം കൃതവാൻ. വാർത്താഹരൈ സഹ വാർത്താലാപം കുർവൻ അസൌ അവദത് യത് സൈക്കിൾ ഇതി ദ്വിചക്രികായാനസ്യ സഞ്ചാലനാത് പൃഥിവി സ്വച്ഛാ ഭവതി തഥാ ച യാതായാത് സംബന്ധസ്യ അവരോധസ്യ ഗംഭീര സമസ്യായാ സമാധാനം അപി പ്രാപ്യതെ.
5: साइकिलिंग करने से आपकी हेल्थ अच्छी रहती है. साइकिलिंग से फ्यूल का बचत होता है. वर्तमान में ट्रैफिक की बहुत बड़ी समस्या है, उसका भी समाधान है. तो क्यों न हम साइकिलिंग करें. देश के नागरिकों में अपने हेल्थ के प्रति अवेयरनेस बढ़ी है. मोदी जी ने आधा घंटा रोज ഫിറ്റ്നസ് ദേനേ കെ ലിയ കഹാ ഹൈ തോ യേ ഫിറ്റ്നസ് കാ ഡോസ് ആധാ ഘണ്ടാ കെ ലിയ ഹം ഹമേശാ സൈക്ലിംഗ് കരേംഗേ തോ മേ മാൻതാ ഹൂ കി ഹമാരി കൈ സമസ്യാ കാ സമാധാൻ ഹോഗാ.
4: അഭിനേത വിക്രാന്ത് മേസി അപ്പി ഫിറ്റ് ഇന്ത്യ സൺഡേസ് ഓൺ സൈക്കിൾ ഇതി കാര്യക്രമേ സമ്മിലിതവാൻ. എതദഭിയാനം അദ്വിതീയം ഇതി വർണിതവാൻ. സ അവദത് യത് ഈശാ ഉപക്രമഃ അധുനാ ജനാന്തോളന രൂപം ധാരയതി. अद्य विश्व खाद्य सुरक्षा दिवस आचर्यते। अस्य वर्षस्य विश्व खाद्य सुरक्षा दिवसस्य विषय अस्ति समावानात् समाधान पर्यन्तम् सर्वत्र सुरक्षितं भोजनम्। अयं दिवसः खाद्य सुरक्षाया अधिकार रूपेण तथा सामूहिक दायित्व रूपेण जागरूकतां वर्धयितुं सशक्तं अवसरं प्रददाति। स्वास्थ्य परिवार कल्याण मंत्री जगत प्रकाश नड्डा स्वस्थ भविष्याय सुरक्षित स्वच्छ भोजनाय च भारत प्रशासनिक प्रतिबद्धतां पुनरुच्चारितवान्। अस्मिन् अवसरे असौ सामाजिक माध्यमेषु प्रकाशिते संदेशे उत्तमं आहारं स्वीकर्तुं तथा च आत्मनिर्भर भारतस्य निर्माणे योगदानं दातुं जनेभ्यः आहूतवान्। नवचण्डीगढ़ नगरे आयोक्ष्यमाणे निकष क्रिकेट क्रीडायाः द्वितीये दिने भारतीय दलेन अफगानिस्तान दलस्य सम्मुखे अष्ट क्रीडकानां हानि पुरस्सरं चतुष्षष्ट्यधिक पञ्चशत धावनांकान् समर्ज्य प्रथमा चक्रीया क्रीडा घोषिता। भारतीय मल्ल क्रीडकाः मंगोलियायाः उलान बटार ओपन क्रीडायां भारतस्य कृते द्वे स्वर्ण पदके द्वे कांस्य पदके च विजितवन्तः। इति वार्ताः।
6: ആകാശവാണി സമയം 6 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
7: ചേച്ചി, ഇത് കണ്ടോ?
8: ഹരിമണ്ടക്കുട്ട
7: കാണട്ടെ? വാ, എന്റെ ഫേവറേറ്റ് കളർ.
9: എപ്പോഴും ഒരു ഷോപ്പിംഗ്.
7: ഐ നോ മമ്മ, ബട്ട് ചിലവാക്കേണ്ട പ്രായം ഇതല്ലേ, റൈറ്റ്?
10: സേവിംഗ് ചെയ്യാനുള്ള പ്രായവും ഇതാണ്.
11: ഐ നോ പപ്പ, സേവ് ചെയ്യൂ, ശരിയായ ഇടത്ത് നിക്ഷേപിക്കൂ, നിക്ഷേപത്തിന് പലിശ ലഭിക്കും, അത് വീണ്ടും നിക്ഷേപിച്ചാൽ പലിശ ലഭിച്ചുകൊണ്ടേയിരിക്കും.
7: ഓ ഐ നോ.
11: RBI പറയുന്നു,
12: ശരിയായി തുടങ്ങൂ, ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ.
13: മോനെ, ഞാൻ ഇന്നലെ അനന്തരവന്റെ വീട്ടിൽ പോയി. അവിടെ കണ്ട കാര്യങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തി. അവർ പകൽ മുഴുവനും AC ഇടും, ദിവസവും വാഷിംഗ് മെഷീൻ ഉപയോഗിക്കും, ഒപ്പം 2 ഫ്രിഡ്ജും. എന്നിട്ട് അവിടുത്തെ കറണ്ട് ബിൽ എത്രയാണെന്ന് അറിയാമോ? 0. ഞാൻ ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, അമ്മാവാ, എല്ലാം മുകളിലുള്ളവന്റെ കൃപയാണെന്ന്. അതായത് സോളാർ പാനൽ. അപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു, നമുക്കും ഈ പാനൽ വെക്കണം. PM സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന. ഇതിൽ ചേരാനായി രജിസ്റ്റർ ചെയ്യൂ, PM സൂര്യാഗർ.gov.in.
14: സ്കൂള് തുറക്കാറായി.
15: ബാഗ് അത് തന്നെ മതിയാവില്ലേ? യൂണിഫോമും ഷൂവും ഈ വർഷം കൂടി യൂസ് ചെയ്തൂടെ?
14: പക്ഷെ അവനെല്ലാം പുതിയത് തന്നെ വേണമെന്നാ പറയുന്നത്.
15: ഒപ്പം ഫീസും ബുക്സും എല്ലാം വേണ്ടേ?
16: കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും വേണ്ട. മണപ്പുറം ഫിനാൻസ് നൽകുന്നു വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി സ്പെഷ്യൽ ഗോൾഡ് ലോൺ. ഉടൻ വിളിക്കൂ 1-800-420-2233.
17: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ.

0: പ്രധാന വാർത്തകൾ. ഇന്ത്യ ഇന്തോനേഷ്യ ഉഭയകക്ഷി ബന്ധം സമീപകാലങ്ങളിൽ കൂടുതൽ ശക്തിയാർജ്ജിച്ചതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ചലച്ചിത്ര നടൻ സലീംകുമാറിന് കേരളത്തിന്റെ യാത്രാമൊഴി. അനുശോചിച്ച് പ്രധാനമന്ത്രി, മുഖ്യമന്ത്രി അടക്കമുള്ള പ്രമുഖർ. സംസ്ഥാനത്ത് ആലപ്പുഴയിലും കോഴിക്കോടും ഷിഗല്ല രോഗം റിപ്പോർട്ട് ചെയ്തതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. പരിശോധന കർശനമാക്കാൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന് നിർദ്ദേശം. CBSE 12-ാം ക്ലാസ് പരീക്ഷാ പേപ്പറുകളുടെ പുനഃപരിശോധനയ്ക്ക് അപേക്ഷിക്കാൻ അവസരം ഇന്ന് അർദ്ധരാത്രി വരെ. സംസ്ഥാനത്ത് ബുധനാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ വ്യാപക മഴയ്ക്ക് സാധ്യത. 7 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫ്രഞ്ച് ഓപ്പൺ പുരുഷ സിംഗിൾസിൽ ഇന്ന് കലാശപ്പോരാട്ടം. വാർത്തകൾ വിശദമായി. ഇന്ത്യ ഇന്തോനേഷ്യ സംയുക്ത കമ്മീഷന്റെ 8-ാമത് യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ നടന്നു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും ഇന്തോനേഷ്യൻ വിദേശകാര്യമന്ത്രി സുഗിയോണോയും സംയുക്തമായി യോഗത്തിന് അധ്യക്ഷത വഹിച്ചു. സമീപ വർഷങ്ങളിൽ ഇന്ത്യ ഇന്തോനേഷ്യ സമഗ്ര തന്ത്രപരമായ പങ്കാളിത്തം ശക്തമായ വളർച്ച കൈവരിച്ചതായി ശ്രീ ജയശങ്കർ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. രാഷ്ട്രീയം, പ്രതിരോധം, സുരക്ഷ, സമുദ്ര ഷിപ്പിംഗ്, വ്യാപാരം, ഫിൻടെക്, ആരോഗ്യം, വിദ്യാഭ്യാസം, സാംസ്കാരിക സഹകരണം തുടങ്ങിയ മേഖലകളിൽ വിശദമായ ചർച്ചകൾ നടന്നതായി അദ്ദേഹം വ്യക്തമാക്കി. പ്രിയ നടൻ സലീംകുമാറിന് കേരളം വിടയേകി. വൈകിട്ട് 3:30 എറണാകുളം പറവൂരിലെ വീട്ടുവളപ്പിലാണ് ഭൌതിക ശരീരം സംസ്കരിച്ചത്. മുഖ്യമന്ത്രി വി ഡി സതീശൻ, ഡെപ്യൂട്ടി സ്പീക്കർ ഷാനിമോൾ ഉസ്മാൻ, സിനിമാ സാംസ്കാരിക വകുപ്പ് മന്ത്രി പി സി വിഷ്ണുനാഥ്, എംപിമാരായ ഹൈബി ഈഡൻ, കെ സി വേണുഗോപാൽ, സിനിമാ മേഖലയിലെ സഹപ്രവർത്തകർ തുടങ്ങി ഒട്ടേറെ പേരുടെ സാന്നിധ്യത്തിലാണ് സംസ്കാര ചടങ്ങുകൾ നടത്തിയത്. ഔദ്യോഗിക ബഹുമതികളോടെയായിരുന്നു സംസ്കാര ചടങ്ങുകൾ. പറവൂർ ടൌൺഹാളിലും തുടർന്ന് സ്വന്തം വസതിയിലും ഭൌതികദേഹം പൊതുദർശനത്തിനായി വെച്ചപ്പോൾ ആയിരക്കണക്കിന് ആളുകൾ അന്ത്യോപചാരമർപ്പിക്കാനായി എത്തി. നടൻ സലീംകുമാറിന്റെ നിര്യാണത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചിച്ചു. വൈവിധ്യമാർന്ന അഭിനയ ശൈലിയിലൂടെയും അനശ്വരമായ കഥാപാത്രങ്ങളിലൂടെയും തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച കലാകാരനായിരുന്നു സലീംകുമാറെന്ന് പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. സലീംകുമാറിന്റെ കുടുംബാംഗങ്ങളുടെയും അദ്ദേഹത്തെ സ്നേഹിച്ച അനേകം ആരാധകരുടെയും ഒപ്പമാണ് തന്റെ ചിന്തകളെന്നും ശ്രീ മോദി വ്യക്തമാക്കി. തന്റെ രാഷ്ട്രീയ ബോധ്യത്തിൽ ഒട്ടും വെള്ളം ചേർക്കാത്ത ഒരാളായിരുന്നു അന്തരിച്ച നടൻ സലീംകുമാറെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംഘർഷഭരിതമായ ഏത് സാഹചര്യത്തിലും മലയാളിയെ സാധാരണ നിലയിലേക്ക് എത്തിക്കാനുതകുന്ന നർമ്മബോധം അദ്ദേഹത്തിനുണ്ടായിരുന്നു എന്നും മുഖ്യമന്ത്രി അനുസ്മരിച്ചു.
1: ഏത് സംഘർഷനിർഭരമായ സാഹചര്യത്തിലും ഏത് മലയാളിയെയും അവന്റെ സാധാരണ നിലയിലേക്ക് മടങ്ങിയെത്തിക്കാൻ കഴിവുള്ള നർമ്മബോധത്തിനും ഉടമയായിരുന്നു ശ്രീ സലീംകുമാർ. ഞാൻ മത്സരിച്ച എല്ലാ തെരഞ്ഞെടുപ്പുകളിലും എന്റെ ഓഫീസ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത് ശ്രീ സലീംകുമാർ. അവസാനമാകുമ്പോൾ പറയും എന്റെ അവകാശമാണ് പറയും. ഏത് തിളച്ചുമറിഞ്ഞ കാലാവസ്ഥയിലും തന്റെ ഉറച്ച രാഷ്ട്രീയ ബോധ്യത്തിന് ഒട്ടും വെള്ളം ചേർക്കാത്ത ഒരാൾ കൂടിയാണ് എന്റെ സ്നേഹിതരെന്ന് എനിക്ക് അഭിമാനമുണ്ട്.
0: സംസ്ഥാനത്ത് ഷിഗല്ല രോഗം റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ പരിശോധന കർശനമാക്കാൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന് നിർദ്ദേശം നൽകിയതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. ആലപ്പുഴ ആറന്മുള ഭാഗത്ത് 123 പേർക്ക് രോഗം വന്നതായാണ് റിപ്പോർട്ട്. കോഴിക്കോട് 3 കുട്ടികൾക്കും രോഗം ബാധിച്ചു. ഈ സാഹചര്യത്തിൽ ഹോട്ടലുകളിലും തട്ടുകടകളിലും പരിശോധന കർശനമാക്കുമെന്നും മന്ത്രി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഹോട്ടലുകൾ, പ്രത്യേകിച്ച് വൃത്തിഹീനമായ തട്ടുകടകൾ ഒരു കാരണവശാലും പ്രവർത്തിക്കാൻ അനുവദിക്കില്ല. വിദ്യാലയങ്ങളിൽ ഉച്ചഭക്ഷണ സാമ്പിൾ, വെള്ളം എന്നിവ പരിശോധിക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഒരു മരണം റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ കൂടുതൽ ജാഗ്രതയോടെ മുന്നോട്ട് പോകണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു. വയനാട് ജില്ലയിൽ വിദ്യാർത്ഥികൾക്കിടയിൽ ഷിഗല്ല രോഗം സ്ഥിരീകരിച്ചതായി ചില മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ ടി രേഖ അറിയിച്ചു. ശാസ്ത്രീയ പരിശോധനകൾ പുരോഗമിക്കുകയാണെന്നും പരിശോധനാ ഫലങ്ങൾ വരാതെ ഇത്തരം തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കരുതെന്നും അവർ വ്യക്തമാക്കി. വയനാട്ടിൽ ഭക്ഷ്യ വിഷബാധയെ തുടർന്ന് സുൽത്താൻ ബത്തേരി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന കോളിയാടി മാർ ബെസേലിയോസ് AUP സ്കൂളിലെ വിദ്യാർത്ഥികളെ കൃഷിവകുപ്പ് മന്ത്രി ടി സിദ്ദിഖ് സന്ദർശിച്ചു. ആശുപത്രി വിട്ട കുട്ടികൾ വീണ്ടും തിരികെ ആശുപത്രിയിലെത്തിയ സാഹചര്യത്തിൽ ഡിസ്ചാർജ് ചെയ്യപ്പെടുന്ന മുഴുവൻ കുട്ടികളെയും നിരീക്ഷിക്കാനുള്ള സംവിധാനമുണ്ടാകണമെന്ന് മന്ത്രി നിർദ്ദേശം നൽകി. മരുന്നുകളുടെ ലഭ്യത പൂർണ്ണമാണെന്ന് മന്ത്രി ഉറപ്പാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_

0: ഇവിഎം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: സിബിഎസ്ഇ 12-ാം ക്ലാസ് പരീക്ഷാ പേപ്പറുകളുടെ പുനഃപരിശോധനയ്ക്ക് അപേക്ഷിക്കാനുള്ള അവസരം ഇന്ന് അവസാനിക്കും. ഇന്ന് അർദ്ധരാത്രി വരെ അപേക്ഷ സമർപ്പിക്കാനുള്ള പോർട്ടൽ തുറന്നിരിക്കുമെന്ന് സിബിഎസ്ഇ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. സംസ്ഥാനത്ത് കാലവർഷം ശക്തി പ്രാപിക്കുന്നു. ബുധനാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ വ്യാപക മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. സംസ്ഥാനത്ത് മഴ ശക്തമാകുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്ത് ദുരന്ത നിവാരണ അതോറിറ്റി പൊതുജനങ്ങൾക്കായി ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു. വിശദാംശങ്ങളിലേക്ക്.
2: ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിലും നദീതീരങ്ങളിലും താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറണം. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ അടച്ചുറപ്പില്ലാത്ത വീടുകളിലും മേൽക്കൂര ശക്തമല്ലാത്ത വീടുകളിലും താമസിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം. ശക്തമായ മഴയുള്ളപ്പോൾ നദികളിലോ മറ്റ് ജലാശയങ്ങളിലോ കുളിക്കാനോ മീൻപിടിക്കാനോ മറ്റാവശ്യങ്ങൾക്കോ ഇറങ്ങരുതെന്ന് നിർദ്ദേശമുണ്ട്. അറ്റകുറ്റപ്പണികൾ നടക്കുന്ന റോഡുകളിലും ജാഗ്രത പാലിക്കുക. ജലാശയങ്ങൾ കരകവിഞ്ഞൊഴുകുന്ന ഇടങ്ങളിൽ വാഹനം ഓടിക്കാൻ ശ്രമിക്കരുത്. സ്വകാര്യ പൊതുവിടങ്ങളിൽ അപകടാവസ്ഥയിൽ നിൽക്കുന്ന മരങ്ങൾ, പോസ്റ്റുകൾ, ബോർഡുകൾ തുടങ്ങിയവ മാറ്റി സുരക്ഷിതമാക്കണം.
1: പത്തനംതിട്ട തണ്ണിത്തോട്ടിൽ ശക്തമായി വീശിയടിച്ച കാറ്റിൽ സ്കൂൾ കെട്ടിടത്തിന്റെ മേൽക്കൂര പറന്നുപോയി. തണ്ണിത്തോട് സെന്റ് ബെനഡിക്ടസ് ഹൈസ്കൂളിലാണ് ഉച്ചയ്ക്ക് 12 മണിയോടെ അപകടം ഉണ്ടായത്. ശക്തമായ കാറ്റിൽ കെട്ടിടത്തിന്റെ മുകൾ ഭാഗത്തെ ഷീറ്റുകൾ പാടെ ഇളകി ദൂരേക്ക് തെറിച്ചുപോവുകയായിരുന്നു. കണ്ണൂരിൽ രാവിലെ കനത്ത മഴ ലഭിച്ചു. ജില്ലയിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
3: താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. ദേശീയപാത 66 ഭാഗമായുള്ള സർവീസ് റോഡുകളിൽ പലയിടത്തും വെള്ളം കയറിയിട്ടുണ്ട്. തളിപ്പറമ്പ് കുപ്പത്ത് CH നഗറിലെ 30 വീടുകളിൽ വെള്ളവും ചെളിയും ഒലിച്ചിറങ്ങി. കടകളിലും വെള്ളം കയറി. വലിയ കുന്നുകളിടിച്ച ഭാഗത്ത് മഴയിൽ മണ്ണിടിഞ്ഞിട്ടുണ്ട്.
1: ഇടുക്കി ജില്ലയിലെ മലയോര മേഖലകളിൽ രാത്രിയാത്രയ്ക്ക് നിരോധനം ഏർപ്പെടുത്തി ജില്ലാ കളക്ടർ. ശക്തമായ മഴ പെയ്യുന്നതിനാലും മലയോര മേഖലകളിൽ മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ സാധ്യത നിലനിൽക്കുന്നതിനാലും ദുരന്ത സാഹചര്യം ഒഴിവാക്കുന്നതിനാണ് നടപടി. രാത്രി 7 മുതൽ രാവിലെ 6 വരെയാണ് നിരോധനം. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് ഫൈനൽ ഇന്ന് പ്രാദേശിക സമയം 3 മത്സരം. ജർമ്മനിയുടെ അലക്സാണ്ടർ സ്വരേവ്, ഇറ്റലിയുടെ ഫ്ലാവിയോ കോബോളി എന്നിവരാണ് കലാശപ്പോരാട്ടത്തിൽ മാറ്റുരയ്ക്കുന്നത്. ഇന്നലെ നടന്ന വനിതാ സിംഗിൾസിൽ റഷ്യൻ താരം മിറ ആൻഡ്രേവ കിരീടം അണിഞ്ഞിരുന്നു. ഇന്ത്യ ഇന്തോനേഷ്യ ഉഭയകക്ഷി ബന്ധം സമീപകാലങ്ങളിൽ കൂടുതൽ ശക്തിയാർജ്ജിച്ചതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ചലച്ചിത്ര നടൻ സലീം കുമാറിന് കേരളത്തിന്റെ യാത്രാമൊഴി. അനുശോചിച്ച് പ്രധാനമന്ത്രി, മുഖ്യമന്ത്രി അടക്കമുള്ള പ്രമുഖർ. സംസ്ഥാനത്ത് ആലപ്പുഴയിലും കോഴിക്കോടും ഷിഗല്ല രോഗം റിപ്പോർട്ട് ചെയ്തതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. പരിശോധന കർശനമാക്കാൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന് നിർദ്ദേശം. CBSE 12-ാം ക്ലാസ് പരീക്ഷാ പേപ്പറുകളുടെ പുനഃപരിശോധനയ്ക്ക് അപേക്ഷിക്കാൻ അവസരം ഇന്ന് അർദ്ധരാത്രി വരെ. സംസ്ഥാനത്ത് ബുധനാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ വ്യാപക മഴയ്ക്ക് സാധ്യത. 7 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫ്രഞ്ച് ഓപ്പൺ പുരുഷ സിംഗിൾസിൽ ഇന്ന് കലാശപ്പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

Ni da ni da ba ma ga ga ga.

ಪಾನಿ ದಾಬ ಮಗಳನ್ನ

0: സന്ധ്യാഗീതങ്ങളാണ് ഇതുവരെ കേട്ടത്.
1: ആസ്വാദനത്തിന്റെ പുത്തൻ അനുഭവങ്ങൾക്ക് മലബാറിൽ നിന്നൊരു മധുരസ്വരം കാതിൽ തേൻമഴയായി. റേഡിയോ മലബാർ 89.6 FM.

പ്രധാന വാർത്തകൾ. ഇന്ത്യ ഇന്തോനേഷ്യ സംയുക്ത കമ്മീഷൻ യോഗം ന്യൂഡൽഹിയിൽ സമാപിച്ചു. സമഗ്ര തന്ത്രപ്രധാന പങ്കാളിത്തം സമീപ വർഷങ്ങളിൽ വലിയ മുന്നേറ്റം കൈവരിച്ചെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. അന്താരാഷ്ട്ര അതിർത്തികളിലെ സാമ്പത്തിക വസ്തു ഇടപാടുകൾ കർശനമായി നിരീക്ഷിക്കണമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. പ്രശസ്ത നടൻ സലീംകുമാറിന് വിടയേകി കേരളം, അനുശോചനമറിയിച്ച് പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും. CBSE 12-ാം ക്ലാസ് പരീക്ഷാ പേപ്പർ പുനർമൂല്യനിർണയത്തിന് അപേക്ഷിക്കാനുള്ള അവസരം ഇന്ന് അവസാനിക്കും. കേരളത്തിൽ ബുധനാഴ്ച വരെ കനത്ത മഴയ്ക്ക് സാധ്യത. 7 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതാ നിർദ്ദേശം. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. അഫ്ഗാനിസ്ഥാനെതിരായ ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് കൂറ്റൻ സ്കോർ. ഫോളോ ഓൺ ഭീഷണിയിൽ അഫ്ഗാനിസ്ഥാൻ. വാർത്തകൾ വിശദമായി. ഇന്ത്യ ഇന്തോനേഷ്യ സംയുക്ത കമ്മീഷൻ യോഗം ന്യൂഡൽഹിയിൽ സമാപിച്ചു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും ഇന്തോനേഷ്യൻ വിദേശകാര്യമന്ത്രി സുഗിയോണോയും യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സമഗ്ര തന്ത്രപരമായ പങ്കാളിത്തം സമീപ വർഷങ്ങളിൽ വലിയ മുന്നേറ്റം കൈവരിച്ചെന്ന് ഡോ ജയശങ്കർ പറഞ്ഞു. 4 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഇന്ത്യ ഇന്തോനേഷ്യ സംയുക്ത കമ്മീഷൻ യോഗം ചേരുന്നത്. അന്താരാഷ്ട്ര അതിർത്തികളിലെ സാമ്പത്തിക വസ്തു ഇടപാടുകൾ കർശനമായി നിരീക്ഷിക്കണമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലെ അതിർത്തി പ്രദേശങ്ങളുമായി ബന്ധപ്പെട്ട് BSFന്റെ ത്രിപുര ഫ്രോണ്ടിയർ ആസ്ഥാനത്ത് നടന്ന യോഗത്തിലാണ് നിർദ്ദേശം നൽകിയത്. കഴിഞ്ഞ 5 വർഷത്തെ ഭൂമിരേഖകൾ പരിശോധിക്കണമെന്നും മയക്കുമരുന്ന്, ആയുധക്കടത്ത് എന്നിവയ്ക്കെതിരെ കർശന നടപടികൾ ഉണ്ടാകണമെന്നും ശ്രീ അമിത്ഷാ ആവശ്യപ്പെട്ടു. പ്രിയ നടൻ സലീംകുമാറിന് വിടയേകി കേരളം. വൈകിട്ട് 3:30 എറണാകുളം പറവൂരിലെ വീട്ടുവളപ്പിൽ ഭൌതിക ശരീരം സംസ്കരിച്ചു. ഔദ്യോഗിക ബഹുമതികളോടെയായിരുന്നു സംസ്കാര ചടങ്ങുകൾ. പറവൂർ ടൌൺഹാളിലും വീട്ടുവളപ്പിലും ഭൌതികദേഹം പൊതുദർശനത്തിന് വെച്ചു.

0: ആയിരക്കണക്കിന് പേരാണ് അന്ത്യോപചാരം അർപ്പിക്കാൻ എത്തിയത്. നടൻ സലീംകുമാറിന്റെ നിര്യാണത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചിച്ചു. വൈവിധ്യമാർന്ന അഭിനയ ശൈലിയിലൂടെയും അനശ്വരമായ കഥാപാത്രങ്ങളിലൂടെയും വ്യക്തിമുദ്ര പതിപ്പിച്ച കലാകാരനായിരുന്നു സലീംകുമാറെന്ന് പ്രധാനമന്ത്രി കുറിച്ചു. രാഷ്ട്രീയ ബോധ്യത്തിൽ ഒട്ടും വെള്ളം ചേർക്കാത്ത വ്യക്തിയായിരുന്നു സലീംകുമാറെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ അനുസ്മരിച്ചു. CBSE 12 ക്ലാസ് പരീക്ഷാ പേപ്പറുകളുടെ പുനഃപരിശോധനയ്ക്ക് അപേക്ഷിക്കാനുള്ള അവസരം ഇന്ന് അവസാനിക്കും. ഇന്ന് അർദ്ധരാത്രി വരെ അപേക്ഷ സമർപ്പിക്കാനുള്ള പോർട്ടൽ തുറന്നിരിക്കുമെന്ന് CBSE അറിയിച്ചു. കേരളത്തിൽ ഹയർ സെക്കൻഡറി പ്രവേശനത്തിന്റെ ട്രയൽ അലോട്ട്മെന്റ് നാളെ പ്രസിദ്ധീകരിക്കും. 388 സ്കൂളുകളിലേക്കുള്ള ട്രയൽ അലോട്ട്മെന്റാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. admission.vhscportal.kerala.gov.in ഫലം ലഭ്യമാകുക. ലോഗിൻ പേജിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഫോൺ നമ്പരും പാസ്വേഡും നൽകി പരിശോധിക്കാം. ആവശ്യമായ തിരുത്തലുകൾക്ക് ഈ മാസം 10 വരെ അവസരമുണ്ട്. രാജ്യത്ത് സമഗ്ര ഡിജിറ്റൽ ആരോഗ്യ ആവാസ വ്യവസ്ഥ വളർത്തിയെടുക്കാൻ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ സഹമന്ത്രി അനുപ്രിയ പട്ടേൽ. ആയുഷ്മാൻ ഭാരത് ഡിജിറ്റൽ മിഷന്റെ ഭാഗമായി രാജ്യത്ത് ഇതുവരെ 90 കോടിയിലധികം ആഭ തിരിച്ചറിയൽ കാർഡുകൾ സൃഷ്ടിച്ചതായി കേന്ദ്ര സഹമന്ത്രി വ്യക്തമാക്കി.
1: ഭാരത് കെ ഹർ നാഗരിക് കെ ലിയേ ഹം ഏക് യുനീക് ഡിജിറ്റൽ ID ക്രിയേറ്റ് കർ രഹേ ഹൈ ജിസേ ഹം ആഭ ID കഹത്തെ ഹൈ. ഹമാരി കോശിഷ് ഹൈ കി ജിത്നേ ഹോസ്പിറ്റൽസ് ഹൈ, ഫാർമസീസ് ഹൈ, ഹെൽത്ത് പ്രൊഫഷണൽസ് ഹൈ, ഉൻകി ഭി രജിസ്ട്രി ഹം തയ്യാർ കർ രഹേ ഹൈ. തോ യേ ബഹുത് ബഡ ഏക് ഇക്കോസിസ്റ്റം ബൻ റഹാ ഹൈ ജിസ്മേ ആം നാഗരിക് കെ ലിയേ ഔർ യഹാ തക് കി ഹെൽത്ത് പ്രൊഫഷണൽസ് കെ ലിയേ ഔർ സ്വാസ്ഥ്യ ക്ഷേത്ര സേ ജുഡേ ഹുവേ സഭി സ്റ്റേക്ക് ഹോൾഡേഴ്സ് കെ ലിയേ യേ ബഹുത് ഹി ട്രാൻസ്പെറന്റ് ഔർ സുവിധാജനക് ഔർ ടൈം സേവിംഗ് ഹോനേ ജാ റഹാ ഹൈ.
0: അന്താരാഷ്ട്ര തലത്തിൽ LPG വിലയിൽ വൻ വർധനയുണ്ടായിട്ടും ആഗോളതലത്തിൽ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് പാചകവാതകം ലഭ്യമാകുന്നത് ഇന്ത്യയിലെ കുടുംബങ്ങൾക്കാണെന്ന് കേന്ദ്ര സർക്കാർ. ഗാർഹിക ആവശ്യങ്ങൾക്കുള്ള LPG പാചകവാതക സിലിണ്ടറിന്റെ വില 29 രൂപ ഇന്ന് വർദ്ധിപ്പിച്ചിരുന്നു. അമേരിക്ക, ഓസ്ട്രേലിയ, കാനഡ തുടങ്ങിയ വികസിത സമ്പദ് വ്യവസ്ഥകളിലെ വിലയെ അപേക്ഷിച്ച് വളരെ കുറവാണ് ഇന്ത്യയിലെ LPG വിലയെന്ന് പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു. ഐക്യരാഷ്ട്രസഭ മിലിറ്ററി ജെൻഡർ അഡ്വക്കേറ്റ് പുരസ്കാരം ലഭിച്ച മേജർ അഭിലാഷ ബരാക്കിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. മേജർ അഭിലാഷ ബരാക്കിന്റെ മാതൃകാപരമായ സേവനത്തിനും UN സമാധാന പ്രവർത്തനങ്ങൾക്ക് ഇന്ത്യ നൽകിയ ദീർഘകാല സംഭാവനയ്ക്കുമുള്ള അംഗീകാരമാണ് ബഹുമതിയെന്ന് പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: കഴിഞ്ഞ 12 വർഷത്തിൽ കേന്ദ്ര സർക്കാർ ഇന്ത്യയെ അവസരങ്ങൾ, നവീകരണം, ആത്മവിശ്വാസം എന്നിവയാൽ നയിക്കപ്പെടുന്ന രാഷ്ട്രമാക്കി മാറ്റിയതായി കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ്. ബഹിരാകാശം ഉൾപ്പെടെയുള്ള തന്ത്രപരമായ മേഖലകളിൽ സ്വകാര്യ പങ്കാളിത്തം ക്ഷണിക്കുന്നത് പ്രധാന നയം മാറ്റത്തിന്റെ അടയാളമാണെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിൽ ഷിഗല്ല രോഗം റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ പരിശോധന കർശനമാക്കാൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന് നിർദ്ദേശം നൽകിയതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. സംസ്ഥാനത്ത് ഒരു മരണം റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ കൂടുതൽ ജാഗ്രതയോടെ മുന്നോട്ടു പോകണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു. വൃത്തിഹീനമായ ഹോട്ടലുകളും തട്ടുകടകളും പ്രവർത്തിക്കാൻ അനുവദിക്കില്ലെന്ന് മന്ത്രി പറഞ്ഞു. വിദ്യാലയങ്ങളിൽ ഉച്ചഭക്ഷണ സാമ്പിളും വെള്ളവും പരിശോധിക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. കേരളത്തിൽ കാലവർഷം ശക്തി പ്രാപിക്കുന്നു. ബുധനാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ വ്യാപക മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ഇടുക്കി ജില്ലയിലെ മലയോര മേഖലകളിൽ രാത്രിയാത്രാ നിരോധനം ഏർപ്പെടുത്തി. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
3: മലയോര മേഖലകളിൽ വൈകുന്നേരം 7 മുതൽ രാവിലെ 6 വരെയാണ് യാത്രാ വിലക്ക്. മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ സാധ്യതകൾ കണക്കിലെടുത്ത് ദുരന്ത സാഹചര്യങ്ങൾ ഒഴിവാക്കാനാണ് അടിയന്തര നടപടി. ഉത്തരവ് കർശനമായി നടപ്പാക്കാൻ പോലീസ്, RTO, റവന്യൂ ഉദ്യോഗസ്ഥർക്ക് കളക്ടർ ചുമതല നൽകി. മലയോര മേഖലകളിലേക്കുള്ള യാത്രകൾ പൂർണ്ണമായും ഒഴിവാക്കാനും താഴ്ന്ന പ്രദേശങ്ങളിലും നദീതീരങ്ങളിലുമുള്ളവർ ജാഗ്രത പാലിക്കാനും ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശിച്ചിട്ടുണ്ട്. അടുത്ത 3 ദിവസം കൂടി സംസ്ഥാനത്ത് കനത്ത മഴ തുടരുമെന്നാണ് പ്രവചനം.
0: തെക്കുപടിഞ്ഞാറൻ കാലവർഷം ശക്തി പ്രാപിക്കുന്നതോടെ വരും ദിവസങ്ങളിൽ രാജ്യത്തുടനീളം വ്യാപകമായ മഴ ലഭിക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തീരദേശ കർണാടക, മാഹി, പശ്ചിമബംഗാൾ, കൊങ്കൺ, ഗോവ, ലക്ഷദ്വീപ്, തമിഴ്നാട്, പുതുച്ചേരി, കാരക്കൽ, വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾ എന്നിവിടങ്ങളിൽ നാളെ കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ട്. അതേസമയം ഡൽഹി, പഞ്ചാബ്, ഹരിയാന, ചണ്ഡീഗഡ്, രാജസ്ഥാൻ, തീരദേശ ആന്ധ്രാപ്രദേശ് എന്നിവിടങ്ങളിൽ അടുത്ത നാല് ദിവസം ഉഷ്ണതരംഗത്തിന് സാധ്യതയുണ്ട്. ഇന്ത്യയ്ക്കെതിരായ ക്രിക്കറ്റ് ടെസ്റ്റിന്റെ രണ്ടാം ദിനം കളി അവസാനിക്കുമ്പോൾ അഫ്ഗാനിസ്ഥാൻ 5 റൺ എന്ന നിലയിൽ 8 റൺ നേടി ഇന്ത്യ ഒന്നാം ഇന്നിംഗ്സ് ഡിക്ലെയർ ചെയ്തിരുന്നു. നിലവിൽ 451 റൺ പിന്നിലുള്ള അഫ്ഗാനിസ്ഥാൻ ഫോളോ ഓൺ ഭീഷണിയിലാണ്. ചണ്ഡീഗഡിലാണ് മത്സരം. സാഫ് ചാമ്പ്യൻഷിപ്പ് കിരീടം നേടിയ ഇന്ത്യൻ വനിതാ ഫുട്ബോൾ ടീമിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. കൂടുതൽ യുവാക്കളെ ഫുട്ബോളിലേക്ക് ആകർഷിക്കാൻ ഈ വിജയം കാരണമാകുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് ഫൈനലിൽ ജർമ്മനിയുടെ അലക്സാണ്ടർ സ്വരേവും ഇറ്റലിയുടെ ഫ്ലാവിയോ കോബോളിയും ഏറ്റുമുട്ടുന്നു. ഇന്നലെ നടന്ന വനിതാ സിംഗിൾസിൽ റഷ്യൻ താരം മിറ ആൻഡ്രേവ കിരീടം നേടി. മംഗോളിയയിൽ നടക്കുന്ന ഉലാൻ ബാത്തർ ഓപ്പണിൽ കുതിപ്പ് തുടർന്ന് ഇന്ത്യൻ ഗുസ്തി താരങ്ങൾ. പുരുഷന്മാരുടെ ഫ്രീസ്റ്റൈൽ വിഭാഗത്തിൽ ഇന്ത്യ 2 2 വെങ്കലവും നേടി. 61 കിലോഗ്രാം വിഭാഗത്തിലും ഇന്ത്യ സ്വർണം നേടി. ജോലിക്കായി എത്തി ഗൾഫിൽ കുടുങ്ങിയ ഒഡീഷ സ്വദേശിനിയെ ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റ് നാട്ടിലെത്തിച്ചു. 2022 മുതൽ UAE ജോലി ചെയ്തിരുന്ന ഹസ്ത മഹാനന്ദയെയാണ് മടക്കിയെത്തിച്ചത്. 3 ഇവരെക്കുറിച്ചുള്ള വിവരം ലഭിക്കാതിരുന്നതിനെ തുടർന്ന് ആശങ്കയിലായ ബന്ധുക്കൾ അധികൃതരെ സമീപിക്കുകയായിരുന്നു. യൂറോപ്യൻ യൂണിയനിൽ നിന്നുള്ള ഉന്നതതല സംഘം നാളെ അസം സന്ദർശിക്കും. പുനരുപയോഗ ഊർജ്ജം, സുസ്ഥിര നഗര അടിസ്ഥാന സൌകര്യങ്ങൾ, ആരോഗ്യം, ഫാർമസ്യൂട്ടിക്കൽസ് തുടങ്ങിയ മേഖലകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയുമായി പ്രതിനിധികൾ ചർച്ച നടത്തും. അന്താരാഷ്ട്ര യോഗാദിനത്തിന് മുന്നോടിയായി ആന്ധ്രാപ്രദേശ് സർക്കാർ യോഗാ കേന്ദ്രം 2026 എന്ന പേരിൽ സംസ്ഥാന വ്യാപക പ്രചാരണം ആരംഭിച്ചു. ഈ മാസം 21 അമരാവതിയിൽ നടക്കുന്ന അന്താരാഷ്ട്ര യോഗാ ദിനാചരണ ചടങ്ങിൽ 14 ദിവസത്തെ പരിപാടിക്ക് സമാപനമാകും. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യ ഇന്തോനേഷ്യ സംയുക്ത കമ്മീഷൻ യോഗം ന്യൂഡൽഹിയിൽ സമാപിച്ചു. സമഗ്ര തന്ത്രപ്രധാന പങ്കാളിത്തം സമീപ വർഷങ്ങളിൽ വലിയ മുന്നേറ്റം കൈവരിച്ചെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. അന്താരാഷ്ട്ര അതിർത്തികളിലെ സാമ്പത്തിക വസ്തു ഇടപാടുകൾ കർശനമായി നിരീക്ഷിക്കണമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. പ്രശസ്ത നടൻ സലീംകുമാറിന് വിടയേകി കേരളം. അനുശോചനമറിയിച്ച് പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും. CBSE 12 ക്ലാസ് പരീക്ഷാ പേപ്പർ പുനർമൂല്യനിർണയത്തിന് അപേക്ഷിക്കാനുള്ള അവസരം ഇന്ന് അവസാനിക്കും. കേരളത്തിൽ ബുധനാഴ്ച വരെ കനത്ത മഴയ്ക്ക് സാധ്യത. 7 ഇന്ന് ഓറഞ്ച് ജാഗ്രതാ നിർദ്ദേശം. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. അഫ്ഗാനിസ്ഥാനെതിരായ ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് കൂറ്റൻ സ്കോർ. ഫോളോ ഓൺ ഭീഷണിയിൽ അഫ്ഗാൻ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.

റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. സർഗജാലകം.

0: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സർഗജാലകത്തിലേക്ക് സ്വാഗതം. സർഗജാലകത്തിൽ നമുക്ക് കേൾക്കാം ടി പി വേണുഗോപാൽ എഴുതിയ തായ്പര ദേവത എന്ന കഥ. അവതരിപ്പിക്കുന്നത് കോമളവല്ലി മാങ്ങാട്.
1: ഓരോന്നോർക്കുമ്പം ഉറക്കം വരുന്നില്ല, ബാലഗംഗാധരൻ തായ്പര ദേവതയോട് പറഞ്ഞു. എപ്പോഴും ഉള്ളുന്നൊരു പെടച്ചില്, ആരോ കത്തിയെടുത്ത് ആഞ്ഞു കുത്തും പോലെ. ഉറങ്ങുമ്പം ഒന്നും ഓർക്കണ്ടല്ലോ എന്ന് കരുതി കിടന്നാല് ഇരട്ടി ശക്തിയിൽ പുളച്ചു കയറും. അന്നേരമാണ് തായ്പര ദേവത ബാലഗംഗാധരനെ ശരിക്കും കണ്ടത്. കണ്ടപ്പോൾ തന്നെ ഉള്ളു കാളി, ഉറക്കച്ചടവുള്ള കണ്ണുകൾ, വാട്ടം തട്ടിയ മുഖം, കോലം കെട്ട ശരീരം, അകത്ത് കനത്ത ആഘാതമേറ്റിട്ടുണ്ടെന്ന് ഉറപ്പ്. ചടച്ച രൂപത്തിൽ നിന്നും പൊള്ളിയ വാക്കുകളിൽ നിന്നും തായ്പര ദേവത ബാലഗംഗാധരന്റെ ആധിപൂണ്ട മനസ്സ് തിരിച്ചറിഞ്ഞു. ഉടുപ്പിലും വെടിപ്പിലും പക്ഷേ സെന്റ് മണക്കുന്ന പഴയ ബാലഗംഗാധരൻ തന്നെ. സ്വർണക്കരമുണ്ട്, ഇസ്തിരി വടിപുലയാത്ത വെളുത്ത ലിനൻ ഷർട്ട്, സ്വർണക്കസവുള്ള വേഷ്ടി മടക്കി പിൻ ചെയ്തു വെച്ച പോലെ തോളിൽ ഞാന്ന് കിടക്കുന്നു. കഷണ്ടി കയറിയതെങ്കിലും അവശേഷിച്ച മുടി കറുപ്പിച്ചിട്ടുണ്ട്. നെറ്റിമേലുള്ള സവിശേഷമായ മറുകിന് തിളക്കം കൂടിയിട്ടുണ്ട്. ഷേവ് ചെയ്ത് മുഖം മിനുക്കിയിട്ടുണ്ട്. മനസ്സിലെ പ്രയാസം ശരീരത്തിന് തട്ടിയത് മറ്റുള്ളവർക്ക് ഒറ്റ നോട്ടത്തിൽ പിടികൊടുക്കാതിരിക്കാനാവണം വേഷത്തിലും പകിട്ടിലുമുള്ള ഈ ശ്രദ്ധ. വിദേശത്തു നിന്നും വരുത്തിയ ക്രിപ്റ്റോ കിങ് വാച്ച് കൈത്തണ്ടയിൽ തിളങ്ങുന്നുണ്ട്. പാതിയും വെളിയിലേക്ക് തള്ളി നിൽക്കുന്ന മുന്തിയ മോഡൽ ഐഫോൺ ഉണ്ട് ഷർട്ടിന്റെ കീശയിൽ. തായ്പര ദേവത പീഠത്തിനുമേൽ ഒന്നനങ്ങിയിരുന്നു. ആകാശമുട്ടി ഉയർന്നു നിൽക്കുന്ന മുടിയുടെ മുകളറ്റം വരെ അന്നേരം ഓളമുണ്ടായി. പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഞാൻ. പറയാണ്ടെന്നെ അമ്മക്ക് എല്ലാം അറിയാലോ. തായ്പര ദേവത ബാലഗംഗാധരനെ ഒന്നുകൂടി സൂക്ഷിച്ചു നോക്കി. ഇരു കൈകളും കൂട്ടി തൊഴുതു നിൽക്കുകയാണ് അയാൾ. വലതു കൈയിലെ നടുവിരലിൽ ഉണ്ടായിരുന്ന വജ്രമോതിരം ഇളം വെയിലേറ്റ് തിളങ്ങുന്നു. കണ്ണുകൾ മേൽപോട്ടാഞ്ഞ് തായ്പര ദേവത ഒരു നിമിഷം ചിന്താമഗ്നയായി. വിശേഷപ്പെട്ട ആളാണ്, പതിവ് വിട്ടുള്ള പരിദേവനുമാണ്. ഉരിയാടലിന് ശക്തവും ശ്രേഷ്ഠവുമായ വാക്കുകൾ വേണം, സൂക്ഷ്മത വേണം. വലിയോർ എന്ന് വിളിപ്പേരുള്ള മേലോത്ത് മാധവൻ നമ്പ്യാരുടെ മൂന്ന് മക്കളിൽ മൂത്തയാളാണ് ബാലഗംഗാധരൻ. സ്വാതന്ത്ര്യസമരം കത്തിനിൽക്കുന്ന വേളയിൽ വിദ്യാർത്ഥിയായിരുന്ന മാധവൻ നമ്പ്യാർ ബ്രിട്ടീഷ് പട്ടാളത്തിന്റെ കണ്ണു വെട്ടിച്ച് തിരുവത്തൂർ യു പി സ്കൂളിൽ ദേശീയ പതാക ഉയർത്തിയെന്ന് പറയപ്പെടുന്നു. ഏതാണ്ട് അതേ കാലത്ത് തന്നെ ഗാന്ധിജിയുടെ ഹരിജനോദ്ധാരണ പ്രവർത്തനങ്ങളിൽ ആകൃഷ്ടനായി തിരുവത്തൂരും പരിസരങ്ങളിലും ഓടി നടന്ന് കുറെ ദളിത് കുട്ടികളെ വാദ്യാന്മാരുടെ എതിർപ്പിനിടയിലും സ്കൂളിൽ കൊണ്ടുചെന്നിരുത്തി എന്നും നാട്ടിൽ പ്രചാരമുണ്ട്. 12-13 വയസ്സുള്ള കുട്ടിക്ക് ഇത്രയും ധൈര്യവും ആവേശവും ഉണ്ടാകുമോ എന്ന ചിലരുടെ സംശയത്തെ ഗാന്ധിജി എന്ന സൂര്യന്റെ പ്രഭാവത്തിൽ പുൽക്കൊടിത്തുമ്പിനുപോലും തിളക്കമുണ്ടാകും എന്ന വാദം കൊണ്ട് മറ്റു ചിലർ നേരിട്ടു. എന്തായാലും മാധവൻ നമ്പ്യാരുടെ വിപ്ലവകരമായ പിൽക്കാല ജീവിതം അവയെ സാധൂകരിക്കുന്നതായിരുന്നു. സ്വന്തം പേരിൽ അടർത്തിമാറ്റാനാവാത്ത വിധം ജാതിവാൽ പറ്റിപ്പിടിച്ചത് അദ്ദേഹത്തെ അലോസരപ്പെടുത്തിയിരുന്നു. അതിന് പ്രതിവിധിയായി തൻ്റെ മൂന്ന് മക്കളെയും ജാതിവാലില്ലാതെയാണ് സ്കൂളിൽ ചേർത്തത്. ബാലഗംഗാധരൻ, ഗോപാലകൃഷ്ണൻ, ചന്ദ്രശേഖരൻ എന്നീ പേരുകൾ മക്കൾക്കിട്ടതും സ്വാതന്ത്ര്യസമര സേനാനികളിൽ നിന്ന് ആവേശം ഉൾക്കൊണ്ടു തന്നെ. ഏക്കർ കണക്കിന് ഭൂമിയുണ്ടായിരുന്ന മാധവൻ നമ്പ്യാർക്ക് അതിൻ്റെ അഹങ്കാരമൊന്നും ഉണ്ടായിരുന്നില്ല. മാത്രമല്ല അഗതികളെ അളവറ്റ് സഹായിക്കുന്ന പ്രകൃതവുമായിരുന്നു. തിരുവത്തൂരും പരിസരങ്ങളിലും അടിപിടിയും അതിർത്തി തർക്കവും അനാശാസ്യവും ഉണ്ടായാൽ ആളുകൾ അവസാന വാക്ക് കണ്ടെത്തുന്നത് മാധവൻ നമ്പ്യാരിലായിരുന്നു. പലരും വീട്ടിൽ വരുമായിരുന്നു. ജാതിയും മതവും നോക്കാതെ സ്വന്തം പൂമുഖത്തിരുത്തി എല്ലാവരെയും സൽക്കരിക്കുമായിരുന്നു. കൂറ്റൻ മാവു പോലെ നാട്ടുകാർക്ക് അദ്ദേഹം തണലും മധുരവുമേകിയിരുന്നു. ആ സന്ദർഭത്തിൽ എപ്പോഴോ ആണ് വലിയോർ എന്ന സ്ഥാനപ്പേര് വന്നു ചേരുന്നത്. മരിച്ചിട്ട് കൊല്ലം കുറച്ചായി. ആയകാലത്ത് അവിടെവിടെയായി എടുത്തിട്ട അപ്പാർട്ട്മെന്റുകളിൽ നിന്നും ഷോപ്പിംഗ് കോംപ്ലക്സുകളിൽ നിന്നും ഉള്ള വാടക ഇനത്തിലെ വരുമാനം മാത്രം മതി മൂന്നോ നാലോ തലമുറയ്ക്ക് സുഭിക്ഷമായി കഴിയാൻ. വലിയോരുടെ മൂത്ത മകനായതുകൊണ്ടും തറവാട്ടു വീട്ടിൽ താമസിക്കുന്ന ആളായതുകൊണ്ടും വലിയോർക്ക് നാട് നൽകിയിരുന്ന ആദരവും അംഗീകാരവും ഒട്ടും കുറയാതെ ബാലഗംഗാധരനും ലഭിച്ചിരുന്നു. വലിയോരുടെ കഷണ്ടി കയറിയ നെറ്റിമേൽ ഇടത് കൺപുരികത്തിന് മുകളിലായി ഇന്ത്യയുടെ കൊച്ചു ഭൂപടം പോലുള്ള മറുക്. ചാരനിറത്തിൽ കിടപ്പുള്ളത് ചെറിയ ആകൃതി മാറ്റത്തോടെയാണെങ്കിലും അതേ സ്ഥാനത്ത് അതേ വലുപ്പത്തിൽ അതേ നിറത്തിൽ പകർന്നു കിട്ടിയതുകൊണ്ട് ബാലഗംഗാധരനെ വലിയോരുടെ പ്രതിരൂപമായി ആളുകൾ കണ്ടു. പക്ഷേ പ്രശ്നപരിഹാരത്തിൽ വലിയോറെപ്പോലെ ഇടപെടാറില്ല. വലിയോറുള്ള കാലത്ത് നാട്ടിലെ പലരും തറവാട്ടിൽ വന്നും പോയും കൊണ്ടിരുന്നെങ്കിലും ബാലഗംഗാധരന്റെ കാലത്ത് അത് അനുവദനീയമായിരുന്നില്ല. അടിയാന്മാരും അടിയത്തക്കാരും നിരങ്ങി അശുദ്ധമാക്കാനുള്ള ഇടമല്ല തൻ്റെ വീട്. പുറമേ നിന്ന് നോക്കുന്നവർക്ക് ബാലഗംഗാധരനെ പോലെ സുഖവും സന്തോഷവും സമാധാനവുമുള്ള മറ്റൊരാളില്ല. പഴയ തറവാടാണെങ്കിലും മുറികൾ കൂട്ടിച്ചേർത്ത് മിനുക്കിയെടുത്ത് കൊട്ടാര സദൃശ്യമാക്കിയ വീട്, ചിത്രപ്പണികൾ ചെയ്ത വലിയ പടിപ്പുര, അകത്ത് വിശാലമായ പൂന്തോട്ടം, പൂന്തോട്ടത്തിന് നടുവിൽ കൊച്ചു തടാകം, തടാകത്തിൽ വിരിഞ്ഞു നിൽക്കുന്ന താമരകൾ, ഇത്രയും വെളിയിലൂടെ വഴിപോകുന്നവർക്ക് കാണാവുന്നതാണ്. ഉള്ളിലേക്ക് കയറി ചെന്നാൽ എന്തൊക്കെ മഹാത്ഭുതങ്ങൾ ഉണ്ടെന്ന് കാണുന്നവർക്കേ അറിയാനാവൂ. പോർച്ചിൽ മിക്കവാറും രണ്ട് കാറുകൾ കാണാം. ലോക്കൽ ആവശ്യത്തിന് ടൊയോട്ട ഫോർച്യൂണും ദീർഘദൂര യാത്രയ്ക്ക് ലാൻഡ് റോവർ ഡിസ്കവറിയും. പക്ഷേ രണ്ടും ഉപയോഗിക്കുന്നത് അപൂർവം. വലിയോരുടെ ഓർമ്മയ്ക്കായി വർഷാവർഷം എല്ലാ പ്രമുഖ മലയാളം ഇംഗ്ലീഷ് പത്രങ്ങളിലും ഫ്രണ്ട് പേജിൽ കളറിൽ കാൽഭാഗത്തോളം ചരമവാർഷിക പരസ്യം കൊടുക്കും. തറവാട്ട് ക്ഷേത്രത്തിൽ അന്നദാനത്തിനുള്ള പണം കൊടുക്കും. ഇവിടെ ഉള്ളത് പോരാഞ്ഞിട്ട് ഭാര്യ വീട്ടിലും ഉണ്ട് പൂത്ത പണം. അഴകും ആഭിജാത്യവും അനുസരണയും ഉള്ള സ്ത്രീയാണ് ഭാര്യ. കഴുത്തിലും കൈകളിലും വില കൂടിയ സ്വർണ്ണാഭരണങ്ങൾ ധരിച്ചു മാത്രമേ അവർ പടിപ്പുരയ്ക്ക് വെളിയിൽ കടക്കാറുള്ളൂ. ഒരു മകളുള്ളത് പേരുകേട്ട IT കമ്പനിയിൽ ഉദ്യോഗസ്ഥ. ഇങ്ങനെയൊക്കെ സെറ്റപ്പുള്ള ബാലഗംഗാധരന്റെ മനസ്സിന് ഉലച്ചിൽ തട്ടിയിരിക്കുന്നു. പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥ വന്നിരിക്കുന്നു. മനുഷ്യൻ മനോഹരമായ ഒഴുകുന്ന പുഴയാണ്. മുതലകളും നീർനായകളും പുളച്ച് നടക്കുന്നത് ഇറങ്ങി നോക്കിയാലേ മറ്റുള്ളവർക്ക് അറിയാനാവൂ. പറയാതെ തന്നെ അമ്മയ്ക്കെല്ലാം അറിയാലോ എന്ന ബാലഗംഗാധരന്റെ പ്രയോഗം തായ്പരദേവതയിൽ സ്വയം മതിപ്പുളവാക്കിയെങ്കിലും കോലത്തിനുള്ളിലെ ലിജേഷിന്റെ ഉള്ളിൽ ഒരു കൊളുത്തുവലിയുടെ നൊമ്പരമുണ്ടാക്കി. പുറപ്പാടിനു മുൻപ് കണ്ണാടി നോക്കി ചൈതന്യം യഥാവിധി ആവാഹിച്ചതാണ്. മേലിളക്കിയും മുഖത്തെഴുത്തു കാട്ടിയും കണ്ണുമിഴിച്ചും എകിർ വിറപ്പിച്ചും അവശേഷിച്ച മനുഷ്യാംശത്തെ അമർത്തിയൊതുക്കിയതാണ്. എന്നാലും ചില സന്ദർഭങ്ങളിൽ അത് പിടഞ്ഞു തുള്ളു. അടികൊണ്ട് ചത്തു എന്ന് കരുതിയ പാമ്പിനെ കുഴിച്ചിടാൻ നോക്കുമ്പോൾ വാലറ്റത്ത് ചിലപ്പോൾ മിടിപ്പുണ്ടാകുന്നതുപോലെ. 5-6 കൊല്ലമായി ബംഗളൂരുവിലെ വിപ്രോ കമ്പനിയിൽ RTL ഡിസൈൻ എഞ്ചിനീയറാണ് ലിജേഷ്. എല്ലാ വർഷവും തിരുവത്തൂർക്കാവിലെ കളിയാട്ടത്തിന് ലോസ് ഓഫ് പേ ലീവ് വാങ്ങി നാട്ടിലെത്തും. 10-ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ തുടങ്ങിയതാണ് തായ് പരദേവത കെട്ടാൻ. ഇതുവരെ മുടക്കം വന്നിട്ടില്ല. കോലക്കാരനെ മാറ്റി അടയാളം കൊടുക്കുന്നുണ്ടെന്ന തോന്നലുണ്ടായാൽ കമ്മിറ്റിക്കാരുടെയും നാട്ടുകാരുടെയും മുഖം കറുക്കും. 7 ആനകളുടെ ബലമുള്ള ദാരികനെ 7 പിടിയിലൊതുക്കി ഇടം കയ്യാൽ ശിരസറുത്ത ശക്തിസ്വരൂപിണിയാണ്. 2 പിളരുന്ന ധരണിക്ക് താങ്ങായി നിന്ന മുക്കണ്ണന്റെ നെഞ്ചിൽ പദമുറപ്പിച്ച് താണ്ഡവമാടിയ സർവേശ്വരിയാണ്. പിതാവായ ദക്ഷനാൽ അപമാനിക്കപ്പെട്ട സതീദേവി യാഗാഗ്നിയിൽ ആത്മാഹൂതി ചെയ്തത് അറിഞ്ഞപ്പോൾ ക്രുദ്ധനായ പരമശിവൻ ജട നിലത്തടിച്ച് ദക്ഷനിഗ്രഹത്തിനായി ജന്മമേകിയ ഭദ്രകാളിയാണ്. ഉള്ളിൽ ക്രൂരമൂർത്തിയാണെങ്കിലും പുറമേ ക്ഷിപ്രകോപവും രക്തദാഹവും വെടിഞ്ഞ തെയ്യക്കോലമാണ്. തീമഴ പെയ്യിച്ച മിഴികളാണെങ്കിലും കോലത്തിന്റെ കണ്ണുകളിൽ സ്നേഹവും ദീനാനുകമ്പയുമാണ്. ആശ്രിതരോട് അടങ്ങാത്ത വാത്സല്യമാണ്. ലിജേഷ് കെട്ടിയാലേ തായ് പരദേവതയ്ക്ക് എടുപ്പും ഭംഗിയും ഉണ്ടാവൂ. ആട്ടത്തിന് ചന്തവും ചടുലതയും ഉണ്ടാവൂ. ഉരിയാട്ടിന് ഒഴുക്കും ഗരിമയും ഉണ്ടാവൂ. കോലത്തിന്റെ ഐശ്വര്യം കോലധാരിയുടെ വൈഭവമാണ്. കമ്മിറ്റിക്കാർക്കും നാട്ടുകാർക്കും അതറിയാം. ഉള്ളിൽ ഇഴയാൻ തുടങ്ങിയ ലിജേഷിനെ കുടഞ്ഞു കളയാനായി തായ്പരദേവത ഒന്നുകൂടി അനങ്ങിയിരുന്നു. കല്ലാടിയിൽ നിന്നും കണ്ണാടി വാങ്ങി ഒന്നുകൂടി മുഖം നോക്കിയ ശേഷം കാലുകൾ ഊക്കോടെ വിറമ്പിച്ചു. ചിലമ്പച്ച പരിസരമാകെ ചിതറിത്തെറിപ്പിച്ചു. മാതാവിന്റെ കളത്തിലും കൺവെട്ടത്തും കയ്യകലത്തും വളർന്നതായിരിക്കുന്ന പൈതങ്ങൾ മനനിറഞ്ഞു നൊന്ത് മാതാവേ എന്ന് കേണാൽ വിളിപ്പുറത്തെത്താൻ അമാന്തിക്കില്ല ഈ മാതാവ്. പറവജാതികൾ ശിശുക്കളെ എന്ന പ്രകാരത്തിങ്കൽ ഒടയിലും ഇടയിലും വെച്ച് പരിപാലിക്കാം. നടപ്പേടത്തും ഇരിപ്പേടത്തും കിടപ്പേടത്തും ഭുജിപ്പേടത്തും മാതാവായിരിക്കുന്ന ഈ സിമന്തകത്തെ സ്മരിക്കുന്നുണ്ടല്ലോ അല്ലേ? ബാലഗംഗാധരൻ നടു അല്പം വളച്ച് വലതുകരം നെഞ്ചോട് ചേർത്തു. പഞ്ചസാരത്തടം മാടി അതിൽ ക്ഷീരവും ശർക്കരയും ചെറുതേനും ആവോളം വിളമ്പി അനുഭവിക്കുന്നുണ്ടല്ലോ മാതാവ് അല്ലേ? വന്നിരിക്കുന്ന ഒരനുഭവം ഏത് പ്രകാരത്തിങ്കൽ കരഗതമായിരിക്കുന്നു അതേ പ്രകാരത്തിങ്കൽ ഐശ്വര്യത്തിനും അഭിമാനത്തിനുമുള്ള വഴി ഞാൻ ഉണ്ടാക്കുന്നുണ്ടല്ലോ അല്ലേ? ഒന്നുണ്ടെങ്കിൽ കുഴിയും പകലുണ്ടെങ്കിൽ രാത്രിയും അർത്ഥമുണ്ടെങ്കിൽ അനർത്ഥവും സന്തോഷമുണ്ടെങ്കിൽ സന്താപവും മനുഷ്യജന്മത്തിന് വിധിച്ചത് ആയത് പ്രകാരത്തിങ്കൽ ഞങ്ങളെന്നിരിക്കുന്ന കടാക്ഷം നിലനിൽക്കുന്നിടത്തോളം ആപത്തുകളൊന്നും വരുത്താതെ കാത്തോളാം പോരേ. ബാലഗംഗാധരൻ നദി എന്ന് പറഞ്ഞില്ല, തലയാട്ടിയതുമില്ല. ഭക്തന്മാരുടെ മുഖത്ത് സാധാരണയായി കാണാറുള്ള ആശ്വാസത്തിന്റെ അടയാളമൊന്നും അയാളിൽ തെളിഞ്ഞു കണ്ടില്ല. മറ്റുള്ളവരോട് ഉരിയാടുമ്പോഴുള്ള ആത്മാർത്ഥതയും ശുദ്ധതയും ബാലഗംഗാധരനോട് പ്രകടിപ്പിക്കാൻ പറ്റാതായോ എന്ന് തായ്പരദേവത സംശയിച്ചു. പറയാതെ തന്നെ സർവമറിയുന്ന ചൈതന്യമാണെന്നിരിക്കലും പറയുമ്പോൾ ഉള്ളിലുള്ളതായിരിക്കുന്ന ആ ഭാരം വിട്ടൊഴിയുന്നതായിരിക്കൊണ്ട് മാതാവിനോട് ഉള്ളു തുറക്കുന്നത് ഒട്ടും കുറച്ചിലല്ല കേട്ടോ. തായ്പരദേവത ബാലഗംഗാധരന്റെ നേർക്ക് വിരൽ നീട്ടി. നടുവിരലിൽ വജ്രമോതിരമുള്ള വലത് കൈ ബാലഗംഗാധരൻ തായ്പരദേവതയുടെ മഞ്ഞപ്പൊടി പുരണ്ട കൈവിരലുകൾക്കിടയിൽ ചേർത്തു വെച്ചു. കോലത്തെയാണ് തൊട്ടത്, കോലക്കാരനെയല്ല എന്ന ആത്മവിശ്വാസം ഉണ്ടായിരുന്നു അന്നേരം ബാലഗംഗാധരന്റെ മുഖത്ത്. ലിജേഷിനെയോ അയാളുടെ ബന്ധുക്കളെയോ തൊടുന്നത് പോയിട്ട് അടുത്ത് ചെന്നിരിക്കുന്നതും വർത്തമാനം പറയുന്നതും അശുദ്ധമാണ് ബാലഗംഗാധരന്. തിരുവത്തൂരും പരിസരത്തുമുള്ള കീഴ്ജാതി കുട്ടികളെ സ്കൂളിൽ കൊണ്ടുചെന്നാക്കിയ മേലോത്ത് മാധവൻ നമ്പ്യാരുടെ മകൻ തന്നെ അല്ലേ താങ്കൾ എന്ന് ആരും ചോദിച്ചില്ല. ചോദിച്ചാൽ ബാലഗംഗാധരന് ഉത്തരമുണ്ട്, എല്ലാം കേട്ടുകേൾവിയല്ലേ, ഉള്ളതാണെങ്കിൽ തന്നെ ആ കാലമല്ലല്ലോ ഇത്. ലിജേഷ് ഐത്തക്കാരനാണെങ്കിലും തെയ്യമായി കഴിഞ്ഞാൽ അത് ബാധകമല്ല. തൊഴുന്നതും കയ്യിൽ സ്പർശിക്കുന്നതും തലയിൽ കൈവച്ചുള്ള അനുഗ്രഹം വാങ്ങുന്നതും അഭിമാനമാണ്, ആശ്വാസമാണ്. തൊട്ടവരെ വിട്ടുകളയാണ്ട് തക്കവണ്ണം ഉടുക്കുന്ന തുകിലിനും കുടിക്കുന്ന ജലത്തിനും

ഇത്രയും കാലം കാത്തുസൂക്ഷിച്ച അന്തസ്സും അഭിമാനവും ഒറ്റയടിക്ക് തകർന്നുപോയി. അല്ല, ഇതൊക്കെ മൃഗാലജ്ഞാനിയായ അമ്മയും അറിയുന്നുണ്ടാവുമല്ലോ. തൊട്ടുപിറകിലുള്ള ഒരു വല്യമ്മ ഒക്കത്തുള്ള കുഞ്ഞിൻ്റെ കയ്യിൽ 10 രൂപ നോട്ട് തിരികിച്ച് കൊടുക്ക് മോനെ, തമ്പാച്ചിക്ക് കൊടുക്ക് എന്ന് തിടുക്കം കൂട്ടാൻ തുടങ്ങിയിട്ട് ലേശം നേരമായി. കുഞ്ഞാണെങ്കിൽ തെയ്യത്തെ കണ്ട് ഭയന്ന് വിതുമ്പുന്നുണ്ട്. കുഞ്ഞിന് തായ്പരദേവതയുടെ അനുഗ്രഹം വാങ്ങിക്കൊടുത്തിട്ടേ അടങ്ങൂ എന്ന വാശിയിൽ വല്യമ്മ അസ്വസ്ഥയാകുന്നുണ്ട്. തായ്പരദേവതയ്ക്ക് പക്ഷേ ഒട്ടും ധൃതിയുണ്ടായിരുന്നില്ല. ഭക്തന്മാർ എത്രയുണ്ടായാലും ക്ഷമയും ശാന്തതയും മാത്രമേ മുഖത്തുണ്ടാവൂ. പറഞ്ഞു പറഞ്ഞ് തൊണ്ട വറ്റിയാലും, ഇരുന്നിരുന്ന് നടുകഴഞ്ഞാലും, വിറപ്പിച്ച് വിറപ്പിച്ച് കാൽ തളർന്നാലും, മുടിയാട്ടി മുടിയാട്ടി കഴുത്ത് കഴച്ചാലും ഭക്തർക്ക് പൂർണ്ണ സംതൃപ്തി നേടി എന്ന് ഉറപ്പായാൽ മാത്രമേ കൈയെടുക്കൂ. പക്ഷേ ഇപ്പോൾ മുന്നിൽ നിൽക്കുന്ന ബാലഗംഗാധരൻ പതിവിൻപടിയുള്ള ഉരിയാടൽ കൊണ്ടൊന്നും സമാധാനപ്പെടും എന്ന് തോന്നുന്നില്ല. ആണായിട്ടും പെണ്ണായിട്ടും ഒന്നിനെ ദൈവം തന്നുള്ളൂ. നഞ്ചെന്തിന് നാനാഴി? ബാലഗംഗാധരൻ കരച്ചിലിന്റെ വക്കത്തോളം എത്തി. തായ്പരദേവതയുടെ ഉള്ളിൽ നടുക്കവും സങ്കോചവും ഉണ്ടായെങ്കിലും പുറത്തു കാട്ടിയില്ല. ഇട്ടതെല്ലാം കൊയ്ത്താകില്ല, പെറ്റതെല്ലാം മക്കളാകില്ല. മാമ്പൂ കണ്ടും മക്കളെ കണ്ടും മതിക്കരുത്. ഒട്ടുമില്ലാഞ്ഞാൽ ഒട്ടെങ്കിലും ഭേദം. വല്ലാത്ത മക്കളേക്കാൾ ഇല്ലാത്ത മക്കൾ നന്ന് തുടങ്ങിയ പറഞ്ഞു പറഞ്ഞ് കാരം പോയ ഒട്ടേറെ ചൊല്ലുകൾ ചേർത്തുള്ള മൊഴി ചുണ്ടിൽ തികട്ടിയെങ്കിലും ഒരു വാക്കുപോലും പുറത്തു വന്നില്ല. നിയന്ത്രണങ്ങൾ ഒന്നുമില്ലാണ്ടാണ് ഞാൻ അവളെ വളർത്തിയത്. എവിടെ പോകാനും എന്ത് ചെയ്യാനും സ്വാതന്ത്ര്യം കൊടുത്തു. സ്വാതന്ത്ര്യം കൊടുത്തില്ലെങ്കിൽ അവളത് പിടിച്ചു വാങ്ങും. അതിൻ്റെ ഫലമാണ് ഞാൻ ഇപ്പം അനുഭവിക്കുന്നത്, ബാലഗംഗാധരൻ എവിടേക്കോ നോക്കി പറഞ്ഞു. തായ്പരദേവത കണ്ണ് കീഴ്പോട്ടാക്കി മൗനത്തിലാണ്ടു. മിടുക്കത്തിയാണ്, കാര്യപ്രാപ്തിയുണ്ട്, സ്വന്തമായി തീരുമാനമെടുക്കാനുള്ള ശക്തിയുണ്ട്, കുടുംബത്തിന് അഭിമാനമാണ് എന്നൊക്കെയാ ഞാൻ കരുതിപ്പോയെ. പെണ്ണുങ്ങൾ പണിയെടുത്ത് കൊണ്ടുവരേണ്ട ഒരു ഗതികേടും നമ്മുടെ തറവാട്ടിലില്ല. എന്നാലും പഠിപ്പിച്ചു, പണിക്ക് പോയേ പറ്റൂ എന്ന് പറഞ്ഞപ്പോൾ അതിനും വിട്ടു. എറണാകുളത്ത് IT കമ്പനിയിൽ പണിയും കിട്ടി. ചിലപ്പോൾ പൂനെയിലാന്ന് പറയും, ചിലപ്പോൾ ബാംഗ്ലൂരാന്ന് പറയും, ചിലപ്പോൾ ഇന്ത്യക്ക് പുറത്തായിരിക്കും. പെണ്ണാണെന്ന ഒരു വിചാരമില്ലാണ്ട് ലോകം മുഴുവൻ പറന്നു നടക്കുവാണ്. ഇപ്പോഴെവിടെയാണെന്ന് അവൾക്കു മാത്രം അറിയാം. ഇടക്ക് ഒരു ഫോൺ വിളി, അത്ര തന്നെ. തായ്പരദേവത നിശ്ചേഷ്ടയായി കേട്ടുകൊണ്ടിരുന്നു. ഉരിയാടാൻ പോയിട്ട് അതിൻ്റെ ഭാഷ ആലോചിക്കാൻ പോലും ഇടം നൽകാതെ ബാലഗംഗാധരൻ സങ്കടച്ചാക്ക് അഴിച്ച് കുടഞ്ഞുകൊണ്ടിരുന്നു. അതൊക്കെ സഹിക്കാം. ബാലഗംഗാധരൻ തായ്പരദേവതയുടെ ചെന്നിപ്പത്തിക്കടുത്ത് തലചരിച്ചു. ഇപ്പോഴ് കേട്ടു ഏതോ ഒരുത്തനുമായി ഇഷ്ടത്തിലാന്ന്, ഒന്നിച്ച് കഴിയാൻ പോവാണെന്ന്. പോട്ടെ, അതും സമ്മതിച്ചു കൊടുക്കാം. ബാലഗംഗാധരൻ പിറകിലേക്ക് നോക്കി. വല്യമ്മയുടെ ഒക്കത്തുള്ള കുഞ്ഞ് കരയുന്നുണ്ടായിരുന്നു. വല്യമ്മ, കരയല്ല മോനെ, നല്ല തമ്പാച്ചിയല്ലേ, മോനെ ഒന്നും ചെയ്യൂല എന്നൊക്കെ പറഞ്ഞ് കുഞ്ഞിൻ്റെ പുറത്ത് തട്ടി ആശ്വസിപ്പിക്കുന്നുണ്ടായിരുന്നു. ഉച്ചത്തിലുള്ള കരച്ചിലിനിടയിൽ തൻ്റെ പരാതിയും പരിഭവവും മറ്റാരും കേൾക്കുന്നില്ല എന്ന ധൈര്യത്തോടെ ബാലഗംഗാധരൻ തുടർന്നു. പഠിപ്പും വിവരവും ഉണ്ടായിട്ട് എന്തിനാ ഒരു നീച ജാതിക്കാരൻ്റെ കൂടെ പോവാന്ന് പറഞ്ഞാൽ. തായ്പരദേവതയുടെ വിരലുകൾക്കിടയിൽ നിന്ന് കൈ പിൻവലിച്ച് ബാലഗംഗാധരൻ മുഖം പൊത്തി. മരങ്ങൾക്കിടയിലൂടെ വെയിൽ എത്തി നോക്കാൻ തുടങ്ങിയതേ ഉള്ളൂവെങ്കിലും അയാളുടെ കഷണ്ടി കയറിയ നെറ്റിമേൽ വിയർപ്പ് ഒലിച്ചിറങ്ങുന്നുണ്ടായിരുന്നു. സാധാരണഗതിയിൽ ഉരിയാടൽ കൊണ്ട് അയാളുടെ സങ്കടങ്ങളെല്ലാം ഒഴുക്കിക്കളയേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ ചുണ്ടിൽ മുഴികൾ ഘനീഭവിച്ച് കിടക്കുകയാണ്. അമ്മയായതുകൊണ്ടാണ് ഞാനിതെല്ലാം തുറന്നു പറയുന്നത്. പറഞ്ഞില്ലെങ്കിലും അമ്മയ്ക്കെല്ലാം അറിയാലോ, അമ്മയ്ക്കെല്ലാം അറിയാലോ, അമ്മക്കെല്ലാം അറിയാലോ എന്ന് ബാലഗംഗാധരൻ ഇടക്കിടെ പറയുന്നത് തായ്പരദേവത ശ്രദ്ധിച്ചു. അതുകൊണ്ട് തന്നെ എല്ലാം അറിയുന്ന മട്ടിൽ നിശ്ചേഷ്ടയും നിർവികാരയുമായി. സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് തുടങ്ങിയതാണ്. പീറ ചെക്കനുമായിട്ട് ബാലഗംഗാധരൻ പല്ല് ഞെരിച്ചുകൊണ്ട് പറഞ്ഞു, നമ്മളിത് എന്തെങ്കിലും അറിഞ്ഞോ? വീട്ടുകാരെ പൊട്ടന്മാറാക്കുമല്ലേ ഇത്രയും കാലം അവൾ ചെയ്ത്. ഇപ്പോൾ ഒന്നിച്ചൊരു കമ്പനിയിലാ പണിയെടുക്കുന്നത്. ചത്താലും ഒഴിവാക്കൂല അത്രേ. ജാതിപ്പേര് കേട്ടപ്പോൾ തന്നെ എനിക്ക് ഓക്കാനം വന്നു. ചെക്കൻ ആരാണ്, ഏതാണ്, പേരെന്താണ്, അച്ഛനാര്, അല്ല അങ്ങനെ ഒരാൾ ഉണ്ടോ, ബന്ധുക്കളാര്, വീടെവിടെയാണ്, വീട്ടുപേരെന്താണ് എന്നൊന്നും ഞാൻ അന്വേഷിക്കാൻ മെനക്കെട്ടിട്ടില്ല. അന്വേഷിച്ചിട്ട് എന്താക്കാനാ? എൻ്റെ ഉള്ളിൽ എൻ്റെ മോള് ചത്തു. ചത്ത കുഞ്ഞിൻ്റെ ജാതകം നോക്കണാ? ചെക്കൻ മലമറിക്കുന്നവനാണെങ്കിലും മഹാനാണെങ്കിലും ജാതി അതല്ലേ, വീട്ടിൽ കയറ്റാൻ പറ്റുമോ? ഇന്നു വരെ പഠിപ്പുരക്ക് അപ്പുറത്തല്ലാണ്ട് അക്കൂട്ടറ ഞാൻ നിർത്തിയിട്ടില്ല. അമ്മ കേട്ടുവാ, അതിൽ മാറ്റം വരുത്താൻ എൻ്റെ കൊക്കിന് ജീവനുള്ളിടത്തോളം സമ്മതിക്കൂല. തറവാടും താവഴിയും നോക്കാത്ത ഒരു ബന്ധത്തിനും എന്നെ കിട്ടൂല. ബാലഗംഗാധരൻ തെല്ലു നേരം നിർത്തി. പിന്നെ എവിടെയോ നോക്കി സ്വയം പറഞ്ഞു, എന്നാലും എന്ത് കൈവശ ആ തെണ്ടി എൻ്റെ മൂക്ക് കൊടുത്തേ? മുമ്പ് കിട്ടിയ കല്ലെറിഞ്ഞു കൊല്ലാനുള്ള അരിശമുണ്ടെനിക്ക്. അത് കേട്ടപ്പോൾ തായ്പരദേവത തറപ്പിച്ചൊരു നോട്ടം നോക്കി. ബാലഗംഗാധരൻ പരിസരം മറക്കുകയാണ്, നാവിൻ്റെ നിയന്ത്രണം നഷ്ടപ്പെടുകയാണ്. എങ്കിലും തായ്പരദേവത മറു

0: ത്തൊന്നും ഉരിയാടിയില്ല. മുഖത്തെ മാംസപേശികൾ വലിച്ചു മുറുക്കി കണ്ണുമിഴിച്ച് പല്ലമർത്തി ഞെരിച്ച് ബാലഗംഗാധരൻ തുടർന്നു: എന്തായാലും ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം. എൻ്റെ സ്വത്തുനിന്ന് 5 പൈസ അക്കുലടക്ക് കൊടുക്കുന്നു വിചാരിക്കണ്ട. 4 സിനിമയിലെ അച്ഛന്മാരുടെ ഡയലോഗ് പോലെയല്ല ഇത്. അമ്മയുടെ മുമ്പെന്നാണ് ഞാൻ സത്യം ചെയ്യുന്നത്. അനിയന്മാരും അവരുടെ മക്കളും ആരെ കൊണ്ടും പറയിപ്പിക്കാണ്ട് അന്തസ്സോടെ ജീവിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ചത്താൽ സ്വത്ത് അന്യാധീനപ്പെടുന്ന ആദിയില്ല. ചെണ്ടപുറുക്കം പോലെ ബാലഗംഗാധരൻ തിമിർക്കുകയാണ്. ഇയാൾക്ക് വേണ്ടുന്ന സാന്ത്വന വജസ്സുകൾ തന്റെ ശബ്ദരേഖയിൽ ഉണ്ടോ എന്ന് തായ്പരദേവത സംശയിച്ചു. ഉരിയാടലിന് വിഘ്നം വന്നിട്ടില്ല ഇന്നേവരെ. ഓരോരുത്തർക്കും അവരുടെ പ്രശ്നങ്ങൾക്കനുസരിച്ച് നീട്ടിയും കുറുക്കിയും ഉറക്കയും പതുക്കെയും ആജ്ഞയായും അപേക്ഷയായും അനായാസം അനുഗ്രഹങ്ങൾ ചുരിഞ്ഞിട്ടുണ്ട്. പക്ഷേ ബാലഗംഗാധരന്റെ കാറ്റുപിടിച്ച മനസ്സിനെ കീഴ്പ്പെടുത്താൻ മാത്രമുള്ള മൊഴി ആഴത്തിൽ നിന്ന് തന്നെ വലിച്ചു പുറത്തിടണം. അവളുടെ മനസ്സു മാറ്റാനുള്ള മരുന്നോ മന്ത്രമോ അമ്മയ്ക്ക് തരാനാവില്ലെന്ന് എനിക്കറിയാം. ആ സ്റ്റേജൊക്കെ കഴിഞ്ഞുപോയി എന്നാണ് കേട്ടെ. അമ്മ എനിക്ക് വേണ്ടി ഇത്രയും ചെയ്തു തന്നാൽ മതി. മറക്കാനുള്ള മനക്കരുത്ത്, പ്രയാസമുണ്ടാക്കുന്ന ഓർമ്മകൾ, ഉള്ളുന്ന് എടുത്തു കളയാനുള്ള കെൽപ്പ്, അതുമാത്രമേ തന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുള്ളൂ എന്ന് കേട്ടപ്പോൾ തായ്പരദേവതയുടെ ഉള്ളിൽ അഭൂതപൂർവമായ ഒരു പ്രകാശം മിന്നി. തായ്പരദേവത ഒന്നുകൂടി നടുനിവർത്തി, തിരുമുടി ഇളക്കി, കാലുകൾ വിറപ്പിച്ചു. തുടർന്ന് ബാലഗംഗാധരന്റെ കരം വീണ്ടും പിടിച്ചുവാങ്ങി. രക്ഷിക്കണേ എന്ന് മനമുരുകി പ്രാർത്ഥിക്കുന്ന പൈതങ്ങളെ പുറങ്കാലുകൊണ്ട് തട്ടിക്കളയാൻ തക്കവണ്ണം കനിവും കരുണയുമില്ലാത്ത ചൈതന്യമല്ല ഈ മാതാവ്. തായ്പരദേവത ഒരു നുള്ളു മഞ്ഞപ്രസാദവും തിരുമുടിയിൽ നിന്ന് അറുത്തെടുത്ത 2-3 തെച്ചിപ്പൂവും ബാലഗംഗാധരന്റെ കൈവെള്ളയിൽ വെച്ചു കൊടുത്തു. മഞ്ഞപ്രസാദം അപ്പോൾ തന്നെ അയാൾ വായിലേക്ക് എറിഞ്ഞു. പൊടിയുടെ അവശിഷ്ടങ്ങൾ അയാളുടെ മുഖത്തും വെളുത്ത കുപ്പായത്തിലും തെറിച്ചു വീണു. തായ്പരദേവതയുടെ ഉള്ളിൽ അനക്കമറ്റ് കിടപ്പിലായിരുന്ന ലിജേഷ് പതുക്കെ വാലനക്കി, ശരീരമിളക്കി, ശിരസുയർത്തി, നാവ് നീട്ടി. ബാലഗംഗാധരന്റെ സവിശേഷമായ ആവശ്യം അക്ഷരാർത്ഥത്തിൽ നിറവേറ്റിക്കൊടുക്കാൻ ലിജേഷിന് നിമിഷാർത്ഥം മതി. വിലപ്പെട്ട വസ്തുക്കൾ നശിക്കുമ്പോഴും പഴകുമ്പോഴും നമുക്ക് അവയോട് മടുപ്പും വെറുപ്പും തോന്നും. ഫർണിച്ചറുകൾ, ഫോണുകൾ, ഹെൽമെറ്റുകൾ, വസ്ത്രങ്ങൾ, പാത്രങ്ങൾ ഒരു കാലത്ത് പ്രിയപ്പെട്ടതായിരുന്നതെങ്കിലും ഉപദ്രവമോ ഉപയോഗശൂന്യമോ ആയാൽ ഉപേക്ഷിക്കണം. എങ്കിലേ അതുമായി പെരുമാറുന്നവരുടെ മനസ്സിന് ഫ്രഷ്നസ് കിട്ടൂ. അതുപോലെയാണ് വേദനിപ്പിക്കുന്ന ഓർമ്മകളും. ചിന്തിച്ച് ചിന്തിച്ച് നാം എത്ര സമയമാണ് നഷ്ടപ്പെടുത്തി കളയുന്നത്, എത്ര ഊർജമാണ് വൃഥാവിലാക്കുന്നത്, മനസ്സിലെ എത്ര സ്പേസാണ് അത് അപഹരിക്കുന്നത്. ഓർമ്മകളെ കരിച്ചു കളയാൻ സഹായിക്കുന്ന ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യ ലിജേഷ് കണ്ടുപിടിച്ചിട്ടുണ്ട്, മെമ്മറി ബെറിയർ ആപ്പ്. മനുഷ്യ മസ്തിഷ്കത്തിന്റെ ഘടനയും പ്രവർത്തനങ്ങളും മാതൃകയാക്കി രൂപപ്പെടുത്തിയ ന്യൂറൽ നെറ്റ്വർക്ക് ഉപയോഗിച്ചുള്ള AI ആപ്പ്. അത് ഓപ്പൺ ചെയ്യുമ്പോൾ പ്രത്യക്ഷമാകുന്ന സ്കാനറിൽ വിരൽ തൊട്ടാൽ മതി, നമ്മുടെ ചിന്തകളെ നെറ്റ്വർക്ക് പിടിച്ചെടുക്കുന്ന പ്രക്രിയ തുടങ്ങുകയായി. മുഴുവൻ അപ്ലോഡ് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ മറക്കാൻ ആഗ്രഹിക്കുന്ന ചിന്തയെ സെലക്ട് ചെയ്ത് ഡിലീറ്റ് ബട്ടൺ അമർത്തുക. ആർ യു ഷുവർ എന്ന ചോദ്യത്തിന് യെസ് ബട്ടൺ അമർത്തുക. അത്രയേ വേണ്ടൂ. സിമ്പിൾ. സ്ക്രീനിൽ തീയാളുന്ന ചിത്രം കാണാം. ഓർമ്മ എരിഞ്ഞു തീരുന്ന പ്രോസസ്സാണത്. പിന്നീട് ഒരിക്കലും ആ ഓർമ്മകൾ നമ്മുടെ പിറകെ വന്ന് ശല്യം ചെയ്യുകയില്ല. തൻ്റെ കണ്ടുപിടുത്തം പ്രാവർത്തികമാക്കാൻ ഒരു സന്ദർഭം കൂടി വന്നു ചേർന്നിരിക്കുന്നു. പക്ഷേ തെയ്യക്കോലത്തിനകത്തിരുന്നുകൊണ്ട് ഇതൊക്കെ എങ്ങനെയാണ് ബാലഗംഗാധരനെ ഉദ്ബോധിപ്പിക്കുക? ചിലപ്പോൾ ചിട്ടവട്ടങ്ങൾ ലംഘിക്കേണ്ടി വരും, അനുഷ്ഠാനങ്ങൾ തെറ്റിക്കേണ്ടി വരും. കല്ലാടിമാർ എതിർക്കട്ടെ, കർമ്മികളും കാർണവന്മാരും കയർക്കട്ടെ, കലശക്കാരും വാദ്യക്കാരും അമ്പരക്കട്ടെ, കമ്മിറ്റിക്കാർ പിറുപിറുക്കട്ടെ, ഭക്തർ മൂക്കത്ത് വിരൽ വെക്കട്ടെ, ആളുകൾ ഇതെന്ത് കഥ എന്ന് ആക്ഷേപിക്കട്ടെ, താനിപ്പോൾ വേറൊരു ഭ്രമാത്മക ലോകത്താണ്. തൻ്റെ മുന്നിൽ കല്ലാടിമാരില്ല, കർമ്മികളും കാർണവന്മാരുമില്ല, കലശക്കാരും വാദ്യക്കാരുമില്ല, കമ്മറ്റിക്കാരില്ല, ഭക്തരില്ല, ക്ഷേത്രമില്ല, ആചാരമില്ല, അനുഷ്ഠാനമില്ല, ബാലഗംഗാധരനൊഴിച്ച് ഒറ്റയാളുമില്ല. ബാലഗംഗാധരന്റെ കീശയിൽ നിന്ന് എത്തി നോക്കിയിരിക്കുന്ന മൊബൈലിലേക്ക് തായ്പരദേവതയ്ക്കുള്ളിലെ ലിജേഷിന്റെ കണ്ണുകൾ പാഞ്ഞു. ബാലഗംഗാധരന്റെ കഷണ്ടിത്തല പിടിച്ചുവാങ്ങി ചെവി തൻ്റെ ചുണ്ടോടടുപ്പിച്ച് ലിജേഷ് മൊഴിഞ്ഞു: തുകലിന്റെ അറയിൽ ഉള്ളതായിരിക്കുന്ന ആ മഹായന്ത്രം അല്പനേരത്തേക്ക് മാതാവിന്റെ കരത്തിങ്കൽ സമർപ്പിക്കുന്നതിന് സങ്കോചമുണ്ടോ? ബാലഗംഗാധരന് ഒന്നും മനസ്സിലായില്ല. എങ്കിലും ഏതോ സൂചനയുടെ ബലത്തിൽ അയാൾ യാന്ത്രികമായി തന്റെ കീശയിൽ നിന്ന് മൊബൈൽ എടുത്ത് തായ്പരദേവതയുടെ കയ്യിൽ വെച്ചു കൊടുത്തു. മഹത്തായിരിക്കുന്നതാണ് മനുഷ്യജന്മം, അതിലും മഹത്തായിരിക്കുന്നതായ മറ്റൊരു ജന്മം കൂടിയുണ്ട്. തായ്പരദേവതയ്ക്കുള്ളിലിരുന്ന് വിരലുകൾ കൊണ്ട് തൊടുകയും തടവുകയും അമർത്തുകയും മാന്തുകയും ചെയ്യവേ ലിജേഷ് തുടർന്നു: ദേവന്മാരെയും അസുരന്മാരെയും മഹർഷിമാരെയും ഗന്ധർവന്മാരെയും നാഗങ്ങളെയും പ്രജകളെയും സൃഷ്ടിച്ച ദക്ഷൻ വിസ്മരിക്കുന്നതായ വിശേഷ ജന്മം, മർത്യനിർമ്മിതി ആയിരിക്കുന്ന മായാമയ ജന്മം. ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത ശേഷം ഫോൺ തിരിച്ചു നൽകവേ ലിജേഷ് കൂട്ടിച്ചേർത്തു: മനുഷ്യന്റെ മഹനീയ ഭാഷ മനസ്സിലാക്കാനും നിത്യനൂതനമായിരിക്കുന്നതായ അറിവുകളും അനുഭവങ്ങളും ആർജിക്കാനും ദുഷ്ടസ്മൃതികളെ അന്തരാളത്തിൽ നിന്നെടുത്ത് മാറ്റിവെക്കാനും മറച്ചുവെക്കാനും എന്നേക്കുമായി മരവിപ്പിച്ചു കളയാനും തക്കവണ്ണം ശക്തിയുള്ള വിവരസഞ്ചയത്തെ ഈ മഹായന്ത്രത്തിൽ കുടിയെത്തിയിട്ടുണ്ട് കേട്ടോ. ഗ്രീൻ കാർഡിൽ പറ്റിപ്പിടിച്ച മഞ്ഞപ്പൊടി ഊതിയും വിരൽ കൊണ്ട് തടവിയും കളഞ്ഞ ശേഷം ബാലഗംഗാധരൻ ഫോൺ കീശയിൽ തന്നെ നിക്ഷേപിച്ചു. ആയതുകൊണ്ട് ഞാൻ എന്നും നീയെന്നും എൻ്റേതെന്നും നിൻ്റേതെന്നും പാതിയെന്നും പകുത്തതെന്നും എൻ കൂറപ്പമെന്നും എൻ കൂറടയെന്നും ചൊല്ലി തർക്കം വേണ്ട. അപ്രകാരത്തെങ്കിൽ സവിശേഷമായിരിക്കുന്ന കുലമഹിമയും കുലീനതയും പെരുവഴിയിലിട്ട് കളയാണ്ട് തക്കവണ്ണം നിറവേറ്റിക്കൊണ്ട് അവനവനായിരിക്കുന്ന നിലയെങ്കിൽ തന്നെ നടക്കാം. തായ്പരദേവത ബാലഗംഗാധരന്റെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചു. അന്നേരം അയാളുടെ മുഖം പൂ പോലെ വിടർന്നു. കഷണ്ടി കയറിയ നെറ്റിമേൽ കിടപ്പുണ്ടായിരുന്ന കൊച്ചു ഭൂപടം ഒന്നുകൂടി വിസ്തൃതമായി. പൂർണ്ണ സംതൃപ്തിയോടെ ബാലഗംഗാധരൻ അയഞ്ഞു ധൃതിയിൽ നടന്നകന്നു. ഒരു പൊട്ടുപോലെ അയാൾ അകലെ അപ്രത്യക്ഷമായതിനു ശേഷമാണ് തായ്പരദേവതയ്ക്ക് പരിസരബോധം വീണ്ടും കിട്ടിയത്. പിറകിലുള്ള വല്യമ്മയുടെ തോളിൽ കിടക്കുകയാണ് ഇപ്പോൾ കുഞ്ഞ്. കരഞ്ഞു കരഞ്ഞ് ഉറങ്ങിപ്പോയിരുന്ന കുഞ്ഞിനെ വല്യമ്മ ഉണർത്താൻ നോക്കിയെങ്കിലും അനങ്ങിയില്ല. കുഞ്ഞിന്റെ കയ്യിൽ നിന്ന് നിലത്തു വീണ 10 രൂപ നോട്ട് വല്യമ്മ കുനിഞ്ഞെടുത്ത് തായ്പരദേവതയ്ക്ക് നൽകി. മഞ്ഞക്കുറി വാങ്ങി ഒരംശം വായിലിട്ടു. ബാക്കി ഉറങ്ങുകയായിരുന്ന കുഞ്ഞിന്റെ വായിലേക്ക് തിരികെ വെച്ചു. തെച്ചിപ്പൂവ് കുഞ്ഞിന്റെ മൂർദാവിൽ അമർത്തിവെച്ചു. ഭക്തന്മാർ ഓരോരുത്തരായി വന്നു. ഉരിയാട്ട് കേൾപ്പിക്കലും അനുഗ്രഹം കൊടുക്കലും ദക്ഷിണ വാങ്ങലും തുടർന്നുകൊണ്ടിരുന്നു. ചടങ്ങുകൾ യഥാവിധി മുന്നേറവേ തായ്പരദേവതയ്ക്കുള്ളിലെ ലിജേഷ് ഇപ്രകാരം ചിന്തിക്കുകയായിരുന്നു. ആത്മം കൊടുത്തു വിടവാങ്ങി. മുടിയെടുത്തു കഴിഞ്ഞ ഉടനെ ബംഗളൂരുവിലേക്ക് വിളിച്ച് അവളോട് മൊഴിയണം. പരമശിവൻ ശ്വശുരനായ ദക്ഷന്റെ തലയറുത്ത് യാഗാഗ്നിയിൽ ഹോമിച്ചതുപോലെ ഞാൻ എന്റെ ഭാവി ശ്വശുരന്റെ തലച്ചോററുത്ത് ദഹിപ്പിച്ചിരിക്കുന്നു.
1: ടി പി വേണുഗോപാൽ എഴുതിയ തായ്പരദേവത എന്ന കഥയാണ് ഇപ്പോൾ കേട്ടത്. അവതരിപ്പിച്ചത് കോമളവല്ലി മാങ്ങാട്. ഇന്നത്തെ സർഗജാലകം ഇവിടെ പൂർണ്ണമാകുന്നു.
2: സർഗജാലകം. AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
3: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
2: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
3: AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
2: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ. ഫോൺ 0497276240.
4: ഒരു പക്ഷേ ചിരി എന്ന രണ്ടക്ഷരത്തെ ഇത്രയേറെ മലയാളി നെഞ്ചേറ്റിയ മറ്റൊരു കാലഘട്ടമില്ല. നമ്മൾ സങ്കടപ്പെട്ടിരുന്നപ്പോഴൊക്കെ ഒരൊറ്റ ഭാവം കൊണ്ട്, ഒരു ഡയലോഗ് കൊണ്ട് നമ്മുടെ ആകെ ചുണ്ടുകളിൽ ചിരി പടർത്തിയ ആ മനുഷ്യൻ ഇന്ന് മലയാളക്കരയെ മുഴുവൻ കണ്ണീരിൽ അഴുത്തിക്കൊണ്ട് യാത്രയായിരിക്കുന്നു. അതെ, നമ്മുടെ സ്വന്തം സലിം കുമാർ. അദ്ദേഹം ഇനി ഓർമ്മകളുടെ വെള്ളിത്തിരയിൽ.
5: I have a simple submission before the honorable court. ബഹുമാനപ്പെട്ട കോടതി, ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണ പ്രകാരം അഡീഷണൽ പ്രതിയായി പേര് ചേർക്കപ്പെട്ടിട്ടുള്ള ആ 4 പേർക്ക് വേണ്ടിയാണ് ഞാനിവിടെ നിർത്തുന്നത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു, പീഡന ശ്രമവും തലക്കടി കൊണ്ടതുമാണ് മരണകാരണമെന്ന്. ഒപ്പം മറ്റൊരു പ്രധാനപ്പെട്ട ഒബ്സർവേഷൻ കൂടി, നമ്മുടെ ഈ വിക്ടിം മരിക്കുന്നതിന് 2 മാസങ്ങൾക്ക് മുൻപ് അബോർഷൻ ചെയ്തതായി റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ആൻഡ് ഇറ്റ് ഹാപ്പൻ ടു ബി എ സർജിക്കൽ അബോർഷൻ അല്ലേ?
6: യെസ്.
5: ഡോക്ടർ പ്രസാദ്, ഈ റിപ്പോർട്ട് തയ്യാറാക്കിയ താങ്കൾ ഏത് മെഡിക്കൽ കോളേജിൽ നിന്നാണ് MBBS MD പാസ്സായത്?
6: വാട്ട്? Your Honor, he is trying to...
5: ആൻസ്പർശം ഇല്ലാതെ ദിവ്യ ഗർഭം ധരിച്ച പരിശുദ്ധ കന്യാമറിയത്തിന് പോലും ഒരു ഗർഭപാത്രം ഇല്ലാതിരുന്നതായി എങ്ങും പറയുന്നില്ല. പക്ഷേ ഈ നിൽക്കുന്ന ഗവൺമെന്റ് സർജനെ അതിനേക്കാൾ ദിവ്യമായി ഗർഭം ധരിപ്പിക്കാനും അത് അബോർട്ട് ചെയ്യിപ്പിക്കാനും റിപ്പോർട്ടുകളിലൂടെ കഴിയും. സംഭവം നടക്കുന്നതിന് 8 മാസങ്ങൾക്ക് മുമ്പുള്ള ഈ വെരിഫൈഡ് റിപ്പോർട്ട് പ്രകാരം പെൺകുട്ടിക്ക് സെർവിക്കൽ ക്യാൻസർ ആയിരുന്നുവെന്നും ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റലിൽ ട്രീറ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് പെൺകുട്ടിയുടെ സെർവിക്സും യൂട്രസും സർജിക്കലി റിമൂവ് ചെയ്തതിന്റെ റിപ്പോർട്ടാണത്. ഡേറ്റഡ് 14/8/2016. ഹിയർ ബൈ സബ്മിറ്റിംഗ് ദ റിപ്പോർട്ട്. ഗർഭപാത്രമില്ലാത്തൊരു പെൺകുട്ടി ഗർഭം ധരിക്കുക എന്നത് അത്ഭുതം, അതേ ഗർഭത്തെ അബോർട്ട് ചെയ്യുക എന്നത് മഹാത്ഭുതം. ഇത്തരം അത്ഭുതങ്ങൾ നടത്തുന്ന ഇവനെ പോലുള്ളവരെ ഡോക്ടർ നല്ല യൂറോണർ വിളിക്കേണ്ടത്. ബിക്കോസ് ഹി ഈസ് എ ടെക്നിക്കലി ക്വാളിഫൈഡ് ഗവൺമെന്റ് സർട്ടിഫൈഡ് മെഡിക്കൽ ക്രിമിനൽ.
7: ഒബ്ജക്ഷൻ യൂറോണർ.
5: യെസ്, യു വിൽ ഒബ്ജക്ട്. സത്യം അക്കമിട്ട് നിർത്തുമ്പോൾ എതിർക്കാതിരിക്കാനാവില്ല. ബിക്കോസ് യു ആർ ആൻ അഡ്വക്കേറ്റ് ഓഫ് ലൈസ്. കൊല്ലപ്പെട്ട ഉണ്ണിയുടെ മൊഴി രേഖപ്പെടുത്തിയ പോലീസ് ഓഫീസറെ ചോദ്യം ചെയ്യണം.
8: പ്രോസീഡ്.
5: ഇല്ലാത്ത സാക്ഷിയുടെ പറയാത്ത മൊഴി, അതിനൊന്നും ചോദിക്കേണ്ടതില്ല. എങ്കിലും ഒരു ചോദ്യം. ഒരു സുപ്രഭാതത്തിൽ ഏതോ ഒരു പയ്യൻ എന്തോ ഒന്ന് പറഞ്ഞു എന്ന് പറയപ്പെടുന്നു. അതെന്തടിസ്ഥാനത്തിലാണ് നിങ്ങൾ മൊഴിയായി സ്വീകരിച്ചത്?
9: അന്നേ ദിവസത്തെ അവന്റെ ടവർ ലൊക്കേഷൻ ഡീറ്റെയിൽസ് ഞങ്ങൾ ക്രോസ് ചെക്ക് ചെയ്തിരുന്നു.
5: എത്ര എളുപ്പത്തിൽ ടവർ ലൊക്കേഷൻ കിട്ടി അല്ലേ? അങ്ങനെ അവൻ ദൃക്സാക്ഷിയായി. എ വിറ്റ്നസ് ഹാസ് ടു ബി ജെനുവിൻ, ട്രസ്റ്റ്വർത്തി ആൻഡ് എബവ് ഓൾ ഹി ഓർ ഷീ ഷുഡ് ഹാവ് ആൻ എത്തിക്കൽ കോഡ് ഓഫ് കണ്ടക്ട്. രണ്ട് ജുവനൈൽ കോർട്ട് കേസുകൾ, അതിൽ രണ്ടും അറ്റംപ്റ്റ് ടു മോളസ്റ്റ് എ വുമൺ. ഈ ചെറുപ്രായത്തിൽ തന്നെ മൂന്ന് സ്കൂളുകളിൽ നിന്നും ഡിസ്മിഷൻ, നാലടിപിടി കേസുകൾ. ഇതാണ് പ്രോസിക്യൂട്ടർ ഹാജരാക്കിയ ദ മോസ്റ്റ് എലഗന്റ്, മോസ്റ്റ് ബിലീവബിൾ, മോസ്റ്റ് ട്രസ്റ്റ്വർത്തി വിറ്റ്നസിന്റെ പ്രൊഫൈൽ. പ്രോസിക്യൂഷന്റെ ഭാഷയിൽ പറഞ്ഞാൽ, ഇത്രയും സൽസ്വഭാവിയായ ഒരു ദൈവപുത്രൻ അവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ അതിന് രണ്ട് സാധ്യതകളാണുള്ളത്. ഒന്നുകിൽ സാക്ഷി, അല്ലെങ്കിൽ അവനാണ് എല്ലാത്തിനും സാക്ഷിയായ പ്രതി.
7: ഒബ്ജക്ഷൻ യുവർ ഓണർ.
5: അസമയത്ത് ഈ പെൺകുട്ടി ഒന്നിലധികം പുരുഷന്മാരെ അസാധാരണമായ രീതിയിൽ ചുംബിക്കുകയും ആലിംഗനം ചെയ്തതായി കണ്ടു എന്നാണ് നിങ്ങൾ അന്വേഷണ സംഘത്തിന് കൊടുത്ത റിപ്പോർട്ട് അല്ലേ?
10: അതെ.
5: അസമയത്ത് ഒരു പെൺകുട്ടി.
10: ആ
5: ഏതാണ് ആ സമയം? നിങ്ങൾ അസമയത്ത് പെൺകുട്ടിയെ കണ്ടവരില്ല. എനിക്കറിയാൻ പാടില്ലാത്തോണ്ട് ചോദിക്കുക, ഏത് സമയമാണ് ഒരു പെൺകുട്ടിക്ക് അസമയം?
10: അത് അല്ല.
5: ആ പറയൂ, ഞങ്ങളൊക്കെ ഒന്ന് കേൾക്കട്ടെ.
10: അത് പിന്നെ രാത്രി.
5: രാത്രി അസമയമാണോ?
10: അല്ല, ഞാൻ അപ്പൊ അങ്ങനെയല്ല. പാതിരാത്രി.
5: പാതിരാത്രി അസമയമാണ്.
11: പാതിരാത്രി അല്ലേ സാറേ? അപ്പൊ ഒരു പെൺകുട്ടിയെ അസാധാരണമായ രീതിയിൽ കണ്ടാൽ.
5: ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ. എന്താണ് ഈ അസാധാരണം?
11: അത്
5: ആ
11: അത്.
7: ഒബ്ജക്ഷൻ യുവർ ഓണർ. ഡിഫൻസ് സാക്ഷികളെ അനാവശ്യമായി ചോദ്യങ്ങൾ ഉന്നയിച്ച് കൺഫ്യൂസ് ചെയ്യിക്കുകയാണ്.
5: എങ്കിൽ നിങ്ങൾ പറയണം, എപ്പോഴാണ് ഒരു പെൺകുട്ടിക്ക് ഈ നാട്ടിൽ അസമയം എന്ന്. നിയമ പുസ്തകങ്ങൾ മാത്രം ഉദ്ധരിച്ച് വാദിക്കുന്ന മിസ്റ്റർ കാളൂർ പറയണം, ഇന്ത്യൻ നിയമ വ്യവസ്ഥ അനുസരിച്ച് എപ്പോഴാണ് ഒരു പെൺകുട്ടിക്ക് അസമയം. അങ്ങനെ ആനിന് മാത്രം ഇല്ലാത്തൊരു അസമയം ഒരു പെൺകുട്ടിക്ക് മാത്രമായിട്ട് ഇവിടെ ഉണ്ടെങ്കിൽ, ഇറ്റ്സ് ആൻ ഇൻഫ്രിഞ്ച്മെന്റ് ഓഫ് ദി ബേസിക് റൈറ്റ്സ് ഓഫ് ആൻ ഇന്ത്യൻ സിറ്റിസൺ, റൈറ്റ് ടു ഈക്വാലിറ്റി, ആർട്ടിക്കിൾ 14 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അസമയത്ത് ഒരു പെൺകുട്ടിയെ കണ്ടതായി സാക്ഷികൾ മൊഴി രേഖപ്പെടുത്തുമ്പോൾ ആ സമയം ഏതാണെന്ന് കൃത്യമായി രേഖപ്പെടുത്താൻ കോടതിക്ക് കഴിയണം.
7: മിസ്റ്റർ മുകുന്ദൻ, നിങ്ങൾ ബഹുമാനപ്പെട്ട കോടതിയുടെ പ്രിവിലേജസിനെ ഒരിക്കലും ചോദ്യം ചെയ്യരുത്.
5: ഐ വിൽ ക്വസ്റ്റ്യൻ ദി കോർട്ട്സ്. ചോദ്യം ചെയ്യപ്പെടേണ്ടത് കോടതിയാണെങ്കിൽ ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും. കാരണം കോടതിയേക്കാൾ വലുതാണ് സത്യം. അല്ലെങ്കിൽ കോടതി ഉറക്കെ വിളിച്ചു പറയണം, നമ്മുടെ ഈ നാട്ടിൽ ഇത്ര മണി തൊട്ട് ഇത്ര മണി വരെ അസമയമാണ്. ആ സമയത്ത് പുറത്തിറങ്ങുന്ന പെൺകുട്ടികൾക്ക് സംഭവിക്കുന്ന യാതൊന്നിനും നിയമത്തിന്റെ പരിരക്ഷ ലഭിക്കുകയില്ല എന്ന് പറയാൻ പറ്റുമോ?
7: ഇല്ല.
5: ഇനി അസാധാരണം എന്താണ്? ഈ അസാധാരണം ഒരാണും പെണ്ണും ഒരുമിച്ച് എവിടെയുണ്ടോ അവിടെ അസാധാരണം. ഒരുമിച്ച് സംസാരിച്ചാൽ അസാധാരണം, ഒരുമിച്ച് നടന്നാൽ അസാധാരണം, ഒരു ബൈക്കിന് പോയാൽ അസാധാരണം, ഒരു സിനിമക്ക് പോയാൽ അസാധാരണം.
11: അത് പിന്നെ മനുഷ്യനായാൽ അല്പം സദാചാര ബോധമൊക്കെ കാണില്ലേ സാറേ?
5: സദാചാരം അന്യന്റെ സ്വകാര്യതയിലേക്ക് വലിഞ്ഞു കയറി ചെല്ലാനുള്ള ഇവന്റെയൊക്കെ ലൈസൻസിന്റെ പേരല്ല സദാചാരം.
7: യുവർ ഓണർ, അഡ്വക്കേറ്റ് മുകുന്ദൻ പറയുന്ന കേട്ടാ തോന്നും ഇങ്ങനൊരു കൊലപാതകമേ നടന്നിട്ടില്ല. അദ്ദേഹത്തിന് സാക്ഷികളെ വിശ്വാസമില്ല.
5: കോടതി മുൻപാകെ ഒരു സാക്ഷിയെ, ഒരൊറ്റ സാക്ഷിയെ വിസ്തരിക്കാൻ ഞാൻ അനുവാദം തേടുന്നു.
7: ഒബ്ജക്ഷൻ യുവർ ഓണർ.
8: എന്താ
5: വർഷങ്ങൾക്ക് മുമ്പ് ഇതേ കോടതിയിൽ തനിക്ക് സംഭവിച്ച കാര്യങ്ങൾ അക്കമിട്ട് നിരത്തിയിട്ടും കോടതി സാക്ഷികളെ ചോദിച്ചു, തെളിവുകളില്ല എന്ന് പറഞ്ഞ് ആ കേസ് എവിടെയും എത്താതെ പോയി. സ്വന്തം കാര്യത്തിൽ കിട്ടാതെ പോയ നീതിയെ മറന്നുകൊണ്ട് ഇന്നവൾ വന്നത് കോടതിയിൽ ഒരു ചോദ്യചിഹ്നമായിട്ടല്ല, മറിച്ച് കോടതിയിൽ എവിടെയോ ബാക്കിയുള്ള വിശ്വാസം കൊണ്ടാണ്.
8: അഡ്വക്കേറ്റ് മുകുന്ദൻ, നിങ്ങൾ പറയുന്നത് ശരിയായിരിക്കാം, പക്ഷെ ഇത് കോടതിയാണ്. ഇവിടെ ഈ കേസും മറ്റേത് കേസും പോലെയാണ്.
5: അവളെ ഈ ലോകത്തു നിന്നും എന്നേക്കുമായി പറഞ്ഞയച്ചവരെ തിരിച്ചറിയുന്ന സാക്ഷിയുണ്ട്. ആ സാക്ഷി കണ്ട മൂന്ന് പേർക്കും തൂക്കുകയർ വാങ്ങിക്കൊടുത്തിട്ടേ ഞാൻ ഈ കടം വിടൂ.
8: സിമിസ്റ്റർ മുകുന്ദൻ, നിയമം നിയമത്തിന്റെ വഴിയേ പോകും. ഇവിടെ തൂക്കുകയർ വാങ്ങിക്കൊടുക്കാനല്ല കോടതികൾ.
5: പിന്നെ എന്തിനാണ് ഈ നാട്ടിൽ കോടതികൾ?
8: ഐ കാൻ അണ്ടർസ്റ്റാൻഡ് യുവർ ഫീലിംഗ്സ്, ബട്ട് ഇത്തരം കേസുകളിൽ, അപൂർവങ്ങളിൽ അപൂർവമായ കേസിന് മാത്രമേ തൂക്കുകയർ വിധിക്കാൻ കോടതിക്ക് അധികാരമുള്ളൂ.
5: ഒരു പെൺകുട്ടിയെ ക്രൂരമായി കൊന്നിട്ടും അത് കോടതിക്ക് മുമ്പിൽ തെളിയിച്ചിട്ടും കോടതി പറയുന്നു അതിനസാധാരണമായി ഒന്നുമില്ലെന്ന്. കഷ്ടം. അല്പം കൂടി ഭംഗിയായി പറഞ്ഞാൽ കോടതി തന്നെ പറയുകയാണ് ഇതൊക്കെ ഈ നാട്ടിൽ സർവ്വസാധാരണമാണെന്ന്.
8: അഡ്വക്കേറ്റ് മുകുന്ദൻ,
5: തീർന്നില്ല. കോടതിക്ക് നൂറുകണക്കിന് കേസുകളിൽ ഒന്ന് മാത്രമാണത്. പക്ഷേ ഓരോ കേസിലെ ഓരോ പെൺകുട്ടിക്കും നഷ്ടപ്പെട്ടത് അവരുടെ ജീവിതമാണ്. ഇനി അത് സാധാരണമാണെന്നാണ് കോടതി പറയുന്നതെങ്കിൽ ഐ വിൽ ക്വസ്റ്റ്യൻ ദ കോർട്ട്. വാട്ട് ഈസ് റെയറസ്റ്റ് ഓഫ് റെയറസ്റ്റ്?
12: ഹേ, യു ആർ ക്രോസിംഗ് ദ ലിമിറ്റ്സ്. യു കാനോട്ട് ക്വസ്റ്റ്യൻ ദ കോർട്ട് ആൻഡ് ഫോർ ദാറ്റ് ഐ കാൻ എൻഫോഴ്സ് എ കോഡ് ഓഫ് കോണ്ടക്ട് ഓൺ യു.
10: അറിയില്ല യുവർ ഓണർ. കണ്ണടച്ചാൽ ഒരിക്കലും കണ്ടില്ലാത്തവന്റെ വിഷമം തിരിച്ചറിയില്ല.
5: അവന് കണ്ണ് കാണാറാവുന്നതെന്നകണം. ഇന്ത്യയിലെ ഒരു കോടതിയും ഒരു ജഡ്ജിയും സ്വന്തം മകൾക്ക് സംഭവിച്ച ഇത്തരം ഒരു കേസിന്റെ വിധി പറഞ്ഞിട്ടില്ല. അഥവാ ഉണ്ടായിരുന്നെങ്കിൽ ഒരു തവണയല്ല, ഒരു നൂറ് തവണ അവനെ തൂക്കിക്കൊല്ലാൻ ആ കോടതി വിധിച്ചേനെ.
10: If the law has to change, yes,
5: niyamangal maaranam.
10: Because the Indian Constitution gives all the citizen the right to freedom and the right to life.

0: വെറുമൊരു ഹാസ്യനടൻ എന്നതിനപ്പുറം ക്യാരക്ടർ റോളുകളിലൂടെ ദേശീയ പുരസ്കാരത്തിന്റെ നെറുകയിലെത്തിയ ആ അഭിനയ പ്രതിഭ നമ്മെ ചിരിപ്പിക്കാൻ മാത്രമല്ല കരയിപ്പിക്കാനും തനിക്കാവുമെന്ന് തെളിയിച്ചുകൊണ്ടാണ് വിടവാങ്ങുന്നത്. ഒരു തലമുറയെ മുഴുവൻ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത ആ ചിരിമാഞ്ഞു പോകുമ്പോൾ മലയാള സിനിമയ്ക്കും ഓരോ മലയാളി പ്രേക്ഷകനും ഇതൊരു തീരാ നഷ്ടം തന്നെയാണ്. മലയാളത്തിന്റെ അതുല്യ നടൻ സലിംകുമാറിന് റേഡിയോ മലബാറിന്റെ ആദരാഞ്ജലികൾ.
1: ഇതൊരു ടൂർ വന്നേക്കണം, നമ്മൾ ഒരു തിരിച്ചറിവിൻ്റെ പാത എത്തിയിട്ടുണ്ട്. എൻ്റെ മക്കളോടും പറഞ്ഞു ഒരാളും പറ്റിച്ച വിട്ടിച്ച ജീവിക്കരുത്. ഇന്നലകൾ തന്നെയായിരുന്നു, സമ്പന്നമാണ് ഇന്നെങ്കിൽ പോലും നമ്മൾ കെട്ടിപ്പിടിക്കുന്ന ഇന്നലകളേക്കുള്ളൂ. അതൊരു സത്യമാണ്. ഇന്ന് നമ്മൾ സമ്പന്ന ആണെങ്കിൽ പോലും നമ്മുടെ ഇന്നലകളിൽ ദാരിദ്ര്യം ഉണ്ടാവും. പക്ഷേ എന്തുകൊണ്ട് നമ്മൾ ഓമനിക്കുന്നത് ഇന്നലകളെയാണ് ആയിരുന്നു. അതൊരിക്കലും തിരിച്ചുകിട്ടേയില്ല. അതാണ് കെട്ടിപ്പിടിക്കുന്നതിൻ്റെ മെയിൻ കാരണം. ഇനി ഒരിക്കലും തിരിച്ചു കിട്ടാൻ പോലുള്ള, അപ്പോൾ ഒരിക്കലും ഇന്നല്ല, സന്തോഷകരമായ ദിനം ഇന്നലെ തന്നെയായിരുന്നു. നാളെ ആയോ ആവോ ഇല്ലേ എന്നുള്ള പ്രതീക്ഷയിലേക്കാണ്. അപ്പൊ ഇന്ന് നമുക്ക് ജീവിച്ചു തീർക്കുക, അത്രേ ഉള്ളൂ. നാളെ എന്താണെന്നറിയില്ലല്ലോ.
0: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഈ വേളയിൽ സലിംകുമാർ എന്ന അഭിനയ പ്രതിഭ അനശ്വരമാക്കിയ കഥാപാത്രങ്ങളിലൂടെയും ആ ശബ്ദത്തിലൂടെയും നമുക്ക് അദ്ദേഹത്തെ ഒരിക്കൽ കൂടി ഓർക്കാം. റേഡിയോ മലബാർ 89.6 FM, കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ, മട്ടന്നൂർ. സലിംകുമാർ എന്ന അഭിനയ പ്രതിഭയുടെ വിയോഗത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടിയാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നമുക്കേവർക്കും അറിയാം, മിമിക്രി വേദികളിൽ നിന്ന് തുടങ്ങി മലയാള സിനിമയുടെ മുൻനിരയിലേക്ക് നടന്നുകയറിയ അദ്ദേഹത്തിന്റെ ജീവിതം ഒരു വലിയ പാഠപുസ്തകമാണ്. ഹാസ്യ കഥാപാത്രങ്ങളിലൂടെ കുടുകുടെ ചിരിപ്പിക്കുകയും ഗൗരവം നിറഞ്ഞ വേഷങ്ങളിലൂടെ കണ്ണീരണിയിക്കുകയും ചെയ്ത ഒരു പിടി കഥാപാത്രങ്ങൾ. മിമിക്രി വേദികളിലൂടെ സിനിമാ ലോകത്തേക്കെത്തിയ സലിംകുമാർ ഹാസ്യവും വൈകാരിക രംഗങ്ങളും ഒരുപോലെ തന്മയത്വത്തോടെ കൈകാര്യം ചെയ്തു. കൊച്ചിൻ കലാഭവൻ ഉൾപ്പെടെയുള്ള വേദികളിലൂടെയാണ് ടെലിവിഷൻ രംഗത്തേക്കും പിന്നാലെ സിനിമാ മേഖലയിലേക്കും എത്തിയത്. ഇഷ്ടമാണ് 100 വട്ടമാണ് ആദ്യമായി അഭിനയിച്ച സിനിമ. അന്നു മുതൽ ഇന്നുവരെ തമിഴ് ചിത്രങ്ങളിലും ബംഗാളി ചിത്രങ്ങളിലും ഉൾപ്പെടെ 300-ലേറെ ചിത്രങ്ങളിൽ അദ്ദേഹം അഭിനയിച്ചു.
2: ഹലോ, നമസ്കാരം. എന്റെ പേര് കരുവേരിൽ പിള്ളിൽ ശാന്തൻ മകൻ പ്രശാന്തൻ, KS പ്രശാന്തൻ. മൈസൂർ ഫ്ലൈയിങ് ക്ലബിലേക്ക് നിങ്ങൾക്ക് ഹാർദമായ സ്വാഗതം. ഏത് എമർജൻസിയും കൈകാര്യം ചെയ്യുവാൻ 365 ദിവസവും 24 മണിക്കൂറും എന്റെ സേവനം നിങ്ങൾക്ക് ലഭ്യമാണ്.
3: എന്റെ ദൈവമേ, ആരുടെ
2: സഹോദര, ആദ്യം ഒരു കാര്യം ശാന്തമായി പറയൂ, എന്താണ് നിങ്ങളുടെ പ്രശ്നം?
3: ഞങ്ങൾ രണ്ടുപേർ ഒരു പ്രൈവറ്റ് പ്ലെയിനിലാണ്. ഇതിന്റെ ഡ്രൈവർ അടിച്ച് ഫിറ്റായി ബോധം പോയി കിടപ്പാണ്. ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്?
2: ഓ, ഐ സി. അപ്പോൾ വിമാനം ആരാണ് ഓടിക്കുന്നത്?
3: എന്റെ കാർ ഡ്രൈവറാ,
4: ഗോവിന്ദൻ. ഗോവിന്ദൻ?
2: അപ്പോൾ മിസ്റ്റർ ഗോവിന്ദൻ. ഗോവിന്ദൻ?
4: ഗോവിന്ദൻ ഗോവിന്ദനല്ല, ഒറ്റത്തവണ ഗോവിന്ദൻ.
2: സോറി മിസ്റ്റർ, ഒറ്റത്തവണ ഗോവിന്ദൻ. നിങ്ങളൊരു കാര്യം പറയൂ, ഇതിനു മുമ്പ് നിങ്ങൾ വിമാനം ഓടിച്ചിട്ടുണ്ടോ?
3: ഇതിനു മുമ്പ് അവൻ ഈച്ച പോലും ഓടിച്ചിട്ടില്ല. നിങ്ങൾ ആരാണെന്ന് പറയാതെ ഇതൊന്ന് താഴെ ഇറക്കാനുള്ള വഴി പറഞ്ഞ.
2: വിമാനം താഴേക്ക് ഇറക്കുന്നതിന് മുൻപ് വിമാനം മുകളിലേക്ക് പറത്തുന്നതിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം. അതിനു മുൻപ് വിമാനത്തെ കുറിച്ചും നിങ്ങൾ അറിഞ്ഞിരിക്കണം. നിങ്ങൾ ഇപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന വിമാനം ചെക്ലോസ്ലോവിയക്ക നിർമ്മിതമായ 2468 kg 316 g തൂക്കമുള്ള ജെറ്റ് ആണ്. ഇറങ്ങാനായിട്ട് പിന്നിൽ 2 വാതിലുകളും മുന്നിൽ 1 ഉള്ളത്. സുഹൃത്തെ, പ്ലീസ് ശാന്തനാകൂ. ഇനി പറയൂ, നിങ്ങളുടെ നേരെ മുന്നിൽ ഇപ്പോൾ എന്താണ് കാണുന്നത്? കാലൻ അവിടെ നിൽക്കട്ടെ, അദ്ദേഹത്തിന് വരാൻ ഇനിയും സമയമുണ്ടല്ലോ. അതിരിക്കട്ടെ, നിങ്ങളുടെ നേരെ മുന്നിൽ ഒരു വലിയ കൺട്രോൾ ഹാൻഡിൽ ഉണ്ടോ? ആ ഹാൻഡിലിന്റെ ഇടതുവശത്ത് 1/6 inch നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? അതൊരിക്കലും അമർത്താൻ പാടില്ലായിരുന്നു. ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന എന്താണെന്ന് വെച്ചാ, നിങ്ങളുടെ വിമാനത്തിന്റെ മെയിൻ എഞ്ചിൻ ഓഫായി. ഗുഡ് ക്വസ്റ്റ്യൻ. അതായത് നിങ്ങളുടെ വിമാനം ഇപ്പോൾ ഓടുന്നത് സെക്കൻഡ്
3: എഞ്ചിനിലാണ്.
2: സെക്കൻഡ് എഞ്ചിൻ എന്ന് വെച്ചാൽ ആ എഞ്ചിൻ സെക്കൻഡ് ഹാൻഡ് ആണ്, അതും മെയ്ഡ് ഇൻ ചൈന. ഇപ്പോൾ ഓടുന്ന എഞ്ചിൻ എത്ര സമയം ഓടും എന്നതിന് ഒരു ഗ്യാരണ്ടിയുമില്ല. ചൈനീസ് ആണല്ലോ, ഓടിയാൽ ഓടി. ടെൻഷൻ ആവല്ലേ, നിങ്ങളൊരു കാര്യം ചെയ്യൂ, ഫ്യൂവൽ മീറ്ററിൽ ഒരു ചുവന്ന ലൈറ്റ് കത്തുന്നുണ്ടോ എന്ന് നോക്കിയേ. വെരി ഗുഡ്. അതിന്റെ അർത്ഥം വിമാനത്തിന്റെ ഇന്ധനം ഏതാണ്ട് പൂർണമായിട്ടും തീരാറായി എന്നാണ്.
3: അയ്യോ, ഇനി എന്ത് ചെയ്യണം?
2: ഇനി ഒന്നേ ചെയ്യാനുള്ളൂ, ഞാൻ പറയുന്നത് പോലെ പറയുക. എന്റെ ദൈവമേ, കരുണാമയനെ, കാരുണ്യനിധിയായി അങ്ങ് എല്ലാം കാണുന്നുവല്ലോ. ഞങ്ങൾ നിന്റെ തിരുവടിയിലേക്ക് വരികയാണ്.
0: റേഡിയോ മലബാറിലൂടെ സലിംകുമാർ എന്ന അഭിനയ പ്രതിഭയുടെ വിയോഗത്തിൽ അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം അഭിനയിച്ച ചലച്ചിത്രങ്ങളിലെ ചില രംഗങ്ങളും അദ്ദേഹത്തിന്റെ ശബ്ദവും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പ്രത്യേക പരിപാടിയാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇതുവരെ കേട്ട അഭിനയ മുഹൂർത്തങ്ങളിലൂടെ വീണ്ടും വീണ്ടും അടയാളപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് സലിംകുമാർ എന്ന പ്രതിഭയുടെ അഭിനയ മികവ്. മലയാളികളെ ചിരിപ്പിക്കുകയും സാമൂഹിക വിഷയങ്ങളിലുൾപ്പെടെ നിലപാടുകൾ പങ്കുവച്ച് ചിന്തിപ്പിക്കുകയും ചെയ്ത വ്യക്തിയായിരുന്നു അദ്ദേഹം. അഭിനയ ജീവിതത്തിനപ്പുറം സംവിധായകൻ, എഴുത്തുകാരൻ എന്ന മേഖലകളിലും തന്റെ കഴിവ് സലിംകുമാർ പ്രകടിപ്പിച്ചു. 2000 വിജയ്തമ്പി സംവിധാനം ചെയ്ത സത്യമേവ ജയതേ എന്ന ചിത്രത്തിലെ കള്ളന്റെ വേഷമാണ് ഏറെ ശ്രദ്ധിക്കപ്പെട്ടത്. ഈ ചിത്രത്തിലെ പ്രകടനമാണ് തെങ്കാശി പട്ടണം എന്ന സിനിമയിലേക്ക് സംവിധായകരായ റാഫി മെക്കാട്ടിൻ ടീം സലീമിനെ വിളിക്കാൻ കാരണമായതും.
2: ഇനി എന്താ ചെയ്യ?
5: എത്രയും പെട്ടെന്ന് ദൈവട്ടി വിവരം അറിയിക്കണം.
4: അയ്യോ, തോട്ട കത്തുന്നു.
6: നമ്മൾ എന്തിനാ വലിഞ്ഞു കയറി വരണത്? ഇതിലെ നേരെ വന്നൂടെ?
5: നേരെ വന്ന നമ്മളെ ആർക്കെങ്കിലും സംശയം തോന്നിയാലോ?
6: ഓഹോ, ദേവൂട്ടിയെ നാളെ കണ്ടാ പോരെ?
5: പോരാ, ഇന്ന് തന്നെ ദേവൂട്ടി അറിയിക്കണം. അവളുടെ ഏട്ടന്മാര് കുഴപ്പത്തിലാണെന്നും പോകുന്നത് അപകടത്തിലേക്കാണെന്നും ഞാൻ പറഞ്ഞിട്ടില്ലേ പൂച്ചകളെ പോലെ ഇങ്ങനെ പതിയെ നടക്കണോന്ന്? എന്തായത് പൂച്ച? പൂച്ച തോട്ടപ്പെട്ടതിന് ശേഷം നിൽക്കേണ്ട ഭ്രാന്തായോ?
6: ഇനി ഇരുട്ടത്ത് ഞാൻ നിൽക്കുന്ന ആരെങ്കിലും കണ്ടാല?
5: വെളിച്ചത്ത് തന്നെ നിന്നെ ആർക്കും കാണാൻ പറ്റില്ല. പിന്നെ ഇരുട്ടത്ത്
6: ആരെങ്കിലും ചോദിച്ചാലാ?
5: നിഴലാണെന്ന് പറഞ്ഞാ മതി.
6: അല്ല ദാസപ്പേട്ട, നമ്മുടെ പ്രേമം ശരിയാവൂ ഇട്ടാ. അല്ല, ഇങ്ങനെ ഇരിക്കേണ്ട ബന്ധം ഇങ്ങനെ ഇന്ന് ശരിയാവോ? ഇത് കണ്ണപ്പേട്ടൻ ദാസപ്പേട്ടൻ, ഇത് മീനാക്ഷി സംഗീത, ഇവരിങ്ങനെ ഇരിക്കുമ്പോ ഈ ജോസഫേട്ടൻ. അല്ല, ആരെ ജോസഫേട്ടൻ? ഈ വെള്ളം അടിച്ചുണ്ടല്ലേ? ഞാൻ അവനോട് പറഞ്ഞാണ് ഈ പാതിരാത്രി ദേവൂട്ട മുറി കേറണ്ടത്. ഇതൊക്കെ പകലും ആവാലോ. ഇപ്പൊ പിരിയിട്ട് ഇത് കണ്ണപ്പേട്ടൻ, ഇത് ദാസപ്പേട്ടൻ, അപ്പൊ ആരാണ് ജോസഫേട്ടൻ?
5: ജോസഫേട്ടൻ നിന്റെ അപ്പൻ.
6: ദൈവമേ,
5: നീ എന്തേ കാണിക്കണേ?
6: എന്നവര് എങ്ങനെയാണ് കൊല്ലാൻ പോണെന്ന് ടോസ് ഇട്ട് നോക്കിയതാണ്.
5: ഈ സമയത്ത് നമ്മൾ ഇങ്ങനെ പേടിച്ച് മാറിയുന്ന തകരാൻ പോണത് കേഡിയൻ കമ്പനിയാ. അവർക്ക് എന്തെങ്കിലും സംഭവിക്കുന്നതിന് മുമ്പ് ദേവൂട്ടിയെ കണ്ട് എങ്ങനെയെങ്കിലും കാര്യങ്ങൾ പറയണം.
6: അപ്പൊ ഇനി പോണോ?
5: പോണം.
6: ഇതിപ്പോ തലയാണെങ്കിൽ തല്ലിക്കൊല്ലും, വാലാണെങ്കിൽ വെട്ടിക്കൊല്ലും.
5: തലയും വാലും അത് കൊള്ളാലോടെ മുത്തരാമാ.
6: ഇപ്പൊ എവിടെ എത്തി? പശുവിന്റെ തല ഇപ്പൊ എവിടെ എത്തി?
5: വാതുക്കലെത്തി.
6: കല്ല് വാതുക്കലാണെങ്കിൽ 15 വാങ്ങിച്ചേക്ക്.
5: എന്നിട്ട് വേണം കുടിച്ച് ചാവാൻ.
6: അല്ലെങ്കിൽ ചാകാൻ തന്നെയല്ലേ ഈ പോണത്? കരച്ചിലൊക്കെ കൊള്ളാം, പക്ഷെ ചാണകം ഇടാണ്ടിരുന്നാ മതി. എന്താ കളസങ്കീർണ ശബ്ദം?
5: ഗേറ്റ് തുറന്നതാ.
6: സോറി, തെറ്റിദ്ധരിച്ചു.
5: ദേവൂട്ടി ഇരിക്കുന്നു.
6: അതിന് നമുക്കെന്താണ് ഇരിക്കണത്? മമ്മൂട്ടി ഒന്നും അല്ലല്ലോ.
5: എടാ, നമ്മൾ ദേവൂട്ടിയെ കണ്ട് കാര്യം പറയാൻ വന്നതല്ലേ?
0: തെങ്കാശി പട്ടണം എന്ന സിനിമയിൽ സലിംകുമാർ അവതരിപ്പിച്ച കഥാപാത്രത്തെ മലയാളികൾ ഒരിക്കലും മറക്കില്ല. ഈ സിനിമ ഹിറ്റായതോടെ സലിംകുമാറിന്റെ ഹാസ്യ കഥാപാത്രങ്ങൾ നിരവധിയായി പുറത്തിറങ്ങി. മായാവിയിലെ സ്രാങ്ക്, കല്യാണരാമനിലെ പ്യാരിലാൽ, ചതിക്കാതെ ചന്തുവിലെ ഡാൻസ് മാസ്റ്റർ വിക്രം, പുലിവാൽ കല്യാണത്തിലെ മണവാളൻ, മീശമാധവനിലെ വക്കീൽ മുകുന്ദനുണ്ണി തുടങ്ങിയ കഥാപാത്രങ്ങൾ ഇന്നും ട്രോളുകളിൽ നിറഞ്ഞു നിൽക്കുന്നവ കൂടിയാണ്.
7: പൊട്ടിട്ടുകൊണ്ട് ഇവിടെ വന്ന് തേങ്ങ അടിക്കാൻ തുടങ്ങിയിട്ട് കാലം ഒരുപാടായി. ഇത്തവണെങ്കിൽ നീ എന്നെ കൈവിടരുത് ദേവരെ.
8: യവനെല്ലാം കൂടെ ഇപ്പം പാപ്പച്ചയെ നിയമം പഠിപ്പിച്ച് ചൊലത്താൻ വന്നതാ.
7: നിയമം അറിയില്ലെങ്കി അത് പഠിക്കുക എന്നെ വേണം സാറേ. മുകുന്ദനുണ്ണി, അഡ്വക്കേറ്റ് മുകുന്ദനുണ്ണി, ഇതാ കോർട്ട്. എന്തടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഇയാൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്? നഷ്ടപ്പെട്ടു എന്ന് നിങ്ങൾ പറയുന്ന തൊണ്ടി ഇയാളുടെ വീട്ടിൽ നിന്ന് പോലീസ് കണ്ടെടുത്തിട്ടുണ്ടോ? ഒരു കോൺസ്റ്റബിളിനെ വിട്ട് വിളിപ്പിച്ചാൽ പോലും സ്റ്റേഷനിൽ സ്വമേധയ ഹാജരാകുന്ന ആളാണ് മിസ്റ്റർ മാധവൻ നായർ. അപ്പോൾ പിന്നെ എസ് ഐയുടെ നേതൃത്വത്തിൽ ഒരു പോലീസ് പടവനെ മാധവൻ നായരുടെ വീട്ടിലേക്ക് ഇടിച്ചു കയറിയത് എന്തിനാണ്? പരാതിക്കാരനായ ഭഗീരഥൻ പിള്ളയ്ക്ക് മാധവൻ നായരോടുള്ള വ്യക്തി വിദ്വേഷത്തിന്റെയും പ്രതികാരത്തിന്റെയും കെട്ട് ചെക്കിലെ മയിൽക്കുറ്റികൾക്ക് പോലും സുപരിചിതമാണ്. മാധവൻ നായരുടെ സഹോദരിയുടെ വിവാഹം മുടക്കാൻ ഭഗീരഥൻ പിള്ള കളിച്ച ഒരു വൃത്തികെട്ട പൊറാട്ട നാടകമാണെന്ന് മനസ്സിലാക്കാൻ പോലീസിന്റെ ഇൻട്രിഗേഷനോ വക്കീലിന്റെ സ്പെക്യുലേഷനോ വേണ്ട. നാലാം ക്ലാസ്സും ഗുസ്തിയും അല്പ കോമൺ സെൻസും മാത്രം മതി. അതിന് കൂട്ടുനിന്ന എസ് ഐ ഈപ്പൻ പാപ്പച്ചി തന്റെ ഔദ്യോഗിക പദവി ദുർവിനിയോഗം ചെയ്തിരിക്കുകയാണ്. സി ആർ പി സി സെക്ഷൻ 349, ഐ പി സി സെക്ഷൻ 329, 349, 111, 529. തൊപ്പി പോന വഴി കാണില്ല സാറ്. ജസ്റ്റ് റിമെമ്പർ ദാറ്റ്.
9: അപ്പൊ ശരിക്കും വക്കീൽ തന്നെ ആണല്ലേ?
7: കാണാനൊരു ലുക്കില്ലെന്നേ ഉള്ളൂ, ഭയങ്കര ബുദ്ധിയാ.
10: എന്താ
7: ജീവിതത്തിൽ ആദ്യമായിട്ടാ ഒരാൾ സ്റ്റേഷനിൽ നിന്ന് പുറത്തിറക്കണത്. സാധാരണ എന്നെ പിടിച്ചകത്തിടാറുള്ളത്. ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കൂല. നന്ദി ഉണ്ട് സാറേ, നന്ദി.
11: നന്ദി മാത്രം ഉള്ളല്ലേ.
0: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, പൊതുവെ സലിംകുമാർ എന്ന് പറയുമ്പോൾ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് ഹാസ്യം നിറച്ച പ്രത്യേക ഭാവങ്ങളാണ്. എന്നാൽ ഒരു കാലഘട്ടം പിന്നിട്ടപ്പോൾ തന്നിലെ നടന് ഹാസ്യ കഥാപാത്രങ്ങൾ മാത്രമല്ല അതിനുമപ്പുറം ക്യാരക്ടർ റോളുകളും ഇണങ്ങുമെന്ന് സലിംകുമാർ തിരിച്ചറിയുകയുണ്ടായി. അച്ഛനുറങ്ങാത്ത വീട്, പെരുമഴക്കാലം, ഗ്രാമഫോൺ തുടങ്ങിയ ചിത്രങ്ങളിലെ പ്രകടനങ്ങൾ അദ്ദേഹത്തിന്റെ അഭിനയ മികവിന്റെ മികച്ച സാക്ഷ്യങ്ങളായിരുന്നു. 2005 സലിംകുമാറിനെ തേടി ആദ്യ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം എത്തുന്നത്. അച്ഛനുറങ്ങാതെ വീട് എന്ന സിനിമയിലെ പ്രകടനത്തിന് മികച്ച രണ്ടാമത്തെ നടനായി തിരഞ്ഞെടുക്കപ്പെട്ടു.
7: എനിക്കും എന്റെ മോക്ക് പരാതിയൊന്നുമില്ല സർ. സംഭവിച്ചെല്ലാം വിധിയാണെന്ന് കരുതി ഞങ്ങൾ സമാധാനിച്ചോളാം. തെളിവെടുപ്പെന്ന് പറഞ്ഞ് എന്നെ എന്റെ മോളെ നാടായ നാട് മുഴുവൻ നടത്തി. എന്റെ മോളിൽ നിന്ന് നാട്ടുകാർക്കൊരു കാഴ്ച വസ്തുവാണ് സർ. കേസും കോടതി ഒന്നും വേണ്ട, ഞങ്ങൾ എവിടെയെങ്കിലും പോയി ജീവിച്ചോളാം. ഞങ്ങൾക്ക് നീതി വേണ്ട സർ, ഞങ്ങൾക്ക് ഈ പോലീസിന്റെ നീതി വേണ്ട. ഞാനങ്ങനെ കാല് പിടിക്കാം.
12: ക്ഷമിക്കണം സർ, സാമൂഹിന് വിഷമം കൊണ്ട് പറഞ്ഞു പോയത്.

0: സത്യത്തിൽ അച്ഛനുറങ്ങാത്ത വീട് എന്ന സിനിമയിൽ അതുവരെ കണ്ടതിൽ നിന്നും സലിംകുമാർ എന്ന പ്രതിഭയോട് ആരാധന തോന്നുന്ന പ്രകടനമായിരുന്നു കാഴ്ചവെച്ചത്. പിന്നീട് 2010 ആദാമിന്റെ മകൻ അബു എന്ന സിനിമയിലൂടെ മികച്ച നടനുള്ള ദേശീയ സംസ്ഥാന പുരസ്കാരങ്ങളും അദ്ദേഹം സ്വന്തമാക്കി. 2012 മികച്ച ഹാസ്യനടനുള്ള സംസ്ഥാന പുരസ്കാരവും കരസ്ഥമാക്കി. ചിത്രം അയാളും ഞാനും തമ്മിൽ 2017 പുറത്തുവന്ന ആദ്യ സംവിധാന സംരംഭമായ കറുത്ത ജൂതൻ ഇതിന് മികച്ച കഥയ്ക്കുള്ള സംസ്ഥാന പുരസ്കാരവും നേടി. 2018 ജയറാമിനെ നായകനാക്കി ദൈവമേ കൈതൊഴാം കാക്കുമാറാകണം എന്ന ചിത്രവും സലിംകുമാർ സംവിധാനം ചെയ്തു. കലാഭവൻ വേദികളിൽ നിന്ന് ദേശീയ പുരസ്കാരവേദി വരെയുള്ള അദ്ദേഹത്തിന്റെ യാത്ര കഠിനാധ്വാനം കൊണ്ട് തീർത്ത വിജയകഥയായി മലയാളികൾ എന്നും ഓർക്കും.
1: അസ്സലാമു അലൈക്കും.
2: വലൈക്കും അസ്സലാം. എന്തേ
1: കൊടയുടെ ഇല്ലി വിട്ടിട്ടുണ്ട്,
2: നീ ഇതേടെ പോയിട്ട് വരിക?
1: മെരുവമ്പായി പള്ളീന്റെ അവിടെ ഇരിക്കുന്നു, ദർസി പഠിക്കുന്ന കുട്ടികൾ ഉണ്ടാവുന്ന ഒരു പോയതാ. ആടെ ചെന്നപ്പോൾ അറിയുന്നേ, രണ്ടു ദിവസം ഒഴിവായത് കാരണം കുട്ടികളൊക്കെ നാട്ടിൽ പോയിരുന്നു.
2: എങ്ങനെണ്ടോ കച്ചവടമൊക്കെ? ഞമ്മളൊക്കെ പഴഞ്ചന്മാരാണ്, കാലം മാറിയപ്പോ നമുക്ക് മാറാൻ പറ്റിയില്ല.
1: ഞാനും പണം കണ്ടെത്താനുള്ള കഷ്ടപ്പാട്ടിൽ ആടോ കയറ്റി. ട്രാവൽസില് പാസ്പോർട്ടും കുറച്ച് പൈസയും കൊടുത്തു, ബാക്കി പൈസ ശരിയാക്കണം. അസർ ബാങ്കും കൊടുത്തു. സമയം പോണൊരു പോക്കേ, വാ നമുക്ക് നിസ്കരിച്ചിട്ട് വരാം.
3: അല്ല, ആരേത് അബ്ബക്കോ? എന്തേ വഴിക്ക്?
1: എങ്ങോട്ടെങ്കിലും അത്യാവശ്യത്തിന് ഇറങ്ങിയതാണെങ്കിൽ ഞാൻ പോയിട്ട് പിന്നെ വരാം.
3: ഒരത്യാവശ്യം ഇല്ല, നിങ്ങൾ വാ. നിങ്ങൾ വന്ന കാര്യം പറ.
1: എനിക്ക് ഐസൂനും ഇക്കൊല്ല ഹജ്ജിന് പോണമെന്നുണ്ട്.
3: കർത്താവേ നന്നായി. ഞാനിപ്പോ അബുക്കാക്ക് എന്താ ചെയ്തരണ്ടേ?
1: അതിനുള്ള ഓട്ടപ്പാച്ചില്ല. ഞങ്ങളെ വീട്ടുമുറ്റത്തൊരു വരിക്കപ്പിളാവുണ്ട്,
3: അറിയാലോ.
1: നിങ്ങൾ ആ മരം ഒന്ന് നോക്കി പരമാവധി വില തരണം.
3: ആ പ്ലാവിന്റെ മുന്നിലൂടെ രാവിലെയും വൈകിട്ടും നടന്നു പോണേ നിക്കി. ഞാനൊരു 60,000 രൂപ തരാം. എന്താ സമ്മതാണോ? ഇതൊരു 10,000 രൂപയുണ്ട്. ബാക്കി പണം എന്താ വേണ്ടത്?
1: ഒരു 10 ദിവസത്തിനുള്ളിൽ
3: അബുക്ക കാര്യങ്ങളെല്ലാം നീക്കിക്കോളൂ. ബാക്കി പണം ആ സമയത്ത് കിട്ടിയിരിക്കും.
1: പിലാവ് ജോൺസന് വിറ്റു 60,000 റുപ്യക്ക്. 10,000 റുപ്യ അഡ്വാൻസും തന്നു. മനുഷ്യന്മാര് ആരൊക്കെയാ എപ്പോഴൊക്കെയാ ഉപകാരപ്പെടുന്ന് പറയാൻ പറ്റൂല. ഇത്രയും പണം കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചില്ല. നീ ഇതകത്തുകൊണ്ട് വെക്ക്. ഇനി ഒരു 40,000 രൂപ കൂടി കിട്ടിയാ ട്രാവൽസിലെ പൈസ കൊടുക്ക. കുറച്ച് ചില്ലറ കയ്യിലും വേണ്ടേ? തിരിച്ചു വരുമ്പോ ആൽക്കക്കാർക്ക് കൊടുക്കാൻ കുറച്ച് കാരക്കെങ്കിലും വാങ്ങിക്കണ്ടേ?
4: എന്റെ കാതിലും കഴുത്തിലും കൂടെ ഒരു 3 പവനെങ്കിലും കാണും. ഇന്നത്തെ വിലക്ക് ഒരു 10-30,000 രൂപയെങ്കിലും ഇതിന് കിട്ടില്ലേ?
1: എത്ര പവന്റെ പണ്ടങ്ങൾ ഉണ്ടായിരുന്നതാ, എല്ലാം വിറ്റിട്ടും പണയം വെച്ചിട്ടും ഞാൻ തന്നെയല്ലേ കളഞ്ഞത്.
4: ഒന്നും നിങ്ങളെ ആവശ്യത്തിന് വേണ്ടിയല്ലോ, നമ്മുടെ ഓരോരോ കാര്യങ്ങൾക്ക് വേണ്ടിയല്ലേ. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്റെ കഴുത്ത് കിടന്നിരുന്ന 5 പവന്റെ ചവിടി? സത്താറിന് പ്രസവിക്കുന്ന സമയത്താ അത് വിറ്റത്.
1: ഇന്നാലും വേണ്ട ആയിച്ചു, പിന്നെയും ഒരു 10-15,000 രൂപ.
0: റേഡിയോ മലബാറിലൂടെ മലയാളത്തിന്റെ പ്രിയപ്പെട്ട നടൻ സലിംകുമാർ അഭിനയിച്ച സിനിമകളിലെ ചില രംഗങ്ങളും അദ്ദേഹത്തിന്റെ ശബ്ദരേഖകളുമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. മരണത്തിന്റെ നിഴൽ തന്നെ എപ്പോൾ വേണമെങ്കിലും വിഴുങ്ങാമെന്ന് പൂർണ്ണ ബോധ്യമുണ്ടായിരുന്ന കലാകാരനായിരുന്നു സലിംകുമാർ. രോഗശയ്യയിലായിരുന്നപ്പോഴും ചിരിയോടെ ജീവിതത്തെ നേരിട്ട അദ്ദേഹം മുൻപ് തന്റെ ജന്മദിനത്തിൽ ഫേസ്ബുക്കിൽ പങ്കുവച്ച ഒരു കുറിപ്പാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ വിയോഗ വാർത്തയ്ക്ക് പിന്നാലെ മലയാളി മനസ്സുകളിൽ നൊമ്പരമായി മാറുന്നത്. ആയുസിന്റെ കാര്യത്തിൽ സൂര്യൻ പടിഞ്ഞാറോട്ട് ചെരിഞ്ഞുവെന്നും തന്റെ വഞ്ചിയിൽ ദ്വാരങ്ങൾ വീണു തുടങ്ങിയെന്നും അദ്ദേഹം കുറിച്ച വരികൾ. സലിംകുമാറിന്റെ ആ വൈകാരികമായ ഫേസ്ബുക്ക് കുറിപ്പ് ഇങ്ങനെയായിരുന്നു: ജീവിതം എന്ന മഹാസാഗരത്തിൽ ആയുസ് എന്ന വഞ്ചിയിലൂടെയുള്ള എന്റെ യാത്ര 54 കാതങ്ങൾ പിന്നിട്ട് 55 പ്രവേശിക്കുകയാണ്. ഇത്രയും കാതങ്ങൾ പിന്നിടുന്നതിന് എന്റെ സഹയാത്രികർ എനിക്ക് നൽകിയ സ്നേഹത്തിനും പ്രോത്സാഹത്തിനും നന്ദി. ആയുസിന്റെ സൂര്യൻ പടിഞ്ഞാറോട്ട് ചെരിഞ്ഞു കഴിഞ്ഞു. അസ്തമയം വളരെ അകലെയല്ല. ഈ മഹാസാഗരിയിൽ എവിടെയോ എനിക്ക് വേണ്ടി ഒരു ചുഴി രൂപാന്തരപ്പെട്ടിരിക്കാം. അതിലകപ്പെടുന്നതുവരെ എനിക്ക് ഈ വഞ്ചിയുമായി യാത്ര തുടർന്നേ പറ്റൂ. എന്റെ വഞ്ചിയിലാണെങ്കിൽ ദ്വാരങ്ങളും വീണു തുടങ്ങി, അതിലൂടെ കയറിയ വെള്ളം കോരിക്കളഞ്ഞ് ഞാൻ യാത്ര തുടരുകയാണ്. എനിക്കെത്ര കാലം ഇതിലൂടെ ഇങ്ങനെ തൊഴിയാൻ പറ്റുമെന്നറിയില്ല. എന്നാലും ഞാൻ യാത്ര തുടരുകയാണ്. അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും ഉണ്ടാകണം. സ്നേഹപൂർവം, നിങ്ങളുടെ സലിംകുമാർ. അസുഖബാധിതനായിരിക്കുമ്പോഴും തന്നെ തേടിയെത്തുന്ന മരണത്തെക്കുറിച്ച് അദ്ദേഹത്തിന് കൃത്യമായ ബോധ്യമുണ്ടായിരുന്നുവെന്ന് ഈ വാക്കുകൾ കേൾക്കുമ്പോൾ തോന്നിപ്പോകുന്നു. തനിക്കായി എവിടെയോ ഒരു ചുഴി രൂപപ്പെടുന്നുണ്ടെന്ന് തിരിച്ചറിഞ്ഞിട്ടും വഞ്ചിയിൽ വീണ ദ്വാരങ്ങളിലൂടെ അടിച്ചുകയറിയ വെള്ളം കോരിക്കളഞ്ഞ് അദ്ദേഹം തന്റെ ആയുസിന്റെ വഞ്ചി ഒടുവിലത്തെ ശ്വാസം വരെ തുഴഞ്ഞുകൊണ്ടേയിരുന്നു. രോഗത്തിന്റെ വേദനകളെപ്പോലും തനത് ഹാസ്യരൂപേണയും തത്വചിന്തയോടെയും നോക്കിക്കണ്ട ആ വലിയ കലാകാരൻ തന്റെ വിയോഗം വളരെ ദൂരെയല്ലെന്ന് മുൻകൂട്ടി കണ്ടിരുന്നു എന്നതിന് ഈ ജന്മദിനക്കുറിപ്പിലപ്പുറം മറ്റൊരു തെളിവ് ആവശ്യമില്ല. മരണത്തിന് മുൻപിൽ കീഴടങ്ങുന്നതിന് തൊട്ടു മുൻപുള്ള നിമിഷങ്ങളിൽ പോലും അദ്ദേഹം പങ്കുവച്ച ഈ ചിന്തകൾ മലയാളികളുടെ ആ ചിരി സുൽത്താൻ എത്രത്തോളം യാഥാർത്ഥ്യ ബോധത്തോടെയാണ് ജീവിതത്തെയും മരണത്തെയും അഭിമുഖീകരിച്ചിരുന്നത് എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു.
5: എനിക്കങ്ങനെ ഒരു ഭർത്താവ് എന്ന രീതിയിൽ ഞാൻ ഹാപ്പിയാണ്, അച്ഛനെന്ന രീതിയിൽ ഞാൻ ഹാപ്പിയാണ്, പക്ഷെ ഒരു മനുഷ്യൻ എന്ന രീതിയിൽ ഞാൻ ഹാപ്പിയല്ല. എനിക്കറിയാം എൻ്റെ യാത്ര എവിടേക്കാണെന്നുള്ളത്, വ്യക്തമായിട്ടറിയാം എവിടേക്കാണെന്നുള്ള യാത്ര. ആ യാത്രയിൽ വലിയ സന്നാഹങ്ങളൊന്നും കരുതേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ ഓരോ ചവടും മുന്നോട്ട് വളരെ സൂക്ഷിച്ച് വെക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ എത്ര സൂക്ഷിച്ച് ചവിട്ടിയാലും എത്തേണ്ട ഒരു സ്ഥലമുണ്ട്, അവിടെ എത്തുള്ളൂ. അപ്പോൾ എന്തിനാണ് വെറുതെ നമ്മൾ വേണ്ടാത്തത് ആലോചിച്ചിട്ട് ചെയ്യുന്നത്? അതൊരു അതൃപ്തിയുടെ സംഭവമല്ല, അറിവിൻ്റെയാണ് അത്. അല്ലാണ്ട് അതൃപ്തിയല്ല ഞാൻ ഈ പ്രകടിപ്പിക്കുന്നത്, അറിവ് തന്നെയാണ്. ഞാൻ എന്താണെന്നുള്ളൊരു അറിവുണ്ട് എനിക്ക്, ഞാൻ ഇന്നതേ ആവുള്ളൂ, അതിനപ്പുറം ആകാൻ പോകുന്നു. ഞാൻ തിരിച്ചും മറിച്ചൊക്കെ ആലോചിച്ചിട്ട് ഞാൻ ഇന്നതേ ആവുള്ളൂ എന്ന് എനിക്കറിയാം. നല്ല ബോധ്യമുണ്ട് ഇവിടെ വിട്ടു പോകേണ്ട ഒരു ആളാണെന്നുള്ളത്. പിന്നെ ഞാനിതിനായി ടെൻഷൻ അടിഞ്ഞിട്ട് എന്തൊക്കെ തലകുത്തി നമ്മൾ പറഞ്ഞാലും ശരി, അവസാനം എന്താണെന്ന് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ട് അങ്ങനെ ആലോചിക്കാണ്ടിരിക്കുന്നത് ഏറ്റവും നല്ലത്. പണ്ടാര് പറഞ്ഞിട്ടുണ്ട്, എന്ന് ചിന്തിച്ചാലും ഒരു അന്തുമില്ല, ചിന്തിച്ചില്ലെങ്കിൽ ഒരു കുന്തൂല് പറഞ്ഞാൽ അതാണ് ജീവിതം, അത്രേ ഉള്ളൂ. നമ്മൾ ചിന്തിച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഒരു ഒരു ഉറുമ്പിനെ പോലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. ചിന്തിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചുമ്മാതല്ല ബുദ്ധനൊക്കെ കൊട്ടാരം വിട്ട് പോയത്, അതിൽ ബുദ്ധിയില്ലാണ്ടല്ല അവർ അവധൂതനെ പോലെ അലഞ്ഞിരുന്ന, അത്രേ ഉള്ളൂ. മനസ്സിലായവർക്ക് ഇതാണ് ഇത്ര ഉള്ളു ജീവിതം എന്നുള്ളത് മനസ്സിലായവരാണ് ബുദ്ധിമാന്മാരും. അല്ലാണ്ട് അതൃപ്തിയാണോ യശോദ രാജകുമാരനോട് ആ കിടപ്പറിൽ നിന്ന് എത്ര പ്രാവശ്യം അയാൾ ആലോചിച്ചാണ് അവരുടെ കിടപ്പുറവിലിട്ട് ഒക്കെ ഒരു സുപ്രഭാതത്തിൽ ഇട്ടേച്ച് പോയല്ലേ വിളിയത്. ബുദ്ധനങ്ങനെ ഇട്ടേച്ച് പോയതില്ലെങ്കിൽ ആരെങ്കിലും തിരിച്ചറിയായിരുന്ന ഒരു രാജാവായിട്ട് അവിടെ അവസാനിക്കേണ്ട ആളായിരുന്നു. അതല്ലേ ഞാൻ ബുദ്ധനെ, ഞാൻ ഇത്ര എൻ്റെ ഓരോ മുക്കിലും മൂലയിലും ബുദ്ധനുണ്ട്. കാരണം തിരിച്ചറിഞ്ഞ സമയമാണ് ജീവിതത്തിൽ, അത് ഞാൻ ജീവിതത്തെ തിരിച്ചറിഞ്ഞ നിമിഷത്തിലാണ് ഞാൻ ബുദ്ധനെ ആരാധിക്കാൻ തുടങ്ങിയത്. ഞാൻ ശ്രീലങ്കയിലേക്ക് പോയിട്ട് ബുദ്ധമതത്തിൽ ചേരാൻ വേണ്ടി പോയതാണേ. പക്ഷേ ഞാനും പിന്നെ ഞാൻ ആലോചിച്ചു എന്തിനാണ് ഞാൻ ബുദ്ധമതത്തിൽ ചേരണം? കാരണം ബുദ്ധനെ ആരാധിക്കണമെങ്കിൽ ബുദ്ധമതത്തിൽ ചേരേണ്ട കാര്യമില്ല. മഹാത്മാഗാന്ധിനെ ആരാധിക്കണമെങ്കിൽ കോൺഗ്രസ്സുകാരനാണ്ട് ആവശ്യമില്ല. ശ്രീനാരായണ ഗുരുവിനെ ആരാധിക്കണമെങ്കിൽ എസ് എൻ ഡി പി ചേരേണ്ട ആവശ്യമില്ല. ഇവരൊക്കെ ആരാധിക്കാം. അപ്പോൾ അങ്ങനെ ആ ജീവിതത്തിൻ്റെ തിരിച്ചറിവ് വന്ന വേളയിലാണ് ഞാൻ ബുദ്ധനെ ആരാധിക്കാൻ തുടങ്ങിയത് മനസ്സിലുണ്ട്.
0: പാട്ടുകൾ ബാക്കിയാകുന്നു, സിനിമകൾ ബാക്കിയാകുന്നു, അതിലൊക്കെയുപരി ആ മനുഷ്യൻ നമുക്ക് സമ്മാനിച്ച നിഷ്കളങ്കമായ ചിരികൾ എന്നും നമ്മുടെ മനസ്സിൽ ബാക്കിയുണ്ടാവും. മരണം ഒരു കലാകാരനെയും ഇല്ലാതാക്കുന്നില്ല, പകരം ഓർമ്മകളുടെ ആകാശത്ത് അവരെയൊരു നക്ഷത്രമായി മാറ്റി നിർത്തും. സലിംകുമാർ എന്ന അത്ഭുത കലാകാരന് റേഡിയോ മലബാറിന്റെ പ്രണാമമർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ഈ പ്രത്യേക പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു. ദന്തരോഗ പരിഹാരത്തിനും ദന്ത സംരക്ഷണത്തിനും ഇനി ഒരേ ഒരു നാമം, കെ കെ ഡെന്റൽ കെയർ. 11 വർഷത്തെ പാരമ്പര്യമുള്ള കെ കെ ഡെന്റൽ കെയറിന്റെ 2-ാമത്തെ സംരംഭം മട്ടന്നൂരിൽ ഇരിട്ടി റോഡിൽ സഹീന തിയേറ്ററിന് സമീപം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഞങ്ങളുടെ സേവനങ്ങൾ: റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ്, പല്ല് നീക്കം ചെയ്യൽ, പല്ലിന് കമ്പിയിടൽ, കമ്പിയില്ലാതെയുള്ള പല്ല് ക്രമീകരണം, കുട്ടികളുടെ ദന്തപരിചരണം, സ്ഥിരമായി ഉറപ്പിച്ചു വെക്കാവുന്ന പല്ലുകളും സെറ്റ് പല്ലുകളും, മോണരോഗ ചികിത്സ, കോസ്മെറ്റിക് മേക്ക് ഓവർ, സ്ക്രൂ ഉപയോഗിച്ചുള്ള പല്ലുറപ്പിക്കൽ അഥവാ ദന്തൽ ഇംപ്ലാന്റ്, പുറത്തു വരാത്തതും എല്ലുകൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നതും മായ പല്ലുകൾ സർജറി വഴി നീക്കം ചെയ്യുന്നു. ഡെന്റൽ എക്സ്റേ, ടൂത്ത് വൈറ്റനിങ്. ആത്മവിശ്വാസത്തോടെ ചിരിക്കാൻ ഇനി ഞങ്ങളുണ്ട് കൂടെ. കെ കെ ഡെന്റൽ കെയർ, മേക്ക് യു സ്മൈൽ മോർ സ്പെഷ്യൽ.
6: മധുര ശബ്ദങ്ങളുടെ, ഇഷ്ട സ്വരങ്ങളുടെ ഉത്സവകാലം. റേഡിയോ മലബാർ 89.6 FM.

0: 2025 വർഷത്തെ മട്ടന്നൂർ ഉപജില്ലാ കലോത്സവത്തിന്റെ ശബ്ദലേഖനത്തിന്റെ തുടർഭാഗം ഇപ്പോൾ കേൾക്കാം.
1: കേൾക്കാം സംഘഗാനം.

0: ഇനി ഒരു മോണോ ആക്ട് കേട്ടാലോ.
1: സ്വാഗതം, സമാരംഭിക്കട്ടെ.

0: കണ്ടല്ലേ, ബാക്കിയുള്ള അയച്ചളും വളരുവാ. മഹന്നു തന്നെ പെരുത്ത ജീത്തപ്പേരായി പോയില്ലേ. പറ ചമ്മത്തി കൊണ്ടാ ടീച്ചർ പുറം കൊളിച്ചാ മതിയാ, അല്ലെ കല്ലെറിഞ്ഞു കൊല്ലണ്ടേ ടീച്ചോളെ.
1: എന്താ നമ്മളെ മയ്യത്തായോ എന്നറിയാൻ വന്നതാണോ? കേട്ടോ, പൊരേൽ അടുപ്പ് പുകയാൻ വേണ്ടി നമ്മൾ ഒരു നാടകത്തിന് കൂടിയാലേ
0: വടിവെച്ചിടുന്ന മതം
1: നമുക്ക് വേണ്ട. രക്ഷിക്കാൻ കഴിയാത്ത മതക്കാര് ബാല്യതൊള്ളേല് ഭർത്താനവും തപ്പിയും കൊണ്ട് പൊരേക്കാറി പോറ് നാടകോ കുശിരോ
0: എന്റെ പോച്ചമ്മയാ നാടകോ, എന്റെ പോച്ചമ്മയാ നാടകോ. അങ്ങനെ നിർത്തുക, സ്വർണ്ണരെ വെല്ല് വിളിച്ച് നടത്തണ ഈ കുതിച്ചാട്ടവും കണ്ട് കണ്ണും വിളിച്ചിരിക്കാണോടാ മൂഢ പരിശകളെ.
1: കീഴ്ജാതി പെണ്ണ് നായർ സ്ത്രീയുടെ വേഷത്തിൽ
0: പെണ്ണ് കസവാട ചുറ്റി തിരുവാ

0: അതിനാണോ നടു റോട്ടിലിട്ട് നഗ്നയായി വലിച്ചിഴച്ച് എന്നെ മാനം കെടുത്തിയത്?
1: ഈത്തക്കാരുണ്ടാക്കുന്നത് മൂന്ന് നേരം വെച്ചുണ്ടാണോ ഒരു ഉളുപ്പും ഇല്ല. അവരുണ്ടാക്കുന്ന തുണിയുടുത്ത് കെട്ടാനും അവരുണ്ടാക്കുന്ന മണിമാളികയിൽ ഞെളിഞ്ഞിരുന്ന് പൊറുക്കാനും ഒരു മടിയുമില്ല. നാറികള് പമ്പ്രാക്കളെ കാണും, ഏമാമ്മാരോട് കണക്ക് ചോദിക്കും. മറക്കണ്ട,
0: ആരാ ആരാ നിങ്ങളൊക്കെ? എന്താ നിങ്ങൾക്ക് വേണ്ടത്?
1: ഞങ്ങളുടെ മതത്തെ കുറിച്ച് നീ ആരാ? കളിക്കുമ്പോ ആളും തരാർന്ന് കളിച്ചോ?
0: ഇല്ലേ ഇല്ലേ, നിങ്ങൾ എന്ത് ചെയ്യും? ഞാനും ഹിന്ദുവാ, എന്റെ മതത്തെ കുറിച്ച് എഴുതാൻ എനിക്കുമുണ്ട് അവകാശം. ഇനിയും പറയും, ആണുങ്ങളുടെ ലോകമാണ് ഇത്, പെണ്ണിന് വേണ്ടി മിണ്ടാൻ പെണ്ണുങ്ങൾ.
1: കൊഞ്ചം പുള്ളിയാ മുട്ടോളം, പിന്നാൻ തുള്ളിയാ ചട്ടിയില്, എന്നല്ലേ എപ്പോഴും നസ്ത്രീ സ്വാതന്ത്ര്യം അർഹതി. അതിപ്പോ കേരളത്തിലായാലും ഇന്ത്യയിലായാലും ഏത് ഇറാനിലായാലും കേട്ടിട്ടില്ലേ, നർഗീസ് മുഹമ്മദി സമാധാനത്തിന് നോബൽ സമ്മാനം കിട്ടിയ വെണ്ണ, പറഞ്ഞിട്ട് എന്താ കാര്യം? ഇപ്പോഴും ജയിൽ തന്നെ, അതും പീഡനത്തിന്റെ തകുത്താൻ കോട്ടയായ വൈറ്റ് റൂമിൽ. ഹേടി ഈ താട നീ അടങ്ങാൻ പോവാടി, ഇനി നിന്റെ നാവ് പൊന്തില്ല. ഭൂമിയിലെ നരക ഈ വെളുത്ത മുറി, വെളുപ്പ് മറ്റൊരു നിറവും കാണാൻ കിട്ടാതെ സമനില തെറ്റ് ഇവിടെ തീരും നിന്റെ വിപ്ലവം, സ്വാതന്ത്ര്യ പോരാട്ടം. ഈ രാവണൻ കോട്ടയിലും എന്റെ ഒരു രോമത്തെ തളർ നിങ്ങളെ കൊണ്ടാവില്ല. കാരണം ഞാനൊരു പെണ്ണ്, കഴിഞ്ഞു പോയ നൂറ്റാണ്ടുകൾ നടുവടിച്ചിട്ടും നട്ടിൽ നിവർത്തി ജീവിക്കുന്ന പെണ്ണ്. അടിച്ചോ, ഈ ലോകത്ത് അപമാനിക്കപ്പെടുന്ന സ്ത്രീകളുടെ അട്ടിപ്പതറാത്ത സ്വാതന്ത്ര്യ ദാഹമാണ്, അതിനെ കെടുത്താൻ ഭരണകൂടത്തിന്റെ ഒരു വെള്ളച്ചാട്ടത്തിനും ആവില്ല. അറിയോ, ഈ ലോകത്തെ 80 കോടി സ്ത്രീകളുടെ സ്വപ്നമാ എന്റെ കണ്ണിലെ വെളിച്ചം, അതിനെ കെടുത്താൻ ഒരു നൂറ്റാണ്ടിനും ആവില്ല. ഞാൻ നർഗീസ് മുഹമ്മദി, നന്ദി, നമസ്കാരം.
2: രണ്ടായിരത്തി 2025 മട്ടന്നൂർ ഉപജില്ലാ കലോത്സവത്തിന്റെ ശബ്ദലേഖനത്തിന്റെ തുടർഭാഗം അടുത്ത ദിവസം റേഡിയോ 8 സ്കൂളിൽ. ഇനി കേൾക്കാം നാടോടി കഥകൾ.
3: അത്താഴപ്പട്ടിണിക്കാരെ പറ്റിച്ചും ജീവിക്കാൻ ശ്രമിച്ച ഒരു കോടീശ്വരൻ്റെ കഥയാണ് ഇത്, മുറവും ചെമ്പട്ടും ചെണ്ടക്കോലും. അത്താഴപ്പട്ടിണിക്കാരൻ്റെ അയൽപ്പക്കത്താണ് കോടീശ്വരൻ കഴിഞ്ഞത്. ചെറ്റക്കുടിലിനടുത്ത് മണിമാളിക, എങ്കിലും നല്ലവനായിരുന്നു ദരിദ്രൻ, ശുദ്ധൻ, ആരെയും സഹായിക്കാൻ മനസ്സുള്ളവൻ. എന്നാൽ കോടീശ്വരനോ അറ്റുകൈക്ക് ഉപ്പ് തേക്കാത്ത ദുഷ്ടൻ. ഒരിക്കൽ ആ നാട്ടിൽ പേമാരിയുണ്ടായി. പേമാരി മാറിയപ്പോൾ കൊടും ചൂട്, അതും കഴിഞ്ഞപ്പോഴോ മരം കോച്ചുന്ന തണുപ്പ്. ഇതിനിടയിൽ ദരിദ്രന്റെ കാര്യം ആകെ കഷ്ടത്തിലായി. സ്വന്തം വിശപ്പ് അയാൾ മുണ്ട് മുറുക്കി എടുത്തു മാറ്റി. എന്നാൽ ഭാര്യയും മക്കളും വിശന്നു കരയുന്നത് സഹിക്കാൻ അയാൾക്കായില്ല. രണ്ടും കൽപ്പിച്ച് അയാൾ കോടീശ്വരന്റെ മാളികയിലെത്തി. തമ്പുരാനെ, കുടിലിൽ പട്ടിണിയാണ്, പെണ്ണിൻ്റെയും കുട്ടികളുടെയും വിശപ്പ് മാറ്റാൻ നാഴിയേറി കടം തരണം. ഇവിടെ അരിയൊന്നും ഇരിപ്പില്ല, പിന്നെ നിർബന്ധമാണെങ്കിൽ ഇത്തിരി പഴയ അരിപ്പിടി തരാം. വെറുതെയല്ല, ആഴ്ച കൂടും മുമ്പ് 3 ഇരട്ടി അരിപ്പിടി തിരിച്ചു തരണം. കോടീശ്വരൻ പറഞ്ഞു. ഗത്യന്തരമില്ലാതെ അയാൾ പഴകിയ അരിപ്പൊടിയും വാങ്ങി മടങ്ങിപ്പോന്നു. മാളികയുടെ പുറത്തെത്തിയതും ശക്തിയായ കാറ്റ് വീശി. ആ കാറ്റേറ്റ് ദരിദ്രന്റെ കയ്യിലെ അരിപ്പൊടി മുഴുവൻ തലങ്ങും വിലങ്ങും പാറിപ്പോയി. ഉള്ളതും കൂടി ഇല്ലാതായതിലെ സങ്കടം മൂലം അയാൾ അവിടെ കുത്തിയിരുന്ന് പൊട്ടിക്കരഞ്ഞു. എന്താ ചങ്ങാതി ഒറ്റയ്ക്കിരുന്ന് കരയണേ? അപ്പോൾ അതിൽ ചീറിപ്പാഞ്ഞു വന്ന ആ കാറ്റ് ചോദിച്ചു. അത് ശരി, എൻ്റെ ഇത്തിരി പോന്ന അരിപ്പൊടി തട്ടിത്തെറിപ്പിച്ചിട്ട് ഇപ്പോൾ കരച്ചിലിൻ്റെ കാരണം ചോദിക്കുന്നോ? ദരിദ്രൻ പരിഭവത്തോട് ചോദിച്ചു. അതോ ഞാൻ അറിയാതെ പറ്റിയതല്ലേ, ഞാൻ തന്നെ അതിന് പരിഹാരം കാണാം. ഞാൻ തരുന്ന മുറം കമിഴ്ത്തി അതിൽ 3 തട്ടുതട്ടി എന്താഗ്രഹിച്ചാലും നിങ്ങൾക്ക് കിട്ടും.

0: ദരിദ്രന് മുറസമ്മാനിച്ച് കാറ്റ് മൂളിപ്പാട്ടും പാടി അകന്നുപോയി. ദരിദ്രൻ സന്തോഷത്തോടെ വീട്ടിൽ മടങ്ങിയെത്തി. അപ്പോഴുണ്ട് പതിവില്ലാതെ കോടീശ്വരൻ തൻ്റെ വീടിൻ്റെ മുന്നിൽ നിൽക്കുന്നു. ദരിദ്രൻ കയ്യിലെ മുറം കണ്ട് അയാൾ കാര്യമന്വേഷിച്ചു. ശുദ്ധനായ ദരിദ്രൻ ഉണ്ടായ കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞു. മുറത്തിൻ്റെ ദിവ്യത്വം കോടീശ്വരനെ ബോധ്യപ്പെടുത്തുകയും ചെയ്തു. അയാൾ ദരിദ്രൻ്റെ കയ്യിൽ നിന്നും മുറം തട്ടിയെടുത്ത് സ്ഥലം വിട്ടു. ദരിദ്രനാകട്ടെ നിസ്സഹായനായി നിന്നു. ദരിദ്രൻ്റെ കുടിലിൽ വീണ്ടും ദാരിദ്ര്യം കഠിനമായപ്പോൾ വീണ്ടും കോടീശ്വരൻ്റെ വാതിൽ മുട്ടി. എന്താ പിന്നെ വന്നത്? അയാൾ നെറ്റിച്ചുളിച്ച് ചോദിച്ചു. തമ്പുരാനെ, കുഞ്ഞുങ്ങൾ വിശന്ന് കരയുന്നു. രണ്ടു തുടം പാൽ കിട്ടിയിരുന്നെങ്കിൽ നന്നായിരുന്നു, ദരിദ്രൻ തൊഴുകയ്യോട് പറഞ്ഞു. ഓ, ഇവിടെ പാലൊന്നും കാണില്ല. പിന്നെ അത്യാവശ്യമാണെങ്കിൽ പിരിഞ്ഞ പാല് കുറച്ചിരിപ്പുണ്ട്. നാലാം നാൾ അഞ്ചിരട്ടി നല്ല പാൽ തരാമെങ്കിൽ അത് കൊണ്ടുപോയിക്കൊള്ളൂ. നിവൃത്തിയില്ലാതെ അയാൾ പിരിഞ്ഞ പാലും വാങ്ങി മടങ്ങി. മാളികയ്ക്ക് പുറത്തെത്തിയതും തുള്ളിക്കൊരു കുടമെന്ന പോലെ മഴ പെയ്തു. ആ മഴയിൽ പാൽപാത്രത്തിലെ പാല് മുഴുവനും തുളുമ്പിപ്പോയി. സങ്കടം കൊണ്ട് അയാൾ പെരുമഴയത്തിരുന്ന് കരഞ്ഞു. എന്നിട്ടും അയാളുടെ കണ്ണുനീരിൻ്റെ ചൂട് മഴ കണ്ടറിഞ്ഞു. മഴ അയാളെ ആശ്വസിപ്പിച്ച് ചോദിച്ചു, ചെങ്ങാതി, എന്തിനാ ഇങ്ങനെ കരയുന്നത്? ഇത് നന്നായി. എൻ്റെ ഇത്തിരിയോളം പഴംപാല് തട്ടിത്തെറിപ്പിച്ച് ഇപ്പോൾ കാരണമറിയാൻ വന്നിരിക്കുന്നു? ഇത്തിരി ദേഷ്യത്തോടെ ദരിദ്രൻ ചോദിച്ചു. ഞാൻ അറിയാതെ പറ്റിയതല്ലേ, വിഷമിക്കേണ്ട. ഞാനൊരു ചെമ്പട്ട് തരാം, അതും പുതച്ചുകൊണ്ട് എന്താഗ്രഹിച്ചാലും അത് കിട്ടും. മഴ സമ്മാനിച്ച് ചെമ്പട്ടും വാങ്ങി ദരിദ്രൻ വീട്ടിലെത്തിയപ്പോൾ കോടീശ്വരൻ അവിടെ തന്നെയുണ്ട്. ചെമ്പട്ടിൻ്റെ ദിവ്യത്വം പരീക്ഷിച്ചറിഞ്ഞതും കോടീശ്വരൻ അതും തട്ടിയെടുത്ത് അവിടം വിട്ടു. പൊട്ടിക്കരയാനല്ലാതെ ദരിദ്രന് മറ്റൊന്നിനും ശേഷിയുണ്ടായില്ല. കുറേ ദിവസങ്ങൾ കൂടി കഴിഞ്ഞു. പണിയൊന്നും കിട്ടാത്തതിനാൽ ദരിദ്രൻ്റെ വീട്ടിൽ പിന്നെയും അടുപ്പ് പുകയാതെയായി. വേറെ വഴിയൊന്നും കാണാതെ അയാൾ വീണ്ടും കോടീശ്വരൻ്റെ മുന്നിൽ കൈനീട്ടി. ഇതൊരു ശല്യമായല്ലോ, ഇനിയും എന്തെങ്കിലും ഇരക്കാനായി വന്നതാവല്ലേ? ഉച്ചസ്വരത്തിൽ കോടീശ്വരൻ ചോദിച്ചു. ഞങ്ങളെല്ലാം വിശന്ന് ചാവാറായി തമ്പുരാനെ, ഇത്തിരി എന്തെങ്കിലും തന്നാൽ ഉപകാരമായിരുന്നു, ദരിദ്രൻ പറഞ്ഞു. ഇവിടെ വന്നതല്ലേ, കുറച്ച് വാടിയ ചീര ഇവിടെയുണ്ട്. പകരം പത്തിരട്ടി നല്ല ചീര വേഗം തിരിച്ചു തന്നാൽ മതി. വേറെ വഴിയില്ലാത്തതിനാൽ അയാൾ ചീരക്കെട്ടുമായി മാളികയുടെ പടിയിറങ്ങി. പക്ഷെ വേഗം വെയിലമൂത്തതിനാൽ ആ ചീര മുഴുവനും ഉണങ്ങിപ്പോയി. സങ്കടം മൂലം അയാൾ പൊരിവെയിലത്ത് കുത്തിയിരുന്നു, കരഞ്ഞു. അപ്പോൾ വെയിൽപാളികൾ അയാൾക്ക് ചുറ്റുമെത്തി ചോദിച്ചു, എന്തിനാ ചങ്ങാതി വെയിലും കൊണ്ടിരുന്ന് കരയുന്നു? അത് കൊള്ളാം, എൻ്റെ ഇത്തിരി ചീരയും കൂടി കരിച്ചു കളഞ്ഞിട്ട് ഇപ്പോൾ സമാധാനിപ്പിക്കാൻ വന്നിരിക്കുന്നു? സങ്കടവും ദേഷ്യവും കലർന്ന് ദരിദ്രൻ ചോദിച്ചു. ഹോ, ഞാനത് അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ലോ. പകരം ഞാൻ നിങ്ങൾക്കൊരു ചെണ്ടക്കോല് തരാം. മുമ്പൊക്കെ ഉണ്ടായതുപോലെ ഇതും ആ ദുഷ്ടൻ തട്ടിയെടുക്കാൻ നോക്കും. ഒന്നും എതിർക്കാൻ പോണ്ട. മഴയും കാറ്റും ഞാനും കൂടെ ആലോചിച്ച് ചെയ്ത സൂത്രമാണിത്. ഈ ചെണ്ടക്കോലിൽ തട്ടി എന്തു പറഞ്ഞാലും സാധിക്കുമെന്ന് അയാളോട് പറയണം. ചെണ്ടക്കോല് സമ്മാനിച്ച് വെയിൽ തണുത്തുപോയി. ദരിദ്രൻ അതുമായി വീട്ടിലെത്തിയപ്പോൾ കോടീശ്വരൻ വീട്ടുവാതിൽക്കൽ തന്നെ ഉണ്ടായിരുന്നു. തൻ്റെ കയ്യിലിരുന്ന ചെണ്ടക്കോല് കാട്ടി ദരിദ്രൻ പറഞ്ഞു, തമ്പുരാനെ, എനിക്ക് വെയിൽപാളികൾ സമ്മാനിച്ച മാന്ത്രിക വടിയാണിത്. ഇതിൽ തട്ടി എന്താവശ്യപ്പെട്ടാലും ഉടനെ അത് കിട്ടും. ഓഹോ, അങ്ങനെയാണോ? എങ്കിൽ ഇത് എൻ്റെ കയ്യിലിരിക്കട്ടെ. കോടീശ്വരൻ ആ ചെണ്ടക്കോലും വാങ്ങി ഇറങ്ങിപ്പോയി. ഇക്കുറി അത് കൈവിട്ടു പോയതിൽ ദരിദ്രന് വിഷമമൊന്നും തോന്നിയില്ല. അധികം സമയം കഴിയും മുൻപേ കോടീശ്വരൻ വലിയ വായിൽ കരഞ്ഞുകൊണ്ട് അങ്ങോട്ട് ഓടി വന്നു. ചെണ്ടക്കോൽ അയാളുടെ ദേഹത്തുടനീളം അടികൾ സമ്മാനിച്ചു കൊണ്ടിരിക്കുന്നു. മുഖത്തും കൈകാലുകളിലും പുറത്തും തലയിലുമൊക്കെ തുടരെ തുടരെ അടിവീണു. കനത്ത വേദനയോടെ അയാൾ ദരിദ്രൻ്റെ അടുത്ത് ഓടിയെത്തി തൊഴുകയ്യോട് അപേക്ഷിച്ചു, എന്നോട് ക്ഷമിക്കണം. ഞാൻ നിങ്ങളെ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട്. അതിന് കിട്ടിയ ശിക്ഷയാണിത്. നിങ്ങളിൽ നിന്നും ഞാൻ തട്ടിയെടുത്ത മുറവും ചെമ്പട്ടും ഉടനെ മടക്കിത്തരാം. ദയവ് ചെയ്ത് ഈ ചെണ്ടക്കോലിനോട് ഒന്ന് അടങ്ങാൻ പറയണം. ദരിദ്രന് കോടീശ്വരനോട് സഹതാപം തോന്നി. ചെണ്ടക്കോലിനോട് പിന്മാറാൻ അയാൾ മൂന്ന് വട്ടം അഭ്യർത്ഥിച്ചു. അതോടെ അടി നിന്നു. കോടീശ്വരന് അപ്പോഴാണ് ശ്വാസം നേരെ വീണത്. അയാൾ ദരിദ്രനോട് മാപ്പ് ചോദിച്ച് മുറവും പട്ടും തിരിച്ചു കൊടുത്തു. പിന്നെ തലയും താഴ്ത്തി മാളികയിലേക്ക് മടങ്ങിപ്പോയി. അപ്പോൾ അവിടെയെങ്ങും ഈറൻ കാറ്റ് വീശി. ചാറ്റൽ മഴ പെയ്തു. പിന്നെ ഇളവയിലും പരന്നു. അവർ ദരിദ്രന് ചുറ്റും വട്ടമിട്ടു. അതെല്ലാം കണ്ട് അയാൾ പൊട്ടിച്ചിരിച്ചു.
1: ഇത് നാടോടി കഥകളുടെ നേരം.

0: റേഡിയോ at സ്കൂൾ. ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ് ഡിഗ്രി ഡിപ്ലോമ ഇന്റീരിയർ ഡിസൈനിങ് കോഴ്സുകളിലൂടെ വ്യത്യസ്തങ്ങളായ തൊഴിൽ മേഖലയും ഉയർന്ന തൊഴിൽ സാധ്യതയും മികച്ച അധ്യാപകർ ഒരുമിച്ചുള്ള പഠന പ്രവർത്തനങ്ങൾ വർക്ക് സൈറ്റുകളിൽ ആധുനിക പരിശീലനങ്ങൾ ഒപ്പം വിശാലമായ സൗഹൃദ പഠനാന്തരീക്ഷവും അതെ ഞങ്ങളുടെ ഉറപ്പ് ജോലിയാണ് വെറും വാഗ്ദാനമല്ല ലെറ്റ് ഗുഡ് ചേഞ്ചസ് സ്റ്റാർട്ട് ഫ്രം ഹിയർ ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ് യൂണിവേഴ്സിറ്റി സ്റ്റഡി സെന്റർ നിയർ പോലീസ് ക്ലബ് താവക്കര റോഡ് കണ്ണൂർ ഫോൺ 9747411174
1: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
2: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
1: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
2: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
1: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
2: കോക്കനട്ട്.
1: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
2: ഫോൺ 9188951780.
3: കേൾവിയുടെ കേളിക്കുട്ടിന് ശബ്ദവീജികളാൽ സർഗഭാവനയുണർത്തി ജനഹൃദയങ്ങളെ കീഴടക്കുവാൻ ഇത് റേഡിയോ മലബാർ 89.6 FM.
4: നാടകനേരം. അരങ്ങുണർത്തുന്ന അഭിനയാനുഭവം.
5: അസുരഗോത്രം നാടകം അവസാന ഭാഗം. രചന കൃഷ്ണകുമാർ. സഹസംവിധാനം ശബ്ദമിശ്രണം അശ്വിനി കവണിശ്ശേരി. സംവിധാനം രാമകൃഷ്ണൻ പഴശ്ശി. ഈ നാടകത്തിൽ അഭിനയിച്ചവരും കഥാപാത്രങ്ങളും: മിലൻ ഷാ ഖെഡുൽക്കജൻ, നാദം മുരളി ഭീമസേനൻ, ഇ കെ അനിൽകുമാർ ശിവപുരം അർജുനൻ, രാമചന്ദ്രൻ അയ്യല്ലൂർ യുധിഷ്ഠിരൻ, രതീഷ് പി പി തില്ലങ്കേരി നകുലൻ, വിനോദ് മാസ്റ്റർ ശിവപുരം സഹദേവൻ, കെ ടി സനൽകുമാർ ശിവപുരം കർണൻ, ഷാജി മാലൂർ ദുര്യോധനൻ, സിനി രാമദാസ് ശകുനി, ചന്ദ്രഭാനു തില്ലങ്കേരി ഭീഷ്മാചാര്യർ, കൃഷ്ണൻ കാഞ്ഞിലേരി ദ്രോണാചാര്യർ, കൃഷ്ണൻ നമ്പ്യാർ കൊതേരി ഹിഡുംബൻ, ഗോപി ചാലിൽ കാഞ്ഞിലേരി ജഡാസുരൻ, സുനിൽ കണ്ണൂർ അലായുധൻ, ശ്രീഹരി രാമദാസ് ഇരാവൻ, ചിന്നമ്മോ ശിവദാസ് ഗാന്ധാരി, ഉഷാപ്രദീപ് വിളമന കുന്തി, നിഷ എം നമ്പ്യാർ ഹിഡുംബി, കാവ്യ ദ്രൗപദി, കുമാരി പാർവതി പ്രജേഷ് ബാലഘട്ടോൽക്കജൻ. അസുരഗോത്രം അവസാന ഭാഗം.
6: കാട്ടുവാസിയായ ഹിഡുംബിയാണ് എന്റെ അമ്മ. വെയിലും മഴയും കൊണ്ടാ വളർന്നതും വളർത്തിയതും. പട്ടുമെത്തയിൽ അച്ഛനൊപ്പമല്ല അന്തി ഉറങ്ങിയത്. കാട്ടുവള്ളികൾ കെട്ടിയ മരക്കട്ടിലില്ല. ഇതാണ് ഞങ്ങളുടെ മണം. എന്റെ അമ്മയെ എനിക്കിഷ്ടാ ഈ മണവും. നിങ്ങൾക്ക് നിങ്ങൾക്ക് അസഹ്യമാവാൻ ഇനി ഞാൻ വരില്ല. പോകുന്നു. വരില്ല.

0: അസുരഗോത്രം. അധികാരസ്ഥാനങ്ങളിൽ നിന്ന് ആട്ടിയകറ്റപ്പെട്ട ആധാമ ഗോത്രം. കാട്ടുതേൻ കൂട് ഞെക്കിപ്പിഴിഞ്ഞ് തേനെടുത്തത് ഈ കൈകൾ കൊണ്ടാ. കാട്ടുവള്ളികളിൽ നിന്ന് മധുരഫലങ്ങൾ പറിച്ചെടുത്തതും ഈ കൈകൾ. കാടൻ കൊണ്ടുവന്ന തേനും കനിയും കഴിക്കാം, പക്ഷേ ഈ മുഖം കാണരുത്, വെറുപ്പാണ് പോലും അറപ്പാണ് പോലും.
1: മോനെ,
0: കൂർത്ത കല്ലിലും മുള്ളിലും തട്ടി കാലിൽ ചോര വാർന്നൊഴുകുമ്പോഴും ചോര കുടിക്കുന്ന വിഷപ്രാണികൾ മേനിത്തുളക്കുമ്പോഴും ചുമലിൽ താങ്ങിയ കെട്ടുപല്ലക്കിളകാതെ എത്ര ദൂരം നടന്നു. വേദന സഹിച്ചും ചുമട് താങ്ങിയത് അകത്തിരിക്കുന്നത് അമ്മയാണെന്ന് കരുതിയ, പക്ഷേ ആ അമ്മ പറയുന്നു ഈ കാടന്റെ ചൂര് സഹിക്കാനാവുന്നില്ലെന്ന്.
1: മോനെ, ഗഡോൽക്കച്ച, നീ എന്താ പറയുന്നേ?
0: ഉണ്ടോ ഉണ്ടോ ദുർഗന്ധമുണ്ടോ? ഈ മുഖം കാണുമ്പോ അറപ്പ് തോന്നുന്നുണ്ടോ?
1: മോനെ,
0: സ്വന്തക്കാരിൽ നിന്ന് തന്നെ അകറ്റി നിർത്തപ്പെട്ടവനാ. ഈ അബദ്ധ ജന്മത്തിന് അമ്മയാകേണ്ടി വന്നവളാ നിങ്ങൾ.
1: നിന്റെ അമ്മയാ?
0: അമ്മ? നിങ്ങളുടെ വാക്കുകൾ വിശ്വസിച്ച് മഹാബലവാനായ ഒരു അച്ഛന്റെ മകനാണെന്ന് അഭിമാനിച്ചിരുന്നു ഞാൻ. ആ അച്ഛനും തിരിച്ചു വിളിച്ചില്ല അമ്മയുടെ ഈ മകനെ.
1: മോനെ,
0: നരഭോജികളിൽ നിന്നും വിഷസർപ്പങ്ങളിൽ നിന്നും രക്ഷയേകാൻ കാവലിരുന്നു. ദാഹിക്കുമ്പോഴും വിശക്കുമ്പോഴും ഭക്ഷണവും വെള്ളവും എത്തിച്ചു കൊടുത്തു. ഉപകാരങ്ങളെല്ലാം മറന്ന് ഉപേക്ഷിക്കുമ്പോ അഞ്ചിലൊന്ന് അവകാശമുള്ള ഒരു സ്ത്രീയുടെ ഉത്തരവ് അനുസരിക്കേണ്ടി വന്നു. മഹാബലവാനായ അച്ഛൻ അഞ്ചു പേരെയും ചേലത്തുമ്പിൽ കെട്ടി നടത്താനുള്ള സാമർത്ഥ്യമുണ്ട് ആ പാഞ്ചാലി അമ്മയ്ക്ക്. ഒരു വിളിപ്പാട് അകലെയുണ്ട് അമ്മയുടെ ഈ മകന്റെ അച്ഛൻ. എന്നിട്ട് കാണണമെന്ന് തോന്നിയില്ല ആ മഹാബലവാനെ.
1: അരുത് മോനെ, അമ്മയുടെ സാഹചര്യങ്ങൾ നിനക്കറിയാലോ.
0: സാഹചര്യങ്ങൾ ഉണ്ടാക്കിയതല്ലേ? എന്തിനായിരുന്നു ഒരു രാജകുമാരനെ മോഹിച്ചത്? അസുരഗോത്രത്തിൽ ആണുങ്ങളില്ലാഞ്ഞിട്ടോ? ആനയുടെ കരുത്തുണ്ട്, പക്ഷേ ആണത്തും അശേഷമില്ലാത്തവനാണ് അച്ഛനെന്ന് പറയേണ്ടി വരും എനിക്ക്. നിറവയറിലെ തുടിക്കുന്ന ജീവന് വിത്തുപാക്കിയവൻ. ഒരു വെളിപ്പാടകലെ ഉണ്ടായിട്ടും അദ്ദേഹത്തിന്റെ യാത്ര മുടക്കാതിരിക്കാൻ പേറ്റുനോവ് കടിച്ചമർത്തിക്കിടന്ന എന്റെ അമ്മ. മലമ്പാമ്പുകൾ ഇഴയുന്ന വഴിയിൽ കരിന്തേളുകൾ കൂടുന്ന കരിയിലകൾക്ക് മീതെ കടിഞ്ഞൂൽ പേർ മരക്കൊമ്പിലിരിക്കുന്ന കഴുകനും പൊന്തക്കാടുകളിൽ പതുങ്ങിയിരിക്കുന്ന ചെന്നായ്ക്കൾക്കും കൊടുക്കാതെ ചോരക്കുഞ്ഞിനെ മാറോട് ചേർത്തു എന്റെ അമ്മ. ഈ കൈകളാൽ എത്ര തല്ലിയാലും ഒരു ഒരു തലോടലിന്റെ സുഖമാണമ്മ എനിക്ക്. തല്ലേ തല്ലേ ഇനിയും തല്ലേ തല്ലമ്മേ തല്ലേ.
1: മോനെ,
0: കരയരുതെന്റെ അമ്മ, കുറെ കരഞ്ഞതല്ലേ അമ്മേ. അന്ന് ഈ മൂർധാവിലിട്ടു വീണ അമ്മയുടെ കണ്ണീരാ ഈ തലയിൽ ഒരു രോമം പോലും ഇല്ലാതാക്കിയത്, അല്ലേ അമ്മേ?
1: എന്റെ മോനെ,
0: ക്ഷമിക്ക്. ഈ മുഖത്ത് നോക്കി കുത്തുവാക്കുകൾ പറഞ്ഞതിനെ ക്ഷമിക്ക്.
1: അമ്മയ്ക്ക് സങ്കടമൊന്നുമില്ല മോനെ. അല്ലെങ്കിലും സങ്കടപ്പെട്ടിട്ട് എന്താ കാര്യം? ഘടോത്കച, എന്റെ മോൻ അരുതാത്തതൊന്നും ആഗ്രഹിക്കരുത്.
0: ആഘോഷമായിരുന്നു കഴിഞ്ഞ കുറേ നാൾ. എന്റെ അച്ഛൻ താമസിക്കുന്ന കാട്, അച്ഛന് വേണ്ടി, അച്ഛന്റെ സഹോദരങ്ങൾക്ക് വേണ്ടി സഹായിക്കാനുള്ള വിളികൾക്ക് കാതോർത്തിരുന്നു. കഷ്ടപ്പാടുകളൊന്നും ഓർത്തതേയില്ല. അഭിമാനമായിരുന്നു അച്ഛന്റെ മുന്നിൽ നിൽക്കാൻ, ആ സംസാരം കേൾക്കാൻ. മനസ്സ് പൂത്തുലഞ്ഞ ആഹ്ലാദത്തിന്റെ നാളുകൾ അതിന്ന് അവസാനിച്ചു. അവർ പോയി.
1: പോയോ? എവിടേക്ക്?
0: ഗന്ധമാതനം. അമ്മേ, അച്ഛനില്ലാത്ത കാട്, ശൂന്യമായ മനസ്സ്. കുറച്ചേ സംസാരിക്കാറുള്ളൂ, എങ്കിലും ആ സാമീപ്യം അഭിമാനമായിരുന്നു. ഗന്ധമാതനത്തേക്ക് പോയത് എന്തിനാണെന്നറിയില്ല.
2: അസുരഗന്ധമേൽക്കാത്ത കാട്, ഗന്ധമാതനം.
1: നീ?
2: അതെ, ഇരാവാൻ. അങ്ങനെ പറയാമോ എന്ന് എനിക്കറിയില്ല. ഉലൂബിയുടെ മകന, നാഗൻ നഗരവാസിയല്ല.
0: എടാ, ഇരാവ, എത്ര നാളായി നിന്നെ കണ്ടിട്ട്? എവിടെ ആയിരുന്നു?
2: ഹാ, പിതാവ് വന്നിരുന്നു. എന്റെ അമ്മയെ കാണാനല്ല, മറ്റൊരമ്മ ചിത്രാംഗതയെ കാണാൻ. വിദുരോപദേശപ്രകാരം താവളം വിടുകയാണെന്ന് പറയാൻ.
0: എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു?
2: പറഞ്ഞു. കാരണം മറ്റൊന്നുമല്ല, നിങ്ങൾ ഘടോൽക്കച്ചൻ. അസുരഗന്ധമേൽക്കാത്ത കാട് തേടി പോയി അവർ.
0: ഇരാവ,
2: ആശ്രമരക്ഷ നടത്തുന്നത് ഘടോൽക്കച്ചൻ, ആഹാരമെത്തിക്കുന്നത് ഘടോൽക്കച്ചൻ, ദുർഘടപാതകളിൽ കാട്ടുപല്ലക്കൊരുക്കുന്നു, രാപ്പകലില്ലാതെ കാവലിരിക്കുന്നു, എല്ലാം ഘടോൽക്കച്ചൻ. വനവാസത്തിലെ 12 ആണ്ടുകാലം തുണയേകിയ ഘടോൽക്കച്ചൻ. എവിടെയും ഒരു പേര് മാത്രം, ഘടോൽക്കച്ചൻ.
0: മതി, മനസ്സിലാവുന്നുണ്ട് എനിക്ക്. പാണ്ഡവരിൽ ശക്തൻ ഭീമസേനൻ, പാണ്ഡവപുത്രന്മാരിൽ മൂത്തവൻ ഘടോൽക്കച്ചൻ. അനുജന്റെ മൂത്ത മകൻ എന്ന യോഗ്യത അവകാശപ്പെട്ട് സിംഹാസനം സ്വന്തമാക്കാൻ നോക്കുന്നവർക്ക് ഘടോൽക്കച്ചൻ തിരിഞ്ഞുകുത്തുന്ന ആയുധം. ഭാവി ഭാരതം ഭരിക്കാൻ ഒരധസ്ഥിതൻ വന്നേക്കുമെന്ന ആശങ്ക, ആര്യവംശത്തിന്റെ അധമ ചിന്ത,
1: ഘടോൽക്കച്ച
0: കൂടപ്പിറപ്പുകളുടെ കുടല ചിന്ത തിരിച്ചറിയാതെ പോയല്ലോ അച്ഛാ നിങ്ങൾ.
2: വിഷമിക്കരുതേട്ടാ, ഇത് ഭരണവർഗത്തിന്റെ അതിജീവന സിദ്ധാന്തമാണ്. പിറവിദോഷം പറഞ്ഞ് പ്രതികരിക്കുന്നവരെ വളഞ്ഞിട്ട് തീർക്കുന്ന ഭരണതന്ത്രം.
0: ഭരണവർഗത്തിന്റെ കാമാർത്തി തീർക്കാൻ കാടർ വേണം. കാട്ടുചോലയിലും മലയടിവാരത്തും കാമകേളി നടത്തുമ്പോ അധസ്ഥിതന്റെ ആയിത്തമില്ല. സ്വന്തം ചോരയിൽ പിറന്ന കുഞ്ഞ് ജീവിച്ചാലും മരിച്ചാലും അഭിമാനക്ഷതമില്ല.
1: മക്കളെ, കാമാർത്തി തീർക്കാൻ പൗരുഷം തേടി പുറപ്പെട്ടവളെന്ന് ആക്ഷേപിച്ച് ആത്മരോഷത്തിന്റെ മുൾമുനകൾ ഈ നെഞ്ചിലേക്ക് കുത്തിയിറക്കല്ലേ മക്കളെ. ഉദരത്തിൽ ജീവന്റെ തുടിപ്പുണ്ടെന്ന് അറിഞ്ഞ നാൾ മുതൽ 10 മാസം തികഞ്ഞ് സകല നാടിഞരമ്പുകളും പൊട്ടിയടരുന്ന പേറ്റുനോവ് സഹിച്ച് പുതിയ ജീവന് ജന്മം നൽകുന്ന അബലകളാണ് അമ്മമാർ. ഭൂവിതൾ പോലുള്ള ഇളം കാലടികൾ പിച്ചവെച്ച നെഞ്ചിലേക്ക് ആക്ഷേപങ്ങൾ കൊണ്ട് തൊഴിക്കല്ല മക്കളെ, താങ്ങാനാവില്ല ഒരമ്മയ്ക്ക്.
3: സഹനത്തിന്റെ പ്രതീകമായ അമ്മ, ത്യാഗത്തിൻ്റെയും കാടുവാണാലും നാടുവാണാലും അമ്മമാരുടെ ഉള്ളിലേക്കുന്നത് മക്കളെ ഓർത്തു തന്നെയാണ്. മഹാഭാരതത്തിൻ്റെ സിംഹാസനത്തിനരികിൽ രാജകീയ സുഖസൗകര്യങ്ങൾ അനുഭവിച്ചു കഴിയുന്ന മകൻ്റെ അച്ഛൻ, പക്ഷേ കാട്ടുചോലകളിലെ ഗുഹാഗൃഹങ്ങളിൽ കഴിയേണ്ടി വരുന്ന ആ അച്ഛൻ്റെ മകൻ ഘടോൽക്കച്ചൻ. മകനെ ഓർത്ത്, മകൻ്റെ അച്ഛനെ ഓർത്ത് ആ അമ്മയ്ക്ക് വിലപിക്കാനേ കഴിയുന്നുള്ളൂ. മാതൃവിലാപത്തിന്റെ നൊമ്പരങ്ങൾ മനസ്സിൽ അണഞ്ഞു തുടങ്ങിയിരുന്ന ഒരു തീപ്പന്തത്തിന് അഗ്നി പകരുന്ന അനുഭവമായിരുന്നു ഘടോത്കചനം.

0: ചെപ്പകിടകൾ, മാന്തോലുകൊണ്ടുണ്ടാക്കിയ പട്ടുതുണിയിലെ ചതുരംഗക്കളത്തിലേക്കിനി പകിടകൾ ഉരുളണ്ട. പടമുഖത്തിനി തേരും കുതിരയും ആനയും കാലാളും. യുദ്ധം നേർക്കുനേർ. ശകുനിയുടെ തന്ത്രങ്ങളുടെ ഫലശ്രുതി. ഗാന്ധാരത്തിന്റെ മരുമകൻ, ഇനി ഭാരത ചക്രവർത്തി. ആരാണത്?
1: ഞാനാണ് അമ്മാവ. ഞാൻ
0: നീ എന്തിനാണ് ചിരിച്ചത് മരുമകനെ?
1: കാര്യം കേട്ടാൽ അങ്ങും ചിരിക്കും.
0: എങ്കിൽ പറയൂ.
1: നമ്മുടെ നാശം ആഗ്രഹിക്കുന്ന കേശവന്റെ ബഹുസഹസ്രമി യാദവപ്പട ഇനി നമുക്ക് സ്വന്തം.
0: മരുമകനെ,
1: വിശ്വസിക്കാനാവുന്നില്ല അല്ലേ? സത്യമാണ്, സഹായം തേടി അവനുമുണ്ടായിരുന്നു അർജുനൻ, പടുവിഡ്ഢിയായ പാർത്ഥൻ.
0: അർജുനൻ എന്താ കൊടുത്തത്?
1: നിരായുധനായ കേശവൻ. കേശവന്റെ കൗശലങ്ങളായിരുന്നു പാണ്ഡവർക്കെന്നും കരുത്ത്. നിരായുധനായ കേശവൻ അവർക്കിനൊരു ഭാരമാകും തീർച്ച.
2: സുയോധന, വിഡ്ഢികളെ പോലെ അട്ടഹസിക്കാതെ അകപ്പെട്ടുപോയ അബദ്ധം തിരിച്ചറിയൂ.
0: അകപ്പെട്ടുപോയ അബദ്ധമോ?
2: അതെ, കരുത്തനാണ് നിരായുധനായ കൃഷ്ണൻ. രതിയുടെ ജയം സാരഥിയില.
1: കർണ,
2: കൃഷ്ണനാണ് അവരുടെ സാരഥി.
0: അംഗരാജ,
2: കുതന്ത്രങ്ങളുടെ കുലപതിയായ അങ്ങും കണ്ടില്ല കേശവന്റെ കൗശലം.
1: കർണ, അമ്മാവനെ കുറ്റപ്പെടുത്തുകയാണോ?
2: ഇത് പകിടിയേറല്ല സുഹൃത്തെ, പടയോട്ടമാ. അതിന് കൈവേഗത്തിൽ കൺകെട്ടുകളി പോരാ. കാരിരുമ്പിന്റെ കരുത്തുള്ള കരങ്ങൾ വേണം.
0: അംഗരാജ, അധിക്ഷേപം നിർത്തുവോ? താങ്കൾ ശത്രുവോ? നമ്മുടെ മരുമകന്റെ നാശം ആഗ്രഹിക്കുന്നോ നിങ്ങൾ?
1: അമ്മാവ,
0: സംശയമുണ്ട് കുമാര. കർണന്റെ കൂറിൽ സംശയമുണ്ട്. കേശവൻ കാലിമേച്ചും കന്യകമാരെ അപഹരിച്ചും വാക്സാമർത്ഥ്യം കൊണ്ട് സർവസമ്മതനാകാൻ ശ്രമിക്കുന്ന ആ കപടയാദവനെ സ്തുതിക്കുന്നത് നമ്മുടെ നന്മയ്ക്കോ നാശത്തിനോ?
2: സുയോധന, ആത്മമിത്രമേ, അങ്ങയുടെ നാശം ആഗ്രഹിക്കില്ല ഈ അംഗരാജൻ. ആത്മാർത്ഥതയിൽ സംശയമരുത്.
0: സംശയമുണ്ട് അംഗരാജ, സംശയമുണ്ട്. ആത്മബന്ധം ആത്മാർത്ഥമെങ്കിൽ അടർക്കളത്തിലൊപ്പം ഉണ്ടാകണമായിരുന്നു.
1: അമ്മാ,
0: നീയും കേട്ടതില്ലേ മരുമകനെ, ഭീഷ്മർ വീഴും വരെ ആയുധമെടുക്കില്ലത്രേ. അർദ്ധരതരെന്ന കേവല വിശേഷണം കേട്ട് ഉഗ്രപ്രതിജ്ഞയെടുക്കുമ്പോൾ എവിടെയായിരുന്നു ആത്മബന്ധം? ഇതൊന്നും ആത്മാർത്ഥ സുഹൃത്തിനോടുള്ള ആത്മസമർപ്പണമാണെന്ന് കരുതാനുള്ള ബുദ്ധിവിശാലതയില്ല ശകുനിക്ക്.
2: ശരിയാണ്, ഭീഷ്മാചാര്യർക്കൊപ്പം യുദ്ധം ചെയ്യില്ലെന്ന് ശപഥം ചെയ്തു. അത് പക്ഷേ സുയോധന നിനക്ക് വേണ്ടിയാ.
0: നിരായുധനായി പടപേടിച്ച് ഒളിച്ചോടുന്നത് സഹായിക്കാനോ?
2: ഗാന്ധാര നരേശ, ഭീരുവല്ല കർണൻ. സ്വച്ഛന്ദ മൃത്യുവായ ഭീഷ്മർ വീഴും വരെ ഒരുപക്ഷം തോൽക്കില്ല. സൈനികനും സൈന്യാധിപനും വേണ്ടത് അതിനുശേഷമാണ്.
1: മിത്രമേ, ക്ഷമിക്ക്, നിങ്ങളുടെ ആത്മാർത്ഥത സംശയിക്കില്ല ആരും. അമ്മാവനോട് ക്ഷമിക്കുക.
2: ശരമേറ്റ മുറിവിനേക്കാൾ അസഹ്യമായ വേദനയാണ് വാക്കുകൾ കൊണ്ടുള്ള മനസ്സിന്റെ മുറിവ്. ആയിരങ്ങൾ ഉറ്റുനോക്കുന്ന അഭ്യാസ കാഴ്ചയിലെ രംഗഭൂമിയിൽ അസ്തിത്വം ചോദ്യം ചെയ്യപ്പെട്ട് മനസ്സു തകർന്നിരിക്കുമ്പോൾ ആശ്വസിപ്പിക്കാൻ അങ്ങേ ഉണ്ടായിരുന്നുള്ളൂ. അംഗരാജ്യത്തോടൊപ്പം അങ്ങ് തന്ന ദാനമാണി കർണൻ. ആയുസ് അവസാനിക്കും വരെ സുയോധന, അങ്ങയുടെ ശരീരത്തിൽ ശത്രുവിന്റെ നിഴൽ പോലും തൊടില്ല, തൊടാൻ അനുവദിക്കില്ല കർണൻ.
0: അംഗരാജ, ക്ഷമിക്ക്, ക്ഷമിക്ക്.
2: സാരമില്ല അമ്മാവ, എന്റെ ഈ സുഹൃത്തിന് വേണ്ടി തന്നെയാണല്ലോ അങ്ങും ശബ്ദമുയർത്തിയത്. സാരമില്ല.
1: പിന്നെ നകുല സഹദേവന്മാരുടെ അമ്മാവനില്ലേ ശല്യർ, വിദർഭൻ പാണ്ഡവ പക്ഷത്തേക്ക് പോവാനിറങ്ങിയവരാ. പടയോടുകൂടി അവരും കൗരവപക്ഷത്ത്.
2: നാട്ടിലും കാട്ടിലുമായി ഭീമൻ കൊന്നൊടുക്കിയ രാക്ഷസരുടെ ബന്ധുക്കളും വരുന്നുണ്ട്. ചേദിയിലെ ശിശുപാലനും മാഗധത്തിലെ ജരാസന്ധനും കൃഷ്ണനോടുള്ള ശത്രുത കാരണം കുരുപക്ഷത്ത്.
1: നന്നായി, പാണ്ഡവരോട് പകയുള്ളവരുടെ പാളയമാകണം കൗരവപ്പട.
0: പക്ഷേ പാണ്ഡവരോട് കൂറുള്ളവരും കൗരവപ്പടയിലുണ്ട്.
1: അമ്മാവാ,
0: ആചാര്യന്മാർ കൃപരും ദ്രോണരും ഭീഷ്മരും. വാത്സല്യമേറെയുള്ള പാണ്ഡവരോട് നമുക്കൊപ്പം നിന്ന് പൊരുതുമോ അവർ?
2: കുരുസൈന്യത്തിന്റെ പടനായകൻ ഭീഷ്മരല്ലേ, യുദ്ധം ജയിക്കേണ്ടത് സൈന്യാധിപന്റെ കടമയല്ലേ?
1: കടമ പണവും പദവിയും വേണം, അതിന് ഗൗരവപക്ഷവും വേണം. പക്ഷെ വാതുറക്കുന്നതും വാളെടുക്കുന്നതും പാണ്ഡവർക്ക് വേണ്ടി.
0: കുലാചാര്യനായി രാജകീയ സുഖമനുഭവിക്കുന്ന ആചാര്യനെ രാജ്യത്തോടും രാജാവിനോടുമായിരിക്കണം കൂറു.
3: രാജനീതിയോടും കുലധർമ്മത്തോടും ആവണം ആചാര്യന്റെ കൂറ്.
1: ആചാര്യ,
3: ആചാര്യന്റെ കടമയും കൂറും ഓർമ്മിപ്പിക്കേണ്ടത് പറയൂ നിന്റെ അമ്മാവനോട്.
0: ചിലതൊക്കെ ഓർമ്മിപ്പിക്കണം ആചാര്യ. കടമകൾ, കടമകൾ മറന്ന കഥകൾ ആവർത്തിക്കാതിരിക്കാൻ അതൊക്കെ ഓർക്കുന്നത് നന്ന്.
1: അമ്മാവ,
0: ഗൗതമ ഗൃഹത്തിലെ അഭയാർത്ഥിയിൽ നിന്ന് ഹസ്തിനപുരിയുടെ ആചാര്യനായത് എങ്ങനെ? ഒറ്റ പുത്രന് കുടിക്കാൻ പാല് വാങ്ങാൻ പോലും പണമല്ലാതിരുന്ന ഭൂതകാലം ഓർക്കുന്നത് നല്ലത് ദ്രോണൻ.
2: ഗാന്ധാര നരേശ, ഗുരു
0: താങ്കളുടെ ഗുരുവാണോ ദ്രോണർ? അല്ല, അല്ലാത്തത് കൊണ്ട് അവശേഷിക്കുന്നത് ഈ പെരുവേരി.
2: അമ്മാവ,
0: കുലദോഷം പറഞ്ഞ് ശിഷ്യത്വം നിഷേധിച്ച ഏകലവിനോട് ഗുരുദക്ഷിണ വാങ്ങിയത് എന്തിനെ? ചെയ്യാത്ത ജോലിക്ക് പ്രതിഫലം വാങ്ങുന്ന അഴിമതി ആചാര്യർക്ക് ചേർന്നതാണോ?
3: ശകുനി, ഒരു കുലത്തിന്റെ കരടായ നിന്റെ ജൽപ്പനങ്ങൾക്ക് മറുപടിയില്ല. കുലദോഷം പറഞ്ഞ ഒരു യോഗ്യനെ അധികാര ഭ്രഷ്ടു കൽപ്പിച്ച നിന്റെ ന്യായവാദവും മറന്നിട്ടില്ല. പാണ്ഡു മരിച്ചപ്പോ അനുജൻ വിതുരർ രാജാവാകണമെന്ന് രാജസഭ പറഞ്ഞപ്പോൾ ദാസീപുത്രൻ എന്ന വിശേഷണം കൊണ്ട് അയോഗ്യത കൽപ്പിച്ചവനല്ലേ നിങ്ങൾ?
2: ആചാര്യ, ക്ഷമിക്കേ.
3: പകിടകളല്ല എന്റെ ആയുധം. പരമയോഗ്യരായ 100 ശിഷ്യന്മാരുണ്ട് എനിക്ക്. കണക്കറ്റ സ്വർണത്തെക്കാളും മേലെയാ കരുത്തുള്ള ശിഷ്യസമ്പത്ത്.
0: ശിഷ്യർ വ്യക്തിവിരോധം തീർക്കാൻ ശിഷ്യരുടെ കയ്യിൽ ആയുധമേൽപ്പിച്ച ഗുരു, ദ്രുപദനോടുള്ള പക തീർക്കാനല്ലേ നിങ്ങൾ ശിഷ്യരെ പരിശീലിപ്പിച്ചത്? അരുമശിഷ്യൻ അർജുനന്റെ അജയ്യത ഉറപ്പിക്കാൻ ജന്മദോഷം പറഞ്ഞ ഏകലവ്യനെയും ഈ കർണനെയും അകറ്റിയില്ലേ നിങ്ങൾ?
4: സുയോധന,
3: ഈ അധമനായ അമ്മാവിന്റെ ധിക്കാരം അവസാനിപ്പിക്കാൻ ഒരു നിമിഷം മതി നമുക്ക്. പടമുഖത്ത് പൊരുതി മരിച്ച് വീരസ്വർഗം പോലും അനുവദിക്കില്ല ഞാൻ.
1: ആചാര്യ, ക്ഷമിക്കണം, യുദ്ധസന്നാഹങ്ങളുടെ ആലോചനയിലായിരുന്നു ഞങ്ങൾ. പരാജയ ഭീതി പൂണ്ട പാണ്ഡവർ സഹായം തേടി അങ്ങയെയും പിതാമഹനെയും കാണാനിടയുണ്ട്. അതായിരുന്നു ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത്.
3: സുയോധന, അധികാര തർക്കങ്ങൾ നിങ്ങളുടെ കുടുംബകാര്യം. ആചാര്യ ദ്രോണർ ഹസ്തിനപുരത്തിന്റെ കുലാചാരനാണിന്ന്. ധർമ്മപക്ഷത്തുള്ള പാണ്ഡവർക്കൊപ്പം തന്നെയാ മനസ്സ്. പക്ഷെ കുലാചാര്യന്റെ കൂറ് മറക്കില്ല നാം. നീയും നിന്റെ അമ്മാവനും കുടില തന്ത്രങ്ങളുമായി രാജ്യസഭയിൽ കാഴ്ചവെച്ച കൊള്ളരുതായ്മകൾക്ക് മൂകസാക്ഷിയാകേണ്ടി വന്നതും അതുകൊണ്ട് തന്നെ. ഗുരുപക്ഷ യോദ്ധാവെന്ന നിലയിൽ ദ്രോണന്റെ കരുത്തും കഴിവും നാളെ പടമുഖത്ത് കാണാം. കുരുക്ഷേത്രത്തിൽ ശത്രു സംഹാരം ചെയ്യുന്ന ദ്രോണാചാര്യന്റെ രഥത്തിനു മുകളിൽ ഹസ്തിനാപുരത്തിന്റെ പതാക തന്നെയാവും തീർച്ച.
5: പടയൊരുക്കത്തിന്റെ നാൾവഴികളിൽ കൂടെ കൂട്ടിയവരെയും കൂടെ നിൽക്കുന്നവരുടെയും ആത്മാർത്ഥത സംശയിക്കപ്പെടുകയാണ്. ആചാര്യന് പോലും തുറന്നു പറയേണ്ടി വരുന്ന ഗതികേട്, ചോദ്യം ചെയ്യപ്പെടുന്ന നിലപാടുകൾ, പരസ്പരം പൊരുതാനുറച്ച് ഇരുപക്ഷത്തുമുള്ളവരോട് ഒരേ ബന്ധമാണ് ആചാര്യനും പിതാമഹനും. ആസന്നമായ യുദ്ധത്തിൻ്റെ ആകുലതകൾ അലയടിക്കുമ്പോൾ ആത്മസംഘർഷങ്ങൾക്ക് ആശ്വാസമേകാൻ ഗംഗാതീരം. മഹാഭാരതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു കഥാപാത്രം തന്നെയാണ് ഗംഗാനദി. ഭീഷ്മപിതാമഹന് സ്വന്തം അമ്മ തന്നെ. മറ്റു പലർക്കും ഗംഗാനദിയോട് പലതരത്തിലുള്ള ബന്ധങ്ങളുണ്ട്. യുദ്ധകാഹളത്തിന് മണിക്കൂറുകൾ മാത്രം അവശേഷിച്ചിരിക്കെ ഭീഷ്മപിതാമഹൻ അമ്മ ഗംഗാദേവിയെ കാണുവാൻ ആ നദീതീരത്ത് എത്തുകയാണ്.
6: അമ്മേ ഗംഗാദേവി, പുണ്യജലമൊഴുകുന്ന ഈ നദിക്കരികിൽ നാളെ മുതൽ ഒരു നദി ഒഴുകും. പോരാളികളുടെ രക്തം കൊണ്ട് നിറഞ്ഞ നദി. ബന്ധുക്കളാണ് ഇരുപക്ഷത്തും. ബന്ധം തന്നെ നമുക്ക് ബന്ധനം. വംശവൃക്ഷത്തിൻ്റെ കാവലായി 3 തലമുറകൾ. ഇനിയും ഇതൊക്കെ സഹിച്ച് കഴിയണം. പിതാവ് അനുഗ്രഹിച്ച സ്വച്ഛന്ദ മൃത്യു ഇനിയും വൈകണോ?
3: അമ്മയോട് എന്താവലാതിയാണ് പറയുന്നത്?
6: ആചാര്യ, അങ്ങിവിടെ
3: അങ്ങയെ തേടി വന്നത് തന്നെ. അറിയാമായിരുന്നു ഗംഗാതീരത്തുണ്ടാകുമെന്ന്.
6: അമ്മയോടല്ലാതെ ഇനി ആരോട് പറയാൻ? അങ്ങ് എന്തിനാണ് കാണണമെന്ന് പറഞ്ഞത്?
3: നാളെ കുരുക്ഷേത്രം ഉണരും. സൈന്യാധിപനായി അങ്ങും യോദ്ധാവായി ഞാനും.
6: ഭീഷ്മരും ദ്രോണരുമൊക്കെ സ്ഥാനസൂചകങ്ങൾ മാത്രം. മനസ്സിനൊപ്പം നിലപാടെടുക്കാൻ സാധിക്കാത്ത അധികാരികൾ.
3: മനുഷ്യത്വവും വ്യക്തിത്വവും പണയപ്പെടുത്തുന്ന അധികാരം അസഹ്യമാകുന്നു.
6: ദ്രോണരെ, ഹസ്തിനപുരത്തിന്റെ ഭാഗം തന്നെയാ നമ്മൾ. മനസ്സനുവദിച്ചാലും ഇല്ലെങ്കിലും പാണ്ഡവ പടക്കെതിരെ പട നയിച്ചേ പറ്റൂ.
3: ദുര്യോധനും ശകുനിയും ദുശാസനും ഒക്കെ ആണല്ലോ നമ്മുടെ പോരാട്ടങ്ങളുടെ ഗുണഭോക്താക്കൾ. അതാലോചിക്കുമ്പോഴാ,
6: ഹസ്തിനാപുരം ചില വ്യക്തികളല്ലല്ലോ.
3: ആരോ വരുന്നുണ്ട്.
4: പിതാമഹ, ആചാര്യ, പ്രണാമം.
6: മകനെ യുധിഷ്ഠിര, നീ വന്നില്ലായിരുന്നെങ്കിൽ ശപിച്ചേനെ ഞാൻ.
4: പിതാമഹ, അങ്ങയുടെ ഈ പുത്രന് വരാതിരിക്കാനാവുമോ?
3: അർജുന, നിങ്ങൾ വന്നത്
4: അനുവാദം ചോദിക്കാൻ, അനുഗ്രഹം വാങ്ങാൻ. അസ്ത്രവിദ്യയുടെ ആദ്യ പാഠം മുതൽ അദ്വിതീയ സ്ഥാനം വരെ അനുഗ്രഹിച്ച ആചാര്യനോട് അനുവാദം ചോദിക്കാൻ.
6: മക്കളെ, കുരുക്ഷേത്രത്തിൽ ശത്രുപക്ഷത്താ നമ്മൾ. ഇഷ്ടം കൊണ്ടല്ല. സുയോധനന്റെ കുറ്റപ്പെടുത്തലുകൾ ഉണ്ടെങ്കിലും കുരുപക്ഷത്തെ നിൽക്കാനാവൂ ഞങ്ങൾക്ക്.
3: അനുഗ്രഹം തേടി നിങ്ങൾ വരുമെന്നും പറഞ്ഞു അവൻ.
4: ആചാര്യ, യുദ്ധമില്ലാതാക്കാൻ ആവുന്നതെല്ലാം ചെയ്തതല്ലേ? അർദ്ധരാജ്യത്തിന്റെ അവകാശവാദം പോലും ഉപേക്ഷിച്ചില്ല ഞാൻ.
7: രാജസഭയിൽ പാഞ്ചാലിക്കേറ്റ അപമാനവും കൃഷ്ണന്റെ സമാധാന ശ്രമങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചതല്ലേ?
6: യുദ്ധം അനിവാര്യമായിരിക്കുകയാ. അതിനാരുത്തരവാദിയായാലും നാളെ മുതൽ കാഹളം മുഴങ്ങും. മരണത്തിന്റെ ഭേരി 18 അക്ഷോഹിണികൾ, ലക്ഷോപലക്ഷം ഭടന്മാർ, ജയം ഒന്നോ രണ്ടോ പേർക്ക്, മരണം ലക്ഷങ്ങൾക്ക്.
3: ജയിച്ചവനും തോറ്റവനും നഷ്ടങ്ങൾ മാത്രം.
4: പിതാമഹ, രണഭൂമിയിൽ ആയുധമേന്തി ശത്രുനാശം ചെയ്യുമ്പോൾ ഉൾക്കരുത്ത് ചോരുന്ന സാന്നിധ്യമാണ് അങ്ങയുടേതും ആചാര്യന്റേതും. എങ്ങനെയാണ് ഞങ്ങൾ അങ്ങയ്ക്കെതിരെ?
6: യുധിഷ്ഠിര, നിനക്കിങ്ങനെ ചിന്തിക്കാനാവുന്നത് തന്നെ ഉത്കൃഷ്ടം. അധികാരത്തിന് വേണ്ടി സ്വന്തവും ബന്ധവും മറന്നുള്ള പോരാട്ടമാണ് പുതിയ കാലത്തിന് പാഠമാവാൻ വിധാതാവ് കുറിച്ച പോരാട്ടം. സ്വാർത്ഥതയുടെ തിമിരാന്ധകാരം കലഹത്തിനും കുലനാശത്തിനും കാരണമാകുമെന്ന പാഠം.
3: മഹാരാജ ധൃതരാഷ്ട്രരുടെ ആദ്യം അകമയാണ്. പുത്രസ്നേഹത്തിന്റെ സ്വാർത്ഥത കൊണ്ട് ആദ്യം ബാധിച്ചവർ സർവനാശത്തിന് സാക്ഷിയാകേണ്ടി വരുമെന്നതും പാഠം.
4: ആചാര്യ, പിതാമഹ, അങ്ങയോടൊക്കെ പൊരുതാൻ അശക്തരാണ് ഞങ്ങൾ. ജയിക്കാൻ
6: തന്നെ പോരാടുക. മുന്നിൽ വരുന്നത് മുത്തച്ഛനായാലും സോദരനായാലും ശത്രു തന്നെ എന്ന് കരുതി ആയുധം പ്രയോഗിക്കുക. കുരുക്ഷേത്രം ധർമ്മക്ഷേത്രമായി അറിയപ്പെടുക. യുധിഷ്ഠിര, നീ ജയിക്കുന്ന യുദ്ധമായതുകൊണ്ടാവും വിജയീ ഭവ.
3: പഠിച്ച വിദ്യകളൊന്നും പാഴാകാതിരിക്കട്ടെ. പഠിപ്പിച്ചവനെതിരെയും അചഞ്ചലമായി ആയുധം പ്രയോഗിക്കുക. ആചാര്യന്റെ അനുഗ്രഹങ്ങൾ എന്നുമുണ്ട്.
8: കരഞ്ഞിട്ടുണ്ട് നിന്റെ അച്ഛൻ. ഒരുപാട് വിശന്നപ്പോ പരിചരിക്കാൻ ആളില്ലാതെ ഒറ്റക്ക് കിടന്നപ്പോ സൃഷ്ടിച്ച തന്തയെ കാണാഞ്ഞപ്പോ വളർന്നപ്പോ മനുഷ്യന് പിറന്നവനെന്ന് പറഞ്ഞ് മറ്റുള്ളവരൊപ്പം കൂട്ടാതായപ്പോ ഒറ്റപ്പെടലിന്റെ വേദന വീണ്ടും ഓളം കരയിപ്പിച്ചിട്ടുണ്ട് നിന്റെ അച്ഛനെ. പക്ഷേ നീ എന്തിനാണ് അവോ കരയുന്നത്?
9: ഓഹോ, കരയുന്ന കുഞ്ഞിനോടാണോ നിന്റെ കഥ പറച്ചിൽ? കുറച്ചുനാളായി ഞാൻ ശ്രദ്ധിക്കുന്നു, നിനക്ക് എന്താ പറ്റിയത്?
8: പറ്റിയില്ല, പറ്റാനിരിക്കുന്നതേയുള്ളൂ. അറിഞ്ഞില്ലേ കുരുക്ഷേത്ര യുദ്ധം തുടങ്ങുക?
9: അറിഞ്ഞു, പറഞ്ഞില്ലെന്നേ ഉള്ളൂ.
8: ആയുധങ്ങൾ കൊണ്ട് തീർപ്പ് കൽപ്പിക്കാൻ ഒരുങ്ങുകയാ സഹോദരങ്ങൾ. മഹാബലശാലിയായ ഭീമസേനന്റെ കരുത്തിൽ വിജയം സ്വപ്നം കണ്ട് നടക്കുക പാണ്ഡവർ.
9: മറുപക്ഷത്ത് മഹാരഥന്മാർ ഒരുപാടില്ലേ? ആയുധബലവും ആൾബലവും അവർക്കാണ് കൂടുതൽ.
8: അധികാരാർത്ഥിമൂത്ത് തമ്മിൽ തല്ലി ചാവട്ടെയല്ല.
9: മനസ്സിലെ വെറുപ്പ് അടങ്ങുന്നില്ല അല്ലേ?
8: വെറുപ്പല്ല, യാഥാർത്ഥ്യം. കാടന്മാർ അപരിഷ്കൃതർ, നഗരവാസികൾ പരിഷ്കാരികൾ. എന്നിട്ടും അധികാരം സ്വന്തമാക്കാൻ രക്തബന്ധം മറന്ന് സർവനാശം വിതയ്ക്കുന്ന യുദ്ധത്തിനൊരുങ്ങുക പരിഷ്കാരികൾ. നീ അറിഞ്ഞില്ലേ വിശേഷങ്ങളൊക്കെ?
10: അറിഞ്ഞു. ആയുധങ്ങൾക്ക് മൂർച്ച കൂട്ടാൻ നേരമായി.
8: ഒരിക്കൽ മൂർച്ച കൂട്ടിയിട്ട് മതിയായില്ലേ നിനക്ക്? ഇനിയും ആയുധം പ്രയോഗിച്ച് മരണം ഇരന്നു വാങ്ങണോ?
10: ധീരന്മാർക്ക് മരണം ഒരിക്കലേ ഉള്ളൂ. അടർക്കളത്തിൽ പൊരുതി മരിക്കുന്നത് അഭിമാനമല്ലേ?
8: ആർക്ക്? അമ്മയ്ക്കോ ഭാര്യക്കോ മക്കൾക്കോ വേണ്ടിയാണോ യുദ്ധം? അടർക്കളത്തിലെ അഭിമാന മരണം കൊണ്ട് നമുക്കെന്ത് നേട്ടം? ആശ്രിതരെ അനാഥരാക്കുന്ന അഭിമാനം എനിക്ക് വേണ്ട. യുദ്ധത്തിന് ഞാനില്ല.
9: ആർക്കോ വേണ്ടി അല്ലല്ലോ, നിന്റെ ഇവന്റെയും അച്ഛന്മാർക്ക് വേണ്ടിയല്ലേ. അന്യരാണോ അവരൊക്കെ?
10: ശരിയാണ്, ആ ചോരയിൽ പിറന്ന മക്കളല്ലേ ഏട്ടാ നമ്മൾ.
8: ഒരേ ചോരയാണെന്ന ഓർമ്മ അവർക്കില്ലാത്തത് എന്തേ? മാതൃകുലത്തിന്റെ ഐത്തം കൽപ്പിച്ച് അകറ്റി നിർത്തിയിരിക്കുകയല്ലേ? അല്ലെങ്കിലും നിന്നെയൊക്കെ ആര് വിളിച്ചു യുദ്ധത്തിന്?
10: ഏട്ടൻ പറഞ്ഞു വരുന്നത്
8: വീരസ്വർഗം എന്ന വിഡ്ഢിത്തത്തിന് വഴങ്ങാൻ ഞാനില്ലെന്ന്. അച്ഛൻ്റെ സ്നേഹമറിയാതെയാണ് ഞാൻ വളർന്നത്. എൻ്റെ മകന് ആഗതി വരാൻ പാടില്ല. എൻ്റെ രക്തസാക്ഷിത്വം കൊണ്ട് എൻ്റെ അമ്മയും അനാഥയാകരുത്. നീ വാ, നമുക്കൊന്ന് പുറത്തിറങ്ങാം.
9: മോനെ, എൻ്റെ മോൻ, അവൻ്റെ ഉള്ളറിയാം എനിക്ക്. പക്ഷെ എന്ത് പറയാൻ? ദൈവങ്ങളെ, മതയാനകളോട് ഏറ്റുമുട്ടാൻ ഒരുങ്ങുന്ന അവൻ്റെ അച്ഛന് ആപത്തൊന്നും വരുത്തല്ലേ. ദീർഘായുസ് അനുഗ്രഹിക്കണേ.
11: ഹിടുമ്പി,
9: ആരാണത്?
11: പണ്ടൊരു ഭാര്യയോട് ഭർത്താവ് ചോദിച്ചിരുന്നു ഇതുപോലെ, നീ ആരെന്ന്.
9: മുനിശാപത്തിന്റെ ന്യായീകരണം ഉണ്ടായിരുന്നു ദുഷ്യന്ത മഹാരാജാവിന് പറയാൻ. ശപിക്കാൻ ഇവിടെ ദുർവാസാവ് മഹർഷിയില്ല. ശപിക്കപ്പെടാൻ ശകുന്തളയ്ക്ക് പകരം ഈ ഹിടുമ്പി മാത്രം.
11: സുഖല്ലേ നിനക്ക്?
9: സുഖം. ആ ചോദ്യം കേൾക്കാൻ ഒരു സുഖമുണ്ട്. മകനെ കണ്ടില്ലല്ലോ.
11: കണ്ടു, എല്ലാം കേൾക്കുകയും ചെയ്തു.
9: അപ്പോ അങ്ങിവിടെ
11: അവൻ പറഞ്ഞതൊക്കെ സത്യമാണ്. ആദർശധീരനാണ് എന്റെ മകൻ.
9: എന്റെ മകൻ, എന്റെ ഭർത്താവ്. എന്റെ മാത്രം ഭർത്താവെന്ന് പറയാൻ എനിക്കെന്താ അവകാശമല്ലേ?
11: ഹിടുമ്പി, നീ എന്റെ പ്രഥമ ഭാര്യയാണ്, മറന്നിട്ടില്ല ഇതുവരെ.
9: കേട്ടിട്ടുണ്ട്, ആദ്യം വീഴ്ത്തിയ വേട്ട മൃഗത്തെ എത്ര വർഷം നായാടിയാലും മറക്കാത്ത രാജാക്കന്മാരെ കുറിച്ച്. കാശിരാജപുത്രിയോ ദ്രൗപദിയോ ആരാണ് സുന്ദരി? അവരെക്കാൾ മിടുക്കിയാണോ ബലന്ധര? കൂട്ടത്തിൽ വെറും ഒരു വേട്ട മൃഗമായ ഞാനും.
11: മഹാബലവാനാണ് ഭീമസേനൻ, പക്ഷേ ഏറെ ദുർബലമാണ് ഈ മനസ്സെന്ന് ആർക്കും അറിയില്ല.
9: അത് മറ്റാരെക്കാളും നന്നായി എനിക്കല്ലേ അറിയുന്നത്. പൂർണ്ണ ഗർഭിണിയായ ഭാര്യയെ ഒരു തുണയുമില്ലാതെ കാട്ടിൽ ഉപേക്ഷിച്ച് പോകേണ്ടി വന്നപ്പോ ഓർക്കുന്നില്ലേ? വാരണാവതത്തിലെ കത്തി അമർന്ന അരക്കിലത്തു നിന്ന് രക്ഷപ്പെട്ടെത്തി ഈ കാട്ടിൽ വെച്ച് സർവം സമർപ്പിച്ചവളെ അമ്മയുടെയും സഹോദരങ്ങളുടെയും വാക്ക് കേട്ട് നിഷ്കരുണം ഉപേക്ഷിക്കേണ്ടി വന്നപ്പോ.
8: വേണ്ട, തുടരുത്. എന്റെ ഗന്ധം തന്നെ അമ്മയ്ക്കും സ്പർശിക്കേണ്ട.
11: ഇരാവാനല്ലേ അർജുന പുത്രൻ? ഇരാവാൻ കേട്ടിട്ടുണ്ട്.
8: മക്കൾ, കേട്ടറിവ് മാത്രമുള്ള മക്കൾ. മണ്ണിൽ വിത്തുപാകിയവർ കായ്ഫലം തേടി തിരിച്ചു വരും പോലെ അല്ലേ?
9: മോനെ, ആരുടെ മുന്നിലും തലകുനിച്ചിട്ടില്ല നിന്റെ അച്ഛൻ. നീ കാരണം അങ്ങനെ സംഭവിച്ചുകൂടാ.
11: അവൻ പറയട്ടെ ഹിടുമ്പി, അതിനവൻ അവകാശമുണ്ട്. അത്രയ്ക്ക് അപരാധമാ അവനോടും നിന്നോടും ഞാൻ ചെയ്തത്. മകനെ താരാട്ട് നിഷേധിച്ചൊരു അച്ഛനാണ് ഞാൻ. നിനക്കത് ഉണ്ടായിക്കൂടാ. അച്ഛനെ പോലെ യോഗ്യനായി വളരണം മോനെ. ആദ്യമായി കാണുകയാ എന്റെ ആദ്യത്തെ പേരമകനെ. പോർവിളികളെല്ലാം നിലക്കട്ടെ, മുത്തച്ഛൻ വരും നിന്നെ ഓമനിക്കാൻ. തൽക്കാലം ഈ മാല ഇരിക്കട്ടെ.
12: അച്ഛാ,
11: ഈ ഗന്ധം എനിക്കിഷ്ടമാണ് മോനെ.
10: വലിയച്ഛ, അങ്ങയുടെ വരവ് വെറുതെയല്ലെന്നറിയാം. ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്?
11: പടയൊരുക്കമാണ്. ഇരുപക്ഷത്തും മഹാരഥന്മാർ യോദ്ധാക്കളെ അണിനിരത്താനുള്ള ശ്രമത്തിലാണ്.
13: ചെറിയ യുദ്ധമല്ല ഇത്. കേശവൻ കൂടെയുണ്ടെന്ന അഹങ്കാരം, ശത്രുപക്ഷത്തെ കരുത്തറിയാതെയുള്ള യുദ്ധം. വിജയം അനായാസമല്ല, കരുതിയിരിക്കുക.
11: ഏട്ടൻ വിജയപ്രതീക്ഷയില്ല, യാഥാർത്ഥ്യബോധമില്ലാത്ത പ്രതീക്ഷ. 4 അക്ഷൗഹിണികൾ അധികമാണ് കൗരവപക്ഷത്ത്. ഭീഷ്മരും ദ്രോണരും കൃപരും കർണനും അശ്വത്ഥാമാവുമൊക്കെ അവരുടെ കരുത്ത.
13: പടയണിയിൽ ആളെ കൂട്ടാനുള്ള ലക്ഷ്യമായിരിക്കും ഈ വരവിൽ അല്ലേ?
11: ഘടോത്കച, പാണ്ഡവ സൈന്യത്തിന് ഒരു മുതൽക്കൂട്ടാവും നീ.
10: ക്ഷത്രിയ യോദ്ധാക്കൾ ഏറ്റുമുട്ടുന്നിടത്ത് നമുക്കെന്ത് കാര്യം അല്ലേ ഏട്ടാ?
11: ക്ഷത്രിയ രക്തം തന്നെയല്ലേ നിങ്ങളുടെ ശിരകളിൽ?
13: ആണോ? ക്ഷത്രിയ രക്തമാണോ പിതാവേ? ഔചിത്യബോധമില്ലാത്ത ആവശ്യക്കാരനാണങ്ങ്. കേൾക്കാൻ ഏറെ കൊതിച്ച വാക്കായിരുന്നു അത്.
10: കാമ്യകത്തും ദ്വൈതവനത്തിലും പാണ്ഡവർക്ക് തുണയായി നിന്ന ഘടോത്കചനെ ഒഴിവാക്കാനായിരുന്നില്ലേ നിങ്ങളുടെ ഗന്ധമാന്തന യാത്ര? അസുരൻ, രാക്ഷസൻ, കാടൻ, വനവാസി, പര്യായങ്ങൾ ഏറെ പറഞ്ഞ് ആക്ഷേപിക്കുമ്പോഴും കേൾക്കാൻ കൊതിച്ചിരുന്നു സിരകളിൽ ക്ഷത്രിയ രക്തമുള്ളവനെന്ന്.
14: മോനെ
11: പറയട്ടെ. മക്കൾ, കേൾക്കാൻ ബാധ്യസ്ഥനാണ് ഞാൻ. പക്ഷെ മക്കളെ, വരാനിരിക്കുന്നത് മഹാഭാരത യുദ്ധമാണ്. ലക്ഷക്കണക്കിന് പടയാളികൾ, 100 വീരയോദ്ധാക്കൾ, മഹാരഥന്മാർ. ലോകമുറ്റുനോക്കുന്ന രണാങ്കണത്തിൽ കരുത്തിൻ്റെ വീരഗാഥ രചിക്കുന്ന പോരാളികളിൽ എൻ്റെ മകനും ഉണ്ടാവണം. ഇതൊരച്ഛൻ്റെ ആഗ്രഹമാണ്.
9: ക്ഷമിക്കണം, അവർക്കിഷ്ടമില്ലാത്ത ഒരു യുദ്ധം നയിക്കാൻ നിർബന്ധിക്കാൻ എനിക്ക് പറ്റില്ല. നിങ്ങളുടെ ജയവും തോൽവിയും ഞങ്ങളെ ബാധിക്കുന്നില്ല. ജയിച്ചാലും തോറ്റാലും എനിക്കും മക്കൾക്കും കാടഭയം.
11: ശരിയാവാം. വസുദേവകൃഷ്ണന്റെ ഉപദേശമായിരുന്നു കുരുക്ഷേത്രത്തിലെ ശുക്രനക്ഷത്രമാകും ഘടോത്കചനെന്ന്. കേട്ടപ്പോൾ വേറൊന്നും ആലോചിച്ചില്ല. വരരുതായിരുന്നു അല്ലേ? ഭാഗ്യവിത്തിന്റെ വിളവ് കൊയ്യാൻ വന്നതല്ല ഞാൻ. ഹിഡുംബി, മക്കളെ, ഞാൻ ഇറങ്ങുന്നു. പോകുന്നത് രണഭൂമിയിലേക്ക്. യുദ്ധഗതി അനിശ്ചിതമാണല്ലോ. യാത്ര ചോദിക്കുന്നു. അതിനു മുമ്പ് ഒരു കടം വീട്ടാനുണ്ട്. മോനെ, അന്ന് യാത്ര ചോദിക്കുമ്പോൾ വേദന കടിച്ചമർത്തി അമ്മ ചിരിച്ചിരുന്നു. പേറ്റുനോവ് തുടങ്ങിയ ഭാര്യയെ പെരുവഴിയിൽ ഉപേക്ഷിച്ച അച്ഛൻ, പെറ്റിട്ട കുഞ്ഞും അമ്മയും കരിമ്പുലികൾ കടിച്ചു കീറാതെ ജീവിച്ചിരിക്കുന്നുണ്ടോ എന്ന് ഒരിക്കൽ പോലും അന്വേഷിക്കാത്ത നീചൻ. പിന്നെ ആണൊരുത്തനായ മകന്റെ സഹായം ആവോളം സ്വീകരിച്ച് ഒടുവിൽ പിറവി ദോഷം പറഞ്ഞ് ആട്ടിയകറ്റിയ ക്രൂരൻ. ജന്മം നൽകിയ ഒരേ ഒരു ബന്ധം പറഞ്ഞ് അടർക്കളത്തിൽ സഹായം തേടാൻ ലജ്ജയില്ലാത്ത ഭീരു. മക്കളെ, 1000 മസ്തിഷ്കം തകർക്കാൻ കരുത്തുള്ള ഈ കരങ്ങൾ കുപ്പി യാചിക്കുകയാണ് ഈ ഭീമസേനൻ.
13: അങ്ങനെ പറയരുത്. ഭാവി ഭാരതം ഭരിക്കേണ്ടതാരെന്ന് നിശ്ചയിക്കുന്ന യുദ്ധമാണ്. ധർമ്മപക്ഷത്തിന്റെ ജയപ്രതീക്ഷ അങ്ങിലാണ്. പെണ്ണിന്റെ മടിക്കുത്തഴിച്ചവനെയും കള്ളച്ചൂത് കളിച്ചവരെയും ഒക്കെ ശിക്ഷിക്കാനുള്ള പ്രതിജ്ഞയെടുത്ത ധീരനാണങ്ങ്. അനിവാര്യമാണ് അങ്ങയുടെ ജയം. അതിനെ കരുത്താവാൻ അടർക്കളത്തിൽ ഉണ്ടാകും ഞാൻ. തീർച്ച

ശത്രുവിന്റെ നിഴൽ പോലും ദേഹത്ത് പതിയാതെ കാത്തോളണം. നീ ഒരു മകന്റെ കടമയാണത്. ഇതാ കൊണ്ടുപോയിക്കോളൂ. ശത്രുപക്ഷത്തിനു നേരെ ജയിച്ചു കയറാൻ ഭീമസേനന് കൂട്ടുണ്ടാവും ഈ ഹിഡുംബി പുത്രൻ.

0: കർണ.
1: ഏ, മഹാറാണി കുന്തി ദേവി?
0: അതെ, ഞാൻ തന്നെ.
1: അയ്യോ, അന്ന് ഈ സമയത്ത്
0: നിന്നെ ഒന്ന് കാണാൻ.
1: എന്നെയോ? കൽപ്പിച്ചിരുന്നെങ്കിൽ ഞാൻ അങ്ങേ വന്ന് കാണുമായിരുന്നല്ലോ. എന്താണ് ഇങ്ങനെ സൂക്ഷിച്ചു നോക്കുന്നത്?
0: ഞാൻ നിന്നെ ഒന്ന് കാണട്ടെ കർണ.
1: ദേവി, എന്താണിത്? നാളെ കുരുക്ഷേത്ര യുദ്ധം തുടങ്ങുമ്പോൾ അങ്ങയുടെ മക്കളെ എതിരിടുന്ന കുരുപക്ഷ യോദ്ധാവല്ല ഞാൻ. എന്നിട്ടും ഈ കൂടിക്കാഴ്ച?
0: യുദ്ധം ഒഴിവാക്കണമെന്ന് പറയാൻ.
1: അങ്ങ് എന്താണ് ഈ പറയുന്നത്? എല്ലാം തീരുമാനിച്ചു കഴിഞ്ഞില്ലേ? ഇനിയൊരു മാറ്റം അസംഭാവ്യം.
0: ഒരാൾ വിചാരിച്ചാൽ സംഭാവ്യം.
1: ഏ, ആരാണ് അയാൾ?
0: പാണ്ഡവർക്കും കൗരവർക്കും ഒരുപോലെ സ്വീകാര്യനായ ഒരാൾ, കർണൻ.
1: ദേവി ഫലിതം പറയുകയാണോ? ഒരുപക്ഷ യോദ്ധാവായ ഞാൻ പാണ്ഡവർക്ക് സ്വീകാര്യനാവുന്നത് എങ്ങനെ?
0: പ്രഥമ കൗന്ദേയനാണ് കർണൻ എന്ന സത്യം ഈ അമ്മ വിളിച്ചു പറയുമ്പോൾ. ഞാൻ നിന്റെ പെറ്റമ്മയാണ് മോനെ.
1: അല്ല അല്ല, രാധയാണ് എന്റെ അമ്മ, അതിരഥനാണ് എന്റെ അച്ഛൻ.
0: യാഥാർത്ഥ്യം അതല്ലെന്ന് അവർക്കും അറിയാം.
1: യാഥാർത്ഥ്യമോ? എന്ത് യാഥാർത്ഥ്യം?
0: ദിവ്യർഷികളെ പരിചരിച്ചു കിട്ടിയ വരം, ചെറുപ്പത്തിന്റെ ചാപല്യത്തിൽ വരശക്തി പരീക്ഷിക്കാൻ സൂര്യദേവനെ സ്മരിച്ചു. വിവാഹിതയാവും മുമ്പേ അമ്മയായി. കുലത്തിന് ദുഷ്പേര് വരാതിരിക്കാൻ ആ കുഞ്ഞിനെ ഗംഗയിൽ ഉപേക്ഷിച്ചു. അത് നീയാണ് കർണ. സൂര്യപുത്രൻ, കൗന്ദേയൻ.
1: കള്ളം! സൂര്യപുത്രനല്ല ഞാൻ, സൂതപുത്രൻ. കൗന്ദേയനല്ല, രാധേയൻ. കാര്യലാഭത്തിനു വേണ്ടി കഥകൾ ചമക്കരുത്
0: മോനെ. കാര്യലാഭത്തിനു വേണ്ടി വ്യാജമാതൃത്വം ഏറ്റെടുക്കാൻ ഒരു പെണ്ണും തയ്യാറാവില്ല. കാരണം അവരുടെ പാതിവൃത്യമാണ് സംശയിക്കപ്പെടുക.
1: ആ പാതിവൃത്യം ഇന്നും സംശയിക്കപ്പെടില്ലേ? പുതിയ വെളിപ്പെടുത്തലുകൾ മഹാറാണിക്ക് അപമാനമല്ലേ?
0: അപമാനമാണ്, അന്നത്തെക്കാളേറെ.
1: പിന്നെന്തിനെ കഥ മെനയുന്നു?
0: കഥയല്ലിത് കർണ, സത്യം. രാധ നിന്റെ പെറ്റമ്മയല്ല എന്ന സത്യം അവൾക്കും അറിയാം, അതിരഥനും അറിയാം.
1: ആ സത്യം കർണനും അറിയാം നേരത്തെ തന്നെ. പെറ്റിട്ടത് കൊണ്ട് മാത്രം ഒരു സ്ത്രീയും അമ്മയാകുന്നില്ല. പാലൂട്ട് സ്നേഹം നൽകി വളർത്തണം. എനിക്ക് സ്നേഹം വിളമ്പിയ എന്റെ അമ്മ രാധയാണ്.
0: അല്ലെന്ന സത്യം ഞാൻ ഈ ലോകത്തോട് വിളിച്ചു പറയൂ. കർണൻ കൗന്ദേയനാണെന്ന സത്യം.
1: അരുത്, അതിന്റെ ഭവിഷ്യത്ത് അങ്ങ് ആലോചിച്ചിട്ടുണ്ടോ?
0: ഉണ്ട്. ഹസ്തനപുരിക്ക് താങ്ങാനാവില്ല. മഹാറാണി കുന്തിക്ക് കിട്ടും പുതിയ വിശേഷണം. പിഴച്ചവൾ. മക്കളും ബന്ധുക്കളും വെറുത്തേക്കാം, പക്ഷേ പിറവിയുടെ പൊരുൾ പറയുന്നത് ഒന്നും നേടാനല്ല, ഒന്നും നഷ്ടപ്പെടാതിരിക്കാനാ. കർണ, പതിനായിരങ്ങൾ അടർക്കളത്തിൽ അസ്തമിക്കാതിരിക്കാൻ, സർവനാശം വിതക്കുന്ന യുദ്ധം ഒഴിവാക്കാൻ ഹസ്തിനാപുരത്തിന്റെ സിംഹാസനത്തിൽ നീ ഇരിക്കണം.
1: ഹോ, സ്വപ്ന സമാനമായ വാഗ്ദാനം! മഹാറാണിയുടെ മാതൃപദവും മാതൃരാജ്യത്തിന്റെ സിംഹാസനവും. ദേവി, കർണന്റെ ആദർശത്തെക്കുറിച്ച് അങ്ങ് ഓർത്തില്ല. അല്ലെങ്കിലും പാണ്ഡവ കൗരവ സംഘടനം ഇതുകൊണ്ടും തീരില്ല.
0: തീരും. കർണനില്ലാതെ സുയോധനൻ യുദ്ധത്തിനിറങ്ങില്ല.
1: ദേവി, കർണന്റെ ക്ഷമ പരീക്ഷിക്കരുത്. ഓർമ്മയില്ലേ ദ്രോണശിഷ്യരുടെ അഭ്യാസ കാഴ്ച? അർജുനനെ വെല്ലാൻ ആരുണ്ടെന്ന വെല്ലുവിളിക്ക് മറുപടിയായി ഞാൻ അസ്ത്രപ്രയോഗം നടത്തിയപ്പോൾ ജന്മദോഷം പറഞ്ഞ് അപമാനിച്ചത് ഓർമ്മയില്ലേ? അധിക്ഷേപങ്ങൾ കേട്ട് തളർന്നുപോയ എനിക്ക് അംഗരാജ്യം നൽകി ആശ്വസിപ്പിച്ചതും അഭിമാനം രക്ഷിച്ചതും സുയോധനൻ. അന്ന് മനസ്സിൽ കുറിച്ചിട്ട സൗഹൃദമാണ്. അത് മാറ്റിയെഴുതാൻ ഒരു സാമ്രാജ്യത്തിന്റെ ചക്രവർത്തി പദവും മതിയാവില്ല, ഒരു ദിവ്യ മാതൃത്വവും തികയില്ല. മതി, ഇനിയൊന്നും പറയണ്ട, അങ്ങേക്ക് പോകാം.
0: കർണ, ഞാൻ പോകാം. കുരുക്ഷേത്ര ഭൂമിയിൽ നീ ആയുധം പ്രയോഗിക്കുന്നത് സ്വന്തം അനിയന്മാർക്ക് നേരെയാണെന്ന് മറക്കരുത്.
1: അടർക്കളത്തിൽ ആയുധമെടുത്ത് പൊരുതുന്നത് സ്വന്തം ജ്യേഷ്ഠനെതിരെയാണെന്ന് അങ്ങയുടെ മക്കൾ അറിയാതിരിക്കട്ടെ. അവർ തളരാതിരിക്കട്ടെ, പരാജയപ്പെടാതിരിക്കട്ടെ.
0: ആര് ജയിച്ചാലും തോറ്റാലും കുന്തിക്ക് കണ്ണീര് തന്നെ. മോനെ, ദാനശീലനാണ് കർണൻ എന്ന് കേട്ടിട്ടുണ്ട്. ഈ അമ്മയൊന്ന് ചോദിച്ചോട്ടെ,
1: ദാനം ചോദിക്കുന്നവരെ വെറുതെ വിടാറില്ല കർണൻ. അർജുനന് വേണ്ടി ഇന്ദ്രനും വന്നിരുന്നു കവചകുണ്ഡലങ്ങൾ ചോദിക്കാൻ. യുദ്ധമുഖത്തേക്ക് ഇനി നിരായുധനായി പോകേണ്ടി വന്നാലും ദുര്യോധന പക്ഷത്തു നിന്ന് വ്യതിചലിക്കില്ല കർണൻ. കർണൻ കുന്തിദേവിക്ക് ദാനം നൽകുന്നു, അർജുനനൊഴികെയുള്ള നിങ്ങളുടെ മക്കളുടെ ജീവൻ. ഇത് കർണന്റെ വാക്ക്.
0: സഹസ്രകോടി സ്ഥിരാശൃംഖലകളുടെ ബന്ധമാണ് പ്രസവിക്കും മുമ്പേ 10 മാസം ഒരു ശരീരത്തിലെ 2 ജീവനുകൾ. ഒടുവിൽ അരികിൽ ചേർന്ന് കിടക്കുന്ന ചോരക്കുഞ്ഞിന്റെ ചുണ്ടിൽ നിന്ന് അമ്മയെന്ന വിളി കേൾക്കുമ്പോൾ പേറ്റുനോവിന്റെ വേദന മറക്കും. കർണ, ഈ അഭിശപ്ത ജന്മത്തെ ഒന്ന് വിളിക്കുവോ അമ്മയെന്ന്? ആ വിളിക്ക് പോലും അർഹയല്ല ഞാനല്ലേ? എങ്കിൽ ജന്മം നൽകിയ നിമിഷം മുതൽ മാതൃവാത്സല്യം നിഷേധിച്ച നീചയായ ഈ അമ്മയോട് സ്വാർത്ഥതയ്ക്ക് വേണ്ടി നിർവീര്യനാക്കി പോർക്കളത്തിലേക്ക് തള്ളിവിടാൻ മാതൃത്വം വിളിച്ചു പറഞ്ഞ ഈ അപരാധിയോട് എന്റെ മകൻ ക്ഷമിക്കുകയെങ്കിലും ചെയ്യോ? ഞാൻ കാലു പിടിക്കാം.
1: അമ്മേ, മതി അമ്മേ. ഈ മകനോട് ഇങ്ങനെയൊന്നും പറയല്ലേ.
0: എന്റെ മോനെ,
1: നന്ദിയുണ്ട് ജന്മം തന്നതിന്. അനുഭവിച്ച പേറ്റുനോവിന് നിഷ്കളങ്കയായ ഒരു പാവം സ്ത്രീയെ രാധയെ അമ്മയായി തന്നതിന് നന്ദിയുണ്ട്
0: മോനെ. കർണ,
1: നദിയിൽ നിന്ന് കിട്ടിയ കുഞ്ഞാണെന്ന് അവരൊരിക്കലും പറഞ്ഞിട്ടില്ല. പറയരുത് ആ രഹസ്യം, ഇരുചെവി അറിയരുത്. പാവങ്ങളായ എന്റെ അച്ഛനമ്മമാരുടെ കണ്ണീര് കാണാൻ ഈ കർണന് കഴിയില്ല. അങ്ങ് പോയിക്കൊള്ളു
0: എന്റെ മോനെ. ഭാരതം ഭരിക്കേണ്ടത് നീയാണ്. അമ്മയുടെ കണ്ണീരിനേക്കാൾ വലുതല്ല ഒരു ചക്രവർത്തി പദവുമെന്ന് തിരിച്ചറിയുന്ന നീയാണ് ശരി. നിന്നെ ഓർത്ത് അഭിമാനമാണ് എനിക്ക്, ഈ നാട്ടിലെ അമ്മമാർക്ക്. കർണ, ഞാൻ പോകുന്നു.

0: അംഗരാജാവ് കർണൻ. ക്ഷത്രിയ കുലത്തിലെ മഹാറാണിയുടെ മാതൃത്വം, സൂര്യദേവന്റെ പിതൃത്വം, മഹാഭാരതത്തിന്റെ ഭരണസിംഹാസനം, യുദ്ധത്തിന് മുമ്പേ ജയമുറപ്പിച്ചു അംഗരാജൻ.
1: ആരാണത്? ആരായാലും വെളിച്ചത്തേക്ക് വരിക.
0: ആനന്ദലഹരിയിൽ സ്ഥലകാലബോധം മറന്നു അംഗരാജ.
1: സ്ഥലകാലബോധം ഓർമ്മിപ്പിക്കാൻ ഈ ഗംഗാതീരത്തെത്തിയ നീ ആരാണ്?
0: ഗംഗ അബദ്ധജന്മത്തെ അപായപ്പെടുത്താതെ പോറ്റമ്മയുടെ കൈകളിലെത്തിച്ച മറ്റൊരമ്മ. ഓ അത്ഭുതം! മൂന്നമ്മമാർ സ്വന്തമായ രാജാവെ, പ്രണമിക്കുന്നു ഞാൻ.
1: പറയൂ, എന്റെ ജന്മരഹസ്യങ്ങൾ അറിയുന്ന നീ ആര്?
0: ജന്മരഹസ്യമേറെയുള്ള അങ്ങ് ഒരു വിഡ്ഢിയാണെന്ന് തോന്നുന്നു. കരകതമായ ചക്രവർത്തി പദമല്ലേ തള്ളിക്കളഞ്ഞത്?
1: അധികാരത്തെക്കാൾ വലുതായതുമുണ്ട് ആത്മസൗഹൃദം.
0: കാപട സൗഹൃദം അല്ലെങ്കിൽ യുദ്ധക്കൊതി, അടർക്കളത്തിൽ ആരെയോ തലകൊയ്യാനുള്ള രക്തദാഹം.
1: നീ
0: ആത്മസൗഹൃദം ആത്മാർത്ഥമായിരുന്നെങ്കിൽ, കരകതമായ ചക്രവർത്തി പദം ആത്മസുഹൃത്തിന് സമ്മാനിച്ചിരുന്നെങ്കിൽ, ഈ കൂട്ടക്കുരുതി ഒഴിവാകുമായിരുന്നില്ലേ അംഗരാജ?
1: നിർത്തൂ, നീ ആരാണ്? അത് പറയൂ.
0: സമാന ദുഃഖിതർ.
1: സമാന ദുഃഖം.

0: ആശ്ചര്യമാകുന്നു. നീ ആരെന്ന് പറ.
1: നീചജന്മം എന്ന പഴി അങ്ങയെപ്പോലെ ഏറെ കേട്ടവൻ. പ്രമാണകോടിയിൽ സുയോധനൻ വിഷം കലർത്തിയ പായസം കുടിപ്പിച്ച് ബോധരഹിതനാക്കി കായലിൽ താഴ്ത്തിയ ഒരാളെ ഓർമ്മയുണ്ടോ?
0: ഭീമസേനൻ
1: എന്റെ പിതാവ്, ഹിഡുമ്പിയാണ് എന്റെ അമ്മ.
0: ഘടോത്കജൻ കേട്ടിട്ടുണ്ട് ധാരാളം. വനവാസകാലത്ത് പാണ്ഡവർക്ക് തുണയായവൻ കരുത്തൻ, ഇവിടെ
1: പാണ്ഡവപക്ഷ യോദ്ധാവ്,
0: എന്റെ ശത്രു. ആശ്ചര്യം, ഈ അസമയത്ത് നീ വഴിതെറ്റി വന്നതാണോ? എന്താ നോക്കുന്നത്? എന്താ വിളിച്ചത്?
1: അച്ഛന്റെ ജ്യേഷ്ഠനെ അങ്ങനെയല്ലേ വിളിക്കേണ്ടത്?
0: നീ എല്ലാം കേട്ടു അല്ലേ?
1: രഹസ്യങ്ങളുടെ മഹാഭാരവും പേറി. എങ്ങനെയാ ഏകാഗ്രതയുടെ അടർക്കളത്തിൽ?
0: സത്യങ്ങളുടെ രഹസ്യങ്ങളുടെ അഗ്നിപർവ്വതമാണ് അകമേ. അസമയത്ത് വെളിപ്പെടുത്തിയാൽ അപകടമാകും.
1: എന്നെ വിശ്വസിക്കാം, പാണ്ഡവരാരും ഇതറിയില്ല.
0: അറിയരുത് പുറം ലോകം ഈ കൂടിക്കാഴ്ചയും. മക്കളും പ്രജകളും പിഴച്ചവളെന്ന് വിളിക്കുന്നത് കേൾക്കാൻ കുന്തിദേവിക്ക് ശക്തിയുണ്ടാകില്ല. എല്ലാ രഹസ്യങ്ങളും എന്നോടുകൂടി അവസാനിക്കണം.
1: വല്യച്ച, അങ്ങ് വലിയവനാണ്. ഞാൻ അങ്ങയെ ഒന്ന് നമസ്കരിച്ചോട്ടെ.
0: ഹേ, മാറി നിൽക്കൂ. ഓർമുഖത്ത് നമ്മൾ എതിരാളികൾ. ബന്ധങ്ങളുടെ ബന്ധനം ഉണ്ടാവില്ല. ആയുധങ്ങൾക്ക് തിരിച്ചറിയാനാവില്ല ചോര ബന്ധുവിൻ്റെതോ ശത്രുവിൻ്റെതോ എന്ന്.
1: അതെ, അങ്ങയുടെ ശരമാരി ചെറുക്കാനും പൊരുതാനും പാണ്ഡവപക്ഷത്തുണ്ടാവും ഞാൻ.
0: ഗഡോൽഖജ, യുദ്ധഗതികളുടെ ചതിക്കുഴികൾ അറിയാത്ത നിഷ്കളങ്കനാണ് നീ. അധികാര വഴിയിലെ അടിയൊഴുക്കുകൾ അറിയാത്ത ആണൊരുത്തൻ. നിഷ്കളങ്കയായ നിന്റെ അമ്മ നിരാലംബയാവാതിരിക്കട്ടെ. കർണന്റെ രഥരഥ്യകളിൽ വരാതിരിക്കുക നീ. മാറി നിൽക്ക്. ഞാൻ അംഗരാജ കർണൻ.
1: ഞാൻ ഭീമപുത്രൻ ഘടോത്കജൻ.
0: ഒരുപക്ഷ യോദ്ധാവ് കർണൻ.
1: പാണ്ഡവപക്ഷ യോദ്ധാവ് ഘടോത്കജൻ.
2: ജ്യേഷ്ഠത്തി.
3: ആ കുന്തിയോ, ഇങ്ങ് അടുത്ത് വരൂ.
2: ജ്യേഷ്ഠത്തി, ഞാൻ അരികിലുണ്ട്.
3: സന്തോഷായി, നീ വന്നല്ലോ.
2: മക്കളുടെ കലഹത്തിൽ നമ്മൾ പക്ഷം പിടിക്കാറില്ലല്ലോ.
3: ഉണ്ട്, കലഹത്തിൽ ഞാൻ പക്ഷം പിടിക്കാറുണ്ട് എന്നാണ് ദുര്യോധനൻ പറയാറ്. നിന്റെ മക്കളുടെ പക്ഷത്താണ് ഞാനെന്നാണ് അവൻ പറയാറ്. അതാണ് അവൻ്റെ പരാതിയും പരിഭവവും.
2: നമ്മുടെ മക്കൾ അവസാന തീർപ്പിനല്ലേ കുരുക്ഷേത്രം ഒരുങ്ങുന്നത്?
3: നമ്മുടെ മക്കൾ, അവർ വലുതായില്ലേ? എല്ലാം സ്വയം തീരുമാനിക്കാനുള്ള പക്വതയുമായില്ലേ? അനിയത്തി, എൻ്റെ മകൻ പറഞ്ഞതറിയോ? ഞാൻ കണ്ണുകെട്ടിയത് കൊണ്ടാണത്രേ അവൻ നിഷേധിയായത്.
2: മക്കളെ നേർവഴിക്ക് നയിക്കേണ്ടത് അമ്മമാർ തന്നെ.
3: കുന്തി, മക്കളെ നിഷേധികളാക്കിയ ഒരമ്മയാണ് ഗാന്ധാരി അല്ലേ? ആളുകൾ അങ്ങനെയല്ലേ പറയുന്നത്?
2: ആളുകൾ എന്തും പറയട്ടെ, വിധി പോലെയേ വരൂ.
3: പരസ്പരം കൊല്ലാൻ ആയുധമെടുക്കുന്നവരുടെ അമ്മമാരാണ് നമ്മൾ. സങ്കടങ്ങൾ നമുക്ക് മാത്രം. കുരുക്ഷേത്രത്തിൽ ആരവശേഷിക്കും? ആര് ജയിക്കും?
2: ജയിക്കുന്നതും മരിക്കുന്നതും മക്കൾ, നമ്മുടെ മക്കൾ.
4: രാജമാതാക്കൾ രണ്ടുപേരും ഉണ്ടല്ലോ, നന്നായി.
2: പ്രണാമം പിതാവേ.
3: ഭീഷ്മാചാര്യനോ? ആചാര്യ, പ്രണാമം.
4: അതെ, ഭീഷ്മർ തന്നെ.
3: സൗഭാഗ്യവതി ഭവ. പതിവ് അനുഗ്രഹ വചനം കേട്ടില്ലല്ലോ പിതാവേ.
4: അസത്യമാണെന്നുറപ്പുള്ള അനുഗ്രഹ വചനം
2: പിതാവേ.
4: കുരുക്ഷേത്രം ഒരുങ്ങിക്കഴിഞ്ഞു. യുദ്ധാരംഭത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി. ഇരുപക്ഷത്തുമായി ഏറ്റുമുട്ടുന്നത് നിങ്ങളുടെ മക്കൾ. ആരു ജയിച്ചാലും നിങ്ങൾ സൗഭാഗ്യവതികളാവുന്നത് എങ്ങനെ?
3: മരിക്കേണ്ടത് എൻ്റെ മക്കൾ എന്നല്ലേ എല്ലാവരും പറയുന്നത്?
2: സഹോദരങ്ങളെ കൊല്ലുന്ന മക്കൾ ഉണ്ടാകുന്നതും സൗഭാഗ്യമല്ലല്ലോ ജ്യേഷ്ഠത്തി.
3: പിതാവേ, എന്താണ് ഈ കുരുകുല

0: സംഭവിക്കുന്നത്? മൂന്ന് തലമുറകളായി ഈ രാജകുലത്തിന്റെ തായ്വേരല്ലേ അങ്ങ്?
1: മൂന്ന് തലമുറ. പിതാവ് ശന്തനുവിന്റെ മകൻ വിചിത്രവീര്യന് സമ്മാനിച്ച കന്യകമാർ, നിങ്ങളുടെ ഭർത്താക്കന്മാരുടെ മാതാക്കളായ അംബികയും അംബാലികയും, സത്യവതി അമ്മയോടൊപ്പം വനവാസത്തിന് പോകുമ്പോൾ അനുഗമിക്കാൻ ഇറങ്ങിയതായിരുന്നു വ്യാസഭഗവാന്റെ നിർദ്ദേശം. രാജകുലത്തിൻ്റെ തായ്വേരായി കഴിയുക, കുലനാശത്തിന് സാക്ഷിയാകേണ്ടി വരിക, കഷ്ടം.
2: കുലനാശം, അത് സംഭവിക്കുമോ പിതാവേ?
1: സർവനാശം, സ്വാർത്ഥതയുടെ കുടിപ്പകയിൽ നിന്ന് സർവനാശത്തിൻ്റെ മഹായുദ്ധം, അവശേഷിക്കുന്നവരിൽ നിന്ന് ആരംഭിക്കണം ഒരു പുതിയ യുഗം.
0: പിതാവേ, പുത്രരും പൗത്രരുമായി പടർന്ന് പന്തലിച്ച കുടുംബം, ഞങ്ങൾക്കും വാനപ്രസ്ഥത്തിന് സമയമായില്ലേ?
1: സത്യവതി അമ്മയ്ക്ക് കൊടുത്ത വാക്ക്, അതുകൊണ്ട് മാത്രമാണ് ഈ വൃദ്ധ വയോധികൻ എല്ലാം കണ്ടും കേട്ടും കഴിയുന്നത്, വാനപ്രസ്ഥത്തിന്റെ കാലമേറെ വൈകിയും ഗാർഹസ്ഥ്യത്തിൽ തുടരുന്നത്.
2: പിതാവേ, ഞങ്ങൾക്ക് ആശ്വാസമാകേണ്ടുന്ന വാക്കുകൾക്ക് പകരം അങ്ങും ഇങ്ങനെയാണോ പറയുന്നത്?
1: ആ, ഏതായാലും നിങ്ങൾ രണ്ടുപേരെയും ഒരുമിച്ച് കാണാൻ കഴിഞ്ഞത് ആശ്വാസമാണ്. കുന്തേ, ഇനിയുള്ള നാൾ ജ്യേഷ്ഠത്തിയോടൊപ്പം കഴിയുക, പരസ്പരം ആശ്വാസമാവുക. മക്കൾ ശത്രുക്കളായി പൊരുതട്ടെ, ഇവിടെ അമ്മമാർ ദുഃഖം പങ്കിടട്ടെ.
0: പിതാവേ,
1: കുരുക്ഷേത്രത്തിൽ നാളെ ശംഖനാദം മുഴങ്ങും. ഗാന്ധാരി, നിന്റെ മകന്റെ പടയുടെ സർവസൈന്യാധിപനാ ഞാൻ. പ്രായമേറെ ആയെങ്കിലും യുദ്ധവീര്യം ക്ഷയിച്ചിട്ടില്ല
2: എന്റെ മക്കളെ അങ്ങ്.
1: കുന്തിയെ, കരയരുത്. ക്ഷത്രിയ സ്ത്രീകൾ ആൺകുട്ടികളെ പ്രസവിക്കുന്നത് വേദാധ്യയനത്തിനല്ല, ക്ഷാത്ര തേജസ് പ്രതിബിംബിക്കേണ്ടത് താളിയോലയിലുമല്ല, രണഭൂമിയിലാ. വീരപ്രസൂനുക്കളാണ് നിങ്ങൾ. പടനിലത്തേക്ക് പുറപ്പെട്ടാൽ തിരിച്ചുവരവ് പറയാനാവില്ല. ഭീഷ്മ പിതാമഹന്റെ അവസാന യുദ്ധമാണിത്. യുദ്ധാനന്തരം കഥാവശേഷനാകും ഭീഷ്മർ. നിങ്ങൾ അതിജീവിക്കും. ദുരന്ത വാർത്തകൾ കേൾക്കാൻ മനസ്സൊരുക്കുക.

0: കുരുക്ഷേത്രം. പോർവിളികൾക്കായി ശങ്കുലി മുഴങ്ങിയിട്ട് ഇന്നേക്ക് 8 ദിവസം. കൗരവപ്പടയുടെ സർവാധിപൻ ഭീഷ്മ പിതാമഹ ആർക്കാണ് യുദ്ധത്തിൽ മേൽക്കൈ?
1: മഹാഭാരത യുദ്ധത്തിൻ്റെ ആദ്യ നാളുകൾ. 8 നാളുകൾ മാത്രം കഴിയുമ്പോൾ ജയസാധ്യത പ്രവചിക്കാനാവില്ല സുയോധന.
2: നാളിതുവരെ നേട്ടം നമുക്കാ, സംശയമില്ല.
3: ശേതവധത്തോടെ തുടങ്ങിയ നമ്മുടെ ജൈത്രയാത്ര ഇന്ന് ഇരാവാന്റെ വധത്തിൽ എത്തി നിൽക്കുകയാണ്. മേൽക്കൈ നമുക്ക് തന്നെ.
4: കലിംഗരാജനുൾപ്പെടെ നമുക്കും ഉണ്ടായി നഷ്ടം.
0: ഉണ്ടായി. ഇന്ന് മാത്രം 8 സഹോദരന്മാരെയാ ആ മൃഗോദരൻ അടിച്ചു കൊന്നത്.
2: ഇരാവാന്റെ മരണം പാണ്ഡവ പടയോ ഒന്ന് ഉലച്ചിരിക്കുക. അർജുനപുത്രൻ ഇനി അഭിമന്യു.
4: ഭീമപുത്രൻ ഘടോത്കചന നമ്മുടെ പക്ഷത്ത് ഏറെ നാശം വിതക്കുന്നത്.
0: നാശം വിതക്കുന്നവരെ നശിപ്പിക്കാത്തതെന്ത്?
1: സുയോധന, അതത്ര എളുപ്പമല്ല.
3: എന്തുകൊണ്ട്? നമ്മേക്കാൾ എന്ത് സന്നാഹമാണ് അവർക്കുള്ളത്?
4: ധർമ്മപക്ഷം എന്ന സന്നാഹം, ന്യായത്തിന്റെ തൂക്കം.
2: ധർമ്മപക്ഷം ന്യായപക്ഷം കേട്ട് കേട്ട് മടുത്തു.
1: ന്യായധർമ്മങ്ങൾ കേൾക്കുമ്പോൾ മടുക്കുന്നത് ആപത്തടുത്തതുകൊണ്ടാ. സുയോധന, 8 നാൾ കൊണ്ട് 24 സഹോദരങ്ങളാ മരിച്ചത്. സമാധാനത്തിന്റെ വഴിയെക്കുറിച്ച് ഇനിയെങ്കിലും ചിന്തിച്ചുകൂടെ?
0: പിതാമഹ, ഇനിയും അങ്ങനെ പറയരുത്. സമാധാനത്തിന്റെ വഴികൾ സ്വീകരിക്കാമായിരുന്നു നേരത്തെ തന്നെ. പക്ഷെ ഭീരുത്വം സ്വയം വരിക്കണം. അർദ്ധരാജ്യം 5 ഗ്രാമങ്ങളായും 1 ഗ്രാമമായും ഒടുവിലൊരു ഭവനമായും ചുരുങ്ങിയപ്പോൾ സമാധാനത്തിന്റെ വഴി സുയോധനന്റെ വിജയമാകുമായിരുന്നു. അന്യായമായി ഒരു തുണ്ട് ഭൂമി പോലും കൈവിടില്ല. അതിന് യുദ്ധമാണെങ്കിലും വീരസ്വർഗമാണെങ്കിലും സുയോധനന് സ്വീകാര്യം തന്നെയായിരുന്നു. കാരണം ക്ഷത്രിയനാണ് ഞാൻ.
4: ക്ഷത്രിയന് ചേർന്നതാണോ നീ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ക്ഷത്രിയധർമ്മം പാലിക്കുന്നുണ്ടോ നീ? അർഹമായ അർദ്ധരാജ്യം കൊടുക്കാതെ യുദ്ധം അനിവാര്യമാക്കിയില്ലേ നീ?
0: അർദ്ധരാജ്യം അർഹമാകുന്നത് എങ്ങനെ? മഹാരാജാവിന്റെ മുത്ത മകനാണ് ഞാൻ. അനുജന്റെ മക്കളാണോ പിൻഗാമിയാവുക? പ്രായം കൊണ്ട് ഞാൻ ഇളയവനാണെങ്കിൽ നമ്മുടെ പൂർവികനായ അയാദിയുടെ 3ാമത്തെ മകൻ പുരൂരവസല്ലേ രാജാവായത്?
2: മരുമകനെ തർക്കിക്കേണ്ട സമയമല്ലിതേ. നാളത്തെ യുദ്ധം അതാണ് ആലോചിക്കേണ്ടത്.
0: കുരുപക്ഷത്തെ 2 മഹാരഥന്മാർ ഭീഷ്മരും ദ്രോണരും ശത്രുപക്ഷം ജയിക്കണമെന്ന് കരുതി യുദ്ധത്തിനിറങ്ങിയാൽ പിന്നെ എന്താലോചനയാണ് അമ്മാവ?
1: സുയോധന, സൈന്യാധിപത്യമേൽക്കുമ്പോൾ നാം പറഞ്ഞതൊക്കെ ഓർമ്മയില്ലേ? കൗരവ സാരഥിയാണ് ഞാൻ, അത് അമ്മയ്ക്ക് കൊടുത്ത വാക്ക്. അന്ധനായ നിന്റെ പിതാവിനൊപ്പം നിൽക്കുമെന്ന വാക്ക്. ദിവസവും 10,000 പാണ്ഡവപ്പടയെ കൊല്ലും. പക്ഷേ മനസ്സ് പാണ്ഡവർക്കൊപ്പം തന്നെയാ.
4: നന്മയും ഗുരുത്വവും തികഞ്ഞവനാ യുധിഷ്ഠിരൻ. നീ പറഞ്ഞില്ലേ അർഹതയെക്കുറിച്ച്? ശരിയാണ്, സങ്കീർണമാണ് നിന്റെ കുലത്തിന്റെ നീതി. പിൻഗാമിയല്ലാത്തവരും അനർഹരും ഭരിച്ച ആ രാജപരമ്പരയിൽ ഒരു യോഗ്യൻ അധികാരത്തിലെത്തും യുധിഷ്ഠിരൻ.
2: നിർത്ത് ആചാര്യ, നിർത്ത്. ആ പാണ്ഡു പിടിച്ചവന്റെ മക്കൾ പിതാവ് ആരാണെന്നറിയാത്ത മക്കൾ. ഒരു പെണ്ണിനെ 5 ആളുകൾ പങ്കിട്ടെടുക്കുന്ന പാണ്ഡവർ യോഗ്യർ.
3: സുഹൃത്തെ സുയോധന, യുദ്ധഗതി എന്തായാലും ചരിത്രം ഈ വൈരുദ്ധ്യം ചർച്ച ചെയ്യും. ശത്രുജയം ആഗ്രഹിക്കുന്നവരെ കൂട്ടി യുദ്ധം ചെയ്ത വിഡ്ഢിയാണെന്ന് മുദ്രകുത്തു.
0: അംഗരാജ, വിഡ്ഢിയല്ല സുയോധനൻ. മനസ്സ് തകർക്കുന്ന വാക്കുകളും പ്രവൃത്തികളും ഏറെ കേട്ടും അനുഭവിച്ചു തന്നെയാ ഇവിടം വരെ എത്തിയത്. അടർക്കളത്തിൽ ശത്രു സൈന്യത്തിനെതിരെ ആഞ്ഞടിക്കാൻ അതൊന്നും തടസ്സവുമല്ല.
1: സുയോധന, ആചാര്യന്മാരുടെ പ്രവൃത്തിയിൽ സംശയിക്കരുത്. ആത്യന്തിക വിജയത്തിന് നീ ഒരുങ്ങിക്കൊള്ളുക. പ്രതിജ്ഞാപാലനത്തിൽ നിന്ന് പിറകോട്ടില്ല പിതാമഹൻ. 10,000 പാണ്ഡവപ്പടയെ കൊന്നുതരാം. ബാക്കിയൊക്കെ ആചാര്യനൊപ്പം ചേർന്ന് നീ ചെയ്യുക.
3: ആചാര്യ, ഒരുപക്ഷത്തേക്ക് ഒരു കൂട്ടം രാക്ഷസപ്പട എത്തിയിട്ടുണ്ട്.
0: ആരൊക്കെയാണത്?
3: അലംഭൂഷൺ, വനവാസകാലത്ത് പാണ്ഡവർക്കൊന്ന ജടാസുരന്റെ മകൻ. ശക്തനാണ്, പ്രതികാരദാഹിയുമാണ്.
0: അഭിമന്യു, ഘടോത്കച, ഇരാവാനൊപ്പം കാലപുരിക്കയക്കേണ്ടവരാണ് ഇവരും. ഒരുപക്ഷ ജയം അനായാസമാക്കാൻ ആ പാണ്ഡവ പുത്രരെ കൊല്ലണം.
2: അതിന് മറ്റൊരതിഥി കൂടി നമ്മുടെ പക്ഷത്തേക്ക് വന്നു മരുമകനെ.
3: ആരാണ്?
2: ഭീമവധ ശപഥവുമായി അലായുധൻ, ഹിടുംബൻ മകൻ കിർമീരൻ.
1: സുയോധന, അമ്മയുടെ അനുഗ്രഹം വാങ്ങിയില്ലേ നീ?
0: ഏതോ ധർമ്മ തതോ ജയ, പതിവ് അനുഗ്രഹ വാക്കുകൾ. അനാഥരാകുന്ന വിധവകളുടെയും അമ്മമാരുടെയും പ്രതീകമാണ് എന്റെ അമ്മ. സ്വന്തം മകനെ അകന്നിറഞ്ഞ് അനുഗ്രഹിക്കാൻ പോലും അവർക്കാകുന്നില്ല. പക്ഷെ അമ്മേ, വീഴ്ചകൾ എത്രയുണ്ടായാലും പടമുഖത്തേക്ക് ഇറങ്ങും മുമ്പേ അനുഗ്രഹത്തിനായി വരും സുയോധനൻ. തീർച്ചയായും.

0: ധർമ്മപക്ഷം ഒരലങ്കാരം മാത്രമായിരുന്നില്ല, അഹങ്കാരം കൂടിയായിരുന്നു കഴിഞ്ഞ 11 ദിവസവും. പക്ഷേ ഇന്ന്
1: ഇന്ന് ഇന്നെന്താ?
0: ജയദ്രഥവധത്തോടെ അതവസാനിച്ചു. സൂര്യാസ്തമനം കണ്ട് കൈനിലകളിലേക്ക് മടങ്ങാനിരുന്ന പടയാളികൾ.
2: അപ്പോഴല്ലേ
3: കൃഷ്ണന്റെ മായ സൂര്യബിംബം മറക്കി സന്ധ്യയാണെന്ന് തോന്നിച്ചത് ജയദ്രഥനെ പുറത്തു ചാടിക്കാൻ തന്നെയാണ്. അതിന് ജ്യേഷ്ഠൻ എന്താണിത്ര?
0: അത് അനീതിയല്ലേ അർജുന?
4: അതെ, വനവാസകാലത്ത് പാഞ്ചാലിയെ ബലമായി പിടിച്ച് രഥത്തിലേറ്റി കൊണ്ടുപോയതും അനീതിയാണ്. അന്ന് തീർക്കുമായിരുന്നു. ഏകസഹോദരി ദുശ്ശളയുടെ സങ്കടം എന്ന് പറഞ്ഞ് അങ്ങ് വിലക്കിയില്ലായിരുന്നുവെങ്കിൽ.
3: കേശവന്റെ നിശ്ചയങ്ങളിൽ സംശയിക്കാൻ മാത്രമായിട്ടില്ല നമ്മൾ.
0: കേശവന്റെ നിശ്ചയമല്ല, നിന്റേത്. അഭിമന്യകുമാരനെ വധിച്ചത് ഭരതൻ, ദുശാസന പുത്രൻ. നിന്റെ ശപഥം ജയദ്രഥനെ വധിക്കാൻ.
4: അഭിമന്യകുമാരന്റെ വധത്തിന് സാഹചര്യമൊരുക്കിയതും ജയദ്രഥനല്ലേ?
3: ജയദ്രഥനല്ല, സാഹചര്യമൊരുക്കിയത് നമ്മുടെ ജ്യേഷ്ഠൻ തന്നെയാ, ധർമ്മപുത്ര.
4: അർജുന,
3: ചക്രവ്യൂഹം ഭേദിക്കാനല്ലാതെ പ്രത്യാഗമനം അറിയില്ലെന്ന് അഭിമന്യു പറഞ്ഞപ്പോ ഞങ്ങൾ ഉണ്ടാകുമെന്ന് ഉറപ്പ് നൽകിയില്ലേ അങ്ങ്? അങ്ങയുടെ വാക്ക് വിശ്വസിച്ചല്ലേ എന്റെ മകൻ മഹാരഥന്മാർ തീർത്ത പത്മവ്യൂഹത്തിൽ അകപ്പെട്ടത്?
0: അർജുന,
3: പറയിപ്പിക്കരുതൊന്നും പറയിപ്പിക്കരുത്.
4: ജ്യേഷ്ഠ, ഇങ്ങനെയൊന്നുമല്ല അങ്ങ് പറയേണ്ടത്. ആത്യന്തിക വിജയത്തിനായി അഹോരാത്രം പണിപ്പെടുകയാണ് ഞങ്ങളെല്ലാവരും. കൊന്നുവീഴ്ത്തിയ ശത്രുസേനയെ കാട്ടി അഭിനന്ദിച്ചില്ലെങ്കിലും ആക്ഷേപിക്കരുത്.
0: ഭീമ, ഞാൻ അതൊന്നും കാണാതിരിക്കുന്നില്ല. പക്ഷേ കൃത്രിമമായി ഉണ്ടാക്കിയ ഇരുളിന്റെ മറവിൽ അസ്ത്രമയക്കുക എന്നത് ഭീരുത്വമല്ലേ?
4: പിതാമഹനോടും ആചാര്യനോടും നിങ്ങളെ ഞാൻ എങ്ങനെയാ കൊല്ലേണ്ടതെന്ന് ചോദിച്ചതാണോ ധീരത? ദുര്യോധന പുത്രൻ ലക്ഷ്മണൻ ഉൾപ്പെടെ ആയിരങ്ങളെ കൊന്നു തള്ളുകയായിരുന്നു അഭിമന്യു.
3: 100 പകുതിയിലേറെ പേർ ചത്തുമലച്ചു. അവരെ മുഴുവൻ കൊന്നു തള്ളിയത് ഈ ഭീമസേനനാ. യുദ്ധവിജയം നേടിത്തരുന്ന ഭാരതസിംഹാസനം അങ്ങയ്ക്ക.
4: പാഞ്ചാലിയെ അപമാനിച്ച് ജയദ്രഥനെ കൊന്നതിൽ ധർമ്മനിഷേധം കാണുന്നു അങ്ങ്? പാഞ്ചാലി അപമാനിതയായ രാജ്യസഭയിൽ ആ നീചകൃത്യത്തെ നിശിതമായി എതിർത്ത കൗരവനല്ലേ വികർണൻ? ഇന്ന് അവനെയും വധിച്ചു ഞാൻ, അതും ധർമ്മനിഷേധമാണോ യുവരാജ?
0: നിർത്ത് കുറ്റപ്പെടുത്തലുകൾ. ഭീരുവാണ് നാം, അശക്തനാണ് ഭീമസേന. കുരുക്ഷേത്രം വിധിക്കുന്ന വിജയം പാണ്ഡവർക്കെങ്കിൽ രാജ്യം നിനക്ക്, യുവരാജൻ അർജുനൻ.
3: അതിനുവേണ്ടിയായിരുന്നോ നാം ഇത്രയും കാലം കഷ്ടപ്പെട്ടത്?
4: അധികാരമോഹം ഞങ്ങൾക്കില്ല ജ്യേഷ്ഠ. രാജാവും യുവരാജാവും ഒക്കെ യുദ്ധവിജയത്തിന് ശേഷം. നാം ഇപ്പോൾ ആലോചിക്കേണ്ടത് മറ്റു ചിലതാ.
3: അതെന്താണ്?
4: ജയദ്രഥ വധത്തെ തുടർന്ന് ഹാലിളകിയിരിക്കും കൗരവപക്ഷത്തിന്. മാത്രമല്ല കുറെ നിശാചരരെയും ഇറക്കുന്നുണ്ടവർ, അലായുധനും അലംഭൂഷനുമൊക്കെ.
3: ആചാര്യ ദ്രോണരും അശ്വത്ഥാമാവും കൂടുതൽ കരുത്താർജിച്ചതുപോലെയാ. ശരശയ്യയിലാകും മുമ്പേ പിതാമഹൻ കാലപുരിക്ക് അയച്ചത് 100,000 പാണ്ഡവ പടയാളികളെയാ.
4: പിതാമഹനു ശേഷം യുദ്ധത്തിനിറങ്ങിയ കർണനെയും ചെറുതായി കണ്ടുകൂടാ.
0: ഇരാവാനും അഭിമന്യുവും നഷ്ടമായത് ഈ സമയത്ത് നമുക്ക് ക്ഷീണമായി.
5: നഷ്ടമായതല്ലോ, നഷ്ടമാക്കിയതല്ലേ
4: ഗഡുൽകച?
5: കരുത്തരായിരുന്ന അനിയന്മാർ യുദ്ധവിന്യാസത്തിന്റെ വ്യവസ്ഥയറിയാതെ യോദ്ധാക്കളെ അയച്ചാൽ കരുത്തരായ അനിയന്മാർ ഇനിയും കുരുതിയാവും.
3: മകനെ, നീ പറയുന്നത്?
5: മഹാരഥന്മാർ 7 കാവൽ ഭേദിച്ച് അകത്ത് കയറാമെന്ന വാക്കുമുണ്ടായിരുന്നു. എന്നിട്ട് പാവം അഭിമന്യു.
4: മോനെ, ഘടോത്കച, അതൊക്കെ പറഞ്ഞു കഴിഞ്ഞു ഞങ്ങൾ. ദ്രോണരും കർണനും നാളെ കൗരവപ്പടയെ നയിക്കുകയാ. നമ്മുടെ നീക്കങ്ങൾ എങ്ങനെയെന്ന് നിശ്ചയിക്കണം. ഇപ്പോൾ
5: കൊല്ലേണ്ടതെങ്ങനെയെന്ന് ചോദിച്ചില്ലേ കർണനോട്?
0: കുമാര, നിശാചരന്മാർ, നിന്റെയും ഭീമന്റെയും ശത്രുക്കൾ കൗരവപ്പടയുടെ ശക്തിയായി മാറിയിരിക്കുന്നു.
5: ക്ഷത്രിയപ്പടയുടെ കരുത്താവാൻ നിശാചരർക്കാവും അല്ലേ യുവരാജ?
4: മോനെ,
5: പഴയത് ചിലത് ഓർത്തുപോയതാ.
3: പഴയതോ?
5: സുഖത്തിലും ദുഃഖത്തിലും വിവേചനമല്ലേ അലയച്ച? ഇരാവാനെ കൊന്ന അലംഭൂഷണെതിരെ വധശപഥമെടുത്തില്ല. ഇരാവാൻ നാഗനായതുകൊണ്ടോ?
0: മോനെ,
5: ഘടോൽകജൻ കൊല്ലും, ഇരാവാനെ കൊന്ന അലംഭൂഷണെ നാളെ ഞാൻ കൊല്ലും. അഭിമന്യുവിനെ കൊന്ന ഭരതനും നാളെ സൂര്യോദയം കാണില്ല.
4: ഘടോൽകജ, രാക്ഷസക്കൂട്ടം 4 ദിക്കിൽ നിന്നും ആക്രമിച്ചാൽ പാണ്ഡവപ്പട പതറും. അതുണ്ടായിക്കൂടാ.
5: പിതാവേ, അതുണ്ടാവില്ല. ഘടോൽകജനാണ് പറയുന്നത്. അനുജന്മാരെ കൊന്ന് കൊലവെള്ളി നടത്തിയ കൗരവപ്പടയെ മുച്ചൂടും മുടിക്കും ഞാൻ.
3: നിനക്കതിന് കഴിയും കുമാര?
5: കഴിയും. യുവരാജാവിന്റെ കൽപ്പന വേണം. നാളെ പാണ്ഡവപ്പടയെ ഞാൻ നയിക്കും. പടവീടുകളിൽ നിന്ന് കണ്ടുകൊള്ളുക നിങ്ങൾ. പടനീക്കത്തിന്റെ ഒരു ഘട്ടത്തിലും ഉപദേശങ്ങളും നിർദ്ദേശങ്ങളുമായി വന്ന് തടയരുത് തന്നെ ആരും.
0: ഗഡോൽഗജ, അത് സാഹസമല്ലേ?
5: സാഹസമാണ്, സാധ്യമായ സാഹസം.
4: നീ എന്ത് തന്ത്രമാണ് ആലോചിക്കുന്നത്?
5: രാത്രിയുദ്ധം.
4: രാത്രിയുദ്ധമോ?
5: ഭാരതവർഷം കണ്ടെത്തിയ നിർഭഗുണയോഗ്യൻ യുധിഷ്ഠിരൻ രാജസിംഹാസനത്തിലേക്ക് ഒരു ചുവട് കൂടി നീങ്ങും. ഇതെന്റെ വാക്ക്. പിതാക്കളൊക്കെ കൈനിലകളിലേക്ക് മടങ്ങുക, ശാന്തരായി ഉറങ്ങുക. ഇരുള കനക്കുമ്പോൾ രാത്രി യുദ്ധത്തിന്റെ കണക്ക് കൂട്ടലുകൾ നടത്തണം.

0: ഗർവാൽ കജാ, ഇവിടെ ഇവിടേക്ക് വരൂ.
1: ആരാണത്? കാണേണ്ടവർ ഇങ്ങോട്ട് വരിക.
0: ഞാനാണ്, ഞാനാ വിളിച്ചത്.
1: ഓ, അങ്ങായിരുന്നോ? പറഞ്ഞോളൂ, എന്താ കാര്യം?
0: കുമാര, ഞാൻ നിന്റെ പോരാട്ടം കണ്ടു നിൽക്കുകയായിരുന്നു. നീയും നിന്റെ കൂട്ടരും ചേർന്ന് പാണ്ഡവർക്ക് ജയം നേടിത്തരുക തന്നെ ചെയ്യും.
1: വിജയം വാക്കുകളിലൂടെയല്ല, വാളുകളിലൂടെയാണ് നേടേണ്ടത്. അതിനെന്നെ യുദ്ധം ചെയ്യാൻ അനുവദിക്ക്. മുഖസ്തുതികൾ അത് കഴിഞ്ഞാവാം. അങ്ങ് പോകൂ. ഒന്ന് തള്ളണേ.
0: നിൽക്ക്, നിന്നെ ഒരു കാര്യം അറിയിക്കാനാ വന്നത്.
1: അങ്ങ് എന്താ പറയുന്നത്? വേഗം പറഞ്ഞോളൂ.
0: കൃഷ്ണന്റെ നിർദ്ദേശമാണ്.
1: ഓഹോ, അപ്പൊ കാര്യം നിസാരമാകാൻ വഴിയില്ല. പറഞ്ഞോളൂ വേഗം.
0: നീ ഇങ്ങ് അടുത്തു വരൂ. ഒരു ഭാഗത്ത് നീ കൗരവ സൈന്യത്തെ കൊന്നൊടുക്കുമ്പോ മറുഭാഗത്ത് പാണ്ഡവപ്പടയെ മുടിക്കുകയവൻ കർണൻ. അവരെ തടഞ്ഞേ പറ്റൂ.
1: അതിന് വില്ലാളിയായ അർജുനനില്ലേ? തന്ത്രങ്ങൾ മെനയാൻ സാരഥിയായ കേശവനില്ലേ കൂടെ? കർണന് നേരെ തേര് നൽകാൻ ആജ്ഞാപിക്കരുതോ അങ്ങേക്ക്?
0: നീ വേണം കർണനെ തടയാൻ. ഒന്നും കാണാതെ കൃഷ്ണൻ അങ്ങനെ പറയില്ല. കുരുക്ഷേത്ര യുദ്ധത്തിൽ ഈ ദിനം നീ അനശ്വരമാക്കുമെന്നും പറഞ്ഞു കൃഷ്ണൻ. ധർമ്മപക്ഷത്തിന്റെ ജയമുറപ്പിക്കാൻ കൗരവപ്പടയിൽ നാശം വിതച്ചു മുന്നേറണം എന്റെ ഭീമപുത്രൻ ഗരോൽകജൻ.
1: അങ്ങ് ധൈര്യമായി പോയിക്കൊള്ളുക, ഞാൻ പുറപ്പെടുകയാണ്. തിരിച്ചു ചെന്ന് കൃഷ്ണനോട് പറയുക ആഗ്രഹിച്ചതുപോലെ കാര്യങ്ങൾ നടക്കുമെന്ന്.
0: വിജയിച്ചു വരിക, വേഗം പോകൂ.
1: ഇപ്പോൾ ഘടോൽഗജൻ അധകൃതനല്ല, കാട്ടാള സ്ത്രീയായ ഹിഡുംബിയുടെ മകനല്ല. ആര്യഗോത്രത്തിന്റെ അധികാരസ്ഥാനം ഉറപ്പിക്കാൻ അസുരഗോത്രത്തിൽ പിറന്നവൻ വേണം. ജയിച്ചാലും ജയിപ്പിച്ചാലും സിംഹാസനങ്ങൾക്കരികിൽ അവർക്ക് സ്ഥാനമില്ല. നഷ്ടങ്ങളെല്ലാം സ്വന്തം കുടുംബത്തിന്. കാലമെത്ര കഴിഞ്ഞാലും കഥ ഇങ്ങനെ തന്നെ. ഹേ അംഗരാജാ, ഞാൻ വരികയാണ്. യുദ്ധമുഖത്തൊരിക്കലും നേർക്ക് നേർ വരാതിരിക്കട്ടെ എന്ന് ആശ്വസിപ്പിച്ച വല്യച്ച, ഞാൻ വരുന്നു. ഒരു ജയം ഒരു മരണം. കുരുക്ഷേത്രം എന്ന ചതുരംഗ പലകയിൽ ആരോ നീക്കുന്ന കരുക്കളല്ലേ നാം. വല്യച്ച, മാപ്പ്. ദുർബലരെ കൊന്നൊടുക്കുന്നതല്ല ധീരത, വീരന്മാരോടാവട്ടെ അങ്ങയുടെ പരാക്രമം. വാ, തടയാൻ പറ്റുമെങ്കിൽ തടയോ.
2: ജ്യേഷ്ഠ, എന്താണിവിടെ? പാണ്ഡവ പറ്റത്ത് നിന്ന് ആരാണ് മുന്നേറുന്നത്? അർജുനാണോ?
0: അല്ല, നിന്റെ മകൻ. കൗരവപ്പടയെ അവൻ ഇന്ന് തീർക്കും. അവനും അവന്റെ കാട്ടാളക്കൂട്ടവും കൗരവർക്ക് തെല്ലൊന്നുമല്ല നാശം വിതയ്ക്കുന്നത്. കണ്ടില്ലേ, ആകാശത്ത് കൂറ്റൻ കല്ലുകൾ മഴ പോലെ വർഷിക്കുകയാ. അവൻ അച്ഛനോളം കേമൻ.
3: കേട്ടില്ലേ, കാട്ടാളൻ. നമുക്ക് വേണ്ടി ഇനി യുദ്ധം ജയിച്ചു വന്നാലും അവനു നൽകുന്ന വിശേഷണം കാട്ടാളൻ അല്ലേ ജ്യേഷ്ഠ?
0: ഭീമ, ഞാൻ എന്താണ് നിന്നോട് പറയേണ്ടത്?
3: പറയാനൊന്നും ഉണ്ടാവില്ല. എനിക്കറിയാം, ഭാരത സിംഹാസനത്തിൽ അങ്ങിരിക്കുമ്പോഴും രാജസദസ്സിന്റെ ഏഴയലത്തേക്ക് പോലും അടുപ്പിക്കില്ല ഇവനെയും ഇവന്റെ അമ്മയെയും. കാരണം മാതൃഗോത്രമാണല്ലോ മുഖ്യം. അത് ശൂദ്രഗോത്രമല്ലേ, ഐത്തം കൽപ്പിക്കപ്പെട്ടവർ. പക്ഷേ ശൂദ്രയുടെ ശരീരവും ശൂദ്രന്റെ ശക്തിയും നമുക്ക് വേണം. ഇന്നും എന്നും അത് അങ്ങനെ തന്നെയായിരിക്കും അല്ലേ ഏട്ടാ?
2: ആരാണ് അവിടെ വീണത്?
4: മോനെ,
0: ഭീമ നിൽക്ക്, ഞാനും വരുന്നു.

0: പറഞ്ഞിരുന്നില്ലേ ഞാൻ നേർക്കുനേരെ വരരുതെന്ന്? പിന്നെന്തിനു വന്നു?
1: വരേണ്ടി വന്നു. നമ്മളെന്നും നയിക്കപ്പെടാൻ വിധിക്കപ്പെട്ടവർ. അടർക്കളത്തിൽ പരസ്പരം ശത്രുതയില്ലാത്തവരെ പോലും വെട്ടിക്കൊല്ലാൻ നിയോഗിക്കപ്പെട്ടവർ. പക്ഷേ ഏറ്റെടുത്ത ദൗത്യം പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. തോറ്റുപോയി.
0: ഇല്ലടാ, തോറ്റത് ഞാൻ. പാണ്ഡവരുടെ ജയം ഉറപ്പിച്ചാണ് നീ മടങ്ങുന്നത്. എന്റെ ജീവിതാഭിലാഷം അർജുനവധം, അതിനായി മാറ്റിവെച്ച അസ്ത്രം വൈജയന്തി, അതാണ് നിന്റെ ദേഹം തുളച്ചത്. നീ വീഴുമ്പോഴും അർജുനൻ ജയിക്കുന്നു, ഞാൻ തോൽക്കുന്നു. വിളിക്കരുതന്നെ അങ്ങനെ. ഇന്നത്തെ ജയം നിന്റെ പതനം ആഘോഷിക്കുകയാ കൗരവപക്ഷം. പക്ഷേ കുരുക്ഷേത്രം എന്ന് സാക്ഷിയാവുന്നത് കർണന്റെ ജയത്തിനല്ല, പരാജയത്തിന്. ധീരനായ ഗഡോൽക്കച്ചന്റെ രക്തസാക്ഷിത്വം അംഗരാജന്റെ പരാജയമാണ്, പതനമാണ്.
1: ഞാൻ ആ കൈകളിൽ ഒന്ന് തൊട്ടോട്ടെ.
0: ഇത് നിന്റെ ജീവനെടുത്ത കൈകൾ. വേണ്ട, അശുദ്ധമാണിത്. വേണ്ട കടോൽഗജ, പൊരുതി വീഴ്ത്തിയ ശത്രുവിന്റെ മുന്നിൽ തലയുയർത്തി നിൽക്കുന്നവനാ യോദ്ധാവ്. പക്ഷേ നിന്റെ ഈ വീഴ്ച സഹിക്കാനാവുന്നില്ല. വടക്കളത്തിൽ നിന്നെ കാണാൻ അധികം ആരും വരാനിടയില്ല. അങ്ങ് പാണ്ഡവ ശിബിരത്തിൽ അർജുനൻ രക്ഷപ്പെട്ട യുദ്ധതന്ത്ര വിജയം ആഘോഷിക്കുകയാവും കൃഷ്ണനും സംഘവും. ചിലപ്പോ നിന്റെ അച്ഛൻ വന്നേക്കും. ഞാൻ പോകുന്നു.
1: അമ്മേ, അമ്മയുടെ മകൻ അച്ഛന് വേണ്ടി പൊരുതി. അച്ഛനെ അനായാസ വിജയം ഉറപ്പിച്ച ഈ മകൻ വീണുപോയത് ആ ദിവ്യാസ്ത്രം ചെറുക്കാനായില്ല. അമ്മയ്ക്ക് കണ്ണീര് ബാക്കി. ഭാര്യ വിധവ, മകൻ അനാഥൻ. വീരസ്വർഗം എന്ന ഖ്യാതിയൊന്നും ഈ ദുഃഖമകറ്റില്ലെന്നറിയാം.
2: മോനെ,
1: അച്ഛാ, ഇന്ന് 14-ാം ദിവസം പാണ്ഡവജയം ഉറപ്പിക്കാമായിരുന്നു. പക്ഷേ വൈജയന്തി എന്റെ കണക്ക് കൂട്ടലുകൾ തെറ്റിച്ചു. ആരുടെയൊക്കെയോ കണക്ക് കൂട്ടലുകൾ വിജയിച്ചു.
3: മോനെ, ഗഡോൽഗജ,
1: ഇനി വിജയം നമുക്ക് തന്നെ. ശത്രുപക്ഷത്തിന്റെ ശക്തിയായ ദിവ്യാസ്ത്രം നിർവീര്യമായി.
2: കേട്ടില്ലേ, മരിക്കാൻ കിടക്കുമ്പോഴും മനസ്സിൽ പാണ്ഡവജയം മാത്രം. കൗരവപ്പടയെ നിർവീര്യമാക്കാൻ സ്വന്തം ജീവൻ ബലി നൽകിയത് എന്റെ മകൻ. ഇതിൽ അവനെന്ത് നേട്ടം? എന്നിട്ടും
4: ക്ഷമിക്ക് ഭീമസേന, ക്ഷമിക്ക്. മഹാഭാരത ചരിത്രത്തിൽ മഹാരഥികൾക്കൊപ്പം ചേർത്ത് പറയുന്ന പേരാകും ഗഡോൽക്കജന്റേത്. തീർച്ച
2: മോനെ,
1: വീരസ്വർഗത്തിന്റെ വീരസ്യം കേട്ട് വീണ്ടും പോരിനിറങ്ങണം വിവരദോഷികൾ.
2: മോനെ,
1: അധികാരിവർഗം പുകഴ്ത്തിപ്പാടുന്ന ആ രക്തസാക്ഷി കുടുംബങ്ങളുടെ അനാഥ ജീവിതം കഥയാവില്ല, നിങ്ങൾക്ക് പാഠമാവില്ല. നിങ്ങൾക്ക് പിതാവേ, ഈ ശരീരം തുളച്ച വൈജയന്തി വലിച്ചൂരുക.
2: മോനെ,
1: എന്നിട്ട് വില്ലാളി വീരനായ അർജുനന് സമ്മാനിക്കണം. നാളെ കർണന് നേരെ ധൈര്യത്തോടെ രഥം നയിക്കാൻ പറയണം. കേശവനോട്, പിതാവേ, യാത്ര നിറ മനസ്സോടെ.
2: മോനെ

0: വർണ്ണവിവേചനത്തിന്റെ വരേണ്യവർഗ സമ്പ്രദായങ്ങൾ സഹസ്രാബ്ദങ്ങൾക്ക് മുൻപ് തന്നെ നമ്മുടെ സമൂഹത്തിലുണ്ടായിരുന്നു. നിറത്തിന്റെ പേരിൽ, കുലത്തിന്റെ പേരിൽ മാറ്റി നിർത്തപ്പെട്ട ഘടോത്കജൻ അതിൽ ഒരാൾ മാത്രം. അധികാരത്തിനു വേണ്ടി സ്വന്തവും ബന്ധവും മറന്നുകൊണ്ടുള്ള പോരാട്ടങ്ങൾ അരങ്ങേറുമ്പോൾ അവിടെ നീതിനിഷ്ഠയും ആദർശബോധവും വഴിമാറുന്നു. അധസ്ഥിതിന്റെ ചോര കൊണ്ട് അസ്ഥിവാരമുറപ്പിച്ച അധികാര സിംഹാസനങ്ങളിൽ അഭിരമിക്കുന്ന ഭരണവർഗത്തിന് മുന്നിൽ ഒരു ചോദ്യചിഹ്നമാവുകയാണ് ഘടോത്കജൻ. ഭരണനിർവഹണത്തിന്റെ സുഖശീതലമയിൽ ആ ചോദ്യചിഹ്നം അധികാരികൾ കലോസരമാകുന്നുവെങ്കിൽ അതായിരിക്കും അസുരഗോത്രത്തിന്റെ ഫലശ്രുതി. ഈ നാടകത്തിൽ അഭിനയിച്ചവരും കഥാപാത്രങ്ങളും: മിലൻ ഷാ ഘടോത്കജൻ, നാദം മുരളി ഭീമസേനൻ, ഇ കെ അനിൽകുമാർ ശിവപുരം അർജുനൻ, രാമചന്ദ്രൻ അയ്യല്ലൂർ യുധിഷ്ഠിരൻ, രതീഷ് പി പി തില്ലങ്കേരി നകുലൻ, വിനോദ് മാസ്റ്റർ ശിവപുരം സഹദേവൻ, കെ ടി സനൽകുമാർ ശിവപുരം കർണൻ, ഷാജി മാലൂർ ദുര്യോധനൻ, സിനി രാമദാസ് ശകുനി, ചന്ദ്രഭാനു തില്ലങ്കേരി ഭീഷ്മാചാര്യർ, കൃഷ്ണൻ കാഞ്ഞിലേരി ദ്രോണാചാര്യർ, കൃഷ്ണൻ നമ്പ്യാർ കൊതേരി ഹിഡുംബൻ, ഗോപി ചാലിൽ കാഞ്ഞിലേരി ജഡാസുരൻ, സുനിൽ കണ്ണൂർ അലായുധൻ, ശ്രീഹരി രാമദാസ് ഇരാവൻ, ചിന്നമ്മോ ശിവദാസ് ഗാന്ധാരി, ഉഷാപ്രതി വിളമന കുന്തി, നിഷായം നമ്പ്യാർ ഹിഡുംബി, കാവ്യ ദ്രൗപദി, കുമാരി പാർവതി പ്രജേഷ് ബാലഘടോത്കജൻ, രചന കൃഷ്ണകുമാർ, സഹസംവിധാനം ശബ്ദമിശ്രണം അശ്വിനി കവണശ്ശേരി, സംവിധാനം രാമകൃഷ്ണൻ പഴശ്ശി.
1: നാടകനേരം. അരങ്ങുണർത്തുന്ന അഭ

0: ഇതാരാപ്പ വിളിക്കുന്നേ ഇത്രയും സമയമായിട്ട്? വിളിച്ചോണ്ടിരിക്കുന്ന മനുഷ്യന്മാർക്ക് തിരക്കുള്ള സമയത്ത് ഞാൻ ഒരിക്കൽ എടുത്തിട്ടില്ലാന്ന് വെച്ചിട്ട് അപ്പാടങ്ങ് വിളിക്കാണ്ടിരിക്കുമല്ലോ വേണ്ടേ.
1: ഹലോ ഹലോ, ഇതാരാ?
2: ഹലോ, ഗീതയല്ലേ?
0: അതെ, എന്നേനു?
2: അല്ല, ഒരു കാര്യം അന്വേഷിക്കാനേനുവേ.
0: എന്നാ കാര്യം? നിങ്ങൾ വേഗം പറഞ്ഞാട്ടെ, കുറെ സമയമായി വിളിച്ചോണ്ടിരിക്കുന്നു.
2: നിങ്ങളെ ഒരു സുഹൃത്തില്ലേനു, ഒരു മല്ലിക.
0: ആ,
2: നമ്മളെ ജയദേവനെ കല്യാണം കഴിച്ച മല്ലിക, കുറേ പ്രായമായിട്ട് കഴിച്ചേ.
0: ആ, മനസ്സിലായി. അല്ല, അതിനിപ്പോ എന്നാ വേണ്ടേ?
2: ഒന്നും വേണ്ടപ്പാ, അവരെടി ഇപ്പൊ പോയിനെ.
0: അവരെടി പോയിന്ന് എന്നോട് ഏക്കണ്ടേ? അത് അവരോടല്ലേ വിളിക്കണ്ടേ?
2: അതെന്നു വെച്ചാല്, എന്റെ അനിയത്തിന്റെ ഭർത്താവിനെ ട്രെയിൻ കയറ്റാൻ വേണ്ടിട്ട് ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ പോയിന്.
0: റെയിൽവേ സ്റ്റേഷൻ അല്ലാണ്ട് ബസ് സ്റ്റാൻഡിൽ നിന്നാണോ തീവണ്ടി കയറ്റാൻ പോവാ? നിങ്ങൾ എന്ത് വർത്താനം പറയുന്നു?
2: നിങ്ങളിങ്ങനെ ചൂടാലപ്പാ. അന്നേരം ഞാനവിടെ മല്ലികനെയും ജയദേവനെയും കണ്ടിന്, അവരാണോന്ന് ഉറപ്പിക്കാനാ വിളിച്ച്.
0: ഇത് പറയാനാണോ നിങ്ങൾ ഇപ്പൊ എന്നെ വിളിച്ചേ? അവരെന്താ ഭാര്യയും ഭർത്താവും അല്ലേ, ഒളിച്ചോടുന്നേരിക്കൂലല്ലോ.
2: അല്ലപ്പ, നിങ്ങളെ ഭർത്താവ് ദിനേശന്റെ സുഹൃത്തല്ലേ, നിങ്ങൾക്ക് അറിയായിരിക്കും വിചാരിച്ചിട്ടാന്ന്.
0: ദിനേശന്റെ സുഹൃത്ത് തന്നെ, അവരെടിങ്ങ് പോയതായിരിക്കും, അതെന്തിനാ എന്നോട് ചോദിക്കുന്നേ?
2: അതേ പൈശ്ശേരി തന്നെ, ശാന്ത ടീച്ചറാങ്ക് മരിച്ച്, മോളാങ്ക് കടലിൽ തുള്ളി മരിച്ച്, അവർക്ക് നിന്നപ്പോ എവിടെയും പോകുന്നേനല്ലേ. അല്ല, എന്നാലും നിങ്ങൾക്ക് അറിയായിരിക്കൂലേ.
0: നിനക്ക് അത്രക്ക് നിർബന്ധം അങ്ങ്, നീ ഒരു കാര്യം ചെയ്യ്, 896 വിളിക്ക്.
2: ആരെ നമ്പറാ?
0: അത് ആരെ നമ്പറൊന്നും അല്ല, അത് റേഡിയോ മലബാറിന്റെ നമ്പറാണ്, 89.6.
2: അതിൽ വിളിച്ചാ കിട്ടുവാ.
0: നീ വിളിക്കൊന്നും വേണ്ട, നീ അത് വെച്ചാ മതി. അടുത്തയാഴ്ച മുതൽ നെല്ലിക്കന്റെ രണ്ടാം ഭാഗം വരുന്നുണ്ട്, 89.6 എന്ന നമ്പറിൽ നീ വെച്ചാ മതിന്ന്.

0: സ്വന്തം.
1: മതി മതി മതി മതി, ഇത് മാറിപ്പോയതാവാൻ വഴിയില്ല.
0: നിനക്കെങ്ങനെ അറിയാം?
1: സൈക്കോളജി.
0: ഏ,
1: ഒരു ഗന്ധം വരുന്നുണ്ട് സുരേഷ് ഏട്ടാ, ഒരു ഗന്ധം വരുന്നുണ്ടല്ലോ. മല്ലികപ്പൂവിൻ മധുരഗന്ധം.
0: ഏ.

പുതിയൊരു ശ്രവ്യാനുഭവത്തിന്റെ നിമിഷങ്ങൾക്കായി അറിവും ആനന്ദവും സംഗമിച്ച് ആസ്വാദനത്തിന്റെ പുത്തൻ തലങ്ങളിലേക്ക് മലബാറിന്റെ മധുരസ്വരം റേഡിയോ മലബാർ 89.6 FM.

0: പുത്തൻ പാട്ടുകൾ, പുതിയ സിനിമയിലെ ഗാനങ്ങൾ,
1: പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ പുത്തൻ പാട്ടുകളിലേക്ക് സ്വാഗതം. മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം കോവിഡ് കാലത്താണ് ഏറ്റവും കുറച്ച് സിനിമകൾ മാത്രം റിലീസ് ചെയ്ത വർഷം. വർഷത്തിന്റെ ആദ്യ പാദങ്ങളിൽ മികച്ച സിനിമകൾ വന്നെങ്കിലും കോവിഡ് കാരണം ചിത്രങ്ങൾ ഭീഷണി നേരിടുകയായിരുന്നു. മികച്ച സിനിമകൾക്കൊപ്പം നിരവധി ഹിറ്റ് ഗാനങ്ങളും ആ വർഷം പുറത്തിറങ്ങിയിരുന്നു. മലയാളത്തിൽ ആ വർഷം ഇറങ്ങിയ ഗാനങ്ങളിൽ പ്രേക്ഷകർ ഏറ്റെടുത്ത കുറച്ച് ഗാനങ്ങളാണ് ഇന്ന് പുത്തൻ പാട്ടുകളിലൂടെ ശ്രോതാക്കൾ കേൾക്കാൻ പോകുന്നത്. ആദ്യ ഗാനം അയ്യപ്പനും കോശിയും എന്ന ചിത്രത്തിലെ കലക്കാത്ത സന്തനമേറെ എന്ന പാട്ടാണ്. നഞ്ചിയമ്മ എന്ന കലാകാരിയെ മലയാളികൾക്ക് പരിചയപ്പെടുത്തിയ ഗാനമായിരുന്നു കലക്കാത്ത സന്തനമേറെ എന്ന ഗാനം. അട്ടപ്പാടി സ്വദേശിനിയായ നഞ്ചിയമ്മയെ സച്ചി തന്റെ ചിത്രത്തിനായി കണ്ടെത്തുകയായിരുന്നു. നഞ്ചിയമ്മ തന്നെ രചിച്ച് ഈണമിട്ട് പാടിയിരിക്കുന്ന ഗാനം അറേഞ്ച് ചെയ്തത് ജേക്സ് ബിജോയി ആയിരുന്നു. ആ വർഷത്തെ വൈറൽ ഗാനങ്ങളിൽ ഒന്നായിരുന്നു ഇത്. ചിത്രത്തിലെ തന്നെ ദൈവമകൾ തുടങ്ങിയ ഗാനങ്ങളും നഞ്ചിയമ്മയുടേതായി പുറത്തിറങ്ങിയിരുന്നു. നമുക്കത് കേൾക്കാം.

മമ്മൂട്ടിയെ നായകനാക്കി അജയ് വാസുദേവ് സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു ഷൈലോക്ക്. ചിത്രത്തിലെ ബാർ സോങ്ങായ കണ്ണേ കണ്ണേ വീസാതെ എന്ന ഗാനത്തിന് സംഗീതം പകർന്നത് ഗോപിസുന്ദറായിരുന്നു. സീം കേരളം ചാനലിന്റെ റിയാലിറ്റി ഷോയായ സരിഗമയിലെ മത്സരാർത്ഥികളായ ശ്വേത അശോക്, നാരായണി ഗോപൻ, നന്ദാജയ ദേവൻ എന്നിവരായിരുന്നു ഗാനം ആലപിച്ചത്. വിവേകായിരുന്നു ഗാനത്തിന്റെ വരികൾ എഴുതിയത്. കണ്ണേ കണ്ണേ വീസാതെ എന്ന ഗാനത്തിലേക്ക് ശ്രോതാക്കളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നു.

നീരജ് മാധവനെ നായകനാക്കി നവാഗതനായ ആനന്ദ് മേനോൻ സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു ഗൗതമന്റെ രഥം. ചിത്രത്തിൽ സിദ് ശ്രീറാം പാടിയ ഉയിരേ കവരും എന്ന ഗാനത്തിന്റെ വരികൾ വിനായക ശശികുമാറായിരുന്നു എഴുതിയത്. അങ്കിത് മേനോൻ ആയിരുന്നു ഗാനത്തിന് സംഗീതമൊരുക്കിയത്. ഇതാ പാട്ട് കേട്ടോളൂ.

സത്യനന്ദിക്കാടിന്റെ മകൻ അനൂപ് സത്യൻ ആദ്യമായി രജനിയും സംവിധാനവും നിർവഹിച്ച ചിത്രമായിരുന്നു വരനെ ആവശ്യമുണ്ട്. സുരേഷ് ഗോപിയുടെ ഒരു തിരിച്ചുവരവായി വിലയിരുത്തിയ ചിത്രത്തിൽ ശോഭന, കല്യാണി, പ്രിയദർശൻ, ദുൽഖർ സൽമാൻ എന്നിവരായിരുന്നു പ്രധാന വേഷത്തിൽ എത്തിയത്. ചിത്രത്തിലെ മതി കണ്ണ ഉള്ളത് ചൊല്ലാൻ എന്ന് തുടങ്ങുന്ന ഗാനം ഉണ്ണികൃഷ്ണൻ എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത്. സന്തോഷ് വർമ്മയുടെ വരികൾക്ക് അൽഫോൺസ് ജോസഫായിരുന്നു സംഗീതം.

ഒരിടവേളയ്ക്ക് ശേഷം അൻവർ റഷീദ് സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു ട്രാൻസ്. ചിത്രത്തിൽ നസ്രിയയുടെ കഥാപാത്രത്തിന്റെ ഇൻട്രോയ്ക്ക് ഉപയോഗിച്ചിരുന്ന ഗാനമായിരുന്നു രാത്. വിനായക ശശികുമാറും കമൽ കാർത്തികും ചേർന്ന് രചിച്ച ഗാനത്തിന് സംഗീതം പകർന്നത് റെക്സ് വിജയനായിരുന്നു. നേഹ എസ് നായർ, സ്നേഹ ഗാൻവാൽക്കർ എന്നിവരായിരുന്നു ഗാനം ആലപിച്ചത്. നമുക്ക് കേൾക്കാം.

0: 2020 ആദ്യമായി മിനി സ്ക്രീൻ വഴി റിലീസ് ചെയ്ത ചിത്രമായിരുന്നു കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ്. ജിയോ ബേബി സംവിധാനം ചെയ്ത ഈ ചിത്രത്തിൽ ടോവിനോ തോമസ് ആയിരുന്നു നായകൻ. ചിത്രത്തിൽ സൂര്യജ് എസ് കുറുപ്പ് സംഗീതം പകർന്ന് വിനായക ശശികുമാർ വരികൾ എഴുതിയ ഗാനമായിരുന്നു.
1: കുടുകുടു

നരണിപ്പുഴ ഷാനവാസിന്റെ സംവിധാനത്തിൽ ഒരുങ്ങിയ ചിത്രമായിരുന്നു സൂഫിയും സുജാതയും. എം ജയചന്ദ്രനായിരുന്നു ചിത്രത്തിലെ ഗാനങ്ങൾ ഒരുക്കിയത്. ബി കെ ഹരിനാരായണനായിരുന്നു ഗാനത്തിന്റെ വരികൾ. നിത്യയും അർജുൻ കൃഷ്ണയുമായിരുന്നു ഗാനം ആലപിച്ചത്. വാതുക്കലെ വെള്ളരിപ്രാവ് എന്ന ഗാനം ആസ്വദിച്ചോളൂ.

സുഡാനി ഫ്രം നൈജീരിയയ്ക്കു ശേഷം സക്രിയ സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു ഹലാൽ ലവ് സ്റ്റോറി. ചിത്രത്തിലെ സുന്ദരനായവനെ സുബ്ഹാനല്ല എന്ന ഗാനം എഴുതിയത് മുഹ്സിൻ പരാരിയായിരുന്നു. ഷഹബാസ് അമിനായിരുന്നു ഗാനത്തിന് സംഗീതം പകരുകയും ആലപിക്കുകയും ചെയ്തത്.

0: പാട്ടുകൾ, പുതിയ സിനിമയിലെ ഗാനങ്ങൾ,
1: മൃദുല വാര്യർ ആലപിച്ച ശരത് വയലാറിന്റെ ഗാനരചനയിൽ സച്ചിൻ ബാലു ഈണമൊരുക്കിയ ഗാനമാണ് അടുത്തത്. ഷൈജു അന്തിക്കാടിന്റെ സംവിധാനത്തിൽ രാജീവ് കുമാറിന്റെ നിർമ്മാണത്തിൽ പുറത്തിറങ്ങിയ ചിത്രമാണ് ഭൂമിയിലെ മനോഹര സ്വകാര്യം. ലാൽ, ഇന്ദ്രൻസ് എന്നിവരാണ് ഇതിലെ പ്രധാന കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചത്. നമുക്ക് ആസ്വദിക്കാം എന്തിനേൻ പ്രണയമേ എന്ന് തുടങ്ങുന്ന ഗാനം.

അടുത്ത ഗാനം പെൻഗിൻ എന്ന ചിത്രത്തിൽ നിന്നാണ്. ദീപക് രാമനാണ് ഗാനരചന. സന്തോഷ് നാരായണന്റെ സംഗീതം സുഷ ആലപിക്കുന്നു. കീർത്തി സുരേഷും ലിംഗയുമാണ് ഇതിലെ പ്രധാനമായിട്ടും അഭിനയിക്കുന്നത്. ഈശ്വർ കാർത്തികാണ് ചിത്രം സംവിധാനം ചെയ്തത്. ഇതിലെ ഒരു ഗാനം മാത്രമേ ഉള്ളൂ, ആ ഗാനം നമുക്ക് ആസ്വദിക്കാം.

0: 2020 പുറത്തിറങ്ങിയ കുറച്ച് ചിത്രങ്ങളിലെ ഗാനങ്ങളായിരുന്നു ഇന്ന് പുത്തൻ പാട്ടുകളിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
1: പുത്തൻപാട്ടുകൾ, പുതിയ സിനിമയിലെ ഗാനങ്ങൾ, ഇത് റേഡിയോ മലബാർ 89.6 FM സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ, ഞങ്ങളുടെ ഇന്നത്തെ ഭൂതല പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത ഭൂതല പ്രക്ഷേപണം നാളെ രാവിലെ 5 മണിക്ക് ആരംഭിക്കും. അല്പസമയത്തിനുള്ളിൽ ഇന്റർനെറ്റ് റേഡിയോ ആസ്വദിക്കാം. നമസ്കാരം, ശുഭരാത്രി.

കെ എസ് ചിത്ര ആലപിച്ച ഗാനം ചിത്രം പ്രണയവർണ്ണങ്ങൾ. ഈ ഗാനത്തിനു വേണ്ടി വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി. ഈണ നൽകിയിരിക്കുന്നത് വിദ്യാസാഗർ.

മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുരസൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. രഥോത്സവം എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ബേണി ഇഗ്നീഷ്യസ് ഈണം നൽകിയിരിക്കുന്നു. കെ ജെ യേശുദാസ്, കെ എസ് ചിത്ര എന്നിവരാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്.

ഗിരീഷ് പുത്തഞ്ചേരി രചിച്ച മിന്നാരം എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഈ ഗാനത്തിന് ഈണം നൽകിയിരിക്കുന്നത് എസ് പി വെങ്കിടേഷ്. എം ജെ ശ്രീകുമാറും സുജാത മോഹനുമാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്.

മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുര സൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്വപ്നക്കോട് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. വരികൾ എഴുതിയിരിക്കുന്നത് കൈതപ്രം, സംഗീതം നൽകിയിരിക്കുന്നത് മോഹൻ സിതാര, ആലാപനം ജോത്സ്ന രാജേഷ്.

സ്പീഡ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ദീപക് ദേബ്, ആലാപനം വിനീത് ശ്രീനിവാസൻ, റിമി ടോമി.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ബ്ലാക്ക് എന്ന ചിത്രത്തിനു വേണ്ടി രഞ്ജിത്ത് രചിച്ച് അലക്സ് പോൾ ഈണം നൽകി എം ജി ശ്രീകുമാർ ആലപിച്ച ഗാനം.

ഒരു മറവത്തൂർ കനവ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ രചന, വിദ്യാസാഗറിന്റെ ഈണം, കെ ജെ യേശുദാസും കുപ്പസ്വാമി, സുജാത മോഹൻ എന്നിവർ ചേർന്ന് ആലപിച്ചിരിക്കുന്നു.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അഫ്സലും സുനിതാ സാരഥിയും ആലപിച്ച ഗാനം ചിത്രം റൺവേ. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം സുരേഷ് പീറ്റേഴ്സ്.

0: മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ. ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ. ഡ്രീംസ് എന്ന ചിത്രത്തിലെ ഗാനം. ഈ ഗാനം പാടിയിരിക്കുന്നത് പി ജയചന്ദ്രൻ, ഗായത്രി അശോകൻ. ഈ ഗാനത്തിന് വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി. സംഗീതം വിദ്യാസാഗർ.
1: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ. ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഡ്രീംസ് എന്ന ചിത്രത്തിലെ ഗാനം. ഈ ഗാനം പാടിയിരിക്കുന്നത് പി

സമ്മരൻ ബത്ലഹേം എന്ന ചിത്രത്തിനു വേണ്ടി കെ ജെ യേശുദാസും കെ എസ് ചിത്രയും പാടിയ ഗാനമാണ് അടുത്തത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം കാറ്റ് വന്ന് വിളിച്ചപ്പോൾ എന്ന ചിത്രത്തിലേതാണ്. ആലാപനം എം ജി ശ്രീകുമാർ, രചന ONV കുറുപ്പ്, സംഗീതം MG രാധാകൃഷ്ണൻ.

സർഗജാലകങ്ങൾ തുറന്നിടാം, ശബ്ദവീചികൾ പറന്നുയരട്ടെ. ഇത് കേൾവിയുടെ സുഗന്ധം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

സന്തോഷ് കേശവ് ആലപിച്ച ഗാനമാണ് അടുത്തത്. ചിത്രം ഡാർലിംഗ് ഡാർലിംഗ്. സംഗീതം ഔസേപ്പച്ചൻ, രചന എസ് രമേശൻ നായർ.

ഇന്റർനെറ്റ് പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം മേഘമൽഹാർ എന്ന ചിത്രത്തിനു വേണ്ടി പി ജയചന്ദ്രനും കെ എസ് ചിത്രയും പാടിയത്. സംഗീതം രമേശ് നാരായണൻ, വരികൾ ONV കുറുപ്പ്.

അനിയത്തിപ്രാവ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലാപനം കെ ജെ യേശുദാസ്, സംഗീതം ഔസേപ്പച്ചൻ, രചന എസ് രമേശൻ നായർ.

കണ്ണകി എന്ന ചിത്രത്തിനു വേണ്ടി കെ ജെ യേശുദാസ് ആലപിച്ച ഗാനമാണ് അടുത്തത്. സംഗീതം കൈതപ്രം വിശ്വനാഥൻ, രചന കൈതപ്രം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്നേഹിതൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് ആശാ മേനോൻ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. യേശുദാസും സുജാതയും ചേർന്ന് ആലപിച്ച ഗാനം ചിത്രം ആകാശഗംഗ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഊമപ്പെണ്ണിന് ഉരിയാടാ പയ്യൻ എന്ന ചിത്രത്തിൽ കെ ജെ യേശുദാസ്, സുജാത എന്നിവരാലപിച്ച ഗാനം

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. മേഘം എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് കെ ജെ യേശുദാസ്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നയൻറ്റീൻ എയ്റ്റി ത്രീ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് ജയചന്ദ്രനും വാണിജ്യ

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം മഴത്തുള്ളിക്കിലുക്കം എന്ന ചിത്രത്തിനായി ജയചന്ദ്രൻ ആലപിച്ച ഗാനം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ചിത്രയാലപിച്ച ഗാനം കേൾക്കാം. ചിത്രം പ്രണയവർണ്ണങ്ങൾ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ഇന്ത്യൻ പ്രണയകഥ എന്ന ചിത്രത്തിനായി ചിത്രി ആലപിച്ച ഗാനമാണ് അടുത്തത്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ജയചന്ദ്രനും ചിത്രയും ചേർന്നാലപിച്ച ഗാനം, ചിത്രം മേഘമൽഹാർ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കാർത്തിക്കും ചിത്രയും ചേർന്ന് ആലപിച്ച ഗാനമാണ് അടുത്തത്. ചിത്രം ഉദയനാണ് താരം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം വാർ ആൻഡ് ലവ് എന്ന ചിത്രത്തിലേത്. ആലപിച്ചത് യേശുദാസും ചിത്രയും.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. യേശുദാസും സുജാതയും ചേർന്നാലപിച്ച ഗാനമാണ് അടുത്തത്. ചിത്രം ഗ്രാമം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. രസികൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് ദേവാനന്ദും സുജാത മോഹനും.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇഷ്ടം എന്ന ചിത്രത്തിലേതാണ് അടുത്ത ഗാനം. ആലപിച്ചത് യേശുദാസ്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ജയചന്ദ്രനും സുജാതയും ആലപിച്ച ഗാനം കേൾക്കാം, ചിത്രം നിറം.

സാഗരങ്ങൾ കടഞ്ഞു ഞാൻ, മണിമുത്തുപോലെ മാറിൽ നീ ചായുറങ്ങാൻ, ആളൊഴിഞ്ഞ തീരത്തെ തണൽ മരമായി നിനക്കാ

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങളിലാദ്യം ഉയരെ എന്ന ചിത്രത്തിൽ വിജയ് യേശുദാസും സിതാരയും ആലപിച്ച ഗാനം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഹരിശങ്കർ, നിത്യാമാമൻ എന്നിവരാലപിച്ച ഗാനം, ചിത്രം എടക്കാട് ബറ്റാലിയൻ.

റേഡിയോ മലബാർ, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ, മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. ഇന്ന് കൊല്ലവർഷം 1201, എടവം 25, ഹിജ്രാവർഷം 1447, ദുൽഹജ് 22, ശകവർഷം 1948, ജ്യേഷ്ഠം 18, 2026 ജൂൺ 8, തിങ്കളാഴ്ച. ഏവർക്കും ശുഭദിനാശംസകൾ നേർന്നുകൊണ്ട് FM ബാൻഡിൽ 89.6 MHz ഞങ്ങളുടെ ഭൂതല പ്രഭാത പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 4 മിനിറ്റ്.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ഇപ്പോൾ പ്രഭാത ഗീതങ്ങൾ കേൾക്കാം.